0: നിൽക്കുന്നത്, ആ യാത്രയുടെ ഒരു ലക്ഷ്യം എന്തായിരുന്നു, അതിൻ്റെ തയ്യാറെടുപ്പുകൾ എന്തായിരുന്നു എന്ന് ഒന്ന് ചുരുക്കി പറയാം.
1: പറമ്പിക്കുളം യാത്ര എൻ്റെ രണ്ടാമത്തെ യാത്രയായിരുന്നു അങ്ങോട്ടുള്ള. ഒരു 30 കൊല്ലം മുമ്പ്, അതായത് ഇപ്പോഴത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടിയായി എന്നൊക്കെ പറയാലോ അല്ലേ, താടിമുടിയൊക്കെ നരച്ചിട്ടുള്ള അല്ലേ, കുട്ടിക്കാലത്തുനിന്ന് വേണമെങ്കിൽ പറയാം. ജോലി ഒന്നാവുന്നതിന് മുമ്പ് ഞാനൊരു കൂട്ടുകാരനും കൂടി പോയിട്ടുള്ളൊരു ഓർമ്മയുണ്ട്.
0: അന്ന്
1: പറമ്പിക്കുളത്തേക്ക് ബസ്സിലും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ച് പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് അന്ന് പോയത്. അത് അവിടെ അവിടുത്തെ ജോലിക്കാരുടെ ക്വാർട്ടേഴ്സിൽ ഒരു പരിചയം വെച്ചിട്ടാണ് അവിടെ താമസിച്ചത്. പറമ്പിക്കുളം എന്ന് ഓർമ്മ വരുമ്പോൾ ആനകളെയാണ് ഓർമ്മ വരാറ്. ഒരുപാട് ആനകളെ, ആന നമുക്ക് കാണുമ്പോൾ വളരെ കൗതുകവും താല്പര്യമൊക്കെ ഉള്ളൊരു ജീവിയാണല്ലോ, ഒപ്പം പേടിയുണ്ട്. ഒരുപാട് ആനകളുടെ ഒരു ഓർമ്മകളുടെ കൂമ്പാരമാണ് പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ ഒരു വലിയ ഡാം, പക്ഷേ ആൾപ്പാർപ്പില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം, മനുഷ്യരെ കാണാൻ അപൂർവമായി മാത്രം കാണുന്ന, ഇടക്ക് അവിടുത്തെ ഗോത്രവർഗക്കാരെ കാണുന്ന അങ്ങനെ ഒന്നാണ് പഴയൊരു ഓർമ്മ. അപ്പോൾ ഇടക്കിടക്ക് പറമ്പിക്കുളം പോകണം പോകണം എന്നിങ്ങനെ ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നിരുന്നു. കുട്ടികളോടൊക്കെ അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും താല്പര്യമായിരുന്നു, അങ്ങനെ ഒത്തുവന്നു.
0: സാധാരണ പിന്നെ ഫാമിലി അല്ലാത്ത യാത്രകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു യാത്രയെക്കുറിച്ചുള്ള വിവരണം എഴുതിയ സമയത്ത് അത് പ്രത്യേകം നോട്ട് ചെയ്യുന്നു. ഇതൊരു ഫാമിലിയുടെ കൂടെ ആയതുകൊണ്ട് ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. കുട്ടികളെല്ലാവരും ഒരുമിച്ച് തയ്യാറായി പോകണമെന്നുള്ളത്.
1: അതെ, ഞാനും വൈഫും രണ്ട് ആൺമക്കളും കൂടിയിട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ അന്ന് ബസ്സിനൊക്കെ കയറി ആയിട്ടായിരുന്നു യാത്ര. അപ്പോൾ സ്വന്തം കാറിലായിരുന്നു, മക്കൾ ഡ്രൈവ് ചെയ്യും, നമുക്കൊരു ഡയറക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കാർന്നവരായിട്ട് പിന്നിലിരുന്നാൽ മതി, ബാക്കിയൊക്കെ അവർ ചെയ്തോളും. അങ്ങനെയായിരുന്നു യാത്ര.
0: അതിൽ പഴയ യാത്രയും പണ്ട് ചെറുപ്പത്തിൽ പോയ ബാല്യത്തിലെ ആ ഒരു ഓർമ്മയും പിന്നീട് ഈ ഒരു സമയത്തും തമ്മിൽ സ്ഥലം മാറി, കാലം മാറി, സാഹചര്യങ്ങൾ മാറി, പറമ്പിക്കുളത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കത് പറയാം. പക്ഷെ അതിൻ്റെ മുമ്പ് ഇതൊരു പാക്കേജ് ആയിരുന്നു, അത് എങ്ങനെയായിരുന്നു യാത്രയുടെ ഒരു പദ്ധതി, എങ്ങനെയായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു പോയതെന്നൊന്ന് പറയാം.
1: പണ്ടത്തേത് എനിക്ക് തോന്നുന്നത് ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ എന്തോ ഒരു പെർമിഷൻ ഉള്ള ഒരു സാമ്പത്തിക ചിലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ വണ്ടിയല്ല, ടാക്സി പോലെയൊക്കെയുള്ള വണ്ടികളായിരിക്കും, നമുക്കൊന്നും ആലോചിക്കേണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴ് എല്ലാം ആധുനിക കാലഘട്ടങ്ങളിൽ യാത്രയും എല്ലാം പ്ലാൻഡ് ആണല്ലോ, പ്രീ പ്ലാൻഡ് യാത്രകൾ, പ്രത്യേകിച്ചും ഫാമിലി ആകുമ്പോഴും.
0: അതെ അതെ.
1: പറമ്പിക്കുളം .org സൈറ്റിൽ കയറിയാൽ പറമ്പിക്കുളത്തിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ലഭിക്കും. അതിൽ പലതരത്തിലുള്ള സ്റ്റേകളെ കുറിച്ച് വിവരം ലഭിക്കും, അതിൻ്റെ റേറ്റ് അറിയിക്കാം. ആ ഡേറ്റ് ഒഴിവാണെങ്കിൽ ആ ഡേറ്റ് ഒഴിവുള്ള ഡേറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാം. എന്തൊക്കെയാണ് പാക്കേജിൽ വരുന്നത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ സൈറ്റിൽ കയറിയിട്ട് രണ്ട് കോട്ടേജ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്.
0: അത് ശരി. അപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത്, അല്ലാതെ നേരിട്ട് ഒരാൾക്ക് പോയിട്ട് കണ്ടുവരാൻ പറ്റുന്നൊരു,
1: അവിടെ നേരിട്ട് പോകാം, സ്റ്റേ അവൈലബിൾ ആണെങ്കിലേ കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ മിക്കവാറൊക്കെ കാരണം കുറേ മല കയറി യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു മടങ്ങിപ്പോരലൊരു പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോവാണ് സേഫ്.
0: അങ്ങോട്ട് ഏതായിരുന്നാലും സ്വന്തം വണ്ടിയിൽ പോയി അല്ലേ.
1: അതായത് നാട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ പുറപ്പെട്ടു. ഫാമിലിയൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, ലേഡീസൊക്കെ ലേഡിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഒരുങ്ങി പുറപ്പെടാനൊക്കെ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. നമ്മളെ പോലെ പെട്ടെന്നൊരു ബാഗും തൂക്കിയിട്ട് പോലും നടക്കില്ല. അപ്പോൾ പിന്നെ അവരെ ആശ്വസിപ്പിക്കാൻ മിക്കവാറും ഞാൻ പറയില്ല ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നാണ്. അപ്പോൾ വീട്ടിലേക്ക് സന്തോഷമാവും. അടുക്കളയിലുള്ള യുദ്ധം, രാവിലത്തെ യുദ്ധം ഒഴിവാക്കാമല്ലോ. പിന്നെ മണ്ണാർക്കാട് ബസ്സിരുന്ന് ഒരു KTDC ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഇഡ്ഡലിയൊക്കെ കഴിച്ച് അങ്ങനെ പാലക്കാട് കയറി, പാലക്കാടുനിന്ന് മീനാക്ഷിപുരം അതിർത്തി വഴി അങ്ങനെ പോയി പൊള്ളാച്ചിയിലെത്തി. ആദ്യ പൊള്ളാച്ചി എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്, പൊള്ളാച്ചിയിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് പൊള്ളാച്ചി തമിഴ്നാടാണ്.
0: ശരിക്ക് പറമ്പിക്കുളം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയുടെ ഭാഗമാണ്.
1: അതെ.
0: പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ തമിഴ്നാട് പൊള്ളാച്ചി വഴി എന്ന് പറയുമ്പോൾ ആ റൂട്ട് എങ്ങനെയാണ്, ആ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്?
1: റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള വഴി എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ക്രോസ് ചെയ്യാതെ നമുക്ക്
0: പറ്റില്ല.
1: അപ്പോൾ പൊള്ളാച്ചിയിൽ തമിഴ്നാടിൻ്റെ ഒരു പേസ് കയറി വീണ്ടും പിന്നെ നമ്മുടെ ആനമല ചെക്ക് പോസ്റ്റുണ്ട്, അവിടെ കയറിയിട്ട് വീണ്ടും കാടിലൂടെ വളഞ്ഞ് പൊളഞ്ഞ് അങ്ങനെയാണ് യാത്ര.
0: ഓക്കെ. ആ റൂട്ടിന് എന്തെങ്കിലും ഒരു കാഴ്ചകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പോകുന്ന പാലക്കാട് വഴി പോകുമ്പോൾ ടൗൺ കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ മലയോരങ്ങൾ മല കയറിപ്പോണല്ല, ആനമലയുടെ ഒരു ഭാഗത്താണ് ഇതും തോന്നണല്ലേ, പറമ്പിക്കുളം കിടക്കുന്നത്. ആ റൂട്ടിൻ്റെ സവിശേഷത എങ്ങനെയാണ്?
1: പാലക്കാട് ചിറ്റൂര് അതേപോലെ മീനാക്ഷിപുര ഭാഗത്തെ ഒരു പ്രത്യേക എപ്പോഴും പിന്നെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണത്. കൊല്ലംകോടൊക്കെ കേട്ടിട്ടുണ്ട്, അതിൻ്റെ വേറൊരു ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ കേരളത്തിലൊരു ഫീലല്ല, അങ്ങോട്ട് ചെല്ലുമ്പോഴൊരു കുറച്ചും കൂടി ആൾത്തിരക്കൊക്കെ കുറഞ്ഞ് ഒരു സമാധാനമായി. അതായത് വീടുകളിലേക്ക് വേലി കെട്ടി പണ്ടത്തെ ഇല്ലി ഇല്ലി ഇല്ലി എന്താണെന്ന് പറയാ, മുളയുടെ
0: മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വേലികള്,
1: മുളയുടെ
0: വേലിയുടെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ,
1: അതേപോലെ മുളയിന്ന് വെട്ടിയിട്ടുള്ള ഇല്ലിക്കോല് കൊണ്ട് ചെയ്ത് ഗേറ്റ് മാത്രല്ല അവരുടെ മതിൽ പോലും അതുകൊണ്ടൊക്കെ
0: അവിടെ കുറെ വള്ളിപ്പടർപ്പുകളൊക്കെ പടർന്നു കിടക്കുന്ന
1: അങ്ങനത്തെ സ്ഥലങ്ങള്, അതേപോലെ ചെറിയ ചെറിയ വീടുകള്.
0: നമ്മൾ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ഇതിങ്ങനെ ചെറിയ ക്ലിപ്പുകൾ ഇങ്ങനെ കാണാറുണ്ട്. അതൊക്കെ ഏകദേശം ആ ഭാഗത്തു നിന്നുള്ളതിനായിരുന്നു.
1: അതിനേക്കാൾ ഏറെ രസം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് അത്യാവശ്യം വീതി കൂടിയ ടാർട്ട റോഡ്, നല്ല റോഡ്, പിന്നെ ഇടതുഭാഗത്തും വലതുഭാഗത്തും പുളിമരങ്ങൾ.
0: ആ
1: പുളിമരങ്ങളുടെ ചില്ലകൾ തമ്മിൽ ആകാശത്ത് വെച്ച് ചേർത്ത് പിടിക്കുന്ന സീനുകൾ. അപ്പോൾ എന്താ വെച്ചാൽ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു തുരങ്കത്തിനിടയിൽ, ഒരു തുരങ്കത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴുള്ളൊരു വൈബ് ഉണ്ടല്ലോ. അപ്പോൾ വൈബ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും, രസമാണത്. വാൽപ്പാറയ്ക്ക് പോകുമ്പോഴും ആ റൂട്ടിലാണ് പോകാറുള്ളത്. അതേപോലെ നമ്മൾ നെല്ലിയാമ്പതി പോകുമ്പോഴും കുറച്ച് അങ്ങനത്തെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഈ പറമ്പിക്കുളത്തേക്കും ആ ഒരു ദൃശ്യമുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് മറ്റ് യാത്രകളിലെ ഒരു തുടക്കത്തിലെ എനർജി ശരിക്കും അത് കിട്ടും. അതായത് പുളിമരങ്ങളും പുളിക്കൊമ്പുകളും അതിർതീർത്ത ഒരു റോഡിലൂടെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പതുക്കെ പതുക്കെ അങ്ങനെ പോകുന്നു. പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു എൻ്റെയൊക്കെ ഒരു പ്രത്യേക ശീലം അതിൻ്റെ വഴിയോരത്ത് കാണുന്ന തട്ടുകടകളുണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് ഓട്ടോമാറ്റിക്കലി തോന്നുന്നു. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ രസകരമായ യാത്രയാണ്.
0: ഏകദേശം പിന്നെ ഇവിടെ നിന്ന് അവിടെ എത്താൻ ഏകദേശം, നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് അങ്ങോട്ട് എത്താൻ ഏകദേശം സമയം എടുക്കും?
1: ഒരു 2-3 മണിക്കൂർ.
0: 3 മണിക്കൂർ എടുക്കും.
1: പതുക്കെയാണ് പോയത്, ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചു. പിന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ, വണ്ടിയുടെ രേഖകൾ അതേപോലെ കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കണം, അത് രജിസ്റ്റർ ചെയ്യണം. തോന്നുന്നു ചെറിയൊരു ഫീസ് ഉണ്ട്, ഒരു 20-30 rupees വണ്ടിക്ക് ഒരു ഫീസൊക്കെ ഉണ്ട്, അത് അടച്ചിട്ട് ഒരു സ്ലിപ്പൊക്കെ തരും. അങ്ങനെയാണ് പോകുന്നത്.
0: പിന്നെ അതുപോലെ അവിടെ എത്തിയിട്ട് പറമ്പിക്കുളത്ത് എത്തിയതിന് ശേഷം ആദ്യത്തെ ഒരു ഫസ്റ്റ് എന്താണ്? അവിടെ നമ്മൾ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, പറമ്പിക്കുളത്ത് ലാൻഡ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു എയിം എന്താണ്? അവിടുത്തെ സഫാരിയാണോ എന്താണ് നമ്മൾ ഫസ്റ്റ്?
1: നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെയും വനത്തിലൂടെ തന്നെ യാത്ര ചെയ്യണം. കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 10 kilometers കൂടുതൽ, ഏതാണ്ട് 10 kilometers വീണ്ടും യാത്ര ചെയ്യണം.
0: ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏത് വണ്ടിയിലാണ്?
1: നമ്മളെ വണ്ടി തന്നെ പോവാം. അത് പറമ്പിക്കുളം എത്തുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്.
0: ഓക്കെ.
1: ആനമല ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്തിട്ട് പിന്നെ അങ്ങനെ പോവും. അത് ഒരു വളരെ തിക്കായിട്ടുള്ളൊരു കാടല്ല, എന്നാലും കാടും മരം വലിയ മരങ്ങളും ഒക്കെ ഉണ്ട്. അതങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് ഒരു ചുരം പോലെ തന്നെയാണ്. അത് കയറിക്കഴിഞ്ഞാൽ ഒരു ടോപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അങ്ങനെയാണ് എൻ്റെ പേര് ഓർമ്മ വരുന്നത്. അതൊരു ലാൻഡിങ് പോലെ ഒരു സ്ഥലമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ കുറച്ച് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചായ കുടിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും കുറച്ച്, പിന്നെ അവരുടെ ചെറിയ എക്സിബിഷൻ പോലെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോകുന്നു. പിന്നെ അവിടെ എത്തുമ്പോൾ തന്നെ നല്ല രസമാണ്. ഈ പിന്നെ മരം കൊണ്ട് മരത്തിൻ്റെയൊക്കെ ഷേപ്പിൽ അവരൊരു ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന പോലെ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കാണാനാണോ ബുക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കും, എന്നിട്ട് അവർ ഡയറക്റ്റ് ചെയ്യും.
0: അങ്ങനെ ചോദിക്കാൻ കാണാനാണോ ബുക്കിങ്ങിനാണോ
1: എന്ന് വെച്ചാൽ, പിന്നെ അതിലൂടെ കടന്നു പോയാൽ വേറൊരു അകത്തുള്ള വേറൊരു ഊര് പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് എൻട്രി ആണോ എന്ന് ആണ് അവർ ചോദിക്കുന്നത്. പിന്നെ വിസിറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയാണെന്നുള്ളത്, എന്നിട്ടൊക്കെ അവരൊന്ന് നോക്കിയിട്ടേ വണ്ടി അകത്തേക്ക് കിട്ടുള്ളൂ. പിന്നെ ഏതാ കുറച്ച് മീറ്ററുകൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയി. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഐ ഡി കാർഡുകളൊക്കെ അവർ ചോദിക്കുന്നു, ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ചോദിക്കുന്നു. പിന്നെ മൊബൈൽ റേഞ്ച് കുറവായിരിക്കും, കുറവാണ്,
0: പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട.
1: ആ ചിന്തിക്കണ്ട. പക്ഷെ അവർ നമുക്ക് വൈഫൈ തരും. വൈഫൈക്ക് അവർ 20 rupees അങ്ങനെ ചെറിയ അതിൽ
0: പേയ്മെൻറ്റ്.
1: ആ പേയ്മെൻ്റ് ഉണ്ട്. ഒരു റൂമിൽ ഒരാൾക്കും രണ്ടാൾക്കും അങ്ങനെ ഒരു നാച്ചുറലി ഉണ്ട്. പിന്നെ അതിൽ കൂടുതലുള്ളത് രണ്ട് റൂമിൽ രണ്ടു പേർക്കാണെന്ന് തോന്നുന്നു.
0: സാധാരണ അങ്ങനെ വേറെ എവിടെ അങ്ങനെ ഉണ്ടാവാറില്ല, ഉണ്ടോ?
1: പൊതുവെ കാണാറില്ല. എനിക്ക് തോന്നുന്നത് ഒരു റൂമിലേക്ക് ഒരാൾക്കാണ് അവര് ഫ്രീ തോന്നുന്നുണ്ട്. എന്തായാലും കാശ് കൊടുത്തിട്ട് പിന്നെ ഒന്നോ രണ്ടോ വൈഫൈ 20 rupees ഉള്ളു. പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു
0: ശരി.
1: അത് ആയിക്കഴിഞ്ഞാല് നമുക്ക് പിന്നെ അവര് അറേഞ്ച് ചെയ്തിട്ടുള്ള റൂമിലേക്ക് പോകാം. അവര് കാണിച്ചു തരും ബാഗ് വെച്ചൊക്കെ എടുത്തിട്ട്. അവിടെ ഈ ആ സ്ഥലം തന്നെ ഒരു നല്ല രസമുണ്ട്. കുറേ മരങ്ങൾ, മരങ്ങൾക്കിടയിൽ പാർക്കിങ്, മരങ്ങൾക്കിടയിൽ സ്ഥലം ഉണ്ടാക്കിയതാണ്. അതിനിടയിൽ പിന്നെ എന്താ വെച്ചാൽ ഒരു കാട്ടിനുള്ളിൽ തന്നെയുള്ള സ്റ്റേ തന്നെയാണ് ശരിക്കും. പിന്നെ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഒരു കുറച്ച് ടൈലൊക്കെ ഇട്ടിട്ട്, എടുത്ത് ടൈലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പാത ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ തന്നെയാണ്. അവിടെ ഓഫീസും, ഓഫീസും കാണാൻ നല്ല ഭംഗിയാണ്. ഈ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് ഒരു ശരിക്കൊരു പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു തരത്തിലുള്ള ഓഫീസ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
0: നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും?
1: ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുറത്തുനിന്ന് കഴിച്ച് പിന്നെ ടൗണൊക്കെ ഒന്ന് വേണ്ടി വീണ്ടും ചായ കുടിച്ച് അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് ഉച്ചയായി അവിടെ എത്തിയപ്പോൾ
0: ഉച്ചയാകുമ്പോൾ എത്തി.
1: അപ്പോൾ ഏതാണ്ട് ശരിക്കും അത്യാവശ്യം നല്ല ചൂടാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന ഈ പിന്നെ സ്റ്റേയുടെ റൂമുകളിലേക്ക് മുകളിൽ മരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഉയരത്തിൽ മരങ്ങളുണ്ട്. അതിന് മുകളിൽ കൂടി അങ്ങനെ കുരങ്ങന്മാർ വളരെ ലാഘവത്തോടു കൂടി അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കണം. ഒരു കാട്ടിലെത്തിയ ഫീൽ നമുക്ക് ശരിക്കും വരും.
0: അവിടെ പിന്നെ താമസിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ സഞ്ചാരികൾക്കായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടോ താമസിക്കാൻ യോഗ്യമായിട്ടുള്ള? കുറേ ഹട്ടുകളോ എങ്ങനെയാണ് അവിടെ താമസം? എങ്ങനെയാണ്
1: ഇവിടെ സ്റ്റേ? ഒരു 4-5 തരം സ്റ്റേ ഉണ്ട്. അതിൽ ഫെൻഡഡ് നിഷേ, ഹണി കോംബ്, പെരുവരി ഐലൻഡ് നെസ്റ്റ്, ടിമ്പർ നൂക്ക്, എനിക്ക് പറഞ്ഞിട്ടുള്ള കുറേ ഗ്രേഡുകളുള്ള കുറേ സംഗതികളുണ്ട്.
0: ശരി.
1: ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരു റൂമിന് എന്ന് വെച്ചാൽ രണ്ട് പേർക്കുള്ള സ്റ്റേക്ക് ഒരു 5-900 തൊട്ട് ഒരു 10-900 വരെയൊക്കെയുള്ള റേറ്റാണ് ഉള്ളത്.
0: മിനിമം ലെവലാണ്,
1: മിനിമം 5-900 തൊട്ടിട്ടുള്ള
0: റേറ്റുകൾ
1: വരുന്നുണ്ട്. അപ്പോൾ അതിൽ
0: രണ്ട് പേർക്കുള്ളത്
1: അതിൽ നമുക്ക് സ്റ്റേ ഉണ്ട്, പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, രാത്രി ഭക്ഷണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു ട്രക്കിങ്,
0: അതിൻ്റെ കൂടെ തന്നെ
1: അതിൻ്റെ കൂടെ പാക്കേജിൻ്റെ ഭാഗമാണ്. അതേപോലെ അവരുടെ വണ്ടിയിൽ നമ്മളൊന്ന് കാട് കാണിക്കാൻ കൊണ്ടുപോകും. പിന്നെ ഒരു ബാംബൂ റാഫ്റ്റിംഗ്, ഒരു രസകരമായ ഒരു ഐറ്റം, അതൊക്കെ ചേർന്നിട്ടുള്ള പാക്കേജാണ്. നമുക്കൊരു നഷ്ടം എന്ന് പറയാൻ പറ്റില്ല.
0: അപ്പം അതിൽ പിന്നെ അവിടുത്തെ ഗൈഡ് പിന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം യാത്രയുടെ മറ്റേ വീടുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ ഗൈഡ് എങ്ങനെ ശരിക്കും നമുക്ക് അത് എന്താണ്, ആ ഒരു ലൊക്കേഷനെ കുറിച്ചുള്ള നല്ലൊരു വിവരണങ്ങളൊക്കെ കിട്ടുന്നതാണോ?
1: കുറേ ഞങ്ങൾ ഒരു ടെൻറ്റിലാണ് താമസിച്ചത്. ടെൻറ്റ് എന്ന് പറയുമ്പോൾ തറ കല്ലും മണ്ണും കൊണ്ടൊക്കെ കെട്ടിയതായിരിക്കണം, ആ ഒരു സ്ട്രോങ് ആണ്. പിന്നെ അതിലേക്ക് ഇരുമ്പിൻ്റെ ചെറിയൊരു കോണിയൊക്കെ, സ്റ്റെപ്പൊക്കെ കോണി അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇരുമ്പിൻ്റെ വലിയ കാലുകൾ, ഇപ്പോൾ നമ്മൾ പുതിയ മോഡേൺ ടൈപ്പ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇരുമ്പിൻ്റെ തൂണും കാലുകളൊക്കെ വെച്ച്, അത് അതുകൊണ്ടുള്ള ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ മൊത്തം ടെൻറ്റ് തന്നെയാണ് അത് ശരിക്കും. അപ്പോൾ ഞങ്ങളുടെ ടെൻറ്റിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നമ്മൾ സാധാരണ ടെൻറ്റ് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം ചെറുത് ഇങ്ങനെ ഇടുങ്ങിയതെന്നല്ലേ, പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നടുക്കൊരു കട്ടിലും പിന്നെ സൈഡിൽ മേശയും കസേരകളും, കുറേ നീളത്തിൽ നല്ലൊരു പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാന് സംഗതികളുണ്ട്. പിന്നെ ടെൻറ്റാണെങ്കിൽ പോലും നമുക്ക് വിൻഡോ എപ്പോഴും വിൻഡോസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് പിന്നെ ടാർപ്പായ ചുരുത്തി കെട്ടിയാൽ നമുക്കത് പിന്നെ ഇത് പോലെ കിട്ടും.
0: അപ്പോൾ
1: ഞങ്ങൾ ചെന്ന സമയം ഉച്ചയുടെ തൊട്ട് മുമ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിരുന്നു അവിടെ. അപ്പോൾ ഇത് തുറന്നിടാൻ പറഞ്ഞു. തുറന്നിട്ടാൽ നല്ല കാറ്റ് പുറത്തുനിന്ന് വരും. പക്ഷെ ഒരു കാര്യം പറഞ്ഞിരുന്നു, പുറത്തേക്ക് പോകുമ്പോൾ അടച്ചിടണം, അല്ലെങ്കിൽ കുരങ്ങന്മാരകത്ത്
0: കയറും.
1: അത് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഈ ഈ പിന്നെ നമ്മുടെ ഡോക്യുമെൻസൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് അലോട്ട് ചെയ്ത സ്ഥലത്തേക്ക് അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും. അവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ജസ്റ്റ് നമ്മൾക്കൊരു ബ്രീഫിംഗ് തരും, നിങ്ങൾ ഫുഡ് ഇത്ര സമയത്ത് റെഡിയാവും, അത് വന്നിട്ട് കഴിക്കാം. അത് കഴിഞ്ഞാലൊന്നും

0: www.parambikulam.org സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേ വിവരങ്ങൾ കിട്ടും, പാക്കേജിൻ്റെ ഭാഗങ്ങൾ കിട്ടും, റേറ്റ് കിട്ടും, ഡേറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കാം, നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഒരു കുഴപ്പമില്ല, നേരെ പോവാം.
1: അപ്പോൾ കാഴ്ചകൾ ഇനി കിടക്കുന്നേ ഉള്ളൂ, കാഴ്ചകളുടെ പുതിയ ലോകത്തേക്ക് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പ്രവേശിക്കാം ഇൻഷാല്ലാ. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാം ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എഴുത്തുകാരനും യാത്രികനുമൊക്കെ ആയിട്ടുള്ള പീസ് റേഡിയോ ആങ്കർ കൂടിയായിട്ടുള്ള ഇബിനു അലിക്കയുടെ യാത്രാ അനുഭവങ്ങളാണ് ഈ ദൃശ്യത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിലൂടെ പറമ്പിക്കുളത്തിൻ്റെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളിലേക്കും ആ യാത്രാ അനുഭവങ്ങളിലേക്കും നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്ത ദൃശ്യം യാത്രാ വിവരണവുമായി നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് ഇബിനു അലി എടത്തനാട്ടുകര, കൂടെ വി ടി
3: അബ്ദുസലാം.

جاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفق

من خشي الرحمن بالغيب وجاء بقلب منيب.

അവിടെ തിരൂർ നമ്മുടെ ദാറുൽ ഖുറാൻ ആലത്തൂർ ദാറുൽ ഖുറാൻ പോയപ്പോഴേ അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്തുണ്ട്. അവിടെ കുട്ടികൾ ഉദോഗം എടുത്ത് പള്ളിക്ക് കയറുന്ന സ്ഥലത്ത് ചെരുപ്പ് ഊരി വെച്ചത് മാഷല്ല. ഞാനത് അപ്പം തന്നെ ഫോട്ടോ എടുത്തു, ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുത്തു. ജമാഅത്ത് തുടങ്ങണുള്ളൂ, തുടങ്ങിയിട്ടില്ല, നിസ്കരിക്കാൻ സമയമായിട്ടില്ല, എല്ലാവരും നേരത്തെ തന്നെ കയറിയാണ്. അവർ ചെരുപ്പ് വെച്ചതിൻ്റെ ഒരു ഒരു ഒരു ഒരു രീതി കണ്ടിട്ട് നമ്മൾ സാധാരണ എവിടെയും കാണലില്ല, അങ്ങനെ പൊതുവേ കാണലില്ല, പലയിടങ്ങളിലും ഇങ്ങനെ ഒരു പരത്തിയിട്ടിട്ടാണ് അത് ഉണ്ടാവല്. ആ ഓടിക്കയറുന്ന സിസ്റ്റം, ഒരു ചെരുപ്പ് ഒരു സ്ഥലത്ത് മറ്റേത് വേറൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ

0: ഷർട്ടുകൾ മാഷാല്ല വളരെ നീറ്റായി ഒരു സൊഫ് പോലെ ഒരു വരി ഇങ്ങനെ ഫുള്ളാക്കി അടുത്ത വരി വെച്ച് അങ്ങനെ ഒരു മൂന്നാല് വരികൾ കൃത്യമായിട്ട് വെച്ച് നമ്മൾ കാണും. ഞാൻ അതപ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ജസ്റ്റ് ഒരു ഒരു ഒരു പിക്ചർ അയച്ചിട്ട് എൻ്റെ അടിയിൽ ക്യാപ്ഷൻ ഇട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇത് കൊടുത്തു,
1: മെസ്സേജ്.
0: അതെ, മെസ്സേജ് കൊടുത്തു. അപ്പോൾ നമ്മൾ പിന്നെ അതൊരു അടക്കവും ഒതുക്കവും നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ അവിടെ മാത്രമല്ല എല്ലാത്തിലും കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും അത്.
1: നല്ലൊരു അധ്യാപനം ലഭിച്ചിട്ടുണ്ട്.
0: അതേപോലെ പിന്നെ നമ്മൾ പലയിടത്തും പോകുമ്പോൾ നമ്മളെങ്കിലും അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ചെരുപ്പെങ്കിലും എടുത്തിട്ട് അങ്ങനെ നേരാക്കി വെക്കണം കണ്ടാൽ പിന്നീട് വരുന്ന ആളുകൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ അങ്ങനെ ആ ഒരു
1: മാർഗം
0: സ്വീകരിക്കും. കുഞ്ഞുണ്ണി മാഷ് പറയണ്ടല്ലോ, ലോകം മൊത്തം നന്നാവാൻ ഞാൻ ചെറിയൊരു രഹസ്യം പറഞ്ഞുതരാന്നിട്ട് സ്വയം നന്നാവുകയാണ്. എല്ലാവരും ഓരോരുത്തരും നന്നായാൽ മതി, എന്താവും മൊത്തം എല്ലാവരും ശരിയാവും. ഇതുപോലെയുള്ള ശീലങ്ങൾ അടക്കം ഇപ്പോൾ അതേപോലെ വീട്ടിൽ പലപ്പോഴും പലരും ചോദിക്കണാണ്, എൻ്റെ ഇതെവിടെ, പിന്നെ പേന എവിടെ, എൻ്റെ സംഗതി എവിടെ, ബാഗ് എവിടെ. അത് വെക്കാനൊരു പ്രത്യേകമായ ഒരു പ്രോപ്പർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങളും തിരഞ്ഞുകൊണ്ടുള്ള കുറേ സമയങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
1: കൃത്യമായ ജീവിതത്തിൽ കൃത്യമായൊരു ചട്ടക്കൂട് അല്ലെങ്കിൽ എങ്ങനെ ക്രമീകരണം പഠിപ്പിച്ചിട്ടുള്ളൊരു ഇതിന്റെ ആളുകളാണെങ്കിൽ, ഒരു വക്താക്കളാണെങ്കിലും,
0: ഇസ്ലാം എന്ന് പറഞ്ഞാല്
1: അതാണ്,
0: അതൊക്കെ പെടുന്നുണ്ട്, എല്ലാം ഉൾപ്പെടുന്നുണ്ട്.
1: ജീവിതഗന്ധിയായ മതാണല്ലോ,
0: എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ സംഗതികൾ അടക്കും ഒതുക്കവും ലൈഫിൽ എപ്പോഴും നന്നായി പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മാറ്റം മനസ്സിലാവും,
1: ഉണ്ടാവും.
0: പിന്നെ ഒരു ഒരു പടുത്തൊരു വായിച്ച പുസ്തകത്തിൽ പറയുന്നത്, രാവിലെ നന്നായി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു പണി എന്താ പറഞ്ഞത്, രാവിലെ ഉറങ്ങി എണീക്കണ പിന്നെ ആ നിമിഷം അവിടെ നമ്മൾ ഉപയോഗിച്ച പുതപ്പ് വിരിപ്പൊക്കെ ഒന്ന് നല്ലോണം തട്ടിക്കൂട്ടി പുതപ്പൊന്ന് നന്നാക്കി എന്ത് ചെയ്യുക, മടക്കി വെക്കുക. അത് ചെറിയ പണിയുള്ളൂ, ഓരോരുത്തർക്കും ചെയ്യാവുന്ന ചെറിയ പണിയാണ്. പക്ഷേ
1: എന്തെങ്കിലും
0: അതൊരു ഞാനൊരു സംഗതി ചെയ്തു എന്ന് രാവിലെ തന്നെ ഏറ്റവും നല്ലൊരു മനസ്സിന് എനർജി കൊടുക്കണമെന്നുള്ളതാണ് ആ പുസ്തകത്തിൽ വായിച്ചത്. മാഷാല്ല ഇതുപോലുള്ള സംഗതികൾ നമ്മൾ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം,
1: കൃത്യമായ ഒരു ചട്ടക്കൂട് ക്രമീകരണം വരുത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വ്യക്തിപരമായി നമുക്കും ഉണ്ടാകും, മറ്റുള്ള ആളുകളുടെയും നമുക്കൊരു ഒരു പ്രചോദനമാകാൻ സാധിക്കും.
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
5: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
6: سيد الاستغفار
4: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوه നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. തീരുമാനിക്കാം നമുക്ക് ഒരാളെയെങ്കിലും സഹായിക്കുവാനും കരുണ ചെയ്യുവാനും ഈ പ്രഭാതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം.

ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 ജൂലൈ 20 1448 സഫർ, കൊല്ലവർഷം 1201 കർക്കടകം 4.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കൊരു പ്രഭാതത്തിൽ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ആദ്യമായി അവനെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ ഈ ഒരു ദിവസം പര്യാപ്തമാകട്ടെ എന്ന് നമുക്ക് റബ്ബിനോട് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ കൂടെ ധാരാളക്കണക്കിന് ശ്രോതാക്കൾ അല്ലേ സലാം പറഞ്ഞ് നമ്മുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരിലേക്കൊന്ന് പോയി നമുക്ക് പെട്ടെന്ന്
1: തീർച്ചയായും
0: തിരിച്ചു വരാം എന്നാണ് തോന്നുന്നത്.
1: റജീന കൂട്ടുമല, സഫിയ തിരങ്ങാടി, സലീന തോട്ടശ്ശേരി, ആരിഫ കുന്നപ്പള്ളി, സമീജ പാറൽ, സഫിയ എടപ്പാൾ, ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ, അബ്ദു എടത്തനാട്ടുകര, അബ്ദുൽ കരീം തുമിനാട്, ഇമ്രാൻ എൻ വി കുമർ നെല്ലൂർ, സാബിറ എം പാലക്കാട്, സീന തിരങ്ങാടി, മുംതാസ് ബേപ്പൂർ, ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറ, സബീല പാലക്കാട്, ഷഹന റഷീദ് മേലാറ്റൂർ, അബു വി എ നാദിറ ഇടിമൊഴിക്കൽ, നസീറ ഹസൻ പെരിന്തൽമണ്ണ, ഉമൈറ തൃശൂർ വള്ളറക്കാട്, സാജിദ കരിവാരക്കുണ്ട്, സീനത്ത് പാലക്കാട്, ജംഷീർ മുട്ടിൽ, റുക്സാന, ജാസ്മിൻ പൂച്ചാക്കൽ, നഫീസ താമരശ്ശേരി, സാജിദ ഷംസു കാസർഗോഡ്, ഇർഫാൻ ഷെജി പൂച്ചാക്കൽ, ഇംതിയാസ് തിരുവമ്പാടി, റുഷ്ദ കളികാവ്, ജമീല വി കെ പുനൂർ, റംലത്ത് ചുങ്കത്തറ, നബീസ ഒറ്റപ്പാലം, ഫസീല മുണ്ടക്കൽ, ഹൈറുനിസ ആലുവ, മൈമുന പാറപ്പുറം, അബൂക്കർ സുലൈമാൻ, അഹമ്മദ് സി കെ അഴിയൂർ, റുക്സാന, സഫിയ അടപ്പാൾ, ധാരാളം ആളുകൾ സലാം അറിയിച്ചു.
0: സാദിഖ് പാലക്കാഴി, സുബൈദ ഇസ്മായിൽ മടിക്കേരി, സുബൈദ കുഞ്ഞിമംഗലം, താഹിറ ടി കെ കാസർഗോഡ്, റസിയ ചെങ്ങാണി, ഇവരെല്ലാവരും നമ്മോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മോർണിംഗ് ലൈവ് ഷോയുടെ ഈ ഒരു നിമിഷത്തിൽ ആദ്യമായി നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഖലീഫ അൽ തുനൈജി, അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. ഖുർആൻ ഖാരിഇകൾക്കിടയിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഖലീഫ അൽ തുനൈജി. പാരായണ ശൈലി കൊണ്ടും ശബ്ദഗാംഭീര്യം കൊണ്ടും ഒരുപാട് വിശ്വാസികളുടെ ഹൃദയം കീഴ്പ്പെടുത്തിയ ഖുർആൻ പാരായകൻ കൂടിയാണ് ഖലീഫ അൽ തുനൈജി. ചെറുപ്പത്തിലെ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കുകയും പിന്നീട് വ്യത്യസ്തമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ നുകരുകയും ചെയ്തിട്ടുണ്ട്.
1: ഇന്ന് നമ്മൾ ഓതിക്കേട്ടത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആൽ ഇംറാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും മതം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം, ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അവരറിഞ്ഞുകൊള്ളട്ടെ നിശ്ചയമായും അള്ളാഹു വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യാരംഭം തൊട്ട് മനുഷ്യാവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും 1-ാം പ്രവാചകനും 1-ാം വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏക മതമാണ് ഇസ്ലാം. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അവർ മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്നാൽ വേദഗ്രന്ഥം ലഭിക്കുകയും പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുകയും ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര അറിവ് ലഭിക്കായികയല്ല, പിന്നെയോ അറിവ് കിട്ടിയിട്ട് പിന്നെയും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, പക, വിദ്വേഷം, അതിമോഹം ആദിയായ ധിക്കാര സ്വഭാവങ്ങൾ മാത്രമാകുന്നു. യഥാർത്ഥം ഇതാണെങ്കിലും ഈ സത്യത്തിന് വിരുദ്ധമായി ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായ തൗഹീദിൽ പോലും തർക്കവും ന്യായവാദവും നടത്തുകയാണ് അവർ ചെയ്യുന്നത്. അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരോട് തർക്കത്തിന് നിൽക്കേണ്ടതില്ലെന്നും ഞാനും എന്നെ പിൻപറ്റുന്ന സത്യവിശ്വാസികളും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചു, അവനെ മാത്രം ആരാധിച്ച് അവന് കീഴൊതുങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞൊഴിവായാൽ മതിയെന്ന് അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നതാണ് ശേഷം വരുന്ന ആയത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞ ഈ ഒരു ആയത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.

0: കോഴിക്കോട് നിന്ന് സാജിദ. ഉമ്മുകുൽസു ചിറമംഗലം. സെറീന അത്താണിക്കൽ. സൗജ കൊളക്കാട്. സമീറ കൊയിലാണ്ടി. സഹൽ പി ഇടപ്പലം. നഫീസ വി കാര തുടങ്ങിയവർ നമ്മോടൊപ്പം ചേർന്ന് സലാം അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വാലേക്കും സലാം വറഹ്മത്തുള്ളാ.
1: ഫെബ അജ്മൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് പറയുന്നത്, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ഉമ്മച്ചിയും ഉപ്പച്ചിയും പരിശുദ്ധ ഉമ്രക്കായി പോയിരിക്കുകയാണ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു
0: മഖ്ബൂലും മബ്റൂറുമായ ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ജാസ്മിൻ ചേലക്കുളത്ത് നിന്ന്, അസ്സലാമു അലൈക്കും. ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്, ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അല്ലാഹു പരിപൂർണമായ ഷിഫായനെ പ്രദാനം ചെയ്യും.
1: ശംസാദ് തലശ്ശേരി, കുട്ടി അഹമ്മദ് പേരശന്നൂർ, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഷാജിദ വീട്ടി വല്ലപ്പുഴ, ഇബിൻ അബ്ദുള്ള മാട്ടൂൽ കണ്ണൂർ, അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ കുടുംബാംഗങ്ങൾക്കെല്ലാം അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്.
0: കുട്ടി അഹമ്മദ് പേരശന്നൂറും നൗഫൽ വടുവഞ്ചാലും നമ്മോടൊപ്പം ചേർന്ന് സലാം അറിയിക്കുന്നു.
1: അസ്മാബി പെരിന്തൽമണ്ണ സലാം പറഞ്ഞിട്ടുണ്ട്. റുക്സാന സീനത്ത് സി ടി ചുള്ളിയോട്, ഐഷ പി പത്തപ്പിരിയും, സിനിജ ആലപ്പുഴ, മുനീർ ചമനാട്, അൻവർ എൻ ടി മുട്ടിൽ വയനാട്, ഷാനവാസ് പുല്ലമ്പി, സുലേഹ തിരുവാലി, ബഷീർ ഒക്കെ മൂവാറ്റുപുഴ, മൈമൂന അലി എസ് എ ആലുവ, സൈനാബി പി എൻ കാലിക്കറ്റ്, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്.
0: അതോടൊപ്പം ഹന്നാ മറിയം ചെറുകോട്, ഹൈറുന്നീസ ചെറുപ്പുളശ്ശേരി, സീനത്ത് പുളിഞ്ഞാല് വയനാട്, ഉമൈബ തൃക്കടീരി, ജമീല കാളികാവ്, കുട്ടി അഹമ്മദ് പേരശന്നൂർ, നൗഫൽ വടുവഞ്ചോൽ തുടങ്ങിയവരും സലാം അറിയിക്കുന്നു. വാലേക്കും സലാം വറഹ്മത്തുള്ളാഹി.
1: റഹീസ് കടമ്പഴിപ്പുറം, റംല എടത്തനാട്ടുകര, വഹീദ സെറീന വി പി വളാഞ്ചേരി പറയുന്നത് ഇവിടെ പെരുമഴയാണ് എന്നാ പറയുന്നത്. വാലേക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. വളാഞ്ചേരിയിൽ ഹസീന നൂറുദ്ദീൻ ദമാം, സമീറ കെ എം താനൂർ, സൈനബ കടമ്പഴിപ്പുറം, സബീന തത്തമംഗലം, ഇവരെല്ലാവരും സലാം പറയും നമ്മുടെ കൂടെയുണ്ട്. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ള. അസ്ന കടമ്പഴിപ്പുറവും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. സെറീന ചമൽ താമരശ്ശേരിയും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിൽ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് പീസ് ടൈം എന്ന സ്ലോട്ടിലേക്കാണ്. പീസ് ടൈമിൽ പ്രേക്ഷകരുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എടുത്ത് വായിക്കുന്ന ഒരു മനോഹരമായ സ്ലോട്ട് തന്നെയാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ ഒരു ശ്രോതാവിൻ്റേതായി വന്ന ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അറിവും ആത്മീയതയും ലാളിത്യവും ഒരുമിക്കുന്ന ഒരു മനോഹര സംരംഭം. കേൾക്കുന്നവരുടെ സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി പരിപാടികൾ ഒരുക്കുന്നതായി തോന്നുന്നു. ജീവിതത്തിലെ തിരക്കൾക്കിടയിൽ നമുക്ക് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഇടവേളയാണ് പീസ് റേഡിയോ. മാഷാഅല്ലാ, വളരെ ഹൃദ്യമായ സുന്ദരമായ ഒരു പ്രതികരണത്തിനാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ സാക്ഷിയായത്.
1: തീർച്ചയായും
0: നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ പ്രതികരണങ്ങൾ നടത്തുകയും ദിവസവും മോർണിംഗ് ലൈവ് ഷോയിലെ ഈ ഒരു സ്ലോട്ട്, 6:10 മുതലുള്ള സ്ലോട്ട്, നിങ്ങളുടെ പ്രതികരണങ്ങൾ.
1: അതെ, നമ്മുടെ ശ്രോതാക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ലോട്ടാണ് അല്ലേ?
0: അതെ അതെ, തീർച്ചയായും.
1: അതെ അതെ. അപ്പം നിങ്ങളൊക്കെ, ഇപ്പം നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെ ആ ഒരു അവസരം പരമാവധി മുതലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാണ് അതിനോടനുബന്ധമായിട്ട് പറയാനുള്ളത്.
0: റുക്സാന എം പറയുന്നത്, അസ്സലാമു അലൈക്കും, മധുരം ഖുർആനിൽ ആലെ ഇമ്രാനിൻ്റെ അർത്ഥസഹിതം പറഞ്ഞതെന്നു, അൽഹംദുലില്ല എന്ന ഒരു സന്തോഷമാണ് അവർ നടത്തുന്നത്. ചെമ്മനാട് നിന്ന് മുനീർച്ച പറയുന്നത്, കാസർഗോഡും നല്ല മഴയുണ്ട്, അൽഹംദുലില്ല എന്നാണ്. കൊട്ടാരക്കരയിൽ നിന്ന് ഹനീന സുൽഫി സലാം അറിയിച്ച് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
1: അതേപോലെ തന്നെ കരീംച്ച തൂമിനാട്ട് എന്ന് പറയുന്നത് അവിടെ വെള്ളിയാഴ്ച തുടങ്ങിയ മഴയാണെന്നാണ് പറയുന്നത്. കരീംച്ച കുറച്ച് മഴ അങ്ങോട്ട് നമുക്ക് കൊടുത്തേക്കണം ഇവിടെ മഴ അല്ലേ.
0: സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു എത്രയും പെട്ടെന്ന് ഷിഫ നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയിൽ അവർ പങ്കുചേരുന്നുണ്ട്. ചെമ്പക്കുത്ത് നിന്ന് റുക്കിയയും പാലാം കോണം ആറ്റിങ്ങൽ സബീനയും, കരിവാരക്കൊണ്ട് അജീവ വജീഹും, നെന്മിനിയിൽ നിന്ന് ജമീലയും ഒക്കെ സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്കിനി മോർണിംഗ് ലൈവ് ഷോയിലെ ഏറ്റവും ഹൃദ്യമായ ഒരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം. പുലരിവട്ടം.
0: ഭർത്താവിൻ്റെ അവിഹിതം ഭാര്യ ചെയ്യേണ്ടത് എന്ന ഒരു വിഷയത്തിലാണ് ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ധാരാളം സഹോദരിമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഒരു പരിഹാരമാണ്, തങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്വകാര്യ ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, അതിലെന്തു തീരുമാനമെടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം എല്ലാവരും ചോദിച്ച് കാണുന്നു. ഇപ്പോൾ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് ഫോണിൽ നിന്നും അല്ലാതെയൊക്കെ ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ തന്നെയുള്ള ചില അവിഹിതങ്ങൾ, അത് ചിലപ്പോൾ ശാരീരിക ബന്ധങ്ങളല്ല, മറിച്ച് ഫോൺ വഴിയുള്ള ബന്ധങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്തൊരു നിലപാടെടുക്കും എന്നതാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാനസിക പ്രയാസമുണ്ടാക്കുന്ന, ജീവിതത്തിൻ്റെ എല്ലാ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തി കളയുന്നതാണ് തൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള മറ്റേത് വാർത്തകളെക്കാളും. അയാൾ ഒരു തളർന്നു കിടക്കുന്നൊരു രോഗിയായിത്തീരുന്നതിനേക്കാളും വേദനയാണ് ഇത്തരം മറ്റൊരു സ്ത്രീയുമായിട്ടുണ്ടാകുന്ന ബന്ധം. ഒരിക്കലും ഒരു ഭർത്താവിന്, ഒരു ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തരം ചില സന്ദർഭങ്ങളിൽ സാധാരണ സഹോദരിമാർ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, അതിനെ കൂടുതൽ ആ ബന്ധങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക, അതിന് തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി ശ്രമിക്കുക, മറ്റൊന്ന് അത് അടുത്ത ബന്ധങ്ങളിലും ഒക്കെയുള്ള ആളുകളെ, സ്വന്തം വീട്ടിലും ഭർത്താവിൻ്റെ ബന്ധുക്കളിലൊക്കെ തെളിവ് മുഖേനം ആ കാര്യങ്ങൾ അറിയിക്കുക, അതേപോലെ തന്നെ ഭർത്താവിനോട് ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യുക, അദ്ദേഹത്തോട് അതിൻ്റെ പ്രതിഷേധം അറിയിക്കുക, ആ നിലക്ക് പിണങ്ങുകയോ ഒക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു വൈകാരികമായ ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. സത്യത്തിൽ ആ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ഇനി സാധ്യമല്ല എന്നൊരു തീരുമാനം, ഉറച്ചൊരു തീരുമാനം മനസ്സിലുണ്ടെങ്കിൽ, തീർച്ചയായും അവിഹിതങ്ങളുള്ള ഒരാളിൽ നിന്ന് വേറിട്ട് പോകുന്നത് അത്ര കുറ്റകരമാണെന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ പ്രത്യക്ഷമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു നിലപാട് ഒരു സ്ത്രീക്ക് സ്വീകരിക്കാം. പക്ഷേ അധികം ആളുകളും അത്തരം ഒരു നിലപാടിന് തയ്യാറല്ല. വിട്ടുപോകണം എന്നുള്ളത് ഒരിക്കലും അവർ തീരുമാനിക്കുന്നില്ല. പിന്നെ അയാളുടെ കൂടെ തന്നെ ജീവിക്കാനും മുന്നോട്ട് പോകാനുമാണ് ഒരുങ്ങുന്നതെങ്കിൽ, ക്രമേണ അയാളെ ആ തെറ്റിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇത്തരം സഹോദരിമാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, അത് വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം നടത്തി അദ്ദേഹത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളെയും പുറത്തു കൊണ്ടുവരുന്നതിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഒരാളുടെ ജീവിതത്തെ അനാവശ്യമായി അത് ഒരു ചാരപ്രവൃത്തിയിലൂടെ, ചുഴിഞ്ഞന്വേഷണത്തിലൂടെ ഒരാളുടെ സ്വകാര്യതകളെ വെളിച്ചത്തു കൊണ്ടുവരിക എന്നതിനും എന്നതിനെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിൽ അത്തരം ചില സംഗതികളിലേക്ക് പോകുന്നത് അവരെ കൂടുതൽ അസ്വസ്ഥരാക്കും. കാരണം ഓരോ പുതിയ കേസുകൾ അറിയുമ്പോഴും ആ ബന്ധത്തിൻ്റെ ആഴം അറിയുമ്പോഴും അവർ അയക്കുന്ന മെസ്സേജുകൾ പരസ്പരം വായിക്കുമ്പോഴുമെല്ലാം കൂടുതൽ അവരെന്ത് ചെയ്യാണ്, ഇത്രമാത്രം ബന്ധമുണ്ടോ എന്ന് ചോദിച്ച് കൂടുതൽ വിഷാദത്തിലേക്കും വിഷമത്തിലേക്കും മാനസിക ദുഃഖത്തിലേക്കും എത്തുകയാണ് ചെയ്യുക. അപ്പോൾ അത് ആ അന്വേഷണം കൊണ്ട് ഒരാളുടെ സ്വകാര്യതകൾ അന്വേഷിക്കുന്നു എന്ന ഒരു നിരുത്സാഹപ്പെടുത്തപ്പെട്ടൊരു കാര്യവും, രണ്ടാമത്തത് അതോടൊപ്പം തന്നെ എന്താണ്, നമുക്ക് കൂടുതൽ വേദനകൾ സമ്മാനിക്കുന്നു എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേക പ്രയോജനങ്ങളില്ല. രണ്ടാമത്തൊരു കാര്യം, മറ്റുള്ളവരെ അറിയിക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഭർത്താവാണല്ലോ, അപ്പോൾ അയാൾ അങ്ങനത്തെ ഒരാളാണ്, അയാളെക്കുറിച്ച് നല്ലത് വിചാരിച്ചിരുന്ന കുടുംബങ്ങളും ബന്ധുക്കളും മാതാപിതാക്കളും എല്ലാം അയാൾ ഇങ്ങനെ ഒരു അവിഹിതത്തിൻ്റെ ആളാണ് എന്ന് ഒരു ലേബിൾ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തൻ്റെ ഭർത്താവിൽ ചാർത്തപ്പെടുന്ന എന്താണ് ഒരു ബ്ലാക്ക് മാർക്കുകളാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. പിന്നെ അങ്ങനത്തെ ഒരാളെയല്ലേ നമ്മൾ വീണ്ടും വഹിച്ചു കൊണ്ടു നടക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു നല്ല മുഖം വികൃതമാക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനങ്ങളില്ല. മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നത് കൊണ്ട് പ്രയോജനമില്ല. ഇതൊക്കെ അയാളുടെ കൂടെ തന്നെ ജീവിക്കാനാണ് തീരുമാനമെങ്കിലാണ് ഞാൻ പറയുന്നത് തീർച്ചയായും ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടൊരു പ്രയോജനമല്ല. അല്ലെങ്കിലും പ്രയോജനമല്ല, ഇങ്ങനെയാകുമ്പോൾ ഏതായിരുന്നാലും ഒരു പ്രയോജനം അവർക്കില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ചില ആളുകളോട് എന്താണ് പിന്നെ ഭർത്താവിനോട് ഈ പ്രവൃത്തികൾ കാണുമ്പോൾ അയാളോട് ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും ഒന്നും നിർവഹിക്കാതെ കൂടെ ജീവിക്കുന്നത് കൊണ്ടും അർത്ഥമില്ല. കാരണം ഒരു ഭാര്യ എന്ന നിലക്ക് അയാളുടെ ചെലവും അയാളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ തീർച്ചയായും തിരിച്ചുള്ള കടമകളും ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ കടമകൾ ചെയ്യാതെ ജീവിക്കുമ്പോൾ കൂടുതൽ മാനസികമായ അകലവും വിഷമവും ഉണ്ടാവുകയും തികച്ചും അവിഹിത ബന്ധങ്ങൾക്ക് അത് പ്രോത്സാഹനമായി തീരുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകും. അപ്പോൾ തൻ്റെ മനസ്സുകൊണ്ട് പറ്റുന്നില്ലെങ്കിലും ബാഹ്യമായിട്ടെങ്കിലും തൻ്റെ കടമകളും കടപ്പാടുകളും നിർവഹിക്കുവാനുള്ള പരിശ്രമം അവർ നടത്തുകയാണല്ലോ. ഇസ്ലാമികമായും അവരെ സംബന്ധിച്ചിടത്തോളം കൂടെ ഒരു കടമ. ബാഹ്യമായിട്ടെങ്കിലും തൻ്റെ ബാധ്യതകളെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വമൻ സത്തറ ആലാം മുസ്ലിമിൻ ഫിദ്ദുനിയ, ദുനിയാവിലൊരു മുസ്ലിമിൻ്റെ രഹസ്യങ്ങൾ ഒരാൾ മറച്ചു വെച്ചാൽ സത്തറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വല്ലാഹിറ, ഇഹലോകത്തിലും പരലോകത്തിലും അള്ളാഹു അവൻ്റെ രഹസ്യങ്ങളെ അള്ളാഹു മറച്ചു വെക്കുമെന്നാണ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദത്തമാണ്. നമ്മളങ്ങനെ മറച്ചു വെക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമുണ്ടെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഗുണമാണ് ഉണ്ടാവുന്നത് എന്ന് എന്ത് ചെയ്യണം, ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ വെറുതെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടുതൽ വിഷയങ്ങളെ വഷളാക്കി മുന്നോട്ട് പോകുന്നതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മറ്റൊരു വശം കൂടെ ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഇത്തരം അവിഹിത ബന്ധങ്ങളുടെ ചില മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പല സഹോദരിമാരും വളരെ അത്ഭുതപ്പെട്ടു പോവും. എന്തിനാണ് ഇത്ര വൃത്തികെട്ട ഒരു മനസ്സാണോ, ഇത്ര വൃത്തികെട്ട ആളാണോ എന്നൊക്കെ എന്തു ചെയ്യും, ഭർത്താവിനെ കുറിച്ച് വിചാരിച്ചു പോകും. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ മറ്റൊരു അവിഹിത ബന്ധത്തിലേക്ക് ഭർത്താക്കന്മാർ നീങ്ങുമ്പോൾ തീർച്ചയായും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ ഒരു വൈവാഹിക ജീവിത ബന്ധങ്ങളിൽ നമ്മൾ അത്ര ഒരു സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കാര്യമല്ല ശാരീരിക സ്വകാര്യ ബന്ധങ്ങൾ. അത് നമ്മുടെ സ്വാഭാവികമായും ഒരു വിശുദ്ധമായ ഒരു ജീവിതത്തിൽ എന്ത് ചെയ്യും, ചില സന്ദർഭങ്ങളിലും ചില തിരക്ക് കുറഞ്ഞ സന്ദർഭങ്ങളിലും ചില സ്നേഹ സന്ദർഭങ്ങളിലും ഒക്കെ സംഭവിച്ചു പോകുന്ന ചില വാക്കുകൾ, പെരുമാറ്റങ്ങൾ, ശാരീരികമായ പ്രവർത്തനങ്ങൾ, ഇത്ര മാത്രമേ എന്തുള്ളൂ ലൈംഗികതയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു വിവാഹത്തിൽ പലപ്പോഴും നമ്മൾ ഒരു വില കൽപ്പിക്കാറുള്ളൂ. അതൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും ആരും കാണലില്ല. പക്ഷേ സത്യത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രകൃതിപരമായ ഒരു വലിയ ആസ്വാദനമാണ് യഥാർത്ഥത്തിൽ ലൈംഗികത എന്ന് പറഞ്ഞത്. അതൊരു ആസ്വാദനമാണ്. അതുകൊണ്ട് തന്നെ ഈ ആസ്വാദനത്തിനുള്ള വഴികൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ആണിനെയും പെണ്ണിനെയും സംബന്ധിച്ചിടത്തോളം. ആ ആസ്വദിക്കുവാനുള്ള ഒരു മനസ്സ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പലപ്പോഴും അത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ബന്ധപ്പെടുന്നവരാണ് അവിഹിത ബന്ധങ്ങളിലുള്ള സ്ത്രീ പുരുഷന്മാർ. അതുകൊണ്ട് തീർച്ചയായും അവിടെ അതേ നടക്കൂ. അവിടെ അത് മാത്രമാണ് നടക്കുന്നത്. അവിടെ സംസാരത്തിലും മെസ്സേജിലും വാക്കിലും പ്രവർത്തനത്തിലും സംഗമങ്ങളിലും എല്ലാം ലൈംഗികതക്കാണ് പ്രാധാന്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരനുഭൂതിയും സന്തോഷവും അവിഹിതങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചു പോയതാണ് വിവാഹിതരായ ആളുകൾ വീണ്ടും ഇത്തരം തെറ്റുകളിലേക്ക് പോവാനുള്ള കാരണം. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. നിങ്ങൾ ഇത്തരം അവിഹിത ബന്ധങ്ങൾ നടത്തുന്ന ആളുകൾ മറ്റൊരാളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യയാവാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പോൾ ആ സ്ത്രീക്ക് ഇതിനെല്ലാം പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ ഭാര്യയ്ക്കും ഇതിനെല്ലാം പറ്റും, അത് നിങ്ങളുടെ ഭർത്താവിനും ഇതിനെല്ലാം പറ്റും എന്ന തിരിച്ചറിവും അത്തരം ആസ്വാദനങ്ങൾ കുടുംബജീവിതത്തിൽ തന്നെ സംഭവിക്കുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാനും ബോധപൂർവമായ ശ്രമങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായും അവിഹിതങ്ങൾ വർദ്ധിച്ചു വരുന്ന മക്കളും പിന്നെ കുടുംബങ്ങളുമെല്ലാം അപമാനത്തിലായി പോകുന്ന ഓരോ മഹൽ വ്യക്തികളും ഒരുപക്ഷെ സമൂഹത്തിൽ ഏറ്റവും അധികം തേജോവധം ചെയ്യപ്പെടുന്ന വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം അവിഹിതങ്ങളുടെ കാര്യത്തിൽ ഭാര്യമാരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. പ്രത്യേകിച്ചും ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ സഹോദരിമാർ ഈ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ടായിരിക്കണം അതിലൊരു നിലപാട് എടുക്കേണ്ടത്. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ് നമ്മളോട് സംസാരിച്ചത്.
1: നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ സമയം 6:25 കറക്റ്റ് നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസിന്റെ സമയത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒട്ടും സമയം പാഴാക്കാതെ നമ്മുടെ ശ്രോതാക്കളുടെ ആ ഒരു കാത്തിരിപ്പിനെ മാനിച്ചുകൊണ്ട് നമ്മൾ ലൈവ് ക്വിസിലേക്ക് പ്രവേശിക്കുകയാണ്. 3 തവണയാണ് ചോദ്യം ചോദിക്കുക. 3-ാമത്തെ തവണ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 25 സെക്കൻഡ് ബിപ് സൗണ്ട് പ്ലേ ചെയ്യും. അത് അവസാനിക്കുന്നതിന് മുമ്പാകണം നമ്മൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ്. നമ്മുടെ മൊബൈൽ ഫോണിലോ മറ്റ് ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. തുടർന്ന് വരുന്ന മെയിൻ വിൻഡോയിലെ താഴെയുള്ള ഫീഡ്ബാക്ക് ബട്ടൺ അമർത്തുക. ശേഷം ലഭിക്കുന്ന പേജിൽ, പ്രതികരണ പേജിൽ, ഫീഡ്ബാക്ക് പേജിലാണ് നമ്മുടെ ഉത്തരം അയക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇവയാണ്. ഏറ്റവും മുകളിലായി പേരും കൂടെ സ്ഥലവും കൂടി ഉൾപ്പെടുത്തുക. തൊട്ടു താഴെ പ്രോഗ്രാം എന്ന ഒരു മെനു ബട്ടൺ കാണും, അവിടെ അമർത്തുക. അപ്പോൾ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്ത് കാണാം. അതിൽ ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്യണം, നിർബന്ധമാണ്. തൊട്ടു താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങളുടെ ആൽഫബറ്റുകൾ A or B or C or D ടൈപ്പ് ചെയ്ത് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു മോർണിംഗ് ലൈവ് ക്വിസിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും റെഡി ആയിട്ടുണ്ട് എന്ന് വിചാരിക്കട്ടെ. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം.
0: ഇന്നത്തെ ചോദ്യം ഇതാണ്, ഹദീസ് നിവേദകരിൽ ഹാഫിലുൽ ഇസ്ലാം എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഈ 3 ഓപ്ഷനുകളാണ് ഇന്ന് നമുക്കുള്ളത്. ഇന്ന് 4 ഓപ്ഷനില്ല, ഇന്ന് 3 ഓപ്ഷനേ ഉള്ളൂ.
1: ഓക്കെ, 2-ാമത്തെ ചോദ്യം ആവർത്തിക്കുന്നു. ഹദീസ് നിവേദകരിൽ ഹാഫിലുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബികളിൽ ഹാഫിലുൽ ഇസ്ലാം എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു.
0: 3-ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹദീസ് നിവേദകരിൽ ഹാഫിലുൽ ഇസ്ലാം എന്നറിയപ്പെടുന്നത് ആരാണ്? ആ ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം ആരാണ് എന്നതാണ് ചോദ്യത്തിന്റെ മായന. 3 ഓപ്ഷനുകളാണുള്ളത്. ഓപ്ഷൻ എ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു.
1: ഓക്കെ, നമ്മുടെ ബീപ് സൗണ്ട്സ്, നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കുക. പ്രോഗ്രാമിൽ ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും മുകളിലായി പേരിന്റെ കൂടെ സ്ഥലവും കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്.
0: സലഫിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറയും ഇമ്രാൻ എൻ വി കുമരനല്ലൂരും ജാസ്മിൻ പൂച്ചാക്കലും ഒക്കെ ഓപ്ഷൻ തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
1: ഓക്കെ, എല്ലാവരുടെയും അവസരവും ഇന്നത്തെ അവസരം
0: അവസാനിച്ചിരിക്കുകയാണ്. റുബീന താനൂർ, അതേപോലെ തന്നെ റുക്സാനായം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ പിന്നെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. കുറച്ചെങ്കിലും നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് അത്രയും മെസ്സേജുകളുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മക്കൾ, അമ്മായിയമ്മ, മരുമകൾ, ഭാര്യ, ഭർത്താവ് തുടങ്ങി കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരും പറ്റി മനസ്സിലാക്കി തന്ന മൗലവിക്ക് അഭിനന്ദനങ്ങൾ എന്നൊരു കമൻറ്റാണ് നടത്തിയിട്ടുള്ളത്. ആയിഷ പേരശന്നൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാം പറഞ്ഞിട്ടുണ്ട്. സലഫി, അടുത്ത മെസ്സേജ് ഒന്ന് വായിക്കാമോ?
1: ഉമ്മു അമാന, മക്കരപ്പറമ്പ്. ഇന്നത്തെ ചോദ്യം കൺഫ്യൂഷൻ ആക്കി കളഞ്ഞു എന്നൊരു ആശങ്കയാണ് അവരെ പങ്കുവെക്കുന്നത്.
0: ഇന്ന് മറ്റേ ചോദ്യം അല്ലേ, കുറച്ച് അധികം ഒരു കറക്കിക്കുത്തിന്നാണ് ശംസാദ് തലശ്ശേരി പറഞ്ഞിട്ടുള്ളത്.
1: സൗദത്ത് പി കെ പാലക്കാട് സലാം അറിയിച്ചു, നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
0: അതേപോലെ തന്നെ
1: അതേപോലെ തന്നെ സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. ഐഷ പേരശന്നൂരും സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്.
0: സഫിയ കെ തിരുരങ്ങാടി പറയുന്നു, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു സന്ദേശം കിട്ടി. സമാധാനമുള്ള ഓരോ വാക്കുകളും അൽഹംദുലില്ലാഹ്. ആബിൽ ഘട്ടങ്ങളിൽ നിന്ന് അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തുന്നത്. അബൂബക്കർ സുലൈമാൻ, പുലരിവട്ടം വളരെ സൂപ്പർ മാഷാല്ലാ എന്ന കമന്റ് നടത്തിയിട്ടുണ്ട്. ജാസ്മിൻ സലീം തൊടുപുഴയിൽ നിന്ന് സലാം പറഞ്ഞു, വാലൈക്കും അസ്സലാം. ആയിഷ അങ്ങാടിപ്പുറം സലാം പറഞ്ഞിട്ടുണ്ട്. ബഷേരി അബു തലശ്ശേരി സലാം, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നഫീസ പി താമരശ്ശേരി പറയുന്നത്, അൽഹംദുലില്ലാ ഉസ്താദിന്റെ ഓരോ ദിവസത്തെയും പ്രഭാഷണങ്ങൾ പഠിക്കാനുള്ളതാണ്. യാദൃശികമായിട്ട് ഒരു കെണിയിൽപ്പെട്ടതാണെങ്കിൽ മറ്റാരെയും അറിയിക്കാതെ നമ്മൾ ഭാര്യമാർ അത് കൈകാര്യം ചെയ്യണം. അതല്ല, അയാൾ സ്ഥിരം അങ്ങനത്തെ ഒരു മോശം പ്രവർത്തിക്കാരൻ, നമുക്ക് പറ്റില്ലെങ്കിൽ കഴിയുന്നതും പെട്ടെന്ന് വേർപിരിയുന്നതാണ് നല്ലത്.
1: അത് അതിനെ പറ്റിയുള്ള വ്യക്തമായൊരു വിശദീകരണം ഹാരിസ് മൗലവി അവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ കൂടെ ഒരുമിച്ച് ചേരാൻ, ഒരുമിച്ച് കഴിയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നൊക്കെയുള്ള ഒരു വ്യക്തമായ നിർദ്ദേശം അവിടെ ലഭ്യമാവുകയുണ്ടായി. പിന്നെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാകാം, ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാകാം. അപ്പം അത് ചിലത് തെറ്റിദ്ധാരണയാകാം, മറ്റു ചിലത് യാഥാർത്ഥ്യമാകാം. അപ്പം അത് എന്താണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കി ഒരു മികച്ച ഒരു കൗൺസിലറുമായി ആശയവിനിമയം,
0: ഒരു അല്ലെ ഒരു അതിവേഗത അതിൽ വേണ്ടതില്ല എന്നുള്ളതാണ് അല്ലേ മനസ്സിലാവുന്നത്. ജമീല വി കെ പുനൂർ, അസ്സലാമു അലൈക്കും. ഓരോ ദിവസവും സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഓരോ അറിവും പകർന്നു തരാൻ നമ്മുടെ കൂടെ വരുന്ന ഹാരിസ് മലൈക്ക് അള്ളാഹു ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. അമീൻ. റാബിയ ബീത്തൽ, മാങ്ങാട്, നാസിഹ മാട്ടൂൽ, ഖദീജ സാലിഹ് കൊപ്പം, ഐഷ പേരശ്ശന്നൂർ, മൈമൂന തെക്കേപ്പൊയിൽ കരിക്കുളം, ഷുഹൈബ എം വളപട്ടണം, നല്ലൊരു സന്ദേശം മാഷാല്ലാ. ഓരോ പുലരിവട്ടവും ഓരോരുത്തരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് മൗലവി നമുക്ക് പറഞ്ഞിരുന്നത്.
1: സെറീന ചമൽ തമരശ്ശേരിയും ഇടിമുഴിക്കൽ നാദിറയും സമീറ കെ എം താനൂർ പടിഞ്ഞാറ്റുമുറിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ചോദ്യം വല്ലാതെ പ്രയാസത്തിലാക്കി കളഞ്ഞു എന്നാണ്.
0: അതിൽ ഞങ്ങൾ പിന്നെ പണ്ട് ആ ഒരു കഥ ഓർമ്മ ഉണ്ടോ? അതായത് പിന്നെ ഒരു ഡ്രൈവർ പിന്നെ നമ്മളെ പിന്നെ ഒരു ഫാമിലി ആയിട്ട് പോവാണ്. അപ്പൊ അയാൾ വളരെ വേഗതയിലാണ് പോകുന്നത്. അപ്പോ വേഗതയിൽ പോകുമ്പോ മുമ്പിൽ കാരണോലി ഇരിക്കുന്നുണ്ട്, കുടുംബനാഥൻ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടുക്ക് അത്ര സ്പീഡ് പോകും, നിങ്ങൾ ഇത്ര സ്പീഡ് പോകണ്ടാറുണ്ട്. അപ്പൊ അയാൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം വേറൊരു ട്രിപ്പ് എടുക്കാനാണ്. അപ്പൊ ഇയാളിത് വളരെ ധൃതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ യാദൃശികമായിട്ട് ഇത് അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽപ്പെട്ടപ്പോൾ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് പിന്നെ ഈ കാരണമെല്ലാം എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയാം നിങ്ങൾ നിരപരാധിയാണ്. അപ്പോൾ കാരണമെല്ലാം പറഞ്ഞു, ഏയ് ഞാനല്ല നിരപരാധി, ഓനാണ് നിരപരാധി. ഞാൻ ഓനോട് കുറേ തവണ പറഞ്ഞതാണ് ഓനാണ് നിരപരാധി എന്ന് പറഞ്ഞു.
1: അപ്പൊ ഈ ചോദ്യം നിരപരാധി എന്ന്,
0: അപ്പൊ ഈ ചോദ്യം ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞങ്ങളതിൽ നിരപരാധികളാണ്. അത് നമ്മുടെ സിസ്റ്റമാണ്, അതങ്ങനെ നമുക്ക് തന്നിട്ടുള്ളത്. ഇൻഷാല്ലാ. അൻവർ എൻ ടി മുട്ടിൽ വയനാട് പറഞ്ഞ, ഈ സമയവും കടന്നുപോകും, സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ഇടയിൽ മരണം എന്ന അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി നാം നമ്മുടെ സ്വന്തക്കാരെ ദുഃഖത്തിലാഴ്ത്തി മരണത്തിന് കീഴടങ്ങുമ്പോൾ പരലോകത്തിന്റെ ആധിപതിയായ ഖബർ ജീവിതത്തിലേക്ക് സ്വർഗീയ അനുഭവങ്ങൾ എങ്ങനെ കരസ്ഥമാക്കാം എന്ന് തുടങ്ങി പരലോക ജീവിതത്തിലെ രക്ഷക്കും സ്വർഗപ്രവേശനത്തിനും വേണ്ടി മാത്രം അറിവുകൾ വിവിധ പരിപാടികളിലൂടെ അതിലുപരി വ്യത്യസ്തമായ ശബ്ദത്തിലൂടെ ഈ സമൂഹത്തിൽ 24 മണിക്കൂറും പ്രസരിപ്പിക്കുന്ന ഈ പീസ് റേഡിയോ എന്ന സുഗന്ധം എന്നെന്നും നിലനിൽക്കട്ടെ ആമീൻ എന്ന ഒരു കമന്റാണ് നൽകിയിട്ടുള്ളത്.
1: ദിവസവും ഇത്ര കൃത്യമായി പറഞ്ഞിട്ടും തെറ്റ് പ്രവർത്തിക്കുന്ന ശ്രോതാക്കൾക്ക് ഫൈൻ നിർബന്ധമായും ഈടാക്കണമെന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അയ്യൂര് പറയുന്നത്. ഓപ്ഷൻ തെറ്റി ഇടുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഓപ്ഷൻ എന്ന് പറയുന്നത് ഉത്തരങ്ങളുടെ ഓപ്ഷൻ അല്ല, പ്രോഗ്രാമിൽ ലൈക്കിസ് എന്നൊരു ഓപ്ഷൻ
0: സെലക്ട് ചെയ്യാണ്ട് വരുന്നതല്ലേ. അതല്ലേ നമ്മുടെ ഒരു മെച്ചമല്ലേ? നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ ആ ഒരു ലൈന് തെറ്റുക എന്നുള്ളതല്ലേ നമ്മുടെ ഒരു ഒരു പ്രകൃതം, മനുഷ്യ പ്രകൃതം. ഉമ്മു അമാന മക്കരപ്പറമ്പ്, ഐഷ പേരശ്ശന്നൂർ, റസിയ മാളിയക്കൽ അരീക്കോട്, ആയിഷ പേരശ്ശന്നൂർ, ഹാജറ കടമ്പഴിപ്പുറം, കെ വി കബീർ പാലക്കാഴി, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ആയിഷ തോട്ടശ്ശേരിയറ, നഫീസ കാടാമ്പുഴ, കെ വി സാജിദ ചുണ്ടമ്പറ്റ, മുനീർ ചമനാട് പറഞ്ഞത്, മെഹനാജ് ഇസ്മായിൽ കോട്ടയം, ഞങ്ങളുടെ ആദർശ സഹോദരന്റെ ബൈപ്പാസ് സർജറി നടക്കുകയാണ്, ഇന്ന് എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: തീർച്ചയായും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ഷിഫയും സമാധാനവും റാഹത്തും പെട്ടെന്ന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
0: മുഹമ്മദ് കൈപ്പമംഗലം അമീൻ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇവിടെ നമുക്ക് നമുക്ക് ഇന്ന് ഒരു നമ്മുടെ സ്ലോട്ടിൽ വൺ മിനിറ്റ് സ്ലോട്ടിൽ ബഹുമാന്യനായ ഫൈസൽ മൗലവിയാണ് അതിഥിയായി നമ്മോടൊപ്പം ചേരുന്നത്. തയമ്മുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ വലിയൊരു ആനുകൂല്യമാണ് തയമ്മും എന്നത്. വുദു ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ, കുളിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലെല്ലാം അതിന് പകരമായി ചെയ്യാവുന്ന ഒന്നാണ് തയമ്മും എന്നത്. മണ്ണിലോ സമാനമായ ഭൂമിയുടെ ഉപരിതലത്തിലോ തന്റെ കൈ അടിക്കുകയും അതുകൊണ്ട് മുഖം തടവുകയും രണ്ട് മുൻകൈകൾ തടവുകയും ചെയ്യുക, അതാണ് തയമ്മുമിന്റെ രൂപം. ഒറ്റ അടി അടിക്കുന്നു, മുഖം തടവുന്നു, അതുകൊണ്ട് കൈയിന്റെ മുൻകൈകളും തടവുന്നു. ഈ തയമ്മും വുദൂഇന് പകരം മതി, കുളിക്കും പകരം മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പഠിപ്പിച്ചു എനിക്ക് അങ്ങനെ ചെയ്താൽ മതി എന്ന്. അതുകൊണ്ട് വുദൂ ചെയ്യാൻ സാഹചര്യമില്ലാത്തരത്തും കുളിക്കാൻ കഴിയാത്തരത്തും ഈ വഴിയെ നാം സ്വീകരിക്കുക. റബ്ബ് തന്ന ആനുകൂല്യമാണ്, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബഹുമാന്യനായ ഫൈസൽ മൗലവിയാണ് ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേർന്നത്.
0: അതെ,
1: തയമ്മുവിനെ പറ്റിയുള്ള വളരെ വ്യക്തമായൊരു വിശദീകരണം തന്നെയാണ് ഒരു മിനിറ്റിനുള്ളിൽ അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവച്ചത്.
0: അതെ, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, പിന്നെ ഒരു പുതിയ അറിവ് കിട്ടുമല്ലോ. ഇന്നത്തെ കേസ് കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട് അൻവർ മുട്ടിൽ വയനാട്. സലാം പറഞ്ഞിട്ട് മുഹമ്മദ് കൈപ്പമംഗലം കൂടെ ഉണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഷുഹൈബായും വളപട്ടണം കണ്ണൂർ ജില്ലയിൽ ഇരുട്ടോടുകൂടി ശക്തമായ മഴ തുടരുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ബാറക്കല്ല. അതേപോലെ തന്നെ അബ്ദുൽ കരീം തൂമിനാട്, ഇന്നത്തെ പുലരിവട്ടം വളരെയേറെ അറിവാണ് നൽകിയത്. ഈ കാര്യങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതാണ്. മുംതാസ് ഇബ്രാഹിം കൊട്ടറ ഉള്ള ആൾ, അത് ആ സ്ഥലം പരിചയമുണ്ടല്ലോ. മുംതാസ് ഇബ്രാഹിം കൊട്ടറ
1: കൊട്ടാരയാണോ?
0: കൊട്ടാര ഉള്ളാളാണ്. ഇന്നത്തെ പുലരിവട്ടം ഉസ്താദ് തന്നത് നല്ലൊരു വിവരമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്നാണ് മുംതാസ് ഇബ്രാഹിം കോട്ടറ ഉള്ള ആൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉമ്മു ഫർഹീൻ കരിപ്പോൾ, അസ്സലാമു അലൈക്കും, മൂന്ന് ഓപ്ഷൻ ആയത് നന്നായി, കറക്കി കുത്തൽ ഒന്നുകൂടി എളുപ്പമായല്ലോ, പുതിയൊരു അറിവ് ലഭിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മുനീർ ചെമ്മനാട്, പിന്നെ പുലരിവട്ടം നല്ല സന്ദേശം. സാബിറ തിരുപ്പൂർ തമിഴ്നാടിന്ന് സലാം പറഞ്ഞു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സമീറ കെ എം താനൂർ, എനിക്കും പ്രയാസമായിരുന്നു, ആൻസർ കറക്കി കുത്തി എന്ന് പറയുന്നു. നാദിറ ഇടിമുഴിക്കലീടായി ഹദീസ് എന്ന ഭാഗത്തിലാണ് ചോദ്യങ്ങൾ. ഹദീസ് പുസ്തകങ്ങൾ ധാരാളം വായിക്കേണ്ടി വരും, കറക്കി കുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു.
1: ഇന്നിപ്പോ നമ്മുടെ മക്കൾക്കൊക്കെ ലീവാണ്.
0: അതെ,
1: ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു ലീവ് കേരളത്തിൽ വളരെ ഒരു അവിചാരിതമായ ഒരു ലീവ് ലഭ്യമായിരിക്കുകയാണ്. കുട്ടികളൊക്കെ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത്. പലപ്പോഴും പല വിമർശനങ്ങളും പല പോസിറ്റീവുകളും അതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്.
3: തീർച്ചയായും
1: നടക്കുന്ന അമേരിക്കയിൽ ലീവില്ല,
0: അതെ,
1: മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്പെയിനിലും അതേപോലെ തന്നെ അർജന്റീനക്കും ലീവില്ല. പക്ഷെ അതൊരു നമ്മള് അത് ലീവ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നതാണ്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു സ്റ്റേറ്റില് ലോക ഫുട്ബോളിന്റെ പേരിൽ ഒരു ഫുട്ബോൾ എന്നൊരു മാമ്പാങ്കത്തിന് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവുകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഏതൊരു കാര്യത്തിലും അതിൻ്റെതായ പ്ലസുകളും മൈനസുകളും ഉണ്ടാകാം. അപ്പോ ആ ഒരു മാമാങ്കത്തിന് ഇവിടെ തിരശീല വീണിരിക്കുകയുമാണ്.
0: അപ്പോ അത് മാത്രല്ല, ഇപ്പൊ നമ്മള് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു പിന്നെ പള്ളിയിൽ കാരണവല് ഇപ്പർക്ക് നമ്മളെ വളരെ രസകരമായിട്ട് നമ്മൾ ട്രോളിന ആളാണ്. ഇപ്പൊ നാളെ ഇപ്പൊ അവധിയായില്ലേ, എന്നിട്ടിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അമേരിക്കയിൽ ഒരു പിന്നെ അർജന്റീനന്റെ പോസ്റ്റ് ഇല്ല, അവിടുത്തെ കുട്ടികൾക്ക് സ്കൂളും കോളേജും ഒക്കെ സ്മൂത്ത് ആയിട്ട് പോണുണ്ട്. ഒരിൽ കാണുന്നവരും കാണാത്തവരും ഉണ്ട്. പിന്നെ മാത്രമല്ല, ഇത് ഏതോ ഒരു രാജ്യത്താണ് നടക്കുന്നത്, ഇന്ത്യയിൽ പങ്കെടുക്കുന്നവരില്ല. നിങ്ങളെ മാഷന്മാരുടെ ഒരു സുഖം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ നമ്മളെ കുറേ ട്രോളിയിട്ടാ പോയത്.
1: പിന്നെ അല്ലെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം ഇത് ഒരു ലീവ് കൊടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടികൾ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ പിറ്റേ ദിവസം അത് കോമ്പൻസേറ്റ് ചെയ്യട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ എല്ലാ ദിവസവും കുട്ടികൾ ഉറങ്ങാറില്ല. പലപ്പോഴും പലരും ഉറങ്ങാറില്ല. അപ്പൊ നൈറ്റ് ലൈഫിൽ അങ്ങനെ നടക്കുന്ന കുറെ ടീമുകളുണ്ട്. അപ്പൊ അതൊക്കെ ചില തീരുമാനങ്ങള് എടുക്കുന്നിടത്ത് സർക്കാർ വളരെ വ്യക്തമായ ജാഗ്രതയും കാര്യക്ഷമതയും പുലർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ അതിൻ്റെതായ പോസിറ്റീവുകളും നെഗറ്റീവുകളും ചില രാഷ്ട്രീയപരമായ താല്പര്യങ്ങളും മറ്റും ഒക്കെ ഉണ്ടാകും. നമ്മൾ അതിനെപ്പറ്റി പ്രതികരണമോ അഭിപ്രായമോ രേഖപ്പെടുത്തുന്നതുമല്ല, എന്നാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഗതി എന്നുള്ളത് കൊണ്ട് അതിലൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം.
0: ഇംതിയാസ് തിരുവമ്പാടി പറഞ്ഞിട്ടുള്ളത് ഇന്ന് കുട്ടികൾക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല, അർജന്റീന തോറ്റിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതില് മിക്കവാറും ഇപ്പൊ നമ്മളെ
1: അർജന്റീനക്കാരാണ്.
0: മാത്രല്ല ഈ ചെറിയ മറ്റേ നമ്മളെ പിന്നെ ഇതുണ്ട്
1: അർജന്റീന തോറ്റിട്ടുണ്ട് എന്ന് പറയുമ്പോ ഒരു ചിരിയോടുകൂടി നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? അത് അറിയണം.
0: അതെ,
1: എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിച്ചത്?
0: ഞാൻ ചിരിച്ചെന്താ വെച്ചാൽ ഇപ്പൊ ഈ ചെറിയ പടയാളികൾ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ വീടുകളിലുള്ള പടയാളികൾ, അവരൊക്കെ മെസ്സിയാണ്. അവരൊക്കെ മെസ്സി. അപ്പൊ ആരാണ് മെസ്സി, എവിടുത്തുകാരനാണ് മെസ്സി എന്നൊന്നും ചോദിച്ചാൽ ഇപ്പൊ അവർക്ക് അറിഞ്ഞോളന്നില്ല. പക്ഷേ അങ്ങനെയാണ്, ഞങ്ങളൊക്കെ മെസ്സിയാണ് പിന്നെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോ പിന്നെ ഈ അർജന്റീന തോൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു നമ്മളൊക്കെ ഒരു വലിയൊരു അപകടം സംഭവിച്ച പ്രതീതിയിലേക്ക് അടഞ്ഞപ്പോൾ അത് സ്കൂളുകളൊക്കെ തുറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ ഫീഡ്ബാക്ക് കിട്ടും.
1: അതെ അതെ,
0: അതായത് മെസ്സി തോറ്റു മറ്റേ അർജന്റീന തോറ്റപ്പോൾ ഉണ്ടായ ഫീഡ്ബാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് നോക്കും.
1: പല അഭിപ്രായങ്ങൾ ഇതിനെ സംബന്ധിച്ച് അങ്ങനെ വരും. നമ്മൾ പറഞ്ഞ അതേ അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട്. അമേരിക്കയിൽ എന്തുകൊണ്ട് അവിടെ ലീവ് കൊടുത്തില്ല, അപ്പൊ അവിടെ പകലാണ് കളി, അവിടെ ലീവ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, അതിന്റെ ശരിതെറ്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. എന്തായാലും എന്താണ്, അതൊരു ഒരു വേറിട്ടൊരു പുതിയൊരു അനുഭവം തന്നെയാണ് കേരളത്തിനും കേരളീയ ജനതക്കും ഇന്നും ഇന്നലെയുമായി കിട്ടിയത്.
0: അതെ, അപ്പൊ ഇൻഷാല്ലാ പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നാൽ ഇംതിയാസ് തിരുവമ്പാടി പറഞ്ഞ പോലെ മൂപ്പര് ചിരിച്ചാൽ കാരണം മൂപ്പര് ബ്രസീൽ ഫാൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് അങ്ങോട്ടൊന്നും പോകുന്നില്ല. എന്തായാലും നമ്മള് പിന്നെ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കണം. പിന്നെ നമുക്കിന്നൊരു കഥ പറയാമെന്നാണ് തോന്നുന്നത്.
1: മാഷാ, ഒരു മനോഹരമായൊരു
0: കഥയിലേക്കാണ് നമ്മളൊന്ന് പ്രവേശിക്കുന്നത്. ഒരിടത്ത് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സൗകര്യത്തിന് വേണ്ടി അവർക്ക് ഒരു പേര് കൊടുക്കാം, രാജുവും രാമുവും. അവര് കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരായിരുന്നു. അങ്ങനെ വലുതായപ്പോൾ അവർ രണ്ടുപേരും രണ്ട് നാടുകളിലേക്ക് അവർ പോയി
1: അവരുടെ ഉപജീവനത്തിന് വേണ്ടി.
0: ആ വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും അവരുടെ ഗ്രാമത്തിൽ വെച്ച് കണ്ടുമുട്ടാണ്. അങ്ങനെ രണ്ടുപേരും സന്തോഷം, അവർക്ക് രണ്ടുപേർക്കും അടക്കാൻ കഴിഞ്ഞില്ല. അവർ കെട്ടിപ്പിടിച്ചതൊക്കെ വിശേഷങ്ങൾ പങ്കുവെച്ച് അങ്ങനെ അത് അവരെ സന്തോഷം പ്രകടിപ്പിച്ച് അവരിങ്ങനെ ഒന്നിച്ചിങ്ങനെ അവരാ നാട്ടുപാതയിലൂടെ അങ്ങനെ നടന്നു പോവാണ്. കുറേ കാലമായി കാണാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് വഴിയിലൊരു നല്ല തിളങ്ങുന്നൊരു കോടാലി കണ്ടു. അത് കണ്ടത് രാമു ആണ് കണ്ടത്. അങ്ങനെ രാമുവിൻ്റെ ഇത് വേഗം അത് പോയി ആ കോടാലി എടുത്തു. എന്നിട്ട് ആഹ്ലാദത്തോടു കൂടി പറഞ്ഞു, നോക്കിക്കേ, എനിക്കിതാ ഒരു കോടാലി കിട്ടിയിരിക്കുന്നു. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നതാണ് ഒരു കോടാലി വാങ്ങണം എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് രാജുവിന് അതത്ര ഇഷ്ടമായില്ല. അവൻ പറഞ്ഞു, അതെന്താ രാമു നീ അങ്ങനെ പറയുന്നത്? എനിക്ക് കിട്ടി എന്നല്ല നമുക്ക് കിട്ടി എന്നല്ലേ പറയേണ്ടത്? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ നടന്നു വന്നത്? അപ്പം ഇത് നമുക്ക് രണ്ടുപേർക്കുള്ളതല്ലേ എന്ന് ആര് ചോദിച്ചു?
1: രാജു
0: ചോദിച്ചു. പക്ഷേ ആ കോടാലി ആരുമായും പങ്കുവെക്കാൻ ആര് തയ്യാറല്ല?
1: രാമു
0: തയ്യാറല്ല. അവൻ സ്വാർത്ഥതയോടുകൂടി പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? ഇതാദ്യം കണ്ടതും കയ്യിലെടുത്തതും ഞാനാണ്, അതുകൊണ്ട് ഇത് എൻ്റേത് മാത്രമാണെന്ന് ആര് പറഞ്ഞു? രാമു പറഞ്ഞു. അങ്ങനെ കോടാലിയും തോളിൽ വെച്ച് മുന്നോട്ട് നടന്നു. രാജുവിന് കുറച്ച് വിഷമം തോന്നിയെങ്കിലും രാമുവിനെ അനുഗമിച്ച് അവനും നടന്നു. അങ്ങനെ കുറച്ചു നേരം മുന്നോട്ട് പോയപ്പോൾ ദൂരെ ഒരു ആൾക്കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു. അവരുടെ മുഖങ്ങളിലൊക്കെ നല്ല ദേഷ്യമുണ്ടായിരുന്നു. പെട്ടെന്ന് അതിലൊരാൾ രാമുവിൻ്റെ കയ്യിലിരുന്ന കോടാലി കണ്ടു. അപ്പം അദ്ദേഹം വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നോക്കിയേ, നമ്മുടെ കോടാലി മോഷ്ടിച്ച കള്ളന്മാർ ഇതാ പോകുന്നു, അവരെ വേഗം പിടിക്കൂ. ആളുകൾ ദേഷ്യത്തോടെ തങ്ങളുടെ നേരെ വരുന്നത് കണ്ടപ്പോൾ രാമു പേടിച്ച് വറക്കാൻ തുടങ്ങി. അവൻ രാജുവിനോട് പറഞ്ഞു, അയ്യോ രാജു, നമ്മൾ വലിയ ആപത്തിൽപ്പെട്ടല്ലോ, അവർ നമ്മളെ തല്ലാൻ വരികയാണെന്ന് തോന്നുന്നു. അപ്പൊ രാജു ശാന്തനായി അവനെ നോക്കി പറഞ്ഞു, രാമു നീ പറഞ്ഞത് തെറ്റാണ്, നമ്മൾ ആപത്തിൽപ്പെട്ടു എന്നല്ല പറയേണ്ടത്, ഞാൻ ആപത്തിൽപ്പെട്ടു എന്ന് വേണം പറയാൻ. കുറച്ചു മുമ്പ് കോടാലി കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷം നമുക്ക് രണ്ടുപേർക്കും ഉള്ളതാണെന്ന് സമ്മതിക്കാൻ നീ തയ്യാറായില്ലല്ലോ, അത് നിന്റേത് മാത്രമാണെന്ന് നീ പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ പേരിൽ വരുന്ന എന്തൊക്കെ ആപത്തുകളുണ്ടോ അതൊക്കെ നീ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജു അവിടെ നിന്ന്
1: തടി തപ്പി.
0: അപ്പം അവിടെ ഒറ്റക്കായ രാമുവിൻ്റെ നേർക്കാണ് ആൾക്കൂട്ടം പാഞ്ഞെടുത്തത്. അപ്പോഴാണ് ആർക്ക് തെറ്റു മനസ്സിലായത്, രാമുവിന് തെറ്റു മനസ്സിലായതും വലിയൊരു പാഠം അതിൽ പഠിക്കാനും
1: കഴിയും.
0: അതെ, അതിലുള്ളത് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, സന്തോഷത്തിലും സന്താപത്തിലും കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്നും, സന്തോഷത്തിൽ മറന്നുപോവുകയും സന്താപത്തിൽ തേടി വരികയും ചെയ്യുന്നവനല്ല യഥാർത്ഥ കൂട്ടുകാരൻ എന്നുള്ള ഒരു വലിയൊരു പാഠമാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്.
1: മാഷാ, നല്ല ഒരു കഥയാണ് ഇന്നത്തെ സ്ലോട്ടിലൂടെ നമ്മൾ കേട്ടത്.
0: അപ്പം ഇനി നമ്മളുടെ ശ്രോതാക്കളിലേക്ക് നമുക്ക് ഒരല്പസമയം പോയി നമ്മുടെ സ്ലോട്ടിലേക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. ഇന്നൊന്നും പള്ളിയിൽ ഫജറിന് തീരെ ആളില്ല എന്നാണ് അബ്ദുൽഹമീദ് സി കെ അഴിയൂര് പറയുന്നത്. അത് അങ്ങനത്തെ ഒരു കാരണം നമ്മളതിൽ റീഡ് ചെയ്യണം എന്നുള്ളതറിയില്ല. കാരണം ഫജറിന് പള്ളിയിൽ വരുന്ന ആളുകളൊക്കെ സ്ഥിരമായിട്ട് വരും, അത് അങ്ങനത്തെ ഒരു ടാസ്ക് ഉള്ളതാണ്. ആ ടാസ്ക് ഏറ്റെടുത്ത് അതിൻ്റെ ഒരു മധുരം കിട്ടിയ ആൾക്കാരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും
1: ഇപ്പം ഇന്ന് ഒരു പക്ഷെ കൂടുതൽ ഉണ്ടാവുകയല്ലേ ചെയ്യേണ്ടത്.
0: ഏത്
1: സാധാരണ കാരണം ഇപ്പം ഇന്നൊരു
0: എല്ലാവരും ഉണർന്നിരിക്കുന്ന സമയമാണ്.
1: ഏകദേശം ഒരു 3:30-4 മണിയോളം അടുത്തിട്ടുണ്ട്.
0: അതെ,
1: കളി കഴിഞ്ഞപ്പോൾ.
0: അതെ,
1: ഉണ്ടാവും 4 മണിയോളം ആയിട്ടുണ്ടാവും.
0: അതെ അതെ.
1: പിന്നെ

0: എന്ന് വെച്ചിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ കുട്ടികളാണ്, കുട്ടികൾ പിരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ കളി കഴിഞ്ഞിട്ടും എത്ര മണിക്കാണ് കളി കഴിഞ്ഞത്? കളി കഴിഞ്ഞ സമയം
1: ഏകദേശം എന്താ നിങ്ങൾ എന്നോട് ചോദിച്ചത്?
0: അത് ശരി. അപ്പോൾ ആ കളി കഴിഞ്ഞ് ഞാൻ നോക്കിയ സമയത്ത് ഒരു നാല് നമ്മൾ പിന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷം ഈ കുട്ടികൾ അതായത് ഒരു
1: ആർപ്പ് വിളികളുമായിട്ടാണ്
0: അവിടെ ചർച്ചയാണ്.
1: ശരിക്കും ഈ ആർപ്പ് വിളി വിളിക്കാൻ ഈ കുട്ടികൾക്കൊന്നും അർഹതല്ല, അവകാശമല്ല എന്നാണ് ഞാൻ തിരിച്ചറിയണത്. കാരണം ഒട്ടുമിക്ക ബോർഡുകളും അർജന്റീനയും ബ്രസീലും ഒക്കെയാണ്. സ്പെയിനിന്റെ ബോർഡുകൾ, ചെറിയ ചെറിയ ബോർഡുകൾ മാത്രമേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അർജന്റീന ഫൈനലിൽ വന്നതുകൊണ്ടായിരിക്കാം കേരളത്തിന് അവധി പോലും കൊടുത്തത്. കാരണം ഭരണപക്ഷാണെങ്കിലും പ്രതിപക്ഷാണെങ്കിലും എല്ലാവരും അർജന്റീനന്റെ ആൾക്കാരാണ്. പലയിടത്തും ഈ വലിയ വലിയ ഫ്ലക്സുകളൊക്കെ കെട്ടിയിട്ട് കാണുന്ന കൂട്ടത്തിലെ എം പിമാരും എം എൽ എമാരും ഒക്കെ അർജന്റീന
0: ജേഴ്സിയിലാണ്.
1: എന്താ സംഭവിച്ചാണോ എല്ലാവർക്കും?
0: തീർച്ചയായും നമ്മളെ പിന്നെ പെട്ടെന്ന് ഇനിയിപ്പോ നമ്മളൊരു പിന്നെ അതിലേക്ക് നമ്മൾ വല്ലാതെ പോയി കഴിഞ്ഞാൽ ഇതാവും.
1: നമ്മളെ കമന്റുകളിൽ അതുകൂടി വന്നത് കൊണ്ടാണ് ഒന്നും കൂടി അതിലേക്ക് പോയത്.
0: അതെ, പിന്നെ അമേരിക്കയിലും സ്പെയിനിലും അർജന്റീനക്കും ഇന്ന് സ്കൂളുകൾ അവധിയാണ്. കാരണം അവിടെ വെക്കേഷൻ ടൈമാണ്. ആ രാജ്യങ്ങളിലെല്ലാം സാധാരണ അവധിക്കാലമായതുകൊണ്ട് ഇന്ന് സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയാണ്. എന്നാലും നമ്മൾ മലയാളികൾ കളി കാണാൻ വേണ്ടി മാത്രം ഇന്ന് പ്രത്യേക ഒരു ഫിഫ അവധി ഉണ്ടായി കൊടുത്തു എന്ന് മാത്രം. ഇതിപ്പോൾ അവരെക്കാൾ വലിയ ഫുട്ബോൾ പരി നമുക്കാണല്ലോ പ്രകടം എന്നാണ് മുഹമ്മദ് ഷിഹാബ്. മാഷാല്ലാ, നല്ലൊരു കമന്റാണ്.
1: നിങ്ങളെ കഥയെപ്പറ്റി സഫിയ എടപ്പാൾ പറയുന്നത് മാഷാല്ലാ നല്ല പാഠം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് എന്നാണ് അവരഭിപ്രായപ്പെട്ടിട്ടുള്ളത്.
0: അതേപോലെ തന്നെ സുഹറ കൽപ്പറ്റയിൽ സലാം പറഞ്ഞു. ഇംതിയാസ് തിരുവമ്പാടി, കളി കാണുന്നവർ ഫജർ നിസ്കരിക്കാൻ കണ്ണു തുറന്നവരെല്ലാം സ്ക്രീനിന് മുമ്പിൽ കണ്ണു തുറന്നു വരാം. അവരെ എങ്ങനെ പള്ളിയിലെത്തും എന്ന് ചോദിച്ചു.
1: നമ്മൾ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ടൊരു പുലരി വട്ടത്തിൽ ബഹുമാന്യനായ ഹാരിസ് മൊലിവ് സംസാരിച്ചിരുന്നു. ഫുട്ബോള് അത് അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ടതില്ല, അത് കാണുന്നവർക്ക് കാണാം, പക്ഷെ അതിൻ്റെ പേരിലൊരു നന്മ മുടങ്ങിപ്പോകരുത് എന്ന ഒരു വൃത്യമായ ഒരു കൃത്യമായ ഒരു വിശദീകരണം നൽകുന്ന ഒരു പുലരിവട്ടം ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്.
0: അതേപോലെ തന്നെ പിന്നെ റൌഫ മടക്കര, വിസ്ഡം വുമൺ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഓൺലൈൻ ക്ലാസ് ഇന്ന് രാത്രി 7:30 സഫീർ അലി കമ്മിയാണ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് എന്നൊരു അറിയിപ്പ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നഫീസ പി എ താമരശ്ശേരി, ആപത്തിൽ ഉപേക്ഷിച്ചവനെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ മറ്റൊരു കഥയുണ്ട് എന്ന് പറഞ്ഞു. സഫിയ കെ തിരങ്ങാടി, അസ്സലാമു അലൈക്കും, നല്ലൊരു കഥ. ഉമ്മുഗുൽസു ചിറമംഗലം, ചിന്തിക്കാൻ പറ്റിയ നല്ലൊരു കഥ മാഷാല്ലാ. സീനത്ത് പാലക്കാട് അലഹമുല്ല, നല്ലൊരു കഥ. റുക്സാനയം, ജോലി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഒഴിവ് കിട്ടുന്ന ടീച്ചേഴ്സാണ്. അതൊരു വലിയല്ലേ? അങ്ങനത്തെ ഒരിതല്ല, കാരണം അവർക്ക് കുറേ ബുദ്ധി കൊണ്ട് കുറേ പണിയുണ്ട് ടീച്ചർമാർക്ക്.
1: ഒഴിവ് കിട്ടിയാൽ അവർ അവരുടെ ടീച്ചിങ് മാനുവലും മറ്റു കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി അവരിരിക്കുന്ന സമയം.
0: പിന്നെ കുറേ കുട്ടികളെ ക്ലാസ്സിൽ പിടിച്ചിരുത്താൻ പറ്റുന്ന ഐഡിയാസുകൾ ആലോചിച്ചുണ്ടാക്കിയിട്ട് ക്ലാസ് പോകല്ല, ക്ലാസ് പോയിട്ട് ആലോചിക്കലും നടക്കൂല. അപ്പൊ അതിനു മുമ്പ്
1: ടീച്ചിങ് മാനുവൽ.
0: പിന്നെ മാത്രല്ല, ഇപ്പൊ ഈ സെൻസസിന്റെ പണി, ഇങ്ങനെ ഒരുപാട് വേറുള്ള കുറേ പണികൾക്ക് സ്കൂളിന് പുറമേ, സ്കൂളിലേക്ക് ചെന്നാൽ 10:45 ആ സമയം 4 തന്നെ അറിയില്ല. അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ പണികൾ നമ്മൾ ചെയ്തിട്ടാണ്
1: അതിപ്പോ ശ്രോതാവ് ഒരു ടീച്ചർ അല്ലാത്തത്
0: കൊണ്ടാണ്
1: അങ്ങനെ പറഞ്ഞതും, നിങ്ങളൊരു ടീച്ചർ ആയതുകൊണ്ടുമാണ് ഇങ്ങനെ പറഞ്ഞത്.
0: നിങ്ങൾ മദ്യം പറഞ്ഞതായിരിക്കും അല്ലേ? ശരി. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് പേരക്കുട്ടിയോട് 5 വയസ്സാവുന്നുള്ളു. അവളോട് ഞാൻ പറയുന്നത് എൻ്റെ മെസ്സി തോറ്റു, ദേഷ്യം പിടിച്ച് മദ്രസയിൽ പോകാൻ കുറച്ച് കുറുമ്പ് കാട്ടിയതാണ്. ഇതേപോലെ കുറേ കുറുമ്പന്മാരും കുടുംബികളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ യാസീൻ ഷെരീഫ് നറബന്ദൂർ സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. റുക്സാനായും അസ്സലാമു അലൈക്കും കഥയിലൂടെ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ലൊരു മെസ്സേജാണ് തന്നത് എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ
1: നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ് അടുത്തതായി പ്രവേശിക്കുന്നത്.
2: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون.
1: ما شاء الله. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് ഏകദേശം 2444 ദിവസമായി. നമ്മുടെയൊക്കെ ഫോണിൽ സ്റ്റാറ്റസുകളായി, സ്റ്റോറിയായി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വെക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ട വിശുദ്ധ ഖുർആൻ സൂറ ജാസിയ 45 അധ്യായം 20 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് കേട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ നമ്മൾ സ്റ്റാറ്റസ് വെക്കുക, അതേപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്.
1: നമുക്ക് നമ്മുടെ പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഒരുപാടൊരുപാട് പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമുകളിൽ നമുക്ക് സുപരിചിതമായ, ചിരപരിചിതമായ പ്രോഗ്രാമുകൾ ഉണ്ടാകാം, ചിലത് നമ്മളത്ര ശ്രദ്ധിക്കാതെ പോയേക്കാം. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് പീസ് റേഡിയോയുടെ മോർണിംഗ് ലൈവ് സെഷനിൻ്റെ ഈ ഒരു സ്ലോട്ടിൽ. പ്രോഗ്രാം പ്രൊമോഷൻ, ഒരു പ്രോഗ്രാമിനെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സ്ലോട്ട് നമ്മൾ കൊണ്ടുവന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമാണ്. നുറുങ്ങുകൾ എന്നത് മനോഹരമായ രചനകൾക്ക് ഏറ്റവും നല്ല ഗാംഭീര്യമുള്ള ശബ്ദാവിഷ്കാരങ്ങൾ നൽകി അവതരണം നടത്തിയ ഒരു പ്രധാന പരിപാടിയാണ് നുറുങ്ങുകൾ. എല്ലാ ദിവസവും രാവിലെ 11:15 നമ്മളത് പ്രക്ഷേപണം ചെയ്യാറുള്ളത്. ശേഷം 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമാകും. പല എഴുത്തുകാരുടെയും ലേഖനങ്ങൾ, ചില ആങ്കർമാരുടെ ശബ്ദങ്ങളിലൂടെ നമ്മുടെ അടുക്കിലേക്ക് എത്തുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് നുറുങ്ങുകൾ. ഇപ്പോൾ നുറുങ്ങുകളുടെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡിനാണ് നമ്മൾ കാതോർക്കുന്നത്. അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്താൻ ആപ്പ് എന്ന ഒരു വിഷയം. ദേശീയ പുരസ്കാരവുമായി എൻ അലീം, അബ്ദുസ്സലാം വിറ്റിയും അലീം യൂസുഫ് ചേർന്ന് അവതരിപ്പിച്ച നുറുങ്ങുകളുടെ ആ ഒരു എപ്പിസോഡ് കാതോർക്കാം.
3: ഭാവിയിലെ യുദ്ധങ്ങൾ വെള്ളത്തിന് വേണ്ടിയാകുമോ? എഴുത്ത് റൈഹാൻ ഷഹീദ്. ഒരിക്കൽ ജലസമ്പന്നമായിരുന്ന പല പ്രദേശങ്ങളും ഇന്ന് ജലക്ഷാമം നേരിടുകയാണ്. ഭൂഗർഭജലത്തിൻ്റെ അമിത ചൂഷണം, നദികളുടെ മലിനീകരണം, മഴയുടെ കുറവ്, ജലസംരക്ഷണത്തിൻ്റെ അഭാവം എന്നിവ സ്ഥിതിഗതികൾ ഗുരുതരമാക്കുന്നു. ഇന്ത്യയിലെ ചില നഗരങ്ങൾ ഡേ സീറോ ഭീഷണി നേരിട്ടിട്ടുണ്ട്. അതായത് കുടിവെള്ളം തീരുന്ന അവസ്ഥ. ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ഇതിനകം കടുത്ത ജലക്ഷാമം അനുഭവിച്ചിട്ടുണ്ട്. കേരളം പോലുള്ള മഴ സമൃദ്ധമായ സംസ്ഥാനത്ത് പോലും വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാറുണ്ട്. ഇത് ആശങ്കാജനകമാണ്. മഴ ലഭിച്ചിട്ടും വെള്ളം സംഭരിക്കാത്തതും പ്രകൃതിദത്ത ജലസ്രോതസ്സുകൾ നശിപ്പിക്കുന്നതും പ്രശ്നം രൂക്ഷമാക്കുന്നു. അടുത്ത ലോകമഹായുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന മുൻ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലുമായ ബൂട്രോസ് ഗാലിയുടെ നിരീക്ഷണം ഏറെ പ്രസക്തമാണ്. പശ്ചിമഘട്ടവും ഗാഡ്ഗിൽ റിപ്പോർട്ടും പരിസ്ഥിതി ചർച്ചകളിൽ കേരളവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ് പശ്ചിമഘട്ടവും ഗാഡ്ഗിൽ റിപ്പോർട്ടും. പശ്ചിമഘട്ടം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ മേഖലകളിൽ ഒന്നാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥ, മഴ, നദികൾ, കാർഷിക മേഖല എന്നിവയെല്ലാം പശ്ചിമഘട്ടവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി പശ്ചിമഘട്ട സംരക്ഷണത്തിനായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വനനശീകരണം, ഖനനം, അനിയന്ത്രിത നിർമ്മാണങ്ങൾ, പരിസ്ഥിതിക്ക് ഹാനികരമായ വികസന പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിക്കണമെന്നായിരുന്നു റിപ്പോർട്ടിൻ്റെ പ്രധാന നിർദ്ദേശം. എന്നാൽ ഈ റിപ്പോർട്ട് വലിയ രാഷ്ട്രീയ സാമൂഹിക വിവാദങ്ങൾക്കും കാരണമായി. ചിലർ അത് പരിസ്ഥിതി സംരക്ഷണത്തിനാവശ്യമായ മുന്നറിയിപ്പായി കണ്ടപ്പോൾ മറ്റു ചിലർ ജനങ്ങളുടെ ജീവിതത്തെയും വികസനത്തെയും ബാധിക്കുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചു. എങ്കിലും പിന്നീട് കേരളത്തിലുണ്ടായ പ്രളയങ്ങളും മണ്ണിടിച്ചിലുകളും ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ മുന്നറിയിപ്പുകളിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിച്ചു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന സത്യം കേരളം നേരിട്ട് കണ്ടു. വികസനവും പരിസ്ഥിതിയും ഏറ്റുമുട്ടലോ സമതുലിതത്വമോ? പരിസ്ഥിതി ചർച്ചകളിൽ പതിവായി ഉയരുന്ന ചോദ്യമാണ് വികസനമോ പരിസ്ഥിതിയോ എന്നത്. എന്നാൽ യഥാർത്ഥ ചോദ്യം എന്തുതരം വികസനം എന്നതാണ്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം ദീർഘകാലത്ത് മനുഷ്യനെ തന്നെ തകർക്കും. അതേസമയം പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് മനുഷ്യരാശിക്ക് ആവശ്യം. ശുദ്ധ ഊർജം, പൊതുഗതാഗതം, മഴവെള്ള സംഭരണം, ജൈവകൃഷി, പുനരുപയോഗം, പരിസ്ഥിതി സൗഹൃദ നഗരാസൂത്രണം തുടങ്ങിയ വഴികളിലൂടെ വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. കൂട്ടായ ഉത്തരവാദിത്വം. പരിസ്ഥിതി സംരക്ഷണം സർക്കാരുകളുടെ മാത്രം ബാധ്യതയല്ല. ഓരോ വ്യക്തിക്കും കുടുംബത്തിനും സ്ഥാപനങ്ങൾക്കും സമൂഹങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുക, പൊതുസ്ഥലങ്ങൾ ശുചിയായി സൂക്ഷിക്കുക, പ്രകൃതിയെ ബഹുമാനിക്കുന്ന ജീവിതശൈലി സ്വീകരിക്കുക, ഇത്തരം ചെറിയ നടപടികൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും മനുഷ്യരാശിയുടെ നല്ല ഭാവിക്ക്. മനുഷ്യൻ ഇന്ന് ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവിലാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകണോ, അതോ അതിനെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം ഭാവി അപകടത്തിലാക്കണോ എന്ന ചോദ്യമാണ് മനുഷ്യരാശിക്ക് മുന്നിലുള്ളത്. പരിസ്ഥിതി പ്രതിസന്ധി ശാസ്ത്രീയമോ രാഷ്ട്രീയമോ ആയ വിഷയം മാത്രമല്ല, അത് ധാർമ്മികവും ആത്മീയവും മാനവികവുമായ ഒരു ചോദ്യമാണ്. ഭൂമിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് മനുഷ്യന്റെ മൂല്യങ്ങളെ വ്യക്തമാക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിലൊന്നാണ് ഭൂമിയെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ നിലയിൽ കൈമാറുക എന്നത്. കാരണം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് ഒടുവിൽ മനുഷ്യരാശിയുടെ ഭാവിയെ സംരക്ഷിക്കലാണ്.
1: നുറുങ്ങുകളുടെ ഒരു എപ്പിസോഡിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. ഭാവിയിൽ യുദ്ധങ്ങൾ വെള്ളത്തിന് വേണ്ടിയാകുമോ എന്ന റെയ്ഹാൻ ഷഹീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: ഈ സ്ലോട്ടിനെ കുറിച്ച് ആവർത്തിക്കുന്നില്ല. നമുക്കറിയാം, പിന്നെ നുറുങ്ങുകൾ എന്നുള്ള ഈ ഒരു പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ 11:30 നമ്മുടെ മോർണിംഗ് വൈബ്സിൽ അത് വരാറുണ്ട്. പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലും നമുക്കത് കേൾക്കാനുള്ള അവസരമുണ്ട്. പല എഴുത്തുകാരുടെ ലേഖനങ്ങൾക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോട്, ഇബിനലി എടത്തനാട്ടുകര, മുഹമ്മദ് അലി നെടുവാഞ്ചേരി എന്നിവരുടെ ശബ്ദത്തിൽ അത് നമ്മുടെ അടുക്കലേക്ക് എത്താറുണ്ട് എന്നൊരു കാര്യമാണ് ഇന്നത്തെ പ്രോഗ്രാം സ്ലോട്ടുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്.
1: ഫർസീന പി ഇ തലശ്ശേരി സലാം അറിയിച്ച് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: അതേപോലെ തന്നെ അൻവർ എൻ ടി മുട്ടിൽ വയനാട്, 500 മൊഡ്യൂൾ 16 മാതൃകാ പരീക്ഷ ഈ മാസം 24, 25, 26 പൊതുപരീക്ഷ ആഗസ്റ്റ് 7, 8, 9 പരീക്ഷ എഴുതാൻ ശ്രമിക്കുക എന്നൊരു പിന്നെ കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ റുക്സാന എം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അധിനിവേശ സസ്യങ്ങളെക്കുറിച്ച് ഇന്നലെ ആയിരുന്നു അത് സൂചിപ്പിച്ച. അപ്പോൾ നമ്മളെ ശ്രോതാക്കൾ വിജിലൻ്റ് ആണ്, ഞങ്ങളും അതേ ആശയം പങ്കുവെച്ചു. അതിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പയൊക്കെ ചർച്ച ചെയ്താണ് നമ്മൾ ഞങ്ങൾ ലൈവിലിരിക്കുന്ന ഒരു ദിവസം തന്നെ നമ്മുടെ പിന്നെ തെൻസീൽ അതിൽ പിന്നെ കൃത്യമായിട്ട് മുമ്പേ ചെയ്യാവുന്നതാണ്, പക്ഷേ ഒരു ടൈറ്റിൽ കൊടുത്തപ്പോൾ ചെറിയൊരു പാളി അല്ലേ, ചെറുതായിട്ടൊന്ന് പാളിയോ എന്നൊരു സംശയം ഇന്ന് നമ്മൾ തെൻസീലിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ യഥാർത്ഥമാണ് നമ്മൾ തിരിച്ചു വായിച്ചത്. പിന്നെ അടുത്ത ഒരു യുദ്ധം എന്ന് പറയുന്നത് വെള്ളത്തിന് വേണ്ടിയാകുമോ എന്ന റെയ്ഹാൻ ഷഹീദ് പിന്നെ ഷഹീദിൻ്റെ രചനയ്ക്ക് പിന്നെ എന്താണ് പിന്നെ നമ്മൾ
1: അബ്ദുസ്സമദ് കല്ലടിക്കോടിൻ്റെ
4: ശബ്ദമാണ് നമ്മൾ കേട്ടത്. അതേപോലെ തന്നെ ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, എൻ്റെ മോനെ മെസ്സി തോറ്റത് കൊണ്ട് ഭയങ്കര മടി, ഒരുവിധം പറഞ്ഞയച്ചിട്ടുണ്ട്, ഇനി ബാക്കി മദ്രസയിൽ പോയിട്ട് ഉസ്താദിൻ്റെ അടുത്ത് തീർത്തോളെന്ന് പറഞ്ഞല്ലേ.
1: ഇതൊക്കെ വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്.
4: എന്ത്
1: ഇപ്പം ഇനിയിപ്പോൾ ഇതിലിപ്പോൾ ഇതിൻ്റെ പേരിൽ എത്ര ആത്മഹത്യകൾ നടക്കുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഇത് ചില ആളുകൾ ഇതിങ്ങോട്ട് തലയിൽ കയറ്റി വെച്ച് വല്ലാത്ത ഒരു തരം ഉയർപ്പുമുട്ടൽ അനുഭവിച്ച് അങ്ങനെ അങ്ങോട്ട് മെസ്സി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു ആരാധന രൂപത്തിലേക്ക് താരപദവിയിലേക്ക് കൊണ്ടുവരുന്നത് മെസ്സിയെ മാത്രമല്ല, പൊതുവേ നമ്മുടെ നാട്ടിലെ മലയാളികൾക്ക് വരുന്നൊരു വലിയ അബദ്ധമാണ്. മലയാളികൾക്കും തോന്നുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ സഹോദരങ്ങൾക്കും അങ്ങനത്തെ ഒരു ഇതുണ്ട് എന്ന് ഒരു താരാരാധന ഉണ്ടാവുകയും അതിൽ ഉണ്ടാകുന്ന വിഷമത്തിൽ അവർ മരിക്കുമ്പോഴൊക്കെ കൂടെ ചാടി മരിക്കുന്ന ആളുകളൊക്കെ കുറെ ആളുകളുണ്ട്. അപ്പം അത് ഒരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെ.
2: പിന്നെ വേറൊരു ഇന്നലെ പിന്നെ വാട്സപ്പ് അല്ല വാട്സപ്പ് അല്ല പിന്നെ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു കാഴ്ച കണ്ടു. അതായത് ഇവിടുന്ന് മണ്ണാർക്കാട് മരണപ്പെട്ട ഒരു അതിഥി തൊഴിലാളിയെ ഇവരുടെ പിന്നെ മയ്യത്തുമായിട്ട് അവർ ബംഗാളിലേക്ക് പോകുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ഒരു അനുഭവമാണ്. അപ്പോൾ അയാൾ അവിടുത്തെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു അത്ഭുതം തോന്നുന്ന ഒരു ഒരു ഒരു ഒരു ജീവിതം. കാരണം വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ചെറിയ നമ്മളെയൊക്കെ ഒരു പിന്നെ അടുക്കള ഒരു പുറത്തൊക്കെ നമ്മളൊരു അടുക്കള ഉണ്ടാക്കില്ല സെപ്പറേറ്റ്, അങ്ങനത്തെ വീടുകളെ നമ്മൾ പട്ടം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാകും, അങ്ങനത്തെ കുറേ വീടുകളുടെ നടുവിൽ എന്ത് ചെയ്യുന്നു, പിന്നെ രണ്ട് സൈഡിലായിട്ട് കൂടുതൽ അവിടെ കുറേ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ കയ്യിലും മുണ്ടൊക്കെ എടുത്ത് അതേപോലെ തന്നെ സാരിയൊക്കെ എടുത്തിട്ടുള്ള ഈ പ്രായമുള്ള സ്ത്രീകളൊക്കെ ആയിട്ട് ഈ പിന്നെ ആംബുലൻസ് ചെല്ലുന്നു. അങ്ങനെ മുമ്പിൽ പിന്നെ ഒരു ഇങ്ങനെ ടാർപ്പൊളിയും വലിച്ചു കെട്ടിയിട്ടുണ്ട്, അവിടേക്ക് മയ്യത്ത് കയറ്റി പോകുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന പിന്നെ മനസ്സിലാക്കിയൊരു സംഗതി, ഇതൊന്നുമില്ലാത്ത ഇങ്ങനത്തെ ഒരു ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത കുറേ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആ നാടിൻ്റെ ഇപ്പോൾ നമുക്ക് ഓരോ നാടുകൾ കാണുമ്പോഴും അവിടുത്തെ അവസ്ഥകളും അവിടുത്തെ പരിസരം അവിടെ പിന്നെ ചിലപ്പോൾ ഉണ്ടാവാം അമ്മങ്ങാടികളിലും തോക്കണം, പക്ഷെ അവിടെയൊക്കെ നമ്മളൊരു ഒരു സാധാരണക്കാരായ ആൾക്കാർ ജീവിക്കുന്ന ഒരു നാടാണ് ആ ഒരു ദൃശ്യത്തിൽ കണ്ടത്.
1: അപ്പോൾ
2: ബംഗാൾ അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇതൊന്നും ഇപ്പോൾ ലോകപ്പുണ്ട് എന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നമ്മളെ നാട്ടിൽ തന്നെ ചിലപ്പോൾ ലോകപ്പിൻ്റെ സമയത്തൊക്കെ കിടന്നുറങ്ങിയ മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ ഇതൊന്നും മേശാത്ത കുറേ ആൾക്കാരും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കളികളും അതേപോലെ തന്നെ വിനോദങ്ങളൊക്കെ അത് നമുക്ക് ജീവിതത്തിൽ വേണം, പക്ഷേ അതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മളുടെ അധ്വാനവും അതേപോലെ തന്നെ സമയമൊക്കെ ചിലവഴിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കരുതേണ്ടത്, ജാഗ്രത വേണ്ടത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ പിന്നെ ആയിഷ, അസ്സലാമു അലൈക്കും, ഖുർആൻ സ്റ്റാറ്റസ് വെക്കാൻ അറിയില്ല, ബാക്കിയൊക്കെ വെക്കാറുണ്ട് എന്നുള്ളതാണ്. സാധാരണ നമുക്കത് ഒരു വീഡിയോ ആയിട്ട് തന്നെ കിട്ടും, അതങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റാറ്റസിലേക്ക് കൊടുത്താൽ ഷെയർ എന്നുള്ള ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ തന്നെ അത് സ്റ്റാറ്റസിലേക്ക് പോകും. അത് അതിനിപ്പോൾ നമുക്ക് നിങ്ങൾ ശ്രമിച്ചാൽ തന്നെ ഇനി അതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പിന്നെ ടെക്നിക്കൽ ടീമിനോട് നിങ്ങൾ വീണ്ടും വന്ന് ഈ മെസ്സേജൊക്കെ മിക്കവാറും അവരും വായിക്കും, അപ്പോൾ അവർ പിന്നെ അതിനുള്ളൊരു പ്രതിവിധി നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരും. അതേപോലെ തന്നെ റെയ്ഹാന ബാനു തോട്ടശ്ശേരി അറ പിന്നെ കഥ നല്ലൊരു പാഠമാണ് ചിന്തിക്കാൻ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. സമീറ ഐ പി മാട്ടൂൽ സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ ഖൈറുനിസ തെക്കിൽ 500 എക്സാം ഡേറ്റ് അറിയിച്ചത് ഗുണമായി അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. മുംതാസ് ഇബ്രാഹിം കോട്ടറ ഉള്ള ആൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്, പ്ലീസ് റേഡിയോ കേൾക്കാൻ നമ്മുടെ പേരക്കുട്ടിയുമുണ്ട്, പി ആർ ഫാമിലിക്ക് മെമ്പറാക്കി കുട്ടിക്ക് ഒരു മാസമേ ആയിട്ടുള്ളൂ, ദുആയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട്
1: ഇൻഷാല്ലാഹ്
2: നല്ലൊരു ഒരു ഒരു മെസ്സേജും അതേപോലെ തന്നെ കേൾക്കാൻ ഒരു ഹൃദ്യമായ ഒരു വാർത്തയുമാണ് നമുക്ക് മുംതാസ് ഇബ്രാഹിം കൈമാറിയിട്ടുള്ളത്. ഇൻഷാല്ലാഹ് നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് പോയാലോ.
1: തീർച്ചയായും. തിരുമൊഴികൾ.

0: തന്ന സത്
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: നിസ്കാരത്തിൽ അടക്കം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അങ്ങനെയാണ്. ഈ ഒരു വിഷയത്തിലാണ് ഇന്നത്തെ തിരുമൊഴികൾ ചേരുന്നു. നമ്മോടൊപ്പം കെ വി മുഹമ്മദ് അലി മൗലവി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، عن أنس رضي الله عنه كان رسول الله صلى الله عليه وسلم إذا قال سمع الله لمن حمده قام حتى نقول قد أوهم ثم يسجد ويقعد بين السجدتين حتى نقول قد أوهم. شذاك لي إمام مسلم تنده صحيح نرغيت الله ورو حديثان وعيشد ഇമാം അബൂ ദാവൂദ് ചെറിയ പദവ്യത്യാസത്തോടുകൂടി ഹദീസ് നൽകിയിട്ടുണ്ട്. വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാം. അനസ് റളിയല്ലാഹു അൻഹു ആണല്ലോ ഹദീസ് നിവേദനം ചെയ്യുന്നത്. മഹനായ ആ സ്വഹാബിയെക്കുറിച്ച് നാം പലതവണ കേട്ടതാണ്. അനസ് ബിൻ മാലിക് ബിൻ നദുർ ബിൻ ലംദം അൻ നജ്ജാരി അൽ ഖസ്റജി അൽ അൻസാരി, അദ്ദേഹത്തിന് മുഴുവൻ പേര് നമുക്ക് അങ്ങനെ വായിക്കാം. അബു ഹംസ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. മാലിക് ബിൻ നദുർ എന്നതാണ് പിതാവിൻ്റെ പേര്. അൻസാരി സ്വഹാബിയാണ് അദ്ദേഹം. ഹിജറക്കുമ്പ് 10 അദ്ദേഹം ജനിക്കുന്നത്. ഹിജറ 93 ബസറയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. 91-ന് 90 എന്നും അഭിപ്രായങ്ങളുണ്ട് മരണത്തെക്കുറിച്ച്. മാതാവ് പ്രസിദ്ധ സ്വഹാബീവൻ അനിതയായ ഉമ്മു സുലൈം ബിന്ദു മൽഹാൻ എന്നിവരാണ്. ബറാ ഇബ്നു മാലിക് എന്ന പ്രസിദ്ധനായ സ്വഹാബി അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി സഹായിയായി അദ്ദേഹം അറിയപ്പെടുന്നു. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. സ്വഹാബികളിൽ വലിയ അമ്പയ്ത്ത് വിദഗ്ധനായിരുന്നു അദ്ദേഹമെന്ന് കാണാം. യമാമ യുദ്ധത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഖാദിസിയ യുദ്ധത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ബസ്രയിൽ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ താമസമാക്കി ജനങ്ങൾക്ക് ഹദീസും മറ്റു ദീനും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ ജീവിച്ചത് എന്ന് കാണാം. ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമീദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ അല്ലാഹു ലിമൻ ഹമീദ എന്ന് ഇഹ്തിദാലിലേക്ക് റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അത് പറഞ്ഞാൽ ഖാമ, നബി ഇഹ്തിദാലിൽ നിൽക്കും. ഹത്ത നഖൂല, ഞങ്ങൾ പറയാറുണ്ട്. എത്രത്തോളം എന്നാൽ ഞങ്ങൾ പറയാറുണ്ട് ഖദ് ഔഹമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകളഞ്ഞോ, മറന്നുപോയോ, നിസ്കാരം മറന്നോ എന്ന രൂപത്തിൽ, നിസ്കാരം ഒഴിവാക്കിയോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുമാർ നബി കൂടുതൽ സമയം എഴുത്തിദാലിൽ നിൽക്കാറുണ്ട് എന്നതാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, സുമ്മ യസ്ജുദു, പിന്നീട് നബി സുജൂദ് ചെയ്യും. വയഖുദു ബൈന സജദതൈനി, രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കും ചെയ്യും. ഹത്താ നഖൂൽ, ഞങ്ങൾ പറയാറുണ്ട് ഖദ് ഔഹമ, നബി മറന്നോ എന്ന്, നബി വിട്ടുകളഞ്ഞോ എന്ന് ഞങ്ങൾ പറയാവുന്ന തരത്തിൽ നബി അല്പസുദീർഘമായിട്ട് തന്നെ പിന്നെ എഴുത്തിദാലിലും രണ്ട് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും ഒക്കെ ഇരിക്കാറുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് അവ നിർവഹിച്ചുകൊണ്ട് പോകാറില്ല എന്നതാണ്. നമുക്കറിയാം, വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരവുമായി ബന്ധപ്പെട്ട അനുസൃതാവ് നമുക്ക് നൽകുന്നത്. എത്രയോ ആളുകൾ നമസ്കാരത്തിൽ എഴുത്തിദാല് നേരെ ചൊവ്വേ നിലക്കുക നിൽക്കുക എന്നത് പ്രാധാന്യം അതിനുള്ള പ്രാധാന്യം കാണാതെ റുക്കുവിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഒന്നും നടുനിവർന്ന് നിൽക്കാൻ ഒഴിവില്ലാതെ സുജൂദിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്രകാരം രണ്ട് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം കേവലം ഒരു പേരിനൊരിരുത്തം മാത്രമായി ശരിയായ രൂപത്തിലിരിക്കാതെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ സുജൂദിലേക്ക് പോകുന്ന പ്രവണത കാണാം. ചില മദ്ഹബി പക്ഷപാതിത്വമുള്ളവരൊക്കെ അങ്ങനെയാണ് നമസ്കരിക്കാറുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, റസൂലിൻ്റെ ചര്യ, അത് കൃത്യമായി ഒപ്പിയെടുത്ത സ്വഹാബത്ത് പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുഉവിൽ നിന്ന് എഴുന്നേറ്റ് എഴുത്തിദാലിൽ അല്പസമയം പ്രാർത്ഥനയിൽ നിൽക്കാറുണ്ട്. അപ്രകാരം തന്നെ റുക്കുഉവിലും സുജൂദിലൊക്കെ അങ്ങനെ അടങ്ങി ഒതുങ്ങിയാണ് നബി നമസ്കരിക്കാറുള്ളത്. രണ്ട് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം സുദീർഘമായിട്ട് തന്നെ അല്പസമയം കൂടുതലായിട്ട് തന്നെ ഇരിക്കാറുണ്ട്. ആ പ്രാർത്ഥനകൾ ആവർത്തിച്ചുരുവിടാറുണ്ട്. ഞങ്ങൾക്ക് നബി മറന്നുപോയോ എന്ന് തോന്നുമാറ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സുജൂദുകളും ചെയ്യാറില്ല. എഴുത്തിദാലിൽ ചെന്ന് ഉടനെ തന്നെ എഴുത്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകാറില്ല. അല്പം അവിടെ വെച്ച് സ്തുതി കീർത്തനങ്ങൾ, ദിക്റുകൾ, പ്രാർത്ഥനകൾ നിർവഹിച്ചാണ് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങിയിരുന്നത് എന്ന വലിയ സന്ദേശം. നമസ്കാരത്തിൽ അടക്കം വേണം, ഒതുക്കം വേണം, എഴുത്തിദാലിലും രണ്ട് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും കൂടി അത് ആവശ്യമാണ് എന്നതാണ് ഇവിടെ നൽകുന്ന വലിയ ഒരു സന്ദേശം. അപ്പോൾ നിന്നുകൊണ്ട് ആ പ്രാർത്ഥന എങ്ങനെ എന്താണ് നബി പ്രാർത്ഥിച്ചിരുന്നത് പോലും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തുകാലിൽ എണീറ്റ് സുദീർഘമായി നിൽക്കുമ്പോൾ അവിടെ പിന്നിലുള്ള മുഅ്മിനുകൾ നബി നമസ്കാരത്തിൽ മറന്നോ എന്ന് അല്ലെങ്കിൽ നബിക്ക് തെറ്റുപറ്റിയോ വിട്ടുപോയോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു എന്നതാണ്. കാരണം നബിക്ക് തെറ്റുപറ്റിയിട്ടോ നബി മറന്നിട്ടോ അല്ല, നബിയുടെ ചര്യ, നമസ്കാരത്തിലെ നബിയുടെ ചര്യ അങ്ങനെയാണ്. അടക്കവും ഒതുക്കവും ഇക്കാര്യങ്ങളിലൊക്കെ നൃത്തത്തിൽ, റുക്കോയിൽ, എഴുതിദാലിൽ, സുജൂദിൽ, രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ, തശഹുദിനിരിക്കുമ്പോഴൊക്കെ അടക്കവും ഒതുക്കവും നബി മാതൃകയാണ് എന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. ധൃതി കൂട്ടരുത് എന്നതാണ് പ്രത്യേകം സൂചന. തുമഇനീനത്ത്, അതായത് ഒതുക്കം, അടക്കവും ഒതുക്കവും ഇല്ലാതെ നമസ്കരിക്കുന്നവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി ഉപദേശിച്ചിട്ടുണ്ട്. റുക്കുവും സുജൂദും പൂർത്തിയാകാതെ പെട്ടെന്ന് പെട്ടെന്ന് റുക്കുവും സുജൂദും അവസാനിച്ചപ്പിച്ചവരെ ശാസിച്ചിട്ടുണ്ട്. അത് വലിയ കള്ളമാണ് ചെയ്യുന്നത്, കള്ളത്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അടക്കവും ഒതുക്കവും വേണം. റുക്കുനുകളിൽ പെട്ടതാണ് അടങ്ങി നിൽക്കുക എന്നതുകൂടി നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇത് നബിയിൽ നിന്നും കേട്ടുപഠിച്ച അനസ് റളിയല്ലാഹു അൻഹു മറ്റ് തൻ്റെ കീഴിലുള്ള താബിഈ പണ്ഡിത താബിഈകൾക്ക് മറ്റുള്ളവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം റുക്കുയിൽ നിന്ന് ഇസ്താലിലേക്ക് എഴുന്നേറ്റാൽ ഇൻ തസബ ഖായിമൻ, നേരെ ചൊവ്വേ നിൽക്കും. യഖൂലുൽ ഖായിൽ ഖദ് നസിയ, ചില ആളുകൾ പറയും ഓ അദ്ദേഹം മറന്നുപോയി എന്ന് പറയാവുന്ന രൂപത്തിൽ അദ്ദേഹം അല്പം സുദീർഘമായിട്ട് തന്നെ ഇസ്താലിൽ നിൽക്കാറുണ്ട്. അതേപോലെ തന്നെ വൈദാ റഫാറസൗമിന സജദ, സുജൂദിൽ നിന്നും അദ്ദേഹം തല ഉയർത്തിയാൽ, രണ്ട് സൂചിന്റെ ഇടയിലുള്ള ഇരുത്തത്തിന് വേണ്ടി തല ഉയർത്തിയാൽ മക്കസ ഹത്ത യഖൂൽ ഖായിൽ ഖദ് നസിയ, അദ്ദേഹം കുറച്ച് സമയം തങ്ങി അവിടെ തന്നെ അങ്ങനെ ഇരിക്കും, അടുത്ത സുജൂദിലേക്ക് പോകാതെ പറയുന്നവരൊക്കെ പറയും അദ്ദേഹം എന്തോ മറന്നുപോയിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ രൂപത്തിൽ, എന്നാൽ മറ്റുള്ളവരെ മടുപ്പിക്കാതെ വെറുപ്പിക്കാത്ത രൂപത്തിൽ ആവശ്യമായ ലഘൂകരണത്തോടുകൂടിയാണ് നബിയൊക്കെ നമസ്കരിച്ചിരുന്നതെങ്കിലും ഇവിടെ ധൃതി കാണിച്ചുകൊണ്ട് എഴുതിദാലും രണ്ട് സുജൂദിനെഴുത്തവും ഒന്നും പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കാതെ പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവിടെയൊക്കെ ദീനിൻ്റെ ചര്യ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് നമസ്കാരം പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കേണ്ടത്. അക്കാര്യം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിതുവരെ കേട്ടത് തിരുമൊഴികൾ. ഇന്നത്തെ തിരുമൊഴികളിൽ പതിവ് പോലെ നമ്മളോട് സംസാരിച്ചത് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി. നിസ്കാരത്തിൽ അടക്കം വേണം, നബി മാതൃക അങ്ങനെയാണ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടായിരുന്നത്. ഇനി പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു അപ്ഡേറ്റ്സ് നൽകാനാണ് ഈ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്.

0: അസ്സലാമു അലൈക്കും. ഇന്നത്തെ തിരുമൊഴിയും കേട്ടാൽ അൽഹംദുലില്ലാ, ഒരു ഹദീസ് പഠിച്ചു, നമസ്കാരത്തിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തന്നു അൽഹംദുലില്ലാ എന്നാണ് ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേർന്ന് അറിയിക്കുന്നത്. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ കേൾക്കാൻ എന്നുള്ള നിലക്കൊരു ശ്രോതാവ് നമ്മോടൊപ്പം ചേർന്ന് പാലക്കാട് ജില്ലാ കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട്, സാദിഖ് മാത്തൂർ. ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ഇൻഷാല്ലാ അവരിലേക്ക് മടങ്ങാം. അതിനു മുമ്പ് പീസ് റേഡിയോയുടെ ചില അപ്ഡേറ്റ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ശക്തമായ കാറ്റ്, ശക്തമായ മഴ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു ശബ്ദ സന്ദേശം കാതോർക്കാം.
1: പീസ് റേഡിയോ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. മൺസൂൺ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴയും മഴക്കെടുതികളും കൂടുതൽ വ്യാപകമാവുകയാണ്. പ്രത്യേകിച്ചും വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ പേമാരിയും ഉരുൾപൊട്ടലും മഴവെള്ളപ്പാച്ചിലും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും, കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കാനും സാധ്യത കൂടി വരികയാണ്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സേവകരും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ: ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കേണ്ടതാണ്. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും നാം മുന്നിൽ കാണണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. റെഡ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞുവെക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ sdma.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭിക്കും. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ, ഇതു സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ്. സന്ദർശിക്കുക sdma.kerala.gov.in. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുമ്പ് വൈദ്യുതി അപകട സാധ്യതയില്ല എന്നുറപ്പാക്കണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസ്സുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ KSEB അറിയിക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. റെഡ്, ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതെന്നും ഏതു തരത്തിലാണ് അലേർട്ടുകൾ മനസ്സിലാക്കേണ്ടതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് പുസ്തകം 2026 വിശദീകരിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ചും ഓൺലൈനിൽ വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. SDMA.kerala.gov.in.
0: മാഷാല്ല, നമ്മളിതുവരെ കേട്ടത് മഴയെക്കുറിച്ചുള്ള പീസ് റേഡിയോ അപ്ഡേറ്റ്സുകളാണ് നമ്മളിതുവരെ കേട്ടത്. നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒരല്പസമയം പോയി നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. നമ്മുടെ തിരുമൊഴികളുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ എനിക്ക് കുറേ ആയിട്ടുള്ളൊരു പരാതിയുണ്ട്. വിജയികളുടെ പോസ്റ്റർ ഇറക്കുന്നില്ല. ഞാൻ കാണാഞ്ഞിട്ടാണോ എന്നറിയില്ല, പീസ് റേഡിയോ വാട്സപ്പ് ചാനലിൽ വരുന്നില്ല. അതുപോലെ ഇന്നലെ സ്വരം കുറച്ചു മാത്രമേ പാടിയിട്ടുള്ളൂ. ഇന്നലെ ടെക്നിക്കൽ ഡെസ്കിലെ ഷിയാസ്കയാണ് പാടിയത് എന്നൊരു കമൻ്റാണ് റുഷ്ദ കാളികാവ് നടത്തിയിട്ടുള്ളത്.
2: ഷിഹാബാണ് ഇന്നലെ പാടിയത്. ഷിയാസ്കാന്ന് പറഞ്ഞപ്പോ അത് തിരുത്തിയിട്ട് ടെക്നിക്കൽ ഡെസ്കിൽ ഇന്നും ഷിഹാബാണ് ഉള്ളത്.
0: തീർച്ചയായും
2: ഷിഹാബാണെന്ന് അദ്ദേഹം തിരുത്തി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും ഒരു പാട്ട് ഷിഹാബ് പാടും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്.
0: ഇനി നമ്മൾ കാത്തിരിക്കുന്നതും സ്വരമാണ് അടുത്ത് നമുക്ക് പ്ലേ ചെയ്യാനുള്ളത്. അമീർ ടി എടത്തനാട്ടുകര, റിയാദിൽ നിന്ന്. വിനോദങ്ങൾ വേണം മനസ്സിനുന്മേഷത്തിനായി, വിശ്വാസം കാക്കണം ജീവിതയാത്രയിലുടനീളം. വിധി നിശ്ചയിച്ച ലക്ഷ്യം മറക്കരുതൊരിക്കലും. വിപത്തുകൾ ഒഴിവാക്കി നന്മയിൽ മുഴുകുക. വിചാരങ്ങളാവണം അള്ളാഹുവിൻ ഓർമ്മയായി. വിലയേറിയ സമയമാം നിധി കളയാതെ കാക്കുക. വിനയത്തോടെ നീങ്ങുക സ്വർഗ കവാടം തേടി. വിശ്രമം നൽകണം തളരുമീ പാതയിൽ. ദാഹിച്ചു വിഷാദമകറ്റി ഉണർത്തണം ഹൃദയ തന്ത്രികൾ. വിരുദുകൾ കാട്ടണം അറിവിന്റെ മണ്ണിൽ വിഹരിക്കാൻ. വിനയത്തിൻ നിറകുടമായി മാറണം നാം ഓരോരുത്തരും. വിശ്വനാഥന്റെ പ്രീതി തേടണം ഓരോ നിമിഷവും. വിളക്കുകൾ തെളിയണം സൽക്കർമ്മത്താലെ മനനിറക്കാൻ. വിജയം വരിക്കണം നാളെയുടെ നിത്യ സൗഭാഗ്യത്തിൽ. വിട ചൊല്ലും നേരമെത്തും മുൻപേ തെളിയിക്കുക. വിമർശനങ്ങൾക്കും അതീതമാം ജീവിതശൈലി. വിതച്ച തൈ കൊയ്യുമെന്നോർത്ത് കർമ്മങ്ങൾ ചെയ്യുക. വിശപ്പടങ്ങാത്ത ലോകത്തോട് വിട പറയുക സൽവൃത്തരായി. വിശ്വാസി നീ വെറുമൊരു സഞ്ചാരി മാത്രം ഇവിടെ. വിസ്മയ ലോകമെത്താൻ ഒരുങ്ങുക ധന്യമായി. വളരെ മനോഹരമായ ഒരു മെസ്സേജാണ് അമീർട്ടി എടത്തനാട്ടുകര നൽകിയിട്ടുള്ളത്. റുക്സാന എം, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. തിരുമൊഴികളിലൂടെ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പഠിപ്പിച്ചു തന്ന മൗലവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാദിറായി ഇടിമൊഴിക്കൽ, മാഷാല്ല, പുലരിവട്ടം പോലെ എന്നും KV ഉസ്താദിൻ്റെ ഓരോ അറിവുകൾ പകർന്നു തരുന്നു. അൽഹംദുലില്ല. എല്ലാ മൗലവിമാർക്കും PR പ്രവർത്തകർക്കും എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകട്ടെ. അൻവർ NT മുട്ടിൽ വയനാട് നല്ലൊരു അറിവ് നൽകുന്നു ഇന്നത്തെ തിരുമൊഴികൾ. അതേപോലെ തന്നെ മഴ മലയോര മേഖലകളിൽ കുറവാണ് എന്ന് തോന്നുന്നു. തൂതപ്പുഴയിൽ വെള്ളം കുറവാണ്, തെളിഞ്ഞ വെള്ളമാണ്. NV സാധാരണ ഈ കാലത്ത് പുഴ കലങ്ങി നിറഞ്ഞ് കവിഞ്ഞ് കാണാറുള്ളത് എന്ന് ബഷീർ തൂതയിൽ നിന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്.
2: നമുക്കേ സ്വരത്തിലേക്ക് പോയാലോ.
0: തീർച്ചയായും
2: ഇലാഹിൽ ഇരന്ന് ആ ഒരു ഗാനം നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നു മുബീൻ പട്ടാണി.

0: മാഷാല്ലാ, അഞ്ചു നേരം നെഞ്ചു പൊട്ടി കെഞ്ചിടുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിനെ പാടിപ്പലിപ്പിച്ച മനോഹരമായ ഒരു സ്വരത്തിനാണ് നമ്മൾ ഇതുവരെയും സാക്ഷിയായത്.
1: സൂപ്പർ പാട്ട്. അഞ്ചു നേരം നെഞ്ചു പൊട്ടി കെഞ്ചിടും ഞാനേ എന്നുള്ള വരികൾ എത്ര അർത്ഥമുണ്ട്. അൽഹംദുലില്ലാ ജമീല വി കെ പുനൂർ. ഷുഹൈബായം വളപട്ടണം സ്വരം സൂപ്പർ മാഷാല്ലാ, നല്ല അർത്ഥവത്തായ ഗാനം. ഇത് കേൾക്കാത്ത പാട്ടാണ്, പുതിയ പാട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: പഴയ
1: പാട്ടാണ്. ബഷീരി അബു, നല്ല അർത്ഥവത്തായ സോങ്. റുഷ്ദ കാളികാവ് പിന്നെ സ്വരത്തെക്കുറിച്ച് കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം, ഹൈറുനീസ ചെർപ്പുളശ്ശേരി, ഇവരെല്ലാവരും നമ്മുടെ സ്വരവുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള സമയമായിരിക്കുകയാണ്.
0: ആ സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം.
1: ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഹദീസ് നിവേദകരിൽ ഹാഫിളുൽ ഇസ്ലാം എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം.
0: ഉത്തരം ഓപ്ഷൻ എ ആണ്,
1: അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നതാണ് ഇന്നത്തെ ശരി ഉത്തരം.
0: ഓക്കെ, അപ്പോൾ ഇന്നത്തെ അറിവ് ഇതാണ്. ഹാഫിളുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന റാവി, റിപ്പോർട്ടർ, ഹദീസ് നിവേദകൻ, ഇത് മറ്റാരുമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ഇന്നത്തെ ഓപ്ഷൻ എ ആണ്. ഇൻഷാല്ലാ വിജയികളിൽ 13 പേരെ ഉടൻ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. നമുക്ക് അടുത്ത സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. വഴിവിളക്കിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. 2599 നമ്പർ വഴിവിളക്കാണ് ഇന്നത്തേത്. പല ഭാഷകളിലായി നമ്മൾ വഴിവിളക്ക് പ്രസിദ്ധീകരിക്കാറുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുഗ്, നേപ്പാളി, ബംഗ്ല, മറാഠി, ടഗലോക്ക് എന്നീ ഭാഷകളിലൊക്കെ നമുക്ക് വഴിവിളക്ക് ലഭ്യവുമാണ്. ഇന്നത്തെ വഴിവിളക്ക് എന്താണെന്ന് നോക്കാം. യഥാർത്ഥ ധർമ്മസമരം എന്ന ഒരു ടൈറ്റിലാണ് ഇന്നത്തെ വഴിവിളക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതിൻ്റെ ഉള്ളടക്കം. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സ്വന്തം ദേഹത്തോടും ആത്മാവിനോടും സമരം അഥവാ ജിഹാദ് ചെയ്യുന്നവനാണ് യഥാർത്ഥ മുജാഹിദ്.
1: മാഷാല്ലാ, നല്ലൊരു അർത്ഥവത്തായ ഒരു ഭാഗമാണ് അതിലൂടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ എല്ലാ ദേഹേച്ഛകളിൽ നിന്നും അല്ലേ, തന്നിഷ്ടങ്ങളിൽ നിന്നും ഒക്കെ മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് നമ്മൾ വഴിപ്പെടുക എന്നുള്ള ഒരു മനോഹരമായ ഒരു ഭാഗമാണ് പറഞ്ഞിട്ടുള്ളത്.
0: മാഷാല്ലാ, ഒരുപാട് ഭാഷകളിൽ നമുക്കത് ലഭ്യവുമാണ്. നമ്മുടെയൊക്കെ ഫോണിൽ അതിനെ സംബന്ധിച്ചുള്ള ഷെയറിങ്ങുകൾ, സോഷ്യൽ മീഡിയകളിലുള്ള ഷെയറിങ്ങുകൾ ഇൻഷാല്ലാ നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, ഉത്തരം ശരിയാണ് മാറി അടിച്ച് എന്നുള്ള ഒരു കമൻ്റാണ് അദ്ദേഹം നടത്തുന്നത്. അതിന് വ്യക്തമാവുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത്. കറക്കി കുത്തിയ ഉത്തരം ശരിയായി എന്നൊരു സന്തോഷം സൽമത്ത് ഏലൂരിൽ നിന്ന് പങ്കുവെക്കുന്നുണ്ട്. മാഷാല്ലാ, എൻ്റെ ഉത്തരം ശരിയാണെന്ന് സൗജ കൊളക്കാടും പറയുന്നുണ്ട്. ഉത്തരം ശരിയായി അൽഹംദുലില്ലാഹ് എന്ന് സെമീജ പാറലും ഷംസാദ് തലശ്ശേരിയും അറിയിക്കുന്നുണ്ട്. ജമീല വി കെയും പൊന്നൂരും പറയുന്നത് എൻ്റെ ഉത്തരം ശരിയായിട്ടുണ്ട്, പക്ഷേ സിസ്റ്റം എന്നെ തിരഞ്ഞെടുക്കുമോ എന്നറിയില്ല എന്ന് പറയുന്നുണ്ട്. കൺഫ്യൂഷനോടെയാണ് ഉത്തരം അയച്ചതെങ്കിലും ശരി തന്നെയാണ് എന്ന ഒരു സന്തോഷം സഫിയ എടപ്പാൾ പങ്കുവെക്കുന്നു. അതോടൊപ്പം സീനത്ത് സി ടി ചുള്ളിയോട്, അൽഹംദുലില്ലാഹ് കറക്കി കുത്തി, എൻ്റെ ഉത്തരം ശരിയായി, സിസ്റ്റം കനിയുമോ എന്നറിയില്ല, എന്നാലും ഞാൻ വിജയിയായി എന്നൊരു പരാമർശമാണ് നടത്തുന്നത്. സഫിയാം തിരങ്ങാടി, സ്സലാമു അലൈക്കും. വഴിവിളക്ക്, ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ എന്നിവയെല്ലാം സ്റ്റാറ്റസ് വെക്കാറുണ്ട് അൽഹംദുലില്ലാഹ് എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. നമ്മൾ ചോദ്യത്തിൽ വന്ന ഒരു ഹാഫിളുൽ ഇസ്ലാം എന്ന പദപ്രയോഗം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹദീസ് നിവേദകരിൽ ഏറ്റവും പ്രസിദ്ധനാണ്. അദ്ദേഹം പ്രസിദ്ധനാകുന്നത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്തു എന്നതിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് പല ഹദീസുകളും കേൾക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് കാണാൻ കഴിയും, കേൾക്കാനും കഴിയും. ഒരുപാട് ഹദീസുകൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയും അബു ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായി വന്ന ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ മരണാസന്നനായി കിടക്കുന്ന ഒരു രംഗം ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയേറെ ഹദീസുകൾ നിവേദനം ചെയ്തിട്ടും അതോടൊപ്പം അദ്ദേഹം മറ്റ് സ്വഹാബികളെക്കാളേറെ ഏകദേശം ഒരുപാട് കാലം ജീവിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം പതിറ്റാണ്ടുകളോളം ജീവിച്ചൊരു വ്യക്തി കൂടിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വഫാത്ത് അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, മാ യുബക്കിക്ക്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്, എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്, കുടുംബത്തെ ആലോചിച്ചിട്ടാണോ, അതല്ലെങ്കിൽ മരിച്ചു പോകണം, വേണ്ടപ്പെട്ടവരെയൊക്കെ ഇവിടെ വിട്ടേച്ച് പോകണം എന്നുള്ള ഒരു വിഷമത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട്, അമ്മ ഇന്നി ലാ അബക്കി അലാ ദുനിയാക്കും ഹാദിഹി, ഈ ദുനിയാവിനെ ഓർത്തോ മറ്റൊന്നുമല്ല എൻ്റെ കണ്ണ് നിറഞ്ഞത്, വലാക്കിന്നി അബക്കി അലാ ബുഅദി സഫരി വഖില്ലത്തി സാദി, ഒരുപാട് കാലം ഞാൻ ജീവിച്ചു പക്ഷേ വളരെ കുറച്ചേ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ, നന്മ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊരാശങ്കയാണ് എന്നെ അലട്ടുന്നത്, അതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം അവർ മരണാസന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ ഹാഫിളുൽ ഇസ്ലാം എന്ന ഒരു സ്ഥാനപ്പേരും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന ആ ഒരു ഖ്യാതിയുമൊക്കെ നേടിയെടുത്തിട്ടും ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിലൂടെ വന്ന ഹദീസുകൾ നമ്മൾ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, ആളുകൾ ജീവിതത്തിൽ അത് പകർത്തുന്നു, പ്രാവർത്തികമാക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം ഇൻഷാല്ലാ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്കും അല്ലാഹു എത്തിക്കുമല്ലോ, എത്തിക്കുമാറാകട്ടെ. പക്ഷേ എന്നിട്ടും ഇത്രയേറെ നന്മകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും അദ്ദേഹം പോലും ആശങ്കപ്പെടുന്നത് പഠിച്ചോനെ, ഞാൻ കുറേ കാലം ജീവിച്ചു പക്ഷേ എനിക്ക് അധികമൊന്നും നേടാനായില്ലല്ലോ എന്നൊരാശങ്കയോടെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്ന ആ അന്ത്യനാളുകളിൽ അദ്ദേഹത്തിന് അലട്ടിയിരുന്നത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദീനിനോടും നന്മകളോടും എത്രമാത്രം ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്നത് ഈ ഒരു സന്ദർഭത്തിൽ സാന്ദർഭികമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ആ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ഒരു ആ നിലക്ക് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. ഏതായിരുന്നാലും അൻവർ എൻ ടി മുട്ടിൽ വയനാട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, ആദ്യം എ സെലക്ട് ചെയ്തു പിന്നെ ഓപ്ഷൻ മാറ്റി സി അടിച്ചുപോയി, എന്തായാലും നല്ലൊരു അറിവ് ലഭിച്ചു അൽഹംദുലില്ലാ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉത്തരം ശരിയായി പക്ഷേ എന്നാണ് മുംതാസ് ഇബ്രാഹിം കൊട്ടറ ഉള്ള ആൾ നിന്ന് അവർ ആശങ്കപ്പെടുന്നത്. ആ പക്ഷേ എന്ന് പറഞ്ഞാൽ 13-ൽ പെടുമോ എന്നതായിരിക്കാം. അൽഹംദുലില്ലാ ഞാനും സംശയത്തിൽ അയച്ചത് ഈ ഓപ്ഷനാണ് പക്ഷേ ശരിയായി എന്ന് ഹാജറ കടമ്പഴിപ്പുറം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അൽഹംദുലില്ലാ. അതോടൊപ്പം 5374 ഹദീസുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് എന്ന് ശുഹൈബ എം വളപട്ടണം ഈ ഒരു സന്ദർഭത്തിൽ നമ്മോടൊപ്പം ചേർന്ന് അവരും പ്രതികരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഹദീസ് നിവേദകരിൽ ഹാഫിളുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. 3 ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത്. ഓപ്ഷൻ എ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇന്നത്തെ ഉത്തരം ഓപ്ഷൻ എ
1: അബൂ ഹുറൈറ റളിയല്ലാഹു
0: അൻഹു. വിജയികളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്, നമ്മളല്ല സിസ്റ്റം 13 ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ആളുകൾ ഇപ്രകാരമാണ്: ബഷേരി അബൂ തലശ്ശേരി, സീനത്ത് പാലക്കാട്, ആയിഷ പി പത്തപ്പിരിയം, ഖദീജ ചിരട്ടകുളം എടത്തനാട്ടുകര,
1: ചിരട്ടകുളം
0: ഹനീഫ കല്ലംപാറ, സീനത്ത് പി ചാലിയം, സജീന എം കെ കാഞ്ഞിരമറ്റം എറണാകുളം, സലീം സൽമത്ത് ഏലൂർ, ഫെബീന തൃക്കാക്കര, ഹൈറുന്നീസ പി ടി പാറക്കടവ്, ഖദീജ കടന്നമണ്ണ, സാജിദ ഷംസു കാസർഗോഡ്, നൈറ ഹജിയാർപ്പള്ളി.
1: വിജയികൾ ഒരിക്കൽ കൂടി പറയുന്നു: ബഷീരി അബു തലശ്ശേരി, സീനത്ത് പാലക്കാട്, ഐഷ പി പത്തപ്പിരിയം, ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര, ഹനീഫ കല്ലമ്പാറ, സീനത്ത് പി ചാലിയം, സജീന എം കെ കാഞ്ഞിരമറ്റം, സെൽമത്ത് എലൂർ, ഫെബീന തൃക്കാക്കര, ഹൈറുന്നീസ പി ടി പാറക്കടവ്, ഖദീജ കടന്നമണ്ണ, സാജിദ ഷംസു കാസർഗോഡ്, നെയ്റ ഹാജിയാർപ്പള്ളി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. സിസ്റ്റം തിരഞ്ഞെടുത്ത വിജയികളുടെ കൂട്ടത്തിൽ നിന്നുള്ള 13 പേരെയാണ് നമ്മളിപ്പോൾ വായിച്ചത്. മറ്റുള്ള വിജയികളുമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോവുകയാണ്. പിന്നെ സാജിദ ഷംസു കാസർഗോഡ് വിജയികളിൽപ്പെട്ടതാണ് അവർ, അൽഹംദുലില്ലാ എന്ന് പറയുന്നു. സഫിയ എടപ്പാൾ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയുന്നു. ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ ഉത്തരം ശരിയാണ്, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. സീനത്ത് പാലക്കാട്, ഇന്നത്തെ 13 വിജയികളിൽ ഞാനും ഉൾപ്പെട്ടു. ഉമ്മു കുൽസു ചിറമംഗലം ഉത്തരം കേട്ടില്ല എന്ന് പറയുന്നു. നമ്മൾ വായിച്ചു, സെൽഫി ഇപ്പോൾ ഇവിടെ വിശദമായിട്ട് വായിച്ചു. ജമീല നെമ്മിനി, എൻ്റെ ഉത്തരം ശരിയാണ്, പനിയായി കിടപ്പിലാണ്, പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ശിഫാവു നാജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. സെറീന ചമൽ, താമരശ്ശേരി, കറക്കി കുത്തിയത് ശരിയായി, അലഹമുല്ല. സാജിദ കാലിക്കറ്റ്, അലഹമുല്ല, എൻ്റെ ഉത്തരം ശരിയായി. ഹൈറുന്നീസ അഷ്റഫ് ഉത്തരം ശരിയാണെന്ന് പറയുന്നുണ്ട്. ഷുഹൈബ എം വളവട്ടണം, 5374 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അൻവർ എം ടി മുട്ടിൽ വയനാട്ടിൽ നിന്ന്, എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, ആദ്യം എ സെലക്ട് ചെയ്തു പിന്നെ ഓപ്ഷൻ മാറ്റി, സി അടിച്ച് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അബൂബക്കർ സുലൈമാൻ അയച്ച ഉത്തരം ശരിയാണ് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
0: വളരെ മനോഹരമായ ഒരു ഗുണപാഠമുള്ള ഒരു കഥ ഓർക്കുകയാണ്. ഒരു കാട്ടിലൂടെ ഒരു കരടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു വലിയ മരത്തിൽ മേൽ നിന്നൊരു ഒരു ഭാരമുള്ള ഒരു കൊമ്പ് മുറിഞ്ഞ് തൂങ്ങി നിൽക്കുന്നുണ്ട്. അത് താഴോട്ട് വീണിട്ടുമില്ല, എന്നാൽ മുറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ സാധാരണ തൻ്റെ വഴിയിൽ അങ്ങനെ ഒരു തടസ്സം കരടി കാണുന്നില്ല. അപ്പോൾ കരടി പെട്ടെന്ന് മരക്കഷ്ടത്തിന്മേൽ അതിൻ്റെ തലമുട്ടി. കരടിക്ക് വലിയ ദേഷ്യം വന്നു. കരടി ദേഷ്യത്തിൽ എന്ത് ചെയ്തു, തിരിച്ചങ്ങോട്ടും ഒരു ഉന്തു കൊടുത്തു. ആരെ? ഈ മരക്കഷ്ണത്തെ. അപ്പം ഈ മരക്കഷ്ണം പുറകിലോട്ട് പോയി, അത് വീണ്ടും മുന്നിലോട്ട് വന്ന് ഒന്നുകൂടി കരടിക്കിട്ടൊരു താങ്ങ് കൊടുത്തു. അപ്പോൾ വല്ലാതെ ദേഷ്യം ഉണ്ടാക്കി, കോപം ഉണ്ടാക്കി കരടിയെ. കരടി ശക്തമായി ഒരട്ട ഇടി കൊടുത്തു. ആ ഇടിയിൽ കുറച്ചധികം ഉയരത്തേക്ക് ഈ മരക്കഷ്ണം പോയി, അതിലേറെ വേഗതയിൽ വന്ന് ഈ വീണ്ടും ഇതിൻ്റെ ശിരസിന് വലിയൊരു പ്രഹരത്തിൽ വന്ന് ഇടിച്ചു. അതിലവിടെ തളർന്നു വീണ്, അത് അതിൻ്റെ ജീവൻ പോയി. ഒരു നമ്മൾ സൈക്കോളജിയിൽ ഒരു ഫെസ്റ്റിഞ്ചേഴ്സ് ലോ എന്ന ഒരു ലോ ഉണ്ട്, ഒരു നയമുണ്ട്, ഒരു ഓവർ റിയാക്ഷൻ. പലപ്പോഴും പലയിടത്തും പല ആളുകൾക്കും ഉണ്ടാകുന്ന വലിയൊരു വീഴ്ചയാണത്.
1: അതെ,
0: എടുക്കേണ്ട തീരുമാനം കൃത്യമായി എടുക്കാൻ പറ്റാതെ ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. ഇപ്പം നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തു പോവുകയാണെങ്കിൽ, എതിരെ വരുന്ന മറ്റൊരു വാഹനക്കാരൻ്റെ ഒരു അശ്രദ്ധ കാരണം ചെറിയൊരു അപകട സാധ്യതയിലേക്ക് വന്നു. അപ്പോൾ ഈ ഡ്രൈവർ വല്ലാതെ കോപാകുലനായി, എന്ത് ഡ്രൈവറാണ് അയാൾ, എന്ത് അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നു എന്ന് കരുതി അവനെ വെറുതെ വിടരുത് എന്ന് നിലക്ക് വണ്ടി എന്താണ് തിരിച്ച്, ഇയാളെന്ത് ചെയ്തു, യൂട്ടേൺ അടിച്ച് തിരിച്ച് അയാളെ പുറകെ പോയി, അയാളെ പിടിക്കണം, നാല് ചോദിക്കണം എന്ന നിലക്ക് ഓവർ റിയാക്ട് ചെയ്ത് ഇയാൾ പുറകെ പോയി. പുറകെ ഇയാൾ വേഗതയിൽ പോകുന്ന വഴിക്ക് മറ്റൊരു അപകടത്തിൽ ഇയാൾ തന്നെ പെടുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യേണ്ടിടത്ത് ഏറ്റവും ബുദ്ധിപരമായി ആലോചനപരമായി തരണം ചെയ്യേണ്ടിടത്ത് ഇയാൾ ഓവർ റിയാക്ട് ചെയ്തതാണ്. അയാൾ സ്വയം കുഴിച്ച കുഴിയിലേക്ക്, ആ ഒരു അപകടത്തിലേക്ക് അയാൾ ചെന്നുപെടാൻ
1: കാരണം
0: ആകുന്നത്. അപ്പോൾ ഇതിന് സൈക്കോളജിയിൽ നമുക്ക് ഫെസ്റ്റിഞ്ചേഴ്സ് ലോ എന്നൊരു തിയറി തന്നെ കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഓവർ റിയാക്ഷനുകൾ ഇല്ലാതെ കൃത്യമായ തയ്യാറെടുപ്പുകളോടെ, മുൻകരുതലുകളോടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്കാവട്ടെ എന്ന ഒരു ചിന്ത തന്നെയാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ളത്.
1: വളരെ മനോഹരമായ ഒരു ചിന്തയാണ് ഇന്ന് നമ്മൾ കേട്ടത്. നമുക്കൊക്കെ പാഠങ്ങളുള്ള ഒരു ഒരു നല്ലൊരു ചിന്തയാണെന്ന് പങ്കുവെക്കപ്പെട്ടത് ഇൻഷാല്ല. ഇനി നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമ്മൾ ഒരു ജാസ്മിൻ, അസ്സലാമു അലൈക്കും. സ്വരം കുറച്ച് പഴയ പാട്ടാണല്ലേ. ജലീൽ പരപ്പനങ്ങാടി ഉണ്ടായിരുന്ന ഒരു ബാലവേദിയിൽ ഒരു കുട്ടി പാടുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സീനത്ത് ചങ്ങരംകുളം രണ്ട് പ്രാവശ്യം പ്രതീക്ഷിച്ചതെന്ന്, പക്ഷെ അത് ഞാനല്ല, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു. നാദിറ ഇടിമുഴിക്കൽ, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. കറക്കി കുത്തി ഞാനും വിജയിയാണ്, പക്ഷെ സിസ്റ്റം പരിഗണിച്ചില്ല. സാരമില്ല, അറിവാണല്ലോ പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൽമത്ത് എലൂർ, അലഹമ്മദില്ലാ 13 പേരിൽ ഞാൻ ഉൾപ്പെട്ടു എന്നാണ്. ഉമ്മുകുൽസു ചെറുമംഗലം, ഒന്നുകൂടി പറയാമോ എന്നാണ്. എന്താണ് പറയേണ്ടത് എന്നുകൂടി പറയണം. മുംതാസ് ബേപ്പൂർ, അൽഹംദുലില്ലാ എൻ്റെ അനിയത്തിയും വിജയിയായി എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
0: നമുക്കൊരു ചോദ്യവും ഒരു ഉത്തരവും എന്നതിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇന്നത്തെ ചോദ്യത്തോട് സുഹൃത്തിലും മുൽക്ക് മഗരബിനും ഇഷായിനും ഇടയ്ക്ക് പാരായണം ചെയ്യുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുന്നു ഹംസ മദീനി.
2: സൂറത്തുൽ മുൽക്ക് മഗരിബിനും ഇഷായിനും ഇടയ്ക്ക് പാരായണം ചെയ്യുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ടോ?
3: അതിൽ ഒരു ളഈഫായ ഹദീസ് വന്നിട്ടുണ്ട്, അഥവാ ദുർബലമായ ഹദീസാണ് അതിൻ്റെ പ്രതിഫലം പറഞ്ഞുകൊണ്ട് വന്നത്. ആരെങ്കിലും മഗരിബ് ഇഷായിൻ്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുമെന്നാണ് ആ ഹദീസിലുള്ളത്. പക്ഷേ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കുറ്റമറ്റ രൂപത്തിൽ സ്ഥിരപ്പെടാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. എന്നാൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം, അല്ലെങ്കിൽ അത് പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും പാരായണം ചെയ്യുന്നത് പുണ്യകരമാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു സമയത്ത്, അത് മഗ്രിബ് ഇഷാ എന്നതിൻ്റെ ഇടയിലാകണമെന്നില്ല, അപ്പോഴും ചെയ്യാം, അല്ലാത്തപ്പോഴും ചെയ്യാം, അതിനുശേഷവും ചെയ്യാം. അങ്ങനെ ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്നു, സഹാബത്തിനോട് ഉപദേശിച്ചിരുന്നു. അത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്നതാണ്. എന്നാൽ മഗ്രിബ് ഇഷാഇൻ്റെ ഇടയിലായിക്കൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് ഹദീസിൽ സ്ഥിരപ്പെടാത്ത ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ സമയത്തിനൊരു പ്രത്യേക പുണ്യമുണ്ട് എന്ന രൂപത്തിൽ നമ്മൾ അത് ചെയ്യാൻ പാടുള്ളതല്ല. വല്ലാഹു അഅലം.
1: മാഷാഅല്ലാ, ഇന്ന് നമ്മൾ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്നുള്ള അലിജാബയിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലോട്ടിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. അലിജാബയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മതപരമായ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുന്ന ഒരു പ്രോഗ്രാമാണ് അലിജാബ എന്ന് പറയുന്നത്. അതോടൊപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 അതിൻ്റെ പ്രക്ഷേപണം നടക്കുന്നത്.
0: കൂടാതെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നേരിട്ട് നമുക്ക് സംശയം ചോദിക്കാനുള്ള അലിജാബ ലൈവ് സെഷനും നടക്കുന്നു.
1: ഇന്നത്തെ ചോദ്യത്തിലുണ്ടായിരുന്ന സൂറത്തുൽ മുൽക്ക് മഗ്രിബിനും ഇഷായിനും ഇടയ്ക്ക് പാരായണം ചെയ്യുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ടോ എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. അതിനുള്ള വിശദമായ മറുപടിയാണ് ഹംസ മദീനയിലൂടെ നമ്മൾ ശ്രവിച്ചത്.
0: ശരിക്ക് ഇങ്ങനത്തെ കുറേ വാട്സപ്പ് നോട്ടുകൾ,
1: അതെ,
0: വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ കുറേ ഹദീസുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടും പലയിടത്തും പല രീതിയിലും. ആളുകൾ പലപ്പോഴും അതിലും മത്സരിക്കുകയാണ് പല ഉസ്താദന്മാരും.
1: അതെ,
0: കൃത്യമായ ഹദീസ്, നിവേദക പരമ്പരകരിലൂടെ സഹിയാക്കപ്പെട്ട ഹദീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ചിലത് ലൈഫായ ഹദീസ് പോലും ആവില്ല, അങ്ങനെ ഹദീസിൻ്റെ കാറ്റഗറിയിലേ പെടാത്ത സാധനങ്ങളൊക്കെ. ഇപ്പം പണ്ടൊരാൾ പറഞ്ഞല്ലോ, മന്നക്കലൽ ബിത്തീഖ ദഖലൽ ജന്നാന.
1: ഒരാൾ തണ്ണിമത്തം തിന്നാൽ,
0: കച്ചവടക്കാരൻ, ഓൻ്റെ കച്ചവടം നടക്കണില്ല, അപ്പോൾ ഓനങ്ങോട്ട് വിളിച്ചു പറഞ്ഞു തണ്ണിമത്തം തിന്നാൽ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു തരം പ്രകടന പരതകൾ, അത് പലപ്പോഴും വിശ്വാസികൾ അതിനെ സംബന്ധിച്ച് ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.
1: മാത്രമല്ല നമ്മുടെയൊക്കെ ദീനീപരമായ സംശയങ്ങൾ അത് എന്തുതന്നെയാണെങ്കിലും നേരിട്ട് ചോദിക്കുവാനും ഇനി അതവല്ല നമുക്ക് ഇങ്ങനെ ഒരു പിന്നെ ലജ്ജ തോന്നുന്ന ഒരു വിഷയങ്ങളാണെങ്കിൽ പോലും നമുക്ക് പീസ് റേഡിയോ അതിന് മാത്രമുള്ള ഒരു സെക്യൂരിറ്റി നമുക്ക്

0: നിയന്ത്രിക്കുന്നവരാണ്, സാഹചര്യങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ ഒരു സഹാബി വന്നിട്ട് ചോദിക്കേണ്ടത് എന്നെ ഒന്ന് ഉപദേശിക്കണം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ലാ തഗളബ്, നീ കോപിക്കരുത്. രണ്ടാം തവണയും ചോദിച്ചു, എന്നൊന്ന് ഉപദേശിക്കണം. അപ്പോൾ രണ്ടാം തവണയും പ്രവാചകൻ കൊടുത്ത മറുപടി ലാ തഗളബ്. മൂന്നാം തവണയും ചോദിച്ചപ്പോഴും മൂന്ന് തവണയും ആവർത്തിച്ചത് എന്താണ്?
1: ലാ തഗളബ്,
0: നീ കോപിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, അനവസരത്തിലുള്ള കോപം അത് വരുത്തി വെക്കുന്ന അപകടങ്ങൾ എത്രയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ നമ്മുടെ കുട്ടിയോട് നമുക്ക് നല്ല സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം നമ്മളവനെ അപകടത്തിൽ എത്തിക്കരുതേ എന്നുള്ളൊരു അതിയായ ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും. ആ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് അവനെ നമ്മൾ പറയുന്ന ചീത്ത അത് പലപ്പോഴും അനവസരത്തിലായി പോകാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വളരെ ഹർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ചില പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
1: ഓവർ റിയാക്ഷൻ.
0: ഇപ്പം നമ്മുടെയൊക്കെ പിന്നെ വഴിയോരങ്ങളിൽ, അതേപോലെ തന്നെ നിത്യജീവിതത്തിൽ ഇതിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ അങ്ങനത്തെ ഒരു അപകടത്തിലേക്ക് ചെന്നെത്തുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരാൾ നമ്മളൊരു ഓവർ റിയാക്ഷൻ നടത്തിയാൽ എന്താ സംഭവിക്കുക? അതിലൊന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വിഷയത്തിലെടുത്ത തീരുമാനങ്ങൾ പിന്നീട് നമുക്ക് തന്നെ അത് എപ്പോഴും ഒരു കുറ്റബോധമായിട്ട് മാറും. ഇപ്പം ചില അതിർത്തി തർക്കങ്ങൾ, ചില കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ പിന്നീട് നമുക്ക് വേണ്ടിയിരുന്നില്ല. അത് അന്നത്തെ ഒരു ആ ഒരു പറച്ചിലിന് നീ ഇനി പടിച്ചവിട്ടിപ്പോകരുത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു വാചകമാണത്, ഈ പടി നിനി ചവിട്ടാൻ പാടില്ല, നീയോ നിൻ്റെ കുടുംബമോ ചവിട്ടാൻ പാടില്ല. അത് അപ്പോഴത്തെ നമ്മളുടെ
1: മക്കളോട് പോലും
0: പറയുന്ന രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അപ്പോഴത്തെ നമ്മളുടെ ഒരു ഒരു പ്രതികരണം കൊണ്ടുണ്ടാകുന്ന ഒരു കുറ്റബോധം എത്രയാണ്, അത് ജീവിതകാലം മുഴുവൻ ആ ഒരു എന്നാലും പിന്നെ ഇനിയിപ്പോൾ അത് കേട്ട ആളുടെ മനസ്സൊന്നും അത് പോവില്ല, എന്നാലും ഇപ്പം എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഉമ്മ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, കാക്ക എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അളിയൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റിയാക്ഷൻ വഴി ചെറിയ പ്രശ്നങ്ങൾ പോലും അത് വലിയ തർക്കങ്ങളായിട്ട് മാറും. അതിപ്പോൾ നമ്മൾ സാധാരണ ഒരു പറയാറില്ലേ, എന്ത് പിന്നെ നമ്മൾ സൂചി കൊണ്ടെടുക്കേണ്ടത്
1: കുന്തം കൊണ്ടെടുത്തു.
0: അതെപ്പോഴേ അങ്ങനെ ഉണ്ടായത്? അതായത് നമ്മൾ പിന്നെ സാധാരണ നമ്മൾ പറയാറില്ലേ, എന്ത് ഒരു ചെറിയ ഒരു സംഗതി കൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ലേ, അത് ഒരു വലിയൊരു സംഭവമാക്കി മാറ്റുക. സാധാരണ എത്രയേ ഉള്ളൂ പ്രശ്നം, ഒരു സൂചി കൊണ്ട് അങ്ങനെ എടുക്കേണ്ട സാധനമേ ഉള്ളൂ, അതിന് ഒരു ജെ സി ബി കൊണ്ടുവരേണ്ടി വരിക, അങ്ങനത്തെ രൂപത്തിലേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുക, വഷളായിട്ട് പോവുക. അപ്പം അത് നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ അതൊന്നും പിന്നെ സംസാരിച്ച് തീരേണ്ടതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു റിയാക്ഷൻ വഴി എന്ത് ചെയ്യും, കുടുംബ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഇതുവഴി നമ്മളുടെയൊക്കെ വിഷമം, അതായത് ആകുലതകൾ, കോപങ്ങൾ, ഇതൊക്കെ കൂട്ടാൻ ഈ ഓവർ റിയാക്ഷൻ വഴി സാധ്യത ഉണ്ട്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മളുടെ ഒരു വിശ്വാസ്യത ജനസമൂഹങ്ങളിൽ നഷ്ടപ്പെടും. എല്ലാത്തിലും മൂപ്പര് കയറി ആളാവുന്ന ഒരാളാണ്, നമ്മളങ്ങനെ ഒരു ലേബലിൽ ആൾക്കാരെന്ത് ചെയ്യും, റീഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത്, ശാന്തമായി പരിഹരിക്കാവുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യും, അത് സങ്കീർണമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഈ ഒരു ചിന്തയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മനസ്സിരുത്തേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതികരിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം നമ്മൾ ആലോചിക്കണം. ഞാനിപ്പോൾ എടുക്കുന്ന ഈ സ്റ്റാൻഡ്, അപ്പം അതിലിപ്പോൾ സാധാരണ ഇപ്പം അതുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റേ ആലിമീങ്ങൾ പറയാറുള്ളത് ഒന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യണം എന്നാണ്. ഒരു ദീർഘമായൊരു നിശ്വാസമൊക്കെ എടുത്തിട്ട് ഇപ്പം ആ തീരുമാനം എടുക്കുക. പക്ഷെ പലപ്പോഴും നമുക്കത് കഴിയാറില്ല, നമ്മളുടെ ഒരു വീണ്ടു വിചാരമില്ലായ്മയിൽ നിന്നാണല്ലോ ഈ
1: ചെയ്തു കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ശ്വാസം
0: എടുക്കലും എല്ലാ സാധനങ്ങളും വരല് പിന്നെ ആ സമയത്താണ്. പക്ഷേ അതിന് മുമ്പാണ് ഈ സംഗതികളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതാണ്.

0: അതുപോലെ തന്നെ നമ്മൾ കിട്ടിയ ഡാറ്റകളെ നമ്മൾ വേർതിരിക്കണം. ഇതിൽ എത്രമാത്രം ഹക്കീക്കത്തുണ്ട്, എത്രമാത്രം സത്യമുണ്ട് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കണം എന്നാണ്. പിന്നെ മാത്രമല്ല, ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇടപഴകുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പ് എപ്പോഴും നല്ലതാണ്. അതായത് നമ്മൾ പെട്ടെന്ന് മറുപടി കൊടുക്കാതെ ഒരു എത്ര സമയം നമ്മൾ വൈകിക്കുന്നു, അതായത് ഒരു മണിക്കൂറിൽ കൊടുക്കേണ്ടുന്ന ഒരു കാര്യം ഒരു രണ്ട് മണിക്കൂർ, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി തീർന്ന് പിറ്റേന്ന് പ്രഭാതത്തിൽ കൊടുത്താലും വേണ്ടില്ല. അപ്പം നമുക്ക് കുറേ തെളിമ അതിൽ കിട്ടും, ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ള ആ ഒരു തെളിമ അതിൽ കിട്ടും. മാത്രമല്ല, ശാന്തമായ ഭാഷയിലാണ് നമ്മൾ ആശയവിനിമയം നടത്തേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിന്നെ വാചകമുണ്ടല്ലോ, എന്ത്, എല്ലാത്തിലും നീ സൗമ്യത കാണുമ്പോൾ അല്ലേ, സൗമ്യത എന്ന് പറഞ്ഞാൽ ലയ്യനായിട്ട് അല്ലെ, അങ്ങനെയല്ലേ അതിനെ അറബി പറയാം. അതായത് എല്ലാ മറ്റേ നമ്മൾ വിഷയത്തിൽ നമ്മൾ സൗമ്യത കൊണ്ടുവരുമ്പോൾ അത് അതിനെ ഭംഗിയാക്കുന്നതാണ്, ഇല്ല സാനഹു എന്നാണ്, അതതിനെ സയ്യീനാക്കി മാറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതിൻ്റെയൊക്കെ പിന്നെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന നമ്മുടെ കുടുംബത്തിലെ ആളുകളാണ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പിന്നെ ജ്യേഷ്ഠനാന്യജന്മാർ, അങ്ങനെ നീണ്ടു പോകുന്ന പട്ടികയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അറിവ് നമ്മളെ മനസ്സിൽ സൂക്ഷിക്കണം എന്നാണ് സൂചിപ്പിക്കാൻ.
1: മഷാല്ലാ, ഫസ്റ്റ് ഇഞ്ചേഴ്സ് ലോവർ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ വിശദീകരണം തന്നെയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ലഭ്യമായത്. ഒരുപാട് ആളുകൾ ഇനിയും നമ്മോടൊപ്പം കമൻറ്റുമായി ചേരുന്നുണ്ട്, പക്ഷെ നമുക്ക് അവരിലേക്ക് പോകാനുള്ള ഒരു സമയ തടസ്സം നേരിടുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഇന്നത്തെ ഈ മോർണിംഗ് ലൈവ് സെഷൻ അതിൻ്റെ ഏറ്റവും പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഏറ്റവും നല്ല മനോഹരമായ പ്രോഗ്രാമുകളുടെ ഒരു പുനരാവിഷ്കരണം തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോക്ക് നമ്മൾ സാക്ഷിയായത്. പുലരിവട്ടവും തിരുമൊഴികളും നുറുങ്ങുകളും മറ്റു സ്വരവും ഒക്കെ ഏറെ ഹൃദ്യമായി തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഇൻഷാ അല്ലാ, മറ്റൊരു ദിവസം മോർണിംഗ് ലൈവ് ഷോയിൽ നമുക്ക് ഇനിയും ഒത്തൊരുമിക്കാം ഇൻഷാ അല്ലാ. ഇന്ന് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ചേർന്നത് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇനി നമുക്ക് മോർണിംഗ് വൈബ്സിലേക്ക് പ്രവേശിക്കാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ. ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ മോർണിംഗ് ലൈവ് ഷോ അവസാനിച്ച് പതിവ് പോലെ നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ റേഡിയോ വൈബ്സ്
1: നിങ്ങളുടെ കൂടെ ഞാൻ ജസീൽ കുടിയത്തൂർ,
0: വിടി അബ്ദുൽ സലാം. അപ്പോൾ ജസീൽ സാറെ, നമ്മൾ പതിവ് പോലെ ഇൻസൈറ്റിലേക്കാണല്ലോ പ്രവേശിക്കുന്നത്. ലഹരിയിൽ തകരുന്ന കുടുംബങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇൻസൈറ്റ്.
1: ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം ചേരുന്നത് റഫീഖ് ഇരുവേറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആശങ്കയിലും പേടിയിലും ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നാം പ്രിന്റ് മീഡിയയിൽ വായിച്ചെടുത്ത, വിഷ്വൽ മീഡിയയിലൂടെ കണ്ട, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച വാർത്തകൾ ഇന്ന് നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അഭിമാനവും മാനവും നഷ്ടമാകുന്ന സാഹചര്യം. നേടിയെടുത്ത സൽപ്പേര് കുടുംബത്തിലെ ഒരാൾ കാരണം നഷ്ടപ്പെടുകയാണ്. തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന കുടുംബം മകന്റെ ഭീഷണി മൂലം അയൽവാസികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥ. പറഞ്ഞു വരുന്നത് ലഹരി ഉപയോഗത്തെ പറ്റിയാണ്. ലഹരിയിൽ തകരുന്ന കുടുംബങ്ങൾ ഒട്ടനവധിയാണ്. പേടിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം. ലഹരി ഉപയോഗം അവയവങ്ങളെ ബാധിക്കുന്നു. എല്ലാത്തിനും ഉപരി പരലോകം നഷ്ടപ്പെടുകയാണ്. ലഹരിയുമായുള്ള ബന്ധം ഒഴിവാക്കിയാൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിങ്കിലേക്ക് മടക്കപ്പെടുന്നതായ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ثم توفى كل نفس ما كسبت وهم لا يظلمون. പിന്നെ എല്ലാ ഓരോ ദേഹത്തിനും അത് സമ്പാദിച്ചുണ്ടാക്കിയത്, അതായത് അതിൻ്റെ പ്രതിഫലം, നിറവേറ്റി കൊടുക്കപ്പെടുന്നതാണ്. അവരാകട്ടെ അക്രമം ചെയ്യപ്പെടുകയില്ലതാനും. ശാസ്ത്ര സാങ്കേതിക മികവിലും പുരോഗതിയിലും തിളങ്ങുമ്പോഴും ആധുനിക മനുഷ്യന് മയക്കുമരുന്ന് പേടി സ്വപ്നമാണ്. ഞെട്ടിക്കുന്ന ചില വാർത്തകളിലേക്ക്. ആലുവയിൽ 5 വയസ്സുള്ള ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. 110-ാം ദിവസം കൊലയാളിയെ തൂക്കുകയറിൽ വിധിച്ചുകൊണ്ടുള്ള വിധി വന്നു. ശിശുദിനത്തിലായിരുന്നു ആ വിധി. അന്താരാഷ്ട്ര വിപണിയിൽ 25,000 കോടിയെങ്കിലും വില വരുന്ന ലഹരിയുമായി വന്ന ബോട്ട് കേരള തീരത്ത് പിടികൂടി. ആഗോള ലഹരി മാഫിയയുമായി കേരളം എത്രമാത്രം ഇഴചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നു. അച്ഛൻ സ്വന്തം മകളെ കഴുത്തറുത്ത് കൊന്നു. സ്കൂൾ കുട്ടികൾക്ക് ലഹരി വിൽപ്പന നടത്തിയ ഹോട്ടലുടമ അറസ്റ്റിൽ. 1 കോടി വില വരുന്ന, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ വില വരുന്ന, 30 ലക്ഷം രൂപ വില വരുന്ന, 50 ലക്ഷം രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ കണ്ടെത്തി. ദിനേന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടി മൊറയൂരിൽ MDMA വിൽപ്പന നടത്തിയ 52-കാരി പിടിയിൽ. മോഹിപ്പിക്കുന്ന വർണ്ണക്കടലാസിൽ മിഠായി രൂപത്തിൽ പൊതിഞ്ഞും സ്റ്റിക്കർ രൂപത്തിലും ചുയിങ്കമായും പൊടിയായും അങ്ങനെ എണ്ണിയാൽ തീരാത്ത വിധത്തിൽ സ്കൂൾ പരിസരങ്ങളിൽ, വീടകങ്ങളിൽ പോലും ലഭ്യമാണ്. എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്? കൂട്ടുകെട്ട്, വിവിധതരം ആഘോഷങ്ങൾ, DJ പാർട്ടികൾ, താരാരാധന, മാനസിക പ്രശ്നങ്ങളിൽ നിന്നും മോചനം, ബോറടി മാറ്റാൻ, ക്ഷീണമകറ്റാൻ, പ്രണയനൈരാശ്യത്തിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, രസത്തിൽ തുടങ്ങി ഒഴിവാക്കാൻ പറ്റാത്ത, ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് ലഹരി ഉപയോഗം എത്തിക്കുന്നു. മകൻ അമ്മയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്നു. തലശ്ശേരി ഇരട്ടക്കൊല, ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിന്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഏറ്റവും അടുത്ത അങ്ങാടികളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, അയൽവാസിയിൽ നിന്ന് എന്തിനധികം സ്വന്തം വീട്ടിൽ നിന്ന് പോലും വരികയാണ്. ലഹരി നശിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തെ കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ് ലഹരി ഉപയോഗം. അച്ഛൻ വീട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ, സ്വന്തം ഭർത്താവ് വന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെയെന്ന് ചിന്തിക്കുന്ന ഭാര്യ, സ്വന്തം മകൻ വീട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, സ്വന്തം മകനെ കൊല്ലാൻ പോലും കൊട്ടേഷൻ കൊടുക്കുന്ന മാതാപിതാക്കൾ, രക്തബന്ധങ്ങളിൽ വലിയ തോതിൽ തിരുത്താൻ പോലും സാധിക്കാത്ത വിള്ളലുകൾ സംഭവിക്കുന്നു, അച്ഛനാൽ ഗർഭിണിയാകുന്ന മകളുടെ അവസ്ഥ ദയനീയമാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും നിഷിദ്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ചു, ഇജ്തനിബുൽ ഹംറ ഫഇന്നഹ മിഫ്താഹു കുല്ലു ശർ, നിങ്ങൾ മദ്യപാനം ഒഴിവാക്കണം, തീർച്ചയായും അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്. ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറയുകയുണ്ടായി, കുടിക്കുന്നവൻ കുടിപ്പിക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കിപ്പിക്കുന്നവൻ, വിൽക്കുന്നവൻ വാങ്ങുന്നവൻ, എത്തിക്കുന്നവനെയും ആരിലേക്കാണോ എത്തിക്കുന്നത് അവനെയും അതിൻ്റെ വില ഭക്ഷിക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുന്നുവോ അതെല്ലാം നിഷിദ്ധമാണെന്ന് വ്യക്തമായി ഈ ഹദീസിൽ നിന്നും ആയത്തുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ലഹരി ഉപയോഗം ഒരു തിന്മയായി തുടങ്ങി വിവിധ തിന്മകളിലേക്ക് എത്തിക്കുന്നു. അൽ ഖംറ് ഉമ്മുൽ ഖബാഇസ്, മദ്യം വൃത്തികേടുകളുടെ മാതാവാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മദ്യം വയറ്റിലായിരിക്കെ ആരെങ്കിലും മരിച്ചാൽ അവൻ ജാഹിലിയത്തിലെ മരണമാണ് വരിച്ചത്. അതുകൊണ്ട് തന്നെ മദ്യപാനം എന്ന് മാത്രമല്ല, രാസലഹരിയും, അത് പൊടിയായി, ചുയിങ്കമായി, സിറിഞ്ചായി പല രൂപത്തിൽ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ലഹരി ഉപയോഗം ആരോഗ്യത്തിനെ നന്നായി ബാധിക്കുന്നുണ്ട്. ഓർമ്മക്കുറവിലേക്ക്, ധൈര്യക്കുറവ്, അക്രമവാസന, വിഷാദം, ക്യാൻസർ, കരൾ രോഗം, പ്രതിരോധക്കുറവ്, വിറയൽ, അൾസർ, ഞരമ്പ് കടച്ചിൽ, ഹൃദയാഘാതം, അനീമിയ, സ്തനാർബുദം, ലൈംഗിക ശേഷിക്കുറവ്, ഉന്മാദരോഗം, ആത്മഹത്യാ പ്രവണത, ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ പോലെ വിവിധങ്ങളായ രോഗങ്ങളിലേക്കാണ് ലഹരി ഉപയോഗം എത്തിക്കുന്നത്. ഒരിക്കൽ ത്വാരിഖ് ബിനു സുബൈദ് റളിയല്ലാഹു അൻഹു മദ്യത്തെക്കുറിച്ച് നബിയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി, എന്നിട്ട് വെറുപ്പ് പ്രകടിപ്പിച്ചു. ത്വാരിഖ് ബിനു സുബൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരുന്നിന് വേണ്ടിയിട്ടാണ് അതുണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹ ദാഉൻ, അതൊരു രോഗമാണ്. വലൈസത് ബിദവാ, അതിൽ നിന്ന് യാതൊരു മരുന്നുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇൻസ്റ്റഗ്രാം വഴി കഞ്ചാവ് വിൽപ്പന നടത്തപ്പെടുന്നുണ്ട്. ഈ സമയത്ത് കഞ്ചാവിനെ പറ്റി ചില ആളുകൾ പറയുന്നത് കഞ്ചാവ് ഒരു ചെടിയാണെന്നാണ്. ചീരയില ഒരു ചെടിയാണ്, പച്ചക്കറികൾ ചെടികളാണ്. എങ്കിൽ അതെല്ലാം നമ്മൾ ഭക്ഷിക്കുന്നത് പോലെ മാത്രമേ കഞ്ചാവ് ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നുള്ളൂ എന്നാണ്. നാസ്തികർ ഒരിക്കലും ലഹരിക്കെതിരെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും അവർ അതിനെതിരെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില രൂപത്തിലേക്ക് അവർ മാറുകയാണ്. നന്നായി ഉറങ്ങിയിരുന്ന മകൻ, അല്ലെങ്കിൽ നന്നായി ഉറങ്ങിയിരുന്ന ഒരു വ്യക്തി ലഹരി ഉപയോഗത്തിലൂടെ ഉറക്കക്കുറവിലേക്ക് വരുന്നു. ഉറക്കം കുറവാണ്. രാത്രി 2 മണിക്ക് പോലും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവേണ്ടി വരുന്ന അവസ്ഥ. കണ്ണ് നന്നായി ചുവപ്പനുഭവപ്പെടുന്നു. കണ്ണുകൾക്ക് താഴെ ഇരുണ്ട നിറം കാണപ്പെടുന്നു. അവ്യക്തമായ സംസാരങ്ങളുണ്ടാകുന്നു. വൃത്തിയില്ലായ്മ, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ വിശപ്പ് കൂടുതൽ, ഏകാന്തത, ആളുകളുമായി കൂടുതൽ സംസാരിച്ചിരുന്ന വ്യക്തി ഏകാന്തതയിലേക്ക് മാറി, മാനസികാവസ്ഥ ആകെ മാറിയിരിക്കുന്നു, ഓർമ്മക്കുറവ് സംഭവിച്ചിരിക്കുന്നു, ലജ്ജയുടെ അഭാവം, എന്താണ് സംസാരിക്കുന്നത് എന്ന് ബോധമില്ലാതെ അശ്ലീലതകൾ പറയാൻ, സ്ഥലകാല ബോധമില്ലാത്ത സംസാരങ്ങൾ വരുന്നു, സൗഹൃദമാറ്റം, പഠനത്തിൽ താൽപ്പര്യമില്ലായ്മ, കോളേജുകളിലേക്കോ സ്കൂളുകളിലേക്കോ പോകാൻ താൽപ്പര്യപ്പെടുന്നില്ല, പതിവായി നേരത്തെ എത്തിയിരുന്ന മകൻ വൈകി വീട്ടിലേക്കെത്തുകയാണ്, അസമയത്ത് പുറത്തേക്ക് പോവുകയാണ്, പണത്തിന് കൂടുതൽ ആവശ്യം വരുന്നു, കയ്യിൽ കറയുണ്ടാകുന്നു, സിറിഞ്ച് ഉപയോഗിച്ച പാട് കാണുന്നു, ഇവയുടെ മണം, അതുപോലെ തന്നെ പുക തുടങ്ങി ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നേരത്തെ ഉണ്ടായ സാഹചര്യത്തിൽ നിന്ന് മുച്ചൂടും മാറ്റും അനുഭവപ്പെടുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ പറ്റി നന്നായി പരിശോധിക്കേണ്ടതുണ്ട്. മദ്യപാനം വാസനയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രാസലഹരി വാസനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ ഇത് ഉപയോഗിച്ചാൽ തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പറഞ്ഞു വന്നത് സമൂഹവും നാടും ആശങ്കയിലാണ്. കുടുംബങ്ങളിൽ കണ്ണുനീരിൻ്റെ നോവുകളുമായി മാതാപിതാക്കൾ കഴിഞ്ഞുകൂടുന്നു. അവർക്ക് ഒരു സമാധാനം വേണം. ലഹരിയിൽ നിന്ന് നമ്മുടെ സമൂഹം രക്ഷപ്പെടണം. ബോധവൽക്കരണം അനിവാര്യമാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികൾക്ക് സുഹൃത്തുക്കൾക്ക് സൽബുദ്ധി തോന്നിപ്പിക്കുമാറാവട്ടെ. വാഹിർ ദാവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാല്ലാ, ലഹരിയിൽ തകരുന്ന കുടുംബങ്ങളെന്ന വിഷയത്തിൽ റഫീഖ് ഇരുവേറ്റിയുടെ സംസാരമാണ് ഇൻസൈറ്റിൽ നമ്മൾ ആദ്യമായി കേട്ടത്. ഇൻസൈറ്റ് കഴിഞ്ഞാൽ പതിവ് പോലെ
1: നമ്മൾ പോകുന്നത് സ്വരത്തിലേക്കാണ് അല്ലേ? ഒരു പാട്ട് കേട്ടുവരാം.

കണ്ട് ജിബ്രീൽ വെൺചാമരം വീശീറങ്ങണ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാം എനിക്ക് മോഹം ഹൗദുൽ

0: മാഷാല്ല, വളരെ മധുരതരമായിട്ടുള്ള സ്വരം കേട്ട് നമ്മൾ മോർണിംഗ് റേഡിയോ വൈബ്സ് മുന്നോട്ട് പോവുകയാണ്.
1: അപ്പോൾ ഇന്ന് ആരോഗ്യ വിചാരത്തിൽ ആരൊക്കെയാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത്?
0: ഡോക്ടർ ഫവാസ് യൂസുഫാണ് നമ്മുടെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് പങ്കെടുക്കുന്നത്. ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ച് തരാൻ അദ്ദേഹം അബീർ മെഡിക്കൽ സെൻറ്റർ ദമാമിലെ ജനറൽ ഫിസിഷ്യനാണ്, ഡയബറ്റോളജിസ്റ്റാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണല്ലോ നമ്മുടെ ശരീരം. ആ ശരീരവും അതിലെ അവയവങ്ങളും അതിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ അള്ളാഹു മനുഷ്യന് നൽകിയ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ജുബൈൽ പ്രശസ്തമായ പോളിക്ലിനിക്കായ ബദറുൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇൻറ്റേണിസ്റ്റും മലപ്പുറം ജില്ലയിലെ മുറയൂർ സ്വദേശിയുമായ ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ്, ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ നമ്മൾ ആമുഖത്തിൽ സംസാരിച്ചതുപോലെ വൃക്കകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിനെ സൂക്ഷിക്കണം, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളുണ്ടോ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇൻഷാല്ലാ നമ്മളിന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൽ എന്താണ് വൃക്കകളുടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അത് ശ്രോതാക്കൾക്ക് ഗുണകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കിഡ്നി അഥവാ വൃക്കകളെന്ന് പറയുന്നത്. നമ്മുടെ നട്ടിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് കിഡ്നിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ അത് അരിച്ചെടുത്ത് പുറത്ത് തള്ളുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു പ്യൂരിഫയിങ് മെഷീൻ പോലെ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അതിന് മൾട്ടി ടാസ്ക് ഉണ്ട്, പല ഫങ്ഷൻസും ഉണ്ട്. ഇതിലൊന്നാണ് നമ്മളീ പറഞ്ഞ മാലിന്യങ്ങൾ, ഇപ്പം ഫുഡിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന യൂറിക് ആസിഡ്, യൂറിയ, ക്രിയാറ്റിൻ, ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ അതിനെ തരിച്ച് അരിച്ചത് യൂറിനിലൂടെ പാസ് ചെയ്യിക്കുന്നതാണ് ഒരു പ്രവർത്തന വഴി. പിന്നെയുള്ളത് വൈറ്റമിൻ ഡി. നമ്മുടെ വൈറ്റമിൻ ഡി ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക, അത് ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതും കിഡ്നിയുടെ പ്രവർത്തനത്തിലൊരു മാർഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്, ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിൽ ഈ കിഡ്നിക്കകത്ത് അടങ്ങിയിട്ടുള്ള ഹോർമോണിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, റാസ് സിസ്റ്റം എന്ന് പറയുന്ന, അതാണ് ഈ ബി പി എ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ആർ ബി സി, ഈ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഹോർമോണ്, അത് ഉൽപ്പാദിപ്പിക്കുന്നതും കിഡ്നിയിലാണ്. ഈ വൃക്കയിലുള്ള എറിത്രോപോയറ്റിൻ തന്നെ ഹോർമോണാണ് ആർ ബി സി, അഥവാ നമ്മുടെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ളത് ഇതിലൂടെ പ്രവർത്തന മേഖലയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു ഫങ്ഷനുണ്ട്. പക്ഷേ ഇതൊരു 10 സെൻറ്റിമീറ്ററോളം മാത്രം വലിപ്പമുള്ള ഒരു ഓർഗനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
1: ഒട്ടനവധി പ്രവർത്തനങ്ങൾ.
3: അതെ അതെ.
1: ഒന്ന്, സാധാരണയായി ജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു അസുഖമാണ് കിഡ്നി ഫെയിലിയർ. അപ്പോൾ അത് പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്താണ് അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്?
3: അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5.5 ലിറ്ററോളം ബ്ലഡുണ്ട്. ഇതിനെ ഒരു ദിവസം കണക്കിടലെടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 40 തവണ വരെ ഈ 10 സെൻറ്റിമീറ്ററോളം മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ 180 ലിറ്ററോളം ബ്ലഡ് ഈ 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അത്രയും പവർഫുള്ളായിട്ട് അതിൻ്റെ ഫങ്ഷൻ വരുന്നത്. ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 മുതൽ 70% വരെ ഇതിൻ്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും ഒരു ലക്ഷണവും ഉണ്ടാവില്ല. നമുക്ക് വൈകിയാണ് ലക്ഷണങ്ങൾ കാണാനുള്ള സ്റ്റേജുകളുണ്ട്. ഇതിന് അസുഖങ്ങൾ പല സ്റ്റേജുകളായിട്ടാണ് നിർണ്ണയിക്കുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസിന് പല സ്റ്റേജുകൾ, 5 സ്റ്റേജുകളായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ 4th or 5th സ്റ്റേജിലെത്തുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ സൈലൻറ്റ് കില്ലർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും വൈകി കാണാനുള്ള കാരണം 60% അല്ലെങ്കിൽ 70% വരെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിയാൻ ലേറ്റ് ആവുന്നത്.
1: അപ്പോൾ വളരെ വൈകിയേ ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. നോർമലി സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആദ്യം പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും.
3: ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കാലുകളിൽ നീര് വരിക, അതുപോലെ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഫേസിൽ കണ്ണിൻ്റെ അടിയിൽ മുഖത്തൊക്കെ ആയിട്ട് കാൽ നീര് വയ്ക്കുക, അതുപോലെ മൂത്രത്തിൽ പത നുര പോലെ കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാം, അതുപോലെ ഭയങ്കര ശ്വാസം മുട്ടൽ, ക്ഷീണം, ഇതെല്ലാം ഓരോ സ്റ്റേജുകൾ ബേസ്ഡ് ആണ്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ സൂക്ഷ്മയോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്.
1: ഇപ്പം നിങ്ങൾ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മൂത്രത്തിലെ പത എന്നുള്ളത് പറഞ്ഞു. അത് ഭയങ്കര അപകടകരമാണോ അതോ അത്ര നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്? എന്താ
3: ഇത് സ്ഥിരം പേഷ്യൻസ് നമ്മളോട് ഒന്ന് ചോദിക്കാറുള്ളതാണ്. മൂത്രത്തിലിങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ നുര കാണുന്നുണ്ട്, അത് നമ്മൾ കിഡ്നി ഫെയിലിയറിൻ്റെ കാരണമാണോ എന്ന് പല പേഷ്യൻസും വന്ന് ചോദിക്കാറുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു അളവ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ മൂത്രത്തിൽ കാണുന്ന എല്ലാ നുരയും ഒരു കിഡ്നി ഫെയിലിയറായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുക, നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഈ പത കാണാം, മൂത്രത്തിൽ പത കാണാറുണ്ട്. അതുപോലെ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ അടിക്കുന്ന സമയത്തും നമുക്ക് മൂത്രത്തിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയത് കാരണം അതിൽ നമുക്ക് പത കാണാം. അപ്പോൾ അതുകൊണ്ട് മൂത്രത്തിൽ കാണുന്ന നുര എപ്പോഴും ഒരു കിഡ്നി ഫെയിലർ ആണെന്ന് ധരിക്കണ്ട. എന്നാൽ സ്ഥിരമായിട്ട് നമുക്ക് മൂത്രത്തിൽ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തായാലും ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്.
1: ഇപ്പോൾ ചില ഡോക്ടർമാരൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഉപ്പ് കൂടിയാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ?
3: അത് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം എന്നൊരു സംഭവമുണ്ട്. ഈ സോഡിയം നമ്മളെ ബ്ലഡിനകത്ത് കൂടിക്കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ പ്രത്യേകത അത് ജലാംശത്തെ നിലനിർത്തും, അത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കും, നമ്മുടെ ബോഡിയിൽ നീരുണ്ടാക്കും. ഈ നീരുണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസ് നമ്മുടെ രക്തക്കുഴലുകളിൽ പ്രഷർ കൂട്ടാനും അത് കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
1: ഈ വെക്കയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യം മനസ്സിലാക്കാൻ പറ്റിയ പരിശോധനകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കും.
3: അത് രണ്ട് തരത്തിലാണ് വൃക്കയുടെ ടെസ്റ്റുകളുള്ളത്. നമ്മളൊന്ന് യൂറിനിൽ ചെയ്യാറുണ്ട്, മറ്റൊന്ന് ബ്ലഡിലാണ് ചെയ്യാറുള്ളത്. യൂറിനിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നോർമലായിട്ട് ചെയ്യാറ് സാധാരണ ചെയ്യാറുള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷനാണ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതുപോലെ തന്നെ രക്താണുക്കളുണ്ടോ, അതുപോലെ പഴുപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന് പുറമെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ACR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെസ്റ്റാണ്. ഇതും നമ്മൾ യൂറിനിൽ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ രക്തത്തിൽ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് യൂറിയ, ക്രിയാറ്റിനിൻ, അതുപോലെ EGFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്, എസ്റ്റിമേറ്റഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ടെസ്റ്റുകളാണ് ഉള്ളത്.
1: ഇപ്പം നിങ്ങൾ പറഞ്ഞു ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ക്രിയാറ്റിൻ പറഞ്ഞു. അത് നോർമലാണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമില്ല എന്ന് കേൾക്കാറുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്?
3: യഥാർത്ഥത്തിൽ ക്രിയാറ്റിൻ നോർമലാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം നോർമലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയാറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു ഒരു അറിവ് വേണം. ക്രിയാറ്റിൻ എന്ന് പറയുന്ന സത്യത്തിൽ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നൊരു സംഭവമല്ല, അല്ലെങ്കിൽ ഒരു കെമിക്കലല്ല. അത് ആക്ച്വലി നമ്മുടെ മസിലിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്, മസിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിലോ ക്രിയാറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഈ കിഡ്നി ഫെയിലർ വന്നു കഴിഞ്ഞാലും അത് കിഡ്നി ക്രിയാറ്റിൻ കൂടണമെന്നില്ല. അന്നേരം ചെക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ക്രിയാറ്റിൻ നോർമലായിരിക്കും. മാത്രമല്ല, ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ലേറ്റ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ സ്റ്റേജ് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് ക്രിയാറ്റിൻ നോർമലായ സ്ഥിതിക്ക് അത് എപ്പോഴും കിഡ്നി ഫെയിലർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
1: അപ്പോൾ ഇസ്ലാമിലെ ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഒക്കെ ഒരുപാട് ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം, അതുപോലെ തന്നെ ഇറക്കിറക്കുകളായിട്ട് മൂന്നിറക്കുകളായിട്ട് കുടിക്കണം, അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൃക്കകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഒരു ദിവസം എത്ര ലിറ്റർ വരെ വെള്ളം കുടിക്കാം എന്നുള്ളൊരു വിഷയം അറിഞ്ഞാൽ നന്നായിരുന്നു.
3: ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അപ്പം പക്ഷേ അതിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കൂടുതലും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല. ഒരു മിതമായ അളവിലാണ് വെള്ളത്തിൻ്റെ ആവശ്യം. ഇപ്പം നോർമൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മാലിന്യങ്ങളെ പുറന്തള്ളലാണ് കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ വെള്ള ലെവലുണ്ട്, അത് അത്ര തന്നെ മുന്നോട്ട് പോകണം. അത് കൂടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നീര് വയ്ക്കാനും കാര്യങ്ങൾക്കും കാരണങ്ങളാണ്. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനും അതുപോലെ കിഡ്നി സ്റ്റോൺസിനും കാരണമുള്ള. അപ്പം മിതമായൊരളവിൽ ഈ നമ്മുടെ വെള്ളം കുടിക്കേണ്ടതാണ്. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് നമുക്ക് അങ്ങനെ തുറന്ന് ഒരു ഒരു പൊതുവേ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരാളിന് ഏകദേശം ഒരു 3 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ആ ഒരു വ്യക്തിക്ക് കിഡ്നിക്ക് അസുഖമുണ്ട്, വളരെ ലേറ്റായിട്ട് സ്റ്റേജ് 4 അല്ലെങ്കിൽ സ്റ്റേജ് 5 ആണെങ്കിൽ അവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു അളവുണ്ടാകും, അത് കുറയ്ക്കേണ്ടി വരും, ഇത്ര അളവ് പാടില്ല. ഇനി ഹാർട്ടിന് അസുഖങ്ങൾ, ഹാർട്ട് ഫെയിലിയർ ആൾക്കാർ, അവർക്കും ഈ ഒരു അളവ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഒരു ഇത്ര എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് അവരുടെ ജോലി, അവരുടെ ആരോഗ്യം, അവരുടെ അന്തരീക്ഷം. സൗദി അറേബ്യയിലാണെങ്കിൽ നമുക്ക് 3 ലിറ്ററിന് മാത്രം മതിയാവില്ല, പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഒരു 4 ലിറ്ററോളം വേണ്ടി വരും. അവർ ഇത്രയും ചൂടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പോൾ 4 ലിറ്റർ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം ഒക്കെ കണക്കിലെടുത്തേ പറയാൻ പറ്റുള്ളൂ. എന്നാലും പൊതുവെ ഒരു ആരോഗ്യമുള്ള മനുഷ്യന് 3 ലിറ്റർ വെള്ളമാണ് വേണ്ടത്.
1: ഇപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഇടയിലുള്ളൊരു പിന്നെ ഒരു ശൈലിയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വേദന, തലവേദന ഇങ്ങനെയൊക്കെ വന്നാൽ വേദന പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ തന്നെ വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഈ വേദന സംഹാരികൾ കൂടുതൽ കഴിക്കുന്നത് വൃക്കയെ തകരാറിലാക്കുമോ, എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം?
3: തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള വേദന സംഹാരികൾ നമ്മളെ വൃക്കയുടെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. ഇതിനുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ബ്ലഡിലുള്ള കെമിക്കലാണ്. അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഇപ്പം നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളിൽ മിക്കതും ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ രക്തപ്രവാഹം, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഈ കിഡ്നിക്കകത്ത് ചെറിയ സൂക്ഷ്മ രക്ത കുഴലുകളുണ്ട്, നമ്മൾ ഗ്ലോമറുലസ് എന്നൊക്കെ പറയുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഇതിനെ ഇവർ ബ്ലോക്ക് ചെയ്യും, അപ്പം സാരമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പം അനാവശ്യമായിട്ട് നമ്മൾ ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് പ്രവർത്തനത്തിന് ബാധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് NSAIDs ഉൾപ്പെട്ടിട്ടുള്ള ഡൈക്ലോഫിനാക്ക്, ഐബുപ്രൂഫൻ, നാപ്രോക്സൻ ഇതുപോലുള്ള മെഡിസിൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും വെറുതെ ഓവർ ദി കൗണ്ടർ വാങ്ങിച്ച് കഴിക്കരുത്. ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിക്കുന്ന കാര്യമല്ല ഇത്. നിരന്തരം വെറുതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നു.
1: അപ്പോൾ അത് വെറുതെ ഇത് അങ്ങനെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടും ഡോക്ടർ പരിശോധിച്ച് പിന്നെ അവരുടെ ആരോഗ്യ അവസ്ഥകളൊക്കെ അനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വേദന സംഹാരികൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് അതിലെ നിർദ്ദേശമായിട്ട് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഷുഗർ, പ്രമേഹം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കുക, അതോ എന്താണ് അതിൽ പറയാനുള്ളത്?
3: ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഏകദേശം 45% കിഡ്നി ഫെയിലിയറിന് കാരണം പ്രമേഹമാണ്, ഡയബറ്റീസ്. അതിൽ തന്നെ Type 2 diabetes 90% കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതേപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷറും ഈ കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബ്ലഡ് പ്രഷറുള്ളവരാകട്ടെ, ഷുഗർ ഉള്ളവരാകട്ടെ, അത് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ മുന്നോട്ട് പോവുക, ബുദ്ധിമുട്ടില്ലാതെ ദീർഘകാലം മുന്നോട്ട് പോകുന്നതാണ്.
1: നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്നാണ്.
3: അതെ, തീർച്ചയായിട്ടും.
1: ഈ ഹെർബൽ മരുന്നുകൾ പലരും അത് ആ രംഗത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അത് എത്രത്തോളം പ്രയോജനകരമാണോ അല്ലേ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.
3: ഈ ഹെർബൽ എന്ന വിഷയത്തിൽ, നമ്മളെ ഹെർബൽ എന്ന് പറയുമ്പം അതിലൊരു നേച്ചുറൽ എന്നുള്ളൊരു വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. നേച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം അത് പ്രകൃതിപരമായിട്ടുള്ളതല്ലേ, അത് വലിയ അപകടമില്ല എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഈ നേച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസിൽ വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളിക്കുലാർ ലെവലിൽ അത് എവിടെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് അറിയില്ല. മാത്രമല്ല ഹെർബൽ പ്രൊഡക്ട്സിൽ മിക്കതും അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് അത് നമ്മുടെ കിഡ്നിക്ക് നെഫ്രോടോക്സിസിറ്റി ഉണ്ടാക്കും, കിഡ്നിക്ക് വിഷമാണത്. അതറിയാതെ പലരും ഈ ഹെർബൽ മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുകയും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു ഹെർബൽ മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് അവർക്ക് കഴിക്കാൻ പറ്റാവുന്നതാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കഴിക്കാവൂ.
1: ഇപ്പം ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ, ഇപ്പോൾ ഡോക്ടർമാരൊക്കെ സമീപിച്ച ചില ആളുകൾ അല്ലെങ്കിൽ പൊതുവെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ആ വിഷയത്തിലെ യാഥാർത്ഥ്യം എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
3: ഇതിനൊരു ഒറ്റ ഉത്തരമില്ല. കാരണം കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം, എന്നാൽ തീരെ കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിക്ക് അസുഖങ്ങൾ സ്റ്റേജുണ്ട്. ഈ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ പറയുക. പക്ഷേ എന്നിരുന്നാൽ കൂടെ ചില ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം പൊട്ടാസ്യം, ഇതൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പം കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യം പുറം തള്ളില്ല. ഈ ഫ്രൂട്ട്സിലുള്ള പൊട്ടാസ്യം ഈ രക്തത്തിലുള്ള പൊട്ടാസ്യത്തെ കൂട്ടുകയും അത് ഹാർട്ടിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കൺസേൺ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ പൊട്ടാസ്യം കുറവുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം ആപ്പിൾ, നമ്മുടെ ഗോവ പേരക്ക എന്ന് പറയുന്നത്, പിന്നെ പെയർ, സ്ട്രോബെറി, ഇത്തരം ഫ്രൂട്ട്സ് എല്ലാം ധാരാളം കഴിക്കാം. ധാരാളം അല്ലെങ്കിലും കഴിക്കാവുന്നതുള്ളൂ, അത് സേഫാണ്. എന്നാൽ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫ്രൂട്ട്സിൽപ്പെട്ട മാങ്ങ, അതുപോലെ പിന്നെ വാട്ടർമെലൺ, ഇത് അതുപോലെ ഡേറ്റ്സ്, ഇതൊക്കെ എക്സ്ട്രാ റിച്ച് ഇൻ പൊട്ടാസ്യം ആണ്. അപ്പോൾ ഇത് മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റേജ് 3 വരെയുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷെ പൊട്ടാസ്യം കൂടുതലായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, ജസാകുമുല്ലാഹ് ഖൈർ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ച് ഇത്ര വിശാലമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർക്ക് പീസറയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരെയാണ്. തങ്ങളുടെ അറിവും ആരോഗ്യവും അള്ളാഹു നിലനിർത്തട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രോതാക്കളോട് പറയാനുള്ളത്, ശ്രോതാക്കൾ പ്രത്യേകിച്ച്, ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് തീർച്ചയായും ആരോഗ്യമുള്ള മനസ്സും അതുപോലെ തന്നെ ആത്മാവും നിലനിൽക്കുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം, ഏറ്റവും മൂല്യവത്തായ അനുഗ്രഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പരിപാലിക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ, പ്രത്യേകിച്ച് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഇഹലോകവും പരലോകവും ഒക്കെ അള്ളാഹു ഖൈറിലും ബർക്കത്തിലുമാകട്ടെ.
0: മാഷാല്ലാ.
4: ഇനി പ്രാർത്ഥനാ പഠനമാണ്. പ്രാർത്ഥനാ പഠനത്തിൽ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയുടെ 11-ാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സഫീർ അൽ ഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ. നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമസ്കാര ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്റുകളിൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷം മാത്രം നമ്മൾ ചൊല്ലേണ്ടതായ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി സുബ്ഹി നമസ്കാരങ്ങൾക്ക് ശേഷം രാവിലെ ചൊല്ലാറുണ്ടായിരുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ ورزقا طيبا وعملا متقبلا. ذكر ശ്രദ്ധിച്ചു കേൾക്കുക. اللهم اني اسالك علما نافعا ورزقا طيبا وعملا متقبلا. വളരെ അർത്ഥപൂർണമായ ഒരു പ്രാർത്ഥനയാണ് ഇത്. ആദ്യം നമ്മൾ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, اللهم اني اسالك കഴിഞ്ഞ് علما ഇൽമൻ നാഫിഅൻ, ഇവിടെ രണ്ട് ഐനുകളാണുള്ളത്. ഐൻ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് പുറപ്പെടേണ്ടത്. അതിന് മുകളിൽ ഗൈൻ എന്ന അക്ഷരമുണ്ട്. ഇത് ഗൈൻ നാഫിഅൻ എന്നോ നാഫിയൻ എന്നോ നാഫിഅൻ എന്നോ ഉച്ചരിച്ചാൽ തെറ്റാണ്. മറിച്ച് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും പുറപ്പെടുന്ന നാഫിഅൻ ഐനാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, ഇൽമൻ അല്ല ഇൽമൻ നാഫിഅ. വരിസ്ഖൻ തയ്യിബ, വരിസ്ഖൻ തയ്യിബ. അവിടെ റിസ്ഖൻ, റാഇന് ശേഷമുള്ളത് സ എന്ന അക്ഷരമാണ്. ഇംഗ്ലീഷിൽ സെഡ് എന്ന അക്ഷരത്തോട് സമാനമായ അക്ഷരമാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് മിക്ക ആളുകൾക്കും ഇത് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകാറില്ല. റിസ്ഖൻ ഖാഫാണ് അവിടെയുള്ള അക്ഷരം. കാഫൽ റിസ്ഖൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. റിസ്ഖൻ തയ്യിബൻ, തയ്യബൻ എന്നത് ത എന്ന അക്ഷരം. അത് വളരെ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതായ അക്ഷരമാണ്. ത എന്ന അക്ഷരം നമ്മുടെ നാവ് പിന്നെ മുകളിൽ മോണയുടെ പല്ലിൻ്റെ അങ്ങേ അറ്റത്ത്, മോണയുടെ അങ്ങേ അറ്റത്ത് വെച്ച് ഉച്ചരിക്കേണ്ടതായ അക്ഷരമാണ് ത. വായ നിറച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ചില ആളുകൾ തായിന് വാവ് ചേർത്ത് ത്വ എന്ന് ഉച്ചരിക്കാറുണ്ട്. അങ്ങനെ ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചാരണം തെറ്റാകും. ത എന്നത് ഒറ്റ ഒരു അക്ഷരമാണ്. റിസ്ഖൻ തയ്യിബൻ എന്നതാണ്. വഅമലൻ മുതഖബ്ബലൻ, ഇവിടെ അമലി എന്നത് ഇൽമൻ എന്നിടത്ത് പറഞ്ഞ ഐനാണ്. മുതഖബ്ബലൻ എന്നത് റിസ്ഖൻ എന്നിടത്ത് പറഞ്ഞ ഖാഫാണ്. ആ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ ഉച്ചരിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ തയ്യിബ വ അമലൻ മുതഖബ്ബല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉച്ചരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഈ പദങ്ങൾ മാറിപ്പോയി എന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. നമ്മൾ അങ്ങനെ മാറിപ്പോയാൽ കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്താണ് വലിയ അർത്ഥമാണ് ഈ പ്രാർത്ഥനക്കുള്ളത്? എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക്ക്, ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ അറിവ് അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വരിസഖൻ തയ്യിബ, നല്ല ഉപജീവനം, വിശിഷ്ടമായ ഉപജീവനം, തയ്യിബായ, മോശമില്ലാത്തതായ ഉപജീവനം അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ അമലൻ മുതഖബ്ബലൻ, സ്വീകാരയോഗ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിനെയും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ്. വളരെ അർത്ഥഗർഭമായ, നിങ്ങൾ നോക്കൂ, വളരെ സുന്ദരമായ മൂന്ന് കാര്യങ്ങൾ: ഉപകാരപ്രദമായ അറിവ്, നല്ല വിശിഷ്ടമായ ഭക്ഷണം, ഉപജീവനം, അതേപോലെ തന്നെ സ്വീകാരയോഗ്യമായ പ്രവർത്തനങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തേട്ടം സുബ്ഹി നമസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ശീലമാക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഉച്ചരിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ ورزقا طيبا وعملا متقبلا. നമ്മൾ ഈ പ്രാർത്ഥന ശീലമാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നിസ്കാരശേഷം, ഓരോ നിസ്കാരശേഷവും നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയുടെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ ഓരോ ദിവസങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭാഗം 11 പ്രാർത്ഥനാ പഠനത്തിന് നേതൃത്വം നൽകിയത് സഫീർ അൽ ഹിക്കമി. ഇനി സലാം സാറെ, കുട്ടികൾക്കുള്ള പ്രോഗ്രാമിലേക്ക് പോകാം അല്ലേ?
6: പൂമരത്താണ്.
0: യെസ്,
6: കുട്ടികൾക്ക് ക്ഷമിക്കാൻ കഴിയാറില്ല പലപ്പോഴും ചില കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ്, മക്കളെ ക്ഷമിക്കണം, ക്ഷമിക്കുന്നവർക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അവതരിപ്പിക്കുന്നത്
0: അൽ ഫഹദ് പുന്തുറ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും നന്നായിരിക്കുന്നല്ലോ അല്ലേ? ഞായറാഴ്ചയുടെ സന്തോഷത്തിലാണ് എല്ലാവരും കളിക്കാനും കൂട്ടുകൂടാനും പാട്ടുപാടാനും എല്ലാവരും പല കാര്യങ്ങളിലുമായി ഏർപ്പെടാൻ പോവുകയാണ്. യാത്രകൾ പോകാനും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾക്കും വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. എന്തൊക്കെയുണ്ട് കാലാവസ്ഥയും അവസ്ഥകളൊക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങളെല്ലാം എല്ലാവരും പറയൂ കൂട്ടുകാരെ. ഞായറാഴ്ചയുടെ സന്തോഷത്തിൽ കൂട്ടുകാർക്ക് ഞാൻ ഒരു രണ്ട് കുട്ടികളുടെ കഥ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ. ഇവർ വളരെയധികം സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഒരു ദിവസം എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ഇവർ പരസ്പരം അടിയായി എന്ന് പറഞ്ഞ കൂട്ടുകാരെ, ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ ചെറിയ പ്രശ്നമായി, അവർ തമ്മിൽ പ്രശ്നമായി, ആടിയും പിടിയും വഴക്കും, പിന്നെ അവൻ ഇവൻ്റെ മോന്തയ്ക്കടിക്കും, ഇവൻ തിരിച്ച് അവനെ അടിക്കും, അങ്ങനെ ഒരുമാതിരി അഴുക്ക, ഒരു ചീത്ത കുട്ടികളുടെ സ്വഭാവമായി മാറി. കൂട്ടുകാരും അവരുടെ ജീവിതത്തിൽ ക്ഷമയില്ലാതെ മാറി. നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരെ നമുക്ക് ആവശ്യം എന്താണ്? ക്ഷമയാണ് അല്ലേ? മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ക്ഷമ ആവശ്യമുള്ളൊരു സാധനമാണ്. ക്ഷമയില്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ധാരാളം ഉണ്ടാകും അല്ലേ? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മുടെ വാപ്പാക്ക് ക്ഷമയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലാ, വീട്ടിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അനുജത്തി ഒരു ചേട്ടനും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അനുജത്തി ബോൾ എറിഞ്ഞു കൊടുത്തു. ഇവൻ ബാറ്റ് കൊണ്ട് വീശി ആ ബോള് നേരെ പോയി ചെന്നത് വാപ്പ ഇന്നലെ വാങ്ങിയിട്ട ഭിത്തിയിൽ വാങ്ങിയിട്ട പുതിയ ക്ലോക്കിലേക്കാണ്. അല്ലാഹ്, ക്ലോക്ക് താഴെ വീണ് പൊട്ടിയിട്ടുണ്ടല്ലോ. ഇവൻ ആകെ പേടിച്ചു. വാപ്പ വന്ന വഴക്ക് കിട്ടും. അങ്ങനെ പ്രയാസത്തിലായി. വാപ്പ ആണെങ്കിൽ ക്ഷമ എന്ന് പറയുന്ന സാധനം വാപ്പാക്കില്ല. വാപ്പ വന്നാൽ ആടി എന്ന് വെച്ചാൽ അല്ലാഹുവെ, ഇവൻ ആകെ പേടിച്ചു. ഇവൻ്റെ കൂട്ടുകാരെല്ലാം അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ വന്ന് ഇവനെ പേടിപ്പിക്കാനാണ് തുടങ്ങിയത്. ഇവനെ ആശ്വസിപ്പിച്ചില്ല. ഇവൻ്റെ അനുജത്തിയും പറഞ്ഞു, അല്ലാ, വാപ്പ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, വാപ്പച്ചി ഉപ്പ വരുമ്പോൾ ഞാനും പറഞ്ഞു കൊടുക്കും, ഉപ്പ വരുമ്പോൾ ഞാനും പറഞ്ഞു കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇവനാകെ ടെൻഷനായി. അല്ലേ കൂട്ടുകാരി, നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വാപ്പ വന്നാൽ ഇങ്ങനെ വാപ്പാക്ക് ക്ഷമയില്ലെങ്കിൽ വാപ്പ നമ്മളെ അടി തരും, അടി പറയും, അടി തരും, വഴക്ക് പറയും, അങ്ങനെ പല കാര്യങ്ങളും വാപ്പ ചെയ്യും. കൂട്ടുകാരൻ നമുക്ക് ഇനി വേറൊരു കാര്യം, നമുക്ക് ക്ഷമയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ക്ഷമയില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അല്പം ക്ഷമയുള്ളവരായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് കളിക്കുമ്പോഴോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ മുമ്പിൽ കൂട്ടുകാർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ക്ഷമിച്ചില്ല എങ്കിൽ എന്തായിരിക്കും, എന്തർത്ഥമാണുള്ളത്? നോക്കൂ കൂട്ടുകാരെ, ഒരു കഥ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൈസ ശദീദു ബിസ്സുർആ ഇന്നമ ശദീദ് യംലിക്കു നഫ്സുല്ലദീ ഇൻദല്ല ഗളബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൈസ ശദീദ് യഥാർത്ഥ ശക്തനല്ല. ലൈസ ശദീദ് ബിസ്സുർആ, സുർആയിലെ അല്ലെങ്കിൽ ദന്തയുദ്ധത്തിൽ മറ്റൊരുത്തനെ അടിച്ചു വീഴ്ത്തുന്നവനല്ല യഥാർത്ഥ ശക്തൻ. നമ്മുടെ കൂട്ടത്തിൽ ആരാ ഏറ്റവും ശക്തിയുള്ളവൻ? കൂട്ടുകാരന് ഇടിയും കൊടുത്തീർന്നവൻ അല്ലേ? അങ്ങനല്ല, അവനല്ല യഥാർത്ഥ ശക്തൻ. യഥാർത്ഥ ശക്തനെന്ന് പറയുന്നത് ഇന്നമ ശദീദ് യംലിക്കു നഫ്സുല്ലദീ ഇൻദല്ല ഗളബ്, കോപം വരുമ്പോ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോ ആ ദേഷ്യത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കൻ. അപ്പോ ആ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ആവണം. നമ്മുടെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ഉമ്മയും വാപ്പയും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും തിരിച്ച് കയർത്ത് സംസാരിക്കുന്നത് ക്ഷമയുള്ള കുട്ടിയാണോ? അല്ല. ഇനി കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ക്ഷമാശീലരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ഖുർആനിലൂടെ പറഞ്ഞു, സൂറത്തു ബക്കറയിലെ 153-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ആമനുസ്തഈനു ബിസ്സബരി ബിസ്സബരി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേനെ അല്ലാഹുവിനോട് സഹായം തേടണേ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ. നിങ്ങൾ സത്യവിശ്വാസവും സഹനവും ക്ഷമയും നമസ്കാരവും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. എങ്കിൽ ഇന്നല്ലാഹു മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്നും ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്നും ആര് പഠിപ്പിക്കണം? വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കൻ. ക്ഷമ എന്ന് പറയുന്നത് കൂട്ടുകാരെ സത്യവിശ്വാസികളുടെ ഗുണമാണ്. നമ്മൾ ഓരോരുത്തരും ആരാണ്? അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹുവിന്റെ പ്രവാചകനെ മാത്രം അനുസരിക്കുന്ന, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ജീവിതത്തിന്റെ എല്ലാ ശൈലികളും, അല്ലെ? ബാത്റൂമിൽ കയറുമ്പോൾ പോലും പഠിപ്പിച്ച പ്രാർത്ഥന പഠിപ്പിച്ച പ്രവാചകൻ, കിടന്നുറങ്ങുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ച പ്രവാചകൻ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളെല്ലാം പഠിച്ച് അതെല്ലാം ജീവിതത്തിൽ പകർത്തി എല്ലാം സൂക്ഷ്മതയോടുകൂടി ആ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതെല്ലാം അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മളെന്താരാണ്? സത്യവിശ്വാസികളാണ്. പ്രവാചകൻ പഠിപ്പിച്ച് സത്യത്തെ മനസ്സിലാക്കി ജീവിക്കുന്ന സത്യവിശ്വാസികളാണ് നമ്മൾ. ആ സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മൾ സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകതയാണ്, ഒരു ഗുണമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, സത്യവിശ്വാസികളുടെ ഗുണമാകുന്നു എന്ത്? ക്ഷമ എന്നുള്ളത്. അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരും സത്യവിശ്വാസികൾ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറയാണ്. അവരാരായിരിക്കും അല്ലദീൻ, അവർ യഖൂലൂന റബ്ബന, അല്ലാഹുവിനോട് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നന ആമന്ന, അല്ലാഹുവേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർലന, അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ല, അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ല, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ല, ദുനൂബന വഖിന അദാബന്നാർ, അല്ലാഹുവേ നരകത്തിൻ്റെ ഭയാനകതയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ അല്ലാ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണല്ലേ നരകത്തിൻ്റെ ഭയാനകൾ പാർത്തുള്ള. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അടുത്തൊരു അവരുടെ അടുത്ത ഗുണമായിട്ട് പഠിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ വിഷയത്തിൻ്റെ നമ്മുടെ വിഷയം ഉൾക്കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത സത്യവിശ്വാസികളുടെ ഗുണമായി പറയുന്നത് എന്താണെന്നറിയോ, വസ്വാബിരീന വസ്വാദിഖീന വഖിന വസ്വാബിരീന

അവരാരാണ്? അവർ സത്യം പാലിക്കുന്നവരും ഭക്തിയുള്ളവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യാമങ്ങളിൽ പാപമോചനം തേടുന്നവരും ആകുന്നു അള്ളാഹുവിൻ്റെ ദാസന്മാരെന്ന് അള്ളാഹു സുബ്ഹാന തആല പറയുകയാണ്. കൂട്ടുകാരെ, നമുക്ക് അള്ളാഹുവിൻ്റെ ദാസന്മാരാകണ്ടേ? അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളാകണ്ടേ കൂട്ടുകാരെ നമുക്ക്? എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ക്ഷമ ആവശ്യമാണ് കൂട്ടുകാരെ. എന്തിനും ഏതിനും ചാടിക്കേറി വർത്തമാനം പറഞ്ഞ് അവിടെ ക്ഷമയില്ലാതാകുക, നമ്മുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മളെല്ലാം കൂട്ടുകാരോട് അടിവെച്ച് പിണങ്ങി ക്ഷമിക്കാതെ, ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ ദിവസങ്ങളോളം മാസങ്ങളോളം ഒരു വർഷമൊക്കെ ചില കൂട്ടുകാർ പിണങ്ങിയിരിക്കണ കാണാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല കൂട്ടുകാരെ. ഇനി ഇങ്ങനെ ക്ഷമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാന വതാല പറയുകയാണ്, ആ ക്ഷമിക്കുന്നവർക്ക് അളവറ്റ കണക്കറ്റ പ്രതിഫലമുണ്ട് അല്ലാഹുവിൻ്റെ അടുത്ത്. അള്ളാഹു സുബ്ഹാന തആല പറയുകയാണ്, അവർക്ക് വലിയ പ്രതിഫലവും പാപമോചനമാണ്. അള്ളാഹു പറഞ്ഞ എന്തെന്നറിയോ? ഇല്ലല്ലദീന സബറു വഅമിലുസ്സാലിഹാത്തി ഉലാഇക ലഹും മഗ്ഫിറതും വഅജ്റു കബീർ. അള്ളാഹു പറയുകയാണ്, ഇല്ലല്ലദീന സബറു വഅമിലുസ്സാലിഹാത്തി ഉലാഇക ലഹും മഗ്ഫിറതും വഅജ്റു കബീർ. അള്ളാഹു പറഞ്ഞ എന്താണെന്നറിയോ? ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്കാകുന്നു പാപമോചനവും വലിയ പ്രതിഫലവും ഉള്ളത്. അപ്പോൾ ക്ഷമിക്കുകയും പിന്നെ അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ളതെന്താണ്? നമ്മൾ ചെയ്തു പോയ ചെറിയ ചെറിയ പാപങ്ങളും അതുപോലെ തന്നെ നമുക്കുള്ളത് വലിയ പ്രതിഫലവുമാണ്. ചെയ്തു പോയ ചെറിയ പാപങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും അതുപോലെ വലിയ പ്രതിഫലവുമാണ് അള്ളാഹു നമുക്ക് വേണ്ടി നാളെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂട്ടുകാരെ, ക്ഷമിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്നറിയോ? ജസാഉഹും ബിമാ സബറു, പ്രതിഫലമുണ്ട്. ജസാഉഹും, അവർക്ക് പ്രതിഫലമുണ്ട്. ബിമാ സബറു, എന്തിനു വേണ്ടി ക്ഷമിച്ചതിൻ്റെ പേരിൽ, ജന്നത്തും വഹരീറ. എന്താല്ലത് ജന്നത്തും വഹരീറ? അവർ ക്ഷമിച്ചതിനാൽ സ്വർഗത്തോപ്പും പട്ടുവസ്ത്രങ്ങളും അവർക്ക് നാളെ പ്രതിഫലമായി നൽകുന്നതാണ്. കൂട്ടുകാരെ, സുന്ദരമായ സ്വർഗം നമുക്ക് ക്ഷമിച്ചതിൻ്റെ പേരിൽ പ്രതിഫലമായി ലഭിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് കൂട്ടുകാരെ നമുക്ക് കിട്ടാനുള്ളത്? ഒരല്പം നമ്മൾ ക്ഷമിച്ചാൽ മാത്രം മതി. രോഗം വരുമ്പോൾ ക്ഷമിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവേ രോഗം നീയാണല്ലോ നൽകിയത് എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രയാസങ്ങൾ വന്നാലും എന്ത് രോഗം ബാധിച്ചാലും വിഷമിക്കാതെ ക്ഷമ കൈക്കൊള്ളണമെന്ന്, ക്ഷമിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതായിട്ട് കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ക്ഷമയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാന തആല പറയുകയാണ് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് വലിയൊരു ലോകമാണ്. ഉലായിക യുജ്സൗന അൽ ഗറഫത ബിമാ സബറു വയുൽഖൗന ഫീഹാ തഹിയ്യത വസലാമ. അള്ളാഹു സുബ്ഹാന തആല പറയുകയാണ്, അത്തരക്കാർക്ക്, ക്ഷമിച്ചവർക്ക് ക്ഷമിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം പ്രതിഫലമായി നൽകപ്പെടുന്നതാണ്. അഭിവാദ്യത്തോടും സമാധാനാശംസയോടും കൂടി അവർ അവിടെ സ്വീകരിക്കപ്പെടുന്നതാണ് എന്നും അള്ളാഹു സുബ്ഹാന തആല തന്നെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുമ്പോൾ കൂട്ടുകാരെ നമ്മുടെ പര്യവസാനം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിപ്പെടുന്ന ആ ഒരു ദിനം ക്ഷമിച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാന തആല നമുക്ക് സമാധാനമെന്ന് പറയുന്ന ആ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് ഏറ്റവും നന്നായി ക്ഷമിക്കുന്ന, ഏറ്റവും നന്നായി ക്ഷമ കൈക്കൊള്ളുന്ന കൂട്ടുകാരുമായി സംസാരിക്കുമ്പോൾ, വാപ്പയോട് സംസാരിക്കുമ്പോൾ ക്ഷമയോടുകൂടി എല്ലാം കേട്ടുനിന്ന്, അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ക്ഷമയോടുകൂടി കേട്ടുനിന്ന് പഠിച്ച് അധ്യാപകരോ

0: ോട് വാപ്പയോട് മുതിർന്നവരോട് തർക്കുത്തരം പറയാതെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. കൂട്ടുകാർ പരസ്പരം സംസാരിക്കുമ്പോൾ, കൂട്ടുകാരുമായി ഇടപഴകുമ്പോൾ, അവരുമായിട്ട് സംസാരിച്ച് കളിയടിക്കുമ്പോൾ, അവർ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ നമ്മെ പറയുമ്പോൾ, കൂട്ടുകാരെ, നമ്മൾ ക്ഷമിക്കുന്നവരായി മാറുക. അങ്ങനെ ക്ഷമയോടുകൂടി നമ്മൾ അവരോട് സംസാരിച്ചാൽ നമ്മുടെ ആ സുഹൃത്ത് ബന്ധം തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ്. അങ്ങനെ പിണങ്ങിപ്പോയ കൂട്ടുകാരോടും ഒരല്പം നമ്മളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും, അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും, പരസ്പരം നമ്മൾ അറിഞ്ഞ് ക്ഷമിച്ച് അവരോട് വീണ്ടും ആ ബന്ധങ്ങളെ കോർത്തിണക്കാൻ, നമ്മൾ അവരെ ചേർത്തുപിടിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. ആദ്യത്തിൽ പറഞ്ഞ കഥ പോലെ ആ കുട്ടികളെപ്പോലെ അടിവെക്കാതിരിക്കാൻ, നമ്മൾ പരസ്പരം സംസാരിച്ച് തമാശകൾ പറഞ്ഞ് അടിയുണ്ടാക്കാതെ എല്ലാത്തിലും ക്ഷമ കൈകൊണ്ട് നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുക. അങ്ങനെ നല്ല കുട്ടികളായി മാറുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ, പൂമരത്തണലിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത എന്ന ടോപ്പിക്കിൽ കുട്ടികളോടൊപ്പം സംസാരിച്ചിരുന്നത് അൽ ഫഹദ് പൂന്തുറയായിരുന്നു. പീസ് റേഡിയോ വൈബ്സിൽ ഇനി നുറുങ്ങുകളുടെ സമയമാണ്.
2: നുറുങ്ങുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് സാദിഖ് ബിൻ സലീം. അവരുടെ നുറുങ്ങുകൾ കേൾക്കാം നമുക്ക്.
3: തിരക്കുകൾ തീരെയില്ലാത്ത നേരം. രചന ഇബ്നു അലി എടത്തനാട്ടുകര. മരണവീടുകൾ പലപ്പോഴും തിരക്കുകൾ നിറഞ്ഞ ഇടങ്ങൾ ആകാറുണ്ട്. എത്ര വലിയ വീടാണെങ്കിലും സ്ഥലം തികയാതിരിക്കാൻ മാത്രം ജനനിബിഡമാകാറുള്ളിടം. അകലെയുള്ള കുടുംബക്കാരും നാളുകൾക്ക് ശേഷമോ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞോ കണ്ട് സംസാരിക്കുന്ന നേരം. കുടുംബവിശേഷങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും പങ്കുവെക്കപ്പെടുന്ന അവസരങ്ങൾ. ദീർഘകാലത്തിനിപ്പുറത്ത് കൂട്ടുകാർ സന്തോഷ സന്താപങ്ങൾ പങ്കിടുന്നതും ഈ തിരക്കിൽ നിന്ന് മാറി മരത്തണലിലോ അടുത്ത വീടിന്റെ മുറ്റത്തോ ആയിരിക്കും. ഈ തിരക്കിലും അതിലേറെ തിരക്ക് അഭിനയിക്കുന്ന ചിലരെ കാണാം. ജോലി തിരക്കോ ബിസിനസ് ആവശ്യമോ ആയിരിക്കാം പറയപ്പെടുന്ന കാരണങ്ങളിൽ ചിലത്. നേരത്തിന് ഓഫീസിലെത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ തീർത്താൽ തീരാത്ത തിരക്കിനിടയിലും വിശദീകരിച്ച് കുറച്ചെങ്കിലും നേരം കളയാറുണ്ട്. തൻ്റെ അസാന്നിധ്യം ഉണ്ടാക്കുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് അവർ വാചാലരാകും മറ്റു ചിലർ. കച്ചവടക്കാർ, ഉദ്യോഗസ്ഥർ എന്നിവർ അന്നേ ദിവസം കച്ചവട സ്ഥാപനത്തിലോ ഓഫീസിലോ ഇല്ലെങ്കിൽ മൊത്തം കാര്യങ്ങൾ കീഴ്മേൽ മറിയുമെന്ന പോൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഒടുക്കം ധൃതിയിൽ സ്ഥലം കാലിയാക്കും. പലപ്പോഴും ജനാസ നമസ്കാരത്തിന് എത്താറുമില്ല ഇക്കൂട്ടർ. ഈയുള്ളവനും ചിലപ്പോൾ ഇത്തരക്കാരിൽ ഉൾപ്പെടാറുണ്ടെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. ഇവിടെ മറന്നുപോകുന്ന ഒരു കാര്യം, അപ്പുറത്ത് മരിച്ചു കിടക്കുന്ന ദേഹവും വളരെ തിരക്കു പിടിച്ച ഒരാളായിരുന്നു എന്നതാണ്. ആ മനുഷ്യനും ഉണ്ടായിരുന്നു ഭാര്യയും മക്കളും പേരക്കുട്ടികളും സഹോദരന്മാരും പെങ്ങന്മാരും മറ്റും അടങ്ങിയ ഒരു കുടുംബം. ജീവസന്ധാരണത്തിനായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാളും. മക്കളുടെയും കുടുംബത്തിൻ്റെയും വൈവിധ്യമാർന്ന പല ആവശ്യങ്ങൾക്കും അയാൾ രാപ്പകൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രയാണമാണ് നിലച്ചിരിക്കുന്നത്. ആ തിരക്കാണ് നിശ്ചലാവസ്ഥയ്ക്ക് വഴിമാറിക്കൊടുത്തിരിക്കുന്നത്. വല്ലാതെ തിരക്ക് അഭിനയിക്കേണ്ടതില്ല അല്ലേ? നന്മയുടെ കൂട്ട് നമുക്ക് നൽകുന്നത് നിഷ്കളങ്ക മനസ്സുകളുടെ പ്രാർത്ഥന എന്ന വിലമതിക്കാനാവാത്ത പ്രതീക്ഷയാണ്. നമ്മളില്ലെങ്കിലും കച്ചവടം മുന്നോട്ടു പോകും. ഓഫീസ് നന്നായി പ്രവർത്തിക്കും, ഒരുപക്ഷെ കൂടുതൽ ഭംഗിയായി. നമ്മുടെയും ഓട്ടം നിലച്ചുപോകുന്ന ഒരു നാൾ വരാനുണ്ട്. തിരക്കുകൾ ശൂന്യതയിലേക്ക് വെട്ടിത്തിരിഞ്ഞ് യാത്രകൾ ഇല്ലാതാകുന്ന ഒരു നേരം നമ്മെയും കാത്തിരിപ്പുണ്ട്. എന്നാണത്? ഇന്നോ നാളെയോ? നമുക്കുമത് അറിയില്ല എന്നതല്ലേ നമുക്കും അറിയുന്ന സത്യം.
1: മാഷാല്ലാ, ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ. സാദിഖ് ബിൻ സലീം, അദ്ദേഹത്തിന്റെ സംസാരമാണ് നുറുങ്ങുകളിലൂടെ കേട്ടത്.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം. സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നമ്മൾ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലേക്കാണ്. അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശിഷ്ടമായിട്ടുള്ള നാമങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരികയാണ്. അൽ മുസവ്വിർ എന്ന നാമമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സമീർ മദീനി ഉസ്താദാണ് അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് നമ്മോടൊപ്പം അൽ മുസവ്വിർ എന്ന നാമത്തെ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത്.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അത് പിൻപറ്റുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമുക്കൊക്കെയും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമങ്ങളായ നാമങ്ങളെ സംബന്ധിച്ച് അറിയുകയും അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പടച്ചറബിനെ സംബന്ധിച്ചുള്ള ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അധികരിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന പരമ്പര അർഹിക്കുന്ന പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു വിശിഷ്ടനാമമാണ് അൽ മുസവ്വിർ എന്നത്, അഥവാ രൂപപ്പെടുത്തിയവൻ, രൂപം നൽകിയവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അല്ലദീ ഖലഖൽ ഖൽഖ കൈഫ ഷാ. അല്ലാഹു എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ വിധത്തിൽ സൃഷ്ടികളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. വസവ്വറ ജമീ അൽ മൗജൂദാത്ത്, എല്ലാ സൃഷ്ടിജാലങ്ങളെയും അവൻ രൂപപ്പെടുത്തി, രൂപകൽപ്പന നടത്തി. വറത്തബഹ, അവയെ അതിൻ്റേതായ ഘടനയിൽ ക്രമീകരിച്ചു. ഫഅഅത്വാ കുല്ല ശൈഇം മിൻഹ സൂറത്തൻ ഖാസ്വ, ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേക വിധത്തിലുള്ള തരത്തിലുള്ള രൂപം അള്ളാഹു നൽകുകയും ചെയ്തു. ഓരോ സൃഷ്ടികൾക്കും അതിൻ്റേതായ രൂപം നൽകിയവനാണ് അള്ളാഹു. അൽ മുസവ്വിർ, മനുഷ്യരുടെ കാര്യം തന്നെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. കോടാനുകോടി മനുഷ്യന്മാരുടെ ഇടയിൽ ഓരോരുത്തരെയും തിരിച്ചറിയാൻ പറ്റുന്ന എന്തെല്ലാം വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും വ്യതിരിക്തതകളും നമുക്ക് കാണാൻ കഴിയും. ഒരാളുടെ ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാളുടെ ശബ്ദം, ഒരാളുടെ ഗന്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാളുടെ ഗന്ധം, ഒരാളുടെ രൂപത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി മറ്റൊരു മനുഷ്യൻ. ഇങ്ങനെ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ടായിട്ടും അവരുടെ ഓരോരുത്തരുടെയും ഓരോന്നും വ്യത്യസ്തമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ഓരോന്നിനെയും സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ അള്ളാഹു സുബ്ഹാനല്ലാ, അവനെത്രയോ കഴിവും കെൽപ്പുമുള്ള പരിശുദ്ധനും സർവശക്തനുമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ടായിട്ടും വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത രീതിയിലും സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ശബ്ദത്തിൽ, സൗന്ദര്യത്തിൽ, എല്ലാറ്റിലും ആ അല്ലാഹു ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവാണ് സൃഷ്ടിച്ചവൻ, ഇല്ലായ്മയിൽ നിന്ന് പടച്ചുകൊണ്ടുവന്നവൻ, രൂപകൽപ്പന നടത്തിയവൻ. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ, നിങ്ങളെ നിങ്ങളുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വച്ച് അവനാണ് അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന നടത്തിയവൻ എന്നല്ലാഹു പറഞ്ഞു. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, അവൻ നിങ്ങളെ രൂപപ്പെടുത്തി എന്നിട്ട് നിങ്ങളുടെ രൂപം ഏറ്റവും ഉത്തമമാക്കി നല്ലതാക്കുകയും ചെയ്തു. അള്ളാഹു സുബഹാനഹുവത്ത് അല ക്രമീകരിച്ച അവൻ്റെ ആ ക്രമീകരണത്തിൽ, ആ എൻജിനീയറിംഗിൽ ഒരു ന്യൂനതയും കുറവും ആർക്കും യുക്തിസഹജമായി ന്യായമായ രീതിയിൽ തെളിവുകളുടെ പിൻബലത്തോടുകൂടി എതിർക്കുവാനോ വിമർശിക്കുവാനോ ആയിട്ടില്ല എന്ന് മാത്രമല്ല അതിലെ അത്ഭുതങ്ങളും അതിൻ്റെ സവിശേഷതകളും മനസ്സിലാക്കുവാനാണ് പലർക്കും സാധിച്ചിട്ടുള്ളത്. നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ ജീവികളെ സംബന്ധിച്ചും പ്രത്യേകം പ്രത്യേകം എടുത്ത് പരിശോധിച്ചാൽ, തേനീച്ചയുടെ കൂടിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, വളരെ ചുരുങ്ങിയ അളവിൽ മെഴുകുപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ സ്റ്റോർ ചെയ്യാവുന്ന വിധത്തിൽ അത്ഭുതകരമായ രീതിയിൽ എൻജിനീയറിംഗിൽ തേനീച്ചയുടെ കൂട് നിർമ്മിക്കാൻ തേനീച്ചക്കാര് അറിവ് നൽകി, കഴിവ് നൽകി. അതേപോലെ ഓരോ ജീവികളുടെയും സവിശേഷതകൾ പരിശോധിച്ചാൽ, അവയുടെ പ്രത്യേകതകൾ നമ്മൾ വിലയിരുത്തിയാൽ, ഓരോന്നിനും അവയുടേതായ കഴിവും പ്രത്യേകതകളും രൂപവുമൊക്കെ നൽകി സംവിധാനിച്ചവനാണ് അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ കഴിവിനെ നമ്മൾ അറിയുകയും പൂർണ്ണത നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ, മനുഷ്യരെ മാത്രം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലുള്ള ഈ വ്യത്യാസങ്ങളുടെ പേരിൽ ഒരിക്കലും നമ്മൾ ഒരാളെയും ആക്ഷേപിക്കാൻ പാടില്ല. ചിലപ്പോൾ ചില ആളുകൾ കറുത്തവരായിരിക്കും, ചിലപ്പോൾ കുറിയവനായിരിക്കും, നീളം കുറഞ്ഞ കുള്ളന്മാരായിരിക്കും, വേറെ ചിലപ്പോൾ തടിയനായിട്ടുള്ള ആളുകളുണ്ടാകും, വേറെ ചില ആളുകൾ മെലിഞ്ഞവരുണ്ടാകും. അപ്പോൾ നിറത്തിൻ്റെയോ വലിപ്പത്തിൻ്റെയോ ആകാര വ്യത്യാസങ്ങളുടെയോ പേരിൽ ഒരാളെ നമ്മൾ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്താൽ, വാസ്തവത്തിൽ അവരെ അങ്ങനെയാക്കുന്നതിൽ അവർക്കാർക്കും യാതൊരു തീരുമാനാധികാരമോ ഒരു ഇടപെടലോ ഇല്ല എന്നും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, പിന്നെ ആരെയാണ് നമ്മൾ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത്? അവരെ അങ്ങനെയാക്കിയ അള്ളാഹുവിനെ ആയിരിക്കും. അപ്പോൾ പടച്ച റബ്ബിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമായി തീരും നമ്മൾ മനുഷ്യരുടെ സൃഷ്ടികളിലുള്ള വ്യത്യാസങ്ങളിൽ ഒരാളെ ഉയരം കുറഞ്ഞതിൻ്റെ പേരിൽ കളിയാക്കിയാൽ, ഒരാളെ ശരീരത്തിൻ്റെ വണ്ണം കൂടിയതിൻ്റെ പേരിൽ പരിഹസിച്ചാൽ, ഒരാളുടെ നിറത്തിലുള്ള വ്യത്യാസത്തിൻ്റെ പേരിൽ അയാളെ ഇകഴ്ത്തിയാൽ ഒക്കെ വലിയ പ്രശ്നമാണ്. ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും അത്തരത്തിലുള്ള അതിൻ്റെ പേരിലുള്ള സംഘട്ടനങ്ങളും കലാപങ്ങളും ഒക്കെ ധാരാളക്കണക്കിന് കാണുവാനും കേൾക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള ആ വംശീയ യുദ്ധങ്ങൾ, ആ വർണ്ണ വെറിയുടെ പേരിലുള്ള പോരാട്ടങ്ങൾ എത്രയോ നമ്മൾ കാണുന്നു കേൾക്കുന്നു. ആധുനിക യുഗത്തിൽ പോലും പരിഷ്കൃതരും പുരോഗമനം കൈവരിച്ചവരും എന്നുമൊക്കെ നമ്മൾ ധരിച്ചു പോകുന്ന ആളുകൾ വരെയും ആളുകളുടെ വർണ്ണത്തിൻ്റെ പേരിൽ, ആളുകളുടെ ഭാഷയുടെയും നാടിൻ്റെയും ഒക്കെ പേരിൽ, അവരെ രൂപപ്പെടുത്തിയ പടച്ചിറബിനെ മറന്നുകൊണ്ട് അവരെ അപഹസിക്കുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ നാം തിരിച്ചറിയണം അത് വലിയ അപരാധമാണ്. ഇസ്ലാം പഠിപ്പിച്ചതാകട്ടെ, ലാ ഫള്ല ലി അജമീയിൻ അലാ അറബി, ഒരു അറബിക്ക് അനറബിയേക്കാൾ യാതൊരു മഹത്വവും പ്രത്യേകതയുമില്ല, കറുത്തവനേക്കാൾ വെളുത്തവന് യാതൊരു സവിശേഷതയുമില്ല, മഹത്വവുമില്ല. ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ, ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ, കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ഒരൊറ്റ മാതാപിതാക്കളുടെ ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്. ആ ആദമാകട്ടെ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവനാണ്. അപ്പോൾ എല്ലാവരും ആദമിൽ നിന്നും, ആദം മണ്ണിൽ നിന്നും പടക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഗോത്രമഹിമ പറഞ്ഞ് ഭാഷയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ ഒന്നും കലഹിക്കേണ്ടവരല്ല. അള്ളാഹു പറഞ്ഞു, ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബം വ ഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത വർഗവും വർണ്ണവും ഗോത്രക്കാരും കുടുംബക്കാരുമൊക്കെ ആക്കിയത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ പരിചയപ്പെടാൻ വേണ്ടിയാണ് എന്നാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവ് കൽപ്പിക്കപ്പെടുന്നവർ, ആദരണീയർ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിച്ച് പടച്ചറബിനോട് ഏറ്റവും സൂക്ഷ്മത പുലർത്തിയ ആളാണ്. അതല്ലാതെ വർണ്ണവും വർഗവും ഭാഷയും ദേശവും ഒന്നും അതിന് നിദാനമല്ല എന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറിച്ച് ഇതെല്ലാം കാണുമ്പോൾ ഈ വ്യത്യാസങ്ങളും ഈ വൈവിധ്യങ്ങളും അതിലെ അത്ഭുതങ്ങളുമൊക്കെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ കഴിവുകളും അള്ളാഹുവിൻ്റെ പൂർണ്ണതയുമാണ് അതിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. പല സൃഷ്ടിജാലങ്ങളിലെയും അത്ഭുതാവഹമായ സംവിധാനങ്ങൾ കാണുമ്പോൾ, അവയുടെ സൗന്ദര്യങ്ങൾ കാണുമ്പോൾ, അവയിലെ എൻജിനീയറിംഗ് വിസ്മയങ്ങൾ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ആകാശലോകത്തെ ഗ്രഹങ്ങളുടെയും ഗോളങ്ങളുടെയും ഒക്കെ വലിപ്പവും വൈവിധ്യവും സംവിധാനങ്ങളും സങ്കീർണതകളും ഒക്കെ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജൈവലോകത്തെ സംവിധാനങ്ങളും സൗന്ദര്യങ്ങളും അതേപോലെയുള്ള അത്ഭുതങ്ങളും ഒക്കെ കാണുമ്പോൾ ആ വിസ്മയാവഹമായ കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് സമ്മാനിക്കേണ്ടത്, അവയുടെ പിന്നിൽ രൂപപ്പെടുത്തിയ ഇതിനെയെല്ലാം സംവിധാനിച്ച അള്ളാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധവും അവനെ പ്രകീർത്തിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള മനസ്സുമായിരിക്കണം. സുബ്ഹാനക് അള്ളാഹു നീ എത്രയോ പരിശുദ്ധനാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കൃത്യവും കുറ്റമറ്റതുമായ വിധത്തിൽ അള്ളാഹു സംവിധാനിച്ചു. അതാണ് അൽ മുസവ്വിർ, എല്ലാറ്റിനെയും അവനുദ്ദേശിക്കുന്ന വിധത്തിൽ നേരെ ചൊവ്വെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ രൂപപ്പെടുത്തിയവനാണ് അള്ളാഹു. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അങ്ങനെ രൂപപ്പെടുത്തുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ രൂപപ്പെടുത്തിയ അള്ളാഹു എത്രയോ അനുഗ്രഹപൂർണനാണ്. നമ്മുടെ അവയവങ്ങളുടെ ഏതെങ്കിലും ഒന്നിൻ്റെ സ്ഥാനമൊന്ന് മാറിയാൽ, നമ്മുടെ കണ്ണിരിക്കുന്ന സ്ഥാനത്ത് ആ കണ്ണ് അടഞ്ഞുപോയി അവിടെ കേവലം ഒരു മാംസഭാഗം മാത്രമായി കണ്ണ് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തായാൽ ആ മനുഷ്യ കോലം തന്നെ വികൃതമായിരിക്കും. കണ്ണും കാതും കയ്യും കാലും പല്ലും വായും എല്ലാം ഓരോന്നിനെയും അതിൻ്റെ ഏറ്റവും കൃത്യമായ സ്ഥലത്ത് സംവിധാനിച്ചു എന്നത് അള്ളാഹുവിൻ്റെ വലിയ കുദറത്തും അതേപോലെ വലിയ നിഅമത്തും അനുഗ്രഹവുമാണ്. ഇത്രമാത്രം സങ്കീർണമായ പല വ്യവസ്ഥകളും സംവിധാനങ്ങളുമുള്ള മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളെ സംബന്ധിച്ച് പഠിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ കണ്ണിൻ്റെയും അതേപോലെ ഹാർട്ടിൻ്റെയും നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥകളെ സംബന്ധിച്ച്, ദഹന ശ്വസന വ്യവസ്ഥകളെ സംബന്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ഭുതമാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ഒരിക്കലും പണി നിർത്താതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, അതേപോലെ വൃക്കകൾ, അവയുടെയൊക്കെ കൃത്യമായ സംവിധാനങ്ങളും അവയെ രൂപപ്പെടുത്തി നമുക്ക് ഒരുക്കി തന്നതുമൊക്കെ നമ്മളോട് ഏറെ ദയയും കരുണയും സ്നേഹവുമുള്ള അള്ളാഹുവാണ് എന്നറിയുമ്പോൾ, അൽ മുസവ്വിർ, രൂപപ്പെടുത്തിയ രൂപകൽപ്പന നടത്തിയ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പടച്ചറബ് അവൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊരു പരീക്ഷണമായി വെക്കുമ്പോഴേക്കും ഈ പറയുന്ന എല്ലാ നന്മകളെയും മറന്നുകൊണ്ട് അവക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല. നമ്മുടെ കയ്യും കാലും കണ്ണും ഹൃദയവും ഒന്നും അള്ളാഹുവിൻ്റെ നേരെ നിഷേധാത്മകമായ രീതിയിൽ ഒന്ന് ചലിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാൻ പാടില്ല. അള്ളാഹു നമുക്ക് വരുത്തുന്നതൊന്നും അള്ളാഹു വെക്കുന്നതൊന്നും ആത്യന്തികമായി നമുക്ക് ദോഷമായിട്ടോ നമ്മെ വെറുത്തതുകൊണ്ടോ നമ്മെ കഷ്ടപ്പെടുത്തുവാനോ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിനോട് അടുത്തിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് എത്ര കണ്ട് നമ്മൾ കീഴ്പ്പെടുന്നുണ്ട്, അള്ളാഹുവിൽ എത്ര കണ്ട് നമ്മൾ ആശ്രയിക്കുകയും അവനെ നമ്മൾ അവലംബിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ അവൻ്റെ അടിമകളാണ് ദാസന്മാരാണ് എന്നത് എത്ര കണ്ട് സത്യസന്ധവും ആത്മാർത്ഥവുമായി നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി, ഒരു വിശ്വാസി, അയാൾക്ക് രോഗമാകട്ടെ, സാമ്പത്തിക പ്രയാസങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, ജീവിതത്തിൽ വരുന്ന ആ ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും പേരിൽ പുറുതികേട് കാണിക്കുകയോ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ ചെയ്യുകയില്ല. മറിച്ച് അള്ളാഹു അതിലൊക്കെ എനിക്ക് നന്മകൾ വച്ചിട്ടുണ്ട്, ഞാൻ അറിയാത്തൊട്ടനവധി നന്മകൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കുവാനും സഹിക്കുവാനും അയാൾക്ക് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൈസ മിന്ന മൻ ശഖൽ ജുയൂബ വളറബൽ ഖുദൂദ വദഅ ബിദഅവൽ ജാഹിലിയ. ജീവിതത്തിൽ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും സങ്കടങ്ങളും കാരണം മുഖത്തടിച്ച് മാറി പിടിച്ചു കീറി അനിസ്ലാമികമായ പലതും വിളിച്ചു പറയുന്ന ആളുകൾ നമ്മിൽപ്പെട്ടവരല്ല. എന്നാൽ അവ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. നാവുകളെ കടിഞ്ഞാനിട്ട് നിർത്താൻ നമുക്ക് സാധിക്കണം. കൈകാലുകളെ മെരുക്കി നിർത്തുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹു വെറുക്കുന്ന ഒന്നും ചെയ്യാതെ പറയാതെ ചിന്തിക്കാതെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സങ്കടങ്ങളും പടച്ചറബിലേക്ക് മാത്രം അർപ്പിച്ചുകൊണ്ട് എല്ലാ നിലയിലും നമുക്ക് സംവിധാനങ്ങൾ ഒരുക്കി തന്ന ആ പടച്ചറബിനെ അറിഞ്ഞ് സ്നേഹിച്ച് അവൻ്റെ കുദറത്തുകൾ കഴിവുകൾ അവൻ്റെ അനുഗ്രഹങ്ങൾ ഓർത്തെടുത്ത് അവനിലേക്ക് കൂടുതൽ അടുക്കുവാനാണ് നമ്മെ അത് പ്രേരിപ്പിക്കേണ്ടത്. നമ്മളെ വെളുത്തവരും കറുത്തവരുമൊക്കെ ആക്കിയത് അല്ലാഹുവാണ്. നമുക്ക് ഉയരമുള്ളവരും ഉയരമില്ലാത്തവരും മെലിഞ്ഞവരും തടിച്ചവരുമൊക്കെ ആക്കിയവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ എന്ന രീതിയിൽ അല്ലാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് അവൻ നൽകിയത് വാങ്ങിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനും അള്ളാഹുവിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടി ഇഹപര വിജയം കൈവരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രോഗ്രാമാണല്ലോ അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന ഇവിടെ സമാപിക്കുകയാണ്. അസ്മാഉൽ ഹുസ്നയിൽ ഷമീർ മദീനിയായിരുന്നു ഇതുവരെ നമ്മളോട് സംസാരിച്ചത്.
2: അപ്പോൾ സലാം സാറേ, നമ്മളെ അസ്മാഉൽ ഹുസ്ന കഴിഞ്ഞ് നമ്മളെന്തെയാണ് ഇനിയൊരു കഥ കേൾക്കാൻ പോവാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സലാം സാറുടെ കഥയാണ് കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കാട് പുസ്തകത്തിൽ നിന്നുള്ള വിജയത്തിളക്കം എന്ന കഥയാണ് അല്ലേ സലാം സാറെ? കേൾക്കണം.
1: യെസ്, കഥ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കുട്ടികൾക്കും കുഞ്ഞുമക്കൾക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. പുതിയ കഥ തുടങ്ങാം അല്ലേ? റെഡിയാണോ? ഇന്നത്തെ കഥയുടെ പേരെന്താണോ? വിജയത്തിളക്കം. സുബൈ നമസ്കാരം കഴിഞ്ഞയുടൻ നസീം പത്രവിതരണത്തിനായി സൈക്കിളിൽ ഇങ്ങനെ പുറപ്പെട്ടു. സൂര്യൻ ഉദിച്ചുയരുമ്പോഴേക്കും പത്രവിതരണം കഴിഞ്ഞ് അവൻ വീട്ടിലെത്തും. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നസീമിന് സ്കൂളിൽ പോകുന്നതിന് മുമ്പായി വീട്ടിൽ കുറേ ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. നസീമിൻ്റെ ഉപ്പ 1 വർഷം മുമ്പാണ് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടത്. ആകെയുള്ള മകൻ നസീമാണ്. ഉപ്പ മരിച്ചതോടെ വീട്ടിൽ നസീമും ഉമ്മയും മാത്രമായി. മറ്റൊരു വരുമാനവുമില്ലാത്തതിനാൽ അവനും ഉമ്മയും പട്ടിണിയിലാകുമെന്ന അവസ്ഥയിലായി. 4-5 മാസം പലരൊക്കെ സഹായിച്ചു. അതെല്ലാം ഇപ്പം നിലച്ചു തുടങ്ങി. എങ്കിലും ജോലിക്ക് പോകാൻ നസീം അങ്ങനെ തീരുമാനിച്ചു. പഠനം മുടങ്ങാനും പാടില്ല. ജോലി അന്വേഷണത്തിനൊടുവിൽ പത്രവിതരണം അങ്ങനെ ഏറ്റെടുത്തു. അങ്ങനെ ജീവിതം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് നസീമിൻ്റെ ഉമ്മ സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്നു കിടപ്പിലായത്. ചികിത്സക്ക് നാട്ടുകാരായ പലരൊക്കെ സഹായിച്ചു. ഇപ്പോൾ ചെറിയൊരാശ്വാസമുണ്ട്. സംസാരിക്കാൻ കുറച്ചൊക്കെ കഴിയും. പതുക്കെയാണെങ്കിലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് രാവിലെ ചായ, കടി, ഉച്ചഭക്ഷണം തുടങ്ങിയതെല്ലാം സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ തയ്യാറാക്കല്. അത് നസീമിൻ്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അവനൊരു കുഞ്ഞിനെ എന്ന പോലെ ഉമ്മയെ പരിചരിക്കുകയാണ്. മകൻ്റെ കഷ്ടപ്പാട് കാണുമ്പോൾ ഉമ്മാക്ക് സങ്കടം വരും. ഉമ്മ കരയും. ഇതുപോലെ സ്നേഹമുള്ളൊരു മകനെ കിട്ടിയതിൽ അവർ അല്ലാഹുവിൻ എപ്പോഴും നന്ദി പറയും. മകൻ്റെ ഇഹപര വിജയത്തിനായി ആ ഉമ്മ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാ പ്രയാസങ്ങൾക്കിടയിലും നസീം പഠനത്തിൽ മികച്ചു തന്നെ നിന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+ അവൻ വിജയിച്ചു. നിത്യച്ചെലവിനായി ജോലി ചെയ്യുകയും അതോടൊപ്പം സുഖമില്ലാത്ത മാതാവിനെ പരിചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നസീമിൻ്റെ ഉന്നത വിജയം നാട്ടിൽ വലിയ വാർത്തയായി. പത്രങ്ങളിലും ചാനലുകളിലും വാർത്ത വന്നു. അതോടെ നസീമിൻ്റെയും ഉമ്മയുടെയും ജീവിതം ഇങ്ങനെ മാറി മറിയാണ്. വാർത്ത കണ്ട ഒരു വ്യവസായി നസീമിൻ്റെ പഠന ചെലവും ഉമ്മയുടെ ചികിത്സയും ഏറ്റെടുത്തു. ഉമ്മയെ പരിചരിക്കാനും വീട്ടുജോലികൾ ചെയ്യാനുമായി പകൽ സമയത്ത് ഒരു ഹോം നഴ്സ് എത്താൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നസീമിൻ്റെ വിജയക്കുതിപ്പായിരുന്നു. പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ നസീം എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നു. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നസീമിന് കേരളത്തിൽ തന്നെ MBBSന് അഡ്മിഷൻ കിട്ടി. മെഡിക്കൽ കോളേജിനടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഉമയെ അങ്ങോട്ട് കൊണ്ടുപോയി. താൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ മതപ്രബോധന രംഗത്ത് അവൻ സജീവമായി നിലകൊണ്ടു. ഉമ്മയുടെ അസുഖം പൂർണ്ണമായും ഭേദമായി. നസീം പഠനം പൂർത്തിയാക്കി ഉയർന്ന മാർക്കോടെ MBBS പാസ്സായി. ജോലി കിട്ടുന്നതുവരെയും നസീമിന്റെ പഠന ചെലവടക്കം സാമ്പത്തികമായ എല്ലാ ബാധ്യതയും ഏറ്റെടുത്ത ആ നല്ല മനുഷ്യനെ കാണാനാണ് ഡോക്ടറായി മാറിയ ഉടനെ നസീം ഉമ്മയും കൂട്ടി പോയത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആത്മവിശ്വാസത്തോടെ, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം കേട്ടോ. നസീം തൻ്റെ ഉമ്മയോട് കാണിച്ച സ്നേഹം നമ്മൾ കണ്ടില്ലേ? ഇതുപോലെ നമുക്കെല്ലാം നമ്മുടെ ഉമ്മമാരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയണം. നസീമിൻ്റെ ഉമ്മ അവനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. ഉമ്മമാരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മുടെ ഉമ്മയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ എന്തു വേണം? നമ്മളെ ഉമ്മയോടും ഉപ്പയോടൊക്കെ നമുക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. അപ്പോൾ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
8: മാഷാ അള്ളാഹ്. അപ്പോൾ നമ്മൾ കഥ കേട്ടു. പ്രിയമുള്ളവരെ, നമ്മളിനിയൊരു ഇടവേളയിലേക്കാണ്.

0: ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നേരത്തെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു, അതിൽ നമ്മൾ ചെറുകിട ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ സംരംഭകർക്കുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കുള്ള സാമ്പത്തിക കാര്യങ്ങളിലും അക്കൗണ്ടിങ് മേഖലകളിലൊക്കെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ആ ഒരു സെക്ഷൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്നിനി പോകുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയായ ജസ്മൽ അലി സി പി ആണ്. അദ്ദേഹം 15 വർഷത്തോളം ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളൂ. അതുപോലെ തന്നെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിലെ ഫൈനാൻസ് മാനേജറായി പ്രവർത്തിച്ച പരിചയം, അന്താരാഷ്ട്ര തലത്തിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് അന്ന് സംസാരിച്ചതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചതിൻ്റെ തുടർച്ച എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത്. സാറെ, നിങ്ങളെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് സംസാരിച്ചു, പിന്നെ ഒരു ബിസിനസ്സിലെ ആരോഗ്യസ്ഥിതി, ഒരു എൻ്റർപ്രണർ എന്തായാലും അറിഞ്ഞിരിക്കണം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയണം. അതുപോലെ തന്നെ പിന്നെ സാമ്പത്തിക സൂചകങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. ഗ്രോത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അങ്ങനെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ടെക്നോളജി വളരെയധികം ഡെവലപ്പ്ഡായ ഒരു സമയമാണ്. അപ്പോൾ ഈ ബിസിനസ്സുകളിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ അത് എത്ര കണ്ട് നമുക്ക് ബിസിനസ്സുകളിൽ അതിന് ഉപകാരപ്പെടും എന്ന് പറയാം.
2: പിന്നെ ഇത് ഈ ഒരു സാങ്കേതിക വിദ്യ ഒരു വലിയ ആശങ്കക്ക് ശരിക്ക് ഒരു സൊല്യൂഷനാണ് ആക്ച്വലി. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അക്കൗണ്ടിങ് ചെയ്യുക എന്നുള്ളത് അത് പഠിച്ച ആളുകൾക്ക് മാത്രം സാധ്യമാവുന്ന ഒരു കാര്യമാണ്
1: കാലമായിരുന്നു. അതെ അതെ.
2: ഇപ്പോഴത്തേത് ഇപ്പോൾ എന്ന് പറയുന്നാൽ പിന്നെ ഈ ടെക്നോളജി വന്ന്, പുതിയ ആപ്ലിക്കേഷൻസ് വന്ന്, സോഫ്റ്റ്വെയർ വന്ന്, ഇത് കൂടുതലും ഞാൻ പറയാം ഇത് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡാണ് കൂടുതലും. ഒരു മാനേജർക്ക് അതല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന എൻറ്റർപ്രണർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അയാൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. മെനു ബേസിലാണ്. അപ്പം നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന പോലെ പേയ്മെൻറ്റ് ഇതാണ്, റെസിപ്റ്റ് ഇതാണ്, സെയിൽസ് ചെയ്താണ്. ഇന്ന് നമുക്ക് വൺ ഷോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്ത ഫീഡ് എന്ന രീതിയിലാണ്
1: ഇത് വരുന്നത്.
2: വളരെ ഈസി ആയിട്ട് ഒരു അക്കൗണ്ടിൻ്റെ പിന്നെ ഒരു പരിധി വരെയെങ്കിലും ഒരു അക്കൗണ്ടിന് ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടത്താൻ പറ്റും. പക്ഷേ ഒരു അക്കൗണ്ടിൻ്റെ പ്രാധാന്യം ഒരിക്കലും എന്തില്ല, ഇത് കുറച്ച് കാണാൻ
1: കുറയുന്നില്ല.
2: കാരണം ഇത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പല വർക്കുകളും ഉണ്ട്. ഇത് കഴിഞ്ഞ് ഒരു മാനേജർ എൻറ്റർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റിസൾട്ടേ അറിയൂ, ഇയാളിത് കൊടുത്തപ്പോൾ റിസൾട്ടേ അറിയൂ, ഈ റിസൾട്ട് എങ്ങനെ വന്നു എന്നുള്ളത് ഒരു അക്കൗണ്ടിൻ്റെ അറിയൂ. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഒരു എക്സ്പെൻസ്. അപ്പോൾ പിന്നെ ഞാനും നമ്മൾ രണ്ടുപേരും പാർട്ട്നേഴ്സാണ്, നോക്കുക. നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് പോയൊരു സാധനം അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പോയ സമയത്ത് നമ്മൾ എന്തെങ്കിലും കമ്പനിക്ക് വേണ്ടി ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. കമ്പനിക്ക് അത് ആവശ്യമാണ്,
1: കമ്പനിയുടെ ആവശ്യമാണ്.
2: നമ്മൾ പിന്നെ നമ്മളെ കൊണ്ടു പറഞ്ഞു ബില്ല് അയച്ചു കൊടുത്ത്, ഞാൻ ഒരു മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ട്, 50,000 ആണ് ആയിട്ടുള്ളത്, ഒന്ന് ചിലവിലിട്ടോ എന്ന് പറയും. ഒരു മാനേജർ, ഒരു എൻറ്റർപ്രണർ ചിലപ്പോൾ അത് ചിന്തിക്കുക, ഓ ഞാൻ 50,000 ചിലവാക്കി
1: മൊബൈൽ,
2: ഓക്കെ മൊബൈൽ. അപ്പോൾ അയാളെ കണക്കിൽ അയാൾ എന്തെങ്കിലും ചിലവിൽ എഴുതി വെക്കും,
1: അയാളെ ചിലവിൽ.
2: പക്ഷേ ഒരു അക്കൗണ്ടിൻ്റെ എങ്ങനെ ചിന്തിക്കുക, ഇത് ചിലവല്ല, ഫോൺ എന്നുള്ള സാധനം നമ്മളെ
1: അസറ്റാണ്.
2: അപ്പോൾ ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം.
1: അതെ,
2: ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. ഇത് എന്താണ്, അതിന് ഇത് അസറ്റാണോ, എക്സ്പെൻസ് ആണോ, ലിയാബിലിറ്റി ആണോ, ഇൻകം ആണോ, ഈ കാര്യങ്ങൾ. ഇതുപോലെ പല കാര്യങ്ങളും, ഇതുപോലെ പല അഡ്ജസ്റ്റ്മെൻ്റ് എൻട്രികളുണ്ട്, ഇയറിൻ്റെ ക്ലോസിങ് പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മാസത്തെ കണക്കെടുക്കുക. മിക്കവാറും സ്ഥാപനങ്ങൾ പിന്നെ ഒരാൾക്ക് ശമ്പളം, ഇപ്പോൾ ഒക്ടോബറത്തെ സാലറി, ഒക്ടോബർ 2025 സാലറി മിക്കവാറും എപ്പോഴായിരിക്കും കൊടുക്കുന്നുണ്ടാവുക,
1: നവംബർ
2: ആയിരിക്കും മോസ്റ്റ് പ്രോബബിലി കൊടുക്കുന്നുണ്ടാവുക അല്ലേ. നേരെ മറിച്ച ഓക്കെ, അത് നമ്മൾ ആ സമയത്താണ് അക്കൗണ്ട് ചെയ്യുന്നത്, ഒക്ടോബറാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്. കാരണം അത് പെർട്ടൈനിങ് ടു ഒക്ടോബർ, നമ്മൾ ഒക്ടോബറത്തെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഒക്ടോബറിൽ ആണ് ഇയാളെ സാലറി പേ ചെയ്തേണ്ടത്, അല്ലെങ്കിൽ അതിലെ എക്സ്പെൻസിലാണ് വരേണ്ടത്. അതിന് ഡ്യൂ ബേസ് എന്നാണ് പറയുക, അക്കൗണ്ടിങ് ഈസ് ഓൺ ഡ്യൂ ബേസ് ആണ്. എപ്പോഴാണ് ഡ്യൂ ആണ് അപ്പോഴാണ്
1: അക്കൗണ്ടിൽ
2: കയറേണ്ടത്. പിന്നെ എന്നാൽ മറ്റതെന്താണ്, മറ്റത് നമ്മൾ അടുത്ത മാസം റെക്കോർഡ് എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലോ അത് ഹിസ്റ്റോറിക്കൽ ബേസ് എന്നാണ് പറയുക. അതിന് എപ്പോഴും വെൻ എവർ ഇറ്റ് ഈസ് ഹാപ്പൺ അപ്പോൾ റെക്കോർഡ് ചെയ്യും. പക്ഷെ അതല്ല അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ബേസിൽ അക്രൂവൽ ബേസ് എന്ന് കൂടെ പറയാം. എപ്പോഴാണോ അത് അക്രൂവ് ആവുന്നത് അപ്പോഴാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേ
1: അറിയില്ല,
2: അറിയാൻ പറ്റില്ല. മാത്രമല്ല ഇത് പിന്നെ ഇവരെ ചിലപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് വന്നിട്ട് ഇവരെ ചിലപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യും വേണ്ടി വരും. മാത്രമല്ല ഇയാളത് എന്ത് ചെയ്യണം, ആ ഒരു എൻറ്റർപ്രണർ അത് ആ പോസിറ്റീവ് സൈഡ് എടുക്കും വേണം, ഉൾക്കൊള്ളാനും പറ്റും വേണം, ഇങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ടേ എന്നുള്ളത് പലപ്പോഴും പറയാം അല്ലേ. അപ്പോൾ അതിൽ അവരും ഇത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്, ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിലേക്ക് ഒരു എൻറ്റർപ്രണറും എന്ത് ചെയ്യണം, അപ്പോൾ അതും കൂടെ അതിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ നമ്മുടെ വർക്ക് ഈസി ആക്കാൻ ഇപ്പോഴത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് അവരെ ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട്, സബ്സ്ക്രൈബ്ഡ് പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, പിന്നെ
1: ഈ ടൈമിംഗ് ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റും.
2: മാത്രമല്ല ഡാഷ്ബോർഡുകൾ റിവ്യൂ തരുന്ന നമ്മൾ അതുപോലെ കുറേ ഡാഷ്ബോർഡുകൾ നമുക്ക് തരുന്നു, സൈനുകളൊക്കെ തരണം. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ്.
1: തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച ആ ഒരു കാര്യങ്ങൾ വളരെ സാധാരണക്കാരായ ആൾക്കാരൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒന്നും അറിയണ്ടാവില്ല. അപ്പം നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ഒരു മൊബൈൽ വാങ്ങിച്ചു, സ്വാഭാവികമായിട്ടും ചിന്തിക്കുക നമ്മളത് നമ്മളെ എക്സ്പെൻസാണ്, ചിലവിലേക്കാണ് കണക്ക്.
2: പക്ഷേ
1: അത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലാംഗ്വേജിലേക്ക് വരുമ്പോൾ ആ സാധനം ശരിക്കും അസറ്റാണ്, ആ സ്ഥാപനത്തിൻ്റെ അസറ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു അക്കൗണ്ടൻറ്റിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മളൊരു സാധാരണ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഒരു എൻ്റർപ്രണർ ചെയ്യുന്ന കോമൺ തെറ്റുകൾ എന്തൊക്കെയാണ്, കോമണായിട്ട് ചെയ്യുന്ന കുറേ ഫോൾട്ടുകൾ ഉണ്ടാവും, അത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനൊക്കെ റിക്കവറി ചെയ്യാമെന്നൊന്ന് പറയാം.
2: നല്ലൊരു ചോദ്യമാണ്. പിന്നെ തീർച്ചയായും ഇത് ഒരാളും ചെയ്യാത്തുണ്ടാവില്ല. അയാളെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ബിസിനസ് ഈസ് എ ലീഗൽ പേഴ്സൺ, ഏതൊരു പേഴ്സണാണ്. അപ്പോൾ ആ പേഴ്സൻ്റെ പൈസ ഉണ്ടാവും, പിന്നെ എൻ്റർപ്രണർ വേറൊരു പേഴ്സണാണ്. ഓക്കെ, ഈ എൻ്റർപ്രണർ എന്ത് ചെയ്യും, ഈ ക്യാഷും മിക്സ് ചെയ്യും. ബിസിനസ്സിൻ്റെ കേസ് ഏതാണ്, എൻ്റെ പൈസ ഏതാണെന്ന് അറിയാതെ മിക്സ് ചെയ്തിട്ട് ഇയാൾ അതെന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ചിലപ്പോൾ പിന്നെ അയാളെ പൈസ ഉണ്ടാവില്ല, അപ്പോൾ ബിസിനസ്സിൻ്റെ പൈസ ഉണ്ടാവും, അത് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് മിക്സ് ചെയ്യും. ഇതൊരു ഭയങ്കര കോംപ്ലിക്കേഷൻ പിന്നീടുണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും ഒരു പിന്നെ ടാക്സ് ആക്കുന്ന സമയം വന്നു, അതല്ലെങ്കിൽ ലിയബിലിറ്റി ഒക്കെ വന്നു, അപ്പോൾ ക്യാഷ് ഉണ്ടാവില്ല. ബിസിനസ്സിൽ ക്യാഷ് ഉണ്ടാവും, കയ്യിൽ ക്യാഷ് ഉണ്ടാവും. അതിന് ഒരു ഉദാഹരണം പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ ബൈക്കിൽ പിന്നെ പാലൊഴിക്കുക, ഫ്രിഡ്ജിൽ പെട്രോളും വെക്കുക, ഇതുപോലെയാണിത്. ഇത് രണ്ടും ഇതിനൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ പിന്നെ ഡോക്യുമെൻറ്റേഷൻസ് പിന്നെ വളരെ വീക്കായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഡോക്യുമെൻറ്റിങ്, അതായത് ഇപ്പോൾ പിന്നെ ഒരു എൻ്റർപ്രണർ പിന്നെ അയാളെ ഒഫീഷ്യലായി പോയി, അയാളെ വണ്ടിക്ക് പെട്രോൾ അടിച്ചു, അയാൾ പെട്രോൾ അടിച്ച് ചിലവ് കൊടുക്കും. ഓക്കെ, ഈ അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യണം, അയാളുടെ ബില്ല് ചോദിക്കണം, ഡോക്യുമെൻ്റ് സപ്പോർട്ട് ഡോക്യുമെൻ്റ് ചോദിച്ചത് വാങ്ങിച്ച് ഫയൽ ചെയ്യണം. ഈ രണ്ട് പേരും ചിന്തിക്കാൻ പാടില്ല, ഏ പോകാൻ ആരാണ് എന്നോട് ചോദിക്കാൻ, എൻ്റെ ബസ്സിനസ് എൻ്റെ ആരാ ചോദിക്കാൻ പാടില്ല. പിന്നെ അക്കൗണ്ടിന് നിർബന്ധമായും ചോദിച്ചിരിക്കണം, കാരണം എന്താ, അയാൾ അക്കൗണ്ടിന് ഡ്യൂട്ടി അതാണ്, അയാൾക്ക് ശമ്പളം കൊടുത്ത് നിർത്തുന്ന അതാണ്, അയാൾ അയാൾ ഡ്യൂട്ടി ചെയ്യണം, ചോദിച്ച് വാങ്ങിയേ പറ്റുള്ളൂ. ഒരു പിന്നെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തപ്പോൾ, ഞാൻ ഫസ്റ്റ് ജോലി ചെയ്തപ്പോൾ, ഇങ്ക അവിടുത്തെ ഒരു പിന്നെ മാനേജിങ് ഡയറക്ടർ, ഞാൻ നമ്മളെ ഇനീഷ്യൽ സ്റ്റേജിലാണല്ലോ, അപ്പോൾ അയാൾ എനിക്കൊരു ഉപദേശം തന്നു, അത് എനിക്ക് ഇപ്പോഴും എൻ്റെ മൈൻഡിലുള്ള ഒരു ഉപദേശം, ഒരു കോട്ട് അയാൾ പറഞ്ഞു, ഒരു സ്ഥാപനത്തിലും അക്കൗണ്ട്സ് ചെയ്യുന്ന ആളെ ആ സ്ഥാപനത്തിൽ മറ്റുള്ളവർക്ക്
1: ഇഷ്ടമുണ്ടാവില്ല.
2: അത് 5 പൈസ വൃത്തങ്ങൾ അതെന്ത് ചെയ്തു, ആരും ചോദിക്കാറോ, നിങ്ങൾ ബിസിനസ് ട്രിപ്പ് പോയപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ തന്നിരുന്നു, അതിന് കണക്ക് തരൂ, ചോദിക്കുമല്ലോ. അപ്പം അത് ചോദ്യങ്ങൾ കൂടുതലായിരിക്കും ഇവർക്ക്. ഇത് ഇവരെ പണിയാണ്, പൈ ടു പൈ ഇവർ കണക്ക് വെക്കൽ ഇവരെ പണിയാണ്. അപ്പോൾ അത് ഒരു പിന്നെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് അങ്ങനെ
1: സാധാരണ
2: പറയാറുണ്ട്. പിന്നെ ലേറ്റ് കമ്മ്യൂണിക്കേഷൻ, മിക്കവാറും ഈ എൻ്റർപ്രണേഴ്സ് ആയിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യണത്, നേരോൺ സ്പെൻഡിങ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അവർ പോയി അവർ ബിസിനസ് വേണ്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവരായിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന, അവരെ കണക്കുകൾ ഇവരെന്ത് ചെയ്യില്ല,
1: ടൈമിൽ
2: കൊടുക്കില്ല. അപ്പോൾ അക്കൗണ്ട്സിന് എപ്പോഴും ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അക്കൗണ്ട്സിൽ ശരിക്ക് അതിൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സാധാരണ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ വേറെ എൻ്റെ ഒരു സീനിയർ എൻ്റെ അടുത്ത് ഒരു വൺ ടൈം പറഞ്ഞത്, പിന്നെ ഞാനെൻ്റെ കണക്ക് കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ ഇത് വൈറ്റ്നർ ഇട്ടിട്ട് ഇത് തിരുത്തി ഞാൻ
1: കൊണ്ടുപോയി
2: കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അക്കൗണ്ട്സിൽ ഒരിക്കലും വൈറ്റ്നർ ഉപയോഗിക്കാൻ പാടില്ല, പെന്ന് മാത്രം ഉപയോഗിക്കണം. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ സ്ട്രൈക്ക് ചെയ്യുക, അവിടെ എഴുതുക. കാരണം എന്താണ് തെറ്റ് പറ്റിയെന്ന് കൂടെ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അത്രയും പിന്നെ അത്രയും ക്ലിയർ ആയിരിക്കണം അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ ഇയാൾ എന്ത് ചെയ്യണം, ലേറ്റ് ആകാൻ പാടില്ല, ഇന്നലത്തെ കണക്ക് ഇന്ന് തരിക, അങ്ങനത്തെ പരിപാടികളൊന്നും തരാണ്, അത് സ്പോട്ടിൽ തരിക, കണക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണക്ക് തീർക്കുക. പിന്നെ പ്രത്യേകിച്ച് ഒരു പീരീഡൊക്കെ വെച്ചിട്ട് ഇപ്പം അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ മാസത്തെങ്കിലും എന്ത് ചെയ്ത് ഈ മാസം തരുന്ന രീതി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇഗ്നോറൻസ് ഉണ്ട്, ഈ കോംപ്ലയൻസ് ഇഗ്നോറൻസ്, അതായത് പല കാര്യം ഇപ്പം നമുക്ക് ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ അത് ഫയലിങ് മറ്റ് കോംപ്ലയൻസ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കോംപ്ലയൻസസ് ഉണ്ടാവും, അതായത് ജി എസ് ടി കോംപ്ലയൻസ്, ടാക്സ്, ഐ ടി ഫയലിങ് ഇവ കാര്യങ്ങൾ. ഇതിലൊക്കെ ഇവർക്ക് പിന്നെ പൊതുവെ കണ്ടുവരുന്നത് ഇതിലൊക്കെ ഒരു ഒരു സീരിയസ്നെസ് ആ ലാസ്റ്റ് മൊമെൻറ്റിലെ സീരിയസ്നെസ്
1: കാണിക്കുകയുള്ളൂ. അതെ
2: അതെ അതെ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കണ്ടു വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ പിന്നെ ഓവർ ഡിപ്പെൻഡിങ് ഓൺ ഗഡ് ഫീലിങ്ങിലാണ്, അവരുടെ ഒരു ഗഡ് ഫീലിങ്ങിലാണ് കൂടുതൽ. അതായത് ഇപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് നോക്കുമോ, ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ടല്ലേ, ഓക്കെ വെരി ഗുഡ്, ഐ എം ഡൂയിങ് ഗുഡ് എന്നാണ് അവരെ കൺസെപ്റ്റ്. പക്ഷേ ആ ബാങ്ക് ബാലൻസിലുള്ള പൈസ
1: എന്താണ്,
2: ഇവർ എന്തിനാണ് ഇത്, ആർക്ക് കൊടുക്കാനുള്ളതാണ്, അല്ല ഇത് ഇതില്ല നമ്മളതാണോ എന്നുള്ള ഫീലിംഗ്
1: അതെ, കണക്ക് നോക്കുമ്പോ എല്ലാ ആളുടെ ആയിരിക്കില്ലോ
2: ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു പിന്നെ ഗഡ് ഫീലിംഗിൽ അവർ അല്ലെങ്കിൽ സെയിൽസ് ഭയങ്കര സെയിൽസ് കണ്ടാൽ ഓക്കെ ആം ഡി വെരി ഡൂയിങ് വെരി ഗുഡ്, നേരത്തെ പറഞ്ഞ ഡ്രൈവറെ പോലെ ഞാൻ നന്നായി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓർക്കണ്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ നല്ല സെയിൽസ് കാണുമ്പം ഒരു ഹോട്ടൽ ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു, വളരെ കൂടുതൽ സെയിൽസ് കാണുമ്പോൾ പക്ഷെ എന്താണ് ഇതിലുണ്ടാവില്ല, വലിപ്പിൽ ക്യാഷ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഗഡ് ഫീലിങ്ങിലാണ് ഇവർ കൂടുതലും പിന്നെ ഡിപ്പെൻഡ് ആവുന്നത്. അങ്ങനെ പിന്നെ അങ്ങനത്തെ ചില കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതെ
1: ഓക്കെ, സാധാരണ ആളുകൾ അങ്ങനെ കോമൺ ആയിട്ട് പല മിസ്റ്റേക്കുകളും വരുത്താറുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അനിശ്ചിതകാലത്തേക്ക് ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. അപ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്?
2: അതെ, വളരെ സിമ്പിളായിട്ട് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ ഹെൽത്ത് ചെക്കപ്പ് ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്ന പോലെയാണ് പിന്നെ ഒരു ബിസിനസ്സിനെ ഒരു ചില ഒരു നമ്മൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ റിസർവ് ചെയ്യുക, റിസർവ് ഫണ്ട് വെക്കേണ്ടി വരും. നമ്മളെ ഫണ്ട് നിന്ന് നമ്മളെ പ്രോഫിറ്റ് നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റിസർവ് ഫണ്ട്
1: വെക്കും.
2: ഇത് സർപ്രൈസസ് മീറ്റ് ചെയ്യാനാണ്. പല സർപ്രൈസും വരും, ഹിഡൻ ലോസ് വരും, ക്യാഷ് ക്രഞ്ച് വരും, പിന്നെ കോവിഡ് സമയത്ത് അറിയാം ഓഫ്ലൈൻ സെയിൽസ് കംപ്ലീറ്റ് സ്റ്റോപ്പായി, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന പല അൺഫോർസീൻ പിന്നെ സർപ്രൈസുകളും പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പിന്നെ എന്തു വേണം റിസർവ് ഫണ്ട് വെക്കണം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ, അതെ ഇത് എപ്പോഴും യൂസ് ആവില്ല. ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം, പക്ഷേ അത് എന്നും യൂസ് അല്ലല്ലോ, ഡെയിലി യൂസ് അല്ലല്ലോ, ആവശ്യം വരുമ്പോഴേ യൂസ് ആവണം.
1: ആവശ്യം വരുന്ന അറിയില്ല.
2: അതെ, അതുപോലെയാണ് ഈ ഒരു പിന്നെ ഇത്. പിന്നെ ഇവർ ഡെപ്റ്റ് കൺട്രോൾ പിന്നെ വളരെയധികം ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് ഡെപ്റ്റ് ക്രെഡിറ്റ് കൊടുക്കുന്നതും അതിൻ്റെ പീരീഡും അതിൻ്റെ കളക്ഷൻ പീരീഡും ഈ ഒരു ഒരു ഒരു സൈക്കിള് അവർ അതിനൊക്കെ റേഷ്യോസ് ഉണ്ടാവും. അപ്പം പിന്നീട് വെച്ചാൽ നമുക്ക് അവസരങ്ങൾ ഇവരെ കൂടുതൽ പറയാം, അതിൻ്റെ റേഷ്യോസ് ഉണ്ട്. അതായത് അതിൻ്റെ ഡെപ്റ്റ് ടേൺ ഓവർ റേഷ്യോ എന്നാണ് പറയുക, എത്ര എത്രയാണ് ഈ സമയത്തുള്ള കളക്ട് ചെയ്ത് വരുന്നത്, എത്ര ദിവസം കൊണ്ട് വരണം, ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ അങ്ങനത്തെ ചില കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നമ്മൾ നോക്കണം. പിന്നെ പിന്നെ അതിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് പിന്നെ എല്ലാ ബിസിനസ്സും നമ്മളെ ശരിക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ വളരെ നല്ല തോന്നുന്നു. കാരണം ഈ ഹെൽത്തിനെ പോലെ നമ്മളെ ഹെൽത്ത് നമ്മളെ ഹ്യൂമൻ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു ഓരോ സ്റ്റേജിൽ കൂടെ ഇൻക്യുബേഷൻ മുതൽ നമ്മൾ ഗ്രോത്ത് കഴിഞ്ഞ് പിന്നെ സാറ്റുറേഷൻ, അത് ബിസിനസ്സിനും അത് ഒരു ബിസിനസ്സിനും ഒരു ലൈഫ് സൈക്കിളുണ്ട്. ബിസിനസ്സിനും അതുപോലെ ഒരു ലൈഫ് സൈക്കിളുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ലൈഫ് സൈക്കിളിലും ഓരോ സൈക്കിൾ എത്തുമ്പോഴേക്കും നമ്മൾ ഗ്രോത്ത് സൈക്കിളായിരിക്കും നമുക്ക് ഏറ്റവും നമ്മൾ പിന്നെ പ്രോഫിറ്റ് എടുക്കണം. പിന്നെ അത് ഗ്രോത്ത് ആയിക്കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്, ആ സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു,
1: പോകണ
2: സ്റ്റേജാണ്. അപ്പോഴേക്കും വേറെ കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ടുണ്ടാവും, പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാവും, അഡ്വാൻസ്ഡ് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാവും, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടാവും. നമ്മളെ സ്റ്റേജ് ഏകദേശം തീരാൻ പോവാം, നമുക്കത് തുടങ്ങാൻ ചിലപ്പോൾ പറ്റിക്കോളന്നില്ല നമ്മളെ സ്റ്റേജ്. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും നമുക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻകം ഡൈവേഴ്സിഫൈ ചെയ്യണം.
1: ഒരു പീക്കിലെത്തുമ്പോഴേക്കും നമ്മൾ ഇത് മനസ്സിലാക്കണം.
2: നമ്മൾ പീക്കിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ നമ്മൾ ആൾവേസ് ഇവിടെ ഈ ചെയറിൽ നമ്മൾ ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്,
1: കംഫർട്ടബിൾ
2: ഒന്ന് ഫീൽ ചെയ്യരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്മളെ ഇൻകത്തിൻ്റെ പാട്ട് ഡൈവേഴ്സിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ സിമിലർ ബിസിനസ് നമ്മളെ പിന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ബൈ പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഒരു വേറെ വെർട്ടിക്കളാക്കിയിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പരിചയമുള്ള നമുക്കറിയുന്ന ബിസിനസ് തന്നെ ചിലപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ബൈ പ്രൊഡക്റ്റ് വരുന്നുണ്ടോ, അത് ഒരു ബിസിനസ്സാക്കി മാറ്റാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത് നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യുക, ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുക, പിന്നെ പിന്നെ ഈ സമകാലിക കാര്യങ്ങളൊക്കെ എപ്പോഴും അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ
1: ട്രെൻഡ് മനസ്സിലാക്കുക.
2: അതെ അതെ അതെ, ട്രെൻഡ് മനസ്സിലാക്കുക, റൂൾസും ഗവൺമെന്റ് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ.
1: അതെ, അതും പല ബിസിനസ്സുകളിലും ഇന്നത്തെ ഒരു ചലഞ്ചിങ് അതാണ്, ഈ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ അതിന്റെ സ്റ്റൈൽ മാറ്റിയിട്ടില്ലെങ്കിൽ.
2: അതെ അതെ അതെ അതെ, നോക്കിയ
1: നമ്മൾ താഴെ. അതെ അതെ, നോക്കിയക്കാർക്കൊക്കെ സംഭവിക്കും അവസ്ഥ അതാണ്. പിന്നെ നമ്മളിപ്പോൾ ബിസിനസ്സുകളെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു, അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജൊക്കെ സംസാരിച്ചു. അപ്പോൾ ഫൈനലായിട്ട് നമ്മളൊരു യുവ സംരംഭകർക്ക് നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്, അവരോട് നമുക്ക് പറയാനുള്ള സന്ദേശം എന്താണ്?
2: നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യം സംസാരിച്ചപ്പം ഈ യുവ സംരംഭകർ കൂടുതലും പിന്നെ പാഷൻ്റെ പുറത്താണ് കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് നമ്മളൊരു സംസാരം
1: പറയാതെ,
2: അതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഡിസിപ്ലിൻ എന്നുള്ള ഭാഗം അവർ പിന്നെ അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെന്തിയുണ്ട്, ഇഗ്നോർ ആവുന്നുണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പാച്ചാണ് നമ്മൾ കൂടുതലായിട്ടും എനിക്ക് പറയാനുള്ളത് ഈ എൻ്റർപ്രണേഴ്സിനോട്, ഇത് പാച്ച് ചെയ്യണം, ഈ ഡിസിപ്ലിൻ പാച്ച് ചെയ്യണം. ഇതിന് പാച്ച് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് നിങ്ങൾ പിന്നെ അറിഞ്ഞിരിക്കണം. ബിസിനസ് അക്കൗണ്ടിങ് എന്നുള്ളത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. ഞാൻ പറഞ്ഞു ബിസിനസ്സിന് പലതും നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, നിങ്ങളടുത്ത് പറയാനുണ്ട് പലതും പറയാനുണ്ട്, അതിൻ്റെ ബേസിൽ നിങ്ങൾ ആക്ട് ചെയ്യണം, അതിന് പല കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് റീഡ് ചെയ്യുന്നത് എങ്ങനെ, എങ്ങനെയാണ് ബേസിക്കലി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വക. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ അത് കുറച്ച് ഒന്ന് അറിയണം, അതിൻ്റെ ഫീൽഡ് കൂടി കുറച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പിന്നെ അവരെ ഓഫീസൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ റെക്കോർഡിങ് പിന്നെ റെക്കോർഡ് കീപ്പിംഗ് അതുപോലെ പിന്നെ റിവ്യൂ മീറ്റിങ്സുകൾ ഇതൊക്കെ എന്താ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, റിവ്യൂ മീറ്റിങ്സൊക്കെ സമയത്ത് നടത്തുക, പിന്നെ റെക്കോർഡ് പ്രോപ്പർ റെക്കോർഡിങ് റെക്കോർഡ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഈ അതുപോലെ അക്കൗണ്ടിങ്ങിലെ കുറച്ച് ബേസിക് നോളജൊക്കെ അക്വയർ ചെയ്യുക. ഇൻഷാല്ലാ അവരെ പാഷനിൻ്റെ കൂടെ തന്നെ അവർക്ക് വളരെ സംതൃപ്തിയോട് കൂടി ആ പാഷന് പിന്നാലെ പോകുന്നത് കൂടി ഇതിൽ കോൺഫിഡൻസ് ഉണ്ടാവും, അവരെ ഇൻഷാല്ല അവരെ ബിസിനസ് സക്സസ് ആവുകയും ചെയ്യും.
1: ഇത് തുടക്കം മുതൽ തന്നെ നമ്മൾ ഒരു ശീലമാക്കുക
2: എന്നുള്ളതാണ്.
1: സൂചിപ്പിച്ച പോലെ തന്നെ പാഷന്റെ കൂടെ ഈ ഒരു ഡിസിപ്ലിൻ കൂടി മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്കൊരു ബൂസ്റ്റിംഗ് കിട്ടും.
2: തീർച്ചയായിട്ടും.
1: ഓക്കെ, എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളൊരു ബിസിനസ് സംബന്ധമായ അക്കൗണ്ടിങ് സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതിന് തൊട്ട് മുന്നേ ഇതിൻ്റെ ഒന്നാം ഭാഗം വേറെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചർച്ചയെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള 15 വർഷത്തോളം അന്താരാഷ്ട്ര തലത്തിലൊക്കെ പ്രവൃത്തി പരിചയമുള്ള ഈവൻ നമ്മളെ ലാസ്റ്റ് ഖത്തർ ഫുട്ബോൾ ടൂർണമെൻ്റ് അതുപോലെ FC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിലൊക്കെ അങ്ങനെ അന്താരാഷ്ട്ര പ്രോഗ്രാമുകൾ ഫൈനാൻസ് സൂപ്പർവൈസറായി പ്രവർത്തിച്ച് പരിചയമുള്ള ജസ്മൽ അലി CP ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാല്ല, കച്ചവട താല്പര്യമുള്ള ആളുകൾക്ക് അത്തരത്തിൽ പ്രചോദനം നൽകുന്ന പ്രോഗ്രാമായിട്ടാണ് ജനക്ഷേമം നമ്മൾ കേട്ട് കഴിഞ്ഞത്. ബിസിനസ്സിലെ വളർച്ച എപ്പോൾ പ്ലാൻ ചെയ്യണം എന്ന വിഷയത്തിൽ ജസ്മൽ അലി CP കൂടെ പീസ് റേഡിയോ പ്രതിനിധി മൂസ PP നടത്തിയ സംസാരമായിരുന്നു ജനക്ഷേമത്തിൽ നമ്മൾ കേട്ടത്.
3: സ്നേഹിക്കാൻ ഇനി സമയം തികയാതവരും പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടു മാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇന്നലെ ഞാനൊരു ഒരനുഭവം കേട്ടത്. പിന്നെ ഒരു കുടുംബത്തിലൊരു വിവാഹം നടക്കുകയാണ്. വിവാഹം നടക്കുന്ന സമയത്ത് നല്ലൊരു കുടുംബം, നല്ലൊരു കുടുംബം, ഒരു ദിനിയായി എല്ലാ നിലക്കും ഉഷാറുള്ളൊരു കുടുംബം. പക്ഷേ അവിടുത്തെ വല്യുപ്പയും വല്യുമ്മയൊക്കെ അല്പം പ്രായമായി. മക്കളുടെ അവരുടെ പേരക്കുട്ടികളുടെ കല്യാണം നടക്കുന്ന സമയമാണ്. അപ്പോൾ മാന്യമായൊരു നിക്കാഹ് ഖുത്ബ നടന്നു. അതിനുശേഷം പിന്നെ അവിടെ ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കുറേ ആൾക്കാർക്ക് പിരിഞ്ഞു പോയി. പിരിഞ്ഞു പോയതിന് ശേഷം കുറച്ച് സ്ത്രീകൾ മാത്രം ബാക്കിയുള്ള സമയത്ത് രണ്ട് ചെക്കന്മാരോ ഇനി പെണ്ണുങ്ങളോ ആരാന്നറിയില്ല, സ്ത്രീകൾ, അവർ വേഗം പ്രത്യേക ഒരു വേഷവിധാനമൊക്കെ എടുത്തിട്ട് നേരെ സ്റ്റേജിലേക്കാണ് കയറി. സ്റ്റേജിലേക്കാണ് കയറി അവർ പാട്ട് പാടാനോ ചെറിയൊരു ശബ്ദം, ഒരു ശബ്ദത്തോടുകൂടിയൊക്കെയാണ് കയറാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവിടെ ഒരു പാട്ടും മ്യൂസിക്കും ഒക്കെ ഉണ്ടായി വരും. അതുവരെ നടന്നൊരു ദീനിയായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റം വരാൻ പോകും. അപ്പോൾ അവിടെ ഉള്ളൊരു മകൻ, ഈ കല്യാണം നടക്കുന്ന ആളുടെ
1: ചെറുപ്പക്കാരൻ,
0: കല്യാണം നടക്കുന്ന ആളുടെ അനിയനാണ് അദ്ദേഹം. സ്റ്റേജിലുള്ള ആളുകളോട് കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് ചുണ്ടിൽ വെച്ചിട്ട് പറഞ്ഞു, മിണ്ടാൻ പാടില്ല, സ്ട്രോങ് ആയി കൈ വെച്ചിട്ട് മിണ്ടാൻ പാടില്ല. അപ്പോൾ ഇത് അനുഭവം പറഞ്ഞെന്ന ആൾ പറയാണ്, അപ്പം തന്നെ ആ കുട്ടികൾ ഇറങ്ങി വേഗം കാറിൽ കയറി പോയിന്ന്.
1: അറിയില്ലല്ലേ
0: അത് ആരാന്നറിയില്ല വെച്ചാൽ, കുടുംബത്തിൽപ്പെട്ട ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ നിന്നോ ഭർത്താവ് വീട്ടിൽ നിന്നോ വന്ന ആരെങ്കിലും ആളുകളായിരിക്കും അവരുടെ. അപ്പം പ്രത്യേകിച്ച് കസിൻസൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ വിവാഹത്തിൻ്റെ സമയത്ത് ഇങ്ങനത്തെ ചില സംഗതികൾ ഉണ്ടാവുമ്പോൾ അവിടെ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ആൾ, അയപ്പ് കുട്ടികളല്ലേ ഓലെന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ എന്ന് പറയുന്നതിന് പകരം മതപരമായി യോജിക്കാൻ പറ്റാത്ത മേഖല. ഇപ്പോൾ ഒരു പാട്ട് പാടുക, ഒരു വിവാഹത്തിൻ്റെ സമയത്ത് ഒരു പാട്ട് പാടണം പറ്റുമോ എന്ന് ചോദിച്ചാൽ മതപരമായി നേരിട്ട് നോക്കിയാൽ പാട്ട് പാടാൻ അതിന് പ്രശ്നമൊന്നുമില്ല. വിവാഹത്തിൻ്റെ സമയത്ത് ഒരു പാട്ട് പാടാം. പക്ഷേ ഇത് ഇന്നത്തെ പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളതിൽ മറുപടി പറയാൻ. ഇന്നത്തെ പാട്ട് പറഞ്ഞാൽ ആ പ്രത്യേക മ്യൂസിക്കും ഇതൊക്കെ ഇട്ടിട്ട് ഒരു ചാടിക്കളിയും പ്രത്യേക രൂപത്തിൽ അലങ്കരിച്ചുകൊണ്ട് അങ്ങനത്താണ്. അപ്പം ഇതിൻ്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ വളരെ സ്ട്രോങ് ആയി ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയൊരു പറയേണ്ട കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ പറയൽ വളരെ ആവശ്യമാണ്. അതേപോലെ തന്നെ ഇന്നലെ കേട്ട മറ്റൊരു അനുഭവം കൂടി, വളരെ ഒരു ഒരു ഇസ്ലാമിക സംഘടനയുടെ ഒരു നേതാവായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം സ്ഥിരമായി ഈ വിവാഹങ്ങൾ നടക്കുമ്പോഴുള്ള ആർഭാടത്തെ പറ്റിയും അതിൻ്റെ ഈ കാട്ടിക്കൂട്ടലുകളെ പറ്റിയും ഒക്കെ വളരെ സ്ട്രോങ് ആയി പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിവാഹം നടക്കുന്ന സമയത്ത് ഓഡിറ്റോറിയത്തിൽ നിക്കാഹ് കഴിഞ്ഞ ഉടനെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് പടക്കം പൊട്ടിയെന്നാണ്.
1: ഓ,
0: പടക്കം എന്ന് പറഞ്ഞാൽ വെറും പടക്കമല്ല, മാലപ്പടക്കമാണ് പൊട്ടിയത്. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും ഒരു അപമാനം,
1: പിന്നെ
0: മനസ്സിലുണ്ടായ ഒരു വേദന.
1: പക്ഷേ അദ്ദേഹം
0: ആരുമല്ല, അത് ഈ കസിൻസ് ആണ് ഈ വിഷയത്തിലൊക്കെ കൂടുതൽ പ്രശ്നം. അവരത് ഇടപെടുക, അങ്ങോട്ട് ഓല് പ്ലാൻ ചെയ്യുക, ഫുൾ പ്ലാൻ അവരാണ്. ഇങ്ങോട്ട് ആ പ്ലാനിനെ മുടക്കാൻ പറ്റില്ല, അപ്പോൾ ഭയങ്കര പ്രശ്നം. അങ്ങനത്തെ കുറേ അനുഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്.
1: ഇതിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണത്, വിവാഹ രംഗത്തൊക്കെ. ഇപ്പം നമ്മൾ മലബാർ ഏരിയയിലൊക്കെ ഹുത്തുബക്കൊന്നും പോകുന്നതാണ്, പലപ്പോഴും അവിടെ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. നമ്മൾ പറഞ്ഞ പോലെ ഹുത്തുബ കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ നടക്കണമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. പലയിടങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയ്യാൻ പോലും വേണ്ടെന്ന് പറയാൻ പോലും ആരും ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭം

0: ക്ലബ്ബുകളിലൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ നമ്മുടെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു നിക്കാഹുത്ത് വയ്ക്കാൻ പോയിട്ടുണ്ടാവും. പോയിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് 4 മണിക്ക് നിക്കാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസറിന് മുമ്പ് അവിടെ എത്തി കഴിഞ്ഞ് നമ്മൾ മറ്റു പ്രോഗ്രാമുകളൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശനി അവരുടെ നിക്കാഹ് നടക്കട്ടെ എന്ന് വിചാരിച്ച് പോയി. അവിടെ എത്തിയ പുതിയാപ്പിള വരുന്നത് മഗ്രിബിൻ്റെ 15 മിനിറ്റ് മുമ്പ്. അസറിന് മുമ്പ് നമ്മളവിടെ നമ്മൾ വൈകരുതെന്ന് വിചാരിച്ചാണ്. കുറേ രോഗികളുണ്ട്, പ്രായമായവരുണ്ട്, ഇത് കഴിഞ്ഞാൽ വേറെ എവിടേക്കോ പോകേണ്ട എത്രയോ ആൾക്കാരുണ്ട് ഇവരൊക്കെ. എന്നിട്ട് ഈ വരുന്ന ആൾക്കാരുണ്ട്, അതാണ് ഞാൻ ഏറ്റവും ഞങ്ങൾ ഇത്രയും വൈകിട്ടാണ് വരുന്നത് എന്നുള്ള യാതൊരു മാനക്കേടും ഇല്ലാതെ ഓരോ പാട്ടും പാടി തള്ളി കയറ്റി കയറി വരുന്നുണ്ട്. പിന്നെ കുത്തുപറയാൻ നമുക്ക് ചാൻസ് കിട്ടിയതാ. ഇതൊക്കെ ഈ പറയാൻ പറ്റുന്നൊക്കെ പരമാവധി 15 മിനിറ്റിൻ്റെ ഉള്ളിൽ വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന പരമാവധി സാർ എന്ത് ചെയ്തു അവിടെ വെച്ചിട്ട് നേരം പറഞ്ഞു, വിഷയങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പം ചിലയിടത്ത് ചിലത് പറയേണ്ടി വരും, ചില ആളുകൾ പറയേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ.
1: അതൊരു പ്രധാന കാര്യമാണ്. ഇതാരെങ്കിലും ഒരാളല്ല പറയുന്നത്.
0: അതെ അതെ അതെ.
1: ഇതാരെങ്കിലും ഒരാൾ പറഞ്ഞപ്പോൾ ചില സമയത്ത് ഖതീബ് പറഞ്ഞാൽ പോലും അത് അവർക്ക് ഓനാരാവ് പറയാം എന്ന് ചിന്തിക്കാം. കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയ ചില നിലപാട്, ചിലപ്പോൾ അതിൽ അതൃപ്തി ഉണ്ടാവും, ചിലപ്പോൾ അത് അവനൊരു തന്ത വൈബിൻ്റെ ആളാണ്, ഒരു പഴഞ്ചനാണ്, ഒരു മൊരടൻ, അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. അവിടെയൊക്കെ വലായ ഖാഫുന ലൗ മതലായിം ആ ഒരു പാട്ട്.
0: ഒരു സ്ഥലത്ത് തല വെച്ചു കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളടത്തൊക്കെ തല വെച്ചു കൊടുക്കാൻ പോണ്ടേ?
1: യെസ്,
0: അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്.
1: അപ്പം ശരിക്ക് കുടുംബത്തിലെ ആദ്യ വിവാഹങ്ങളിൽ തന്നെ, അവിടെ നടക്കുന്ന പേരമക്കളുടെ ആദ്യ കല്യാണത്തിൽ തന്നെ വലിയാപ്പന്മാർ വളരെ സ്ട്രോങ് ആയ നിലപാടെടുക്കണം. എന്നാ പിന്നെ
0: ബാക്കിയുള്ള
1: ഒന്നുമില്ല. അത് ഒന്ന് ലാസ്റ്റ് എന്താ പറയാന്നറിയോ? അപ്പോ അത് വല്യാപ്പാക്ക് ഇഷ്ടല്ല,
0: അത് നടക്കൂല.
1: വല്യാപ്പ സമ്മതിക്കൂല. ഇനി വല്യാപ്പ മരിച്ചു പോയിന്ന് കൂട്ടുക. വല്യാപ്പ മരിച്ചു പോയാലും അവിടെ പറയും ഉപ്പാക്ക് ഇഷ്ടല്ലാത്തൊരു സാധനം നമ്മളെ വീട്ടിൽ.
0: അതാ ശരി കേട്ടോ, അത് അങ്ങനെ ഉണ്ടാവും. ആള് വേണമെന്നില്ലല്ലോ.
1: വേണ്ട,
0: അതൊരു ആ സ്ഥാനത്തിനും ആ വ്യക്തിക്കും ലഭിക്കുന്ന ഒരു പരിഗണനയും ഒരു ബഹുമാനം തന്നെയാണ്.
1: അപ്പൊ എന്റെ വീട്ടിലൊന്നും നടക്കലുണ്ടാവില്ല എന്ന് ഒരാളും വിചാരിക്കരുത്. അതാണ് ഇതിലെ പ്രധാനം. ഇപ്പൊ നമ്മളൊക്കെ വീട്ടില് നമ്മളൊക്കെ എത്ര നല്ല ആളുകളാണെങ്കിലും നമ്മളൊക്കെ ഇതിനെതിരെ പ്രസംഗിക്കുന്ന ആളുകളാണെങ്കിലും നമ്മുടെ വീട്ടിലും കസിൻസും മറ്റാളുകളൊക്കെ വിചാരിച്ചാൽ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്.
0: സിമ്പിളായി നടക്കാൻ പറ്റും. മാത്രമല്ല പുതിയ തലമുറയിലെ മക്കളൊന്നും ഈ ഭാഗം കേൾക്കണില്ല. അവർ കേൾക്കുന്ന റീൽസിലെയും മാധ്യമങ്ങളിലെയും കേൾക്കുന്നത് അവരുടെ മുമ്പിലെ വൈബുകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്, ഈ പൊളികളാണ് അവരുടെ മുമ്പിലുള്ളത്. അതിൻ്റെ പരിഷ്കരിച്ച പുതിയ പുതിയ ഭാവങ്ങളാണ് ഇപ്പോൾ പല വിവാഹങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്.
1: ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നിക്കാഹ് എന്ന് പറയുമ്പോൾ നിക്കാഹിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുരുഷനും അതുപോലെ പിതാവും ഇരുന്നിട്ട് ഓല് നിക്കാഹ് ചെയ്ത് കൊടുത്തു സ്വീകരിച്ചു എന്ന് പറയാം. പിന്നെ അതിലൊരു പ്രധാന കാര്യം അവിടെ ഒരു ഖുതുബ നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം അവിടെ നിക്കാഹ് നടക്കുക എന്നുള്ളതോ, നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ ഖുതുബ നടക്കുക എന്നുള്ളതോ, കുടുംബങ്ങൾ വരിക എന്നുള്ളതോ, ഭക്ഷണം കഴിക്കുക, അതൊന്നും അല്ല പ്രധാനം. അവർക്ക് റീലെടുക്കാനുള്ള എന്തെങ്കിലും കിട്ടുമെന്നുള്ള മാത്രം,
0: എന്തെങ്കിലും ഒരു സാധന പേരും പറഞ്ഞ് അയാളുള്ള സേവ് ദ ഡേറ്റും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെ ഒരു വീഡിയോ കിട്ടണം. അതിന് വേണ്ടുന്ന എല്ലാ സെറ്റപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. മാത്രമല്ല നമ്മൾ പറയില്ലേ, അവിടെ ബാക്കിയുള്ളവരൊക്കെ അധികം ആൾക്കാരും ഭക്ഷണത്തെക്കുറിച്ച്
1: നല്ല
0: ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇവരിവിടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയണ്ണം പുതിയപ്പളേയും. അതേസമയത്ത് മറ്റുള്ളവർ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു റീല് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും നല്ലൊരു മെസ്സേജ് നമുക്കിതിൽ ഉണ്ട്, പഠിക്കാനുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം.
1: ഈ വിവാഹരംഗത്ത് നടക്കുന്ന എല്ലാ അനാചാരങ്ങളും എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും ഒഴിവാക്കാനും അല്ലെങ്കിൽ അതില്ലാതാക്കാനും ഒരുപക്ഷെ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ അങ്ങനൊന്നും നടക്കില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾ സാധിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരം സന്ദർഭങ്ങൾ പെട്ടെന്നുണ്ടാവും. പെട്ടെന്നുണ്ടാവുമ്പോഴും അതിപ്പോൾ ഇനി നടന്നു പോയില്ലേ, എന്താ ഇപ്പോൾ കാട്ടുക എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കില്ല. യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ട, നമ്മളവിടെ ആളുകളോട് അത് കൃത്യമായി പറയാം, ഇത് ചെയ്തത് ശരിയായില്ല. മക്കളോട് നമ്മൾ സൂചിപ്പിക്കുക, നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല. ഇപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ആ ഒരു ഇസ്ലാമിക സംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം രാത്രി ചെയ്തത് അതും മനോഹരമായൊരു കാര്യമാണ്. ഇതിൽ ഇടപെട്ട എല്ലാ ആളുകളെയും അദ്ദേഹം വിളിച്ചു വിളിച്ചു അവരോടൊക്കെ വളരെ കൃത്യമായി വിചാരണ ചെയ്തു എന്നാണ് പറഞ്ഞത്. വിചാരണ മക്കളൊക്കെ കൂട്ടി വിചാരണ അത് അതോടുകൂടി അത് പിന്നെ സ്റ്റോപ്പ് ആവാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു, ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു, അതൊന്നും അല്ല ശരിക്ക് വിവാഹത്തിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു കോർ അതല്ല. അതിൻ്റെ കോറായ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു, അതിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം.
0: മാത്രമല്ല നമ്മൾ നമ്മളെ ഉപ്പ സുഹർ മൗലവിയൊക്കെ പണ്ട് ബിസ്മി അതിൻ്റെ വിഷയം വന്നപ്പോഴേക്ക് സ്ത്രീധനത്തിനെതിരെയാണ് കാര്യമായിട്ട് സംസാരിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ആഡംബരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പേക്കൂത്തുകളെയും ആഭാസങ്ങളെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് ഇന്നിപ്പോൾ പറയാം. ഇന്ന് സ്ത്രീധനത്തെക്കുറിച്ച് അധികം ചർച്ച അല്ലല്ലോ, ഇന്നിപ്പോൾ ഈ ആദ്യ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതിനെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
2: റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി സ്നേഹക്കൂടാണ്. കുടുംബാംഗങ്ങളിൽ കുളിർത്തന്നലായി സ്നേഹക്കൂടിലെ ഓരോ എപ്പിസോഡുകളും നമ്മൾക്ക് വലിയ മാറ്റങ്ങൾ, കുടുംബങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് ഹേതുവാകാറുണ്ട്. ഇന്നത്തെ വിഷയം വാർദ്ധക്യം മലിനമാക്കുന്ന സ്ക്രീൻ കാഴ്ചകൾ.
3: പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി എന്നിവർ ചേർന്നിട്ടാണ് സ്നേഹക്കൂടിൽ ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അൽഹംദുലില്ലാ, പീസ് റേഡിയോ ആരംഭിച്ചത് മുതൽ സ്നേഹക്കൂടിലെ ഈയൊരു വൈജ്ഞാനികവും ജീവിതസംബന്ധവുമായ ചർച്ചകളൊന്നും വിടാതെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഇടവേളകളിൽ കേട്ടവരുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ ഒരുപക്ഷെ നമ്മൾ അത്ര തന്നെയും ഈ കാലം അത്രയും ചർച്ചക്കെടുക്കാത്ത മറ്റൊരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. വിഷയം ഇതാണ്: മുതിർന്ന ആളുകൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും അനന്തരഫലങ്ങളും അതോടൊപ്പം അതിൻ്റെ പ്രതിരോധങ്ങളും പരിഹാരങ്ങളുമാണ് ഇൻഷാല്ലാ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഹാരിസ് മൗലവി, പലപ്പോഴും ഫോൺ ഉപയോഗം എന്ന് പറയുമ്പം ആ വിഷയം വേഗം ഓർമ്മ വരെ കുട്ടികളെയാണ്, മുതിർന്നവരെ പൊതുവെ ഓർമ്മ വരാറില്ല. ഒരുപാട് കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള നിലക്ക് കുട്ടികളുടേത് വരുന്നത് പോലെ തന്നെ മുതിർന്നവരുടെ പ്രശ്നങ്ങളും വരാറില്ലേ?
1: തീർച്ചയായും നമ്മൾ ഏറ്റവും അധികം ചർച്ചക്കെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ മുതിർന്നവരുടെ ഫോണിലുള്ള ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളും. കാരണം എന്താ വെച്ചാൽ, ഈ കുട്ടികൾക്കുണ്ടാകുന്ന തകരാറുകളെയും അവർക്ക് ഫോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രക്ഷിതാക്കളുണ്ടല്ലോ. പക്ഷെ രക്ഷിതാക്കൾക്ക് സംഭവിക്കുമ്പോൾ അത് നിരീക്ഷിക്കാൻ വേറെ ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് എന്തെങ്കിലുമൊക്കെ വലിയ ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ജീവിതത്തിൽ ഇത്തരം വഴികേടുകളിൽ പെട്ട അവസാനം എന്ത് ചെയ്യണം, മരണപ്പെട്ടു പോകുന്നൊരു അവസ്ഥയ്ക്കാണ് പല ആളുകൾക്കും സംഭവിക്കുന്നത്. ഇപ്പം ഇത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാൻ കാരണം, ഇപ്പോൾ ഈ അടുത്തൊരു തവണ 60 വയസ്സ് പ്രായമുള്ള ഒരാളുടെ ഭാര്യ അവർ പറഞ്ഞൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, 40 കൊല്ലമായി അവരുടെ ദാമ്പത്യം എന്നാണ്, 40 വർഷമായി. അപ്പോൾ ഈ 40 വർഷങ്ങളിൽ എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവോ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ ഉണ്ടാവാത്ത അത്രയും ഹൃദയമിണങ്ങിയ ദാമ്പത്യമാണ്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഇത്രയും മുതിർന്നൊരു 60 വയസ്സായ ഒരാൾ ഫോൺ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായി ഉപയോഗിക്കുമെന്നൊന്നും അവർ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ വളരെ യാദൃശ്ചികമെന്ന് പറയാം, അയാളുടെ ഫോൺ ഇവർ കാണാനിടയായി. അപ്പം അതിൽ അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു പെൺകുട്ടിയുമായി, വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയുമായി ഉള്ള ചാറ്റ് വീഡിയോ ചാറ്റിങ്ങുകൾ വളരെ മോശമാണെന്നാണ് പറയണത്. അപ്പം അവർ പറയണത് എന്താ വെച്ചാൽ, അത് കണ്ടതിനു ശേഷം ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, അയാളുടെ റൂമിലേക്ക് ഞാൻ കയറിയിട്ടില്ല. എന്തിനേറെ, ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം അയാളെടുത്ത് കഴിക്കുക എന്നല്ലാതെ ഒരു ചായ പോലും അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ എനിക്ക് പറ്റണില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനത്തെ ഒരു ദുരന്തം ഒരു കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം സത്യത്തിൽ എന്താ വെച്ചാൽ, എത്രയോ കാലപ്പഴക്കങ്ങളുടെ ദാമ്പത്യങ്ങൾ തകർന്നു പോകുന്നു, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. രാത്രികളിൽ തഹജ്ജുദും പ്രാർത്ഥനകളൊക്കെ നടന്ന പല ആളുകളും എന്തു ചെയ്യും, പള്ളിയിൽ പോലും പോവാത്ത അത്രയും മോശമായൊരു മാനസികാവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട് ഈ ഫോണിലുണ്ടാകുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങളും അശ്ലീലങ്ങളും കണ്ട് അതിൽ ആസ്വാദനം കണ്ടെത്തി ജീവിച്ച് മരിച്ചു പോകുന്ന വലിയൊരു തലമുറ പ്രായമായവരിൽ ജന്മം കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഫോൺ കോളുകളും പുതിയതായി വരുന്ന കേസുകളും നമ്മൾ ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഏരിയ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
4: ഈ ഞാൻ ഈ വിഷയത്തിൽ ഇൻട്രോയിൽ യഥാർത്ഥത്തിൽ കുട്ടികളല്ലാത്ത മുതിർന്നവരെന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഇത് വളരെ പ്രായം ചെന്നവരിലും ഉണ്ട് എന്നുള്ളതാണ് ഹാരിസ് മൗലവിയുടെ സംസാരത്തിന് മനസ്സിലാണത്. ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മളെ പീസ് റേഡിയോയിൽ ബന്ധപ്പെട്ടൊരു പെൺകുട്ടി, അവര് അവരുടെ വീട്ടിൽ നിൽക്കാൻ റെഡിയല്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ റെഡിയല്ല. ഭർത്താവ് വന്നതിന് ശേഷം കുറച്ച് ദൂരമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കുട്ടീനെ കൊണ്ടുപോയി ചികിത്സിക്കുന്ന കാര്യം കുറച്ചൊരു തുടർച്ചയായ രണ്ടു വർഷം ചികിത്സ ആവശ്യമുള്ളതാണ്. അപ്പം അത് ആ ചികിത്സക്ക് കൊണ്ടുപോകാനും റെഡിയല്ല. അപ്പം സ്വന്തം കുട്ടിയെ ചികിത്സിക്കാൻ ഭാര്യ റെഡിയല്ല ഒരു വിഷയം. രണ്ട്, സ്വന്തം വീട്ടിൽ നിൽക്കാൻ ഭാര്യ റെഡിയല്ല. മൂന്നാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ഇയാൾക്ക് ചില കൺഫ്യൂഷൻ തോന്നുന്നത്. ഉപ്പാന്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാര്യ റെഡിയല്ല. അപ്പം ഈ കുട്ടി ഭർത്താവിനോട് ഉള്ള വിഷയം പറയാൻ അവർക്ക് ധൈര്യമല്ല എന്ന് പറഞ്ഞാൽ, ഇയാളെ ഫോണ് നോക്കുമ്പോൾ ഈ ഫോണിൽ മരുമകളുമായുള്ള കാര്യങ്ങൾ, അങ്ങനത്തേതിനുള്ള ടിപ്സ് അങ്ങനെയൊക്കെയാണ് സെർച്ച് പോയത്. മരുമകളുമായുള്ള ഇത് അത് അതെങ്ങനെ നല്ല രീതിയിലാവാം, ഇങ്ങനത്തെ ചില സെർച്ച് ടിപ്സ് അവർ കണ്ടു. കുട്ടിയെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ചില ഒരു അത്ര തന്നെ നല്ലതല്ലാത്ത ടച്ചിങ്ങുകൾ അവർക്ക് ഫീൽ ചെയ്തു. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ഒരു പരിഹാര വശം കൂടി ചർച്ച ചെയ്യണം. പ്രത്യേകിച്ചും പ്രായം ചെന്നവരുമായി ബന്ധപ്പെട്ട വിഷയം, ഇപ്പോൾ ആരസ്മോലി പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ അടുത്ത് റേഡിയോയിൽ തന്നെ പലപ്പോഴും പല കേസുകളും വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇത് കേൾക്കുന്നവരിൽ മിക്കവാറും കുറേ ആളുകൾ പ്രായമുള്ളവരാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനും അവർക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ എങ്ങനെയാണ് അവരെ, എന്തെല്ലാം മേഖലയിൽ അവരെ അഡ്വൈസ് ചെയ്യാൻ പറ്റും?
1: ഈ ഇപ്പോൾ നമുക്ക് പീസ് റേഡിയോയിലൊരു കുടുംബങ്ങളൊക്കെ കേൾക്കുന്ന ഒരു പ്രോഗ്രാം എന്നതിലേക്ക് നമുക്ക് പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം, മുമ്പ് കാലഘട്ടങ്ങളിലൊന്നും ഒരിക്കലും ഒരു മരുമകളെ മകളായി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു പെരുമാറ്റമുള്ള പരാതികൾ പൊതുവേ നമ്മൾ കേട്ടിരുന്നില്ല.
4: അതെ,
1: ഒരു 10ഓ 20ഓ 25ഓ വർഷമായി മുമ്പ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങളിൽ കൗൺസിലിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ആധുനിക കൗൺസിലിംഗ് സംവിധാനങ്ങളെ ആളുകൾ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പൊന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുള്ളതില്ല. പക്ഷെ ആ കാലഘട്ടങ്ങളിലൊന്നും നമ്മൾ കാണാത്ത ചില റിപ്പോർട്ടിങ്ങുകൾ 2-3 വർഷമായിട്ട് നമ്മൾ കാണും. ധാരാളമായിട്ട് ഈ പറഞ്ഞ സമാനമായ കേസുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞാൽ, പൊതുവേ ഈ അശ്ലീലങ്ങളും ഈ പോൺ സൈറ്റുകളുമൊക്കെ മുതിർന്ന ആളുകൾ സ്വകാര്യമായി കാണുമ്പോൾ ആര് കണ്ടാലും അവർക്ക് എന്ത് ചെയ്യണം, ഈ ചിത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യമായി കാണാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് എന്താവും, മുതിർന്ന ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാര്യമാർ അശക്തരായിരിക്കും, രോഗികളായിരിക്കും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി അവരെന്ത് ചെയ്യും, അവർക്ക് സ്വകാര്യമായി പുറത്തറിയാത്ത രൂപത്തിൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന മേഖലകളിൽ അവരെന്ത് ചെയ്യും, അഭയം തേടും. അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ ഇത്രയും അധികം റിപ്പോർട്ട് ചെയ്യുവാനുള്ള കാരണം എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ ഫോണിൻ്റെ വ്യാപനം വന്നതോടുകൂടെ. എന്താ വെച്ചാൽ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആളുകൾ കാണുന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മാറി നിൽക്കുന്നവരെല്ലാം
4: തെറ്റുകാരാവും,
1: തെറ്റുകാരാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം. പിന്നെ മാത്രമല്ല, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റയ്ക്ക് വലിയ വില ഉണ്ടാവുകയും അത് 1 GB കൊണ്ടൊക്കെ 1 മാസം തികച്ചിരുന്ന ഒരു കാലഘട്ടം ആരംഭത്തിലായിരുന്നു. ഇന്നിപ്പോൾ 1.5 GB 2 GB അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ തരികയാണ്. അപ്പോൾ എന്തിനാണ് ആളുകളിത് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യം പ്രസക്തമാണല്ലോ. നമ്മൾ ആരെ മൊബൈൽ എടുത്തു നോക്കിയാലും ഈ 1.5 GB തീരുന്നുണ്ട്, 2 GB തീരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവെ പ്രായമായ ആളുകൾ അവരാണോ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നതെന്നാണ്.
4: സാധ്യതയുണ്ട്.
1: കാരണം കുട്ടികളാകുമ്പോൾ എന്തായാലും സ്കൂളിൽ പോകണ്ടേ, അവർ കോളേജിൽ പോകണ്ടേ, നമ്മളെപ്പോലെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം, ജോലിക്ക് പോകണ്ടേ. അപ്പോൾ നമ്മൾ നിർബന്ധമായും മൊബൈൽ ഉപയോഗം മാറ്റി വെക്കേണ്ട ഒരവസ്ഥ. എന്നാൽ റിട്ടയർ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥമായി ഗൾഫിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരാൾ, ഇങ്ങനത്തെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത്? ഒരു ക്ലാസ്സോ പ്രസംഗമോ കേൾക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ബാക്കി സമയം എന്തിനാവട്ടെ, ഞാൻ പറഞ്ഞ ഉപയോഗം എന്തിനായാലും, ഇനിയിപ്പോൾ നമ്മൾ പറയാം ചാനലുകളുടെ ന്യൂസുകൾ കാണുകയാണെന്ന് പറഞ്ഞോ നിങ്ങൾ, എന്നാൽ പോലും അത് മാരകമാണ്.
4: യെസ്,
1: കാരണം ന്യൂസിൽ എന്താണ് ചർച്ച ചെയ്യണത്? ഇത്തരം ക്രിമിനൽ കേസുകളാണ്, കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ ബലാത്സംഗങ്ങൾ, പീഡന കേസുകൾ, ഇതൊക്കെ തന്നെയല്ലേ ചർച്ച ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ഒന്ന് ആഗ്രഹമുണ്ടാകുന്നു പല കാര്യങ്ങളും കാണുമ്പോൾ. രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കേട്ട് മനസ്സ് മരവിച്ച് സ്വഭാവവും ജീവിതവും ഒക്കെ മാറുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഒരു പിന്നെ
5: മകള് പറഞ്ഞൊരു അനുഭവം എൻ്റെ മനസ്സിൽ വരികയാണ്. അവരുടെ ഉമ്മയുടെ ഫോണ് തകരാറായിപ്പോയി. അപ്പോൾ ഒരു ബോധപൂർവം എന്ത് ചെയ്തു, അത് നേരാക്കാൻ കുറച്ച് താമസിപ്പിച്ചു. കാരണം ഇവരിത് ഫുൾ ടൈം ഇത് കാണുന്നുണ്ട്, വെറുതെ ഒരു രണ്ടാഴ്ച എന്ത് ചെയ്യാം, ഒന്ന് വൈകിപ്പിക്കാം ഫോണ് പിന്നെ സർവീസിന് കൊടുത്ത് കിട്ടാൻ. പക്ഷെ അവർ പറയണത് എന്താ വെച്ചാൽ, സ്വഭാവത്തിൽ വന്ന മാറ്റം അത്ഭുതകരമായിരുന്നു. കാരണം പെരുമാറ്റങ്ങൾ എന്ത് പറയുമ്പോഴേക്കും ദേഷ്യം, ശക്തമായ പ്രതികരണങ്ങൾ, ഭയങ്കര വേവലാതികൾ, തന്നെ പരാതികൾ, ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് വളരെ സോഫ്റ്റായി, വളരെ സ്മൂത്തായി, എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെ മാറിയതാ പറഞ്ഞു. അപ്പോൾ എന്തുമാത്രം സ്വാധീനം മുതിർന്ന പിന്നെ ഒരു 60 മുകളിൽ നമ്മൾ കാണുന്ന ആളുകളിൽ ഇത് വളരെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എനിക്ക് തോന്നുക നമ്മളിപ്പോൾ പൊതുവേ ഇവർ നിരക്ഷരരാണ് മൊബൈൽ നില മനസ്സിലാക്കുക. നമ്മൾ കുട്ടികളെ പറ്റി അങ്ങനെ വിചാരിക്കണേ, പക്ഷെ കുട്ടികളല്ലേ അഗ്രകണ്ണീർ. അതേപോലെ തന്നെയാണ് പ്രായമായ ആൾ. അതിൻ്റെ ഒരു അനുഭവം ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞു, മൊബൈലിൽ എന്തോ ഒരു സംഗതി വന്നിട്ടത് ശരിയാവണില്ല. വളരെ പ്രായമായ ഒരു സ്ത്രീ പറഞ്ഞു, ആ മൊബൈൽ തരുന്ന എന്നിട്ട് അവരതെന്തു കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ സത്യമായ റിപ്പോർട്ടുകളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവരെ അറിയാത്ത നമ്മളിപ്പോൾ അവരെ കുറിച്ചുള്ള നമ്മുടെ ധൈര്യം എന്താണ്, ഇവർക്ക് ഇതിലിപ്പോൾ എന്താ അറിയുക എന്നല്ലേ ചിന്തിക്കുന്നത്. അങ്ങനെയല്ലത്, കാരണം ഉപയോഗിച്ചാണല്ലോ അറിവ് നേടുന്നത്. അതുകൊണ്ട് എത്ര കണ്ട് ഉപയോഗിക്കുന്നുവോ അത്ര കണ്ട് അവരെന്തായിരിക്കും, അതിൽ എക്സ്പേർട്ടുകളായി മാറും. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ എത്രയോ ജീവിത കാലഘട്ടങ്ങളിൽ നന്മയിലും തക്കവയിലും ജീവിച്ച പല ആളുകളുടെയും ജീവിതം അവസാനകാലം തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ച് അവസാനം നരകക്കാരാവുമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഹദീസ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പുലരുകയാണോ എന്ന് സംശയം ഭയപ്പെടേണ്ടിയിരിക്കുന്നുണ്ട്.
6: അതെ, തീർച്ചയായും നമ്മൾ ഭയപ്പെടണം. ഇവിടെ നമ്മൾ ഇപ്പം പരിഹാരങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അവരെടുത്തുനിന്ന് ഫോണ് അങ്ങനത്തെ ഒരു ഒരു ചുഴിയിൽപ്പെട്ട ആള്, ശരിക്കും അതൊരു ഒഴുക്കല്ലൊരു ചുഴിയാണെന്ന് എനിക്ക് തോന്നണേ അല്ലേ, ആ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കണം. അപ്പൊ ആ കുട്ടി ഉമ്മാന്റെ അടുത്ത് നിന്ന് ഫോണ് കേടായപ്പോൾ വാങ്ങിയതുപോലെ വാങ്ങി വെക്കാൻ പറ്റും. പിന്നെ പ്രായം ചെന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ പാരന്റൽ കൺട്രോൾ ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഈ കുട്ടികളെ മോണിറ്ററിങ് എത്ര മണിക്കൂർ ഉപയോഗിക്കുക എന്നുള്ള സെറ്റിങ്സ് ഉണ്ടല്ലോ, അങ്ങനെ സെറ്റിങ്സ് നന്നായി ഉപയോഗിക്കണ കുറെ ആളുകളെ നമുക്കറിയാം. അപ്പൊ പീസ് റേഡിയോ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു, ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ അത് യൂട്യൂബൊക്കെ എത്തി. അങ്ങനെ അങ്ങനെ തെറ്റിപ്പോയി സങ്കടം പറഞ്ഞ ഒരാളുടെ അടുത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിരുന്നു, ഒരു 1 hour യൂട്യൂബ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള വഴി. നമ്മളെ പേജിൽ ശ്രോതാക്കൾക്ക് വേണ്ടി പറയണേ, നമ്മുടെ പേജിൽ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, കുറച്ച് അവശരായ സ്ത്രീകൾ, ഇവരുടെ ശാരീരിക സാഹചര്യങ്ങൾ, അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എന്തെല്ലാം പരിമിതി ഉണ്ടെങ്കിലും ഈ ഇത്തരം ആളുകളുടെ സ്വകാര്യതയിലെ ഒരു സന്ദേശം നമ്മൾ നൽകേണ്ടതല്ലേ?
5: അതെ അതെ അതെ, മൊബൈലിൻ്റെ നിയന്ത്രണമാണോ ഉദ്ദേശിക്കുന്നത്?
6: അതായത് മൊബൈലിലേക്ക് പോകുമ്പോൾ പലപ്പോഴും സ്വകാര്യതയിൽ അവർക്ക് പല വീഴ്ചയും സംഭവിക്കുന്നുണ്ടല്ലോ.
5: അതെ അതെ,
6: ആ വീഴ്ച ഭാര്യയിലൂടെ നിർവഹിക്കപ്പെടേണ്ടതാണല്ലോ പലതും. ഇവർ പ്രായം ചെന്നവരാണ്, ഇവർക്ക് ഇവരുടെ റിക്വയർമെന്റ് ആവശ്യമോ അല്ലെങ്കിൽ താല്പര്യമോ കുറഞ്ഞിട്ടുണ്ടാകും. ഇവര് പലപ്പോഴും മക്കളെ വീട്ടിലൂടെയും പേരക്കുട്ടികളുടെ വീട്ടിലൂടെയൊക്കെ ആയിരിക്കും മാറിക്കിടക്കുന്നുണ്ടാകും. അങ്ങനത്തെ ആളുകൾക്ക് നമ്മളൊരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ കൊടുക്കാവുന്ന ഒരു ആൻസർ എന്താണ്?
5: സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാൽ, ലൈംഗികത എന്നുള്ളത് മനുഷ്യന്റെ ഒരു വിശപ്പ് പോലൊരു ആവശ്യമാണല്ലോ. അപ്പൊ സ്വാഭാവികമായും നിർവഹിക്കപ്പെട്ടു പോകണം. കാരണം നിർവഹിക്കപ്പെടാതെ കിടക്കുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥനായിരിക്കും, അതവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ഇപ്പൊ നമ്മൾ ചില സമയത്ത് പറയും, ഇനി ഇന്ന് വിശപ്പ് മാറ്റിയിട്ട് നമുക്ക് തുടരാം എന്ന് പറഞ്ഞത് എന്താണ്, തുടരാൻ കഴിയാതെ വരുമ്പോഴാണ് വിശപ്പ് എന്ന പോലെ തന്നെ ഒരു പ്രോബ്ലമാണെന്ത് ഈ ഒരു പ്രശ്നം എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, പുരുഷന്മാരിലത് കുറച്ച് കാലം നീണ്ടു നിൽക്കും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, അത് പെട്ടെന്ന് അവസാനിപ്പിക്കാനും, ഇനിയിപ്പോൾ അതില്ലാത്തൊരു സാഹചര്യം വന്നാൽ അതിനോട് ഒരു താരതമ്യപ്പെട്ട് പോവാനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനോട് സഹകരിച്ച് പോകാനും അവർക്ക് പറ്റുന്നൊരവസ്ഥ ഉണ്ട്. എന്നാൽ പുരുഷന്മാരുടെ കാര്യം അങ്ങനെയല്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ പുറത്തൊക്കെ പോകുന്ന ആളുകളാകുന്നതുകൊണ്ട് പലപ്പോഴും അവർക്ക് എന്താണ്, ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾക്ക് അവസരങ്ങളേറെയാണ്. അപ്പോൾ എന്താണ് സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഭാര്യയ്ക്ക് പറ്റും, അവരുടെ ജീവിതത്തിൻ്റെ ഏത് പ്രായത്തിലും ഏത് സമയത്തിലും പറ്റും. പരിമിതികൾ ഉണ്ടാവും, പക്ഷെ പറ്റും. സത്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാനുള്ള കാര്യമാണ് എന്ത്, എന്താണ് ഈ യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ തുരുതുരാ ചാറ്റ് ചെയ്യുന്നവർക്ക് എന്താണ് കിട്ടുന്നത്. അപ്പോൾ സംസാരങ്ങൾ, കാഴ്ചകൾ, നോട്ടങ്ങൾ, ഇതിലൊക്കെ എന്തുണ്ട്? മനുഷ്യൻ്റെ താല്പര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു, അതുകൊണ്ടല്ലേ കണ്ണിൻ്റെ നോട്ടം വ്യഭിചാരമാണെന്ന് പറഞ്ഞത്. ഒരു വ്യഭിചാരത്തിൻ്റെ സാക്ഷാത്കാരം നോട്ടങ്ങൾക്കുണ്ട്, സംസാരങ്ങൾക്കുണ്ട്, സ്പർശനങ്ങൾക്കുണ്ട്, എല്ലാറ്റിനും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എന്ത് ചെയ്യണം, ഇത്തരമൊരു സഹകരണം ഇനിക്ക് ഇനിപ്പോകുന്ന ആവശ്യമില്ല, നമ്മളതൊക്കെ കഴിഞ്ഞു എന്ന നിലക്ക് പൂർണ്ണമായും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അവസാനിപ്പിച്ചതുപോലെ ജീവിക്കുന്ന സഹോദരിമാരുണ്ട്. അവർ തീർച്ചയായും മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം. അപ്പം അത് അങ്ങനെ അവർ പരിഹരിക്കപ്പെടാതിരുന്നാൽ ഇവർക്ക് തെറ്റ് ചെയ്യാമെന്നതല്ല, പക്ഷെ ആ തെറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ കുറ്റം യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അവരുടെ അവർക്ക് വ്യക്തിപരമായ സ്വകാര്യതകൾ ഉണ്ടാകാൻ പറ്റില്ല.
6: യെസ്,
5: രണ്ടാൾക്കും രണ്ടാളെ സ്വകാര്യതകളിലും അറിവുണ്ടാവണം. അതുകൊണ്ട് അർത്ഥം നമ്മളൊരു തൗബ ചെയ്യുമ്പോഴും അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴും നമ്മൾ തെറ്റുകളൊക്കെ എന്ത് ചെയ്യണം, ഭാര്യ കേൾക്കെ പറയണമെന്ന് നമ്മൾ പറയണില്ല. അതൊക്കെ സ്വകാര്യതകളാണ്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം അതൊഴിവാക്കാം. മറിച്ച് നമുക്ക് ഇത്തരം സ്വകാര്യതകൾ എന്താണ്, നമ്മൾ ഫോണിൽ നമ്മൾ കൊണ്ടടക്കണ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം,
6: ഭാര്യക്കാരും
5: ഭർത്താവിനറിയണം. അതുകൊണ്ട് നമ്മൾ വേണം, ആരെയും സംശയിച്ചിട്ടല്ല, ഈ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കും എന്ന തോന്നൽ തന്നെ ഒരാളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതേമാതിരി ഭർത്താവ് ഇടയ്ക്കിൻ്റെ ഫോൺ നോക്കും എന്ന തോന്നലും നമ്മളെ പിന്തിരിപ്പിക്കും. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു വശമുണ്ട്, പൊതുവെ സ്ത്രീകളായിരിക്കും പ്രായം കുറഞ്ഞവർ, വലിയ പ്രായ വ്യത്യാസമുള്ളവരുണ്ട്, 15 വയസ്സ് 20 വയസ്സൊക്കെ പ്രായ വ്യത്യാസമുള്ളവരുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഒരുപക്ഷെ തങ്ങളുടെ ഭർത്താവിൽ അവരുടെ ആ പ്രായ വ്യത്യാസം കൊണ്ട് തന്നെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ശരിയായ ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളുന്നില്ല, അപ്പോഴും ഇവർ തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും ഏത് പ്രായത്തും ഏത് സന്ദർഭത്തിലും എന്ത് ചെയ്യണം, നമ്മൾ കഴിയുകയാണെങ്കിൽ ഒരു ഫോൺ മതി നിൽക്ക്.
6: യെസ്,
5: പ്രായമായവർ എപ്പോഴും വീട്ടിലുണ്ടല്ലോ, പുറത്തു പോകുന്നവർക്കല്ലേ രണ്ട് ഫോണുള്ളൂ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫോൺ കേടെന്നാ പറയാം, എനിക്ക് ഫോൺ വേണ്ട, ഇനി നിങ്ങളെ ഫോണിലാക്കാം. നമുക്കിപ്പോൾ പീസ് റേഡിയോ കേൾക്കാനും വാട്സപ്പ് നോക്കാനും ഒക്കെ പോകുന്ന തന്നെയല്ലേ, നമ്മളെ ഗ്രൂപ്പുകളും ഒക്കെ ഒന്ന് തന്നെയല്ലേ, ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പാണ് അതന്നെ. പിന്നെ കുട്ടികളോട് ഫോൺ വിളിക്കാനൊക്കെ നിങ്ങൾ വിളിച്ച് തന്നെ നമുക്കും വിളിക്കാം, നിങ്ങൾ വിളിച്ച് സംസാരിച്ച് എനിക്ക് തന്നാൽ മതി. സത്യം എന്താന്ന് വിചാരിച്ചാൽ അത് വളരെ ഒരു മാറ്റമായിരിക്കും. അപ്പം എന്ത് ചെയ്യും, എന്ത് ഇയാൾ കാണുമ്പോഴും ഇവള് പോയിരിക്കും, അവളെന്ത് കാണുമ്പോഴും അയാൾ വന്നിരിക്കും, കാരണം വേറെ ഫോണില്ലല്ലോ. സാധിക്കുമെങ്കിൽ എന്താണ്, വീട്ടിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ആളുകൾ രണ്ട് ഫോൺ വേണ്ടെന്ന് വെക്ക്. ഇനി ഏറി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോൾ ചെയ്യാൻ പറ്റുന്ന മാത്രം ഒരു ഫോണ് കൈവശം.
6: അങ്ങനെ ചെയ്യണവരുണ്ട്, രണ്ട് ഫോണില് ഏതെങ്കിലും ഒരു ഫോണെ ഡാറ്റ കയറ്റുള്ളൂ,
5: അത് പറ്റും.
6: കോളിംഗ് ഒക്കെ രണ്ടൊന്നും കാണലും നോക്കലൊക്കെ ഒന്നും.
5: അതെ അതെ അതെ,
6: അങ്ങനെ ചെയ്യണവരുണ്ട്.
5: തീർച്ചയായും അതൊരു നല്ല സംഗതി തന്നെയാണ്. ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുടെ ഡാറ്റ വെറുതെ നഷ്ടപ്പെട്ടു പോകാന്നല്ലാതെ അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇത്തരമൊരു ശ്രദ്ധ എന്ത് ചെയ്യുക, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എന്ത് ചെയ്യുക, പാസ്വേഡും ലോക്കും ഉപയോഗിക്കാതെ ഫോൺ ഉപയോഗിക്കുന്നതിലേക്ക്, കഴിയുമെങ്കിൽ രണ്ടുപേരും ഒരേ ഫോൺ ഉപയോഗിക്കുന്നതിലേക്ക് വരണം എന്നുള്ളതാണ്.
6: ഇതേപോലെ ഒരേ ജിമെയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടും കുറേ ഗുണമുണ്ട്.
5: അതെ അതെ,
6: രണ്ടാളെ ഫോണിൽ ഒരേ ജിമെയിൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സെർച്ച് ഹിസ്റ്ററി ഒക്കെ ഓൺ ചെയ്തിട്ടും കൂടി ആണെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരു തവണ ഉണ്ടായ ആളുകൾക്ക് സ്വീകരിക്കാവുന്ന നല്ലൊരു സുരക്ഷിതത്വമാണ് അത്
5: അല്ലേ.
6: ഒരിക്കലും അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഭയക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അല്ലേ. ഒരു ഒരു തവണ എന്തൊക്കെയാ നോക്കിയത് കണ്ടതെന്നൊക്കെ അറിയാലോ, മക്കളതിനൊക്കെ ലിങ്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ഈ ഒരു ഏരിയ വിടുന്നു, മറ്റൊരു ഏരിയ പലപ്പോഴും അത് സഹോദരന്മാരുടെ അടുത്താണ് കൂടുതൽ വരിക. ഈ ഫോൺ ഉപയോഗത്തിന്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ആത്മീയ രംഗത്തെ പ്രശ്നങ്ങളാണ്. പല പല യൂട്യൂബ് ചാനലുകളും പല പല ഉസ്താദുമാരും പല പല ദിക്കറുകളും പല പല മന്ത്രങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇത് ഏകദേശം തെറ്റാന്ന് മനസ്സിലാക്കിയ ആളുകൾ, ഒരിക്കലും തെറ്റാന്ന് മനസ്സിലാക്കാത്തവരെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതൊക്കെ തെറ്റാന്നവർക്ക് എവിടെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല.
5: അപ്പം
6: ഈ ഈണവും പാട്ടും ഇതിൽ ചികിത്സയിലൂടെ കിട്ടിയ മാറ്റങ്ങളുടെ കഥയും ഒക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ ആകെ സ്റ്റണ്ട് അടിച്ചിട്ട് അവസാനം അത് കേട്ടു തുടങ്ങുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ അപകടങ്ങൾ സംബന്ധിച്ചൊരു ഭാഗം ഈ ചർച്ചയിൽ ആവശ്യമുണ്ട്.
5: തീർച്ചയായും ആവശ്യമില്ല അതിനത്. ഇപ്പം ഇന്ന് ഞാനൊരു ക്ലിപ്പ് കേട്ടു, ഒരു ഉസ്താദ് പറയണത് കേട്ടു, പിന്നെ നമുക്ക് തടി കുറയാൻ എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അലൻ നഷ്റഹ് സൂറത്ത് എന്ത് ചെയ്യുക, മൂന്ന് പ്രാവശ്യം ഓതുക.
6: അടിപൊളി.
5: അപ്പൊ ഈ രൂപത്തിലുള്ള എന്തെല്ലാം അബദ്ധം
6: പ്രസവിക്കാനുള്ള, അപ്പൊ
5: ഇതൊക്കെ സാധാരണഗതിയിൽ ഇതിപ്പോ നമ്മളിപ്പോ ഇതിപ്പോ അന്ന് നേരിട്ട് എന്താണ് ഒരു ഉസ്താദിന്റെ പ്രഭാഷണം ഒരു ക്ലിപ്പ് കേട്ടതാണ്. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരു തൗഹീദി പശ്ചാത്തലമുള്ള ആളുകൾ അതുമാത്രം കേട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന അവസ്ഥകൾ മാറി. ഇപ്പോൾ പൊതുവേ യാഥാസ്ഥിതികരായ ആളുകൾ മുജാഹിദ് പ്രഭാഷണങ്ങൾ കേൾക്കാത്തതുപോലെ, എന്നാൽ ഇന്ന് അവർ കേട്ട് തുടങ്ങിയല്ലോ. അതേപോലെ തന്നെ എന്താണ് ഈ തൗഹീദുള്ള ആളുകൾ പൊതുവേ എന്തില്ല, ഈ ഉസ്താദുമാരെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും കേൾക്കാറില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് എന്താണ് അത് കിട്ടിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും ഇതിലെ വിശ്വാസം ഏതാണ്, അന്ധവിശ്വാസം ഏതാണ് എന്നറിയാത്തതിൻ്റെ ഒരു ദുരന്തം ഉണ്ട്. പിന്നെ പൊതുവേ എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളായിരിക്കും. ആ പ്രശ്നത്തിന് പരിഹാരം, ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുമ്പോഴോ സംഗതി എന്തായിരുന്നാലും ആ കുട്ടിൻ്റെ അസുഖം മാറുകയാണെങ്കിലും മാറിക്കോട്ടെ, ആ വിഷമം നീങ്ങുകയാണെങ്കിലും മാറിക്കോ, അത് കാണണ്ടല്ലോ. ഇതിലിപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് ഖുർആനല്ലേ, ദിക്കറല്ലേ, ഹദീസല്ലേ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതും വളരെ അപകടകരമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഈ മുതിർന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, അവർക്കിപ്പോൾ നമ്മുടെ ജമീൽ അപ്ലിക്കേഷനും അതേപോലെ തന്നെ പീസ് റേഡിയോവും അതേപോലെ ഒരു നേർവഴിയും ഒരു ദിവസത്തേക്ക് വരുന്ന സാധനങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ, അതൊക്കെ അവർക്ക് കിട്ടാവുന്ന ഒരു സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ വേറൊന്നൊക്കെ പോകാൻ എന്തുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. ആ നിലയ്ക്ക് എന്ത് ചെയ്യുക, പഠനങ്ങളെ ആധികാരികമായ ദീനി സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരലേ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഇവർക്കിതിലെ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അറിവോ അങ്ങനത്തെ ഒരു പശ്ചാത്തലങ്ങളോ ഉണ്ടായിക്കോളന്നില്ലല്ലോ.
6: ഇപ്പം നല്ലൊരു ടോക്ക്, ഒരു പ്രസംഗം, നല്ലൊരു ക്ലാസ്, അത് നേരെ കുടുംബ ഗ്രൂപ്പിലേക്ക് ഇടുകയാണ്.
5: അതെ അതെ അതെ.
6: ഇതേ പ്രഭാഷകന്റെ വളരെ ഇസ്ലാമിക വിരുദ്ധമായ തൗഹീദി വിരുദ്ധമായ കുറെ സാധനങ്ങൾ ഉണ്ടാകും.
5: അതെ അതെ.
6: അപ്പൊ ഈ കള്ളനാണയങ്ങളെയും ശരിയെയും തിരിച്ചറിയാനുള്ളൊരു അല്ലെങ്കിൽ അതിനൊരു ഐഡിയ, അല്ലെങ്കിൽ അതിന്റെ അഹ്ലുസുന്നത്തിന്റെ ഒരു വീക്ഷണം, ഇൽമു സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നത്തിന്റെ ഒരു വീക്ഷണം, അത് നമ്മളൊന്ന് പറയേണ്ടതാണ്.
5: അതെ അതെ, തീർച്ചയായും അത് തന്നെയാണ്. അത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് 100% അഖീദ ശരിയാണെന്ന് ഉറപ്പുള്ള ആളുകൾ തന്നെ നമ്മൾ കേൾക്കാൻ പറ്റുള്ളൂ.
6: അതെ.
5: അതല്ലാത്ത ആളുകളിൽ നിന്ന് കേട്ടാൽ നമുക്കതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ തെറ്റിപ്പോവാനുള്ള സാധ്യത എന്തായിരുന്നാലും
6: കൂടുതലാണല്ലോ.
5: അപ്പം ആളുകൾ പൊതുവെ എന്താ വെച്ചാൽ ഒരു ധാരണ, അല്ലതിന് എസ്തമയോ അഹ്സനഹു, എല്ലാം കേൾക്കാൻ നല്ലത് പിൻപറ്റുക, എല്ലാം കേൾക്കാലോ എന്നാണ്. ഇപ്പോൾ ഈ യുക്തിവാദികളുടെ അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന ഏറ്റവും മാരകമായ വാക്കുകൾ പോലും കേട്ട് ഇരിക്കുകയാണ് ആൾക്കാർ. ശരിക്ക് അതൊക്കെ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളാണ്. 100% തെറ്റായ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, കേട്ടിരിക്കുന്നിടത്തും അത് സംസാരിക്കുന്ന സദസ്സുകളിൽ ഇരിക്കുന്നത് പോലും എന്താണ്, ഗുരുതരമായ തെറ്റാണ്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്നു, എല്ലാം കേൾക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ യാഥാസ്ഥിതികതയും വിദാത്തുകളും മുഴുവൻ കേൾക്കുന്നത്. നമുക്കെന്താണ് അതിൻ്റെ ആവശ്യം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശത്തിൽ നമ്മൾക്ക് വിശ്വസ്തരായിട്ടുള്ള പണ്ഡിതന്മാരും ആളുകളും തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ രചനകളും കാര്യങ്ങളും നമുക്ക് കേൾക്കാം. ഇനി അറബിയും ഇംഗ്ലീഷും ഒക്കെ അറിയുന്ന ആളുകളാണെങ്കിലും ആധികാരികമായി പിന്നെ അഹ്ലു സുന്നയുടെ അല്ലെങ്കിൽ സലഫിയത്തിൻ്റെ ശരിയായ സൈറ്റുകളെ മാത്രം അവലംബിക്കുന്നതിലേക്ക് എത്തിയില്ലെങ്കിൽ ഏതൊരാളും ഈ വഴികേടിലേക്ക് എത്താമെന്നാണ് മനസ്സിലാവുന്നത്.
6: ഇപ്പം ഈ ഫോർവേഡിങ് ഷെയറിങ് ഇത് സംബന്ധിച്ചൊരു കാര്യം ശ്രോതാക്കളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മൾ ഒരാളെടുത്തു നിന്ന് ഇപ്പോൾ കുടുംബജീവിതം എന്നുള്ള വിഷയത്തിൽ ചിലപ്പോൾ നല്ലൊരു ക്ലാസ് ഉണ്ടാകും, അല്ലെങ്കിൽ പരലോകം എന്നുള്ള വിഷയത്തിൽ നല്ലൊരു ക്ലാസ് ഉണ്ടാകും. ഇത് നമ്മളെ കുടുംബത്തിലേക്കോ നമ്മളുള്ള ഗ്രൂപ്പുകളിലേക്കോ ഫോർവേഡ് ചെയ്യുമ്പോൾ അവർ ഇത് കേട്ട് കഴിഞ്ഞാൽ അടുത്തത് കേൾക്കുന്നത് ഇയാൾ പറയുന്ന ഇസ്ലാമിക വിരുദ്ധമായ കാര്യമായിരിക്കും. അതുകൊണ്ട് അത്തരം വ്യക്തികളടുത്തു പോവാതിരിക്കുക. പിന്നെ പ്രാമാണികമായിട്ട് സഹിയായ ഹദീസും ഖുറാനും മാത്രം ഉദ്ധരിച്ച് സംസാരിക്കുന്ന വ്യക്തികളെ അവലംബിക്കുക.
5: അതെ.
6: അത് വളരെ, അത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ പ്രവർത്തനം ദുരന്തത്തിലേക്കാണ് എത്തിക്കുക. നമ്മുടെ ഒരു ഫോർവേഡിങ് മെസ്സേജ് എന്ന് ഒരാൾ ചിലപ്പോൾ വഴിതെറ്റി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും.
5: അതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ യൂട്യൂബുകളിലൊക്കെ കയറി കഴിയുമ്പോൾ സാധാരണ എവിടെ നിന്നെങ്കിലും ഒരു ക്ലിപ്പ് ഒരാളെ പ്രസംഗം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഒന്ന് അയാളുടെ പേര് നോക്കിയിട്ട് എന്ത് ചെയ്യും, യൂട്യൂബിൽ സെർച്ച് ചെയ്യും. അപ്പോൾ അയാളുടെ എന്തുണ്ടായിരിക്കും, നൂറുകണക്കിന് പ്രഭാഷണങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, ഈ കേട്ടത് നിങ്ങൾ പറഞ്ഞമാര് ചിലപ്പോൾ കുഴപ്പമില്ലാത്തതായിരിക്കും, പക്ഷെ അയാൾ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും അയാളുടെ ആ പ്രസംഗത്തിനൊരു ആകർഷണീയത കൊണ്ടോ അല്ലെങ്കിൽ ശൈലി കൊണ്ടോ ആളുകൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. പിന്നെ യൂട്യൂബിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ എന്തിലേക്കാണോ പോണത് അതന്നെയാണല്ലോ യൂട്യൂബ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക,
6: നിരന്തരം
5: തന്നുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായി എന്താച്ചാൽ പിന്നെ മറ്റൊരു മേഖല അവരെ മുന്നിൽ ഇല്ലാത്ത വിധം അവരെന്ത് ചെയ്യും, ഈ തെറ്റായ മേഖലകളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നില്ലാണ്ട്. ഇത് എന്തായിരുന്നു, നമ്മൾ മുതിർന്ന ആളുകളെ മക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ഒന്ന് നോക്കണം. ആ സമയത്ത് നമുക്ക് വേറൊരു കാര്യം പറയണ്ട് എന്താ വെച്ചാൽ, പൊതുവേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫോണുകൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും നമ്മളറിയാതെ എടുത്ത് പരിശോധിക്കാനും ഒക്കെ
6: പറ്റും,
5: കഴിയും. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇത്തരം സ്വകാര്യതകളെ കുട്ടികൾ കണ്ടെത്തിയാൽ ഒരു വാപ്പ അവന് മരിച്ച പോലെ ആയിരിക്കും, ഒരു ഉമ്മ മരിച്ചു പോയ പോലെ ആയിരിക്കും. പിന്നെ ഒരിക്കലും ഉമ്മ വാപ്പ എന്നുള്ള ഒരു പോസ്റ്റിൽ അവരെ നിർത്തി ബഹുമാനിക്കാനോ ആദരിക്കാനോ കഴിയില്ല. അത് ഈ മുതിർന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും എന്ത് ചെയ്യും, ഈ മുതിർന്ന ആളുകൾക്കൊന്നും അവരെ ഫോണ് കുട്ടികൾക്ക് കൊടുക്കൂല പറയാൻ പറ്റൂല. ഒന്ന് ചോദിക്കുമ്പോൾ കൊടുക്കൂല പറഞ്ഞാൽ തന്നെ സംശയം വരൂലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴെങ്കിലും നോക്കുമ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം, അതൊരു പ്രധാന സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മളെന്ത് ചെയ്യണം, മുതിർന്ന ആളുകളുടെ ഫോണുകളിൽ അവർ തെറ്റായൊരു വഴിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരവസ്ഥക്ക് നമ്മൾ പരിശ്രമിക്കണം. തീർച്ചയായും നമ്മുടെ വീട്ടിലെ പ്രായമായവരിൽ ഒരു ശ്രദ്ധ നമുക്ക് വേണം. അവർ വഴിതെറ്റിപ്പോകുന്നുള്ളതല്ല, പക്ഷെ അവർ ശരിയായ വഴിയിലേക്ക് വരാനുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്.
6: ഇതിൽ ഇപ്പം നമ്മൾ പരാമർശിച്ച വേറൊരു മേഖല, ഇപ്പം ഒരു ടീച്ചർ കുറച്ച് ഇസ്ലാം വിരുദ്ധ ആശയങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്ന ഒരു ആദ്യ സമയം,
5: അതെ,
6: അവരിപ്പോൾ എന്തോ ക്രിസ്ത്യാനിറ്റിയോ എന്തൊക്കെ പോയി എന്നൊക്കെ ഒരു കേൾവിയുണ്ട്, എന്തോ ആട്ടെ. അപ്പോൾ അത് ഒന്ന് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഒരു സ്ത്രീ കേട്ടു ഇവരെന്താ പറയണത്. പിന്നെ ഇവർക്കുള്ള പ്രശ്നം, ഇവർക്ക് സുജൂതി ചെയ്തിട്ട് ശരിയാവണില്ല, സംശയങ്ങൾ തീർത്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞൊരു വാചകം, ഞാൻ പർദ്ദക്കെട്ട് ഹിജാബൊക്കെ ഇട്ട് മുനാഫിഖായി ജീവിക്കുകയാണ്, എൻ്റെ ഭർത്താവ് നല്ലൊരു ദീനി ചിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങുന്നുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ വിവാഹം ഇങ്ങനത്തെ വിഷയങ്ങളിലാണ്. ശരിക്ക് ഇപ്പോൾ പ്രവാചകനെ കുറിച്ചൊക്കെ സംശയിച്ചാൽ തന്നെ കാഫറായി പോകുന്ന സാഹചര്യമില്ലേ അല്ലേ, ആ ഒരു ഭാഗം കൂടി ഒന്ന് ചർച്ചയിൽ കൊണ്ടുവന്നൂടെ.
5: അതെ, തീർച്ചയായും. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് പാലൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ സംശയം, അതിലെന്തോ വിഷാംശം അല്ലെങ്കിൽ എന്തോ ഒരു സംഗതി ഉണ്ട് എന്നൊരു സംശയം. അപ്പം നമ്മളെന്താ ചിന്തിക്കുക, ഒരു ഗ്ലാസ് പാലല്ലേ, ജീവൻ അതിനേക്കാളും വലുതല്ലേ, അത് പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. കാരണം അത്രയും ചെറിയൊരു സംശയം പോലും നമ്മൾ എന്ത് ചെയ്യും, അത് ഉപേക്ഷിക്കാൻ തയ്യാറാവും.
6: യെസ്.
5: അതേപോലെ ആ ദീന്, നമ്മൾ ചിലപ്പോൾ 16 വയസ്സ് മുതൽ ഇതുവരെ നിസ്കാരം ഒഴിവാക്കി ഉണ്ടാവില്ല.
6: യെസ്.
5: അങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരാൾക്ക് സംശയത്തിൻ്റെ ഒരു തരിമ്പ് വന്നാൽ മതി, അതോടുകൂടെ പിന്നെന്താ വെച്ചാൽ ഈ പറഞ്ഞമാതിരി നിസ്കരിച്ചാൽ ശരിയാവില്ല, സംഗതികളൊന്നും കിട്ടൂല. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കേൾക്കണോടത്തെ പ്രശ്നമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വരുന്ന സംശയം ഇത് തീർത്ത് തരാൻ കഴിയുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തണം.
6: യെസ്.
5: ഇതിനൊരു മറുപടി ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളെല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ, കേൾക്കുന്ന എല്ലാ വസ്വാസുകൾക്കും മറുപടി കണ്ടെത്തുക എന്നുള്ളത് ഒരു സാധാരണക്കാരന് സാധ്യമായ കാര്യമല്ല. പക്ഷെ ഒരു കാര്യം അവൻ മനസ്സിലാക്കണം, നമ്മളിത് ശരിയാണെന്ന് 100% ഉറച്ച് വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ ഈ ദീനിക്ക് വന്നത്. അപ്പം നമുക്ക് സംശയം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രസംഗത്ത് കേട്ടാൽ നമ്മൾ ഉടനെ ചിന്തിക്കേണ്ടത് ഇതിനൊരു മറുപടി ഉണ്ട്, അതെനിക്കറിയില്ല, അത് പറയാൻ പറ്റിയ ആൾക്കാരുണ്ടാവും. ഒന്ന് മറുപടി പറയട്ടെ, അവരോടൊക്കെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടണില്ലെങ്കിലല്ലേ നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ ശരിക്കും ഈ പറഞ്ഞ മാതിരി നബി സാസ്മാൻ്റെ വിവാഹങ്ങളെക്കുറിച്ച് പറയുന്ന ആളുകൾ വെറുതെ അതിനെപ്പറ്റി ഒന്ന് ആ മനുപോലെ തഫ്സീർ എടുത്ത് വായിച്ചാൽ സ്വാഭാവികമായും അവർക്ക് എന്ത് ചെയ്യും, പ്രവാചകനോട് മതിപ്പല്ലേ വർദ്ധിക്കുക. കാരണം ആയിഷ റളിയല്ലാഹുവിൻ്റെ പ്രായക്കുറവ് പറഞ്ഞിട്ട് അതിലൂടെ ഈ പിന്നെ ഇസ്ലാം വിമർശകന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പ്രായപൂർത്തിയാവാത്ത ചെറിയൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് ഒരു ലൈംഗികതയിൽ ഒരു മര്യാദ പാലിച്ചില്ല എന്ന് പറയാനാണ് അവർ
6: കൊണ്ടുവരുന്നത്.
5: പക്ഷെ അതേ സമയത്ത് പ്രവാചകന്റെ ബാക്കിയുള്ള മുഴുവൻ വിവാഹങ്ങളും
6: വിധവകളായിരുന്നു
5: എന്ന് വരുമ്പോൾ ഈ തെളിവ് കഴിഞ്ഞില്ലേ, ഈ തെളിവ് കഴിഞ്ഞില്ലേ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വിവാഹങ്ങൾ ഒന്നെങ്കിലും അങ്ങനെ ആവേണ്ടിയിരുന്നില്ലേ? മക്കളുള്ള, പ്രാരാബ്ദമുള്ള, തന്നെക്കാളും പ്രായമുള്ള ആളുകളെ വിവാഹം കഴിക്കുമ്പോൾ ഈ വാദം അവിടെ തകർന്ന് തീരുകയാണ്. പിന്നെ വളരെ ചെറിയൊരു കാര്യം, എല്ലാവരുടെ ചോദിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഏറ്റവും അധികകാലം ജീവിച്ച നബിയുടെ ഭാര്യ ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു വലിയ യുക്തി കിട്ടുന്നു. പ്രവാചകന്റെ അധ്യാപനങ്ങളെ കുറിച്ച് പ്രവാചകന്റെ മരണശേഷവും വഫാത്തിന് ശേഷം ഏകദേശം 40 കൊല്ലത്തോളം ലോകത്തോട് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ വളരെ വലിയൊരു ഭാഗം നമുക്ക് തന്നത് എന്താണ്, ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് വരുമ്പോൾ ആ വിവാഹം അത് കിട്ടിയത് എന്തുകൊണ്ടാണ്? ചെറുപ്രായത്തിൽ പ്രവാചകത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. നിർമ്മിച്ച അവരും അല്ലാതെയാണ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രവാചക ദൗത്യം നമ്മളിലേക്ക് എത്തുന്നിടത്ത് വളരെ വലിയൊരു ഭാഗം അവർക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്ന് ഇസ്ലാമിക സംബന്ധത്തിൽ അതിനല്ലേ പ്രധാനം. പ്രവാചകന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ദൗത്യത്തെ സഹായിക്കാനാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെട്ട വിവാഹം ഏതാന്ന് ചോദിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സത്യം എന്നാൽ ഇതിനെപ്പറ്റി ചിന്തിക്കാനും പഠിക്കാനും ചോദിക്കാനും പറ്റുന്ന ആളുകളെ കണ്ടെത്തി സംശയം തീർക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യണത് ഇപ്പോൾ. പിന്നെ വിമർശിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ സംശയം ഉണ്ടാക്കലാണ്. സംശയം ഉണ്ടാവും കൂടി ചെയ്താൽ അവരുടെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുന്നുള്ളൂ.
6: ഓക്കെ, നമ്മൾ ഒരുപാട് മേഖല ചർച്ച ചെയ്തു. ഇപ്പോൾ നല്ല വിലപിടിപ്പുള്ള കുറേ ഫോണുകൾ ആളുകളുടെ കയ്യിലുണ്ട്, മക്കളും പേരക്കുട്ടികളൊക്കെ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ഈ സംഭവത്തെ വളരെ പോസിറ്റീവായിട്ട് ഗുണപരമായി ഉപയോഗിക്കാമല്ലോ. ഇങ്ങനത്തെ ചെറിയ കെണികളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരട്ടെ, പ്രാർത്ഥിച്ചും ആരാധനകളിൽ ശ്രദ്ധിച്ചൊക്കെ തിരിച്ചു വരട്ടെ. നമുക്ക് എന്തെല്ലാം പോസിറ്റീവായിട്ട് ഇത് ഉപയോഗിക്കാനുള്ള മാർഗങ്ങളും കൂടി പറയാം.
5: എന്താ പറയുക, എന്തായിരുന്നാലും ഈ വീട്ടിലിരിക്കുന്ന പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാലത്തുമില്ലാത്ത പ്രയോജനമാണ് ഫോണ് കൊണ്ട് കിട്ടുന്നത്. ആ വശത്തെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പ്രായമായ ആളുകൾ ആര് കാണുമ്പോൾ, ഞാൻ പ്രസംഗം കേൾക്കലുണ്ട്, ഇപ്പോൾ ഇന്നലെ ഒരു പരിപാടിക്ക് പോയ സ്ഥലത്ത് എഴുന്നേറ്റ് വരാൻ പോലും കഴിയാത്ത സ്ട്രോക്ക് വന്ന വളരെ പ്രായമായൊരു സ്ത്രീ, അവരെന്ത് ചോദിച്ചാൽ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് മെല്ലെ വന്ന് നമ്മളൊന്ന് കാണണം വിചാരിച്ചിട്ട്, വന്ന മൗലവിമാരൊക്കെ ഒന്ന് കാണണം പരിപാടിക്ക് വന്നവരെന്ന് വിചാരിച്ചിട്ട് അവർ വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കിടക്കല്ലേ, നമുക്കൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ എന്നാണ്. അപ്പോൾ അവർ ഫോണുമ്പോൾ തൊടുന്നില്ല, മക്കളാരെങ്കിലും ഓണാക്കി കൊടുക്കും, അവരത് കേൾക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ ഇത് നിലനിൽക്കുന്നത് ഭക്ഷണം കൊണ്ടല്ല, എന്തുകൊണ്ടാണ്? ഈ ഫോൺ കൊണ്ടാണ്. അപ്പോൾ ഈ കിടപ്പിലൊക്കെ ആകെ പ്രായമായി കിടപ്പിലാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ്. എന്നാൽ ഇത് സ്വതന്ത്രമായി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം? നിയന്ത്രണങ്ങൾ പാലിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, സമയം നിശ്ചയിക്കാത്ത ഒന്നും ജീവിതത്തിൽ എന്ത് ചെയ്യില്ല, നടക്കൂല. അപ്പോൾ എല്ലാത്തിനും സമയം നിശ്ചയിക്കണം. നമ്മുടെ എക്സർസൈസിന് സമയം നിശ്ചയിക്കണം, നമസ്കാരങ്ങൾക്ക് സമയം നിശ്ചയിക്കണം, ഖുർആൻ പാരായണത്തിന് സമയം നിശ്ചയിക്കണം ഒക്കെ വേണം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ജുസുവൊക്കെ ഒരു ദിവസം മുതിർന്ന ആളുകൾ എന്ത് ചെയ്യും, പൊതുവേ വീട്ടിലിരിക്കുന്ന ആളുകൾ പാരായണം ചെയ്യും അധികം ആൾക്കാർ. അപ്പോൾ ഒരു ജുസു പാരായണം ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം? ആ സമയം അതിന് ഉപയോഗിക്കുമ്പോൾ ആ സമയം കുറയും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫോണിലല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക,
6: ഒരു ടൈം ഇടുക.
5: അങ്ങനെ ടൈം ഇടുമ്പോൾ സ്വാഭാവികമായും ഫോണിൻ്റെ ടൈം എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം ഫോൺ നോക്കുക എന്നുള്ളതിലേക്ക് എത്താം. അത് തീർച്ചയായും അങ്ങനത്തെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ടൈം ടേബിൾ ഇല്ലെങ്കിൽ അവർ ഫുൾ ടൈം ഫോണിലായിരിക്കും. അപ്പം അതുകൊണ്ട് എന്തായിരിക്കണം, നമ്മൾ കുറച്ച് പരിഭാഷ വായിക്കാനും കുറച്ച് നമ്മുടെ വ്യായാമങ്ങൾക്കും കുറച്ച് നടക്കാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, കുറച്ച് കുട്ടികളൊപ്പം പെരുമാറാനും ഭാര്യയോടൊപ്പം സംസാരിക്കാനും ഒക്കെ സമയങ്ങൾ വേണ്ട, അതിനൊക്കെ ഓരോ ടൈമുകൾ നിശ്ചയിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഫോൺ ഉപയോഗിക്കുന്ന സമയം ഏതാണെന്ന് നിർണ്ണയിക്കുക. ഒരിക്കലും ഉറക്കമൊഴിച്ച് എന്ത് ചെയ്യരുത്,
6: ഫോൺ ഉപയോഗിക്കരുത്.
5: നേരത്തെ ഉറങ്ങി, ഉറക്കം പ്രായമായ ആളുകൾക്കൊക്കെ ഉറക്കം ചിലപ്പോൾ കുറച്ച് മതിയാവും. എത്ര നേരത്തെ ഉറക്കം അവസാനിപ്പിക്കാവുന്ന എഴുന്നേൽക്കുക, 3 മണിക്കാണെങ്കിൽ 4 മണിക്കാണെങ്കിൽ ബാക്കി ഇസ്തിഗ്ഫാറും പ്രാർത്ഥനയും ദിക്റും ഖുർആൻ പാരായണം നിൽക്കാമല്ലോ. അപ്പോൾ രാത്രി സമയത്ത് എന്ത് ചെയ്യുക, വൈകി ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫോണിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ട പ്രധാന തീരും. ഇപ്പം നമ്മൾ മാരി വിസ്കരിക്കുമ്പോൾ നിഷയായി. ഇപ്പം നിഷാൻ്റെ മുമ്പ് നമ്മളെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ കഴിഞ്ഞ് എന്ത് ചെയ്തു, നേരെ ഉറങ്ങുന്നു. അപ്പോൾ പ്രായമായ സംബന്ധിച്ചിടത്തോളം പിന്നെ രാവിലത്തെ ടൈം അവർക്ക് ആരാധനകൾക്കുള്ളൊരു സമയമായി കിട്ടും. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന കാര്യമാണ്, പക്ഷെ പലർക്കും വീട്ടിലെത്താൻ കഴിയാത്തത് കൊണ്ട് സാധിക്കാതെ വരുന്നില്ലാണ് ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ, ഫോണിൽ നമ്മൾ കേൾക്കേണ്ട സ്ഥിരം ഇപ്പോൾ ഒരു മണിക്കൂർ പീസ് റേഡിയോ കേൾക്കും എന്ന് തീരുമാനിച്ചാൽ ഒരു മണിക്കൂർ പീസ് റേഡിയോ തന്നെ കേൾക്കുക. അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം അതിൽ പരിമിതമാണല്ലോ. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രീനിലേക്ക് നോക്കണില്ല, ഓണാക്കി വെക്കണു, ഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആ ഒരു മണിക്കൂർ എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സ്ഥിരം ദർസുകൾ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് കേൾക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക. പിന്നെ നമ്മൾ ന്യൂസോ മറ്റൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വളരെ പരിമിതമായ ഒരു ടൈമിൽ മാത്രം എന്ത് ചെയ്യുക, അതിന് നിശ്ചയിക്കുക. അങ്ങനെ ഒരു സമയക്രമം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നതാണ് പ്രായമായവർ ഫുൾ ടൈം ഫോണിലാവാനുള്ള കാരണം എന്നാണ് മനസ്സിലാവുന്നത്.
6: അപ്പോൾ നമുക്കിതിനെ രണ്ടാക്കി തിരിക്കാം. ഒന്ന്, വെറും കേൾവിയുള്ളത്,
5: അതെ,
6: അത്ര കാഴ്ചൻ്റെ അത്ര തന്നെ പരിക്ക് അതിനില്ല. പിന്നെ കണ്ടുകൊണ്ടുള്ളത്, കണ്ടുകൊണ്ടുള്ളതിൽ തന്നെ ഈ ഒരു പ്രായത്തിലെ മാനസികാവസ്ഥയെയും കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന വിധമുള്ള ഈ കുറ്റപത്രങ്ങളും കലഹങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കലാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് ആകുക, പിന്നെ ഹൃദ്രോഗികളാകുക, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ കൂടുതൽ നന്നാവുക. ഏതായാലും ഇപ്പം പീസ് റേഡിയോ നല്ലൊരു പരിഹാരമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഖുറാൻ ഫുള്ള് കേട്ട് തീർക്കാം. ഇപ്പോൾ ഖുറാൻ റേഡിയോയിൽ അങ്ങനത്തെ ഓപ്ഷൻ നമുക്കുണ്ട്. തജ്വീദ് പഠിക്കാം. ഖുറാൻ വെച്ചിട്ട് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ഹദീസ് വെച്ചിട്ടുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഏതായാലും ശ്രോതാക്കൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. മുതിർന്ന ആളുകളുടെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ അവരെ തീർച്ചയായും സഹായിക്കുന്ന ഒരു രീതി നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇത്തരം ചതികളിൽ അവർ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഒരു മാന്യമായി ഭംഗിയായി സൂക്ഷ്മതയോടെ അവർക്കൊരു സംശയം ഉണ്ടാക്കാതെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റോളിലേക്കൊന്നും പോവാതെ വൃത്തിക്ക് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത്, അത് ഏറ്റവും സ്വകാര്യമായും ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുന്നിടത്ത് നമുക്കെല്ലാവർക്കും റോളുണ്ടാകണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇന്നത്തെ ദിവസം ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുകളിൽ കാണാം. നിങ്ങൾക്ക് ചില വിഷയങ്ങൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചർച്ചക്കെടുക്കാം. 150-ലധികം ടോപ്പിക്കുകൾ സ്നേഹക്കൂട് നിലവിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മേഖലകളിൽ ചർച്ച ആവശ്യമുള്ളത് നിർദ്ദേശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ, വളരെ ആഴത്തിൽ അറിയേണ്ട, ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇന്നത്തെ സ്നേഹക്കൂട്. നമ്മൾ കേട്ടത് വാർദ്ധക്യ മലിനമാക്കുന്ന സ്ക്രീൻ കാഴ്ചകൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഹാരിസ് ബിൻ സലീമും അതേപോലെ തന്നെ താജുദ്ദീൻ സലാഹിയും നിർവഹിച്ചിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ അവസാനിച്ച് മുന്നോട്ട് പോവുകയാണ്. റേഡിയോ വൈബ്സ്
3: അവസാന പ്രോഗ്രാം അല്ലേ?
2: അല്ലൂസൂൽ
3: റേഡിയോ വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാമായ അല്ലൂസൂലിൽ ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ഹദീസും വിശ്വാസികളും എന്ന വിഷയത്തിലുള്ള പഠനാർഹമായൊരു സെഷനാണ് അവതരിപ്പിക്കുന്നത്. കേട്ടുവരാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ എങ്ങനെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ സ്വീകരിക്കുകയും അതിനെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ, ഒരാൾ മുസ്ലിമായിത്തീരുന്നത് രണ്ടു ഷഹാദത്തുകൾ അയാൾ അംഗീകരിക്കുമ്പോഴാണ്. അതിൽ ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. രണ്ടാമത്തേത് മുഹമ്മദുൻ റസൂലുള്ളാ എന്നതും ആണ്. മുഹമ്മദുൻ റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന ആണ് രണ്ടാമത്തെ സാക്ഷിവചനത്തിൻ്റെ അർത്ഥം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ് എന്നു പറയുമ്പോൾ പ്രവാചകൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായിരിക്കുമെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകഴിഞ്ഞാൽ അതിന് ഞാൻ വിധേയനാകേണ്ടതുണ്ട് എന്നതുമാണ് ആ ഷഹാദത്തിൻ്റെ ഏറ്റവും പ്രഥമമായ താൽപ്പര്യം. അതുകൊണ്ടുതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോടും പ്രവാചകൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളോടും ഒരു വിശ്വാസി എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് അവൻ്റെ ഷഹാദത്തുമായി ബന്ധപ്പെടുന്ന വിഷയമാണ്. ഈ രംഗത്തു വരുന്ന ഏതൊരു വീഴ്ചയും ഏതൊരു വ്യതിയാനവും അവൻ്റെ വിശ്വാസത്തിൽ വരുന്ന വ്യതിയാനമാണ് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ പ്രവാചകനെ അനുസരിക്കുവാനും അവിടുത്തെ വാക്കുകളും കർമ്മങ്ങളും നമ്മോട് സ്വീകരിക്കുവാനും പറഞ്ഞിട്ടുള്ളത്, അതുപ്രകാരം തന്നെ നാം സ്വീകരിക്കുകയും അതിനെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ ചരിത്രവും അതിൻ്റെ മഹത്വവും സഹാബത്തും സലഫുകളും അതിനെ സ്വീകരിച്ച രീതിയുമൊക്കെ നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ്റെ ഒരു ഹദീസ് സ്വീകരിക്കുവാൻ വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്ത സഹാബത്തിൻ്റെ ത്യാഗസമ്പൂർണമായ ചരിത്രത്തിലെ ചില ഏടുകളും നാം അനുസ്മരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോട് ഒരു മനുഷ്യൻ്റെ സമീപനമെന്താണ് എന്നതിനനുസരിച്ചുകൊണ്ടാണ് അവൻ്റെ വിശ്വാസവും വിശ്വാസത്തിൻ്റെ പൂർത്തീകരണവും അളക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില അടിസ്ഥാന കാഴ്ചപ്പാടുകൾ, ചില അടിസ്ഥാന തത്വങ്ങൾ ഹദീസ് സ്വീകരണവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് നാം പ്രവാചകൻ്റെ ഹദീസുകൾ സ്വീകരിക്കേണ്ടത്? ആ പ്രവാചകൻ്റെ ഹദീസുകൾ സ്വീകരിക്കുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് മൂന്ന് ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അവൻ്റെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം. ഒരുപാട് ശൈലികളിൽ ഈ ഒരു കാര്യം അള്ളാഹു നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. സൂറത്ത് ആലിംറാനിൽ 32-ാമത്തെ ആയത്തിൽ കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഖുൽ അതിഉ അല്ലാഹ വർ റസൂല ഫഇൻ തവല്ലൂ ഫഇന്ന അല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. നിങ്ങൾ നബിയെ പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അവൻ്റെ പ്രവാചകനെ അനുസരിക്കണം, നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞാൽ കാഫിറുകളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കണം, അനുസരണക്കേട് കുഫ്റാണ്. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അതിഉല്ലാഹ വ അതിഉ റസൂല വ ലാ തുബ്തിലു അഅമാലകും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനനുസരിക്കണം, അള്ളാഹുവിൻ്റെ പ്രവാചകനനുസരിക്കണം, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കരുത്. ഈ ആയത്തിൽ നിന്നും വ്യക്തമാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ നമ്മൾ അനുസരിക്കണം, അനുസരണക്കേട് നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കും. ഇതൊരു അടിസ്ഥാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നാം സ്വീകരിക്കേണ്ടതിൻ്റെ രീതിയിൽ ഉള്ള ഒന്നാമത്തെ ഒരു അസലാണിത്, ഒരു അടിസ്ഥാനമാണിത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ നിരുപാധികം അനുസരിക്കണം, അനുസരണക്കേട് കുഫറാണ്, നമ്മുടെ സൽക്കർമ്മങ്ങളെ അത് നിഷ്ഫലമാക്കിക്കളയും. രണ്ടാമത്തൊരു കാര്യം, സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് പ്രവാചകന്റെ വാക്കുകൾ നാം സ്വീകരിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം ومن يعص الله ورسوله فقد ضل ضلالا مبينا. എന്താണ് ഈ ആയത്തിൽ നമ്മെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനതിൻ, ഒരു വിശ്വാസിയായ പുരുഷനും ഉണ്ടാവാൻ പാടില്ല, ഒരു വിശ്വാസിനിയായ സ്ത്രീയും ഉണ്ടാകാൻ പാടില്ല. എന്ത്? ഇദ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവൻ്റെ പ്രവാചകനും ഒരു കാര്യം വിധിച്ചു. അംറൻ എന്ന് പറഞ്ഞാൽ നക്കിറയാണ്, അഥവാ നിർണിതമല്ലാത്ത ഒരു നാമമാണ്. അതുകൊണ്ടുതന്നെ ഏതു കാര്യവുമാകാം, ഇന്ന കാര്യമെന്നില്ല. അല്ലയും റസൂലും എന്തൊരു കാര്യം വിധിച്ചാലും അത് ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അല്ലാഹുവും അവൻ്റെ പ്രവാചകനും എന്തൊരു കാര്യം വിധിച്ചു കഴിഞ്ഞാലും അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായൊരഭിപ്രായം പിന്നീട് അവർക്കുണ്ടാകാൻ പാടില്ല. അല്ലയും റസൂലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ വിഷയത്തിൽ സ്വന്തമായ ഒരഭിപ്രായം ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും ഉണ്ടാകരുത്. ഇതും ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിലുള്ള രണ്ടാമത്തെ ഒരു നിബന്ധനയാണ്, അസലാണ്. അല്ലയും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അതാണ് വിശ്വാസിയുടെ മതം, അതാണ് വിശ്വാസിയുടെ വാക്ക്, അതാണ് വിശ്വാസിയുടെ ആദർശം. അതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും വാക്കുകളും കൽപ്പനകളും ഉണ്ടായിരിക്കെ സ്വന്തമായി ആ വിഷയത്തിൽ ഒരു നിലപാട് അല്ലയും റസൂലും പഠിപ്പിച്ചതിന് വിരുദ്ധമായി അതിന് പുറമെയുള്ള ഒരു നിലപാട്, അത് പാടില്ല. തുടർന്ന് അള്ളാഹു എന്താ പറയുന്നത്? വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ധിക്കരിച്ചാൽ. എന്താണ് ധിക്കാരം? അല്ലയും റസൂലും പറഞ്ഞ വാക്കിനേക്കാൾ സ്വന്തമായ ഒരഭിപ്രായമുണ്ടാവുക, ആ അഭിപ്രായം അല്ലാഹുവിനെയും പ്രവാചകനെയും ധിക്കരിക്കലാണ്, അനുസരണക്കേട് കാണിക്കലാണ്. അല്ലാഹു പറഞ്ഞതിനപ്പുറത്ത് വേറെ അഭിപ്രായം, പ്രവാചകൻ പറഞ്ഞതിനപ്പുറത്ത് വേറെ മറ്റൊരഭിപ്രായം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ഫഖദ് ളല്ല ളലാലം മുബീന, വ്യക്തമായ വഴികേട് അവന് സംഭവിച്ചിരിക്കുന്നു. വളരെ വ്യക്തമാണ് ഈ ആയത്തിൽ അല്ലാഹു പരാമർശിക്കുന്ന കാര്യങ്ങൾ. അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും വാക്കുകളെ വിശ്വാസികളെങ്ങനെ സ്വീകരിക്കണം എന്നതിൻ്റെ നേർക്കുനേരെയുള്ള ഒരു ചൂണ്ടുവിരലാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത്, അഥവാ രണ്ടാമത്തെ ഒരു അസലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിലെ 65-ാമത്തെ ആയത്ത്. ഇതും ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? മൂന്ന് കാര്യങ്ങൾ ഈ ആയത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, ഫല വറബ്ബിക ലാ യുഅ്മിനൂന, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹു അവനെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. ലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാവുകയില്ല, മുഅ്മിനീങ്ങളാവുകയില്ല. ഹത്താ, ഏതുവരേക്കും? യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ വല്ല കാര്യത്തിലും തർക്കം വന്നു കഴിഞ്ഞാൽ നിന്നെയാണ് അവർ വിധികർത്താവായി സ്വീകരിക്കേണ്ടത്.
8: അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയാണ് തർക്കങ്ങളിൽ വിശ്വാസി സ്വീകരിക്കേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും.

0: അല്ലമയെ, അവിടുത്തെ വാക്കുകളെ ഹാക്കിമായി വിധികർത്താവായി റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. ثم പിന്നീട് لا يجدوا في انفسهم حرجا مما قضيت. നബിയെ, നിങ്ങൾ വിധിച്ചിരിക്കുന്ന വിധിയിൽ അതെന്തുമാവട്ടെ, ആ വിധി എന്തുമാകാം, എന്തായിരുന്നാലും അവരുടെ മനസ്സുകളിൽ നിങ്ങൾ വിധിച്ചിരിക്കുന്ന വിധിയോട് ഒരു ഹറജും ഒരു പ്രശ്നവും തോന്നാൻ പാടില്ല. ഒരു വേദനയോ ഒരു എതിർപ്പോ ഒരു മനപ്രയാസം പോലുമോ നമുക്കുണ്ടാകാൻ പാടില്ല. വളരെ കണിശമായ നിർദ്ദേശമാണ് അവിടെ. ലായിജുദൂ ഫി അംഫുസിഹിം ഹറജൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹറജ് എന്ന് പറഞ്ഞാൽ നെക്കിറയാൻ, നഫിന്റെ സിയാഖിലെ, നഫിയുടെ സിയാഖിലെ നെക്കിറകൾ ഉമൂമിനെ കുറിക്കുന്നു എന്നതൊരു അസലാണ്, ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഹറജുകളും, മാനസികമായോ കുടുംബപരമായോ സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ആ വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. മൂന്നാമത് വയുസല്ലിമു തസ്ലീമ, പൂർണമായ തോതിലുള്ള അനുസരണം, കീഴുതുങ്ങൽ പ്രവാചകൻ്റെ കൽപ്പനയോട് ഉണ്ടായിരിക്കണം. ഈ ഒരു രീതിയാണ് വിശ്വാസികൾ ഹദീസുകളെ സ്വീകരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. മൂന്ന് ആയത്തുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ ഹദീസുകളെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുക. നമ്മുടെ വ്യക്തി, യുക്തി, തീരുമാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യക്തിക്കും യുക്തിക്കും യോജിക്കുന്നില്ല എന്ന ന്യായം നിരത്തിക്കൊണ്ട് പ്രവാചകൻ്റെയും അള്ളാഹുവിൻ്റെയും കൽപ്പനകളെ നാം ധിക്കരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്, നമ്മുടെ ശഹാദത്തിന് കോട്ടം തട്ടുകയാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. ഇൻഷാ അല്ലാ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ബാക്കി നമുക്ക് പറയാം. അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച നടത്താം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാ, അൽ ഉസൂൽ, ഹദീസും വിശ്വാസികളും എന്ന വിഷയത്തിലുള്ള അൽ ഉസൂൽ നമ്മൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ ഈ വീണ്ടും ഒരുമിക്കാം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജസീൽ കുടിയത്തൂർ, കൂടെ അബ്ദുസലാം വീട്ടി.

നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും ഒരല്പം മീൻ വാങ്ങുമ്പോഴും ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 119-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 119-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 119-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
2: നന്മകൾക്കൊന്നിനു പത്തും എഴുന്നൂറും നൽകുമെന്നേറ്റവനാണ്.
3: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: നാവികസേനയിൽ ഓഫീസറാകാം. നാവികസേനയുടെ June 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായി പൈലറ്റ്, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ്, നേവൽ ആർമൻസ് ഇൻസ്പെക്ടറേറ്റ്, സബ് മറൈൻ ടെക്നോ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലായിരിക്കും പരിശീലനം 27 വരെ. ജോയിൻ ഇന്ത്യ നേവി .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്.
6: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിന്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവന്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവന്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ റബ്ബുമായുള്ള എന്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിന്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്. അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിന്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: ഖവാരിജുകളുമായുള്ള സംവാദം. എഴുത്ത് ഷമീർ മദീനി. പിശാചിന്റെ കെണികളിൽ അകപ്പെട്ട് സത്യത്തിനെതിരിൽ ഏറെ ആവേശത്തോടും വൈകാരികതയോടും കൂടി നിലയുറപ്പിച്ച കക്ഷിയായിരുന്നു ഖവാരിജുകൾ. എന്തെല്ലാം അനർത്ഥങ്ങളാണ് അവരിലൂടെ മുസ്ലിം ഉമ്മത്തിനുണ്ടായത് എന്ന കാര്യം ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും. എന്നാൽ അറിവും പക്വതയുമുള്ള നേതാക്കളും പണ്ഡിതന്മാരും സമയോചിതം ഇടപെട്ടാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പലർക്കും സത്യം ഉൾക്കൊള്ളാനും തങ്ങളുടെ തെറ്റിദ്ധാരണകൾ തിരുത്താനും അത് നിമിത്തമാകും എന്നതിന് മികച്ച ഉദാഹരണമാണ് ഇബ്നു അബ്ബാസും ഖവാരിജ് ആശയം തലയ്ക്കുപിടിച്ച് അലി റളിയല്ലാഹുവിനെ എതിർത്ത് വേറിട്ട് നിന്നവരും തമ്മിൽ നടന്ന ആശയ സംവാദം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ആ സംഭവം ഉദ്ധരിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനു പറയുന്നു, ഖവാരിജുകൾ ഇസ്ലാമിക ഭരണകൂടത്തെയും സമൂഹത്തെയും വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയപ്പോൾ അവർ 6000 പേരുണ്ടായിരുന്നു. ഖലീഫ അലിക്ക് അതിരിൽ വിപ്ലവവുമായി പുറപ്പെടാൻ അവർ ഒന്നടങ്കം തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഒരാൾ അലി റളിയല്ലാഹുവിന്റെ പിന്നാലെ കൂടി ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ആളുകൾ താങ്കൾക്കെതിരെ പടപ്പുറപ്പാടുമായി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അലി പറഞ്ഞു, അവരവരുടെ പാട്ടിന് വിട്ടേക്കുക. അവർ നമ്മളോട് യുദ്ധം ചെയ്യുന്നതുവരെ നാം അവരോടും യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അത് അവർ താമസിയാതെ ചെയ്യും. അങ്ങനെ ഞാൻ ഇബ്നു അബ്ബാസ് ഒരു ദിവസം ളുഹുർ നമസ്കാരത്തിന് വന്നപ്പോൾ അലിയോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നമസ്കാരം അല്പനേരം പിന്തിക്കുകയാണെങ്കിൽ ഞാൻ അവരുമായി ഒന്ന് സംസാരിക്കാമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, തീർച്ചയായും അവർ താങ്കളെ അപായപ്പെടുത്തുമെന്ന് ഞാൻ ഭയക്കുന്നു. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇല്ല, ഞാൻ അവരുടെ പക്കൽ സൽസ്വഭാവിയും നല്ല മനുഷ്യനുമാണ്. അങ്ങനെ എനിക്ക് അദ്ദേഹം അവരുമായി സംസാരിക്കാൻ അനുവാദം നൽകി. അങ്ങനെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് മുടിയെല്ലാം ചീകിയൊതുക്കി ഞാൻ അവരുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. അവരെപ്പോലെ ആരാധനാകർമ്മങ്ങളിൽ ഉത്സാഹികളായ ആളുകളെ വേറെ ഞാൻ കണ്ടിട്ടില്ല. സുജൂദുകൾ കാരണത്താൽ അവരുടെ നെറ്റിത്തടങ്ങളിൽ വ്രണങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവരുടെ കൈകൾ ഒട്ടകങ്ങളുടെ മുട്ടുപോലെ തഴമ്പിച്ചിട്ടുണ്ട്. നിറം മങ്ങിയ പഴകി നേർത്ത വസ്ത്രങ്ങളായിരുന്നു അവരുടേത്. രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ചതിനാൽ മെലിഞ്ഞ് വിവർണമായ മുഖങ്ങളായിരുന്നു ഞാൻ കണ്ടത്. ഞാൻ അവരോട് സലാം പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് സ്വാഗതമരുളി. എന്താണ് ആഗമനോദ്ദേശ്യം എന്നവർ ആരാഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാരുടെ അടുക്കിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാമാതാവ് അലിയുടെ അടുക്കിൽ നിന്നുമാണ് എന്റെ വരവ്. അവരിലേക്കാണല്ലോ ഖുർആൻ അവതരിച്ചത്. നിങ്ങളേക്കാൾ ഖുർആനിക വചനങ്ങളുടെ അർത്ഥവും താൽപ്പര്യവും അവർക്കാണ് കൂടുതൽ അറിയുക. അപ്പോൾ അവരിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞു, നിങ്ങൾ ഖുറൈശികളോട് അഥവാ ഇബ്നു അബ്ബാസിനോട് തർക്കിക്കേണ്ട. കാരണം അല്ലാഹു അവരെക്കുറിച്ച് പറഞ്ഞത് അവർ തർക്കം നടത്തുന്ന ഒരു ജനവിഭാഗമാണ് എന്നാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് 2-3 ആളുകൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമല്ലോ. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാമാതാവിൻ്റെയും മുഹാജിറുകളുടെയും അൻസ്വാറുകളുടെയും പേരിൽ എന്ത് കുറ്റമാണ് ആരോപിക്കുന്നത്? അവരിലേക്കാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. അവരിൽ നിന്ന് ഒരാളെയും നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കാണുന്നുമില്ല. അവരാണ് ഖുർആനിൻ്റെ വിശദീകരണം ഏറ്റവും കൂടുതൽ അറിയുന്നവർ. അവർ പറഞ്ഞു, 3 കാര്യങ്ങളാണ് പ്രധാനമായും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, എങ്കിൽ ശരി, നിങ്ങൾ പറയൂ. അവർ പറഞ്ഞു, 1-ാമത്തെ കാര്യം, അദ്ദേഹം അലി റളിയല്ലാഹു അല്ലാഹുവിൻ്റെ കാര്യത്തിൽ ആളുകളെ വിധി പറയാൻ നിശ്ചയിച്ചു. അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിനല്ലാതെ വിധി പറയാൻ മറ്റാർക്കും അവകാശമില്ല എന്നാണ്. അല്ലാഹുവിൻ്റെ ഈ വചനം നിലനിൽക്കെ ആ ആളുകൾക്കും അവർ വിധിക്കുന്ന വിധിക്കും എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഇത് ഒന്ന്, വേറെ എന്താണുള്ളത്? അവർ പറഞ്ഞു, 2-ാമത്തെ കാര്യം, അദ്ദേഹം യുദ്ധം ചെയ്യുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആരെയും യുദ്ധത്തടവുകാരായി പിടിക്കുകയോ യുദ്ധാർജിത സ്വത്ത് ഗനീമത്ത് നേടുകയോ ചെയ്തിട്ടില്ല. അവർ അഥവാ എതിരാളികൾ വിശ്വാസികളായിരുന്നെങ്കിൽ എങ്ങനെയാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യാനും അവരെ വധിക്കാനും സാധിക്കുക? എന്നിട്ടും എന്തുകൊണ്ടാണ് അവരിൽ നിന്നും ഒരാളെയും യുദ്ധത്തടവുകാരായി പിടികൂടാതിരുന്നത്? ഞാൻ ചോദിച്ചു, ശരി, 3-ാമത്തേത് എന്താണ്? അവർ പറഞ്ഞു, അദ്ദേഹം സ്വന്തം പേരിൽ നിന്ന് അമീറുൽ മുഅ്മിനീൻ എന്ന മഹത്തായ പേര് മായ്ച്ചു കളഞ്ഞു. നിശ്ചയം അദ്ദേഹം വിശ്വാസികളുടെ നേതാവല്ലെങ്കിൽ പിന്നെ അവിശ്വാസികളുടെ നേതാവായിരിക്കും. ഞാൻ ചോദിച്ചു, ഇതല്ലാത്ത വേറെ വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു, ഇത് തന്നെ മതിയല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, അദ്ദേഹം അല്ലാഹുവിൻ്റെ കാര്യത്തിൽ മനുഷ്യരെ വിധികർത്താക്കളാക്കി എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇതിനുള്ള മറുപടി ഞാൻ അല്ലാഹുവിൻ്റെ കിതാബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓതിത്തരാം. അത് നിങ്ങളുടെ ഈ വാദത്തെ ഖണ്ഡിക്കുന്നതാണെങ്കിൽ നിങ്ങൾ പ്രസ്തുത വാദത്തിൽ നിന്ന് പിന്തിരിയുമോ? അവർ പറഞ്ഞു, അതെ തീർച്ചയായും. ഞാൻ പറഞ്ഞു, നിശ്ചയം അല്ലാഹു തൻ്റെ കാര്യത്തിൽ ഒരു കാൽക്കാഷിൻ്റെ വിഷയത്തിൽ അഥവാ ഒരു മുയലിൻ്റെ വിലയുടെ അത്ര നിസ്സാര കാര്യത്തിൽ ആളുകളെ വിധി പറയാൻ നിശ്ചയിച്ചത് നിങ്ങൾക്കറിയില്ലേ? എന്നിട്ട് ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ നിന്നുള്ള നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടമൃഗത്തെ കൊല്ലരുത് അധ്യായം 5:95 ഈ വചനം ഓതി കേൾപ്പിക്കുകയുണ്ടായി.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഐ ടി ജാലകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കൊരു ഇന്റീരിയർ ഡിസൈനറാവാം. സാങ്കേതിക ജ്ഞാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഡോക്ടർ ഷാനിദ് മലയിലാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
3: അസ്സലാമു അലൈക്കും. നമ്മുടെ വീടും ഓഫീസും റൂമൊക്കെ ഡിസൈൻ മാറ്റാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ആർക്കിടെക്റ്റ് വേണം, നല്ല ഡിസൈനിങ് അറിയുന്ന ആൾ വേണം എന്നുള്ളൊക്കെ ഒരു സാഹചര്യം വരാറുണ്ട്. എന്നാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളെ ഫോട്ടോ ഫോണിൽ ആദ്യം എടുത്തു വെക്കുക, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എടുക്കാം. പിന്നെ ഫോട്ടോ ഫോണിൽ എടുത്തു വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ചെറിയ പഴയൊരു റൂമിൻ്റെ നമ്മൾ എന്ത് ചെയ്തു ഫോട്ടോ എടുത്തു, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് ഡിസൈൻ മാറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ജമീൻ എടുക്കുക, പ്ലസ് അടിക്കുക. പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ മാറ്റേണ്ടത് അതിൻ്റെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക, ഡൺ അടിക്കുക. അപ്പോൾ അതോടെ ഫോട്ടോ എന്ത് ചെയ്തു, ജെമിനിക്ക് എത്തി, അതിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ശേഷം നമ്മൾ എന്ത് ഇങ്ങനെ കൊടുക്കുക, റീഡിസൈൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോംപ്റ്റ് കൊടുക്കട്ടോ, റീഡിസൈൻ ദിസ് റൂം ടു മേക്ക് ഇറ്റ് മോഡേൺ, എന്തെങ്കിലും കൊടുക്കുക. മോഡേൺ ആയിട്ട് ഇതൊരു പിന്നെ ഡിസൈൻ ആക്കി തരാമെന്ന് പറയാം. നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം, അതാണെങ്കിൽ മലയാളത്തിൻ്റെ വോയിസ് എടുക്കും. ഇവിടെ ഒരു വോയിസിൻ്റെ ബട്ടൺ കാണാൻ പറ്റും, അത് അമർത്തിയിട്ട് മലയാളത്തിൽ പറഞ്ഞാലും പറ്റും എനിക്ക് എൻ്റെ റൂമൊന്ന് അടിപൊളിയാക്കി തരണമെന്ന് പറഞ്ഞാൽ മതി. ശേഷം ഓക്കെ അടിക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളെ റൂം എന്ത് ചെയ്തു, ഡിസൈൻ മാറി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി. ഇപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ട രൂപത്തിലൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് പറയാം ഇതിൽ ടൈൽസിൻ്റെ കളർ വേണം, അല്ലെങ്കിൽ ജനൽ അങ്ങനെ വേണം, പലതും നമുക്ക് എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. ഒക്കെ ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്യും, ഇത് മോഡേൺ ആക്കിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് തരുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അപ്ഡേറ്റ് സീലിംഗ് ടു മേക്ക് ലൈറ്റ്സ് മോഡേൺ. നമുക്ക് ഇംഗ്ലീഷ് പക്ക പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു നമുക്കറിയുന്ന ഇംഗ്ലീഷ് വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ മലയാളത്തിൽ കൊടുത്താലും മതി, ജെമിനിക്കൊക്കെ അത് മനസ്സിലാവും. പിന്നീട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ സീലിംഗ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റം വരുത്തി തന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്കറിയില്ല. അപ്പം ഈ ഈ ഡിസൈനൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്തൊക്കെ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, പർച്ചേസ് ലിസ്റ്റ് ഫോർ ദിസ് ഡിസൈൻ. അപ്പോൾ നമുക്കൊരു ലിസ്റ്റൊക്കെ എന്ത് ചെയ്യും, തരുമോ നമുക്ക് നോക്കാം. അപ്പോൾ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന സംഗതി വേണം, ഇതിലെന്തൊക്കെ സംഗതി വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, പിന്നെ തന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പറയാം, ടേബിളേറ്റ് വിത്ത് പ്രൈസ്, അതിൻ്റെ സാധനങ്ങളും അതിനുള്ള പിന്നെ വിലകളൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ തരും. ഓക്കെ, അപ്പോൾ അതിൽ തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെ വില തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നെറ്റിൽ നിന്ന് എടുക്കുന്ന വിലകളാണ്, നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതിൽ കൂടുതൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കൊരു ഇന്റീരിയർ ഡിസൈനറാവാം. ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ ഷാനിദ് മലയിലാണ് ഇതുവരെ നമുക്കൊപ്പം ചേർന്നത്.
4: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ കച്ചവടക്കാരൻ, എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ചു എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്. അപ്പം ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു, ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാൻ റഹിമുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
5: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
4: അതെ
5: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
4: അതെ,
5: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ലാ, നല്ലൊരു,
4: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്, പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കഥ പറയണയാണ്. കഥ സംഭവിച്ചതല്ലാന്ന് ആദ്യം ഉറപ്പിച്ച് പറയണം. ഒരു ഉമ്മ മകനെ വളരെ പ്രയാസപ്പെട്ട് വളർത്തുന്നു. നമ്മുടെയൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ്. അതിൻ്റെ അവസാനത്തിൽ മാത്രമേ കഥയുടെ ഒരു ട്വിസ്റ്റുള്ളൂ. വളരെ പ്രയാസപ്പെട്ട് മോനെ വളർത്തി, ഒരു വിഷമം അറിയിച്ചില്ല. അവൻ വളർന്നു, അവൻ വലുതായി. പഠിക്കുന്ന സമയത്ത് ഉമ്മ അവൻ്റെ കൂടെ പഠിക്കാനും വായിക്കാനുമൊക്കെ ഇരുന്നു കൊടുത്തു. ഉമ്മക്കങ്ങനെ എഴുതാനും വായിക്കാനും പഠിക്കാനൊന്നും അറിയില്ല. പക്ഷേ മോൻ വായിക്കുന്ന സമയം ഉമ്മ ശരിക്കും അവൻ്റെ കൂടെ ഇരിക്കും, നന്നായി ഫോളോ അപ്പ് ചെയ്തു. അവൻ്റെ ഉപ്പയുടെ സ്വപ്നം അവനൊരു ഡോക്ടറാവണം എന്നുള്ളതാണ്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും സഹിച്ചും ക്ഷമിച്ചുമൊക്കെ ഒരുപാട് അവനെയുമായി പോയി. അവന് വിവാഹപ്രായമെത്തിയപ്പോൾ ഉമ്മ അവനെ നല്ലൊരു അനാഥയായ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു. ഒരു അനാഥത്വത്തിൻ്റെ വേദന അറിഞ്ഞ ഒരു സ്ത്രീ എന്ന നിലക്ക് ഒരു പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ആ കുട്ടി അവൾ അനുഭവിക്കാത്ത സൗകര്യത്തിലേക്കും ആശ്വാസത്തിലേക്കുമൊക്കെ എത്തിയപ്പോൾ ഈ ഒരു സ്ത്രീ അവർക്കൊരു തടസ്സമാണ് എന്നാണ് ചിന്തിച്ച്. അത് ഈ ഉമ്മാക്ക് മനസ്സിലായപ്പോൾ ഉമ്മ മകൻ വെച്ച പുതിയ വീട്ടിൽ നിന്ന് പിന്നെ അവരുടെ ഉപ്പുണ്ടാക്കിയ പഴയ കൂരയിലേക്ക് തന്നെ താമസം മാറി, വീട് മാറി താമസിച്ചു. അപ്പം ഞാൻ ഈ പറഞ്ഞു പോണ വഴികളിലൊക്കെ ചില കഥാപാത്രങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു പക്ഷേ വരുന്നുണ്ടാവും. ഒരു വീടിൻ്റെ മൂലയിൽ തനിച്ചായി പോകുന്ന ചില പ്രായം ചെന്നവരുണ്ട്. പ്രത്യേകിച്ച് രണ്ടിലൊരാൾ മരണപ്പെടുമ്പോൾ, ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മരണപ്പെടുമ്പോൾ, ലോകത്തവർക്ക് എന്തെല്ലാം നമ്മൾ ഒരുക്കി കൊടുത്താലും ആ ഭർത്താവില്ല എന്നത് ഭാര്യ ഇല്ല എന്നത് ഇത്രയും പ്രായക്കായിട്ട് ഇനിയിപ്പോൾ അവർക്കതൊക്കെ ഒരു പ്രശ്നമാകുമെന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ഒരു ഉപ്പയും ഉമ്മയൊക്കെ രണ്ടിലൊരാൾ മരണപ്പെട്ടാൽ രണ്ടിലൊരാൾക്ക് ഒരു പുതിയ ഇണയെ വേണോ തുണയെ വേണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കാൻ പോലും ഭാഗ്യം കിട്ടാത്ത ആയിരക്കണക്കിന് മണ്ടന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തായാലും ഈ സ്ത്രീ, കഥയിലെ സ്ത്രീ അങ്ങനെ തന്നെ പറയണം, നമ്മൾ ചില അനുഭവങ്ങളൊക്കെ പങ്കുവെക്കണോണ്ടാണ് ഞാനിത് കഥയാണെന്ന് തീർത്തു പറയുന്നത്. പിന്നെ കഥയിലെ സ്ത്രീ എന്ത് ചെയ്യുന്നു, അവരുടെ പഴയ കൂരയിലേക്ക് മാറുന്നു. അപ്പോഴാണ് അവരറിയണത് മോനൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി അവർ വരികയാണ്. വരുമ്പോൾ കുഞ്ഞിനെ മടിയിൽ താലോലിച്ച് മകനും ഭാര്യ ഇരിക്കുകയാണ്. കണ്ടപ്പോഴേ നമ്മുടെ ഈ കഥാപാത്രമാകുന്ന മരുമകൾക്ക് ഭയങ്കര ഒരു കുറച്ചൊരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഇട്ടുകൊടുക്കാം. അങ്ങനെയാണല്ലോ കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നിങ്ങളെ കുട്ടിനെന്ത് തരും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ കണ്ട ഞങ്ങൾ കുട്ടി പേടിക്കും, കാരണം നിങ്ങൾക്കൊരു കണ്ണുള്ളൂ, ഒറ്റ കണ്ണ്. ആ കണ്ണൊക്കെ കണ്ടാൽ, കൊഴിഞ്ഞ കണ്ണൊക്കെ കണ്ടാൽ ചിലപ്പോൾ കുട്ടി പേടിക്കും, അതുകൊണ്ട് തരൂലെന്ന് പറഞ്ഞു. അവർ സ്വാഭാവികമായിട്ടും കരഞ്ഞ് മടങ്ങാണ്. അങ്ങനെ മരണത്തോടടുക്കുമ്പോൾ മകന് വേണ്ടി അവരൊരു കുറിപ്പ് എഴുതി വെച്ചു. മകന് വേണ്ടി എഴുതി കുറിപ്പിലുണ്ടായിരുന്നത്, നിൻ്റെ ഭാര്യനോട് പറയണം എൻ്റെ കണ്ണ് ഒറ്റൊന്നായി പോയത്, ഞാൻ ഒറ്റക്കണ്ണിയായി പോയത്. പണ്ട് നീ ചെറിയ കുട്ടിയായപ്പോൾ കളിക്കിണീൻ്റെ അടുക്ക് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് എൻ്റെ കണ്ണിനടിച്ചതുകൊണ്ടാണ്, അങ്ങനെയാണ് എൻ്റെ കണ്ണ് പൊട്ടിപ്പോയത് എന്ന കാര്യം നീ അറിയണം. നിൻ്റെ ഭാര്യയോട് പറയും വേണം, സാറല്ല നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയട്ടെ എന്ന് ആയിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് എന്നാണ്. അവിടെ നമ്മളൊരു കുറച്ച് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചത്. ശരിയായി പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പരിസരത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി സഹിച്ചതൊക്കെ മാതാപിതാക്കളുടെ നെഞ്ചിൻ കൂട്ടിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും. മക്കളെ സംബന്ധിച്ചിടത്തോളതൊന്നും അറിയുന്നുണ്ടാവില്ല. അവർ സഹിച്ചതും ത്യജിച്ചതും സമർപ്പിച്ചതുമാണ് മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ജീവിതം എന്നത് പലപ്പോഴും തിരിച്ചറിയാതെ പോകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹത്തിൻ്റെ വലിയ ലോകം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ കഴിയില്ല. അവർക്ക് കൊടുക്കേണ്ട പരിഗണനകൾ കൊടുക്കാൻ കഴിയില്ല. തിരിച്ച് മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി വളരെ സഹിക്കുന്നുണ്ടാവും. ജോലിയിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടാവും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണേ. മോനൊരു ചെറിയ പൈസ ചിലപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടാവും. ആ കൊണ്ടുവന്ന് കൊടുക്കുന്ന പൈസൻ്റെ ഒരു കാരണം എന്നതായിരിക്കും. ഇതൊക്കെ ഓരോന്ന് നോക്കി നുള്ളിപ്പുറുക്കി പരസ്പരം ശ്രദ്ധിക്കണ എത്രയോ ആളുകളുണ്ട്. വാപ്പിയും മോനും കൂടിയും പോവാണെങ്കിൽ വാപ്പാനോട് പൈസ കൊടുക്കാൻ പറയണ പാരൻസ് ഉണ്ട്, നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്ന പാരൻസ് ഉണ്ട്. അത് മോനെ കുറച്ച് നല്ല ടൈറ്റാണെന്ന് തോന്നിയിട്ടാണ്. നീ ഇപ്പം തന്നെ ഓട്ടോറിക്ഷൻ്റെ പൈസ കൊടുത്തു എന്ന് മോനോട് ചോദിക്കുന്നവരുണ്ട്, ഉമ്മമാരുണ്ട്. എനിക്ക് എണ്ണിച്ചുട്ട അപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെയൊക്കെ ചിന്തിക്കണേ പരസ്പരം ഭയങ്കര ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ അതൊക്കെയാണെങ്കിലും ഞാൻ ഓക്കെ ആണെന്നല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ഈ വഴിവിളക്കുകളൊക്കെ അണയും മുമ്പ് ആ വഴികളിൽ വെളിച്ചം പകർന്ന് ആ വഴികളിലൂടെ നടക്കാൻ എനിക്കും പറ്റണം എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്.
1: ഈ ത്യാഗങ്ങൾ സഹിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു ചെറിയ ഒരു പ്രയാസം പോലും ഒരു പക്ഷേ വലിയ വേദനയായി മാറും എന്നത് ഒരു സത്യമാണ്. പക്ഷേ ആ വേദന ഒരിക്കലും ഒരു പക്ഷേ അവർ ജീവിതകാലത്ത് പറഞ്ഞു മുഷിപ്പിക്കുകയോ പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയൊന്നും ചെയ്യൂല. ഇപ്പോൾ നമ്മുടെ കഥയിലെ ഉമ്മ ചെയ്തത് മരിക്കാൻ നേരത്താണല്ലോ എൻ്റെ കുട്ടിൻ്റെ കയ്യെന്ന് വടി തട്ടിയിട്ടാണ് എൻ്റെ കണ്ണ് പൊട്ടിയത് എന്നുമ്മ മരിക്കാൻ നേരത്താണ് പറയണത്. പലപ്പോഴും അങ്ങനെ തന്നെ അവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മരിക്കണ നേരത്തോ പറയില്ല. പക്ഷേ മാതാപിതാക്കൾ പറഞ്ഞോ അല്ലെങ്കിൽ അവർ സഹിച്ച ത്യാഗമോ ബുദ്ധിമുട്ടുകളോ അവരറിയിച്ചോ എന്നതിനൊക്കെ അപ്പുറത്ത് ഇതൊക്കെ പടച്ചവൻ്റെ കയ്യിൽ രേഖയുണ്ടാകും എന്നതാണ് ശരിക്കും ഒരാൾക്ക് ബാധ്യത നിർവഹിക്കാത്ത ആൾക്ക് മനസ്സിൽ ബോധ്യം ഉണ്ടാവുന്നുണ്ട്. അള്ളാഹു ഇത് കാണുന്നുണ്ട്, അവനിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ മക്കളോ അവരൊന്നും ഒരു പക്ഷേ ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും പടച്ചവൻ ഇത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ഭയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും ആവശ്യമാണ്.
0: അതെ, ഇത് ഈ കഥയിലെ ഉമ്മ ഒരു ഐഡിയൽ കഥാപാത്രമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതായത് മകൻ മക്കളെ വഴി നടത്താൻ ആവശ്യമായ ശരിയായ റൂട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞും പങ്കുവെച്ചു തന്നെയാണ് പോകേണ്ടത്. അത് ഒരു സംശയമില്ല. അത് കറക്റ്റ് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് കൺവേ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ചോദിച്ചിരുന്നപ്പോഴും ഇതേപോലൊരു വിഷയമാണ് നമ്മൾ ഒരു കഥയാണ് നമ്മൾ എടുത്തത്. അത് പണത്തിൻ്റെ മൂല്യം ബോധ്യപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാരൻറ്റിങ്ങിൽ വളരെ ജെന്യൂനായ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും അങ്ങനെയായി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
1: അതെ, പ്രയാസങ്ങൾ അറിയിക്കാതെ വളർത്തുക എന്നാണ് പലരും സ്വീകരിക്കാറുള്ള വഴി. പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ, ചില കഷ്ടപ്പാടുകൾ, ചില റിജക്ഷനുകൾ വേണമെന്നാണല്ലോ കുട്ടികളുടെ കാര്യത്തിൽ. ഇന്ന സംഗതി നടക്കില്ല, ഇന്നത് പ്രയാസമുണ്ട് എന്നതുകൂടി അറിയിക്കൽ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ് എന്നത് ഉറപ്പാണ്.
0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്, ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്, വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്, അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്, നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio, tuned to reality. Peace Radio.
3: ജീവിതപാഠങ്ങൾ അവതരണം സമീർ മുണ്ടേരി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ജീവിതപാഠം എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏതാനും ചില സംഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ സംസാരം ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നാം കേട്ട നമുക്ക് പരിചയമുള്ള ഏതാനും ചില സംഭവങ്ങളാണ്. കുഞ്ഞുനാളിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ പലതും നമ്മളിതിൽ കേട്ടിട്ടുണ്ട്, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബൈനമ കൽബുൻ യുതീഫു ബിറഖിയത്തിൻ കാദ യഖ്തുലുഹുൽ അതശ്. ബനു ഇസ്രായേലിൽപ്പെട്ട വേഷ്യയായ ഒരു സ്ത്രീ, അവർ ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് അവരുടെ പാദരക്ഷ ഊരി അതിൽ വെള്ളം നിറച്ച് കുടിക്കാൻ കൊടുത്ത സംഭവമാണ് ഈ ഹദീത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത്. ആ സ്ത്രീയെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, ഇദ് റഅതുഹു ബഗിയുൻ മിൻ ബഗിയാ ബനി ഇസ്രായീൽ. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വേശ്യ സ്ത്രീയായിരുന്നു അവർ. അവരീ കാഴ്ച കണ്ടു, അവരുടനെ നായക്ക് വെള്ളം കൊടുത്തു. ഫഗുഫിറ ലഹാ ബിഹി, അവരുടെ ആ പ്രവൃത്തി കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപം പുറത്തുകൊടുത്തു. അതേപോലെ തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ച മറ്റൊരു സംഭവം, ഒരു മനുഷ്യൻ അയാളിങ്ങനെ നടന്നു പോവുകയാണ്. ബൈനന റജുലൻ യംഷി ഫഷ്തദ്ദ അലൈഹിൽ അതിഷ്, അദ്ദേഹത്തിന് കഠിനമായ ദാഹമുണ്ട്, അദ്ദേഹം ദാഹം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെ വെള്ളം അന്വേഷിച്ചു. അന്വേഷണത്തിനൊടുവിൽ അയാളൊരു കിണർ കണ്ടെത്തി. ഫനസല ബിഅറൻ, അങ്ങനെ ആ മനുഷ്യൻ കിണറിലിറങ്ങി. ഫഷരിബ മിൻഹ, ആ കിണറിൽ നിന്ന് അയാൾക്ക് ആവശ്യമുള്ള വെള്ളം കുടിച്ചു. അങ്ങനെ അയാൾ പുറത്തു വന്നു. സുമ്മ ഖറജ, പുറത്തു വന്ന സമയത്ത് അയാൾ ഒരു കാഴ്ച കാണുകയാണ്. ഫഇദാ ഹുവ ബികൽബിൻ യൽഹസു യഅകുലു സറ മിനൽ അതിഷി, വിശപ്പ് ദാഹം കാരണം മണ്ണ് കപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു നായയെ ആ മനുഷ്യൻ കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരല്പസമയം മുമ്പ് എൻ്റെ അവസ്ഥ ഇതുതന്നെയായിരുന്നല്ലോ, ഞാനും വെള്ളമില്ലാതെ പ്രയാസപ്പെടുകയായിരുന്നല്ലോ. ഉടനെ ആ മനുഷ്യൻ കിണറ്റിലേക്കിറങ്ങി, എന്നിട്ടയാൾ തൻ്റെ പാദരക്ഷയിൽ തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ചു, അത് വായ കൊണ്ട് കടിച്ചു പിടിച്ചു, എന്നിട്ട് പതിയെ മുകളിലേക്ക് കയറി വന്നു. ആ നായക്ക മനുഷ്യൻ വെള്ളം കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ആ പ്രവൃത്തി കാരണം അയാളുടെ പാപങ്ങൾ പൊറുത്തുകൊടുത്തു എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ സ്വഹാബികൾ പ്രവാചക തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ ദൂതരെ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, യാ റസൂലല്ലാ, വ ഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റൻ, ഞങ്ങൾ മൃഗങ്ങളോട് കന്നുകാലികളുടെ വിഷയത്തിൽ ഞങ്ങൾ ഈ നന്മകളൊക്കെ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ടോ, കന്നുകാലികളുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് കൂലി കിട്ടുമോ? അപ്പൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, ഫിക്കുല്ലി കബ്ദിൻ റതുബത്തിൻ അജ്റ, പച്ചക്കരളുള്ള ഓരോ ജീവിയിലും പ്രതിഫലമുണ്ട്, ആ ജീവികൾക്കു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അതിന് പുണ്യം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. സഹോദരങ്ങളെ, ഇത് നമുക്ക് പരിചയമുള്ള സംഭവമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞൊരു മനുഷ്യൻ, റസൂലുള്ളാഹി ആ മനുഷ്യനെ കാണുകയാണ്, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, ഒരു മനുഷ്യൻ അയാൾ സ്വർഗത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കാണുന്നത്. എന്തേ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം? കാരണമായി റസൂലുള്ളാഹി പറഞ്ഞത്, വഴിയിലൊരു മരമുണ്ടായിരുന്നു, ആളുകൾക്ക് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മരമുണ്ടായിരുന്നു. ആ മരം ആ മനുഷ്യൻ മുറിച്ചു കളഞ്ഞു, ആളുകളുടെ പ്രയാസം അയാൾ നീക്കിക്കൊടുത്തു, അത് കാരണമാണ് അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഇതിന് സമാനമായ ഇതുപോലെയുള്ള മറ്റൊരു സംഭവവും ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, വഴിമധ്യത്തിലുള്ള ഒരു മരക്കൊമ്പിൻ്റെ അടുത്തുകൂടെ ഒരാൾ നടന്നുപോയി. അയാൾ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. ഇത് മുസ്ലിങ്ങളിൽ നിന്ന് അവർക്ക് ഉപദ്രവമുണ്ടാക്കാത്ത രീതിയിൽ ഞാൻ മാറ്റുക തന്നെ ചെയ്യും. ആ മരത്തിൻ്റെ ചില്ലകൾ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ വഴിയിലേക്ക് ചാഞ്ഞു നിന്നിരുന്നു. അതയാൾ ഒഴിവാക്കി, ആളുകളുടെ പ്രയാസം അയാൾ നീക്കിക്കൊടുത്തു. അത് കാരണം അയാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളീ ചരിത്രത്തിൽ ആദ്യം പറഞ്ഞ ബനു ഇസ്രായേലിൽപ്പെട്ട വേശ്യയായ ആ സ്ത്രീ വിചാരിച്ചിരുന്നോ, നായക്കു വെള്ളം കൊടുത്ത ദിവസം അവരുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള ദിവസമായി തീരുമെന്ന്? അതേപോലെ തന്നെ അവരുടെ പ്രവൃത്തിക്ക് അള്ളാഹു അവളോട് നന്ദി കാണിക്കുമെന്ന് അവൾ ചിന്തിച്ചിരുന്നോ? ആ മനുഷ്യൻ, നായക്ക് വെള്ളം കോരിക്കൊടുത്ത മനുഷ്യനുണ്ടല്ലോ, അയാൾ വിചാരിച്ചിരുന്നോ, അയാൾ ചിന്തിച്ചിരുന്നോ, ഈ നായക്ക് വെള്ളം കൊടുക്കുന്നത് കാരണം എൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന്, എൻ്റെ പാപങ്ങൾ അള്ളാഹു എനിക്ക് മാപ്പ് നൽകുമെന്ന്? വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കിയ വ്യക്തിയുണ്ടല്ലോ, മരം മുറിച്ചയാൾ അല്ലെങ്കിൽ ചില്ല വെട്ടിയ മനുഷ്യൻ, അയാൾ വിചാരിച്ചിരുന്നു അയാളുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ദിവസമാകും ആ ദിവസമെന്ന്. അവരാരെങ്കിലും വിചാരിച്ചിരുന്നോ അവരുടെ കഥ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഏറ്റവും നല്ല മനുഷ്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാർക്ക് പറഞ്ഞുകൊടുക്കുമെന്ന്? അവരാരെങ്കിലും ആലോചിച്ചിരുന്നോ? അവരാരെങ്കിലും ചിന്തിച്ചിരുന്നോ? അവരുടെ കഥ ലോകാവസാനം വരെയുള്ള വിശ്വാസികളായ ആളുകൾ ആവർത്തിച്ചു പറയുമെന്ന്. പറയുക മാത്രമല്ല, ആ കഥയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അവർ കൈമാറിയ നന്മകൾ പ്രാവർത്തികമാക്കുമെന്ന് അവരാരെങ്കിലും വിചാരിച്ചിരുന്നോ? ഇല്ല, അവരാരും വിചാരിച്ചിട്ടില്ല, അവരാരും ചിന്തിച്ചിട്ടില്ല. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം? സഹോദരങ്ങളെ, നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ചില നന്മകളായിരിക്കാം ഒരുപക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലത്തിന് കാരണമായിത്തീരുന്നത്. മുൻഗാമികളുടെ ജീവിതം അങ്ങനെയായിരുന്നു. മുൻഗാമികളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യമുള്ള ദിവസം അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സാമ്പത്തികമായോ ശാരീരികമായോ എന്തെങ്കിലുമൊക്കെ ചെലവഴിച്ച ദിവസമാണ്, അതല്ലെങ്കിൽ ശക്തമായൊരു തീരുമാനമെടുത്ത ദിവസമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. യൂസുഫ് നബിയുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ദിവസം ഏതാണ്? അസീസിൻ്റെ ഭാര്യ യൂസുഫ് നബിയോട് വന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവൾ വാതിലടച്ചു, എന്നിട്ടവൾ യൂസുഫ് നബിയെ മാടി വിളിക്കുന്നുണ്ട് തിന്മ ചെയ്യാൻ വേണ്ടി. അപ്പോഴദ്ദേഹം പറഞ്ഞു, ഖാല മഅദല്ലാ, അള്ളാഹുവിൽ അദ്ദേഹം ശരണം തേടി. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ. യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, അള്ളാഹുവിൽ ശരണം, നിശ്ചയമായും അവനാണ് എൻ്റെ രക്ഷിതാവ്, അവൻ എൻ്റെ താമസം ക്ഷേമകരമാക്കിയിരിക്കുന്നു, തീർച്ചയായും അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല. സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ, തെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പെണ്ണ് ക്ഷണിക്കുമ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ സമയം തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിൻ്റെ നിമിഷമായി മാറി. അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം നമ്മുടെ ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള മുഖ്ലസീങ്ങളിൽപ്പെട്ട ഒരടിമയാണ് എന്ന് സൂറത്ത് യൂസുഫിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ തെറ്റിൽ നിന്ന് മാറി നിന്ന സമയം യൂസുഫ് നബിയുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ഒരു സമയമായി മാറി. ബദറിൽ പങ്കെടുത്ത ആളുകൾ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളോട് അള്ളാഹു പറയുന്നൊരു വാചകമുണ്ട്, അമലു മാഷിഅത്തും, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ഫഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ആരോടാ ഇത് പറയുന്നത്? ജീവിച്ചിരിക്കുന്ന ബദറിൽ പങ്കെടുത്ത ആളുകളോട്. അതവരുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ സമയമാണ്. അവർ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു തന്നു, അതിൻ്റെ പുറമെ അവരെന്ത് ചെയ്താലും അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. മഹാനായ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അവർ, അഥവാ അല്ലാഹു പറഞ്ഞല്ലോ നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ബദരിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന്. എന്താണെന്ന് പറയാനുള്ള കാരണം, അവർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത് കാരണം അവരിൽ നിന്നുണ്ടായ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു എന്നാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു, ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സമയം അവരുടെ ജീവിതത്തിലെ അനുഗ്രഹീതമായ സമയമായി. അതേപോലെ തന്നെ അള്ളാഹു അവരോട് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം അവരുടെ ജീവിതത്തിലെ അനുഗ്രഹീതമായ സമയമായി. തുൽഹത്ത് ബിൻ ഉബൈദില്ലാ. അദ്ദേഹത്തെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മഹാനായ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മലയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് നബിയുടെ കൂടെ. അപ്പൊ നബി

ആയി. നോക്കൂ സഹോദരങ്ങളെ, ഒരു ചെറിയ നിമിഷം തൊൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹി അലൈഹി സ്വലമയുടെ മുമ്പിൽ കുനിഞ്ഞു നിന്നുകൊടുത്തതാണ്. എന്തിന്? അദ്ദേഹത്തിന് പാറയുടെ മുകളിൽ കയറാൻ ചവിട്ടുപടിയായി നിന്നുകൊടുത്തതാണ്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നിറഞ്ഞ നിമിഷമായിക്കൊണ്ട് മാറുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ആർക്കും അറിയില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ സമയം ഏതാണ് എന്ന്. നമ്മുടെ മുൻപിലും അവസരങ്ങളുണ്ട്. ചില കാരണങ്ങൾ, ചില വിഷയങ്ങൾ അള്ളാഹു നമുക്ക് നൽകും. അത് നമ്മൾ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ അതായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം. അങ്ങനെ ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മുൻഗാമികളായ ഞാനിവിടെ എണ്ണിപ്പറഞ്ഞ 6 സംഭവങ്ങൾ അവരുടെയൊക്കെ നിമിഷത്തിലെ അനുഗ്രഹീതമായ സമയമായി മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹീതമായ ഒരു സമയമുണ്ടാകണമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ? നമ്മളത് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എങ്കിൽ നമ്മൾ അറിയണം, നമ്മൾ ചിന്തിക്കണം. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ആരുമില്ലാത്ത സമയത്ത്, നമ്മുടെ വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി നമ്മുടെ കണ്ണുകൾ നിറച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരാകാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ സമയം. അതല്ലെങ്കിൽ നമ്മുടെ ഇച്ഛക്കെതിരായ പ്രവർത്തനമാകാം, നമ്മുടെ മനസ്സാഗ്രഹിച്ച, നമ്മുടെ മനസ്സ് കൊതിച്ച ഒരു തിന്മ. ആ തിന്മയിൽ നിന്ന് നമ്മൾ മാറി നിന്നു, നമ്മൾ അകന്നു നിന്നു, നമ്മൾ മിണ്ടാൻ പോയില്ല. നമ്മളതല്ലെങ്കിൽ ആ തെറ്റ് കാണാനോ കേൾക്കാനോ ആ തെറ്റ് പ്രവർത്തിക്കാനോ ശ്രമിക്കാതെ നമ്മുടെ ഇച്ഛയെ പിടിച്ചുവെച്ചു, നമ്മൾ അകന്നു നിന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ സമയം. അതുമല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാടിലുള്ള ഏതോ ഒരു മനുഷ്യന്റെ, ഏതോ ഒരു വ്യക്തിയുടെ, നമുക്കറിയാത്ത ഒരു വ്യക്തിയുടെ ഹൃദയത്തിന് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തതാകാം, എന്തെങ്കിലും ഒരു പ്രവൃത്തിയാകാം, പണം കൊടുത്തതാകാം, ഭക്ഷണം കൊടുത്തതാകാം, അതല്ലെങ്കിൽ ഏതു വിധത്തിലെങ്കിലും അയാളുമായി നമ്മൾ ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഒരു അനാഥ കുട്ടിയുടെ തല തടവിയതാകാം, അവനെ ആശ്വസിപ്പിച്ചതാകാം, അവൻ്റെ കാര്യത്തിൽ ഇടപെട്ടതാകാം, നമ്മൾ നൊന്തു പ്രസവിച്ച ഉമ്മാക്ക് നാം ചെയ്തു കൊടുത്ത സേവനമാകാം, സത്യത്തിൻ്റെ വാക്ക് ധൈര്യത്തോടുകൂടെ വിളിച്ചു പറഞ്ഞതാകാം, ധിക്കാരികളായ ആളുകളുടെ മുമ്പിൽ സത്യം പറഞ്ഞതാകാം, അതല്ലെങ്കിൽ പാവപ്പെട്ടവനെ സഹായിച്ചതാകാം, അക്രമിക്കപ്പെട്ട മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നതാകാം, ഏതുമാകാം. നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യത്തിൻ്റെ സമയം ഏതാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ മുൻപിലുള്ള അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ ചെയ്യാൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്ന ഓരോ സന്ദർഭത്തിലും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതെൻ്റെ ജീവിതത്തിലെ എനിക്ക് അനുഗ്രഹീതനാകാൻ, എനിക്ക് സൗഭാഗ്യവാനാകുവാൻ അല്ലാഹു നൽകുന്ന ഒരവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തെ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന ശക്തമായ തീരുമാനമെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. മുൻഗാമികളുടെ 6 സംഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം അതാണ്. വേശിയായ പെണ്ണ് അവരുടെ പാപം അല്ലാഹു പുറത്തു കൊടുത്തതുപോലെ, നായക്ക് വെള്ളം കൊടുത്ത മനുഷ്യൻ അല്ലാഹു പാപം പുറത്തു കൊടുത്തതുപോലെ, അവരൊക്കെ ചെയ്ത ആ ചെറിയ നന്മ അതൊരു വലിയ നന്മയൊന്നുമല്ല, വലിയ നന്മയാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ നന്മ കൊണ്ട് വലിയ സൗഭാഗ്യം നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി അതിലൂടെ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽ ചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി

0: ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്നെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചം അണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ്, അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വശ്യസുന്ദരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ മധുരം ഖുർആൻ സൂറ അൽ അഹ്സാബ് 46 മുതൽ 73 കൂടിയ വചനങ്ങൾ. പാരായണത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 46 മുതൽ 73 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അലി ജാബിർ.
1: അടുത്തതായി ഡയലോഗ് മതത്തിലെ ഗവേഷണ സാധ്യതകൾ അവതരിപ്പിക്കുന്നത് ഷബീബ് സൊലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിറതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിൽളാലിമീൻ വനസല്ലി വനസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കുള്ള അനുഗ്രഹമായിക്കൊണ്ടാണ് പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അല്ലാഹുവിൽ നിന്നുമുള്ള അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ അനുഗ്രഹമായി തിരിച്ചറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ആ അനുഗ്രഹത്തെ അനുഗ്രഹമായി മനസ്സിലാക്കാതെ അതൊരു പ്രശ്നമായി മനസ്സിലാക്കുന്ന തലമുറകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുമൊക്കെ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി തീരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരമൊരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇസ്ലാം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇസ്ലാമിൻ്റെ തനതായ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു
3: പ്രശ്നവുമില്ല എന്നതാണ് നമ്മൾ ആദ്യമേ തിരിച്ചറിയേണ്ടത്. പലപ്പോഴും ഇസ്ലാം അപരിഷ്കൃതമാണ്, അത് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് കടന്നു വരുന്ന ആളുകൾ സാധാരണ പറയാറുള്ളത് ഇത് 6-ാം നൂറ്റാണ്ടിലെ മതമല്ലേ, 7-ാം നൂറ്റാണ്ടിലെ മതമല്ലേ, ഈ 21-ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ആധുനിക വിഷയങ്ങളെ ഇസ്ലാമിന് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുക എന്നതാണ്. ഒരു ഭാഗത്ത് ആ ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇസ്ലാം ഗവേഷണത്തിനുള്ള സാധ്യതകൾ നൽകുന്നു എന്നതുകൊണ്ട് തന്നെ ഗവേഷണത്തിന് യോഗ്യതയില്ലാത്ത ആളുകൾ പോലും ഗവേഷണരംഗം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുവന്ന് ഇസ്ലാം പഠിപ്പിക്കാത്ത തലത്തിലേക്ക് ഇസ്ലാമിനെയും ഇസ്ലാമിക ആദർശങ്ങളെയും കൊണ്ടുപോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിലെ ഗവേഷണം, എന്താണ് ഇജ്തിഹാദ് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ മതത്തിലില്ലാത്ത ഒരു പുതിയ കാര്യം മതത്തിലേക്ക് കൊണ്ടുവരലല്ല ഇജ്തിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് കാണാം, വനസ്സൽന അലൈകൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്റ ലിൽ മുസ്ലിമീൻ. വനസ്സൽന അലൈകൽ കിതാബ്, വനസ്സൽന അലൈകൽ കിതാബ്, നിനക്ക് നാം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് തിബിയാന ലികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കൾക്കുമുള്ള വ്യക്തതയായി കൊണ്ടാണ്, മാർഗനിർദ്ദേശമായി കൊണ്ടാണ് എന്നാണ്. ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മ, അതോടൊപ്പം തന്നെ കാരുണ്യവുമായി കൊണ്ടാണ്. വബുശ്റ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷ വാർത്തയുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ ലികുല്ലി ഷൈഇൻ എന്നാണ് പറഞ്ഞത്. തിബിയാൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനുമുള്ള വ്യക്തതയായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് എന്നതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം വരെ വരാനിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ആ പ്രശ്നങ്ങൾക്ക് മതവിധി പറയേണ്ട ആവശ്യമുണ്ടോ, ആ ആവശ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം വിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട് എന്നതാണ്. മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുള്ള ഇതിനെ വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നത് കാണാൻ സാധിക്കും, ഇമ്മാ ദലാലത്തൻ മുബയ്യനത്തൻ മുബയ്യനത്തൻ മശ്രൂഹത്തൻ, അത് വിശാലമായ നിലയ്ക്ക് തന്നെ വിശദീകരിച്ചുകൊണ്ട് തന്നെ വ്യക്തമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ ഉണ്ടാകാം. വ ഇമ്മ മുജ്മലത്തൻ, ചിലപ്പോൾ വിശുദ്ധ ഖുർആനിൽ അത് സംക്ഷിപ്തമായി കൊണ്ടായിരിക്കും ഉണ്ടാവുക, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് അത് വ്യക്തമായി ലഭിക്കുക. അതുമല്ലെങ്കിൽ ഇജ്മാഉമായി ബന്ധപ്പെട്ട് ഏകോപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ അത് കണ്ടെത്തുവാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും മുമ്പിൽ വെച്ചുകൊണ്ട് അതിലേക്ക് കാര്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ചേർത്തിക്കൊണ്ട് ഖിയാസിലൂടെയും ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തുവാൻ കഴിയുമെന്നതിന് ഉള്ള തെളിവാണ് ഈ ആയത്തി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ തറക്തു മിൻ ഷൈഇൻ യുഖരിബുകും മിനൽ ജന്ന വയുബഇദുകും മിനന്നാരി ഇല്ലാ വഖദ് ബയ്യൻതുഹു ലക്കും. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതായ, നരകത്തിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തുന്നതായ ഏതൊരു കാര്യമുണ്ടോ ആ കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ അടുക്കുവാൻ ആവശ്യമായ, നരകത്തെ തൊട്ട് മാറി നിൽക്കുവാൻ ആവശ്യമായ മുഴുവൻ കർമ്മങ്ങളും അതല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും റസൂലുള്ള പഠിപ്പിച്ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ ആധുനികതയുടെ ഏത് കാലഘട്ടം, ഇനി ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്താവും, ഈ കാലഘട്ടം നമ്മൾ ജീവിക്കുന്ന ഈ ആധുനികത എന്ന് പറയേണ്ടത് അത് പഴയകാലമാവും, പിന്നെ വേറെ ആധുനികത വരും. ഇങ്ങനെ ലോകാവസാനം വരെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആധുനികതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ആധുനികതയുടെ ലോകത്തും ഒരു പ്രശ്നവുമില്ലാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിക്ക് ഒരു പ്രയാസവുമില്ലാതെ, നരകത്തിൽ നിന്നും മാറി നിൽക്കുവാനുള്ള വഴിക്ക് യാതൊരു പ്രയാസവുമില്ലാതെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുവാൻ സാധിക്കുമെന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് കാണാം, വഇദാ ജാഅഹും അംറു മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇല ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അവിടെ പ്രത്യേകമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. കാര്യങ്ങൾ അത് മടക്കേണ്ടത് ആരിലേക്കായിരുന്നു? കാര്യങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. അതുപോലെ തന്നെ കാര്യങ്ങളെ മടക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിലേക്കാണ്. കാര്യങ്ങളെ മടക്കേണ്ടത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ആളുകളിലേക്കാണ്. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യുവാൻ, നിർദ്ധരിച്ചെടുക്കുവാൻ കഴിയുന്ന ആളുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഗവേഷണം എന്നുള്ളത് ഒരിക്കലും തന്നെ ഇത്തരം പ്രശ്നമുണ്ടായപ്പോൾ ഏതെങ്കിലും നാല് പണ്ഡിതന്മാർ കൂടിയിരുന്നോ അതല്ലെങ്കിൽ പണ്ഡിത സഭ കൂടിയിരുന്നോ ഉണ്ടാക്കിയെടുത്ത രക്ഷപ്പെടുവാനുള്ള മാർഗമല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധുതകൾ പറഞ്ഞതാണ്. വയസ്തംബിതൂനഹു, ആ കാര്യങ്ങളെ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമൊക്കെ നിർദ്ധരിച്ചെടുക്കുവാനുള്ള കഴിവുള്ള ആളുകളിലേക്ക് മടക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ആ നിലക്ക് വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കുമ്പോൾ ആ പ്രവാചകൻ തൻ്റെ കൂടെയുണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കുകയാണ്, നിങ്ങളിതാ പോകുകയാണ്, കൈഫ തഖ്ളി ഇദ അറദ ലക ഖദാ, നിന്റെ മുമ്പിൽ ഒരു വിഷയം വന്നാൽ, ഒരു വിധി വിധിക്കേണ്ട വിഷയം വന്നു കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി മുആദ് പറഞ്ഞ മറുപടി, അഖ്ലി ബി കിതാബില്ലാ, അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് ഞാൻ വിധിക്കും. ഇനി അപ്പൊ നബി വീണ്ടും ചോദിക്കുന്നുണ്ട്, ഫഇല്ലം തജ്ദു ഫിൽ കിതാബില്ല ഫി കിതാബില്ല, അല്ലാഹുവിന്റെ കിതാബിൽ നിനക്കത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ നീ എങ്ങനെയാണ് വിധിക്കുക? ഖാല വബി സുന്നതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കൊണ്ട് ഞാൻ അത് വിധിക്കും. വീണ്ടും ചോദിക്കുന്നുണ്ട്, ഖാല ഫഇല്ലം തജ്ദു ഫി സുന്നതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലും ആ വിഷയമില്ലെങ്കിൽ നീ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മറുപടി, അള്ളാഹുന്റെ റസൂലിന്റെ സുന്നത്തിലുമില്ല കിതാബിലുമില്ല എങ്കിൽ, ഖാല അജ്തഹിദു റഈ അജ്തഹിദു റഈ, ഞാൻ എൻ്റെ അടുക്കലുള്ള അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഗവേഷണം നടത്തും, ഞാൻ ഗവേഷണം നടത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് കൊട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, അല്ലദി വഫഖ റസൂല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യർള റസൂലുള്ള, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂല് റസൂലായിക്കൊണ്ട് പറഞ്ഞയക്കുന്ന, ദൂതനായിക്കൊണ്ട് പറഞ്ഞയക്കുന്നയാൾക്ക് അതിനുള്ള തൗഫീക്ക് നൽകിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ ഇജ്തിഹാദ് ചെയ്യുമെന്ന് പറഞ്ഞതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും തന്നെ പ്രശ്നം ഉണ്ടായപ്പോൾ, കുടുങ്ങിയപ്പോൾ മുസ്ലിം പണ്ഡിതന്മാരിരുന്ന് ആലോചിച്ചുണ്ടാക്കിയ സംഭവമല്ല ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഇനി നബിയുടെ കാലഘട്ടത്തിൽ ഇജ്തിഹാദ് ഉണ്ടായിട്ടുണ്ട്, ധാരാളം ഇജ്തിഹാദുകൾ ഉണ്ടായിട്ടുണ്ട്, നബി തന്നെ ചെയ്ത ഇജ്തിഹാദുകളുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് സൂചിപ്പിച്ചു പോകുന്നത്, നമുക്ക് സമയത്തിന് പരിമിതികളുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെട്ടു, എവിടെ നിൽക്കണം, യുദ്ധത്തിന് പോകുന്ന സമയത്ത് എവിടെ നിൽക്കണം, ബദറിൽ എവിടെ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നബിയുടെ ഒരു തീരുമാനം നടപ്പിലാക്കിയപ്പോ നബിയോട് സഹാബിമാർ വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ ഇത് നിങ്ങളെ വ്യക്തിപരമായ തീരുമാനമാണോ, അതല്ല അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തീരുമാനമാണോ, അള്ളാന്റെ അടുത്ത് നിന്നുള്ള തീരുമാനമാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളത് അംഗീകരിക്കും. ഇത് അങ്ങയുടെ വ്യക്തിപരമായ ഭൗതിക വിജ്ഞാനം വെച്ചുകൊണ്ടുള്ള തീരുമാനമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. സഹാബിമാര് പറഞ്ഞു, അല്ല, എന്നാ ഇവിടെ നിൽക്കല്ല നല്ലത്, ആ കുന്നിന്റെ മുകളിലേക്ക് കയറുകയാണ് നല്ലത്, അതാണ് യുദ്ധം വിജയിക്കുവാനുള്ള നല്ല വഴി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തിയൊരു ഗവേഷണമായിരുന്നു ഇവിടെ താഴെ നിൽക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ബദറിലെ ബന്ദികൾ, ബദറിൽ പിടിക്കപ്പെട്ട ആളുകളെ എങ്ങനെ ശിക്ഷിക്കണം, അതല്ലെങ്കിൽ അത്തരം ആളുകളെ ശിക്ഷിക്കേണ്ടതുണ്ടോ, അവരെ ഒഴിവാക്കേണ്ടതുണ്ടോ, എന്തു ചെയ്യണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തിഹാദ് നടത്തിയതാണ്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും, അതല്ലെങ്കിൽ ഓരോ മുമ്പിൽ ഓപ്ഷനുകൾ വെച്ചു കൊടുത്തത്. ഓപ്ഷനുകൾ വെച്ചു കൊടുത്തു, എന്താണ് വെച്ചു കൊടുത്തത്? അറബി ഭാഷ പഠിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ പഠിപ്പിച്ചുകൊണ്ട് എന്താക്കാം, നിങ്ങൾക്ക് രക്ഷപ്പെടാം, ധനം കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷനുകൾ വെച്ചു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇജ്തിഹാദ് ആയിരുന്നു. ഇനി മാത്രവുമല്ല, നമ്മൾ ആലോചിച്ച് നോക്കുക, നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിസ്കാരം നിർബന്ധമാക്കിയപ്പോൾ നിസ്കാരത്തിലേക്ക് എങ്ങനെ വിളിക്കണം. അപ്പോൾ അവിടെയും കാണാൻ കഴിയും, നമുക്കിങ്ങനെ ഈ ഒരു ചെറിയ കൊള്ളികൾ എടുത്തിട്ട് അതിലിങ്ങനെ അടിച്ച് അതിൻ്റെ ശബ്ദം പുറത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ശബ്ദം കേട്ടാൽ ആളുകൾ നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ടെന്ന് അറിയാം. അതായത് നമ്മൾ കോൽക്കളിയൊക്കെ കളിക്കുന്ന സമയത്ത് കോലുകൾ വെച്ചിട്ട് ഇങ്ങനെ കൊട്ടാറുണ്ട്. ഇതേപോലെയാണെങ്കിൽ നമുക്ക് എന്താക്കാം, ആളുകളെ നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് അറിയിക്കാൻ പറ്റും. അതൊരു ഇജ്തിഹാദായിരുന്നു. പക്ഷേ അതിനൊക്കെ തിരുത്തിയിട്ടാണ് പിന്നീട് സ്വപ്നത്തിലൂടെ വഹീ സഹാബിമാരുടെ മുത്തവാത്തറായ നിലയ്ക്ക് തന്നെയുള്ള പല സഹാബിമാരും ഒരേ രൂപത്തിൽ സ്വപ്നം കാണുകയും അത് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറയുകയും അത് പിന്നീട് ബാങ്കായിക്കൊണ്ട് നമ്മളൊക്കെ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നബിന്റെ കാലത്ത് ഈ ജിത്തിഹാദുകൾ നടന്നിട്ടുണ്ട്. ഇനി സഹാബിമാരുടെ കാലഘട്ടത്തിലേക്ക് വന്നാലോ, അവിടെയും നമുക്ക് ഈ ജിത്തിഹാദുകൾ കാണാൻ കഴിയും, ധാരാളം കാണാൻ കഴിയും. അതിലുള്ള ഒന്നാമത്തെ അവിടെ മുമ്പിലേക്ക് വന്ന പ്രശ്നമായിരുന്നു, വലിയ പ്രശ്നമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നുള്ളത്. ഇനി എന്ത് ചെയ്യും, കാര്യങ്ങൾ ഇനി ആര് തീരുമാനിക്കും, വരെ മുമ്പിൽ വന്നൊരു വലിയ പ്രശ്നമായിരുന്നു. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, അവിടെ സഹാബിമാരുടെ കൂട്ടത്തിൽ അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ അവർ അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകണം, മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകണം, ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഫഖാല റളിയഹു റസൂലു ലിദീനിന അഫല നുർലിഹി ലിദുനിയാന. അബൂബക്കറിനെ നമ്മുടെ ദീനിന് വേണ്ടി അല്ലാഹു റസൂൽ തൃപ്തി തന്നില്ലേ, എന്നാൽ നമുക്ക് നമ്മുടെ ദുനിയാവിൻ്റെ വിഷയത്തിൽ അബൂബക്കറിനെ തൃപ്തിപ്പെട്ടുകൂടെ, അതുകൊണ്ട് ഞാനിതാ അബൂബക്കറിനെ ഖലീഫയായി കൊണ്ട് ബൈഅത്ത് ചെയ്യുന്നു എന്നാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഇജ്തിഹാദ് ആയിരുന്നു. എന്തിലേക്കാണ് അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തത്, എവിടെ നിന്നാണ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി നിശ്ചയിച്ചു കൊണ്ട് നിന്ന കാര്യത്തെ വെച്ചുകൊണ്ട് അതിലേക്ക് ഖിയാസ് ചെയ്തുകൊണ്ട് അതിലേക്ക് അതിനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുക്കുന്നത്. ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രഖ്യാപിച്ചതും, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന ഒരു ശൂറ സമിതിയെ നിശ്ചയിച്ചതുമൊക്കെ അവരവരുടെ കാലഘട്ടത്തിൽ നടന്ന ഇജ്തിഹാദിന് ഉദാഹരണങ്ങളായിക്കൊണ്ട് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇത്തരം വിഷയങ്ങൾ ആധുനിക ലോകത്തും ഉണ്ടാകുമ്പോൾ, ഏതൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും ആധുനിക ലോകത്തും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ആ ചർച്ച ചെയ്യുന്ന ഒരു വലിയ ശാഖ തന്നെയുണ്ട് ഇസ്ലാമിക ലോകത്ത്. അതിനാണ് നവാസിലുൽ ഫിഖ്ഹിയ്യ എന്ന് പറയാറുള്ളത്, ഫിഖുഹുൻ നവാസിൽ എന്നൊക്കെ പറയും. ഈ ഫിഖുഹുൻ നവാസിൽ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അൽ വാഖിഅ് എന്ന് ഈ ഒരു ഫന്നിനെ അറിയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഖുഹുൽ വാക്യ എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിട്ടുണ്ട്. അൽ അമൽ എന്നും അതുപോലെ തന്നെ ഫിഖുഹുൽ അമലിയാത്ത് എന്നുമൊക്കെ മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർക്കിടയിൽ ഇത് അറിയപ്പെട്ടിട്ടുണ്ട്. അൽ ഫത്വ എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിട്ടുണ്ട്. ഫിഖുഹുൽ മുആസർ എന്ന പേരിലുമൊക്കെ ഇത് അറിയപ്പെട്ടതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നവാസുൽ ഫിഖിയിൽ ഏതൊക്കെയാണ് വരാറുള്ളത്? അതും പണ്ഡിതന്മാർ കൃത്യമായി എണ്ണി എണ്ണി എണ്ണി എണ്ണി പറഞ്ഞത് കാണാൻ കഴിയും. ഇപ്പോൾ ഇബാദത്തിൻ്റെ വിഷയത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനൊരു ഉദാഹരണമാണ്, നമുക്കറിയാം ഇപ്പോൾ ആധുനിക ലോകത്ത് വെള്ളത്തിന് വലിയ പ്രശ്നമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ടോയ്ലറ്റിൽ ഉപയോഗിച്ച വെള്ളം പോലും വീണ്ടും വൃത്തിയാക്കിക്കൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. ആ വെള്ളം കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റുമോ പറ്റൂലേ? ഇജ്തിഹാദ് ചെയ്യേണ്ട വിഷയമാണ്. അതിന് പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്തിട്ടുണ്ട്, മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ സൂചനകൾ നൽകുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ശേഷം വരുന്ന വിഷയത്തിൽ നമുക്കത് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ വിമാനം കണ്ടുപിടിച്ചു. വിമാനം കണ്ടുപിടിച്ച സമയത്ത് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മളൊക്കെ നിസ്കരിക്കേണ്ടി വരും. എങ്ങോട്ടിരുന്ന് നിസ്കരിക്കുക? നോമ്പുകാരനായിക്കൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സൂര്യാസ്തമയ സമയം നാട്ടിൽ സമയമായപ്പോഴും വിമാനത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുന്നു. നോമ്പെപ്പോളം തുറക്കുക? അതിൻ്റെ പേരിലൊരു മുഅ്മിനും നോമ്പുറക്കാതെ ഇരുന്നിട്ടില്ലല്ലോ. അവിടെയും ഇജ്തിഹാദുകൾ നടന്നു, പണ്ഡിതന്മാർ കാര്യങ്ങൾ പറഞ്ഞു. കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മൾ നിസ്കരിച്ചു. നിസ്കരിച്ചപ്പോൾ എങ്ങനെ നിസ്കരിച്ചത്? ഇപ്പോൾ സൊഫ് അടുത്ത് നിന്ന പോലെയല്ല, വിട്ടുനിന്നിട്ടാണ് നിസ്കരിച്ചത്. അതിനുള്ള തെളിവെന്തായിരുന്നു? അതൊക്കെ ഗവേഷണങ്ങളിലൂടെയാണ് കണ്ടെത്തിയത്. മഹാമാരിയുടെ കാലഘട്ടത്തിലെ 100 മസ്അലകൾ എന്ന പേരിൽ വിസ്ഡം പുസ്തകം ഇറക്കിയിട്ടുള്ള ഒരു ചെറിയ പുസ്തകം നമുക്ക് ലഭ്യമാണ്. ഇതൊന്നും നമ്മൾ ആരും ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ സംഭവങ്ങളല്ല. അത് അറബ് ലോകത്ത് പഴയ കാലഘട്ടത്തിൽ തന്നെ ഇമാമുമാർ കണ്ടെത്തിയ കാര്യങ്ങളെ അതിൽ പരിഭാഷപ്പെടുത്തുന്ന പണി മാത്രം നമ്മളൊക്കെ എടുത്തിട്ടുള്ളൂ. ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഒരു പഴഞ്ചൻ കാലഘട്ടം എന്നുള്ളതല്ല. ഇതിനൊക്കെയുള്ള തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നാണ് കിട്ടാറുള്ളത്. ഇനി മുആമലാത്തിൻ്റെ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ക്രയവിക്രയത്തിൻ്റെ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അതുപോലെയുള്ള പല കാർഡുകൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. നബിൻ്റെ കാലഘട്ടത്തിൽ അതില്ല. അത് ഉപയോഗിക്കുന്നിടത്ത് പലിശ എങ്ങനെ കടന്നു വരും? അതുപോലെ തന്നെ പല രൂപത്തിലുള്ള കച്ചവടങ്ങൾ, ഓരോ ദിവസവും വ്യത്യസ്ത രൂപത്തിലുള്ള കച്ചവടങ്ങളാണ്. ഇതൊരു മുസ്ലിമിന് പറ്റുമോ പറ്റില്ലയോ? കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഖുർആൻ ഉദ്ധരിച്ചു പറയുന്നു, ഹദീസ് ഉദ്ധരിച്ചു പറയുന്നു, ഫിഖിഹിലെ കായിദകൾ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനൊന്നൊരു പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളും ശിക്ഷകളും നടപടികളും നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടായിരുന്നു. കട്ടവന്റെ കൈമുറിക്കടന്നുള്ള ഇസ്ലാമിന്റെ വിധിയാണ്. ആധുനിക ലോകത്ത് മുറിഞ്ഞ കൈയെ ബന്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ കട്ടയാൾ അയാളെ കോടതി കൈമുറിക്കാൻ ആവശ്യപ്പെട്ടു, കൈ മുറിച്ചു, ആ മുറിഞ്ഞ കൈയേറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് ബന്ധിപ്പിക്കാൻ പറ്റുമോ പറ്റൂലേ? അത് ഇസ്ലാം അതിനെതിരാണോ? അല്ലേ. അങ്ങനെ ബന്ധിപ്പിക്കുന്നതിന്റെ ഇസ്ലാമിക ഹുക്കും എന്താണ്? പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനും തെളിവ് പിടിച്ചത് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമാണ്. ഇനി കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ, ഇന്ന് ആധുനിക ലോകത്ത് മുലപ്പാൽ ബാങ്കുകളുണ്ട്. ആ ബാങ്കിൽ നിന്ന് പാലെടുത്ത് കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുലകുടി ബന്ധത്തിലെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട മസല എങ്ങനെ കടന്നു വരും? മക്കളില്ലാത്ത ആളുകൾ IVF ചെല്ലുമ്പോൾ എങ്ങനെയാണ് ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടി വരിക? അതുപോലെ തന്നെ അബോർഷനുമായി ബന്ധപ്പെട്ട വിഷയം ഇസ്ലാമികൻ എന്താണ് അതിന് പറയാനുള്ളത്? ഇതിനൊന്നും പുതിയ ആയത്തുകൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഉള്ള ആയത്തിൽ നിന്ന് കൃത്യമായി പഠിക്കുവാനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇസ്തിമ്പാത്ത് ചെയ്യുവാനും ഒക്കെ കഴിയുന്ന പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇവിടെ നിന്നിട്ട് കഴിക്കുന്ന പല ഭക്ഷണവും ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായതാവില്ല. കയറ്റുമതി ചെയ്യപ്പെട്ട ഭക്ഷണങ്ങളാവും, ഇറക്കുമതി ചെയ്യപ്പെട്ട ഭക്ഷണങ്ങളാവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള മസലകൾ നോക്കിക്കൊണ്ടാണ് അവസാനം ഹലാലിൽ നിന്ന് സ്റ്റിക്കർ ഒട്ടിക്കൽ. ആ സ്റ്റിക്കർ ഒട്ടിക്കുക എന്ന് പറഞ്ഞത് എന്തല്ല, അതൊരു ഏതെങ്കിലും ഒരു കമ്പനി പോയി ഹലാലിൽ നിന്ന് അടിച്ചാൽ തിന്നാൻ പറ്റുമോ പറ്റൂല? അതല്ല. അത് ഹലാലി സ്റ്റിക്കർ ഒട്ടിക്കണമെങ്കിൽ അതിന് നിയമമുണ്ട്. ആ നിയമം എവിടെ നിന്നുണ്ടായതാണ്? വിശുദ്ധ ഖുർആനിൽ നിന്നുണ്ടാക്കിയതാണ്, തിരുസുന്നത്തിൽ നിന്നുണ്ടാക്കിയതാണ്. അതുണ്ടെങ്കിലേ മുസ്ലിങ്ങൾ തിന്നുള്ളൂ, അല്ലാത്തതൊക്കെ ചത്തതായിട്ടേ കാണുള്ളൂ, തിന്നാൻ പറ്റാത്തതായിട്ടേ കാണുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആർക്കും ചെയ്യാൻ പറ്റിയ പണിയാണ് ഈ ഗവേഷണം എന്നുള്ളത്? ഒരിക്കലുമല്ല. ഗവേഷണം നടത്തുന്നവനൊന്ന് മുസ്ലിമാകണം, രണ്ട് നല്ല ബുദ്ധിയുള്ളയാളായിരിക്കണം, മൂന്ന് പ്രായപൂർത്തിയായ ആളായിരിക്കണം, നാലാമത്തത് അഗാധ ജ്ഞാനം, ഗ്രാഹ്യശക്തി, മികച്ച ചിന്താശേഷി, വിഷയങ്ങൾ അനുമാനിച്ചെടുക്കുവാനുള്ള കഴിവ്, ഇതൊക്കെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഒരു വിഷയം പഠിച്ചെന്ന് വേറെ കോലത്തിൽ അർത്ഥം പറയും. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് ഓതിയിട്ട് ഒരാൾ പറയണത് ഇതാ കൊന്തും ഇല സ്വലാത്തി ഫാസിലു വുജൂഹക്കും എന്നല്ല ഖുർആനിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വെക്കണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകേണ്ടത്? നിസ്കാരത്തിൽ നിന്നതിൻ്റെ ശേഷമാണ് ഓതുകൊടുക്കാൻ പോകേണ്ടി വരിക. അപ്പൊ അതങ്ങനല്ലല്ലോ മനസ്സിലാക്കേണ്ടത്. ഫൈദ കറായത്തിൽ ഖുർആന ഫസ്തഈദ് ബില്ലാ എന്നാണ്. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നീ ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം എന്ന് ചൊല്ലണം എന്നാണ്. അത് അങ്ങനെ പോയി അർത്ഥം വെച്ച് കഴിഞ്ഞാൽ മുസ്തഫ ഇങ്ങനെ പൂട്ടിച്ചിട്ട് പിന്നെ ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം എന്ന് ചൊല്ലേണ്ടി വരും. അങ്ങനല്ല, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. മാത്രവുമല്ല ഭാഷാപരവും സാങ്കേതികപരവുമായ പദങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുന്ന രൂപത്തിൽ ഖുർആനിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം. അതുപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ള ഭാഷകൾ, പദപ്രയോഗങ്ങൾ, ആ പദപ്രയോഗങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ച ആളായിരിക്കണം. ലോകത്ത് മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ ഇജ്മായിലായ വിഷയങ്ങളെ കുറിച്ച് ധാരണയുള്ളയാളായിരിക്കണം. ഖുർആനിനെയും സുന്നത്തിലും വന്നിട്ടുള്ള നസ്ഖുകൾ അതിനെക്കുറിച്ച് അറിവുള്ളയാളായിരിക്കണം. ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിഷയങ്ങളുടെ അവതരണ ഖുർആനിലുള്ളതും അതുപോലെ തന്നെ ഹദീസിലും വന്നിട്ടുള്ള വിഷയങ്ങൾ അത് എങ്ങനെ അവതരിച്ചതാണ്, ഏത് കാലഘട്ടത്തിൽ ഏത് വിഷയത്തിൽ അവതരിച്ചതാണെന്നുള്ള അറിവുണ്ടായിരിക്കണം. അറബി ഭാഷ നിയമങ്ങൾ അറിയണം, സാഹിത്യ നിയമങ്ങൾ അറിയണം, അതുപോലെ തന്നെ അറബി ഭാഷയിലെ സ്വറഫ് അറിയണം. ഇങ്ങനത്തെ കുറേ നിയമങ്ങൾ, അതിനു പുറമെ ഉസൂലുൽ ഫിഖ്ഹിലെ അഗാധമായ ജ്ഞാനമുണ്ടാകണം. ഉസൂലുൽ ഫിഖ്ഹ് എന്നൊക്കെ പറയുമ്പോൾ ലോകത്ത് അഹ്ലു സുന്നയുടെ മദ്ഹബുകളായിക്കൊണ്ട് അറിയപ്പെടുന്ന ഇന്ന് നിലനിൽക്കുന്ന നാല് മദ്ഹബുകൾ, ഇതിൻ്റെയൊക്കെ ഉസൂലുൽ ഫിഖ്ഹുകൾ വ്യത്യസ്തമാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, എന്നിട്ട് വേണം ഇജ്തിഹാദിന് ഇറങ്ങാൻ. അതുപോലെ തന്നെ കർമ്മശാസ്ത്ര ഫിഖ്ഹിലുള്ള ഖവാഇദുകൾ അയാൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ മതനിയമങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതേത് സമൂഹത്തിൻ്റെ മുമ്പിലാണ് പറയുന്നത് എന്നുള്ള ബോധം ഉണ്ടാകണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏത് സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഇത് പറയാൻ പോകുന്നുള്ള ബോധം ഉണ്ടാകണം. ഇതൊക്കെ ഉള്ളവനെ ഇത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഖവായിദുൽ ഫിഖ്ഹിയ എന്നൊക്കെ പറയുമ്പോൾ എന്താണത്? ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കി കാണാൻ കഴിയും. അൽ ഉമൂറു ബി മഖാസിദിഹ, അൽ യഖീനു ലാ യസൂലു ബിശക്ക്, റഫ്ഉൽ ഹറജ്, അൽ ളറൂറത്തു തുബീഹുൽ മഹ്ളറാത്ത്, അൽ ആദത്തു മുഹ്കമ. ഇതൊക്കെ ഈ ഒരു അഞ്ച് സാധനം കൃത്യമായിട്ട് അറിയണമെനിക്ക് ലോകത്ത് ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അതിന് വിധി പറയാൻ പറ്റും. അപ്പം അറിയുമ്പോലെ പഠിക്കും പോലെ പഠിക്കണത് മാത്രം. ഒരാൾ വന്നിട്ട് ചോദിക്കുക, ഗോതമ്പ് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ഒരു മുജ്തഹിദിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മുഫ്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ, മുഫ്തി എന്താ പ്രശ്നം, വേഗം കൃഷി ചെയ്തോന്ന് പറയില്ല. ചോദിക്കും എന്തിനാണ് കൃഷി ചെയ്യേണ്ടത്, അപ്പോൾ പറയാം അത് ബ്രാൻഡി വാറ്റാനാണ് എങ്കിൽ ഹറാം. മറ്റൊരാണെങ്കിൽ എന്താ പറയുക, എന്താ ഗോതമ്പിന് എന്താ പ്രശ്നം, എന്താ കൃഷി ചെയ്യണീന് എന്താ പ്രശ്നം. അതാണ് എന്ത്, അൽ ഉമൂറു ബി മഖാസിദിഹ, അൽ യഖീനു ലാ യസൂലു ബിശക്ക്, അൽ യഖീനു ലാ യസൂലു ബിശക്ക്, സംശയം കൊണ്ട് ഉറപ്പുള്ളത് നീങ്ങിപ്പോവുകയില്ല. റഫ്ഉൽ ഹറജ്, പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ഇന്റർസെക്സ് അഥവാ നപുംസകം എന്ന് പറയുന്ന ആണോ പെണ്ണാണോ എന്ന് അറിയില്ല, രണ്ടാളുടെ അവയവുള്ള ആളാണ്. എന്നാൽ ഇന്ന് നമുക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി അയാളുടെ ഹോർമോണുകളിലും അയാളുടെ എല്ലിന്റെ ഉറപ്പും മറ്റൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇതാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഏത് അവയവമാണോ ഏറെയുള്ളത് അത് ഒഴിവാക്കിക്കൊണ്ട് അയാൾ ഏത് വർഗത്തിൽപ്പെട്ട ആളാണോ അതിലേക്ക് മാറാൻ പറ്റും. കാരണം അവിടെ പ്രശ്നം തീരുന്നുണ്ട്. എന്നാൽ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്, ഓരെന്താ പറയുക, ഞാൻ കാണണെന്ന് തോന്നുന്നു, പെണ്ണാണ് തോന്നണതെന്നാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ട് അവർ അവരുടെ ലൈംഗിക ലിംഗ ശസ്ത്രക്രിയയും മറ്റൊക്കെ നടത്തുന്നതോടുകൂടി അവിടെ പ്രശ്നം തീരുന്നില്ല. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല, അതവിടെ മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. ഒരിക്കലും നല്ല രൂപത്തിലുള്ള ഉപദേശം കൊടുത്ത് അവരെ തിരിച്ചുകൊണ്ടിരണം വേണ്ടത്. കാരണം ഓൻ ഓപ്പറേഷൻ ചെയ്ത് ഓൻ്റെ അവയവങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഓൻ്റെ പ്രശ്നം തീരൂല, റഫ്ഉൽ ഹറജ് അവിടെ ഉണ്ടാകണില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ളറൂറത്തു തുബീഹുൽ മഹ്ളറാത്ത്, ളറൂറത്തുകൾ എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ ളറൂറത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്യാവശ്യങ്ങൾ നല്ല ജീവൻ നിലനിർത്തുവാനുള്ള ആവശ്യമുള്ള ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനനുസൃതമായി കൊണ്ട് ചില ഹറാമുകൾ ഹലാലായി തീരും. ഇങ്ങനത്തെ അവസ്ഥകളുണ്ട്. വൽ ആദാത്തു മുഹ്കമ, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, ആ സാഹചര്യത്തിനും വിധിക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അറിയണം, ഇതൊക്കെ അറിയുന്ന ആളായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മതനിയമങ്ങളുടെ ലക്ഷ്യങ്ങൾ അറിയേണ്ടി വരും. അതിൽ ഒന്നാമത്തത് ഹിഫുദ്ദീൻ, അത് മതസംരക്ഷണമാണ്. രണ്ടാമത്തത് ഹിഫുദുൻ നഫ്സ്, ജീവൻ സംരക്ഷണമാണ്. മൂന്നാമത്തത് ഹിഫുദുൽ അഖിൽ, ബുദ്ധി സംരക്ഷണമാണ്. നാലാമത്തത് ഹിഫുദുൽ മാൽ, ധനസംരക്ഷണമാണ്. അഞ്ചാമത്തത് ഹിഫുദുൽ മാൽ, അതുപോലെ തന്നെ അതിനുശേഷം വരുന്നത് ഹിഫുദുൽ അർള്, അഥവാ വംശവർഗ വർദ്ധനവിന്റെ സംരക്ഷണമാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് ഉണ്ടാകണം. ഈ അറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് മുജ്തഹിദാകാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇന്നും ലോകത്ത് അങ്ങനത്തെ ആളുകളുണ്ട്. എന്നാലും നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും അവസാനമായി പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഇന്ന് ആധുനിക ലോകം ഈ രംഗത്ത് സ്വീകരിച്ച, മുസ്ലിം ലോകം ഈ രംഗത്ത് സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തികളിലേക്ക് മടങ്ങുക എന്നതിനു പകരം സമിതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഫതവ ലജ്ന അദ്ദായിമ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് പ്രസിദ്ധമാണ് സൗദി അറേബ്യയിൽ നിന്ന് ഇറങ്ങുന്ന ഫത്വകൾ. അതൊരു കമ്മിറ്റിയുടെ ഫത്വയാണ്. എന്തുകൊണ്ടാണ് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നത്? ഒരേ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുള്ള ആളുകൾ ഉണ്ടാവും, ഒരേ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ അറിവുകളുള്ള ആളുകൾ ഉണ്ടാവും. ഇതെല്ലാം മുന്നിൽ വെച്ച്, ആ മുന്നിൽ വെക്കുമ്പോൾ അവിടെ മുമ്പിൽ വരുന്ന ഉത്തരങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി നോക്കി ഇതുകൊണ്ടുണ്ടാകുന്ന ഇതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഇതുകൊണ്ട് പ്രശ്ന പരിഹാരമാണോ ഉണ്ടാകുന്നത് എന്നൊക്കെ തീരുമാനമാക്കി ആ നിലക്ക് സമിതികൾ നടത്തുന്ന ഇജ്തിഹാദുകൾ, അതാണ് ഇജ്തിഹാദുൽ ജമാഇ എന്ന് പറയാറുള്ളത്, സംഘ ഗവേഷണങ്ങൾ. ഇതും ഇസ്ലാം പഠിപ്പിച്ചെന്ന കാര്യമാണ്. കാരണം ഫഅംറുഹും ശൂറ ബൈനഹും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇങ്ങനെ ഏതൊരു പ്രശ്നത്തെയും അഡ്രസ്സ് ചെയ്യുവാനുള്ള അവസ്ഥ നിലവിൽ ഇസ്ലാമിനുണ്ട്. അത് എന്നും ഉണ്ടാകും. അതിനുള്ള കാരണം ഈ പ്രശ്നങ്ങളൊക്കെ അള്ളാഹുവിന്റെ അറിവോടുകൂടിയാണ് ഉണ്ടാകുന്നത്. ആ റബ്ബാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി കൊണ്ട്, ലോകാവസാനം വരെയുള്ള പരിഹാരമായി കൊണ്ട് വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. ആ റബ്ബു തന്നെയാണ് 23 വർഷങ്ങൾ കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിന്റെ വിശദീകരണങ്ങൾ പഠിപ്പിച്ചു തന്നത്. ആ റബ്ബാണ് ഇന്ന നഹ്നു തീർച്ചയായും നാം ആകുന്നു ഇത് ഈ ദിക്റിനെ ഇറക്കിയിട്ടുള്ളത്, ഇന്ന ലഹു ലഹാഫിളുൻ, നാം തന്നെയാണ് ഇതിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഗവേഷണത്തിനുള്ള വാതിലുകൾ തുറന്നു വെച്ചാണ് ഇസ്ലാം നമുക്ക് അള്ളാഹു സമ്മാനിച്ചത് എന്ന് നാം തിരിച്ചറിയുക. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഡയലോഗ് മതത്തിലെ ഗവേഷണ സാധ്യതകൾ.
4: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ക്ഷീരദീപം വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി അപേക്ഷിക്കാം. ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് നടപ്പാക്കുന്ന ക്ഷീരദീപം വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. അടിസ്ഥാന യോഗ്യതാ പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടുന്ന കേരള ക്ഷീരകർഷക ക്ഷേമനിധി അംഗങ്ങൾക്കോ അംഗങ്ങളുടെ മക്കൾക്കോ പദ്ധതിയിൽ അപേക്ഷിക്കാം. SSLC കേരളത്തിലെ സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുള്ള 12-ാം ക്ലാസ് ബിരുദ കോഴ്സുകൾ, ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ, കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പ്രൊഫഷണൽ ബിരുദ കോഴ്സുകൾ, ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ TTC എന്നിവയാണ് ധനസഹായത്തിന് അർഹമായിട്ടുള്ള കോഴ്സുകൾ. 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും 90% കൂടുതൽ മാർക്ക് ലഭിച്ച കുട്ടികൾ, ബിരുദ കോഴ്സുകൾക്ക് 80% കൂടുതൽ മാർക്ക് ലഭിച്ച കുട്ടികൾ, ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് 70% കൂടുതൽ മാർക്ക് ലഭിച്ച കുട്ടികൾ, പ്രൊഫഷണൽ ബിരുദ കോഴ്സുകൾക്കും IIT, TTC, ഡിപ്ലോമ കോഴ്സുകൾക്ക് 65% കൂടുതൽ മാർക്ക് ലഭിച്ച കുട്ടികൾ എന്നിവർ ക്യാഷ് അവാർഡിന് അർഹരായിരിക്കും. വിവരങ്ങൾക്ക് അതത് ബ്ലോക്ക് ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുമായോ ക്ഷീരസംഘങ്ങളുമായോ ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡുമായോ ബന്ധപ്പെടാം. ക്ഷീരദീപം വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി സംബന്ധിച്ച് വിശദവിവരങ്ങൾക്കായി വിളിക്കാം 0471-2723671.

0: പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശസമാനമായ വചനങ്ങളെ പഠിക്കാനും മനഃപ്പാഠമാക്കാനും നമ്മെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, 49-ാം അധ്യായം സൂറത്തു ഹുജുറാത്തിലെ 17-ാമത്തെ വചനം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ ഇന്ന് 18-ാമത്തെ ആയത്ത്, അതായത് ഹുജുറാത്തിലെ അവസാനത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ചെറിയ ആയത്താണ്. നന്നായി ശ്രദ്ധിച്ച് മനഃപ്പാഠമാക്കി മനഃപ്പാഠമാക്കുന്നവർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ദറജ മനസ്സിലാക്കി ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഇന്നത്തോടുകൂടി സൂറത്തു ഹുജുറാത്ത് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് മുതൽ 48-ാം അധ്യായം സൂറത്തുൽ ഫത്തഹിലെ ആയത്തുകളായിരിക്കും നമ്മൾ തുടങ്ങുക. കഴിഞ്ഞ കുറേ രണ്ട് മൂന്ന് വർഷങ്ങളായി സൂറത്തുൻ നാസ് മുതൽ തുടർച്ചയായി സൂറത്തു ഹുജുറാത്ത് വരെ, അതായത് 49-ാം അധ്യായത്തിൻ്റെ താഴെയുള്ള 114 വരെയുള്ള ആയത്തുകൾ, സൂറത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ 18-ാമത്തെ അവസാന ആയത്ത് നമുക്ക് മനഃപ്പാഠമാക്കാം. ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാവരും 16-ാമത്തെ ആയത്ത് മുതൽ ഞാൻ പാരായണം ചെയ്യുമ്പോൾ മനഃപ്പാഠമാക്കിയ ആ ഭാഗം എൻ്റെ കൂടെ നിങ്ങളും പാരായണം ചെയ്യുക.

ആയത്ത് എല്ലാവരും മനഃപ്പാഠമാക്കി എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ 15-ാമത്തെ ആയത്ത് മുതൽ ഒന്നുകൂടി പാരായണം ചെയ്യാം. എല്ലാവരും കൂടെ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കിയ ഭാഗം ശരിയാണോ എന്നും അതിലെ അക്ഷരങ്ങളും അതുപോലെയുള്ള വാക്കുകളൊക്കെ ശരിയാണോ എന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക.

0: ഇതോടുകൂടി സൂറത്തുൽ ഹുജുറാത്തിലെ ആയത്തുകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പുതിയ അധ്യായം സൂറത്തുൽ ഫത്ഹ് ആരംഭിക്കാം. നമ്മുടെ കൂട്ടുകാരോടും സഹോദരങ്ങളോടും പരിചയമുള്ളവരോടുമൊക്കെ പുതിയ അധ്യായം തുടങ്ങുന്ന വിവരം അറിയിച്ച് തുടക്കം മുതൽ അവരെ കൂടി പഠിപ്പിച്ച് അതിൻ്റെ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി കേൾക്കുന്ന എല്ലാവരും ശ്രമിക്കണമെന്ന് ഉണർത്തി അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: നമ്മൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ഫഹീം അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പള്ളിയിൽ സ്വഹാബികളോടൊത്ത് ഇരിക്കുകയാണ്. ആ സമയത്ത് മറ്റു ചില സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ

കുടുംബത്തിൽ നിന്നും ദാനം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ലല്ലോ റസൂലെ എന്ന് പറഞ്ഞ് അവർ പരാതി പറയുകയാണ്. തങ്ങളെപ്പോലെയുള്ള സ്വഹാബികൾ തങ്ങൾ നമസ്കരിക്കുന്ന പോലെ, നോമ്പെടുക്കുന്നത് പോലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത് പോലെ അവരും ഞങ്ങളൊക്കെ ആ രൂപത്തിൽ നന്മകൾ ചെയ്യുന്നുണ്ട്, അതിൽ ഞങ്ങളെല്ലാവരും സമന്മാരാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ അവർ ഞങ്ങളെ മുൻകടന്നല്ലോ, ഞങ്ങൾക്ക് അവരുടെ ആ ഒരു ദർജയിലേക്ക് എത്താൻ സാധിക്കുമോ, സ്വർഗത്തിലെ ആ പദവികൾ നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് അവലാതി പറഞ്ഞ ഈ സ്വഹാബികളുടെ സങ്കടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പണമില്ലെങ്കിലും അവിടുന്ന് പറഞ്ഞു, പണമില്ലെങ്കിലും കോടീശ്വരന്മാരേക്കാൾ, ധനാഢ്യരേക്കാൾ പ്രതിഫലം നേടാനും അവരെ മറികടക്കാനും സഹായിക്കുന്ന ഒരു എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഇങ്ങനെയാണ്. തൻ്റെ അടുക്കലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയെയും, അത് ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർ ആഗ്രഹിക്കുന്നത് എങ്കിലും, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർ ആഗ്രഹിക്കുന്നത് എങ്കിലും, അവിടത്തേക്ക് ഒരാവശ്യവുമായി ഒരാൾ കടന്നു വന്നാൽ അവരെ നിരാശരാക്കി തിരിച്ചു അയക്കുന്ന ഒരു സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നില്ല. മറിച്ച് അവർ ആഗ്രഹിക്കുന്നതെന്താണോ അത് കഴിവിൻ്റെ പരമാവധി അവർക്ക് സാധിച്ചു കൊടുക്കുകയും പലപ്പോഴും അവർ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ മറുപടി കേട്ടപ്പോൾ അവരെല്ലാവരും ഒന്നുകടങ്കം, അതെ റസൂലെ, ആ കാര്യമെന്താണ് എന്ന് പഠിപ്പിച്ചു തരണം എന്നുള്ള രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു സിക്ർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാ നമസ്കാര ശേഷവും നമ്മൾ നിർവഹിക്കുന്ന തസ്ബീഹും തഹ്മീദും തക്ബീറും അടങ്ങുന്ന 100 തവണ തികക്കുന്ന ദിക്റുകൾ നമുക്കറിയാം. ആ ദിക്റുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ആ ഇനത്തിൽപ്പെടുന്ന ദിക്റുകളാണ് പല ഹദീസുകളിലും ആയിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും നിസാരമായി കാണുന്ന ഒന്നാണ് ഈ ദിക്റുകൾ എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഭൗതികമായ അവൻ്റെ ജീവിതത്തിനപ്പുറത്തേക്ക് ആത്മീയമായ അവൻ്റെ ജീവിതത്തിന് വലിയ ആശ്വാസവും ഉന്മേഷവും നൽകുന്ന കാര്യമാണ് ദിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റബ്ബു സുബ്ഹാനഹു വതആലയുമായിക്കൊണ്ട് ആത്മബന്ധം സ്ഥാപിക്കാൻ ഒരു വിശ്വാസിക്ക് ഇസ്ലാം നൽകുന്ന ഏറ്റവും നല്ല പരിഹാരമാണ് ദിക്റുകൾ എന്ന് പറയുന്നത്. ദിക്ർ എന്ന് പറഞ്ഞാൽ തന്നെ സ്മരണ, ഓർക്കുക എന്നൊക്കെയാണ് അർത്ഥം എന്ന് നമുക്കറിയാം. പടച്ചറബിനെക്കുറിച്ച് സ്മരിക്കുവാനുള്ള, ഓർക്കുവാനുള്ള ഒരവസരവും ഒരു മുഅ്മിൻ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ അശ്രദ്ധ കാരണത്താലും നമ്മുടെ അലംഭാവം കാരണത്താലും മടി കാരണത്താലും ഒക്കെ ഇത്തരത്തിലുള്ള ദിക്റുകൾ ചൊല്ലുന്നതിൽ നിന്നും പലപ്പോഴും പിറകോട്ടു പോകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തൻ്റെ ഒരു ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് പോലെ, മനുഷ്യനെ ഷെയ്ത്താൻ വഴിതെറ്റിക്കുന്നത് പല രൂപത്തിലാണ്. ആദ്യം ഷെയ്ത്താൻ ശ്രമിക്കുന്നത് ഒരു മനുഷ്യനെ ഷിർക്കിലേക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കും. ഷിർക്കിലേക്ക് ഒരാളെ, ഒരടിമയെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ടും ആ ഒരു മനുഷ്യൻ നരകാവകാശിയായിത്തീരും. അതല്ല എങ്കിൽ ഇനി അങ്ങനെ നരകത്തിൽ ഒരു മനുഷ്യനെ ശാശ്വതനാക്കി കളയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യിക്കുവാനാണ് ഒന്നാമതായി ഷെയ്ത്താൻ ശ്രമിക്കുന്നത്. അതിന് സാധിക്കാത്ത പക്ഷം അതിൻ്റെ താഴെ വരുന്ന വൻപാപങ്ങൾ ചെയ്യിക്കുവാനാണ് ഷെയ്ത്താൻ ശ്രമിക്കുക രണ്ടാമതായിക്കൊണ്ട്. ഇനി അതിലും പരാജയപ്പെടുന്ന പക്ഷം മൂന്നാമതായി ഷെയ്ത്താൻ ശ്രമിക്കുന്നത് ചെറുപാപങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണത ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ വഴിയെ
ധാരാളം

0: തിന്മകൾ ചെയ്യുകയും അത് വൻപാപങ്ങളിലേക്ക് അയാളെ നയിക്കുകയും ഒരുപക്ഷെ അങ്ങനെ ആ ഒരു വഴി തുടർന്ന് ഷിർക്കിലേക്കും കുഫറിലേക്കും എത്തിച്ചേരുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അപ്പൊ ഈ രൂപത്തിൽ, ഈ മൂന്ന് രൂപത്തിൽ, ആദ്യം ഷിർക്കിലേക്കും കുഫറിലേക്കുമൊക്കെയും പിന്നീട് വൻപാപങ്ങളിലേക്കും അതിനെ തുടർന്ന് ചെറിയ പാപങ്ങളിലേക്കും ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഷെയ്ത്താൻ എങ്ങനെയൊക്കെ സാധിക്കുമോ അങ്ങനെയൊക്കെയും ശ്രമിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതിനൊന്നും സാധിച്ചില്ല എങ്കിൽ ഷെയ്ത്താൻ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ ശിർക്കും ഇത്തരത്തിലുള്ള തിന്മകളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും ഈ രൂപത്തിലുള്ള നന്മകൾ, വലിയ ശ്രേഷ്ഠതയുള്ള നന്മകളിൽ നിന്നും അവന്റെ ശ്രദ്ധയെ അകറ്റി അത്രത്തോളം പ്രതിഫലം ഇല്ലാത്ത അല്ലെങ്കിൽ ശ്രേഷ്ഠത കുറഞ്ഞ കർമ്മങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും അവന്റെ ശ്രദ്ധയെ ഷെയ്ത്താൻ വഴിതിരിച്ചുവിടും എന്നുള്ളതാണ്. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ തന്റെ നാട്ടിലും ലോകത്തും നടന്നു വരുന്ന വ്യത്യസ്ത ട്രെൻഡുകളുടെ പിന്നാലെ പോയി, വ്യത്യസ്ത ആഘോഷങ്ങളുടെ പിന്നാലെ പോയി ഇത്തരത്തിലുള്ള വലിയ ശ്രേഷ്ഠമായ കർമ്മങ്ങളെ തൊട്ട് അശ്രദ്ധവാന്മാരാകുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ സമ്പന്നരേക്കാൾ കോടിപതികളേക്കാൾ നന്മകൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള വിക്രുകൾ, അത് അങ്ങേയറ്റം വാശിയോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് എന്നെയും നിങ്ങളെയുമൊക്കെ അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങളൊക്കെയും പുറത്തു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം ക്ലാസ് എടുത്തത് ഫഹീം അൽ ഹിക്കമി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഫവാസ് അലിയം, കൺസൾട്ടന്റ് മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓൺകോളജിസ്റ്റ്, കിംസ് അൽഷിഫ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആശങ്കകളും തെറ്റിദ്ധാരണകളും വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അടിസ്ഥാനമായ കാണുന്നത് ഈ ഒരു രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തന്നെയാണ്. ശാസ്ത്രീയമായ കുറച്ചറിവുകൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ മാറ്റി യഥാർത്ഥത്തിൽ ആ രോഗത്തെക്കുറിച്ചും ആ രോഗത്തിൻ്റെ ആ രോഗം കൊണ്ട് അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചും അവരെ പരിചരിക്കുന്നവരെക്കുറിച്ചുമൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ ഇന്ന് പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ഡോക്ടർ ഫവാസ് ആണ്. അദ്ദേഹം പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ് ഓങ്കോളജിസ്റ്റാണ്. അതേപോലെ തന്നെ അദ്ദേഹം ലേക് ഷോർ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് അവിടെയും ഉണ്ട്. ഇന്ന് നമ്മളോടൊപ്പം കുറച്ചൊരു സമയം അദ്ദേഹം ആരോഗ്യ വിചാര പ്രോഗ്രാമിലൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
6: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
5: ഡോക്ടർ, പൊതുവെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷകൾ അവസാനിക്കുന്നത് പോലെ ഒരു ഒരു ഫീൽഡിലേക്ക് വരും. ഇനിയിപ്പോൾ രോഗികളെ പരിചരിക്കുന്നവരാവട്ടെ, അവർക്കും തന്നെ ഒരു അതുവരെ വീട്ടിലുള്ളൊരു അന്തരീക്ഷമാവില്ല ഈ ഒരു വാർത്തയ്ക്ക് ശേഷം ഉണ്ടാവുക. പിന്നെ അതേപോലെ നമ്മൾ ഒരു ഈ ഒരു രോഗമുള്ള ആളെ കാണാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ പീസ് റേഡിയോ ശ്രോതാക്കളൊക്കെ അത് വലിയൊരു പുണ്യമായി കാണുന്ന ആളുകളാണ്. ആ രോഗ സന്ദർശന സമയത്തൊക്കെ അവരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആക്ച്വലി എന്താണ് സത്യത്തിൽ ഡോക്ടർക്കിപ്പോൾ ഈ ഒരു പഠനം കഴിഞ്ഞ് ഒരുപാട് കാലമായി പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് എന്താണ് സത്യത്തിൽ ക്യാൻസർ എന്ന രോഗം എന്ന് ഒന്ന് പറയാമോ?
6: ക്യാൻസറിനെ കുറിച്ചുള്ള പേടി ഇന്ന് തുടങ്ങിയതല്ല, പണ്ട് മുതലേ അതൊരു ഭയം, അതായത് അതിനെ മരണത്തോട് തുല്യമായി കാണുന്നതുകൊണ്ട് ഉള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ക്യാൻസർ ചികിത്സയിൽ വളരെയേറെ മുന്നേറിയിട്ടുണ്ടെങ്കിലും ആ ഭയത്തിൻ്റെ കാര്യത്തിൽ ഇന്നും അത്ര മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒന്നാമത് അതിൻ്റെ ചികിത്സയുടെ ചില സമയത്തുള്ള കാഠിന്യങ്ങളും ആളുടെ ജീവിതത്തിൻ്റെ അത് വരുത്താവുന്ന പരിവർത്തനങ്ങളും എല്ലാം തന്നെ ആയിരിക്കാം. പക്ഷേ അത് അതിജീവിച്ച് വരുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുത്തരമേ പറയാൻ പറ്റുള്ളൂ, ക്യാൻസർ എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിയെടുത്തു, ഞാൻ ഒരു വേറെ വ്യക്തിയായി, ഞാൻ എൻ്റെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമായും ആനന്ദകരമായും അല്ലെങ്കിൽ കൂടുതൽ ആസ്വദിക്കാൻ തുടങ്ങി എന്നുള്ള വർത്തമാനമാണ് നമ്മൾ അവരിൽ പലരിൽ നിന്നും കേൾക്കാൻ തുടങ്ങുന്നത്. അതിനുള്ള കാരണം നമ്മളൊക്കെ ജീവിതത്തിന് കാരണ കോണുകളിലേക്കാളും വളരെയധികം ഉൾക്കാഴ്ചയോടുകൂടിയും ഒരു ബ്രോഡ് മൈൻഡായിട്ടുമാണ് അവരൊക്കെ ജീവിതത്തിനെ കാണുന്നത്. ജീവിതത്തിൻ്റെ ആ അറ്റം കാണുന്നത് തിരിച്ചു വരുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം വളരെയധികം ആസ്വദിക്കുന്ന ഒരു വിഭാഗമാണ്
5: ബാക്ക് ടു ലൈഫ്.
6: അപ്പോൾ അത് ബാക്കിയുള്ളവരുടെ മകത്തുനിന്നാവുന്ന പല രീതിയിലുള്ള ആത്മവിചാരങ്ങളും എല്ലാം അവരുടെ മുഖത്ത് എപ്പോഴും പ്രതിഫലിക്കാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ കാണുന്ന ഒരാളും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു വരുന്ന ഒരാളും എപ്പോഴും വ്യത്യസ്തമാണ്. അവർ എന്തെല്ലാമോ അതിൽ നിന്ന് ഉൾക്കൊണ്ടോ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് പോസിറ്റീവ് എനർജിയുടെ ഒരു കൂടാരമായിട്ടാണ് പലപ്പോഴും അവർ മാറാറ്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ലോ തോന്നിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട ഒരു രോഗിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പല ആൾക്കാർക്കും ഉള്ളൂ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യപ്പെടണം എന്നും കൂടിയും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം ചെറുതാണ്, പത്തിലെ മാർക്ക് കുറഞ്ഞ പ്രശ്നം അവർക്ക് പ്രശ്നമേ അല്ല. അല്ലെങ്കിൽ ഇന്ന് ആത്മഹത്യകൾക്ക് പലതും പ്രേരകമാവുന്ന പല കാരണങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം പുഷ്പം പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ജീവിതത്തെ നമ്മൾ കാണുന്ന വ്യത്യാസങ്ങൾ ആണ് പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങളിലും ചെന്നെത്തിക്കുന്നത്.
5: അപ്പോൾ എന്തായാലും
6: ചെറിയ കാരണങ്ങൾ കൊണ്ട് ആൾക്കാരൊക്കെ ഇവരോട് ഒരു 10 മിനിറ്റ് അവർ മുമ്പ് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അറ്റം കണ്ടവരാണ് അവർ. അവരെ നമ്മളെക്കാൾ മാനസികമായി നമ്മുടെ കൂടെയുള്ളവർ വളർന്ന ഒരവസ്ഥകളാണ് പലപ്പോഴും കാണാറ്. പിന്നെ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ്. അത് നമുക്കൊരിക്കലും ഒരു അളവ് പോലും വെച്ച് അളക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ മാത്രമല്ല, ഈ എന്താ നമ്മളിപ്പോൾ പേടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേടി ആർക്കും ഉണ്ടാവും. പേടി ഇല്ലയെന്ന് പറയുന്നത് ഏറ്റവും വലിയ നുണയാണ്. കാരണം ഭയം നമുക്ക് ജനിച്ചം ഇതിലുള്ള ഒരു വികാരവും അതൊരു ഉണ്ടാണ്. അപ്പോൾ അത് ഇല്ലാത്തൊരവസ്ഥയല്ല, പക്ഷെ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് എപ്പോഴും ഒരാളെ ബാക്കിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആ ഒരു പേടി നമ്മുടെ കാരണങ്ങൾ, നമ്മുടെ ചരിത്രപരമായിട്ട് നമുക്ക് അതിനുള്ള യാതനകൾ, ബാക്കിയുള്ളവർ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം മാറുകയാണ്. ഇപ്പോൾ അറ്റാക്ക് വരുന്ന ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് ജീവിതം മാറുമെങ്കിലും അതൊരു 3-4 ദിവസം കൊണ്ട് ബാക്ക് ടു നോർമലാണ്. ഇത് കുറച്ച് കാലത്തേക്കുള്ള ഒരു പ്രോസസ്സായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ഏർലി ഡിറ്റക്ട് ചെയ്യുന്ന ക്യാൻസറുകൾക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റുകളുടെ ദൈർഘ്യവും മറ്റേതൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർലി കണ്ടുപിടിക്കുന്ന ക്യാൻസറുകൾ ഇപ്പോഴും കുറവാണ്. അതും തന്നെ ഈ പേടി കാരണം മാറി നിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ പേടിയല്ല വേണ്ടത്, ശ്രദ്ധയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ആളെ പരിചരിക്കുകയും മുന്നേറുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു രോഗത്തെയും പോലെ ക്യാൻസറിനെ നമുക്ക് വളരെ നിഷ്പ്രഭമാക്കാൻ പറ്റും.
5: അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യൻറ്റിനെ ഒരു ഒരാൾക്ക് നമ്മൾ അവരെ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു ഒരാഴ്ച, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് അത് മാറും. പക്ഷേ ക്യാൻസർ വന്നൊരു രോഗിനെ ചികിത്സിക്കുന്ന ആ രോഗിയാവട്ടെ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളാവട്ടെ, അവരെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു പിക്ചർ ഇതാണ്, ഇനിയിപ്പോൾ അല്ലേ
6: ഇനി ബാക്ക് ടു ലൈഫ് ഉണ്ടോ, ബാക്ക് ടു എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും ചെയ്യാൻ പറ്റും, അതിന് സമയ ക്രമീകരണങ്ങളിലെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധയോടുകൂടിയും ക്ഷമയോടും കൂടിയും ഈ ചികിത്സാരീതികളെ പൂർണ്ണമായി ഫോളോ ചെയ്ത് മുന്നേറുകയാണെങ്കിൽ ഏത് രോഗത്തെയും പോലെ നമുക്ക് ഒരു പരിധിവരെ ക്യാൻസറിനെയും തോൽപ്പിക്കാൻ കഴിയും. ഡെഫിനറ്റ്ലി മുകളിലുള്ള ആളുടെ കൃപ എല്ലാ അസുഖത്തെയും പോലെ ഇതിലും ആവശ്യമുണ്ട്. എന്നാലും ഇത് ഒരു പരിധിക്കപ്പുറം നമുക്ക് അങ്ങനെ പേടിച്ച് മുന്നേറേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഇന്ന് എന്താ വെച്ചാൽ ക്യാൻസറിൻ്റെ ചികിത്സകളിലും അതുപോലെ തന്നെ ഏതൊരു രോഗത്തെ പോലെ കുറച്ച് കാലത്തേക്ക് ചികിത്സ വേണ്ടതുകൊണ്ട് നമ്മുടെ ഒന്നാമത് നമ്മുടെ മാനസികമായും നമ്മുടെ ഫിനാൻഷ്യലിയും സാമ്പത്തികമായും നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥകളിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെ നമ്മളൊക്കെ അതിന് സഹായിച്ച് അവരെ അതിനനുസരിച്ച് മുന്നേറാറുണ്ട്. എന്നുകൊണ്ടാലും ഒരാളെ കൊണ്ടൊരിക്കലും നമുക്കിത് കഴിയില്ല. സമൂഹമായ അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ജോലിയാണ് ഈ ഒരു രോഗത്തിനെ നേരിടുക എന്നുള്ളത്. ഒരാൾക്ക് രോഗം വന്നത് അയാളുടെ രോഗമല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. അത് ആ രീതിയിൽ തന്നെ കണ്ട് വിസിറ്റുകൾ നല്ലത് തന്നെയാണ്, പക്ഷെ നമ്മളെപ്പോഴും വിസിറ്റുകളിൽ മാത്രമായി ഒതുങ്ങി പോകരുത്. കാരണം എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ അറിയണം, തുറന്ന് കാണണം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണണം, കുറവുകൾ എന്ത് അറിയണം, ചോദിക്കണം. ചോദിച്ചാൽ ചിലപ്പോൾ പറയില്ല, പറയുന്നവരുടെ അളവ് കുറവാണ്, പറയുന്നവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു വിഭാഗം ആൾക്കാരത് പറയാതെ എല്ലാം സഹിച്ച് ഇല്ലായ്മയിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ, അവരെ സഹായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവരൊരു കോണിൽ നിന്ന് കരയുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മളോടൊരിക്കലും അവർ സഹായങ്ങൾ ചോദിക്കില്ല. അവരെ കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ എല്ലാ പരിശ്രമങ്ങളും നടത്തണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മളെ സന്ദർശനം പൂർത്തിയായി എന്ന് നമുക്ക്.
5: മഷാല്ലാ, നല്ലൊരു വിളിച്ചാണ് ഡോക്ടർ സംസാരത്തിന് വന്നത്. അതായത് ഒരു രോഗിയോടൊരു സഹതാപത്തിന്റെ മൂടിലാണ് നമ്മള് രോഗ സന്ദർശനം.
6: സഹതാപം ആർക്കും ആവശ്യമില്ല. സഹതാപത്തില് കാരണം സഹതപിച്ചോണ്ട് സഹതാപം ഒരു വിധത്തിൽ അയാളുടെ ഒരു വിഷമത്തെ കൂട്ടുകയുള്ളൂ. ആർക്കും ഒരാളുടെ സഹതാപം കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളാണ് സ്ഥലത്ത് അവിടെ കിടക്കുന്നെങ്കിൽ ഇയാളുടെ സഹതാപം കാണാൻ ഞാൻ അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള
5: ആദ്യം പറയാം. ഡോക്ടറെ സാരല്ല എന്നാ പറയാം. അതിപ്പോ എങ്ങനെയാ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാക്കല്ലല്ലോ അയാളെ ഇഷ്ടപ്പെടുന്നത്.
6: അല്ല, മാത്രല്ല സാരല്ല എന്നുണ്ടെങ്കില് വേദന ഇപ്പൊ എന്തായാലും സാരണ്ടല്ലോ. വേദന അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പൊ കാലൊരു മുറിയാണെങ്കിൽ തന്നെ അത് സാരമായതുകൊണ്ടാണല്ലോ അവരവിടെ കിടക്കുന്നത്. അപ്പൊ സാരമില്ല എന്ന് പറയുന്നത് നമ്മൾ അവരെ സമാശ്വസിപ്പിക്കാൻ തന്നെയാണ് പറയുന്നത്. അതൊരു വലിയ വാക്ക് തന്നെയാണ്. കാരണം എന്താ സാരമില്ല, അത് ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ, അതെപ്പോഴും പ്രതീക്ഷയാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് കൊണ്ട് നയിക്കുന്നത്. ആ പ്രതീക്ഷ ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും നാളെ ഇല്ല. അപ്പൊ പ്രതീക്ഷകൾ എപ്പോഴും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പക്ഷെ വെറും വാക്കുകളിൽ നമ്മൾ ഒതുങ്ങരുത്, ഉപദേശങ്ങളിൽ ഒതുങ്ങരുത്. ഉപദേശികൾ ഇന്ന് ഇഷ്ടംപോലെ അവൈലബിളാണ്, സഹായിക്കുന്നവർ കുറവാണ്. ബ്ലഡ് കൊടുക്കാനാണെങ്കിൽ പോലും സഹായിക്കാനുള്ളവരുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരും. തീരെ ആരും സഹായിക്കുന്നതെന്നല്ലാന്നല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു കണക്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കേരളത്തെ പോലെ ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും 100 പേരെടുത്താൽ 70 ആൾക്കാരും സഹായ മനസ്ഥിതി ഉള്ളവരാ. അത് നമുക്ക് പറഞ്ഞേ പതിയാവും. കാരണം വെച്ചാൽ അത് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരുമാണ്.
5: ജീവകാരുണ്യ പ്രവർത്തനത്തിൽ
6: നമ്മൾ വളരെയധികം മുന്നിലാണ്.
5: അപ്പം ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് മനസ്സിലായത് ഒരു ക്യാൻസർ വന്ന ഒരാൾക്ക് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യമാണ് ഒരു സംസാരത്തിൽ വന്നത്. ഇനി പിന്നെ ക്യാൻസർ എന്നുള്ള രോഗം വന്നു കഴിഞ്ഞാൽ, ആ ഒരു റിപ്പോർട്ട് വന്ന് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, സത്യത്തിൽ ആ രോഗി ആദ്യം തളരുകയാണ് ചെയ്യുന്നത്. അപ്പം
6: സ്വാഭാവികമാണ്.
5: യെസ്. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ ഒരുപാട് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ മനസ്സിൽ കുറേ ആൾക്കാരെ പിക്ചർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെയാണ്, എന്ത് വാക്കുകളിലൂടെയാണ് അവരെ അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ കഴിയുക?
6: അതിലുള്ള ഫസ്റ്റ് കാര്യം, നമ്മളെപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ക്യാൻസർ എന്ന റിപ്പോർട്ട് ആദ്യം കാണുന്ന രോഗിയല്ല, കൂടെയുള്ളവരാ.
5: യെസ്,
6: ഇന്ന് നമ്മൾ 75 വയസ്സ് മേലെയുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ, അതിൽ ഒരു ക്യാൻസർ അവർക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു 60% ആൾക്കാർക്കും അവരുടെ ഡയഗ്നോസിനെ കുറിച്ച് കുറച്ച് ജാസ്തിയാവുന്നതുവരെ വരില്ല. ചിലപ്പോൾ ധാരണകൾ വളരെ കുറവായിരിക്കാം, കാരണം അത് പറയാൻ പലർക്കും പേടിയാണ്, അവരെന്ത് ആ അതിനെങ്ങനെ കാണും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അസുഖത്തെക്കുറിച്ച് നമുക്ക് സ്വയം അറിയാനുള്ള അവകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് ദ്വാരക്കുമ്പോൾ ആ അസുഖമൊന്ന് മാറ്റണേ എന്നുള്ളത് ദ്വാരക്കാനുള്ള അവസരം പോലും നമ്മൾ കളയുന്ന രീതിയിലേക്ക് നമ്മൾ പറയാതെ പോകരുത്. പക്ഷെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയുകയും വേണം. ലോകാവസാനമാണിത് എന്ന് പറഞ്ഞ രീതിയിൽ പറയരുത്. അവതരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ സഹായം തേടിയേ പറ്റൂ. പക്ഷേ മറച്ചും മുറിച്ചും പറയാതിരിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ പല അത് പലർക്കും പലരുടെയും തെറ്റുകളും ശരികളും ഉണ്ടാവും. കാരണം ഒരു കാര്യം ചിലപ്പോൾ അവർ വിഷമിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് തന്നെ, നമുക്ക് ആരുടെയും വിഷമവും നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വിഷമം കാണാൻ നമുക്കൊരിക്കലും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ അത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഇത് രണ്ട് സൈഡിലും അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതായത് ഇയാൾക്ക് ഡോക്ടറെ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, രോഗിക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഈ അസുഖമാണെന്ന് പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ആൾക്കും അസുഖമാണെന്ന് മനസ്സിലായും. പക്ഷെ അവർക്ക് തമ്മിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും വളരെ കൂടുതലായിരിക്കും. ഇതിനെക്കുറിച്ച് എന്താണ് കൃത്യമായിട്ടൊന്നും രണ്ടുപേർക്കും അറിയുണ്ടാവില്ല. അത് രണ്ടുപേരും സംസാരിക്കാത്തത് വഴി അതിൻ്റെ തെറ്റിദ്ധാരണകളുടെ അളവ് കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ അതൊരു കറക്റ്റ് ആ ഒരു ബ്രേക്കിംഗ് ദ ഐസ്, അത് കൃത്യമായിട്ട് നമുക്ക് സംവദിച്ച് അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത് അതൊരു പോസിറ്റീവായി കണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന എനർജിയൊന്നും ഇത് മറച്ച് വെച്ചുകൊണ്ട് എടുക്കുമ്പോൾ കിട്ടില്ല. കാരണം എപ്പോഴും നമുക്കൊരു പേടിയാ, ഇതെവരറിയോ, എന്തായിരിക്കും, ഞാനിത് എന്താ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ആകെ ചെയ്യേണ്ട കാര്യം നമ്മുടെ രോഗത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് പകരം ഇതെങ്ങനെ പറയാതിരിക്കണം, ഇതെന്ത് ചെയ്യണം, ആ കൺഫ്യൂഷൻ. അപ്പം അത് അല്ല നമുക്ക് ഇതിനെ നേരിടണം. അത് ഈ എല്ലാ രോഗത്തിനും എല്ലാ പ്രായത്തിലും ഒരേ ചികിത്സയല്ല. പ്രായത്തെയും നമ്മുടെ ശാരീരിക ക്ഷമതയും എല്ലാം കണക്കിലെടുത്ത് വേണം ചികിത്സിക്കാൻ. അല്ലാതെ എല്ലാവർക്കും ഒരേ ചികിത്സയോ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആരും ചികിത്സിക്കില്ല. പക്ഷേ ചികിത്സ ഫലിക്കണമെങ്കിൽ രോഗിയുടെ സപ്പോർട്ടും രോഗിയുടെ അറിവും വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ അവർക്ക് ചിലപ്പോൾ പലരും വിചാരിക്കുന്നത്, നമ്മൾ പല ഉപ്പമാരും ഉമ്മമാരെയും കാണുന്നതാണ്, എൻ്റെ മകൻ്റെ സമ്പത്തിന് ഞാൻ കാരണം ഒരു കോട്ടം സംഭവിക്കരുത്, ഞാൻ എത്ര അവന് ഉണ്ടാക്കി കൊടുത്തു എന്ന് ആ സമയത്ത് ചിന്തയില്ല. ഞാൻ കാരണം അവൻ്റെ ഒരു 5 രൂപ കുറയുന്നതിനെക്കുറിച്ച് പലരും ബോധേഡാണ്. അതിപ്പോൾ എല്ലാം നമ്മുടെ വീട്ടിൽ വരെ, കാരണം എനിക്കിപ്പോൾ എത്ര ആയുസല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്തിനാണ് എന്നെ ചികിത്സിക്കുന്നത്. അത് പക്ഷെ നേരെ തിരിച്ചപ്പുറത്ത് എനിക്കെല്ലാം തന്ന എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് ഈ അവർക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്തു കൊടുത്താൽ, അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റാണ് പലപ്പോഴും പല കാര്യങ്ങളിലും. ഇപ്പോൾ മക്കൾക്ക് ഉമ്മയ്ക്ക് വേണ്ടി എനിക്കറിയാം നമ്മൾ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാൽ പോലും ഡോക്ടറെ നമുക്കത് കൊടുക്കാം,
5: അത്
6: നേർമറിച്ചുമുണ്ട്, പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് കൊടുക്കാൻ പറ്റാത്ത, അത് പല കാരണങ്ങളായിരിക്കാം, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ മനുഷ്യന്മാർ പല രീതിയിലാണ്. പക്ഷേ എന്നാലും അധിക പേരെയും നമ്മൾ കാണുന്നത് ഡോക്ടറെ നമുക്കത് കൊടുത്തു നോക്കാം, കാരണം എനിക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം പലപ്പോഴും നമുക്ക് പിടിച്ചു നിർത്തേണ്ടി വരാറുണ്ട്. കാരണം അത് ചെയ്തിട്ട് കാര്യം
5: പറയുന്നതിലൂടെ കിട്ടുന്ന മെച്ചാണിതല്ലേ,
6: തുറന്ന് പറയുന്നതിലൂടെ കിട്ടുന്ന മെച്ചം എന്താ വെച്ചാല് ഇത് തുറന്ന് പറയാത്തതിന്റെ പറയാം, തുറന്ന് പറയുമ്പോൾ എന്താ വെച്ചാല് അവർ തമ്മിലുള്ള സംവാദം കുറച്ചും കൂടിയും ദൃഢവും ഊഷ്മളവുമാവും. അവർക്ക് തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, അവരുടെ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തപ്പെടും. കാരണം ചിലപ്പോൾ ചികിത്സ വേണ്ടാന്ന് ഒരാൾ ചികിത്സിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും ആരും നിർബന്ധിച്ച് ചികിത്സിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ചികിത്സ വേണ്ട എന്ന് അയാൾ തീരുമാനമെടുക്കാനുള്ള കാരണം നമുക്കറിയണം. ചിലപ്പോൾ അത് അയാളുടെ മനസ്സിലുള്ള ആകുലത ആയിരിക്കും, ഇൻഷുറൻസ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ മനസ്സിൽ പൈസ ചിലവാകുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ചികിത്സ വേണ്ടാന്ന് പറയുന്നത്. വേറെ ഒന്നും ആയിരിക്കില്ല, ചികിത്സേനെ പേടിയോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷേ ആ ഒരു കൃത്യമായിട്ടുള്ള അവബോധവും എന്താണ് നമ്മൾ ചികിത്സിക്കാൻ പോകുന്നത്, ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ ആവും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിനെ പോലെയൊക്കെ വളരെ ചെറിയ ചികിത്സ കൊടുത്താൽ തന്നെ അവർക്ക് നല്ല മാറ്റങ്ങൾ 4-ാം സ്റ്റേജിൽ പോലും വരും. അപ്പോൾ അതൊന്നും മനസ്സിലാവാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളും, ക്യാൻസർ എന്ന് പറഞ്ഞ ഒറ്റ ടേമിൽ എല്ലാ അസുഖത്തിനെയും പെടുത്തിക്കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വരുന്നത് വഴി ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായി സത്യസന്ധമായുള്ള പേടിപ്പെടുത്താത്ത സംവാദങ്ങളും അവതരണങ്ങളും വളരെ ആവശ്യമുള്ളൊരു സിറ്റുവേഷനാണ് ക്യാൻസർ ചികിത്സ. അപ്പോൾ അത് തന്നെ ഞങ്ങൾ അധികം കൂടുതൽ ഞങ്ങളുടെ ഒ പി ഒക്കെ ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടി തന്നെ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ പോകും. പക്ഷേ ഒറ്റ അതിൻ്റെ ഒറ്റ കാരണം ഇതാണ്, കാരണം അവർ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഭയചിത്തരായിട്ടല്ല പോകേണ്ടത്, അവർ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഒരു വെളിച്ചത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി കാണാൻ അവർ പ്രാപ്തരാവണം എന്നുള്ള
5: ഉദ്ദേശത്തിനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, അതുപോലെ തന്നെ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് മുതൽ ഈ രോഗിയുടെ ജീവിതത്തിൻ്റെ ആ ഒരു ചക്രം തന്നെ മാറുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, രോഗിക്ക് ചുറ്റുമുള്ള ഈ ഒരു ബന്ധുക്കൾക്ക് അവരെങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മൊത്തത്തിൽ സമൂഹത്തിൽ മൊത്തം ആ രോഗ സന്ദർശന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് നമുക്കിവിടെ ഡോക്ടർ വിശദീകരിച്ചത്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് ആയിരുന്നു. അദ്ദേഹം എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലും പെരിന്തൽമണ്ണ ആൽഷിഫ ഹോസ്പിറ്റലിലും കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ആണ്. ഡോക്ടർ, താങ്ക് യു.
6: എറണാകുളത്തല്ല, കാലിക്കറ്റിന്റെ എറണാകുളം ഡിവിഷന്റെ കാലിക്കറ്റിലാണ്.
5: ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് അലി എം, കൺസൾട്ടന്റ് മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓൺകോളജിസ്റ്റ്, കിംസ് അൽ ഷിഫ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ശബീലുദ്ദുമൂഇ ശബീലുമ്മുരീഹ്.
2: കേരള സാഹചര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മഴയാണ്. ഇപ്പം വയനാട് പോലുള്ള അലോല പ്രദേശങ്ങളിൽ ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ ഉരുൾപൊട്ടലും അതിൻ്റെ സാധ്യതകളൊക്കെ വിലയിരുത്തപ്പെടുന്ന സമയം കൂടിയാണ്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടായി, ആളുകൾ മരണപ്പെട്ടു. ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും അടുത്ത ദുരന്തങ്ങൾ വരുന്ന സമയത്ത് മുൻകഴിഞ്ഞ ദുരന്തങ്ങൾ നമ്മൾ മറക്കുകയാണ് സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത് മറവി ഒരു ഒരു ഭാഗം വെച്ചോക്കും മറവി അനുഗ്രഹം തന്നെയാണ്. പക്ഷേ നമ്മൾ ആ മറവിയല്ല ഇത്. നമ്മൾ ശരിക്കും അശ്രദ്ധരായിട്ട് നടക്കുന്ന കുറെ, എത്ര ദുരന്തങ്ങൾ വന്നാലും നമുക്ക്
3: പഠിക്കാത്ത ചില
2: ആളുകളുണ്ട്. ഇപ്പം ഈ വയനാട് ഈ ദുരന്തം നടന്നപ്പം, ഇനി കഴിഞ്ഞ ആഴ്ച ഈ സംഭവം നടന്ന
3: കള്ളാടിയിൽ
2: ഈ സംഭവം നടന്ന അതിന്റെ പിറ്റേന്ന് റിസോർട്ട് ബുക്ക് ചെയ്ത് ഫാമിലി സഹിതം ടൂറ് പോകുന്ന ആളുകളെ നമുക്ക് ഞാൻ
3: പരിചയം. അപകടം കഴിഞ്ഞ പിറ്റേ ദിവസം,
2: അതിന്റെ പിറ്റേ ദിവസം അവരെല്ലാം പോകാൻ അങ്ങോട്ട് ഒരുങ്ങനെ ഇങ്ങോട്ടാണ് പോണത്.
3: അത് കാണാനോ?
2: അല്ല, അവര് ഈ പിന്നെ സ്ഥലങ്ങളിലേക്ക് ഇനി യാത്ര പാടില്ല, അല്ലെങ്കിൽ ചുരം വഴിയുള്ള യാത്ര പരമാവധി കുറക്കണം എന്നുള്ള മുന്നറിയിപ്പൊക്കെ വാട്സാപ്പ് വഴിയും അല്ലാതെ ഒക്കെ അയച്ചപ്പോഴും അവര് മുന്നേ കൂട്ടി ബുക്ക് ചെയ്ത് റിസോർട്ട് ബുക്ക് ചെയ്ത് അടുത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ടൂറ് പോവാ, ഫാമിലി അടക്കം ടൂർ പോവാ. ഇങ്ങനെ ഒരു പരിതസ്ഥിതി ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ ആളുകൾ എന്ത് ചെയ്യണമല്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു പാഠമാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയ ദുരന്തം, ഇപ്പൊ കഴിഞ്ഞ വർഷം ദുരന്തം ഉണ്ടായപ്പോ എത്ര പേരാ മരണപ്പെട്ടത്. അവിടെ ചൂരൽമലയിൽ നടന്ന ഒരു പിന്നെ അപകടം, ഇവിടെ ചാലിയാർ മമ്പാട് ഭാഗത്തു നിന്ന് വരെ ആളുകളുടെ ഭൗതിക ശരീരം പൊക്കിയെടുക്കേണ്ട, അതിന്റെ പാർട്സുകളൊക്കെ പൊക്കിയെടുക്കേണ്ട വന്ന ഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്പം വാർത്തകളിലും വീഡിയോകളിലും കാണുമ്പോൾ അതൊരു ആശ്ചര്യവും കാര്യവും അത്ഭുതവും ഒക്കെ ഉണ്ടാവുക എന്നതിനപ്പുറം പിന്നീടും ഇത് സംഭവിക്കാം. നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ ഒരു ജീവനോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെയോ നമ്മുടെ കുടുംബത്തിൻ്റെയോ ഒക്കെ ജീവനോ നഷ്ടപ്പെടാമെന്ന് പോലും നമ്മൾ ചിന്തിക്കണില്ല എന്നർത്ഥം. ഇപ്പം മിനിഞ്ഞാന്ന് പിന്നെ ചൊവ്വാഴ്ച ഒരു സുഹൃത്തിൻ്റെ, മമ്പാടുള്ള സുഹൃത്തിൻ്റെ ഒരു ഉദാഹരണമായൊരു സംഭവം നമ്മൾ വാർത്തകളിൽ കണ്ടു. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് പിന്നെ മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. അപ്പം ഇവിടെ വെള്ളം വരുന്ന സമയത്ത്, ഈ പ്രത്യേകിച്ച് ഈ മഴയിലൊക്കെ നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലൊക്കെ പിന്നെ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്ന്, നമ്മൾ മുന്നറിയിപ്പ് നൽകുന്ന കാലാവസ്ഥാ നിരീക്ഷകരും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഏജൻസികളൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ എന്ത് ചെയ്യുക, കാര്യമായിട്ട് കണക്കിലെടുക്കുക. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ തന്നെ യാത്രക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ യാത്രക്ക് മുന്നേ കൂട്ടി ഒരുങ്ങിയ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും. തൽക്കാല യാത്ര വേണ്ടാന്ന് വെച്ചാലായിരിക്കും അത് നമുക്കതിൽ ഗുണമാവും ഉണ്ടാവുക. കാരണം വെച്ചാൽ പിന്നെ മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പം അദ്ദേഹത്തിന് രണ്ട് കൂട്ടുകാരുമായിട്ട് തടി ഒഴുകി വരുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്താണ്, പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. എന്തൊരു സാഹസികതക്ക് നമ്മൾ പിന്നെ മുതിരുകയാണെങ്കിലും ഇറങ്ങുകയാണെങ്കിലും അതിനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മൾ ഒരു സന്നദ്ധ പ്രവർത്തകനാണെങ്കിൽ പോലും, ഇപ്പം നമ്മളൊരു സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങാന്ന് വിചാരിച്ചോളൂ, അപ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ കുത്തൊഴുക്ക് ഉണ്ടാകുന്ന സമയത്ത്, മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് നമ്മളവിടെ തിരയാനോ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് പോകാറുണ്ട്. ഇതൊരു ആവേശമാണ്, ഒരു വിശ്വാസമാണ്, നമുക്കതിന് പോയാൽ കൂലി കിട്ടും, അല്ലാതെ പ്രതിഫലം കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതനുസരിച്ച് പോകുന്നവരുണ്ടാവും, ഇതിൻ്റെ ദൗത്യാണ് എന്ന് വിചാരിച്ച് പോകുന്ന ആളുകളുണ്ടാവും, ഞാനിത് ചെയ്യേണ്ടവനാണ്. പക്ഷെ അതിൽ നമ്മൾ പ്രിക്കോഷൻസ്, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ചളിയിലേക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഈ വയനാട് ഇപ്പോൾ കള്ളാടിയിലുണ്ടായ ആ ഒരു ദുരന്തത്തിന് ഒരാളെ പൊക്കിയെടുത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് അവരുടെ മനുഷ്യ സഹജമായ കാര്യം കൊണ്ട്, അവർക്കുണ്ടായ ഉൾവിളി കൊണ്ട് ചാടി ഇറങ്ങിയതാണ്. ഒരു സുഹൃത്ത് അവിടെ കിടക്കാൻ കണ്ടപ്പം പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതിന് പുറപ്പെടണം, കഴിവെങ്കിൽ എടുക്കണം ഒക്കെ ശരിയാണ്. പക്ഷേ തൊട്ടപ്പുറത്തൊരു ദുരന്തം ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ആ വെള്ളം കുത്തിയൊഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്, മണ്ണിടിച്ചിൽ അവിടെ നിന്നിട്ടില്ല. ആ സമയത്ത് പോലും നമ്മൾ ഒന്നിച്ച് കൂടി ഇറങ്ങുന്നതിന് പകരം, ഒരു അവിടെ നിൽക്കുന്ന ആളുകൾ വേറെ ഒരു സെറ്റപ്പിൽ ഒരാളോ രണ്ടാളോ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവർക്ക് അതിനുള്ള സെറ്റപ്പ് എടുക്കാൻ മുകളിൽ നിൽക്കുക, ഇതെല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പെട്ടതിന് എന്ത് ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ പിടിച്ച്. ഇതിൽ ഇപ്പം കഴിഞ്ഞ ചാലിയാറിൽ നടന്ന സംഭവത്തിൽ അതിൽ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ട്, ഇദ്ദേഹം രണ്ട് മൂന്നാളും കൂടെ ഒന്നിച്ച് തടിക്കിറങ്ങിയതാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളൊരു സുരക്ഷാ സംവിധാനമോ അല്ലെങ്കിൽ ഒരു പിന്നെ കയറോ ഒന്നും അവരുടെ കയ്യിലോ ഒന്നും ഇല്ലാതെ ആണ് വരുന്നത് ഇറങ്ങുന്നത്. ഇത് തടി കിട്ടിയെന്ന് വന്നപ്പോൾ ഇതവർക്ക് എന്ത് ചെയ്യണം, ബന്ധിക്കണം, കയറിൽ ബന്ധിക്കണം. ഞാൻ മനസ്സിലായല്ലോ, ബന്ധിക്കണേ കയറ് വേണം, കയറെടുക്കാതെയാണ് അവർ പോയത്. അപ്പം ഈ പോയ ആളുടെ കൂട്ടത്തിൽ ഈ മരണപ്പെട്ട സുഹൃത്ത് കാല് കൊച്ചി പിടിക്കേണ്ടതോ കാല് തളരണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞപ്പം അദ്ദേഹത്തെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ചേർക്കാനോ അല്ലെങ്കിൽ ഒരു വടം കൊണ്ട് കെട്ടാനോ ഒന്നുള്ള സംവിധാനം ഉണ്ടാവില്ല ആ സമയത്ത്. അങ്ങനെ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, വെള്ളവും തീയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്.
3: അപ്പോൾ
2: അപകടം പിടിക്കുന്ന അപകടമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പിന്നെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടാവും, കുട്ടികളുടെയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോസും അതുപോലെ തന്നെ രക്ഷിതാവ് തന്നെ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ചിലപ്പോൾ കുട്ടികളെ അനുകരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഈ സമയത്ത് പോകണ്ട എന്ന് പറയാനും ഒക്കെ ഉള്ളൊരു മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം എന്നുള്ളത്.
3: അപ്പൊ
2: നമ്മൾ നേരത്തെ തേങ്ങ പിടിക്കണ കാര്യമൊക്കെ പറഞ്ഞല്ലേ, ആ സമയത്തൊക്കെ വെള്ളം കയറി വന്നുകൊണ്ടിരിക്കായിരിക്കും. എന്താണ് എപ്പോഴാണ് ഈ വെള്ളം ഒന്നിച്ചു വരാന്നൊന്നും പറയാൻ പറ്റില്ല. മലക്കമുകളിൽ വെള്ളം പെയ്ത് കഴിഞ്ഞാൽ, മഴ പെയ്ത് കഴിഞ്ഞാൽ കുത്തി ഒഴുകി വരും. അപ്പൊ അവിടെ നമ്മൾ അതിന് സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരാണെങ്കിൽ അതിനു വേണ്ടി പ്രിക്കോഷൻസ് തയ്യാറാക്കിയിട്ട് വേണം ഇറങ്ങാൻ. അതിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലാത്തവർ, അതിനൊന്നും കഴിയില്ല നമുക്കൊന്ന് വെള്ളം കണ്ടുവരാം എന്ന് ആ ഒരു മനസ്സായിട്ട് പോകുന്നവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടം ഉണ്ടാവും.
3: അപകടം തന്നെയാണ്. അതിൽ ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, അപ്പൊ ഇത് ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ കൂടെ തന്നെ ഒരു 3 വയസ്സുകാർ മത്സ്യങ്ങൾ ശ്രദ്ധിച്ചോ, ഉമ്മയും ഇളയമ്മയും പിന്നെ റീൽസ് എടുക്കുക, വെള്ളത്തിലേക്ക് ചാടിയിട്ട് റീൽസ് എടുക്കാണ്. അപ്പൊ അത് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, കുട്ടി ചാടാണ്. ഈ കുട്ടി ചാടിയത് ആര് കാണുന്നില്ല,
2: ഇവർ
3: കണ്ടിട്ടില്ല. അപ്പൊ ഇവര് ചാടി വീഡിയോസ് റീൽസിന് വേണ്ടി എടുക്കുന്നതിന്റെ സമയത്ത് കുട്ടിയും ചാടിയിട്ടുണ്ട്, ബലം വെച്ച ശരീരമാണ് പിന്നെ കിട്ടുന്നത്. 3 വയസ്സുകാരൻ
2: ഇപ്പൊ
3: ഇവിടെ ശരിക്ക് നമ്മളവരെ പ്രതികളാക്കി സംസാരിക്കുന്നില്ലെങ്കിലും അന്ന് കുട്ടികളെ കൂട്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ആ കുട്ടികളെ കുറിച്ചൊരു ശ്രദ്ധ നമുക്ക് വേണം. മാത്രമല്ല ഇത് ചെയ്യുന്നത് എന്താ, നമ്മളെ കണ്ടിട്ടല്ലേ ചില കാര്യങ്ങൾ കുട്ടികളും ചെയ്യുന്നത്.
2: തീർച്ചയായും
3: അവർക്ക് ജീവിതത്തിൽ മറക്കാനാകാത്തൊരു ദുഃഖമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത് എന്നുള്ളത്. അപ്പൊ അശ്രദ്ധകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒരു മുന്നൊരുക്കങ്ങളില്ലാത്ത കാര്യങ്ങളും അവിടെ പോലും റീൽസ് എടുക്കലൊക്കെ ഓരോ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ കുട്ടി എന്ത് ചെയ്യുന്ന, എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടെ അവർ ശ്രദ്ധിക്കണമായിരുന്നില്ല. എന്തായിരുന്നാലും ഒരുപാട് സമാനമായ അനുഭവങ്ങൾ നമുക്ക് ഇതുമായി
2: തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാലം വരുമ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങളെ പിന്നെ നമ്മൾ കേൾക്കാറുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ഗവൺമെന്റും ഏജൻസികളൊക്കെ ചെയ്യാനുള്ള കാരണം തന്നെയാണ്, വരുമ്പോഴേക്കുള്ള മുന്നറിയിപ്പും കാര്യം കൊടുക്കാനുള്ള കാരണം. ഇതൊന്നും വകവെക്കാതെ ഒരു വീരപരിവേഷം ഉണ്ടാകുന്നതിനോ അതുപോലെ തന്നെ ഇങ്ങനത്തെ റീൽസിനോ ഒന്നും ആരും മുതിരരുത് എന്ന രൂപത്തിലാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്.

0: പീസ് റേഡിയോ റിയാലുസ്സാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ സത്യസന്ധരുടെ പദവി എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാളുസ്സാലിഹീനിലെ നാലാമത്തെ അധ്യായമാണ് ബാബുസ്സിദ്ഖ്, സത്യം പറയുന്നതിൻ്റെ പ്രാധാന്യവും അതുവഴി കിട്ടുന്ന നേട്ടവും പ്രതിഫലവും. ഇത്തരം വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഖാലല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ആകുകയും ചെയ്യുക. ഈ ആയത്ത് നേരത്തെ നമ്മൾ തൗബയുടെ അധ്യായത്തിൽ ചർച്ച ചെയ്തതാണ്. കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരങ്ങളുടെയും ചരിത്രം പറഞ്ഞ വേളയിൽ, അഥവാ തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്തുനിന്ന മൂന്ന് സ്വഹാബികളുടെ വിഷയം ചർച്ച ചെയ്ത വേളയിൽ വിശദമായി നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. വസ്വാദിഖീന വസ്വാദിഖാത്ത് സൂറത്ത് അൽ അഹ്സാബിലെ ഇതേപോലെയുള്ള മറ്റൊരു വിഷയമായത്താണ് സൂറ അൽ അഹ്സാബിലെ 35-ാമത്തെ വചനം. സത്യം പറയുന്ന പുരുഷന്മാർ, സത്യം പറയുന്ന സ്ത്രീകൾ, അവർക്കല്ലാഹു അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. അല്ലാഹു തആല അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും സജ്ജമാക്കി വച്ചിട്ടുണ്ട്. ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും, സൂറത്ത് മുഹമ്മദിലെ 21-ാമത്തെ വചനം. അവർ അല്ലാഹുമായി സത്യം പുലർത്തിയിരുന്നുവെങ്കിൽ, അഥവാ കളവ് പറയാതെ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അവ യഥാവിധി പാലിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഏറ്റവും ഉത്തമമാകുമായിരുന്നു എന്നിങ്ങനെ സത്യത്തെ, അതിൻ്റെ സത്യം പറഞ്ഞാൽ കിട്ടുന്ന നേട്ടവും പ്രതിഫലവും അതെല്ലാം വിശദമായി പറയുന്ന സമാനമായ ധാരാളം ആയത്തുകൾ കാണാം. അപ്പോൾ എന്താണ് ഈ സിദ്ഖ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ സത്യം പറയണം, അതിൻ്റെ ശ്രേഷ്ഠതകളെല്ലാം പറഞ്ഞു. ഒഴിയ ഹദീദിൽ അത് വിശദമായി വരികയും ചെയ്യും. എന്താണ് സിദ്ഖ് എന്നതിൻ്റെ നിർവചനം? സിദ്ഖ് എന്നതിന് നൽകപ്പെട്ടിട്ടുള്ള നിർവചനം, ഹുവ ഇസ്തിവാ ഉസ്സിർരി വൽ അലാനിയ വല്ലാഹിരി വൽ ബാത്തിൻ എന്നാണ്. ഇസ്തിവാ ഉസ്സിർരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും ഒരേപോലെയാകുക, അതുപോലെ ഉള്ളും പുറവും അകവും പുറവും ഒരുപോലെയാകുക, അതിനാണ് സിദ്ഖ് എന്ന് പറയുന്നത്. കാപട്യമോ കപടത അല്ലെങ്കിൽ പ്രകടനപരത, ശിർക്ക് ഇതൊന്നും വരാതിരിക്കുക എന്നർത്ഥം. അപ്പോൾ ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫൽ മുറാഇ മഥലൻ ലൈസ ബിസ്വാദിഖ്, പ്രകടനപരതയുള്ളവൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവൻ, റിയാ ഉള്ളവൻ, അവൻ യഥാർത്ഥത്തിൽ സ്വാദിഖ് അല്ല. കാരണം അവൻ ജനങ്ങളുടെ മുമ്പിൽ ആബിദാണ് എന്ന് പ്രകടിപ്പിക്കുകയും വാസ്തവത്തിൽ അങ്ങനെ അല്ല അവൻ. ഉള്ളിൽ വേറൊന്ന് മറച്ചു വെക്കുകയും ചെയ്യുന്നു. ജനങ്ങളെ കാണാനും അവരിൽ നിന്ന് എന്തെങ്കിലും നേടാനും വേണ്ടി ആ രീതിയിൽ ചെയ്യുന്ന മുറായി അവൻ സ്വാദിഖല്ല. കാരണം അവൻ ജനങ്ങളുടെ മുമ്പിൽ മാത്രമാണ് നല്ല വിള്ളയായി ചമയുന്നത്. അവൻ്റെ നീയത്ത് ശരിയല്ല, സിദ്ഖില്ല, സത്യസന്ധമല്ല എന്നതുകൊണ്ട്. അതേപോലെ വൽ മുശ്രിക്കു മഅല്ലാഹ് ലൈസ ബിസാദിഖ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവൻ അവനും യഥാർത്ഥത്തിൽ സ്വാദിഖ് അല്ല. കാരണം അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യത്തിൽ മറ്റുള്ളവരവൻ പങ്കു ചേർക്കുക വഴി അവൻ്റെ സത്യസന്ധതയ്ക്ക് പോറലേറ്റിരിക്കുന്നു എന്നർത്ഥം. അതുപോലെ വൽ മുനാഫിഖ് ലൈസ ബിസാദിഖ്, കപടൻ, അവനെ സംബന്ധിച്ചും സിദ്ഖ് ഉള്ളവനാണ് അല്ലെങ്കിൽ സത്യസന്ധനാണ്, സാദിഖാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അവൻ ഈമാൻ പ്രകടിപ്പിക്കുകയും കുഫർ മറച്ചു വെക്കുകയും ചെയ്യുന്നവനാണ്. അതാണല്ലോ നിഫാഖ് എന്ന് പറഞ്ഞാൽ. ഇളഹാറുൽ ഈമാൻ വക്കത്മാനുൽ കുഫർ എന്നാണ് നിഫാഖിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇളഹാറുൽ ഈമാൻ, ഈമാൻ പ്രകടിപ്പിക്കും, വക്കത്മാനുൽ കുഫർ, സത്യനിഷേധത്തെ മറച്ചു വെക്കുകയും ചെയ്യും. ഉള്ളിൽ കുഫറാണ്, പുറമെ ഈമാൻ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെയുള്ള മുനാഫിഖ് അവനേതായിരുന്നാലും അവനെ സംബന്ധിച്ച് സ്വാദിഖ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ മുബ്തദിഉ, മതത്തിൽ നൂതനമായ കാര്യങ്ങൾ ഉണ്ടാക്കി അത് ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടും എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ബിദഅത്ത് ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചും യഥാർത്ഥത്തിൽ സ്വാദിഖ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. കാരണം അവൻ പ്രത്യക്ഷത്തിൽ പ്രവാചകൻ്റെ ആളാണ് എന്ന് വരുത്തി തീർക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് അവനും യഥാർത്ഥത്തിൽ സ്വാദിഖ് എന്ന വൃത്തത്തിൽ വരുന്നവനല്ല എന്ന് പണ്ഡിതന്മാർ ഇതിൻ്റെ നിർവചനം ചർച്ച ചെയ്യുന്ന വേളയിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ നാലഞ്ച് വിഭാഗം ആളുകളുടെ അവസ്ഥ, അവരാരും സ്വാദിഖല്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. സിദ്ഖിന്, സത്യസന്ധർക്ക് വലിയ സ്ഥാനം വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. പ്രവാചക വചനങ്ങളിലും അത് കാണാം. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്ത് അന്നിസയിലെ 69-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കാണാം. മൈ യുത്ഇല്ലാഹ വർറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവർ അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സിദ്ദീഖ്, അതുപോലെ ഷുഹദ, രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ ഇവരോടൊപ്പമായിരിക്കും സ്വർഗത്തിൽ എന്ന്. അപ്പം ഇവിടെ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞ ഉടനെയാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് രക്തസാക്ഷികളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സിദ്ദീഖുകളുടെ പരമസത്യസന്ധരായ ആളുകളുടെ സ്ഥാനം, അത് പ്രവാചകന്മാരുടെ താഴെയും ശുഹദാക്കളുടെ മീതയുമാകുന്നു എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാം. അത്രയും വലിയ സ്ഥാനമാണ് സിദ്ഖിന് ഉള്ളത് എന്ന്. അതേപോലെ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട, ഇതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന നിർവഹിക്കുവാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളും കാണാം. സൂറ അൽ ഇസ്രായിലെ 17-ാമത്തെ അധ്യായം സൂറ അൽ ഇസ്രാ, അതിലെ 80-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വഖുർ റബ്ബി അദ്ഖൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്ന് പറയാൻ, പ്രാർത്ഥിക്കാൻ, എൻ്റെ നാഥ, എൻ്റെ റബ്ബേ, അദ്ഖൽനി, എന്നെ നീ പ്രവേശിപ്പിക്കണേ, മുദ്ഖല സിദ്ഖിൻ, സത്യത്തിൻ്റെ പ്രവേശന സ്ഥലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ച, അതുപോലെ മുഖ്റജ സിദ്ഖ്, പുറപ്പെടുന്നതിലും സത്യസന്ധമായ സ്ഥലം, പുറപ്പെടുന്ന സ്ഥലവും പ്രവേശിക്കുന്ന ഇടവും എല്ലാം സത്യസന്ധമാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കാൻ, അതാണ് അതിൻ്റെ ആശയം. ഇവിടെ മുദ്ഖല സിദ്ഖ്, മുഖ്റജ സിദ്ഖ് എന്നുകൊണ്ടുള്ള ഉദ്ദേശ്യം, ഇമാം ഖത്താദ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്, മുദ്ഖൽ പ്രവേശിക്കുന്ന സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദീനയാണെന്നും പുറപ്പെടുന്ന സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണ് എന്നും ഖത്താദ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനാണ്. അതേപോലെ അബ്ദുറഹ്മാൻ ബിന് സെയ്ദ് ബിന് അസ്ലം, അവരും ഇങ്ങനെ അഭിപ്രായപ്പെട്ടതായി കാണാം. മഹാനായ റയീസുൽ മുഫസ്സിരീൻ

0: ിനെയും മാത്രമാണ് ഉദ്ദേശ്യം എന്ന അർത്ഥത്തിലാണ് എന്നല്ല. ഉദാഹരണങ്ങളിലൂടെ ആയത്തിന് തഫ്സീർ പറഞ്ഞതാണ്. അതല്ലാതെ അവിടെ മക്കയും മദീനയും മാത്രമേ ഉദ്ദേശിക്കാവൂ എന്ന അർത്ഥത്തിലല്ല അവർ വ്യാഖ്യാനിക്കുന്നത്. മൊത്തത്തിൽ സിദ്ഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ വരും എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതായി കാണാം. അതാണ് ആയത്തിൻ്റെ താൽപ്പര്യം. അപ്പോൾ ആ ആയത്തിൽ നിന്ന് സിദ്ഖിൻ്റെ പ്രാധാന്യവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ നിർവഹിക്കണമെന്ന കാര്യം അതിലടങ്ങിയിട്ടുണ്ട്. മറ്റു വിഷയങ്ങൾ ഇൻഷാല്ലാ ഒഴിയെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ ഇന്ന് സത്യസന്ധരുടെ പദവി എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.

0: നമുക്കിനി മധുരം ഖുർആൻ എന്നുള്ളതിൽ സെഷനിലേക്ക് പോയാലോ?
1: അതായിരിക്കും നല്ലത്. ആളുകൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് ആളുകൾ വാമാവാറുള്ളത്.
0: അതെ,
1: ഇന്നത്തെ ഖുർആൻ്റെ പാരായണത്തിൽ പ്രസിദ്ധനായ ഖാരി ബന്ദർ ബലീലയാണ് ഹഫിളഹുള്ള അദ്ദേഹത്തിൻ്റെ സൂറത്ത് അല്ലൈൽ 92-ാമത്തെ അധ്യായം സൂറത്തു ലൈലിൻ്റെ മുഴുവൻ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ മധുരം ഖുർആനിലുള്ളത്. നമുക്ക് ഏവർക്കും മനോഹരമായ ശബ്ദത്തിലേക്ക് പ്രവേശിക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അൽഹംദുലില്ലാ മാഷാഅല്ലാ. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഇങ്ങനെ ബന്ദർബലിയിലയുടെ സ്ഥിരമായി കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പലപ്പോഴും അങ്ങനെ അധികം നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവും, സാധ്യത കുറവായിരിക്കും. ഹാഫിലി നിങ്ങൾ അവരുടെ ഖിറാഅത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഖുർആനിൻ്റെ പാരായണത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിങ്ങനെ ശ്രദ്ധിച്ചൊരു നമുക്കൊരു ഈണം കണ്ടെത്താൻ കഴിയും. ഈ സൂറത്തുൽ ലൈൽ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഓത്തിങ്ങനെ കേട്ടപ്പോൾ അതിലൊരു ഭാഗം വല്ലാതെ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കേണ്ടതുണ്ട്. أعوذ بالله من الشيطان الرجيم فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى അതില് ആളിക്കത്തുന്ന നരകത്തെ നിങ്ങൾക്കിതാ ഞാൻ താക്കീത് നൽകുന്നു, മഹാദൗർഭാഗ്യവാനല്ലാതെ ആ നരകത്തിൽ പ്രവേശിക്കൂല. എത്ര ആനുകൂല്യങ്ങൾ ഇസ്ലാം നൽകി, എത്ര ഇളവുകൾ നൽകി, എത്രക്ക് തൗബക്ക് എത്ര ചാൻസ് തന്നെ, എന്നിട്ടാ പറയണത് മഹാദൗർഭാഗ്യവാനല്ലാതെ ആ നരകത്തിൽ പ്രവേശിക്കൂല. അപ്പോൾ ആ നരകത്തിനെ കുറിച്ചുള്ള താക്കീത് അടങ്ങുന്ന ആ ഭാഗം പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അവസാനം ക്ലോസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഖുർആനിൻ്റെ പാരായണത്തിനകത്ത് അതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം, തജ്വീദ്, അതിൻ്റെ വിവിധങ്ങളായ തഫ്സീറുകളൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ, മഹാനായ അമാനി മൗലവിയൊക്കെ അറബിയിലുള്ള 14 തഫ്സീറുകൾ ക്രോഡീകരിച്ചു കൊണ്ടാണ് ഒരു മലയാള തഫ്സീറിലേക്ക് മാറ്റം വരുത്തിയും സ്വന്തം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാടുകളിലൊക്കെയുള്ള QHLS സംവിധാനങ്ങളൊക്കെ ഒന്ന് പരിപോഷിപ്പിക്കുക, പരമാവധി കുടുംബസമേതം അത്തരം ദീനീയായ മജ്ലിസുകളിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. പീസ് റേഡിയോയിൽ ഹൃദയവസന്തമുണ്ട്, ഹിഫ്ദുൽ ഖുർആനുണ്ട്, പീസ് ഖുർആൻ റേഡിയോ എന്നൊരു ഓപ്ഷനുണ്ട്, ജമീൽ ആപ്പിൽ വിവിധങ്ങളായ ഖുർആൻ പ്രോഗ്രാമുകളുണ്ട്, അതുപോലെ തന്നെ നേർപ്പദം വാരികയിൽ ഖുർആനിൻ്റെ അർത്ഥം പറയുന്ന തഫ്സീർ സഅദിയുടെ വിശദീകരണമുണ്ട്. എല്ലാ മേഖലയും ഇന്ന് നമുക്ക് മുമ്പിൽ തുറന്നിട്ടപ്പെട്ടിരിക്കണം. നമ്മുടെ മുൻഗാമികളായ ഇമാമിയങ്ങൾക്ക് പോലും കിട്ടാത്ത സമ്പൂർണ്ണ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കാം.
1: ഖുർആൻ വെറുതെ ഒന്ന് അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും കേൾക്കുന്നത് പുണ്യകരമാണെന്നുള്ളതിലപ്പുറം നമുക്ക് മനസ്സിന് വല്ലാത്തൊരു കുളിർമ
0: ആണെന്നുള്ളത്
1: ശരിക്കും.
2: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, കുട്ടികളിലെ വിട്ടുമാറാത്ത തലവേദന, കാരണങ്ങൾ രക്ഷിതാക്കൾ അറിയാൻ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
3: സാധാരണ കുട്ടികളിൽ വയറുവേദന മാതാപിതാക്കൾക്ക് വളരെയധികം മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. വേണ്ട വിധത്തിൽ രോഗം പ്രകടിപ്പിക്കാൻ സാധിക്കാതെ കുട്ടികൾ പലപ്പോഴും വിഷമിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് വയറുവേദന എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും രോഗനിർണയത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. സാധാരണ സ്കൂളിൽ പോകുന്ന കുട്ടികൾ വയറുവേദന എന്ന് പറയുമ്പോൾ തന്നെ സ്കൂളിൽ പോകാനുള്ള മടി കാരണം അവർ പറയുന്നതാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ രക്ഷിതാക്കൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവാറുമുണ്ട്. രോഗനിർണയം വളരെ വൈകുന്നതായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന വയറുവേദനയും കരച്ചിലുമൊക്കെ. സാധാരണ മുലപ്പാൽ കുടിക്കുന്ന പ്രായത്തിലുണ്ടാകുന്ന വയറുവേദന പലപ്പോഴും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മൂലമായിരിക്കാം. സാധാരണ അവരുടെ വയറിലൊക്കെ ധാരാളം വായുവും അതുപോലെ പാലിനോടൊപ്പം തന്നെ ധാരാളം വായുവൊക്കെ വയറിനുള്ളിൽ കയറുന്നത് മൂലം ശക്തമായുള്ള വയറുവേദനയും അതുപോലെ തന്നെ കുട്ടികളിൽ പാല് കുടിക്കാത്ത അവസ്ഥ, കരച്ചിൽ, ഛർദിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട് പാല് കൊടുത്തത് തന്നെ കുട്ടികളെ പുറത്തിട്ട് നന്നായിട്ട് തട്ടി ഗ്യാസൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കിടത്തേണ്ടത് എന്നുള്ളതൊക്കെ സാധാരണ മുൻപുള്ള പഴയ ആളുകളെല്ലാവരും പറയാറുണ്ട്, നമ്മൾ ചെയ്യാറുമുണ്ട്. പിന്നീട് സാധാരണ ദഹനക്കേട് അതുപോലെ ശോധനക്കുറവ് എന്നിവയാണ് കുട്ടികളുടെ വയറുവേദനയുടെ മറ്റൊരു കാരണമായിട്ട് പറയാറുള്ളത്. അത് മുതിർന്ന കുട്ടികളിലാണെങ്കിലും ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിലും ശോധനക്കുറവ് മൂലമൊക്കെ ശക്തമായിട്ടുള്ള വയറുവേദന പറയാറുണ്ട്. പ്രത്യേകിച്ച് രാവിലെ ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ രാവിലെ ടോയ്ലറ്റിൽ പോകാൻ മടി കാണിക്കുക, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോവാതിരിക്കുക, അങ്ങനെ അവരുടെ ഒരു ക്രമം തെറ്റുന്നത് മൂലം അവർക്കൊരു മലശോധന കുറവ് വരാനും പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് വയറുവേദന ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മൾ കുട്ടികളായിട്ട് പറയാറുള്ളത് കൃത്യമായിട്ടുള്ള അവരുടെ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുക. കൃത്യമായിട്ടുള്ളൊരു സമയത്ത് ടോയ്ലറ്റ് പോകാനും അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് മലശോധന വരുന്നില്ലേ എന്ന് ഉറപ്പ് വരുത്താനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് കുട്ടികളുമായിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ പല ഈ വേംസിൻ്റെ വരയുടെയൊക്കെ ബുദ്ധിമുട്ടും പലപ്പോഴും കുട്ടികളിൽ ഇതുപോലെ വയറുവേദന കണ്ടുവരാറുണ്ട്. പല കുട്ടികളിലും ഇന്ന് മിസെൻട്രിക് ലിംഫഡിനൈറ്റിസ് പോലെയുള്ള രോഗാവസ്ഥകൾ വളരെയധികം കൂടി വരുന്നുണ്ട്. വയറിൽ ഉണ്ടാകുന്ന ചെറിയ കഴലകളും വയറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും മൂലം ശക്തമായിട്ടുള്ള വേദനയും അതുപോലെ ചില കുട്ടികളിൽ ഛർദിയും അതുപോലെ വിട്ടുമാറാത്ത വയറുവേദനയും പലപ്പോഴും ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൂലകാരണമായിട്ട് നമ്മൾ പറയാറുള്ളത് ഭക്ഷണത്തിൻ്റെ ഒരു നമ്മുടെ ക്രമം തെറ്റിയുള്ള ഭക്ഷണങ്ങളും അമിതമായിട്ടുള്ള ഇത്തരം ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള പാക്കറ്റ് ഫുഡ്സ് പോലെയുള്ള അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു മിക്സഡ് ഡയറ്റാണ് എപ്പോഴും നമുക്ക് ഫോളോ ചെയ്യാൻ നല്ലത്. കാർബോഹൈഡ്രേറ്റുകളുള്ളതും പ്രോട്ടീനും ഫാറ്റും കൊഴുപ്പുകളും എല്ലാം അടങ്ങിയ ഒരു മിശ്രിതമായിട്ടുള്ള ഒരു ഡയറ്റോടൊപ്പം തന്നെ അല്ല പച്ചക്കറികളും ഇലക്കറികളും ധാന്യങ്ങളും അതുപോലെ ഫൈബേഴ്സും ഒക്കെ അടങ്ങിയ ധാരാളം ഭക്ഷണങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് മൂലം മലബന്ധം വരാതിരിക്കുകയും അതുപോലെ വൈറൽ ഇൻഫെക്ഷൻ വരാതിരിക്കുകയും കൃത്യമായിട്ടുള്ള മലശോധന ലഭിക്കുകയാണെങ്കിൽ തന്നെ പല കുട്ടികളിലും ഇതുപോലെയുള്ള വയറുവേദന ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ റോസ്റ്റഡ് ആയിട്ടുള്ള ചിക്കൻ പോലെയുള്ളത്, നൂഡിൽസ് പോലെ, പിസ്ത പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇന്ന് കുട്ടികൾക്ക് വളരെ പ്രിയമുള്ള കാര്യങ്ങളാണ്. ഇത് നമുക്ക് കൊടുക്കേണ്ട എന്നല്ല, നമുക്ക് ഒക്കേഷണലി അവരുടെ ആഗ്രഹത്തിനൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷേ സ്ഥിരമായിട്ട് അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അത് കിട്ടിയാൽ മാത്രമേ ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും കഴിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച് രക്ഷിതാക്കൾ അതിന് വഴങ്ങുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ അവിടെ അവോയ്ഡ് ചെയ്യുകയും ഇതിൻ്റെ ദോഷഫലങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതോടൊപ്പം നമ്മുടെ മറ്റു ഭക്ഷണങ്ങളുടെ ഇപ്പോൾ ഇലക്കറികളുടെ ആണെങ്കിലും നാരടങ്ങിയ ഭക്ഷണങ്ങളുടെ ആണെങ്കിലും ഒക്കെയുള്ള നല്ല ക്വാളിറ്റീസ്, ഗുഡ് ക്വാളിറ്റീസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അവർക്കത് മനസ്സിലാവുകയും അതുപോലെ അതിൽ നിന്ന് അവർക്ക് വിട്ടു നിൽക്കാനും അവർക്ക് ആവശ്യത്തിന് മാത്രം അവർക്ക് ഉപയോഗിക്കാനും ഉള്ളൊരു അവസരം നമ്മൾ അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് പലപ്പോഴും മാനസിക പിരിമുറുക്കങ്ങളും വയറുവേദന ഉണ്ടാക്കാം. പലപ്പോഴും സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോസുകൾ കുട്ടികളിൽ വയറുവേദന ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ആ കുട്ടിക്കുണ്ടോ എന്നുള്ളത് സാധാരണ ഒരു 10th, 11th, 10th class, 11th class, 12th class കുട്ടികളിൽ പലപ്പോഴും കടുത്ത മാനസിക പിരിമുറുക്കം, എക്സാം അടുക്കുമ്പോഴൊക്കെ വേദന കൂടുക, അല്ലെ എക്സാം ബേസ് ചെയ്തിട്ടൊക്കെ അവർക്ക് കൂടുതലായിട്ട് വളരെ ശക്തമായിട്ടുള്ള വയറുവേദനയൊക്കെ കാണാറുണ്ട്. അപ്പം അത്തരം സൈക്കോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും കോസുകൾ, എന്തെങ്കിലും കാരണങ്ങൾ ആ കുട്ടിക്കുണ്ട്, ആ വയറുവേദനയുടെ ഒരു കാരണം അതാണെങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും അവരുടെ മാനസികമായിട്ടുള്ള ഒരു പിന്തുണയും അവർക്ക് നൽകുകയാണെങ്കിൽ ഒരു പരിധിവരെ അമിതമായിട്ടുള്ള മരുന്നുപയോഗമില്ലാതെ തന്നെ പലപ്പോഴും നമുക്ക് അവരെ ആ വയറുവേദനയിൽ നിന്ന് മുക്തമാക്കാനും അവരുടെ അസുഖങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനും സാധിക്കും. ഇങ്ങനെ വിവിധ കാരണങ്ങളാണ് വയറുവേദനക്ക് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന കുറച്ച് വയറുവേദനയുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. കുട്ടികളിലെ വിട്ടുമാറാത്ത തലവേദന കാരണങ്ങൾ രക്ഷിതാക്കൾ അറിയാൻ ശ്രമിക്കുന്നത് പീസ് ടൈമിലേക്കാണ്. മനോഹരമായ പ്രതികരണങ്ങൾ ശ്രോതാക്കളിൽ നിന്നായുള്ളത് തെരഞ്ഞെടുത്ത് വായിക്കുന്ന വളരെ മനോഹരമായൊരു സ്ലോട്ട് തന്നെയാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മളെ ഒരു പ്രധാനപ്പെട്ട ശ്രോതാവിൻ്റെതായ ഒരു പ്രതികരണം ഇപ്രകാരമാണ്. അങ്ങ് ദൂരെ ഏതു നാട്ടിലായിരുന്നാലും പീസ് റേഡിയോ കേൾക്കുമ്പോൾ സ്വന്തം നാട്ടിലെ പള്ളിയിലും സദസ്സിലും ഇരിക്കുന്ന ഒരു അനുഭവം ലഭിക്കുന്നു എന്ന ഒരു ഹൃദയത്തിൽ തട്ടിയ ഒരു വാക്കായി മാറിയിട്ടുണ്ട്. ഈ പ്രവാസ ലോകത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ നാട് വിട്ട് അന്യനാടുകളിൽ ജോലിക്ക് വേണ്ടി മായിഷത്തിന് വേണ്ടി പോകുന്നവർ അവർക്കെപ്പോഴും മിസ് ചെയ്യുന്ന ഒന്നാണ് നാടും വീടും അവിടുത്തെ പള്ളിയും ആ പള്ളിയിലെ ഖുർആൻ ക്ലാസുകളും തൊട്ടടുത്ത് സൊഫായി നിൽക്കുന്ന തങ്ങളുടെ സുഹൃത്തുക്കൾ. ഇതൊക്കെ എപ്പോഴും അവർക്ക് മിസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പീസ് റേഡിയോ അവരെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയൊരു ഫീലിംഗ് നൽകി എന്ന ഒരു നല്ല ഒരു ഭാവാത്മകമായ പ്രതികരണം തന്നെയാണ് അവർ നടത്തിയത്. മാഷാ അള്ളാ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. റമദാനിനെ വരവേൽക്കുവാനായി എല്ലാവരും വീടും പരിസരവും വൃത്തിയാക്കാനുള്ള പരിപാടികളിലാണ്. ഇതിപ്പോൾ ഒരു ചടങ്ങ് പോലെ ചെയ്യുന്നു. എവിടെ നോക്കിയാലും ആളുകൾ സംസാരിക്കുന്നത് നോമ്പ് പണി കഴിഞ്ഞോ എന്നാണ്. ഇങ്ങനെ ചെയ്യൽ നിർബന്ധമുണ്ടോ? അതോ നമുക്ക് കഴിവുണ്ടെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ, ചെയ്യില്ല എങ്കിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ? ഇതിനെക്കുറിച്ചൊരു വിവരം കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ്.
4: നബിസല്ലല്ലാഹി അലൈഹി വസല്ലം, തങ്ങൾ റമദാൻ മാസം സമാഗതമാകുമ്പോൾ റമദാനെ സുവിശേഷം അറിയിക്കാറുണ്ട്, റമദാന്റെ ആഗമനത്തെ വരവേൽക്കാറുണ്ട്. അതാക്കും റമദാൻ ഷഹ്റുൻ മുബാറക്, റമദാൻ സമാഗതമായിരിക്കുന്നു, അനുഗ്രഹീത മാസമെന്ന് പറഞ്ഞ് റമദാനിന് സ്വാഗതം മൊയ്തി റമദാന്റെ വിഷയത്തിൽ സന്തോഷവാർത്ത അറിയിച്ച് സുവിശേഷം പറഞ്ഞ് റമദാനെ സ്വീകരിക്കാൻ റസൂലുള്ള ഒരുങ്ങാറുണ്ട്, ആളുകളെ ഒരുക്കാറുമുണ്ട്. അതുകൊണ്ട് റമദാൻ മാസം ആഗതമാകുമ്പോൾ വിശ്വാസ സമൂഹം റമദാനെ നെഞ്ചേറ്റാൻ സ്വീകരിക്കാൻ ഒരുങ്ങുക എന്നുള്ളത് പ്രവാചകൻ്റെ ചര്യയാണ്. അത് മുസ്ലിം സമൂഹം ഏത് കാലത്തും കാത്തു സൂക്ഷിക്കേണ്ടതും കാത്തു സൂക്ഷിച്ചിട്ടുള്ളതുമായ ഒരു വിഷയമാണ്. കേവലം അത് നനച്ചുകുളിയിൽ പരിമിതപ്പെടുന്നൊരു വിഷയമല്ല, അതിനേക്കാൾ മാനസികമായ ആത്മീയമായ ഒരു ഒരുക്കമാണ് റമദാൻ മാസത്തിന് വിശ്വാസ സമൂഹം കാലാകാലങ്ങളിൽ നൽകിയിട്ടുള്ളത് നൽകേണ്ടത്. കേവലം ഉപരിപ്ലവമായിട്ടുള്ള ചില ചടങ്ങുകൾ മാത്രമായി അതൊരിക്കലും പരിമിതപ്പെടാൻ പാടുള്ളതല്ല. വീടുകൾ വൃത്തിയാക്കി പരിസരങ്ങളെ ശുചീകരിച്ച് റമദാൻ മാസം പുണ്യത്തിൽ കഴിച്ചുകൂട്ടാൻ, മറ്റ് ജോലി വേലകളിൽ വ്യാപൃതമാകാതെ പുണ്യത്തിൽ കഴിച്ചുകൂട്ടാൻ വിശ്വാസികൾ ഒരുങ്ങുന്നത് ശ്ലാഘനീയമാണ്, അതിലിഷ്കാലമൊന്നുമില്ല. പക്ഷേ അവിടെ പലപ്പോഴും ഇതൊക്കെ കേവലം ഒരു ചടങ്ങായി പരിണമിക്കുന്ന അവസ്ഥയാണ് സൂക്ഷിക്കേണ്ടത്. ഭൗതികമായിട്ട് ചില ഇത്തരം ചടങ്ങുകളിൽ മാത്രം ഒരാത്മീയമായ ഒരുക്കമില്ലാതെ, ധാർമ്മികമായ ഒരു തയ്യാറെടുപ്പില്ലാത്തൊരവസ്ഥ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. റമദാൻ മാസം വരുമ്പോഴത്തേക്ക് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഒതുക്കി അതുവരെ അലമാറയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച മുസഫ് ഒക്കെ തുറന്നെടുത്ത് റമദാൻ മാസത്തിന് ഒരുങ്ങുന്നു. റമദാൻ മാസം കഴിയുന്നതോടുകൂടി ഈ ഒരുക്കമൊക്കെ പോയി വെടുപ്പും വൃത്തിയൊക്കെ മാറി മുസാഫ് വീണ്ടും അതിൻ്റെ ഉറയിൽ ഒതുങ്ങി അലമാരയിൽ പരിമിതപ്പെടുന്ന രീതിയിലുള്ളതായ കേവല ചടങ്ങുകൾ അതൊരിക്കലും ഇസ്ലാമല്ല. റമദാൻ വേണ്ടി നമ്മൾ ആത്മീയമായും ഭൗതികമായും ഒരുങ്ങുന്നത് ഉത്തമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനെ സ്വീകരിക്കാൻ റമദാന് മുമ്പ് തന്നെ ഒരുങ്ങിയ സുവിശേഷം പറഞ്ഞത് നമ്മൾ വായിച്ചില്ലേ? പക്ഷേ ഈ റമദാൻ മാസത്തിൽ ഏതൊരു റബ്ബിനാണ് നമ്മൾ വഴിപ്പെടുന്നത്? ആ റബ്ബ് തന്നെയാണ് ഷവ്വാലിൻ്റെയും ദുൽഖഅദയുടെയും ദുൽഹജ്ജയുടെയും മുഹറമിൻ്റെയും ഒക്കെ റബ്ബ്. കേവലം ഇതൊക്കെ ഒരു ആചാരങ്ങളായി പരിമിതപ്പെട്ട് ചില ഉപരിപ്ലവ ചടങ്ങുകളായി മാത്രം പ്രകടമാകാൻ പാടുള്ളതല്ല. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
3: നിർബന്ധമായ കുളി കുളിച്ചാൽ പിന്നെ വുദു എടുക്കേണ്ട എന്ന് കേട്ടിരുന്നു. മദ്രസയിൽ പഠിച്ച കാലത്ത് മുങ്ങിക്കുളിച്ചാൽ വുദു എടുക്കേണ്ടതില്ല എന്നായിരുന്നു കേട്ടത്. അത് ഇന്നത്തെ കാലത്ത് ഷവറിൽ കുളിക്കുമ്പോൾ ബാധകമാകുമോ? പിന്നെ കുളിക്കുന്ന സമയത്ത് ഗുഹ്യസ്ഥാനത്തൊക്കെ കൈപോകുമല്ലോ, അപ്പോൾ വുദു ശരിയാകുമോ? അതോ കുളിയുടെ അവസാനം വുദുവിൻ്റെ നിയ്യത്ത് പ്രത്യേകം വെച്ചാൽ മതിയോ എന്നൊക്കെയാണ് സംശയം.
5: നമസ്കാരം പോലുള്ള ഇബാദത്തുകൾ ശരിയാവണമെങ്കിൽ ശുദ്ധി അനിവാര്യമാണ്. കുളി നിർബന്ധമായ ആളുകൾ കുളിക്കുക, വുദുവില്ലാത്ത ആളുകൾ വുദു എടുക്കുക എന്നൊക്കെ. വുദു ഒരു ഇബാദത്താണല്ലോ. അതുകൊണ്ട് തന്നെ വലിയ അശുദ്ധിയുള്ള അഥവാ കുളി നിർബന്ധമായ അവസ്ഥയുള്ള ഒരാൾ അയാൾ കുളിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ മൊത്തത്തിൽ വെള്ളം ഒഴിപ്പിക്കുക, വായും മൂക്കുമൊക്കെ വെള്ളം കയറ്റി ചീറ്റി പുറത്തേക്ക് ഒഴിക്കുക, ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് വുദുവിന് കുളിക്കൊക്കെ മതിയാവുന്നതാണ് എന്നതാണ് പണ്ഡിതന്മാരുടെ ആ വിഷയത്തിലുള്ള അഭിപ്രായം. വലിയ അശുദ്ധിക്കും ചെറിയ അശുദ്ധിക്കും പകരമായി ജനാബത്തിൻ്റെ കുളി മതിയാവുന്നതാണ്. കാരണം വലിയ അശുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് വൈകുന്തും ജുനുബൻ ഫത്തഹറു, നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ ശുദ്ധിയാകുക, ശുദ്ധീകരണം നടത്തുക എന്നൊക്കെയാണ്. അത് ശരീരത്തിൽ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും വെള്ളം ഒഴിക്കപ്പെട്ടാൽ കുളി പൂർത്തീകരിക്കുന്നതാണ്. പക്ഷേ ആ കുളിയുടെ തുടക്കത്തിൽ വുദു ഉണ്ടാവുന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിക്കുമ്പോൾ ഗുഹ്യാവയവങ്ങൾ കഴുകിയ ശേഷം വുദു എടുത്തിരുന്നു, ശേഷമാണ് ശരീരത്തിൽ മൊത്തം വെള്ളം ഒഴുക്കിയിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കുളിയാണ് എങ്കിൽ അത് വുദുവിന് പകരം ആകുന്നതാണ്. കുളിക്ക് ശേഷം വുദു മുറിയുവാനും പാടില്ല. എന്നാൽ ഇതല്ലാത്ത പൊതുവെ ശരീരത്തിൽ ചെളിയോ വിയർപ്പോ ഒക്കെ ഉള്ള അവസ്ഥയിൽ അതിനു വേണ്ടി കുളിക്കുന്ന ഒരാൾ, ചൂടുള്ള അവസ്ഥയിൽ ചൂട് ശരീരം ഒന്ന് തണുപ്പിക്കുവാൻ വേണ്ടി കുളിക്കുന്ന വ്യക്തികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ മുഴുവൻ വെള്ളം ഒഴുക്കിയാൽ അഥവാ കുളിച്ചാൽ അത് വുദുവിന് പകരമായി തീരുകയില്ല എന്നതാണ് ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ആ വിഷയത്തിലുള്ള അഭിപ്രായം. അല്ലാഹു തആല ആലം.
3: UAE, സൗദിയിലെ മക്ക, മദീന തുടങ്ങിയ എല്ലാ പള്ളികളിലും മിഹ്റാബുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഖുർആനിലെ പ്രധാനപ്പെട്ട ആയത്തുകൾ എഴുതി കാണുന്നു. ചിലയിടത്ത് ഹദീസുകളും നമ്മുടെ നാട്ടിൽ സലഫി മസ്ജിദുകളിലും അങ്ങനെ ചെയ്തുകൂടെ. ഉദാഹരണത്തിന് സൂറത്ത് അഹ്സാബിലെ വചനം 21 പോലെ. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്നാണ്?
5: വിശുദ്ധ ഖുർആൻ ഭംഗിയായി എഴുതി ചുമരിലൊട്ടിക്കുവാനോ അല്ലെങ്കിൽ അവ പള്ളികളിൽ കൊത്തിവെക്കുവാനോ ഉള്ളതല്ല. മനുഷ്യൻ്റെ മനസ്സിൽ കൊത്തിവെക്കുകയും അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ്. പള്ളികളിൽ ഇത്തരം അലങ്കാരങ്ങൾ പാടുണ്ടോ എന്നത് ഈ ചോദ്യത്തിൻ്റെ ഒരു ബാക്കിയാണ്. ഇമാം അബൂദാവൂദ് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്ന ഒരു അസറിൽ, അഥവാ ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കിനെ വിശദീകരിക്കാം. മാ ഉമിർതു ബിതശീദിൽ മസാജിദ്, പള്ളികളെ തശീദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതിന് വിശദീകരണമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തുസഖ്രിഫുന്നഹ കമാ സഖറഫത്തിൽ യഹൂദ വന്നസ്വാറ, അതായത് ജൂതന്മാരും ക്രൈസ്തവരും അവരുടെ ആരാധനാലയങ്ങളെ അലങ്കാരമാക്കിയതുപോലെ എന്നാണ്. അതേപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൻ്റെ ഭാഗം, ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബി വികസിപ്പിക്കുവാൻ കൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അക്കിന്നാസ മിനൽ മതരി, മഴയിൽ നിന്നും ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുക. വഅയ്യാക അൻ തുഹമ്മിറ ഔ തുസഫ്ഫിറ, പള്ളിയെ ചുവപ്പും മഞ്ഞയും നിറമാക്കുന്നതിനെ നീ സൂക്ഷിക്കുക. ഫതഫ്തിനന്നാസ, അങ്ങനെ ജനങ്ങൾ അതുവഴി കുഴപ്പത്തിലാവും. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യതബാഹൂന ബിഹാ ثم لا يعمرونها الا قليلا, പള്ളിയെക്കുറിച്ച് അവർ അഹങ്കാരം പറയും, പിന്നീട് നമസ്കാരങ്ങളും ആരാധനാ കാര്യങ്ങളുമായി അതിൽ സജീവരാകാതിരിക്കുകയും ചെയ്യും എന്നാണ്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജൂതന്മാരും ക്രൈസ്തവരും അവരുടെ ആരാധനാലയങ്ങളെ അലങ്കാരമാക്കിയതുപോലെ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളി വെറും അലങ്കാരത്തിനൊരു കേന്ദ്രം മാത്രം, ആ പള്ളിയെ അറിയപ്പെടുന്ന അതിൻ്റെ അലങ്കാരങ്ങളും കൊത്തുപണികളും മിനുക്കുകളും കുബ്ബകളും മിനാരങ്ങളും മാത്രം, എന്നാൽ അവിടെ നിർവഹിക്കേണ്ടതായ ആരാധനാകാര്യങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അത്തരം അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. രണ്ടാമത്, പള്ളിക്കകത്ത് പ്രത്യേകിച്ച് ഖിബലയുടെ ഭാഗത്ത് അവിടെ ആയത്തുകളും മറ്റും എഴുതി വെക്കുക വഴി നമസ്കരിക്കുന്നതിൻ്റെ ശ്രദ്ധയെ തെറ്റിച്ചു കളയുമെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പള്ളി വിശാലമാകുക, നമസ്കരിക്കുന്ന ആളുകൾക്ക് ആശ്വാസത്തോടുകൂടി നമസ്കരിക്കുവാൻ ഉപയുക്തമാവുന്ന രൂപത്തിൽ എയർ കണ്ടീഷൻ ചെയ്യുക, നല്ല വിരികളും അതേപോലെ കാർപ്പറ്റുകളും ആവശ്യമായ കാര്യങ്ങളുമൊക്കെ പള്ളിയിലേക്ക് സജ്ജീകരിക്കുക എന്നതൊന്നും വിമർശിക്കാവുന്ന കാര്യങ്ങളും അല്ല എന്ന കൂട്ടത്തിൽ തിരുത്തേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്.
3: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ എൻ്റെ മുഴുവൻ സ്വർണത്തിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കാറുള്ളത്. ചിലർ പറയുന്നത് കേട്ടു, 10.5 പവൻ കഴിച്ചിട്ട് ബാക്കിക്ക് കൊടുത്താൽ മതിയെന്ന്. അത് ശരിയാണോ എന്നാണ്.
5: നമ്മൾ എപ്പോഴും പറയാറുള്ളത് ആഭരണത്തിൻ്റെ സക്കാത്ത്, ധരിക്കുന്ന ആഭരണം, അടിവരയിട്ട് മനസ്സിലാക്കണം, ആഭരണം അല്ല ധരിക്കുന്ന ആഭരണം, ഒരു സ്ത്രീ ശരീരത്തിൽ അണിഞ്ഞ് നടക്കുന്ന ആഭരണം, ആ ആഭരണത്തിന് സക്കാത്ത് ഉണ്ടോ ഇല്ലേ എന്നതിൽ മുൻഗാമികൾക്കിടയിൽ വലിയ ചർച്ചയുള്ള വിഷയമാണ്. ഇപ്പോൾ ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും അവരുടെ അഭിപ്രായം അത് ധരിക്കുന്ന ആഭരണമാണ്, അല്ലാതെ ഷെൽഫിൽ സൂക്ഷിക്കുന്ന ആഭരണത്തെക്കുറിച്ചല്ല. ഇനി ആഭരണത്തിന് സക്കാത്ത് കൊടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ആഭരണത്തിന് സക്കാത്ത് കൊടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ കച്ചവട വസ്തുവായി ജ്വല്ലറിയിലും ഒരാൾ ജ്വല്ലറിയുണ്ട്, അയാൾ പിന്നെ കച്ചവടത്തിനായി ഉപയോഗിച്ച സ്വർണമാണ് എങ്കിൽ, 10 പവൻ കഴിഞ്ഞതിന് ശേഷമാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? അല്ല, ഒരിക്കലുമല്ല. എത്രയാണ് 10 പവൻ? അതിൻ്റെ നിസ്വാബാണ്, നിസ്വാബ്. ഇപ്പോൾ 10.5 പവൻ 85 ഗ്രാം, 85 ഗ്രാം എന്ന് പറയുമ്പോൾ 10.5 പവൻ അല്ലേ? അതെ, 85 ഗ്രാം 10.5 പവൻ. അപ്പോൾ ഇപ്പോൾ 40 ആടുകൾ ഉണ്ട് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ, 5 ഒട്ടകങ്ങളുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ, 30 പശുക്കളുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ, അത് ഒക്കെ ഒരു നിസാബ്, ഒരു തോതാണ്. ആ തോത് എത്തിക്കഴിഞ്ഞാൽ ആണ് സക്കാത്ത് കൊടുക്കണം. ഇതേപോലെ 85 ഗ്രാം സ്വർണം ഉണ്ടായിക്കഴിഞ്ഞാൽ, അഥവാ 10.5 പവൻ സക്കാത്ത് സ്വർണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിൽ സക്കാത്ത് കൊടുക്കണം. ഇപ്പോൾ 100 പവനാണ് എങ്കിൽ അതിൽ 10.5 പവൻ കഴിച്ച് ബാക്കിയുള്ള 89.5 പവൻ അല്ല സക്കാത്ത് കൊടുക്കണം, മൊത്തം 100 പവനും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്.
3: നിസ്കാരത്തിൽ റുക്കുവിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞ് കൈകൾ കെട്ടാൻ പറ്റുമോ? താഴെ ഇടാനാണല്ലോ പഠിപ്പിച്ചത്. കെട്ടുന്ന ആൾക്കാരെ കാണുന്നത് കൊണ്ട് സംശയമുണ്ട്. ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ്.
5: റുക്കുവിന് ശേഷമുള്ള ഇഅ്തിദാലിൽ കൈ എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന വിഷയത്തിൽ രണ്ട് തരം അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത്. ഒന്ന്, കൈ താഴ്ത്തിയിടുക. രണ്ട്, നമസ്കാരത്തിൽ നൃത്തത്തിൽ എവിടെയായിരുന്നോ കൈവച്ചിരുന്നത് പ്രസ്തുത ഭാഗത്ത് തന്നെയും കൈവെക്കുക എന്ന ആശയമാണ്. ഇതിൽ അള്ളാഹു ആലം ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഹദീസ് സ്വീകരിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും പണ്ഡിതന്മാർക്കിടയിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ അടിസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയും ഒരു ഇജ്തിഹാദിയായ മസ്അല എന്നുള്ള നിലയിൽ ഒരാൾ ഒരു അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടേത് മാത്രമേ ശരി, ബാക്കിയുള്ളത് തെറ്റാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. രണ്ടാമത് പറഞ്ഞ, അഥവാ കൈ നമസ്കാരത്തിൽ എവിടെയാണോ വെച്ചിരുന്നത്, തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് സൂറത്ത് ഫാത്തിഹയും സൂറത്തുമൊക്കെ ഓതുമ്പോൾ കൈ എവിടെയാണോ വെച്ചിരുന്നത്, പ്രസ്തുത ഭാഗത്ത് കൈ വക്കലാണ് ഏറ്റവും നന്നായി തോന്നുന്നത്. ആ അഭിപ്രായമാണ് ഹനഫി മദ്ഹബിൽ കാസാനി റഹ്മത്തുല്ലാഹി അലൈഹി അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ പോലുള്ള ആധുനിക യുഗത്തിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായവും അപ്രകാരം തന്നെയാണ്. അതിന് തെളിവായി പണ്ഡിതന്മാർ ഉന്നയിക്കുന്ന ചില രേഖകൾ, ഒന്ന്, വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഖായിമൻ ഫി സ്വലാത്തി, നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുകയാണ് എങ്കിൽ, യലഉ കഫഹുൽ യുംന അലാ കഫിൽ യുസ്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈ ഇടത് കൈയിന്മേൽ കൈ തണ്ട മുഴങ്കൈ എന്നീ മൂന്ന് സ്ഥലങ്ങളിലായി വെക്കുമായിരുന്നു എന്നാണ്. ഈ ആയത്തിൽ, ഈ ഒരു ഹദീത്തിൽ കൈ ഇഅ്തിദാലിൽ നെഞ്ഞത്ത് വെക്കണം എന്നതിന് പറയുന്ന രേഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ചെയ്തപ്പോൾ എപ്രകാരമായിരുന്നു കൈ വച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. സുജൂദിൽ എവിടെ കൈവച്ചു, റുക്കൂവിൽ എവിടെ കൈവച്ചു, തശഹുദിൽ എവിടെ കൈവച്ചു, അപ്രകാരം തന്നെ നിറുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചത് എവിടെയാണ് എന്നാണ് പറയുന്നത്. ഫാത്തിഹ സൂറത്തോന്നു, ഖുർആൻ ഓതുന്നു, അത് നൃത്തമാണ്. എന്നാൽ റുക്കുവിന് ശേഷം ഇഅ്തിദാൽ ചെയ്യുമ്പോൾ അതും നൃത്തമാണ്. ഈ നൃത്തങ്ങളിലൊക്കെ കൈവെക്കേണ്ടത് നെഞ്ഞത്താണ് എന്ന്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാക്കാന ഖായിമം ഫി സ്വലാത്തി, നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ എന്നാണ്. റുക്കുവിന് മുമ്പുള്ള നൃത്തം, റുക്കുവിന് ശേഷമുള്ള നൃത്തം എന്നീ നൃത്തത്തെ രണ്ടാക്കി തരംതിരിച്ചിട്ടില്ല. അതേപോലെ തന്നെ സഹൽ ഇബ്നു സഅദ് സഈദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, കാന റജുലു യുഅ്മറു അൻ യളഅ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്ര ഫി സ്വലാത്തി, നമസ്കാരത്തിൽ വലത് കൈ ഇടത് കൈയിന്മേൽ വെക്കുവാൻ ഓരോരുത്തരോടും കൽപ്പിക്കപ്പെട്ടിരുന്നു എന്ന ഹദീസും. അവിടെ നമസ്കാരത്തിൽ നൃത്തത്തിലാണ്, അഥവാ റുക്കുവിൻ്റെ മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും അതെല്ലാം നൃത്തമാണ് എന്ന് മനസ്സിലാക്കണം. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് നൃത്തങ്ങളെയും രണ്ടാക്കി വേർതിരിച്ച് കാണിച്ചിട്ടില്ല. റുക്കുവിന് മുമ്പുള്ള നൃത്തവും റുക്കുവിന് ശേഷമുള്ള ഇഅ്തിദാലിലുള്ള നൃത്തവും ഒക്കെ ഹദീസുകളിൽ അതിന് ഖിയാമ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണമായി, നമസ്കാരം അല്പം ധൃതിയോടുകൂടി നിർവഹിച്ച സഹാബിക്ക് നമസ്കാരത്തിൻ്റെ രൂപം പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഫ ഹത്ത തത്മഇന്ന ഖായിമ, റുക്കൂ ചെയ്ത് ശേഷം ഇർഫ, നീ ഉയരണം, ഇഅ്തിദാലിലേക്ക് കടന്നു വരണം, ഹത്ത തത്മഇന്ന ഖായിമ, നീ നേരെ ചൊവ്വ നിൽക്കുന്നത് വരെ. അപ്പോൾ റുക്കൂവിന് മുമ്പുള്ള നൃത്തമാണ്, റുക്കൂവിന് ശേഷമുള്ള നൃത്തമാണ്. ഈ നൃത്തത്തിൽ, ഖിയാമിൽ, കൈ വലത് കൈ ഇടത് കൈയിന്മേൽ വെക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം തന്നെ ആ വിഭാഗം പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന മറ്റൊരു തെളിവ്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഖാമ എഴുന്നേറ്റ് നിൽക്കും. ഹത്താ നഖൂൽ അന്നഹു ഖദ് ഔഹമ, നബിക്ക് ആശയക്കുഴപ്പമുണ്ടായോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നതുവരെ സുദീർഘമായി നിൽക്കും എന്നതിന് രേഖയാണ്. അതിനെ അനസ് റളിയല്ലാഹു ഈ ഹദീസ് ഉദ്ധരിച്ച് സുദീർഘമായി നിൽക്കും. ഇവിടെ റുക്കുവിന് മുമ്പ് കൈകട്ടലും റുക്കുവിന് ശേഷം കൈ താത്തിയിടലുമായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു വഹ്മ് തെറ്റിദ്ധാരണ അതിൻ്റെ അവസ്ഥ ഉണ്ടാകുമായി, തെറ്റിദ്ധരിക്കുവാൻ ഒരിക്കലും അവകാശമില്ല. എന്നാൽ രണ്ട് അവസ്ഥകളും കൈ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് നിർവഹിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും സംശയിക്കുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ധാരാളം തെളിവുകൾ അടിസ്ഥാനത്തിലാണ് റുക്കുഇൽ കൈ കെട്ടൽ ആണ് നല്ലത് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ തെളിവ് കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം കൈ താഴ്ത്തിയിട്ടാൽ അത് തെറ്റാണ് എന്നോ നമസ്കാരം ശരിയാകുകയില്ല എന്നോ അല്ല. ഭൂരിപക്ഷ പണ്ഡിതന്മാരും കൈ താഴ്ത്തിയിടണം എന്ന അഭിപ്രായമാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല ആലം.
3: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ഗർഭിണിയായ സമയത്ത് നോമ്പ് കുറച്ചുകൂടി വീട്ടുവാനുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് മുഴുവനാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ കുട്ടിക്ക് 2.5 വയസ്സായി, ഫിദിയും കൊടുത്തിട്ടില്ല. ഈ വരുന്ന റമദാനിന് മുന്നേ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യണം എന്നാണ്.
5: ഗർഭിണി, മുലയൂട്ടുന്നവർ എന്നിവർക്ക് തങ്ങൾക്കോ കുഞ്ഞിനോ നോമ്പനുഷ്ഠിക്കുക വഴി പ്രയാസം നേരിടുമെങ്കിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. പിന്നീട് അവർ കഥ വീട്ടുകയാണ് ചെയ്യേണ്ടത്, ഫിദിയ കൊടുക്കേണ്ടതില്ല. എന്നാൽ അവർക്ക് ശാരീരികമായോ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല എങ്കിൽ നോമ്പ് നോൽക്കുക തന്നെയാണ് വേണ്ടത്. ഒരു പക്ഷേ ഗർഭിണികൾക്ക് വലിയ പ്രയാസകരമായിരിക്കും. മുലയൂട്ടുന്ന ഉമ്മമാർ അവരുടെ ആദ്യഘട്ടം പിന്നിട്ട് കഴിഞ്ഞാൽ ആഴ്ചയിൽ 1-2 ഒക്കെ നോമ്പ് എടുക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും 1-2 വർഷത്തെ കഥ ഒരിക്കലും ഉണ്ടാകുകയില്ല. ഏതായിരുന്നാലും നോമ്പ് നോൽക്കാൻ കഴിയുന്ന സ്ത്രീയാണ് എന്നതുകൊണ്ട് ഇനി ഇവരുടെ പ്രസവം കഴിഞ്ഞ ശേഷം കുറച്ച് നാളുകൾ പിന്നിട്ട് കഴിഞ്ഞാൽ ആഴ്ചയിൽ 1-2 നോമ്പെടുത്ത് ആ നോമ്പ് പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. ഫിദിയ കൊടുക്കേണ്ടത് ഒരിക്കലും ഇനി നോറ്റ് വീട്ടാൻ സാധ്യമല്ല എന്ന അവസ്ഥ എത്തുമ്പോഴാണ്. രോഗികൾ, വാർദ്ധക്യ സഹജമായി നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ, മാറാരോഗികൾ പോലുള്ളവർ, അവർ ഒരു നോമ്പിന് പകരം ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വാർദ്ധക്യമായപ്പോൾ അദ്ദേഹം റൊട്ടിയും അതേപോലെ തന്നെ മാംസവുമൊക്കെ ഉണ്ടാക്കി ഭക്ഷണമായി കൊടുക്കുകയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മളും ഒന്നുകിൽ എത്ര നോമ്പാണ് നഷ്ടപ്പെട്ടത് അത്രയും സാധുക്കളെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് നാട്ടിലെ മുഖ്യാഹാരം കൊടുക്കുക. നാട്ടിലെ മുഖ്യാഹാരം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അരി കൊടുക്കുന്നത് പോലെ ഇവിടെ ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണമായി മുഖ്യാഹാരം ഒരു 1-300 കൊടുത്തു കഴിഞ്ഞാൽ അത് വീടുന്നതാണ്. പക്ഷേ അത് ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളമല്ല, ഗർഭിണി നോറ്റ് വീട്ടുക തന്നെയാണ് പിന്നീട് ചെയ്യേണ്ടത്. ഇനി നാട്ടിൽ കൊടുക്കുവാൻ അത്ര ദരിദ്രർ ഇല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്തേക്ക് കൊടുക്കാവുന്നതാണ്. ആളുകൾ കാശായിട്ടല്ല കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ നബിയുടെ കാലത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു വിധി പറയുകയല്ല, ലോകാവസാനം വരെയുള്ള എല്ലാ ആളുകൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന വിധിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാശായിട്ടല്ല കൊടുക്കേണ്ടത്, മറിച്ച് അത് ഭക്ഷണ വസ്തുവായിട്ടാണ് കൊടുക്കേണ്ടത്. അല്ലാഹു തആല ആലം. അതേപോലെ തന്നെ ഇത്തരം ഫിദിയകൾ ഒരു വർഷം കൊടുത്തിട്ടില്ല എങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ, അടുത്ത റമദാനാകുമ്പോൾ ഇരട്ടിക്കുന്ന കാര്യമൊന്നുമില്ല. ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ ചെയ്യുക, കടമുള്ളത് അല്ലാഹുമായുള്ള ഈ കടം പെട്ടെന്ന് കൊടുത്തു വീട്ടുക എന്നതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം.
3: ഇഞ്ചക്ഷൻ എടുത്താൽ നോമ്പ് മുറിയുമോ എന്നാണ്.
5: നോമ്പ് നോറ്റുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഒരു പക്ഷേ ഒരു ഗ്ലൂക്കോസ് രൂപത്തിൽ അല്ലെങ്കിൽ ശരീരത്തിന് പോഷണം ലഭിക്കുന്ന രൂപത്തിലുള്ള ഇഞ്ചക്ഷനാണ് എങ്കിൽ അത് മുഖേന നോമ്പ് മുറിയുന്നതാണ്. അഥവാ ഭക്ഷണ പാനീയത്തിന് തുല്യമായ രൂപത്തിലുള്ള എന്തെങ്കിലുമാണ്, ശരീരത്തിന് ഊർജ്ജം നൽകുന്ന രൂപത്തിലുള്ള വല്ലതുമാണ് ഇഞ്ചക്ഷൻ വഴി സ്വീകരിച്ചത് എങ്കിൽ അത് നോമ്പ് മുറിയുന്ന കാര്യമാണ്. അതല്ലാത്ത രൂപത്തിൽ മരുന്ന് ആണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നതെങ്കിൽ അത് നോമ്പ് മുറിയുന്ന കാര്യമല്ല എന്നാണ് ആധുനിക പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത്.
2: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്.
6: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
7: സ്വരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളെ സ്ലോട്ടിൽ സ്വരമുണ്ട്. ഓക്കെ, നമ്മൾ നേരെ സ്വരം ഇല്ലല്ലോ, സ്വരം കേട്ടില്ല ഒരിക്കലും, അത് അവസാനിക്കുന്നില്ല. ഇൻഷാ അള്ളാ നമ്മൾ നല്ലൊരു ഗാനത്തിലേക്ക്.

0: മാഷാല്ലാ, നല്ലൊരു ഗാനമാണ് കേട്ടത്. ശ്രോതാക്കൾ ഒന്ന് ഒന്നുകൂടെ ഉണർന്നിരിക്കണം. നമ്മൾ നേരത്തെ എപ്പോഴാണെങ്കിലും നമ്മൾ സ്വരം കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അടുത്ത സ്വരം കേൾക്കുന്നത് ഇന്ന ആൾ ആലപിച്ച ഗാനമാണ് എന്ന്. നമ്മളത് തുടക്കത്തിൽ പറയാതിരിക്കാൻ കാരണം എന്താ അറിയോ? ഇതിൽ വേണമെങ്കിൽ ശ്രോതാക്കൾക്ക് ഗസ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പം ഒന്ന് രണ്ടാൾക്കാരൊക്കെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പരിചയമുള്ള ശബ്ദമാണെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, കമൻറ്റിൽ വരാം,
1: കമൻ്റ് ചെയ്യാം.
0: ഇനി അതല്ല, കമൻറ്റ് തീർച്ചയായിട്ടും വരുന്നത്. ആരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പം ശ്രോതാക്കളെ, ഇത് ഇന്ന് നമ്മുടെ ഗാനം ആലപിച്ചത് ഈയൊരു മധുര ശബ്ദത്തിൻ്റെ ഉടമ നമ്മുടെ ടെക്നിക്കൽ വിങ്ങിലെ സജീവ സാന്നിധ്യമായ ഷിഹാബ് മണ്ണാർക്കാടാണ്. നമ്മുടെ പീസ് റേഡിയോ വർഷങ്ങളായി നമ്മോടൊപ്പം ഉള്ള സ്റ്റാഫാണ്. അപ്പോൾ എന്തായാലും ആരൊക്കെ ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഇനി ഷിഹാബിന് അടുത്ത ചാൻസ് കൊടുക്കുക. മനസ്സിലായല്ലോ?
1: അപ്പം സ്റ്റാർ വാല്യൂ നോക്കണല്ലേ?
0: അതെ അതെ, സ്റ്റാർ വാല്യൂ നോക്കിയതിന് ശേഷമാണ് അടുത്ത ചാൻസിൽ ഇനി ഷിഹാബിൻ്റെ ഗാനം നമ്മൾ സ്വരത്തിൽ കേൾപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഇത് ആലപിക്കുന്നത് ഷിഹാബാണ് എന്ന് പറയാതിരിക്കാനുള്ള കാരണം, ആരെങ്കിലുമൊക്കെ ഇത് ചോദിക്കുമല്ലോ, അത് ഷിഹാബാണോ എന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഷിഹാബിന് ആരൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കൂട്ടുകാർ അയച്ച പാട്ടുകളും കവിതകളും പ്രസംഗങ്ങളുമെല്ലാം നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് നമ്മുടെ പീസ് റേഡിയോയിലേക്ക് അയച്ചിട്ടുണ്ട്. അതെല്ലാം കേൾക്കാൻ നമ്മുടെ കൂട്ടുകാർ തയ്യാറായി ഇരിക്കുന്നുണ്ട്. ഓരോ എപ്പിസോഡായിട്ട് അത് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ പെരുന്നാൾ സുദിനത്തിൽ ധാരാളം കൂട്ടുകാർ നമുക്ക് ധാരാളം പാട്ടുകളും പ്രസംഗങ്ങളും കവിതകളും അതുപോലെ തന്നെ ധാരാളം അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചവർ അയച്ചിട്ടുണ്ട്. പക്ഷേ സമയം ധാരാളം കൂട്ടുകാരയച്ചപ്പോൾ നമുക്കത് പല എപ്പിസോഡുകളിലായിട്ട് ഇറക്കിയതുകൊണ്ട് ബാക്കി കൂട്ടുകാർ അവിടെ പെൻഡിങ്ങിലുണ്ടായിരുന്നു. ആ ഒരു കൂട്ടുകാരുടെ എപ്പിസോഡാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റുഡിയോയിൽ ഞാൻ മുഹമ്മദ് ഷാമിൽ ചുങ്കത്തറ, എന്നോടൊപ്പം ഉള്ളത്
1: ജൗഹർ ഒഴുകൂർ. ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് സ്പെഷ്യലാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് അവതരിപ്പിക്കാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികൾക്കുള്ള അവസരമാണ് ഇന്ന് ഇവിടെ നമ്മൾ സ്റ്റാർ ക്വസ്റ്റിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് നമ്മോടൊപ്പം ആദ്യമായി ചേരുന്നത്?
0: ഒന്നാമതായി നമ്മോടൊപ്പം ഉള്ളത് മുഹമ്മദ് ലബീബ്.
1: യെസ്, ജി യു പി എസ് അമരമ്പലം സൗത്തിൽ നിന്നും ഒരു മലയാള പ്രസംഗത്തോടു കൂടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിന്റെ തുടക്കം.
0: ആറാം ക്ലാസ്സുകാരനാണ് നമ്മളെ മുഹമ്മദ് ലബീബ്.
1: യെസ്,
0: അപ്പോ നമുക്കൊരു സ്പീച്ചോടുകൂടി, മലയാളം സ്പീച്ചോടുകൂടി ഈ ഒരു എപ്പിസോഡ് തുടങ്ങാം.
2: പ്രേമുള്ള ഉസ്താദ്മാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്റെ പേര് മുഹമ്മദ് ലബീബ്. വണ്ടു ശാന്തി നഗർ എന്ന സ്ഥലത്താണ് എന്റെ വീട്. ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സൽസ്വഭാവത്തെ കുറിച്ചാണ്. സൽസ്വഭാവം വിശ്വാസപരമായി ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവം പോലെ കനം തൂങ്ങുന്ന മറ്റൊരു വസ്തു ഇല്ല. ചീത്ത വാക്ക് പറയുന്ന ഒരു ദുസ്വഭാവിയെ അള്ളാഹു വെറുക്കുന്നു. മനുഷ്യർ കൂടുതലായി സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നത് തക്വയും സൽസ്വഭാവവുമാണ്. ലജ്ജ, കാരുണ്യം, ക്ഷമ, മറ്റുള്ളവരെ സഹായിക്കൽ, കുടുംബ ബന്ധം ചേർക്കൽ തുടങ്ങിയവ സൽസ്വഭാവത്തിൽ പെട്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല ഖുർആനിൽ ധാരാളം നന്മകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ജീവിതത്തിൽ പകർത്തുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക സൽസ്വഭാവിയാവാനുള്ള ഏറ്റവും നല്ല വഴി ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മേഖലകളിലും സൽസ്വഭാവത്തിന്റെ മാതൃക കാണാവുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലമിൽ നിബിധങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്, തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു. സൽസ്വഭാവം പരസ്പര സ്നേഹവും ഇണക്കവും ഉണ്ടാക്കുന്നു. ദുസ്വഭാവമാണെങ്കിലോ പരസ്പരം വിദ്വേഷവും പകയും മാത്രമേ ഉണ്ടാകുകയുള്ളൂ. സൽസ്വഭാവത്തെ ഈമാനിന്റെ പൂർത്തീകരണമായി നബി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, സത്യവിശ്വാസികളിൽ വിശ്വാസം സമ്പൂർണമായവരിൽ ഏറ്റവും ഉത്തമർ നല്ല സ്വഭാവമുള്ളവനാവുന്നു. എല്ലാറ്റിനും ഉപരിയായി അല്ലാഹു തആല നമ്മെ സൽസ്വഭാവിയായി ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാഅല്ലാ, മുഹമ്മദ് ലബീബിലെ ഈ ഒരു പെരുന്നാളിൻ്റെ ആ സുദിനത്തിൽ സൽസ്വഭാവം നമ്മൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് സൽസ്വഭാവമുള്ളത്. അതിനെക്കുറിച്ച് അർത്ഥവത്തായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റിയതും ഉൾക്കൊള്ളാൻ പറ്റിയതുമായ രൂപത്തിൽ നമ്മുടെ ലബീമോൻ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ലബീമോൻ ഉഷാറായിട്ടുണ്ട്, പ്രത്യേകമായി നന്ദി പി എസ് റേഡിയോ അറിയിക്കുകയാണ്. അടുത്തതായി നമ്മോടൊപ്പമുള്ളത് വയനാടിൽ നിന്ന് ഒന്നാം ക്ലാസ്സുകാരൻ, ഒന്നാം ക്ലാസ്സു കാരനായ ബിലാലി ബിൻ അൻവർ, ജി എൽ പി സ്കൂൾ വലിയ പാറ വയനാടിൽ നിന്ന് ആ ഒരു കൊച്ചു കൂട്ടുകാരൻ്റെ പാട്ട് നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: നമ്മൾ കേട്ട മറക്കല്ലേ മറക്കല്ലേ നിങ്ങൾ അഞ്ചു നേര നമസ്കാരം. ഈ ഒരു പാട്ടിലെ നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് തന്നെ കുറേ വട്ടം കേട്ടതായിരിക്കും. പക്ഷേ ഈ ഒരു പാട്ടിൽ നിന്ന് വലിയൊരു മെസ്സേജ് കൊടുക്കുകയാണ് അല്ലേ. നമസ്കാരത്തെ സംബന്ധിച്ച് ഒരു മുസ്ലിമായ നിലക്ക് അഞ്ചു വക്ത് അഞ്ചു നേര നമസ്കാരം നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ ഒരു നമസ്കാരത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതിന് കിട്ടുന്ന കൂലിയെ സംബന്ധിച്ചിട്ടുമെല്ലാം നമ്മുടെ ബിലാലിമോൻ നമുക്ക് ഈ ഒരു പാട്ടിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നിട്ടുള്ളത്. നമ്മളെ ഈ പീസ് റേഡിയോയിലേക്ക് സ്റ്റാർ കോസ്റ്റ് പോലെയുള്ള പ്രോഗ്രാമിൽ നമ്മുടെ മക്കൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചെറിയ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അവസരത്തിൽ നോയ്സ് വരാതെ സൂക്ഷിക്കണം. കാരണം പുറത്തുനിന്നുള്ള അവശബ്ദങ്ങൾ വരാതെ നല്ലൊരു ഇന്ന റൂമിൽ പോയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ സൂചിക്കുകയാണ്. അങ്ങനെ നമുക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി എന്താക്കാം നമ്മുടെ മക്കൾക്ക് എപ്പിസോഡിൽ നിന്ന് ഔട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. ഇനി നേരെ മറിച്ച് നമ്മുടെ ഈ ഒരു അവസരം ഈ ഒരു പ്രദേശങ്ങൾ പെരിന്തൽമണ്ണ പോലെയുള്ള പ്രദേശത്തിലാണെങ്കിൽ വന്ന് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മുക്കം ഗ്രീൻ വാലി സ്കൂളിൽ നമ്മളൊരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ പോയിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ആ ഭാഗത്തുള്ളവർക്ക്. അതുപോലെ തന്നെ നമ്മളെ മിനിയൂട്ടി ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ നമ്മുടെ കോളേജായ ജാമിയയിൽ നമുക്ക് സ്റ്റുഡിയോ ഉണ്ട്, അവിടെ പോയിട്ടും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാര്യം നമ്മുടെ ശ്രോതാക്കൾ രക്ഷിതാക്കളാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. റെക്കോർഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഫോണിലായിരിക്കും. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള അവശബ്ദങ്ങൾ വരാതെ സൂക്ഷിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ തുടങ്ങുമ്പോൾ അടുത്തതായി നമ്മോടൊപ്പമുള്ളത് എടത്തനാട്ടുകരയിൽ നിന്ന് ഏഴാം ക്ലാസ്സുകാരിയായ അംന ബിൻത് അമീർ. ആ അംന ബിൻത് അമീർ ഏഴാം ക്ലാസ്സുകാരിയാണ്. പി കെ എം എച്ച് ഒ യു പി സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: മലയാള പ്രസംഗമാണല്ലേ, കേട്ട് നോക്കാം ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അംന ബിൻത് അമീർ, സ്ഥലം എടത്തനാട്ടുകര. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. അമിതമായാൽ അമൃതവും വിഷം. ഒരിക്കൽ ഒരു മനോഹരമായ തോട്ടത്തിൽ ഒരു കുഞ്ഞുകുരുവി ജീവിച്ചിരുന്നു. ആ തോട്ടത്തിൽ നിറയെ പഴവർഗ്ഗങ്ങളും പൂക്കളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ കുരുവി ഒരു വലിയ തേൻകൂട് കണ്ടു. അതിൽ നിന്നും ഇറ്റു വീഴുന്ന തേൻ കണ്ട് കുരുവിക്ക് കൊതിയായി. കുരുവി പതുക്കെ ആ തേനൊന്ന് രുചിച്ചു നോക്കി. അമ്പോ എന്തു മധുരം! കുരുവിക്ക് അത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം കുരുവി തേൻ കുടിക്കാൻ എത്തി. പക്ഷെ ഇത്തവണ കുരുവി വിചാരിച്ചു, കുറച്ചു കുറച്ചായി കുടിക്കുന്നതിന് പകരം ഈ തേൻകൂട്ടിൽ ഒന്ന് ഇറങ്ങിയിരുന്നാൽ വയറു നിറയെ ഒരേ സമയം കുടിക്കാമല്ലോ. കൂട്ടുകാരായ പൂമ്പാറ്റകൾ കുരുവിയെ തടഞ്ഞു പറഞ്ഞു, വേണ്ട കുരുവി, അമിതമായി തേൻ കുടിക്കുന്നത് നിനക്ക് ദോഷം ചെയ്യും. മാത്രവുമല്ല, ചിറകിൽ പറ്റിയാൽ നിനക്ക് പറക്കാൻ കഴിയില്ല. പക്ഷേ കുരുവി അത് കേട്ടില്ല. ആവേശത്തോടെ കുരുവി തേൻകൂട്ടിലേക്ക് ചാടി വീണു. വയറു നിറയെ തേൻ കുടിച്ചു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പറക്കാൻ നോക്കിയപ്പോൾ കുരുവിക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല. കുരുവിയുടെ മനോഹരമായ ചിറകുകൾ ഒട്ടി പിടിച്ചിരുന്നു. ശരീരം ഭാരമുള്ളതായി തീർന്നു. കുരുവി അവിടെ കുടുങ്ങിയപ്പോൾ തന്റെ ആർത്തി കാരണം പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതോർത്ത് കുരുവി അന്ന് ഒരുപാട് സങ്കടപ്പെട്ടു. ഇതോടെ ഞാൻ എന്റെ കൊച്ചു കഥ അവസാനിപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അമ്മമോൾ, വളരെ വലിയൊരു മെസ്സേജാണ് ഈ ഒരു സുദിനത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലേ. എന്തും അമിതമായാൽ എന്താണ്, അത് വിഷാണെന്നുള്ളൊരു മെസ്സേജ് ആ കുഞ്ഞുമുടിക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതെന്താക്കണം, സൂക്ഷിക്കണം എല്ലാ കാര്യങ്ങളിലും. ആവശ്യത്തിന് നല്ലൊരു സാധനമാണ് നമ്മുടെ അംന ബിൻത് അമീർ എടത്തനാട്ടുകരയിൽ നിന്ന് നമുക്ക് വലിയൊരു സ്റ്റോറിയായിട്ട്, ഒരു മലയാള സ്റ്റോറിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അടുത്തതായി നമ്മോടൊപ്പം ഒരു ഗായകി ഐഫ ഫഹദ്. ഐഫ ഫഹദ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഐഫ ഫഹദിൻ്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും. ഉമ്മ എൻ്റെ ഉമ്മാന്ന് കണ്ണീര്.

0: മാഷാ പാറക്കില്ല. ഈ ഒരു സന്തോഷ ദിനത്തിൽ, ഒരു ദിവസത്തിൽ നമ്മുടെ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള അല്ലേ, നമ്മളെല്ലാം സഹനം സഹിച്ച് നമ്മളെ വളർത്തി വലുതാക്കിയ ഉമ്മ അല്ലേ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ കേൾക്കുന്ന കൂട്ടുകാർ, ഈ പരിപാടി കേൾക്കുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് വേണ്ടി നമ്മൾ എന്താക്കണം, നിരന്തരമായി പ്രാർത്ഥിക്കണം. റബ്ബി റഹം ഹുമ ഖമാ റബ്ബയാനി സഗീറ അല്ലേ, നമ്മളെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ്. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വരാറുണ്ട് അല്ലേ. ഓക്കെ, നമ്മുടെ കൂട്ടുകാർ അത്രക്കും അവരെന്താക്കണം, എഫക്റ്റ് എടുത്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് എപ്പിസോഡിലേക്ക് അയച്ചു തന്നിട്ടുള്ളത്. അത് കാരണത്തോടു കൂടിയാണ് അതെന്താക്കണം, തള്ളപ്പെടാതെ ഈ ഒരു പെരുന്നാൾ ദിവസത്തിൽ ഇറക്കേണ്ട പ്രോഗ്രാമാണ്. പക്ഷേ ആ ഒരു സമയം കിട്ടാത്തത് കൊണ്ട്, ധാരാളം പ്രോഗ്രാമുകൾ ചാർക്കോസിൽ ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു, ആ ഒരു സമയം കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ആ പ്രോഗ്രാമിൽ നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റണത്. അത് എന്താ, ഒരിക്കലും നമ്മുടെ കൂട്ടുകാർ അയച്ച പ്രോഗ്രാം തള്ളപ്പെടാൻ പാടില്ല, അതങ്ങനെ എപ്പിസോഡിൽ ചെയ്യുകയില്ല. അതോടുകൂടിയാണ് ഈ ഒരു സാന്ദർഭികമായി സൂചിപ്പിച്ചു തന്നിട്ടുള്ളൂ. അടുത്തതായി നമ്മോടൊപ്പമുള്ളത് അയാനുൽ ഹയാ ടി എസ് ആണ്. അപ്പം ആ ഒരു കൊച്ചു കൂട്ടുകാരിയുടെ സോങ് നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും.

ഫാത്തിമത്ത് സുഹറ തിരിച്ച് വീട്ടിൽ ഫതഹ് വരിക്കാനുറച്ച മട്ട്. ഫാത്തിമത്ത് സുഹറ തിരിച്ച് വീട്ടിൽ ഫതഹ് വരിക്കാനുറച്ച മട്ട്. ഫലമതിനാളെ സുബർഗമേട്ടിൽ

0: നല്ല ചെറിയൊരു ക്യൂട്ട് വോയിസ് ആയിരുന്നു അല്ലേ. മഷാല്ലാ, നമ്മളെ എടത്തനാട്ടുകരയിൽ നിന്നാണ് അയ്യാനുൽ ഹയ നമുക്ക് ടി എസ് നമുക്ക് ഈ പാട്ട് പാടി തന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് ചില പാട്ടുകൾ അങ്ങനെയാണ്, അത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചരിത്രങ്ങൾ എന്താക്കാറുണ്ട്, കണക്ട് ചെയ്യാറുണ്ട്. ആ ഒരു ഇതിലെല്ലാ എപ്പിസോഡും നമ്മൾ പറയാറുള്ള സാധനമാണ്, കാരണം നമുക്ക് കണക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കണത്, അതിങ്ങനെ വീണ്ടും വീണ്ടും എടുത്തു പറയണത്. അത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും എന്താക്കും, മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനും നമുക്ക് എന്തുണ്ട്, കിട്ടാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട നമ്മളെ കുട്ടികളെ വോയിസാണ്. അത്രയും ക്ലാരിറ്റിയോട് കൂടി നല്ല അക്ഷരസ്ഫുടതയോടു കൂടി എന്താക്കേണ്ടത്, നമ്മുടെ പ്രോഗ്രാമുകൾ നമ്മുടെ മക്കൾ നമുക്ക് അയച്ചു തരാറുണ്ട്. അതിനാണല്ലോ സ്റ്റാർ ക്വസ്റ്റ് പോലെയുള്ള പ്രോഗ്രാമുകൾ. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് മഞ്ചേരി 22-ാം മൈൽ സലഫി മസ്ജിദിൽ പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സുലാഹി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം കേൾക്കുന്നത്. നമ്മുടെ ചിന്തകൾ വഴിതെറ്റാതിരിക്കാൻ 5 കാര്യങ്ങൾ.
3: അതിഥികൾ വീട്ടിൽ വന്നപ്പോൾ ഒരു കവറിൽ നിറയെ ആപ്പിൾ കൊണ്ടുവന്നിരുന്നു. വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി കവറിലെ ആപ്പിൾ ടേബിളിൽ കൊട്ടി അതിഥികൾക്ക് മുന്നിൽ വെച്ചു തന്നെ ആദ്യത്തെ ആപ്പിൾ എടുത്ത് കടിച്ചു, എന്നിട്ട് അത് അവിടെ വെച്ചു. രണ്ടാമത്തെ ആപ്പിൾ എടുത്ത് കടിച്ചു, വീണ്ടും അതവിടെ വെച്ചു. മൂന്നാമത്തതും നാലാമത്തതൊക്കെ കടിച്ചപ്പോ ഈ വാപ്പാക്കും ഉമ്മാക്കും വലിയ വിഷമായി. അതിഥികളുടെ മുന്നിൽ വെച്ച് തന്നെ ആപ്പിളിന്റെ കവറിൽ നിന്ന് ആപ്പിളുകൾ എടുത്ത് ഓരോന്നോരോന്ന് ഇങ്ങനെ കടിക്കണ കണ്ടപ്പോ അവർക്ക് വലിയ വിഷമായി. അവര് കുട്ടിയെ ശകാരിച്ചു, അത് പിടിച്ചു വാങ്ങി. ആപ്പിളിന്റെ കവർ പിടിച്ചു വാങ്ങി. അതിഥികൾ പറയുന്നുണ്ടായിരുന്നു, ചെറിയ കുട്ടിയല്ലേ, അവളത് ചെയ്തോട്ടെ, അതിനെന്താ, അവൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ. പക്ഷേ വലിയൊരു ദുരഭിമാനം അവരുടെ ഉള്ളിൽ ഇങ്ങനെ പുകയുന്നുണ്ടായിരുന്നു. നല്ല വടിയൊക്കെ എടുത്ത് രണ്ടടിയൊക്കെ കൊടുത്ത് അവരുടെ കുഞ്ഞുകാലിൽ അടിയുടെ പാട് ഉണ്ടായിരുന്നു, അതിന്റെ നീറ്റൽ ഉണ്ടായിരുന്നു. അതിഥികളൊക്കെ പോയി കഴിഞ്ഞപ്പോ ബാക്കി ആപ്പിളുകൾ കൂടി അവൾ കടിച്ചു, മനക്കാണാതെ കടിച്ചു. എന്നിട്ട് ഒരാപ്പിൾ എടുത്തിട്ട് ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മച്ചേ ഇതാണ് ഏറ്റവും മധുരമുള്ള ആപ്പിൾ, ഉമ്മച്ചിക്ക് കിട്ടലില്ലല്ലോ സാധാരണ, അതുകൊണ്ട് ഏറ്റവും മധുരമുള്ള ആപ്പിൾ നോക്കുകയായിരുന്നു ഞാന്. ഒരാളുടെയും പ്രവൃത്തിയെ നമ്മുടെ ഒരു ചുരുങ്ങിയ വൃത്തത്തിൽ നിന്ന് വായിക്കരുത് എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം. ആ കുട്ടിയുടെ ആ പ്രവൃത്തിയെ കുട്ടിത്തത്തിന്റെ ഒരു കുസൃതിയായിട്ടോ അല്ലെങ്കിൽ ആർത്തിയായിട്ടോ ആണ് ആ മാതാപിതാക്കൾ വിലയിരുത്തിയത്. പക്ഷെ അവരുടെ കുഞ്ഞിന്റെ ഉള്ളിൽ പുകയുന്നൊരു നമ്പരുണ്ടായിരുന്നു. എന്താണത്? എന്റെ ഉമ്മച്ചിക്ക് ഒന്നും കിട്ടലില്ല, ഇന്ന് എന്റെ ഉമ്മച്ചിക്ക് നല്ല മധുരമുള്ള ഏറ്റവും മധുരമുള്ള ആപ്പിൾ തന്നെ കൊടുക്കണം എന്നൊരു ചിന്ത കുഞ്ഞിന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് വായിക്കാൻ ആ മാതാപിതാക്കൾക്ക് കഴിയാതെ പോയി. ഞാനൊരു കഥ കൊണ്ട് തുടങ്ങിയത്, നമ്മൾ പലരും പലയിടത്തുനിന്നും പല അന്തരീക്ഷത്തുനിന്നും ഓടിപ്പാഞ്ഞ് വരികയാണ്. പറയുന്നത് എന്താണെന്ന് കേട്ടു തുടങ്ങും മുമ്പ് ഒരുപക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ക്ഷീണത്തിൽ പതിയെ നമ്മൾ മയങ്ങി തുടങ്ങും. അങ്ങനെ മയങ്ങിയൊരുക്കും. ഞാനിവിടെ പറയുന്ന വിഷയം നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. അപ്പോ നമ്മളൊക്കെ ഒരുപാട് ഊഹിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിനെ പോലെ ബുദ്ധിയെയും ചിന്തയെയും സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ നിർമ്മിച്ച, സന്ദേശങ്ങൾ നൽകിയ, പ്രവാചകന്മാരെ നിയോഗിച്ച, വേദഗ്രന്ഥത്തിലും പ്രമാണങ്ങളിലും ആഴത്തിൽ സംസാരിച്ച വേറെ ഏതെങ്കിലും മതമുണ്ടോ? വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവൻ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും അഭിമാനബോധത്തോടെ പറയാൻ പറ്റുന്ന എത്ര എത്ര രംഗങ്ങളുണ്ട്. ഒന്ന്, ചിന്തയും ബുദ്ധിയും സ്ട്രൈറ്റായിട്ട് നിൽക്കാൻ ഇസ്ലാം ചെയ്തത് എന്താ? ലഹരിയെ സമ്പൂർണമായി, അത് വീരം കൂടിയതാണെങ്കിലും വീരം കൂടാത്തതാണെങ്കിലും സമ്പൂർണമായി ഇസ്ലാം അതിനെ നിരാകരിച്ചു. അതിന് കേരള പാനി എന്നൊരിക്കലും പേരുണ്ടാവില്ല മദ്യത്തിന്. വളരെ കൃത്യമായി ഇസ്ലാം നയം പറഞ്ഞു. ഇനി വല്ല വിവരവും നിങ്ങളടുത്ത് വന്നാൽ അത് നിങ്ങൾ പരിശോധിച്ചുറപ്പിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളെ ഒരു കാര്യത്തെയും പഠിക്കാതെ എടുത്തു ചാടരുത്. ഒരു വേദഗ്രന്ഥാണ് ഈ പറയണത്. വാർത്ത കേട്ടിന്റെ അടിസ്ഥാനത്തിൽ വേഗം കമന്റ് ചെയ്യരുത്. ഇന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത എന്താ? റീച്ച് കിട്ടണമെങ്കിൽ ആദ്യം പറയണം, വേഗം പറയണം. ആ ധൃതിയിൽ പല മൂല്യങ്ങളും ഉടഞ്ഞു പോവാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റത്തിലെ 6-ാമത്തെ വചനമാണ് ഞാൻ ഓതിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരം കിട്ടുമെങ്കിൽ അമാനി മൗലയുടെ പരിഭാഷയിലെ സൂറത്തുൽ ഹിജ്റത്ത് ഇടക്കൊന്ന് വായിച്ചാൽ മതി, ഞാനുങ്ങളൊക്കെ ശരിക്കും ശരിയാകും. ഏറ്റവും വലിയ മര്യാദയും അച്ചടക്കവും പൊതു ഇടത്തിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന പാഠവും ഞാനെന്ന വ്യക്തിയുടെ ദോഷങ്ങൾ ഒരു വ്യക്തിക്കും ബാധിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന അധ്യാപനവും ഒക്കെ അതിലുണ്ട്. അതിലൊരു വചനമാണ് ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ, നിങ്ങളടുത്ത് വല്ലവരും വല്ല വിവരവും കൊണ്ടുവന്നാൽ. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും വേർഡിന്റെ അർത്ഥം തമ്മാടി എന്നാണ്, മനസ്സിലായില്ലേ? അപ്പോ നിങ്ങളടുത്ത് വല്ലവരും വല്ല വാർത്തയുമായി വന്നാൽ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല. നിങ്ങൾ അതിന്റെ ക്ലാരിറ്റി വരുത്തണം, നിങ്ങളത് വിശദമായി പരിശോധിക്കണം, എന്നിട്ടേ നിങ്ങൾ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പാടുള്ളൂ, എന്നിട്ടേ നിങ്ങൾ അതിലെ ഒരു ആക്ഷനിലേക്ക് പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പിന്നെ അൻ തുസീബു ഖൗമൻ ബിജഹാല, അല്ലെങ്കിൽ വിവരമില്ലാതെ നിങ്ങളൊരു വിഷയത്തിൽ ഇടപെട്ട് അത് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ദോഷമായി ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, പിന്നെ നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടാവില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് ആ വീഡിയോ ആ പോസ്റ്റ് അല്ലേ, അയാൾ അവിടെ ചോദ്യം ചെയ്യുന്നത് ലൈവൊക്കെ നിങ്ങൾ ഇട്ടു, നിങ്ങളെ ഇതിൽ 35 ആളെ വ്യൂ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് നടക്കുന്ന ഒരു ചങ്ങാതി അത് കൊണ്ടേട്ടപ്പോ അത് ചിലപ്പോൾ മില്യൺ ആൻഡ് ബില്യൺ വ്യൂസിലേക്ക് എത്തിയിട്ടുണ്ടാകും. അയാളുടെ അഭിമാനത്തെ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂല. ഒരു ബസ്സിന്ന് ഒരു ബഹളുണ്ടായി, ഒരു പെണ്ണെന്തോ പറഞ്ഞു, ഉടനെ കയറിയിട്ട് അയാളുണ്ട് കൈകാര്യം ചെയ്യലല്ല അല്ലെ, അയാളെ മദ്യപാനിയാണെന്ന് ആരോ പറഞ്ഞു, എന്നാ വേഗം വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് ഇടലല്ല. നിങ്ങൾ കാര്യങ്ങളെ ശരിക്കും വിശ്വാസിനോട് കൂടാൻ പറയാം, നിങ്ങൾ കാര്യം പഠിക്കാതെ ഒന്നും ഇടപെടരുത്. ഇതിന്റെ സംഭവം എന്താ അറിയോ നിങ്ങൾ? ഇതിന്റെ സംഭവം അൽ വലീദ് ബിൻ ഉഖ്ബ ബിൻ അബി മുഅയ്യത് എന്ന് പറയുന്ന മനുഷ്യൻ, ജാഹിലിയത്തിൽ കുറച്ചൊരു അത്യാവശ്യം മസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോ കിട്ടണോടത്തൊക്കെ വെച്ച് മുട്ടണി ഇടിക്കണൊക്കെ പരിപാടി ഉണ്ടായിരുന്നു മൂപ്പർക്ക്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ ബനു ബരുൽ മുസ്തലഖിലേക്ക് നികുതി പിരിക്കാൻ പറഞ്ഞേച്ചു. ഈ നികുതി പിരിക്കാൻ പോണവരോട് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമൊക്കെ കാണുമ്പോഴാണ് നമ്മൾ വീണ്ടും വാനമിനൽ മുസ്ലിമീൻ എന്ന് പറയാം. നമ്മളെ സുജൂദിന് ഭയങ്കര ആവേശം ഉണ്ടാകും. ഇസ്ലാമിനെ പ്രത്യേകിച്ച് കോൺട്രവേഴ്സി കാര്യങ്ങൾ, ഇസ്ലാമിനെതിരെ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളെ അതിന്റെ സൂക്ഷ്മതയിലേക്ക് പോയി പഠിക്കാൻ ശ്രമിച്ച നമ്മളെ നെഞ്ചിൻ കൂട്ടിൽ ഇസ്ലാം ഇങ്ങനെ വിരിയും. അഭിമാനത്തോടെ നമ്മൾ പറയും ഞാൻ മുസ്ലിമാണ്, നമുക്കൊരു കോംപ്ലക്സ് ഉണ്ടാവില്ല. കാരണം കാലത്തിന്റെ കൂടെ സഞ്ചരിക്കും, കാലത്തിന്റെ അപ്പുറം സഞ്ചരിക്കും, അതാ ഇസ്ലാം. നികുതി പിരിക്കാൻ പോണ ആളുകളോട് എന്താ അള്ളാഹുവിൻ റസൂൽ പറയാം? അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നോക്കി വലിച്ചു മാന്തി പോരരുത്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോക്കി നികുതി പിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സ്വതക്ക സക്കാത്ത് പിരിക്കണം എന്നിട്ട് പിരിക്കരുതെന്ന് പറയാം. പിരിക്കാൻ പോണവരോട് കൊടുക്കണ ഉപദേശമാണ്. അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ വിട്ടപ്പോ അദ്ദേഹത്തിന് ഈ ബനു മുസ്തലഖായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ. അപ്പൊ അദ്ദേഹം പേടിച്ചു അങ്ങോട്ട് ചെന്നാൽ പ്രശ്നമാകും. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ സക്കാത്തിന് വേണ്ടി ചെന്നപ്പോ അവർ വിസമ്മതിച്ചു, എന്നിട്ട് അവരെന്നെ കൊല്ലാൻ ശ്രമിച്ചു. വഹയുള്ള പ്രവാചകനിലൂടെ അള്ളാഹു ഒരു കാര്യം ഇവിടെ കാണിച്ചു തരാണ്. പ്രവാചകൻ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തു, അപ്പോഴാ വഹി വരുന്നത്. ഇതെന്തിനാ അങ്ങനെ ഒരു സംഭവം പഠിച്ചുണ്ടാക്കിയത്? വഹയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശ്വാസിയെ ഉത്ബോധിപ്പിക്കുകയാണ്. നിന്റെ ഭാര്യയും നീയും തമ്മിലുള്ള, നീയും നിന്റെ മക്കളും തമ്മിലുള്ള, നീയും നിന്റെ ജ്യേഷ്ഠനും തമ്മിലുള്ള, വാപ്പയും കുടുംബവും തമ്മിലുള്ള, അയൽക്കാർ തമ്മിലുള്ള, സഹപ്രവർത്തകർ തമ്മിലുള്ള സ്പേസിൽ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നിടത്തൊക്കെ ക്ലാരിറ്റി വരുത്തണം. ആദ്യം പോയി കമന്റ് ചെയ്യരുത് അള്ളാഹുവിന്റെ റസൂലിന് വഹി വന്നു ശരിയല്ല. അവരുടെ കത്ത് വന്നു, അല്ല വഹിയല്ല ആദ്യം വരുന്നത്, കത്താണ്. കത്ത് വന്നു, നബിയെ, ഞങ്ങൾ ഈ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി, നികുതി കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ ദൂതൻ വരുന്നത് കാത്തു നിന്നു, അദ്ദേഹത്തെ കണ്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ ഈ നികുതിയുമായി അങ്ങയുടെ അടുത്തേക്ക് പറഞ്ഞേക്കാണ്. അങ്ങയുടെ അടുത്തേക്ക് അത്ര ക്ലാരിറ്റിയിൽ ചിന്തിച്ചൊരു സമൂഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിന് ആയത്തിറങ്ങി. ഒരു സ്വഹാബിനെ കുറിച്ച് തന്നെ പരാമർശിച്ചുകൊണ്ട് ആയത്തിറങ്ങി, എന്താ ഇൻജാക്കും ഫാസിഖും നബയിൻ, ഒരാൾ നിങ്ങളുടെ അടുത്തൊരു വാർത്തയുമായി വന്ന നിങ്ങൾ വിശദീകരണം വിവരണം ചോദിക്കാതെ എന്ത് ചെയ്യരുത്, ഒരിക്കലും അതിലൊരു സ്റ്റെപ്പ് എടുക്കുന്ന ഒരു അടിസ്ഥാനം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അപ്പോ ചിന്തയെ ക്രമീകരിക്കാൻ ഇസ്ലാം ചെയ്ത രണ്ടാമത്തെ കാര്യത, നമ്മുടെ ചിന്തക്ക് പിഴവ് പറ്റാതിരിക്കാൻ, നമ്മുടെ ആലോചനകൾക്ക് പിഴവ് പറ്റാതിരിക്കാൻ. എന്തിലും ആകട്ടെ, ഒരു കച്ചവടത്തിൽ ഇറങ്ങുകയാണ് അല്ലെ, സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറഞ്ഞൊരു സംരംഭം ഉണ്ട്. ഞാനൊക്കെ ഉള്ള കൂട്ടായ്മ ചെയ്യുന്ന ഒരു വലിയ ദൗത്യമാണ്. എന്താ, ആളുകൾക്ക് ആരോഗ്യം ഉണ്ടാകും, ഐഡിയാസ് ഉണ്ടാകും, സംരംഭം തുടങ്ങാൻ പൈസ ഉണ്ടാവില്ല. നമ്മൾ എത്ര കാലം ആളുകളെ കിറ്റ് കൊടുത്ത് നിർത്തും, അപ്പൊ അവർക്ക് ചെറിയ പൈസ പലരിടത്തുനിന്ന് ശേഖരിച്ച് സക്കാത്തിൻ്റെതും അല്ലാത്തതൊക്കെ ആയി പൈസ ശേഖരിച്ചിട്ട് കൊടുക്കും. അപ്പൊ ഇതിൽ പലപ്പോഴും സംരംഭം തുടങ്ങാൻ വരുന്ന ആള് എന്താ സംരംഭത്തെ കുറിച്ച് പറയാം, ഞാൻ മീൻ കച്ചവടം തുടങ്ങണത്. ഒരാൾ ഇങ്ങനെ എന്നും മത്തിയും കൊണ്ട് പോണത് കണ്ടതും അയാളടുത്തു നിന്ന് 1 കിലോ വാങ്ങിയതും അല്ലാതെ ഒരു വിവരം അവനുണ്ടാവില്ല. എന്നിട്ടോ മത്തി കച്ചവടം തുടങ്ങും അല്ലേ, എന്നിട്ട് എടുക്കത്തുക. ഇന്ന് തുടങ്ങിയത് മുഴുവൻ പൊട്ടണങ്ങൾ കണ്ടിട്ടില്ലേ, തുടങ്ങിയതൊക്കെ എത്രയോ നിങ്ങൾ ഇവിടുന്ന് മഞ്ചേരിക്ക് എത്തുന്നതിന് മുമ്പ് എത്ര ഷോപ്പ് തുറന്നത് പൂട്ടിയിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു തിബിയാനില്ല. ഇത് ഇവിടെയാണ് ഒരു ഓട്ടോറിക്ഷ തുടങ്ങുകയാണ്, ഇവിടെ ഈ പാർക്കിൽ എത്ര ഓട്ടോറിക്ഷ ഉണ്ട്, എനിക്കിവിടെ പെർമിറ്റ് കിട്ടുമോ, എൻ്റെ ഒരു പ്രകൃതം അങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റിയതാണോ. ഇതൊന്നും പഠിക്കൂല, കുട്ടീനെ കോഴ്സിന് ചേർക്കുകയാണ്, അണുകൊണ്ടേ ചേർക്കലാണ്. പിന്നെയാണ് മനസ്സിലാകുക, അവിടെ കോണ്ടം 5 രൂപ എടുത്ത കോണ്ടം വേണമെങ്കിൽ ഈ പിന്നെ എടുക്കാൻ പറ്റണ എടുത്തിട്ട് ഹോസ്റ്റലിൽ പോണ കുട്ടികളുള്ള ക്യാമ്പസാണെന്ന് പിന്നെയാണോ മനസ്സിലാക്കുക. ഭയങ്കര ലിബറൽ ക്യാമ്പസുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവിടൊക്കെ ദീനും ഖുർആൻ ക്ലാസും പഠനമായിട്ട് പോകുന്ന അഭിമാനപൂർവ്വം പറയാവുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് നമുക്കൊക്കെ. എന്താ, ഒരു വാപ്പിയും അവിടെ CCTV വെച്ച്, CCTV പാരന്റിംഗ് ഒന്നും നടക്കണില്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പാസ്വേഡ് അല്ലാ, അത് സെറ്റാക്കി പിന്നെ എന്താ അറിയോ, പിന്നെ നമ്മുടെ അടുത്ത് ഒന്നും പറ്റില്ല സഹോദരന്മാരെ, നമ്മൾ സേഫ് ആയിരിക്കും. നമ്മുടെ അടുത്ത് ഒന്നും പറ്റില്ല. നമ്മൾ വളരെ ജീവിതത്തിൽ ഓരോ സ്ഥലത്തും നമുക്കതിങ്ങനെ ഓർമ്മ വരും, ഓരോ സ്ഥലത്തും ഓർമ്മ വരും. അങ്ങനെയാണല്ലോ ലൈംഗിക ബന്ധത്തിന് ആഗ്രഹിച്ച പെൺകുട്ടിന്റെ കാലിൽ പോയി ഇരുന്നതിന് ശേഷം ആ പെൺകുട്ടി പറഞ്ഞു, നിനക്ക് അവകാശമല്ലാത്ത പരിപാടി നീ ചെയ്യരുത്, ഇത്തക്കില്ല, ഇത്തഖില്ല എന്നുള്ള ആ ഒറ്റ വേട് കേട്ടപ്പോ അയാൾ എണീറ്റാണ് പോയി. അയാൾ അയാളുടെ ദീർഘകാലത്തെ മോഹം ഉപേക്ഷിച്ച് ഒരു പെണ്ണിന്റെ വസ്ത്രമൂരി ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് അയാളുടെ ബയോളജിക്കൽ പ്രോസസ് എന്തായിരിക്കും ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട്. ആ ബയോളജിക്കൽ പ്രോസസ്സിനെ അതിജീവിക്കാൻ പറ്റുന്ന സാധനമാണ് അള്ളാഹ് എന്നുള്ള ചിന്ത. അത് ഹൃദയത്തേക്ക് കയറ്റണീനനുസരിച്ച് എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ എന്നുള്ള വ്യക്തി സമൂഹത്തിന് കൂടുതൽ ഉപകാരപ്പെടും, നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ ആ നിലക്ക് നമ്മുടെ ചിന്തയെ സംരക്ഷിക്കുന്നിടത്ത് മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോകുന്നു. എല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സ്വീകരിക്കുള്ളൂ. നിനക്ക് വിവരമില്ലാത്തൊരു കാര്യത്തിൽ നീ നിലപാടെടുക്കരുത്. ഇന്ന സമയ മസ്കൂല, നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ഹൃദയം, നിന്റെ ചിന്താശേഷി ഇതൊക്കെ പടച്ചോ ചോദിക്കൂ. നിനക്ക് ഇതൊക്കെ പടച്ചോ തന്നിട്ടുണ്ട്. നൂറുകണക്കിന് കാഴ്ച പരിമിതരുണ്ട്, ആയിരക്കണക്കിന് കാഴ്ച പരിമിതരുണ്ട്. നമ്മളുടെ കാഴ്ച പരിമിതരുടെ മാസാന്ത സംഗമത്തിലേക്ക് ആളുകൾ വരുന്നത് കണ്ടാൽ ആ സദസ്സെന്ന് കണ്ണു നനയാതെ ഇന്നേ വരെ ഞാൻ പോയിട്ടുണ്ടാവില്ല. എന്താ അവരവരുടെ സ്റ്റിക്ക് ഇങ്ങനെ കുത്തി ബസ് കയറി വണ്ടി കയറി എന്തോ ഒരു ദീനി പഠന സംരംഭമുണ്ട് അവിടേക്ക് വരിക. അവരുടേതാണെന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. ഏയ് അതിന്റെ ബസ്സിന്റെ പൈസ അവിടുന്ന് കിട്ടും എന്നുള്ള ഉറപ്പുണ്ട്. ബസ്സിന്റെ പൈസന്റെ അപ്പുറത്ത് ഒന്നും കിട്ടൂല. അപ്പൊ അത് കിട്ടും എന്നുള്ളതുകൊണ്ട് അത് ഉറപ്പുവരുത്തി വരികയാണ്. അവർക്ക് കാഴ്ചയല്ല, പക്ഷെ അവർ ചെയ്യുന്നുണ്ട്. കേൾവില്ല അല്ലെ, കേൾവില്ല. തിരൂരിൽ നമ്മുടെ പള്ളിയിൽ കേൾവി പരിമിതര് ധാരാളം വരുന്നുണ്ട്. അപ്പൊ അവിടെ ട്രാൻസ്ലേറ്റർ ഉണ്ട്. ഞാനൊക്കെ കുത്തു പറയും, ഇപ്പുറത്തെ ട്രാൻസ്ലേറ്റർ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മൾ പഠിക്കണം സൈൻ ലാംഗ്വേജ്. പഠിച്ച് ഈ സമൂഹത്തിൽ വലിയ ദൗത്യം നിർവഹിക്കാൻ പറ്റും. പിന്നെ നിന്റെ ഹൃദയം, നിന്റെ ബുദ്ധി, നിന്റെ ചിന്ത ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു വിഷയത്തിലും പഠിക്കാതെ നിലപാടെടുക്കരുത്. എല്ലാതും വേഗം പറയണമെന്നൊന്നുമില്ല, ആലോചിച്ചിട്ട് പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ ദീന് എന്തായാലും അങ്ങനെയാണ്. ദീൻ എന്തായാലും അങ്ങനെ, ആർക്കെങ്കിലും തർക്കമുണ്ടോ? നമ്മൾ എവിടെ കൈയെട്ടണം, നമ്മൾ എങ്ങനെ, ഇതൊക്കെ കൃത്യമായി ഡോക്യുമെന്റഡ് ആണ്. നമ്മൾ റബ്ബറും തോട്ടം, നമുക്ക് റബ്ബർ തോട്ടം ഉണ്ട്. ആറുമാസം നമ്മൾ കൊടുക്കുക പോയി, പണിക്കാരനെ ഏൽപ്പിച്ചു. പണിക്കാരൻ പറഞ്ഞു റബ്ബറ് മൊത്തം പ്രശ്നമാണ്, ഇനിയിപ്പോ വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ലാറോ. ഓനെന്ത് ചെയ്തു, റബ്ബറൊക്കെ വെട്ടിയിട്ട് അവിടെ തെങ്ങ് വെച്ചു. നമുക്ക് പറ്റുമോ? അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹ് ഇറക്കിയ നിയമമുണ്ട്, ആ നിയമത്തിൽ നിൽക്കവേണ്ട. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റൂല. അപ്പൊ എന്തും ദീൻ എന്തും പൂർണ്ണമായും ടെക്സ്റ്റ് തന്നെയാണ്. പ്രമാണത്തിൽ നിന്ന് എടുക്കേണ്ടത്. ദുന്യാവോ? ദുന്യാവോ അങ്ങനെ തന്നെ എടുക്കേണ്ടത്. ദുന്യാവ് ഓരോന്നും പഠിച്ചും പരിശോധിച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് പഴക്കൂല, നമ്മൾ സേഫ് ആയിരിക്കും. നല്ലോണം പ്രാർത്ഥിക്ക പഠിച്ചതിനോട്. പിന്നെ കൺഫ്യൂഷൻ വരും. എന്ത് കാര്യത്തിൽ? ദുന്യാവിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരും, ദീനിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അത് നമ്മൾ പഠനത്തിന്റെ കുറവുകൊണ്ട് വരുന്ന കൺഫ്യൂഷനാണ്. എന്താ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കണോ വേണ്ടേ? കൺഫ്യൂഷൻ. അപ്പൊ ചെയ്യാനുള്ള കാര്യമാണ് സലാത്തുൽ ഇസ്തിഖാറ. രണ്ടരക്കാത്ത് നിസ്കരിക്കും, എന്നിട്ട് അള്ളാഹു മിനി അസ്തഗ്ഫിറുക എന്നിട്ട് ദുആ അത് ചൊല്ലും. ആ വിഷയത്തിൽ നല്ല ധാരണയുള്ള ഒരു വ്യക്തിനോട് നമ്മൾ ഡിസ്കസ് ചെയ്യും, ചർച്ച ചെയ്യും. അപ്പൊ അയാളുടെ അടുത്ത് നിന്ന് ഒരു ഉത്തരം കിട്ടും, ആ ഉത്തരം ശരിയായിരിക്കുന്നതാണ്, അത് ശരിയിലേക്ക് നയിക്കുന്നതാണ്. അപ്പൊ മൂന്നാമത്തെ കാര്യം അതാണ്. ഇനി നാലാമത്തത്, നാലാമത്തെ കാര്യം എന്താ അറിയോ? എല്ലാം നീതിപൂർവ്വം നിർവഹിക്കുക, അപ്പോഴൊന്നും പഴക്കൂല. കുനു ഖവ്വാമീന ലില്ലാഹി ശുഹദ ബിൽ ഖിസ്തി. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നീതി നിർവഹിക്കുന്ന ജനതയായി മാറണം, റബ്ബിനു വേണ്ടി നീതി നിർവഹിക്കുന്ന ജനതയായി മാറണം. ചരിത്രത്തിലുടനീളം അത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിലൊരു വിഷയം വരുമ്പോ നീതിക്കനുസരിച്ച് അതിൽ തീരുമാനം എടുക്കുകയുള്ളൂ. നീതിക്കനുസരിച്ച് എടുക്കുന്നതുകൊണ്ട് ചൂടായി പറയുന്നു വേണ്ട, ശാന്തമായി പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമല്ല. കുടുംബത്തിലെ വിഷയമായിരിക്കും, ബന്ധത്തിലെ വിഷയമായിരിക്കും, സംഘടനയിലെ വിഷയമായിരിക്കും, ഓഫീസിലെ വിഷയമായിരിക്കും, നീതിപൂർവം നിൽക്കാൻ പഠിക്കണം. എന്തു നഷ്ടം വന്നാലും അത് വിശ്വാസത്തിന്റെ അടയാളമാണ്. അപ്പൊ നമുക്ക് പഴക്കൂല, അത് അവസാനം ശരിയിലേക്ക് എത്തുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്ത് അങ്ങ് മിസറിലെ ഗവർണറുടെ മോനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് വന്നു. എന്താ കംപ്ലൈന്റ്? ഖിബുത്തിയായ, ഖിബുത്തി എന്ന് പറഞ്ഞ ഫിറൌനിന്റെ ഗോത്ര പരമ്പരയാണ്. ഖിബുത്തിയായ ഒരു വ്യക്തിയെ അദ്ദേഹം തല്ലിയിരിക്കുന്നു, ഗവർണറുടെ മോൻ തല്ലിയിരിക്കുന്നു. അപ്പൊ ഈ ഗവർണറുടെ മോൻ്റെ തല്ലുകൊണ്ട ഖിബുത്തി അദ്ദേഹം ഗവർണർക്ക് പരാതി കൊടുത്തില്ല, ഗവർണറുടെ മോനായതുകൊണ്ട്. നേരെ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്ത് വിഷയത്തിയപ്പോ അദ്ദേഹം വിളിപ്പിച്ചു, നമ്മുടെ നാട്ടില് ഇങ്ങനെയൊക്കെ വന്നാൽ എന്താ ചെയ്യാ, വേഗം പറഞ്ഞ് ഒതുക്കി തീർക്കുക. അല്ല, ഗവർണർ ഈ മോനെയും വിളിപ്പിച്ചു. വിചാരണ കഴിഞ്ഞതിന് ശേഷം ഗവർണറുടെ മോനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി, അടി കിട്ടിയ ഖിബുത്തിയുടെ കയ്യിൽ ചാട്ടവാറ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു പൊട്ടിക്കുന്ന പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അള്ളാഹു സ്വതന്ത്രരായി പ്രസവിക്കാൻ ഭാഗ്യം കൊടുത്ത മനുഷ്യരെ അടിമകളാക്കാൻ ആരാണ് നിങ്ങൾക്ക് റൈറ്റ് തന്നത്? അതാണ് നീതി. ഖലീഫ അബു ഉമർ ബിൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്നത്തെ ഖാളിയുടെ മുന്നിൽ, ഖാളി പറഞ്ഞ നമ്മുടെ നാട്ടിലെ പള്ളി കമ്മിറ്റിക്ക് ഇഷ്ടം ഉണ്ടാകുമ്പോൾ പിരിച്ചുവിടാൻ പറ്റിയ ആൾക്കല്ല ഖാളി അറിയാം, ജഡ്ജി. ആ ജഡ്ജിയുടെ മുന്നിൽ, അവിടെ ഖലീഫയായിട്ടും കാര്യമില്ല, ജഡ്ജി ജഡ്ജിയാണ്, പോയി പരാതി പറഞ്ഞു. എന്താ ഇന്ന ജൂതൻ എന്റെ ഇന്ന സാധനം എടുത്തു. വാദം കേട്ട് കഴിഞ്ഞപ്പോ ഗവർണർ പറഞ്ഞു, ഖലീഫ പറഞ്ഞ കാര്യം ശരിയായിരിക്കാം, പക്ഷെ രേഖ ഇല്ല, ജൂതനെതിരെ നിങ്ങൾക്ക് തെളിവില്ല, അതുകൊണ്ട് സ്വീകരിക്കൂല. അപ്പൊ അതാണ് നീതിയുടെ കൂടെ ശരിയായി നിലനിന്ന് പോവുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇച്ഛകളുടെ പിന്നാലെ പോകാതിരിക്കുക. അഞ്ചാമത്തെ കാര്യം അതാ, ഇച്ഛ. അപ്പൊ നമ്മളെ ചിന്തക്ക് പഴ പറ്റൂല. ഇച്ഛകളുടെ പിന്നാലെ പോകുക, എന്താ ഒരു തോന്നലിനനുസരിച്ച് അങ്ങനെ ചെയ്യാം അല്ലേ. ഭയങ്കര ബ്രസീലിന്റെ ഫ്ലക്സ് എത്ര, ഭയങ്കര 10 അടി നീളത്തിൽ ഭയങ്കര ഫ്ലക്സ്. ചോദിച്ചപ്പോ മണം കൊടുത്തു, മണം കൊടുത്തു അല്ലേ, ഭയങ്കര സംഭവമായിട്ട്. അതേ സമയത്ത് ആ ഫ്ലക്സ് വെച്ച വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്, ഞാൻ ഉണ്ടായ വളരെ പേഴ്സണൽ അനുഭവമാണ്, തൊട്ടപ്പുറത്തെ വീട്ടിൽ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ഉണ്ട്. നാലര മണിക്കൂർ ഡയാലിസിസ് മെഷീന്റെ അരികിൽ ഇങ്ങനെ കിടക്കേണ്ട ഒരു മനുഷ്യൻ. മൂപ്പരെ മോനും മൂപ്പർക്കും ഡയാലിസിസ് ഉണ്ട്. രണ്ട് ഡയാലിസിസ് പേഷ്യന്റ് ഉള്ള ഒരു വീടിന്റെ സ്ഥിതി എന്തായിരിക്കും? ആലോചിച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നു. എന്റെ പൈസ അവരുടെ ഒരു നേരത്തെ ഡയാലിസിസിന്റെ തുകയായി ഞാൻ കൊടുക്കട്ടെ. അതാണ് ഇച്ഛകളുടെ പിന്നാലെ പോവുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല ഹത്ത, ഏതുവരെ? ഹത്ത യകൂന ഹവ ഉതബ അലിമാ ജീതു ബി, ഞാൻ കൊണ്ടുവന്ന ദീനിനനുസരിച്ച് അവന്റെ ചിന്ത മാറണതുവരെ. നമ്മുടെ ഒക്കെ തലച്ചോറിൽ അൽഗോരിതങ്ങൾ പ്ലാന് സെറ്റ് ചെയ്യണം. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഒക്കെ ഫുൾ ആക്സസ് കൊടുക്കുക. ഓഡിയോ ഫുൾ ആക്സസ്, ലൊക്കേഷൻ ഫുൾ ആക്സസ് ഒക്കെ കൊടുക്കും. ഇത് കംപ്ലീറ്റ് ഡാറ്റ എടുത്തോണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ഡാറ്റ എടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് സംസാരിച്ചാലും ആ സംസാരിച്ചത് നിങ്ങൾക്ക് ആഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഭയത്തോടെ കാണേണ്ടത്, ഭയത്തോടെ കാണേണ്ടത്. ഒരു വിഷയം ഞാൻ പറയും ഇൻഷാല്ലാഹ്, അടുത്തൊരു ആഴ്ചയിൽ വിഷയം, ഈ വിഷയം പറയും, വിശദമായി തന്നെ പറയും. എന്താണ് ശരിക്കും പറഞ്ഞാൽ, പണ്ട് നമുക്ക് ചാനലും അതേപോലെ തന്നെ പത്രമൊക്കെ ആയിരുന്നു ഇവിടുത്തെ പൊതുബോധം തീരുമാനിച്ചിരുന്നത്. ഇന്ന് ചാനലും പത്രമൊക്കെ പൊതുബോധം തീരുമാനിക്കുന്നുണ്ട്. വെറും ചാനലും പത്രം മാത്രമാണോ പൊതുബോധം തീരുമാനിക്കണം? അല്ല, ഇന്ന് ഓരോരുത്തർക്കും ഓരോ റോബോട്ട് വർക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് വരുന്ന ആഡല്ല എനിക്ക് വരുന്നത്, നിങ്ങൾക്ക് വരുന്ന മൈക്രോ മൈക്രോ ഫോളോ അപ്പാണ് നടക്കുന്നത്. മൈക്രോ ഫോളോ അപ്പ് നടക്കുന്നത്. ട്രംപ് എന്ന് പറയണ ഒന്നും അല്ലാതിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒന്നുമല്ല, അയാൾ എന്തോ ഒരു റെസ്ലിംഗ് ക്ലബിന്റെ എന്തോ ഒരു സാധനമായിട്ട് മാത്രം നടക്കുന്നു. അയാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് എങ്ങനെ? അത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് എങ്ങനെയെന്ന് മിമ്പറിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടറിയോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഫേസ്ബുക്ക് എന്ത് ചെയ്തു? കുറച്ച് ഡാറ്റ അദ്ദേഹത്തിന്റെ ഏജൻസികൾക്കോ അല്ലെങ്കിൽ ഒരു കോൺസ്പെറൻസി തിയറിയാണ്, ഒരു ഒരു എന്താ പറയാ, ഗൂഢാലോചനാ സിദ്ധാന്താണ് രണ്ടാമത് പറയുന്നത്. ആദ്യം പറഞ്ഞത് കറക്റ്റാ, എന്താ ചൈനക്കോ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? സീറോ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉള്ള, സീറോ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉള്ള, നമ്മുടെ നാട്ടിലുമില്ലേ, ഒരു പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ലാത്ത ആൾക്കാരുണ്ടാകും. അങ്ങനത്തെ ആൾക്കാരുടെ ഡാറ്റ കിട്ടും. എവിടുന്ന് കിട്ടും? നിങ്ങളുടെ ടൈം ലൈനിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഫേസ്ബുക്കിന്റെ അടുത്ത് ഡാറ്റ ഉണ്ട്. നിങ്ങൾ ഏത് പാർട്ടിയാണ്, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, നിങ്ങളെ ഇഷ്ടം എന്താണ്, നിങ്ങളെ അനിഷ്ടം എന്താണ്, നിങ്ങളെ യോജിപ്പ് എന്താണ്, നിങ്ങൾ ഉറങ്ങണത് എപ്പോഴാണ്, നിങ്ങളെ ശ്വാസത്തിന്റെ മിടിപ്പ് എന്താണ്, നിങ്ങളെ സർവം, നമ്മുടെ സർവം അവന്റെ ഡോക്യുമെന്റേഷനിലുണ്ട്. അപ്പൊ സീറോ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉള്ള ആളുകൾക്ക് കൃത്യമായ പേഴ്സണൽ മെസ്സേജുകൾ ഇങ്ങനെ ചെന്നു. ഉദാഹരണം പറയാം, ഞാനിപ്പോ ഒരു റബ്ബർ വ്യാപാരിയാണ്. എക്സ് എന്ന് പറയുന്ന വ്യക്തി അധികാരത്തിൽ വന്നാൽ താങ്ങുവില 1000 രൂപയാക്കും എന്നിങ്ങനെ നിരന്തരം വന്നാൽ എന്താ ചെയ്യാ? എന്തായാലും കടക്കട്ടെ. അങ്ങനെയാണ്, എന്താണ്, ട്രൈബൽ ഏരിയയിൽ ഒന്നും ട്രംപിന് വോട്ടിട്ടില്ല. പക്ഷേ ഹില്ലാരി ക്ലിന്റൺ ജയത്തോടെടുക്കുമ്പോ മധ്യവർഗങ്ങൾ ജീവിക്കുന്നിടത്ത് നിന്നാ വിജയിച്ചത്. എന്താ കാര്യം? ഓരോ വ്യക്തിക്കുമുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്കുള്ള ആഡ് ആയിരുന്നു കൊടുത്തത്. ഞാൻ ഈ വിഷയം ഇവിടെ കൊണ്ടുവന്ന എന്തിനറിയോ? നമ്മുടെ മതത്തെ, നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ സമീപനങ്ങളെ, നമ്മുടെ രീതികളെ ആർക്ക് വേണമെങ്കിലും ഇരുന്നിട്ട് മോണിറ്ററി ആവുന്ന ഒരു സാഹചര്യം ഉണ്ട്. മഞ്ചേരിയിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഇന്ന ബിൽഡിംഗിൽ ആളുകൾക്ക് ഇന്ന ആഡ് പോകണം തീരുമാനിച്ചാൽ അത് പോകുന്ന കാലത്ത് ഇച്ഛകൾക്കൊപ്പമുള്ള യാത്രയവർ, നിങ്ങൾ ഇച്ഛകൾക്കൊപ്പം പോകരുത് എന്നുള്ള തത്വത്തിന്റെ കൂടെ നിൽക്കൽ വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. അപ്പോ നമ്മളുടെ ചിന്ത പിഴക്കാതിരിക്കാനുള്ള എന്റെ അഞ്ചാമത്തെ നിർദ്ദേശം അതാണ്. വല തത്തബ്, നിങ്ങൾ ഒരിക്കലും ഓരോന്ന് കാണിന്റെ പിന്നാലെ പോകരുത്. ട്രെൻഡ് ട്രെൻഡ് എന്ന പേരിടുന്നോട് കൂടെ പിന്നെ ഭയങ്കര സംഭവം. കുട്ടികളെ വലിയ പാവാട പാൻ്റ് ഇടുന്നിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ അസല്, എന്താ അതിന്റെ സംഭവം? ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വാപ്പാർ വാങ്ങി കൊടുത്തിട്ടുണ്ടല്ലോ, വാപ്പാർ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ അടിപേരുണ്ട്. അതായത് കൊറിയ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു വലിയ വർക്കാണത്. കൊറിയൻ ഡ്രാമകൾ, BTS, ഇങ്ങനെയുള്ള വലിയൊരു ശ്രേണിയുണ്ട്. BTSഉം ആത്മഹത്യ പിന്നെ ഹിസ്റ്ററിയും നിങ്ങൾ വെറുതെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഗൂഗിൾ ചെയ്തോക്ക്, അല്ലെങ്കിൽ ചാറ്റ് ബോട്ടിനോട് ചോദിച്ചോക്ക്. നമ്മളൊക്കെ പാരന്റ്സ് ആണ്. ഞാൻ എന്റെ വളരെ പേഴ്സണൽ ആയ ഒരു അനുഭവം പറയാം. ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു കോൺഫറൻസിൽ ക്യാമറ ഓഫ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്. ആ സെഷനിൽ അവർക്ക് എന്തും ചോദിക്കാം. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് ഞാൻ BTS എന്നുള്ള ഒരു സാധനം കാണുന്നത്. ലോകത്ത് ഭയങ്കര വ്യൂസ് ഉള്ള ഒരു സാധനം കാണുന്നത്. അപ്പൊ എന്ത് ചെയ്തു അറിയോ, അതൊന്ന് കറക്റ്റ് വായിച്ചു നോക്കിയ പഠിച്ചു നോക്കിയപ്പോ ഒരുപാട് പെൺകുട്ടികളാണ് ഇതിന്റെ പിന്നാലെ പോണത്. ഈ പെൺകുട്ടികളുടെ പ്രത്യേകത അവരിൽ പലരും എഴുതി വെച്ചത്, ഒരാളല്ല രണ്ടാളല്ല, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടുകൾ 100 കണക്കിന് എണ്ണം കിട്ടും. ഞാൻ പറയുന്ന ഡാറ്റയൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാ. പള്ളിയിൽ നിന്ന് ഇപ്പൊ സെർച്ച് ചെയ്യാൻ പറ്റൂലല്ലോ, സ്വത്ത് പറയുമ്പോൾ സെർച്ച് ചെയ്യാൻ പറ്റൂല വേറെ ഒന്നിലും എങ്കിൽ. പക്ഷെ പള്ളി കുത്തുപോയി ഞങ്ങൾക്ക് എടുത്തു നോക്കാൻ പറ്റും. പെൺകുട്ടികളെ എഴുതി എന്താ അറിയോ, BTSലെ ഡാൻസർമാരായ 7 ആളുകളിൽ ഏതെങ്കിലും ഒരാള് എന്റെ റൂമിൽ വന്ന് ഞാനുമായിട്ട് സെക്സ് ചെയ്യുന്നത് എന്റെ ഡ്രീമാണെന്നാണ്, എന്റെ സ്വപ്നമാണെന്നാണ്. അത്ര വലിയ അഡിക്ഷനാ. നമുക്ക് ആകെ ഇവിടെ എന്തേ അഡിക്ഷൻ ഉള്ളൂ? പുതിയ കാലത്ത് ആകെ അഡിക്ഷൻ എന്ന് പറയുന്നത് സിന്തറ്റിക് ലഹരി മാത്രമേ ഉള്ളൂ, MDMA. കള്ളൊക്കെ ഇപ്പോ വലിയ പ്രശ്നമില്ലാതായി. ഒരു വര, ഒരു ചെറിയ വരന്റെ അപ്പുറത്ത് വലിയൊരു വര വരച്ച വലിയ വരെ അത്രേ ഉള്ളൂ. സിന്തറ്റിക് ലഹരി വന്നപ്പോ വേറെ ഒന്നും പ്രശ്നമില്ല, എന്നാ അതിന്റെ അപ്പുറത്തുള്ള ലഹരിയാണ് BTS ഒക്കെ. അപ്പൊ ഞാൻ എന്റെ കൂടെ ഡിസ്കഷനിൽ ആളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു, നമ്മളായിട്ട് ഈ വേർഡ് പറഞ്ഞിട്ട് കുട്ടികളെ സെർച്ച് ചെയ്യണ്ട, അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ മിക്കവാറും നിങ്ങൾക്ക് മാത്രമേ ഇപ്പൊ അറിയത്തുണ്ടാവൂ. ഞാൻ അടുത്ത ദിവസം തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ വന്ന് നോക്കുമ്പോൾ എന്റെ ക്ലാസ്സിന്റെ ചുമരിലൊക്കെ ഉണ്ട് BTS എന്ന്. 2016 മുതൽ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഈ BTS പറഞ്ഞ എന്താ വല ബാബുവോ അങ്ങനെയുണ്ടല്ലോ കുട്ടികൾ ഷോർട്ട് ഫോം അതാ വിചാരിച്ചേ. ഞാൻ പറഞ്ഞ നമ്മൾ ശരിക്കും ഭയക്കണം. നമ്മളിങ്ങനെ കാണണതിന്റെ ഓരോന്നിന്റെയും പിന്നാലെ പോയാൽ ഇത് എവിടെയാണ് പോയി അവസാനിക്കാന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. എല്ലാം കൊമേഴ്ഷ്യലായി മാറുന്ന, എല്ലാം എന്താ പറയുക പിന്നെ ഫിനാൻഷ്യലി ആളുകൾക്കുള്ള നേട്ടമായി മാറുന്ന കാലത്ത് നമ്മുടെ ചിന്തയെ ശരിക്കും നിലനിർത്താൻ പറ്റണം. ഇനി ആറാമത്തെ കാര്യം എന്താ അറിയോ, അഭ്യൂഹങ്ങളെ പ്രചരിപ്പിക്കരുത് എന്നാണ്. അഭ്യൂഹങ്ങൾ ഒരിക്കലും പ്രചരിപ്പിക്കരുത്. അങ്ങനെ പലതും കേൾക്കും. അവിടെ നല്ലൊരു വൈദ്യനുണ്ട് അറിയും, ഭയങ്കര റിസൾട്ട് ഉണ്ട്, ലൈവൊക്കെ ചെയ്യും. അപ്പൊ നമ്മളെ അവിടെ ഷെയർ ഒക്കെ കൊടുത്തിട്ട് എല്ലാവരുടെയാണ് പോകും, പിന്നെ ആ വൈദ്യനെ കാണൂല. ഞാൻ ആരും മനസ്സിൽ ഒരിക്കലും വരാത്തൊരു പോയിന്റ് പറയണേ കേട്ടോ. അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ട് എന്തോ ഒരു പെണ്ണ് കേസ്, ഞമ്മക്ക് എന്താ സഹോദരന്മാരെ കാര്യം, ഞമ്മക്ക് എന്താ കാര്യം. നമ്മള് ശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ വഴികളിൽ ഉണ്ടാകണമെന്ന് മെമ്പറിൽ എന്ന് പറയുന്ന ആളായാണ്. പണിയായുധങ്ങൾ മുഴുവൻ താഴെ വെച്ച് നമ്മള് മറ്റൊരു വഴിയിലേക്ക് പോയാൽ അത് വേറൊരു കൊണ്ടുപോകും. പക്ഷേ അവിടെ ഉണ്ടാകുമ്പോഴും അശുദ്ധികൾ മുഴുവൻ എടുത്തെടിഞ്ഞ് എന്തോ ന്യായീകരണത്തിന് വേണ്ടി പഴയ ലൈംഗിക ആരോപണങ്ങളുടെ ഫയൽ കൊണ്ടുവന്ന് കമന്റ് ബോക്സിലിട്ട് പോകുമ്പോൾ അവനാന്റെ അമലാണ് പോണതെന്നുള്ള ബോധ്യം നമുക്ക് വേണം. മഹതിയായ ആയിഷ ബീവിക്കെതിരിൽ ലൈംഗികാരോപണം വന്നു. എന്താ സംഭവം? മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവരുടെ മാല നഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ അവര് എന്തോ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സൈനിക സംഘങ്ങൾ അവരെന്ത് ചെയ്തു, അവരൊന്നിച്ച് യാത്ര തുടങ്ങി. ആയിഷബീവിനെ എങ്ങനെ ഒട്ടക കട്ടിലിൽ അവർ ചുമക്കുകയാണ് ചെയ്യുക. അവർ ആയിഷബീവിനെ ഉമ്മയായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഉമ്മയാണ് ആയിഷബീവി, നമ്മുടെ ഉമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ബഹ്റൈനിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ വിഷം കൊടുത്ത് കൊന്നതാണെന്ന് ഷിയാക്കൾ അവിടുത്തെ TVയിൽ പറഞ്ഞപ്പോ, ഷിയാക്കൾ അവരുടെ TVയിൽ പറഞ്ഞപ്പോ അതിനെതിരെ വലിയ ക്യാമ്പയിൻ വന്നു. എന്താ, എവിടെ നോക്കിയാലും ഉമ്മുന ആയിഷ എന്നായിരുന്നു. നിങ്ങൾ ഒരു ലിഫ്റ്റ് കയറുമ്പോൾ അവിടെ ഉണ്ടാവും ഉമ്മുന ആയിഷ, നിങ്ങൾ ഫ്ലാറ്റ് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവും ഉമ്മുന ആയിഷ, നിങ്ങൾ ആ ഫ്ലാറ്റ് ഒന്ന് പുറത്തു നോക്കുമ്പോൾ വലിയ ഹോർഡിംഗിൽ ഉണ്ടാകും ഉമ്മുന ആയിഷ. ബഹ്റൈൻ കരഞ്ഞു, ഞങ്ങളുടെ ഉമ്മയാണ് ആയിഷ, പറയാൻ സമ്മതിക്കില്ല ഞങ്ങൾ എന്ന് പറഞ്ഞു. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവര് തിരിച്ചു വന്നപ്പോഴേക്ക് എല്ലാവരും പോയിരുന്നു, അവരവിടെ നിന്നു. വസ്തുക്കൾ ശേഖരിക്കുന്ന ചുമതലയുള്ള സോബാൻ റളിയല്ലാഹു അൻഹു വീണുപോയ സാധനങ്ങൾ പൊറുക്കിയെടുക്കാൻ ചുമതലയുള്ള പ്ലാനിങ്ങിലുള്ള അദ്ദേഹം വരുമ്പോൾ ആയിഷ ബീവിനെയാണ് കാണുന്നത്. ഇന്നാലില്ലാഹി വനാ ഇലൈഹി റജിഊൻ പറഞ്ഞു, ഒട്ടകത്തിൽ കയറ്റി അദ്ദേഹം എന്ത് ചെയ്തു, ഒട്ടകത്തിന്റെ മുന്നിൽ നടന്നു. മുനാഫിഖുകൾ അത് ഉപയോഗിച്ചു. ആയിഷ ബീവി വയോധികനായ പ്രവാചകനെ വേണ്ടാഞ്ഞിട്ട് ഒളിച്ചോടിപ്പോയതാണെന്ന് കഥയുണ്ടാക്കിയപ്പോ അത് മദീന ഒരു മാസം അത് ചർച്ച ചെയ്തു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആന്റെ വചനത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താ ഇത് ഖുർആൻ പറയാണ്, ഖുർആന്റെ പ്രയോഗം ഇങ്ങനെയാണ്, നിങ്ങൾ ഈ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ഇത് തലക്കൗനഹു ബി അൽസുനത്തിക്കും വതഖൂലൂന ബി അഫ്വാഹിക്കും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ. നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ആ വാർത്ത ഉച്ചരിച്ചപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. വതഹ്സബൂനഹു ഹയ്യന, അവരത് വളരെ ചെറുതായിട്ടാ കണ്ടത്. വഹു ഇൻദല്ലാഹി അലീം, അത് അല്ലാഹുവിന്റെ അടുത്ത് ഗുരുതരമായ കുറ്റമാണ് എന്ന് ഖുർആൻ ശക്തമായതിനെക്കുറിച്ച് പറഞ്ഞു. വിശ്വാസികളിൽപ്പെട്ടവർ പോലും ഈ പരാമർശങ്ങളിൽ അറിയാതെ ആയിഷ ബീവിയെ കുറിച്ച് പറഞ്ഞുപോയി. പ്രവാചകൻ ഒന്നു മാത്രം എടുത്തു ചാടിയില്ല, പൊട്ടിത്തെറിച്ചില്ല. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്ക്, ചായക്കടയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യനെ കുറിച്ച് ഇങ്ങനെ പറയാം വേറൊരുത്തന്റെ കൂടെ പോയിന്ന്, എന്നിട്ടോ നമ്മൾ ചെല്ലുമ്പോൾ നിർത്തും, പിന്നെയും പറയും, ഇങ്ങനെ ചിരിക്കും. മുനാഫിഖുകളെ വേഷം ധരിച്ച് പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ ഉണ്ടാവുകയാണ്. പക്ഷെ നബിക്കോനെ അറിയാം, നബി ഫുള്ള് ലിസ്റ്റ് എടുത്തിട്ട് ഹുദൈഫിന്റെ അടുത്ത് കൊടുത്തു, പറഞ്ഞില്ല അതാ ലീഡർഷിപ്പ്. അവൻ മുനാഫിഖാണ്, മുനാഫിഖാണ് ശ്രദ്ധിച്ചിട്ടോ എന്ന്. ഹുദൈഫ ഏറ്റവും അവസാനം മരിച്ച സഹാബിമാരിൽപ്പെട്ട ആളാ. അപ്പോ ഒരു മാസം പ്രവാചകൻ സബറാക്കി. ആയിഷ ബീവിനോട് സ്വരം പോലും മാറിയില്ല. ആയിഷ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്തിക്കോ എന്ന് പറഞ്ഞു. നബിയുടെ ആ മറുപടി കൂടി കേട്ടപ്പോ അവരെന്ത് ചെയ്തു, വാപ്പാൻ്റെ അടുത്തേക്ക് പോയി. അവസാനം ആയത്തിറങ്ങി, അവരെ ശുദ്ധീകരിച്ചുകൊണ്ട് ആയത്തിറങ്ങി. എന്തിനാണ് ഈ പ്രക്രിയയൊക്കെ? എന്തിനാ അങ്ങനത്തെ സംഭവമൊക്കെ? ചരിത്രത്തിനുടനീളം പാഠമാകാൻ നമ്മൾ ആരെക്കുറിച്ച് കേട്ടാലും മൗനം പാലിക്കുക എന്നുള്ളതാണ്. ഒരാളെക്കുറിച്ചും ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. പണ്ടിത് പറയലായിരുന്നു, ഇന്ന് പറയുന്നതിനേക്കാളും അപകടമാണ് അല്ലേ? പറയുന്നതിനേക്കാളും അപകടകരമാണ് ഇന്നത്തെ കാലത്ത് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് ഗൗരവപൂർവ്വം വിഷയങ്ങളെ കാണാനും പരിഗണിക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്രഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. 6 കാര്യങ്ങളായിരുന്നു ഞാൻ എൻ്റെ ഖുത്ബയിൽ നിങ്ങളോട് പറഞ്ഞത്. ആ 6 കാര്യങ്ങളും നമ്മുടെ ചിന്തയെ ശരിദിശയിൽ കൊണ്ടുപോകാൻ നമ്മൾ എടുക്കേണ്ട പേഴ്സണലായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സ്റ്റാൻഡുകളാണ്. ഇങ്ങനെ നമുക്ക് ഓരോന്നിലും ഓർമ്മ വരും എപ്പോഴാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, നമുക്ക് എന്തൊക്കെ കാര്യം ഓർമ്മ, ബിസ്മി നമുക്ക് അറിയില്ലേ, പക്ഷെ നമുക്ക് ബിസ്മി ചെല്ലേണ്ടടുത്ത് എല്ലായിടത്തും ചൊല്ലാൻ നമുക്ക് പറ്റില്ലുണ്ടോ? നമുക്ക് എത്ര അധികാരികൾ അറിയും, പക്ഷെ അധികാരം നമുക്ക് ചെല്ലാൻ പറ്റുന്നുണ്ടോ? എന്താ കാര്യം, ഒറ്റ കാര്യമുള്ളൂ, ഇതിനൊരു തോഫീക്ക് കിട്ടണം. ആ തോഫീക്ക് കിട്ടണമെങ്കിൽ ഖുർആനുമായിട്ട് നമുക്ക് നല്ല ബന്ധം വേണം, ഖുർആനുമായിട്ടുള്ള നല്ല ബന്ധം വേണം. അതിങ്ങനെ ഒരു കേവല പാരായണത്തിൽ ഒതുങ്ങാൻ പാടില്ല, ഖുർആനിലെ വചനങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റണം, തദബ്ബുർ ഉണ്ടാകണം. എന്താ തദബ്ബുർ? ഖുർആനിലെ വചനങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ ആയത്തിന്റെ തഫ്സീർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരിക, എന്താണ് വയംനാഉൻ അൽ മാഉൻ, അവൻ പരോപകാര വസ്തുക്കൾ തടയുന്നവനാണ്. ഇപ്പോൾ ഓർമ്മ വരണ്ടേ, ഇന്നലെ അല്ലേ ഇപ്പൊ അയലോകത്തെ കുഞ്ഞിമു വന്നിട്ട് ആ പ്രഷർ കുക്കർ ഭാര്യനോട് ചോദിച്ച് അത് കൊടുത്തിട്ടില്ലല്ലോ അവള്. ഏയ് സൂചി, അതേപോലെ തന്നെ കലം, ചട്ടി എന്നൊക്കെയാണ് മുഫസ്സിരീങ്ങൾ മാവിന്റെ അർത്ഥം കൊടുത്ത്. പൊതു ഇടത്തിൽ ഈ ഇസ്ലാം എത്ര എത്ര മനോഹരമാണ് സഹോദരന്മാരെ, ഇത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്കിത് പറയാൻ കഴിയൂല. അതുകൊണ്ട് ഇന്നേ വരെ ഒരു കമന്റിൽ പോലും ഇത് നമ്മളെ കൊത്തി വലിക്കുന്ന സംഖ്യയോട് ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല. അവിടെ ഖുറാൻ നമ്മൾ പഠിക്കണം, ഖുറാൻ പഠനത്തിന്റെ വലിയൊരു സമരമാണ് ഖുറാൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. അതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ മഗ്രിബിന് ശേഷം നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഖുറാൻ പഠനവും ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നിടത്ത് പള്ളികൾക്കും സംരംഭങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ പറയും പള്ളികളൊക്കെ എത്രങ്ങാനോ നാട്ടിൽ ദൗത്യം നിർവഹിക്കണ എത്ര പള്ളിയുണ്ട്, അതൊന്ന് പറഞ്ഞു നിങ്ങൾ, ദൗത്യം നിർവഹിക്കണ എത്ര പള്ളിയുണ്ട്. നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി, ഇനി പള്ളിയിലെ ദൗത്യം എപ്പോഴാണ് നിർവഹിക്കുക? ആ പള്ളിയിൽ ആകെ ജുമാക്ക് പോകൽ മാത്രം, എപ്പോഴെങ്കിലും ഒഴിവിട്ടുമ്പോൾ നിസ്കരിക്കാൻ പോകലല്ലോ. പള്ളി പോയി പറയുന്നറിയ എന്താ കാര്യം, പള്ളി പോയി പറഞ്ഞ ഒക്കെ തീരും, അതതിൻ്റെ അർത്ഥം. നെഗറ്റീവ് അല്ല, പോസിറ്റീവാണത്, പോസിറ്റീവാണത്. അങ്ങനത്തെ പള്ളികൾ നമുക്ക് ഉണ്ടായി വരണം. എൻ്റെ പ്രദേശത്തിന് തൊട്ടടുത്ത പ്രദേശത്ത് കാര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ പള്ളി മാത്രമല്ല, ഒരു ഇസ്ലാമിക് പ്രീ സ്കൂളും അങ്ങനെയൊക്കെ ഉള്ള പള്ളി ഉള്ള നാടാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 100 മീറ്റർ 200 മീറ്റർ 300 മീറ്റർ അപ്പുറത്ത് പള്ളി ഉണ്ടാക്കൂല, അതിന് നിങ്ങളുടെ അടുത്ത് പിരിവാങ്ങൂല കേട്ടോ, അതിന് നിങ്ങളുടെ അടുത്തുനിന്ന് നമ്മൾ പിരിവാങ്ങൂല. തീർച്ചയായും കുറച്ചും കൂടി പള്ളി ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു പുതിയ പള്ളി വരുന്നു, അത് പള്ളി മാത്രമല്ല അതൊരു പ്രീ സ്കൂൾ കൂടിയാണ്. അള്ളാഹുവിൻ റസൂൽ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കണം, ക മിഫാസ് ഖതാത്തിൻ, ഒരു കുരുവിക്കൂടിന്റെ അത്ര പോകുന്നതാണെങ്കിലും ഒരു പള്ളി നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പഠിപ്പിച്ചു. അറബ്സൊക്കെ നമ്മുടെ നാട്ടിൽ ഒന്ന് പള്ളി ഉണ്ടാക്കി തരും. ഞാൻ പണ്ട് വയനാട്ടിലൊരു സ്ഥലത്ത് കൊത്തു പറയുമ്പോൾ അവിടെ ഒരു പ്രദേശത്ത് നിന്ന് കുറച്ച് സഹപ്രവർത്തകർ വന്നു, ആ അറബ് സുഹൃത്ത് ഇനി ഒന്നും തരാൻ കഴിയൂല, നമ്മുടെ നാട്ടിലെ ബജറ്റ് മാറണതിനനുസരിച്ച് കമ്പിന്റെ വില കൂടുമല്ലോ, തരാനുള്ളതൊക്കെ ഞാൻ തന്നു, ഇനി നിങ്ങളത് ഞാൻ മരിക്കണേനെ ഒന്ന് പൂർത്തിയാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ ഈ അറബ് സുഹൃത്തിനെ ഒന്ന് ബന്ധപ്പെട്ടു. എന്താ കാരണം, അപ്പൊ അതൊരു ഫർറാശാണ്, ഒരു നമ്മുടെ നാട്ടിൽ ഇതിൽ പറഞ്ഞാൽ ഒരു ഓഫീസ് അസിസ്റ്റന്റിന് താഴെയുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, സീപ്പർ പോസ്റ്റ്, ആ സീപ്പർ പോസ്റ്റിൽ റിട്ടയർഡ് ആയാളാണ്. അയാൾക്ക് ആ റിട്ടയർമെന്റിൽ കിട്ടിയ വലിയൊരു പൈസ, അതുകൊണ്ട് അയാളെ നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ കഴിയൂല, കാരണം വലിയ പള്ളികളാണ് സൗദി അറേബ്യത്തെ പള്ളികളൊക്കെ. അപ്പൊ അദ്ദേഹം അതുള്ളൊരു സ്ഥലത്തേക്ക് പള്ളിക്ക് വേണ്ടി കൊടുത്തതാണ്, അതാണ് പൂർത്തിയാകാതെ കിടക്കുന്നത്. ഞാനത് പറഞ്ഞപ്പോ അന്നത്തെ കളക്ഷൻ കഴിഞ്ഞപ്പോ ബസ്സിന്റെ ടിക്കറ്റ് അടക്കം ആ ബക്കറ്റിൽ ഞാൻ കണ്ടു, അത് ഉൾക്കൊണ്ടവരാണ് വാര്യം ഇട്ടാണ്, മനസ്സിലായില്ലേ, കൊടുക്കണ പൈസ ഒരു ഉറുപ്പ് നഷ്ടം ഉണ്ടാവില്ല. നമ്മൾ എന്തൊക്കെ, നമ്മൾ എടുക്കുന്ന കുപ്പായത്തിന്റെ വില ആലോചിച്ച കണികൾ, നമ്മളെ കയ്യിൽ ഉപയോഗിക്കുന്ന ഫോണിന്റെ ആലോചിച്ച കണികൾ, അതുകൊണ്ട് നമ്മൾ കൊടുത്തതേ നമുക്ക് കിട്ടുള്ളൂ. അർഹതപ്പെട്ട രോഹരി, അവിടെ മദ്രസ ഉണ്ട്, പ്രീ സ്കൂൾ ഉണ്ട്, പല സംരംഭങ്ങളുണ്ട്, ഹിഫ്ലിന്റെ സംവിധാനം വരുന്നുണ്ട്, എല്ലാം നിയത്താക്കി നല്ലൊരു തുക ഇന്നത്തെ ബക്കറ്റിൽ നമ്മൾ ആത്മാർത്ഥമായി അറിഞ്ഞ് നിക്ഷേപിക്കണം എന്ന് ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത് എനിക്ക് പൂർണ്ണമായും ബോധ്യമുള്ള സ്ഥലമായതുകൊണ്ടാണ് നമ്മളിത് മിമ്പർമ്മ പറയുന്നത്. നമുക്ക് ബോധ്യമുള്ളൊരു സ്ഥലമാകുമ്പോഴേ നമ്മളിത് പറയുള്ളത്. കൊണ്ടെടുക്കാൻ യഥാർത്ഥത്തിൽ അവിടെ ആളുണ്ട് എന്നുള്ള കാര്യം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ ദീനി രംഗത്ത് ഉയർന്ന് ചിന്തിക്കാനുള്ള തോഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുമ്പോൾ എവിടെ വെച്ച് എപ്പോൾ മരിക്കുകയാണെങ്കിലും ഖൈറായ മരണം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ, മഞ്ചേരി 22-ാം മൈൽ സലഫി മസ്ജിദിൽ പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. നമ്മുടെ ചിന്തകൾ വഴിതെറ്റാതിരിക്കാൻ 5 കാര്യങ്ങൾ.
4: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കൂടിക്കാഴ്ച. സൗദി രാജാവിൻ്റെ അതിഥിയായി ഹജ്ജ് കർമ്മം നിർവഹിച്ച അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മുടെ കൂടെ ചേരുന്നത് പ്രമുഖ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അംജദ് മദനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ബഹുമാന്യരായ പീസ് റേഡിയോ പ്രേക്ഷകരെ, ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർകളാണ്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. അദ്ദേഹവും ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുമായി ചേർന്ന് എഴുതിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ മലയാളി സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല, ദീർഘകാലമായി കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, മത രംഗങ്ങളിൽ വ്യത്യസ്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർകളിപ്പോൾ ജാമിയ അൽ ഹിന്ദൽ ഇസ്ലാമിയയുടെ കാര്യദർശിയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും പണ്ഡിത സഭയുടെ ചെയർമാനുമാണ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് സൗദി രാജാവിൻ്റെ ഖാദിമുൽ ഹറമൈൻ അ ഷെരീഫൈൻ മലിക് സൽമാൻ അവരുടെ അതിഥിയായി ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിക്കുകയും അതിനുവേണ്ടി യാത്ര തിരിച്ച് പ്രസ്തുത കർമ്മങ്ങൾ പൂർത്തിയാക്കി തിരിച്ച് നാട്ടിൽ നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന ഒരു സന്തോഷത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉസ്താദ്, അസ്സലാമു അലൈക്കും.
2: അസ്സലാമു അലൈക്കും.
1: വലിയ ഒരു സന്തോഷവും ചാരിതാർത്ഥ്യവും ഒക്കെ ഉള്ള ഒരു സന്ദർഭത്തിലാണുള്ളത്. യാത്രയ്ക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇരുന്നിരുന്നു, യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി പിരിഞ്ഞതാണ്. തിരിച്ചെത്തി ഇതുപോലെ ഇരിക്കണമെന്ന് നമ്മളന്ന് ആ ചർച്ചയിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു യാത്രയെ, അള്ളാഹുവിൽ നിന്ന് ലഭിച്ചൊരു വലിയ അനുഗ്രഹമായ ഈ ഒരു യാത്രയെ ഇപ്പോൾ തിരിച്ചെത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു അതിൻ്റെ ഒരു സന്തോഷം രേഖപ്പെടുത്തി തുടങ്ങാമെന്ന് തോന്നുകയാണ്.
2: അൽഹംദുലില്ലാഹ്, ഒന്നാമതായി അള്ളാഹുവിന് നന്ദി പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രായത്തിൽ ഒരു ഹജ്ജ് യാത്ര ചെയ്യും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. സൗദിയുടെ അതിഥിയായിട്ട് ഹജ്ജിന് പോകണം എന്ന വിഷയവും യഥാർത്ഥത്തിൽ ഞാൻ പോകുന്നതിൻ്റെ ഒരു 10-13 ദിവസം മുമ്പ് മാത്രമാണ് ഞാൻ അറിയുന്നത്. കഴിഞ്ഞ നമ്മളുടെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞ പോലെ ഹജ്ജ് ക്ലാസ് എടുക്കാൻ വേണ്ടി പല സ്ഥലത്തും പോയിട്ടുണ്ട്. നമ്മുടെ സംഘടനാപരമായുണ്ട്, പ്രൈവറ്റ് പാർട്ടികൾ, MSS പോലെയുള്ള സംഘടനകൾ ഹജ്ജിനെ വിളിച്ചിരുന്നു. അതിലൊക്കെ ഹാജിമാരോട് ഞാൻ ദുആ കൊണ്ട് വസീത്ത് ചെയ്യുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നടത്തുകയും ചെയ്തപ്പോഴൊന്നും ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല.
1: അതെ അതെ.
2: കാരണം എനിക്കത് അറിയുമായിരുന്നില്ല. പെട്ടെന്നാണ് എൻ്റെ ഒരു സ്നേഹിതൻ മുഖേന ഈ വിവരം അറിയുന്നതും അൽഹംദുലില്ലാ അങ്ങനെ ഒരു അവസരം കിട്ടിയതും. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഏറ്റവും പ്രധാനമായി.
1: മാഷാല്ല. ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള മറ്റ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയ കൂട്ടത്തിൽ ഇങ്ങനൊരു അവസരം ലഭിച്ചപ്പോൾ ഒരു ആത്മീയമായ ഒരു തയ്യാറെടുപ്പ് അതെന്തായിരുന്നു എന്നുള്ളതാണ്. പൊതുവെ അവിടെ ചെന്നാൽ പൊതുവെ അവിടുന്ന് കൂടുതൽ തെക്കുവ ഉണ്ടാക്കുന്നതിന് പകരം ഇവിടുന്ന് തെക്കുവ ഉണ്ടാക്കി നിങ്ങൾ പോകണം എന്നാണല്ലോ വിശുദ്ധ ഖുർആന്റെ ഒരു ആഹ്വാനവും ആ രംഗത്ത്. ആ നിലക്ക് മാനസികമായ ആത്മീയമായ ഒരു
2: തയ്യാറെടുപ്പ് എന്ന് വെച്ചാൽ, ഒന്ന്, എനിക്ക് പലതരത്തിലുള്ള യാത്രാ പ്രയാസങ്ങളുമുണ്ട് എൻ്റെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള പോകുന്നതിന്. പക്ഷെ ഒന്നാമതായിട്ട് എനിക്ക് പഠിച്ചോനെ യാതൊരു അനാരോഗ്യവും ഇല്ലാതെ പ്രത്യേകിച്ചും ഒരു വലിയ ഒരു ക്രീം ടീമിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവർക്കിടയിൽ ഞാനൊരു രോഗിയാവാതെ തിരിച്ചു പോരാനുള്ള തോഫിക്ക് ഉണ്ടാവണം എന്നാണ് ഒന്നാമതായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ തന്നെ പഠിച്ചോനെ പിന്നെ എനിക്ക് ഇല്ലാ തെക്കിൽനി ഇലാ നഫ്സി തർഫത്തായിൻ എന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കരുത്, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും. അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കണം എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയായ എൻ്റെ സ്നേഹിതൻ ഷെയ്ഖ് മുഹമ്മദ്, ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ്, അദ്ദേഹം എൻ്റെ ഒരു വലിയ സഹായിയായി പഠിച്ചോൻ തന്ന പോലെയാണ്. അദ്ദേഹം ഒരു യാത്രയിൽ അദ്ദേഹത്തിനും ഒരു ഹജ്ജിന്റെ സൗകര്യം കിട്ടി. അത് മാത്രമല്ല, അയാള് എന്നെ നിരീക്ഷിച്ചുകൊണ്ടുള്ള എന്റെ സഹായങ്ങൾ നോക്കിക്കൊണ്ടുള്ള ഒരു ഹജ്ജ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഡൽഹിയിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. അവിടെ ചെന്നപ്പോഴും എന്റെ സുഹൃത്ത് ഹലീം എല്ലാ സൗകര്യം ഒരു പിതാവിന് കൊടുക്കുന്ന എല്ലാ സൗകര്യവും ചെയ്തു തന്നു. അവിടെ താമസിക്കാൻ നമ്മുടെ എം പി ആയ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാന്റെ ഫ്ളാറ്റ് ഒരുക്കി തന്നു. അതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ഒറ്റക്കോ അല്ലെങ്കിൽ വേറൊരു പരിചയമില്ലാത്ത കൂട്ടുകാരുടെ കൂടെയാണെങ്കിൽ ഞാൻ ആകെ കൂടി പ്രയാസപ്പെടും. അപ്പം എന്തോ പഠിച്ചവൻ്റെ ഒരു സഹായം എല്ലാ സ്ഥലത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ഹജ്ജിലെ കൂട്ടുകാരൻ കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉള്ള ഉത്തരം ചെയ്യൂ എന്നുള്ളതിന് എനിക്ക് തോന്നുന്ന ഒരു അനുഭവം.
1: ഒരുക്കത്തിൽ തന്നെ നടത്തിയൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന് തന്നെ വിശ്വസിക്കാവുന്ന രൂപത്തിലായിരുന്നു ഹജ്ജിലെ ഓരോ സന്ദർഭങ്ങളും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ നമ്മുടെ യാത്രകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണ ആളുകൾ ഹജ്ജിന്ന് പോകുന്നതിൽ നിന്ന് തീർത്തും വിഭിന്നമായിട്ടാണ് ഒരു അതിഥിയായി, പ്രത്യേകിച്ച് ഖാദിമുൽ ഹറമൈൻ ഷെരീഫൈൻ അവരുടെ ഒരു അതിഥിയായി പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തെല്ലാം യാത്രാ സൗകര്യങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട് ഡൽഹിയിലെത്തിയത് മുതൽ പിന്നെ അങ്ങോട്ടുള്ള ഒരു യാത്രാ സൗകര്യങ്ങളും മറ്റൊക്കെ എന്തായിരുന്നു? എങ്ങനെയാണ്?
2: ഞാൻ നേരത്തെ പറഞ്ഞ വിവരം കിട്ടിയ ദിവസം അവിടുന്ന് എംബസിയിൽ നിന്ന് വിളിക്കുകയാണ്, ഉടൻ കുത്തിവയ്പ്പ് നടത്തണം. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ, ഡോക്ടർ സലീം, അദ്ദേഹം തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, അതുപോലെ അബ്ദുൽ മാലിക് ഡോക്ടർ നമ്മുടെ
1: കണ്ണു ഡോക്ടർ,
2: അവരോടൊക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ നാളെയാണ് അവസാനിക്കുന്ന ദിവസം കുത്തിവെപ്പ്, നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ബുക്ക് കിട്ടിയിട്ടുണ്ടോ? ഹജ്ജ് ഗവൺമെന്റിന്റെ അതിനൊരു ഒരു ബുക്ക് ഉണ്ട്. അപ്പൊ അതില്ലാതെ പറ്റൂലെന്ന് അവർ വിളിച്ചു പറഞ്ഞതാണ്. അത് എന്തായിരുന്നാലും കുത്തിവെപ്പ് നടത്തി സർട്ടിഫിക്കറ്റ് വേണം.
1: അപ്പൊ
2: നാളെയാണ് ഞാൻ ജാമ്യയിലേക്ക് പുറപ്പെട്ട് വഴിയിൽ വെച്ചാണ് എന്നെ വിളിക്കുന്നത്,
1: അത് ശരി,
2: ഇത് പെട്ടെന്ന് വേണം. അപ്പൊ ഞാൻ എൻ്റെ ആ ഡ്രൈവറോട് പറഞ്ഞു, ഇനി തിരിക്ക്, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, നാളെയാണെങ്കിൽ ഇന്നിപ്പോ ജാമ്യം പോയാൽ പറ്റൂല, നാളെ 12 മണിയോടുകൂടി അവസാനിക്കുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് വണ്ടി തിരിച്ച് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, ഉടൻ വരൂ, ഹോസ്പിറ്റലിൽ വരി എന്ന് പറഞ്ഞ്. പിന്നെ അബ്ദുൽ മലിക് ഡോക്ടറും പറഞ്ഞു, നിങ്ങൾ വന്നോളൂ, നമുക്ക് എന്താ ചെയ്യാം. അപ്പൊ അവിടെ ഭയങ്കരമായ തിരക്കാണ്, ഈ കുത്തിവെപ്പിന്റെ അവസാനത്തെ ദിവസമായതുകൊണ്ടും അഡീഷണൽ ലിസ്റ്റ് വന്നു ഹാജിമാരുടെ, ഭയങ്കര തിരക്കാണ്. പക്ഷെ ഈ രണ്ട് ഡോക്ടർമാരും, അബ്ദുൽ മലിക്കും സലീം ഡോക്ടറും ഉണ്ടായത് കൊണ്ട് എനിക്ക് എല്ലാ സൗകര്യങ്ങളും. പക്ഷെ അവർ ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ബുക്ക് അവിടെയാണ്. അപ്പം നിങ്ങൾക്ക് ബുക്കൊന്നുമില്ല, എനിക്ക് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു. അത് അവർ സമ്മതിക്കണില്ല, അവരുടെ ഔദ്യോഗികമായി ഹജ്ജ് കുത്തിവെപ്പിൻ്റെ സ്ഥലത്ത് ഈ സിസ്റ്റർമാരാണ്.

0: പറഞ്ഞു പെട്ടെന്ന് ഇവിടെ എത്തണം, എട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. അവന് ഞാൻ വേറെ വൈക്ക് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഒരു ഡോക്ടർ പിന്നെ ഈ പി എച്ച് ഡിക്കാരുടെ വൈവുണ്ട്, അതിന് പോകാനാ പറ്റില്ല, ആ വൈവ് നിർത്തിയേക്ക് ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. അവനും എത്തി, രണ്ടുപേർക്കും കുത്തിവെപ്പ് കഴിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ പിറ്റേന്ന് നമ്മൾ ഡൽഹിയിലേക്കാണ് നമ്മൾ എത്തിയത്.
1: അതെ.
0: അപ്പൊ പിന്നെ അവിടെ അലീം എന്ന് പറയുന്ന ഡൽഹിയിലെ കെ എം സി സി പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, അവനെ വിളിച്ചു. പെട്ടെന്ന് ബുക്കിംഗ് ഡൽഹിയിലെ എത്താനുള്ള സൗകര്യം വേണം. അപ്പൊ അവന് ബുക്ക് ചെയ്ത് തന്നു, ഒരു റൂം വേണമെന്ന് പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ വന്നാൽ മതി, ഞാൻ റെഡിയാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഡൽഹിയിൽ ഞങ്ങൾ രണ്ടുപേരും എത്തി. അങ്ങനെ ഡൽഹിയിൽ നിന്ന് എംബസിയിൽ അവർ പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു, 18-ാം തീയതി 17-ാം തീയതി 17-ാം തീയതി ഡൽഹിയിൽ എംബസിയിൽ എത്തിയപ്പോൾ ഒരു 10-40 ആളുകൾ, നമ്മൾ അറിയുന്ന ആളുകളും അതിലുണ്ട്. അഖില ഹദീസിൻ്റെയും ഒക്കെ ജാമിയ സന്ദർശിച്ച പണ്ഡിതന്മാരുണ്ടായിരുന്നു, അതല്ലാതെ ഡിപ്ലോമാറ്റിക്കുകൾ, പത്രപ്രവർത്തകന്മാർ, പിന്നെ സാഹിത്യകാരന്മാർ ഒക്കെ ഉണ്ട്. അപ്പം അവരുമായി പരിചയപ്പെട്ട് അൽഹംദുലില്ലാ പിന്നെ എംബസിൻ്റെ ഉള്ളിൽ കയറി ചെന്ന് നോക്കുമ്പോൾ നമ്മൾ കാത്തിബ് അബ്ദുൽ ലത്തീഫ്
1: മഷാഅല്ലാഹ്
0: സമദൽ കാത്തിബിൻ്റെ മകൻ അവിടെ എംബസിയിൽ കൾച്ചറൽ അറ്റാഷേൻ്റെ മുസാഹിദായിട്ടുണ്ടായിരുന്നു, അദ്ദേഹമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിച്ച പോലെ
1: അതെ
0: എന്തെന്നില്ലാത്ത ഒരു വല്ലാത്ത അനുഭവം ഉണ്ടായി, ഒക്കെ റെഡിയായി വന്നു. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾക്ക് നല്ലൊരു നിർദ്ദേശങ്ങൾ കിട്ടി, സ്വീകരണം കിട്ടി, പോകാനുള്ള ടിക്കറ്റും വിസ പിന്നെ ഞങ്ങൾക്ക് ഓൺലൈനിൽ വന്നിരുന്നു നേരത്തെ റിയാദിൽ നിന്ന്. ടിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്ത് തന്നു. പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഉംറ വസ്ത്രം, ചെരുപ്പ്, കൊട മുതൽ എല്ലാ സാധനങ്ങളും, ഞാൻ അങ്ങനെ തമാശയിൽ പറയല്ല, കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഷേവിംഗ് സെറ്റ് മുതൽ പല്ല് തേക്കാനുള്ള ബ്രഷും പേസ്റ്റും മുതൽ പിന്നെ കുളിക്കാനുള്ള ടവല് മുതൽ എല്ലാം അടങ്ങുന്ന ഒരു വലിയ കിറ്റും തന്ന് നാളെ എയർപോർട്ടിലെത്തണം എന്ന് പറഞ്ഞു. എയർപോർട്ടിലെത്തിയപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ എത്തി, അൽഹംദുലില്ലാ. അങ്ങനെ ഒരു ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള ആളുകളുമായി ഒന്നിച്ച് ഇടകലർന്ന് ഒരു നല്ല ബന്ധത്തോടു കൂടിയാണ് ഞങ്ങൾ ഗ്രൂപ്പ് പോകുന്നത്.
1: ഇന്ത്യയിൽ നിന്ന് 40 ആളുകൾ
0: 41 ആളുകൾ
1: 41
0: സ്ത്രീകളും ബാക്കി പുരുഷന്മാരും 41 ആളുകളുണ്ട്.
1: അതിൽ നേരത്തെ പറഞ്ഞ പരിചയമുള്ള പണ്ഡിതന്മാർ, അവരെ പറ്റിയൊന്ന്,
0: അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ജാമിയ ഇസ്ലാമിയയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി. ഈ എല്ലാ വർഷവും ജാമിയ ഇസ്ലാമിയ എംബസിയുടെ കീഴിൽ ജാമിയ ഇസ്ലാമിയയിൽ നിന്ന് പഠിച്ച ആളുകളുടെ ഒരു ഗാദറിംഗ് ഉണ്ട്. ഒരു
1: ജാമിയ ഇസ്ലാമിയ മദീന, മദീന,
0: അവിടെ നിന്ന് പുറത്തിറങ്ങിയവരുടെ ഒരു ഗെറ്റ് ടുഗദർ. അത് കേരളത്തിലുള്ള പണ്ഡിതന്മാരുണ്ടാവും, ഉത്തരേന്ത്യ കാശ്മീരിൽ നിന്നുമുള്ളതിലുള്ളവരുണ്ടാവും. അതിൽപ്പെട്ട പലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു.
1: അത് ശരി.
0: അപ്പോൾ എന്നെ പെട്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അവിടുന്ന് എംബസിയിൽ നിന്ന് അംബാസഡറുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വായിക്കും, പേര് വായിച്ചിട്ട് ഞങ്ങൾക്കൊരു അംബാസഡറിന് ഒരു സർട്ടിഫിക്കറ്റ് തരും, അത് ഞങ്ങളെ ഒരു തെക്രിയും ഞങ്ങളെ ആദരിക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ വായിച്ചപ്പോൾ എൻ്റെ പേര് വായിച്ചപ്പോൾ അവർക്കൊക്കെ, അപ്പോൾ പിന്നെ അവർ വന്ന് കയ്യ് തന്ന്, ആ കുഞ്ഞു മുഹമ്മദ് മദനി ജാമിയ അൽ ഹിന്ദലെ, ആ മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് അവരുമായി ബന്ധപ്പെടുന്നതും പിന്നെ മറ്റുള്ള ആളുകളുമായിട്ടും ബന്ധപ്പെട്ട് നല്ല ഇതുണ്ടായി.
1: അങ്ങനെ ഡൽഹിയിൽ നിന്ന് പിറ്റേ ദിവസം
0: ഡൽഹിയിൽ നിന്ന് നേരെ റിയാദ് ജിദ്ദയിലെത്തി. ജിദ്ദയിലെത്തിയപ്പോൾ അവരുടെ ആ ഒരു നമ്മളെ സ്വീകരിക്കാനുള്ള ഒരു ആവേശം, അതൊരു വല്ലാത്ത അത്ഭുതം തന്നെ, വലിയ പ്രഗത്ഭരാണെന്ന ഞങ്ങൾക്ക് തോന്നിയ പ്രഗത്ഭരായ ആളുകൾ ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ എമിഗ്രേഷൻ കഴിഞ്ഞ്, അതൊന്നും പ്രൊസീജിയറൊന്നുമില്ല, ഞങ്ങളെ
1: ഗ്രീൻ ചാനലുകളാണ്,
0: ആ ഗ്രീൻ ചാനൽ, ഗ്രീൻ ചാനൽ കൂടി വന്നപ്പോൾ ഓരോ 10 മീറ്ററിലും ഞങ്ങളെ സ്വീകരിക്കാൻ ആള്, ഞങ്ങൾക്ക് പിന്നെ ഫ്രൂട്ടുകൾ, ജ്യൂസുകൾ അതൊക്കെ വിതരണം ചെയ്ത്, മറ്റു ആജിമാർ ഇറങ്ങാത്ത, ആ പ്ലേറ്റിൽ വേറെയും കുറേ ആളുകളുണ്ട്, മറ്റു രാജ്യത്തുള്ള ആജിമാരും സാധാ ആജിമാരൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളൊരു 41 ആളല്ലുള്ളൂ. അപ്പോൾ മറ്റുള്ള ആജിമാരുടെ ചാനലിൽ കൂടി അല്ലാതെ ഒരു ഭാഗത്ത് കൂടി കൊണ്ടുപോയി. ജിദ്ദയിൽ ഞാൻ ഒരു 10-25 പ്രാവശ്യം പോയിട്ടുണ്ട് ജിദ്ദ. പക്ഷെ അവിടെ ഒന്നും ഞാൻ ഇറങ്ങാത്ത ഒരു കവാടത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇറക്കി
1: കൊണ്ടുപോയത്.
0: പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഖാദിമുൽ ഹർമൈൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച ബസ് റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായില്ല, അതിലേക്ക് ഞങ്ങൾ കയറ്റി, അവർ നമ്മളെ കയറ്റി വിട്ടു.

0: അവരുടെ രണ്ട് മന്ദൂബുകൾ പ്രതിനിധികളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുശലങ്ങൾ അന്വേഷിച്ചു, എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് എന്നുള്ള, അതായത് അവരുടെ ആ ഈ ഇസ്തിലാഫത്ത്, ആ ഹോസ്റ്റിംഗ്, അത് മലിക്കിന്റെ പ്രത്യേക നിർദ്ദേശം കിട്ടിയതുപോലെയുള്ള അവിടുത്തെ. ഇപ്പൊ സൗദി ഗവൺമെന്റ് ആജിമാരെ ഗസ്റ്റായിട്ട് എല്ലാ കൊല്ലും കൊണ്ടുപോകാറുണ്ടല്ലോ.
1: അപ്പൊ
0: അവർക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആയിരിക്കാം. അതിലൊരു വല്ലാത്ത വിനയത്തിന്റെ, നമ്മളെ പെട്ടി നമ്മൾ പിടിക്കാനായിക്കൂല, കയറുമ്പോ നമ്മളെ കയ്യ് പിടിച്ച്, പ്രത്യേകിച്ചും ഒരു നരയൊക്കെ വലിച്ച ആളാണെങ്കിൽ ഒരു വല്ലാത്ത ആദരവ് എനിക്ക് അനുഭവപ്പെട്ടു. നമ്മളൊക്കെ തന്നെ
1: അൽഹംദുലില്ല. അങ്ങനെ ജിദ്ദയിലെത്തുന്നു. അവിടുന്ന്
0: ജിദ്ദയിൽ നിന്ന് നേരെ
1: താമസസ്ഥലത്തേക്കാണ്.
0: താമസസ്ഥലം എന്ന് പറയുന്നത് കഅബയിൽ നിന്നും ഒരു 10 മിനിറ്റ് ദൂരെ പോകാവുന്ന, അസീസയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ടണല് കടന്നാൽ എത്തുന്ന, പിന്നെ ഹോളിഡേ ഇൻ എന്നൊരു ഹോട്ടലാണ്.
1: അതെ,
0: ഹോളിഡേ ഇൻ എന്നാണ്, ഇന്റർനാഷണൽ ഹോട്ടലാണ്. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോഴും ഞങ്ങളുടെ ബസ് ഇറങ്ങുന്നിടത്ത് ഞങ്ങളെ ചെറിയ ഒരു ബാഗ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഈ പാസ്പോർട്ടും മറ്റും, അതുപോലും അവര് ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നില്ല. അതൊക്കെ വിളിച്ച് ഓരോരുത്തർക്കും ഓരോരോ ആളെന്ന പോലെ ഞങ്ങളെ കൈ പിടിച്ച്, അപ്പോഴേക്ക് ക്യാമറക്കാരുണ്ട്, ചാനലുകാരുണ്ട്, പിന്നെ നമുക്ക് ഓരോരോ പൂബൊക്കെ, ഓരോരുത്തർക്കും പൂബൊക്കെ തരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളെ ഹോട്ടലിന്റെ കോടിനോറിലേക്കാണ് കയറ്റിയിട്ട് ഞങ്ങൾക്ക് അവരുടെ ആചാരം അതാണ്, ആ കാവ, ഈത്തപ്പഴം, കഹുവയും ഈത്തപ്പഴം തരുന്നു, ഞങ്ങളെ പ്രത്യേകമായ സ്ഥലത്ത് ഇരുത്തുന്നു, എന്നിട്ട് പിന്നെ ഫോട്ടോ എടുക്കുന്നു, പിന്നെ പണ്ഡിതന്മാരൊക്കെ വന്ന് ഞങ്ങൾക്ക് കൈ തരുന്നു. അപ്പം എനിക്കൊക്കെ തോന്നിയത് നമ്മളാരും അർഹിക്കാത്ത ഒരു ഒരു ആദരവും ഒരു പിന്നെ ആതിഥേയത്വം അവർക്കാണ്. ആ ആതിഥേയത്വം എല്ലായിടത്തും അത് പ്രത്യേകമായി ഞങ്ങൾ കണ്ടിരുന്നു. ഇതുവരെയെന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന വഴിയിൽ വഴിയിൽ വരെ അവിടെയുള്ള മിലിട്ടറിയാണ്, ധാരാളം മിലിട്ടറികളുണ്ട്, അവർക്ക് വരെ നമ്മുടെ ഈ ബാഡ്ജ് കണ്ടാൽ അത് പിന്നെ ഖദിമുൽ ഹർമേനിയുടെ ഗസ്റ്റാണ്, ആ ഒരു ആദരവും ഒരു സ്നേഹവും ഒക്കെ അവർ വല്ലാതെ പ്രകടിപ്പിക്കുന്നത്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ആ ഇസ്തിലാഫത്ത്. പിന്നെ അറബികളുടെ സ്വഭാവവും അതാണ്, ഇസ്ലാമികമായ ഇസ്തിലാഫത്ത്. മങ്കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യുക്രിം ലൈഫഹു, അള്ളാഹുവിലും യൗമുൽ ആഖിറിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിഥിയെ ആദരിക്കണം എന്നാണല്ലോ അതിൻ്റെ നേർരൂപം ഞങ്ങളവിടെ കാണുകയാണ്.
1: മാത്രമല്ല അള്ളാഹുവിന്റെ അതിഥികളായി എത്തുന്ന ആൾക്കാരാണ്, അപ്പൊ സ്വാഭാവികമായിട്ട് അവരൊന്നുകൂടെ അതിന് ഒരുങ്ങി
0: തയ്യാറെടുത്തുള്ളതാണ്, അതാണ് അതിന്റെ ഒരു ഇത്. പിന്നെ ചാനലുകാരുടെ ഒരു പടയാണ്. അപ്പൊ ഞാൻ പൊതുവെ ഒരു ഇൻട്രോവേർട്ടാണ്, അത്തരം കാര്യങ്ങളിലൊന്നും സാധാരണ പുറത്തേക്ക് വരാത്ത. പക്ഷെ എന്റെ സ്നേഹിതൻ ഷെയ്ഖ് മുഹമ്മദ്, ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ്, അവനൊരു എക്സ്ട്രാവേർട്ടാണ്, എപ്പോഴും ചാടിക്കയറി സംസാരിക്കുന്നത്. അപ്പൊ അവൻ ഓടിക്കയറി ചാനലുകാരാവട്ടെ മറ്റു പണ്ഡിതന്മാരൊക്കെ സ്വീകരിക്കാൻ വരുമ്പോ എന്നെ പരിചയം, ഓനല്ല പരിചയപ്പെടുത്തുന്നത്, എന്നെ പരിചയപ്പെടുത്തല്ലോ, അപ്പോഴേക്ക് ചാനലുകാർ വരല്ലോ, പിന്നെ നിർത്ത, ഓരോ സ്ഥലത്ത് അവരെ ഖദിമുൽ ഹർമൈനിന്റെ സ്റ്റിക്കറൊക്കെ ഉള്ള ബാനറൊക്കെ ഉള്ള സ്ഥലം, അവിടെ കൊണ്ടുപോയി നിർത്തുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു, അപ്പോഴേക്ക് വേറൊരാൾ വരുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു. ചിലപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് എന്നെ അവർ അറിയാം, അവർ പരിചയപ്പെട്ട ആൾ, അപ്പോൾ ശിഷ്യനാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ രണ്ടാളെ ഫോട്ടോ എടുക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഒരു ഒരു വല്ലാത്ത ഒരു സ്വീകരണം അവിടെ എനിക്ക് അത് കിട്ടിയതായിട്ട് എനിക്ക് തോന്നി. വേറെ അങ്ങനെ ആരെയും നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ. പിന്നെ നമ്മളൊരു ഷെയ്ഖ് ഖലീലുർ റഹ്മാൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഉത്തരേ യു പിയിലുള്ള, അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്, അദ്ദേഹം ഭാര്യ ഉണ്ടായിരുന്നു, അപ്പം അദ്ദേഹത്തിനെയും പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ട് കണ്ടു.
1: അവിടെ ഇപ്രാവശ്യത്തെ ഹജ്ജിൽ സാധാരണ കാണുന്നതിൽ നിന്ന് മാറി നിരവധി പണ്ഡിതന്മാരെയും ലോകത്തുള്ള പല നേതാക്കന്മാരെയും ഒക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ ഒരു അവസരം കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നല്ലോ. 2500 ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുത്ത, അതിഥികളായി പങ്കെടുത്ത ഒരു ഹജ്ജ് എന്നുള്ള നിലക്ക് അങ്ങനെ ഈ വർഷം അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയ ഓർമ്മയിലുള്ള ആളുകൾ,
0: അതായത് ഞങ്ങളെ ഹോട്ടലിൽ വലിയ മസ്ജിദുണ്ട്, ഒരു 1000-ലേറെ ആൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയുണ്ട്.
1: അപ്പൊ
0: ഞങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഏത് സമയത്തും പുറത്തിറങ്ങിയാൽ ഹോട്ടലിന്റെ മുറ്റത്ത് വണ്ടി ജാഹിസാണ്, സജ്ജമാണ്, അത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും, അതിൽ കയറിയാൽ ഹർമക്ക് പോകാം. പക്ഷേ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ 48 ഡിഗ്രി ചൂടാണ് പുറത്ത്. അപ്പോൾ അവിടെ ഉള്ള ഷെഖ്മാരും ഒക്കെ ഞങ്ങളോട് പറഞ്ഞു ഇത് അറമിൻ്റെ ഭാഗം തന്നെയാണ്, ഇവിടെ നിസ്കരിച്ചാൽ മതി, നിങ്ങൾ വൈകുന്നേരമൊക്കെ പോവില്ലാതെ പിന്നെ ആദ്യത്തെ അജ്ജിൻ്റെ മുമ്പ് തന്നെ ഈ ചൂടൊക്കെ കൊണ്ട് പോയാൽ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ആ അവിടുത്തെ പള്ളിയിലാണ് നിസ്കരിക്കൽ.
1: എന്നാൽ
0: വൈകുന്നേരം ഹർമിൽ പോവുകയും ചെയ്യും സുബഹി അടക്കമുള്ള സമയത്ത്. അപ്പോൾ ഷെയ്ഖ്മാർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഹാജിരി എന്ന് പറഞ്ഞാൽ ജുബൈലിലുള്ള, അദ്ദേഹം ഗവൺമെൻറ്റിൽ വളരെ ഒരു മന്ത്രിതലം വരെ സ്ഥാനം വഹിച്ച വ്യക്തിയാണ്. ഇപ്പോൾ എല്ലാവരും ആദരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ. അദ്ദേഹം ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് സ്ഥിരം ഞങ്ങളുടെ പള്ളിയിൽ ഈ പിന്നെ ഹോളിഡേ ഇൻ ആ പള്ളിയിൽ എല്ലാ ദിവസവും ഉണ്ടാവും.
1: ആ ശരി.
0: അദ്ദേഹം അതുപോലെ ഷെയ്ഖ് സുഹൈമി, സാലിഹ് സുഹൈമി, അതൊരു കണ്ണ് ഇബ്നു ബസ് റഹ്മുള്ളാഹിൻ്റെ മാതിരിയൊക്കെ കണ്ണില്ല. ഇവർ രണ്ടുപേരും എല്ലാ വഖ്ത്തിനും ഉണ്ടാവും. എല്ലാ വഖ്ത്തിനും അവർ മാറി മാറി ക്ലാസ് എടുക്കുകയും
1: ചെയ്യും.
0: കുറച്ച് നേരത്തെ ക്ലാസ്, 10-15 മിനിറ്റ് ക്ലാസ് എടുക്കും, പിന്നെ ചോദിക്കാൻ പറയാം. അപ്പൊ ഷെയ്ഖ് ഹാജിറിനെ എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ജുബൈലാണ്
1: അദ്ദേഹം.
0: അത് നമ്മുടെ സുഹൃത്തുക്കള്, പിന്നെ നമ്മുടെ അരീക്കോട് അർഷദ് അവിടെ ജുബൈലിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആ ഒന്നാമത്തെ സുഫലിൻ്റെ മുന്നിൽ ചെന്നിരിക്കും. അദ്ദേഹം എന്നെ ഐഡൻറ്റിഫൈ ചെയ്തോളൂ. എനിക്ക് അയാളെ അറിയില്ല, ഹാജിരി ഇതാണ് ഹാജിരി എന്നുള്ളത്. കാരണം അന്ന് ഒരു വീട്ടിൽ
1: പോയി കണ്ടൊരു ഓർമ്മയുള്ളൂ,
0: കണ്ടപ്പോൾ ആ അബായക്കെട്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ചെന്ന് വെറുതെ സലാം ചൊല്ലി, ക്ലാസ് എടുത്തപ്പോഴും പലരും സലാം ചൊല്ലിയുണ്ട്, ഞാൻ സലാം ചൊല്ലി. ഇപ്പോൾ പെട്ട പുറത്തു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പരുടെ തൊട്ടടുത്തിരുന്ന് പിന്നെ കാവ്യൊക്കെ കുടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്,
1: ഞങ്ങൾ
0: വീട്ടിൽ.
1: അന്ന്
0: പിന്നെ അദ്ദേഹം എല്ലാ ക്ലാസ്സിനും ഉണ്ടാവും. പിന്നെ സുഹൈമി കണ്ണു കാണാത്ത ആളാണ്, അദ്ദേഹം ക്ലാസ് എടുക്കും, എല്ലാവരും ചോദിക്കും. അപ്പോൾ ക്ലാസ് എടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രാഥമികമായ ദിനി വിഷയങ്ങളാണ് ക്ലാസ് എടുക്കുക, അല്ലാതെ വലിയ മസാലകളൊന്നുമല്ല. അർക്കാനുൽ ഇസ്ലാം, അർക്കാനുൽ ഈമാൻ, പിന്നെ തൗഹീദ്, ഷിർക്ക്, അതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം, ഷിർക്ക് വരുന്ന വഴികൾ, ഹജ്ജിൻ്റെ സമയത്ത് ഷിർക്ക് വരാവുന്ന വഴികൾ, പിന്നെ ഹജ്ജിൻ്റെ ഫർളും പിന്നെ സുന്നത്തുകളും, ഹജ്ജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ നമ്മൾക്കൊക്കെ നമ്മളെ മനസ്സിലെടുത്തോളം പ്രാഥമികമായതും നമ്മൾ പഠിച്ചതുമായ കാര്യങ്ങളാണ്. പക്ഷേ എനിക്കത് മനസ്സിലായിരുന്നു എന്താന്ന് വെച്ചാൽ, അല്പം നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ അയാദി കാര്യം, നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന നാടനായാലും
1: ഇതൊക്കെ
0: ഈ ആദി കാര്യങ്ങൾ അറിയാം. അതുപോലെ പണ്ഡിതന്മാർക്ക് വരും. ബാക്കി യു പിയിൽ നിന്ന് വന്ന ദീ ഒരു നിലക്കും ദീനുമായിട്ട് പത്രപ്രവർത്തകരുണ്ടായില്ല, സാഹിത്യകാരന്മാരുണ്ട്, പിന്നെ അതുപോലെ ഒരു പിന്നെ വലിയ ഉദ്യോഗസ്ഥന്മാർ, IAS IPS ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കൊന്നും വളരെ പ്രാഥമികമായ ദീനിന്റെ കാര്യങ്ങൾ പോലും പഠിച്ചവരല്ല, അവർ മറ്റു നിലക്ക് ഉയർന്നവരാണ്. പിന്നെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുണ്ട്, അവർക്കൊക്കെ വലിയ കാര്യമാണ്.
1: പിന്നെ
0: ആ പള്ളിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകള് ഞങ്ങൾ ആ പള്ളിയിൽ കൂടും. കാരണം അജിന്റെ ഗസ്റ്റായിട്ട് 107 രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്.
1: എല്ലാവരും ആ ഹോട്ടലിൽ തന്നെയാണ്?
0: എല്ലാവരും ആ ഹോട്ടലിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സുഡാനിലുള്ള ഉസറത്തു ഷുഹദാ ഇ സുഡാൻ, സുഡാനിലുള്ള രക്തസാക്ഷികളായ അവരുടെ ഒരു സംഭവം ഉണ്ടായല്ലോ, അതിൽ അവരുടെ കുടുംബങ്ങൾ ഒരു 600-ഓളം ആൾ വന്നിട്ടുണ്ടെന്നാണ് ഒരു പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞത്. അത് സൗദി ഗവൺമെന്റിന്റെ ഗസ്റ്റായിട്ട്
1: 600 പേര് സൗദി സുഡാനിന്ന് മാത്രം.
0: കാരണം സൗദി ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത, പീഡനം അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന സമൂഹത്തിനെ എപ്പോഴും അവർക്ക് ചേർത്ത് പിടിക്കാൻ ഹജ്ജും ഉംറയും ഒരു പ്രത്യേക ഒരു ഒരു രീതിയാണ്. അത് ശരിയാണല്ലോ, അവർക്ക് കുറേ പൈസ കൊടുക്കുന്നതിനേക്കാളും അവരൊന്ന് ഹജ്ജ് ചെയ്യിപ്പിക്കുക. അപ്പോൾ സുഡാനിൽ നിന്നുള്ള അവരാരും ഈ പള്ളിയിൽ അങ്ങനെ കണ്ടിട്ടില്ല,
1: അവിടെ വന്നിട്ടില്ല.
0: നേരെ മറിച്ച് മറ്റു പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഉള്ള ഇന്ത്യക്കാരടക്കം ഉള്ള ആളുകളും പൗരസ്ത്യതാണ്, പിന്നെ പാശ്ചാത്യ നാടുകളിൽ നിന്ന്, പിന്നെ അറബ് നാടുകളിൽ നിന്നുള്ള പണ്ഡിതന്മാരും അല്ലാത്ത ആളുകളും. അപ്പോൾ അവർ അടങ്ങുന്ന ഒരു 1000-1300 ആൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണ്. അപ്പോൾ അതൊരു വലിയ അനുഭവം തന്നെയാണ്.
1: ഇതിനു പുറമെ ഇപ്പൊ പറഞ്ഞ രണ്ട് ഷെയ്ഖുമാരും സൗദിയിൽ നിന്നുള്ളവർ തന്നെയാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന അതിഥികളിൽ പെട്ട ഏതെങ്കിലും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരോ?
0: പണ്ഡിതന്മാരുമായിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല. അപ്പൊ പിന്നെ യു കെയിൽ നിന്ന് വന്ന ഒരാളെ കണ്ടു, അല്ല പണ്ഡിതനാണ്. പക്ഷെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണില്ല. അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രത്യേക വേഷഭൂഷാദികൾ ഉണ്ടല്ലോ ഐഡന്റിഫൈ ചെയ്യാൻ. എല്ലാവരും, കാരണം എല്ലാവരും നിസ്കരിക്കലും നിസ്കാരം കഴിഞ്ഞാൽ ഇബാദത്തും ഖുർആനാണ്. അപ്പോൾ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റൂല നിങ്ങളെ. പിന്നെ ഈ പിന്നെ പാശ്ചാത്യ നാടുകളിലൊക്കെ ഉള്ള പണ്ഡിതന്മാരും ഇപ്പോൾ അവരൊന്നും അങ്ങനത്തെ ഒരു വേഷങ്ങളൊന്നും ഉണ്ടാവില്ല.
1: അപ്പൊ
0: യു കെയിൽ നിന്നുള്ള ഒരു പണ്ഡിതനെ കണ്ടു. പക്ഷെ അയാളൊരു പണ്ഡിതനാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മറ്റു വാട്ടബൗട്ടുകൾ അന്വേഷിച്ചപ്പോഴാണ് പണ്ഡിതനാന്ന്.
1: ഏതെങ്കിലും രാഷ്ട്ര നേതാക്കന്മാർ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഈ കൂട്ടത്തിൽ?
0: നമ്മളങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല.
1: ഓക്കെ ഓക്കെ, മാഷാല്ലാ.
0: ഇനിയിപ്പോ അവർക്കൊക്കെ ഒരു പക്ഷേ വേറെ സ്ഥലങ്ങളുണ്ട്,
1: സാധ്യതകളുണ്ട്. അതായത് പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവറുകളോടൊപ്പമുള്ള ഹജ്ജ് യാത്ര വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമെന്നുള്ള നിലക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ തുടർച്ച ഇൻഷാല്ലാ അടുത്ത ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാത്തിരിക്കുന്നു.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. സൗദി രാജാവിൻ്റെ അതിഥിയായി ഹജ്ജ് കർമ്മം നിർവഹിച്ച അനുഭവങ്ങളായിരുന്നു നാം ഇതുവരെ കേട്ടത്. അനുഭവങ്ങൾ പങ്കുവച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അംജദ് മദനി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ സ്വാദിഖ് മദീനി അവതരിപ്പിക്കുന്ന പ്രകാശതീരം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് കമാ യുഹിബ്ബു റബ്ബുനാ വയർദാ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. പ്രിയമുള്ള ശ്രോതാക്കളെ, കച്ചവടവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ ഇടപാടുകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് ഒരല്പസമയം കച്ചവടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും എന്നാൽ പലരും വിസ്മരിക്കുകയും ചെയ്ത ഒരു മസ്അലയെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാ ചർച്ച ചെയ്യുന്നത്. കച്ചവടം പൂർണ്ണമാകുന്നത് വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിലുള്ള ഈജാബും കബൂലും നടക്കുമ്പോഴാണ്. വാങ്ങിയവൻ സ്വീകരിക്കുകയും വിറ്റ വ്യക്തി താൻ വിറ്റു എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിന് സമാനമായ രൂപത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ അവിടെ കച്ചവടമായിത്തീരും. അതോടൊപ്പം തന്നെ കച്ചവടത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായ ഘടകമാണ് ഖിയാറു ഷർത്തും ഖിയാറു മജ്ലിസും കഴിയുക. വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇടപാടുകൾ നടത്തിയ ശേഷം അവർ വേർപിരിഞ്ഞു പോകുമ്പോൾ ഖിയാറുൽ മജ്ലിസ് പരിപൂർണമായിത്തീരുന്നു. കച്ചവടം നടത്തി വേർപിരിയുന്നതിന് മുമ്പായി ഒന്നുകിൽ വാങ്ങിയവനോ അല്ലെങ്കിൽ വിറ്റവനോ കച്ചവടത്തിൽ നിന്ന് ഒഴിവാകുവാനുള്ള ഒരു അവസരമുണ്ട്, ഇസ്ലാം അനുവദിക്കുന്നു എന്ന വിഷയം നമ്മൾ മുമ്പൊന്ന് സൂചിപ്പിച്ചതാണ്. അതേപോലെ തന്നെ കച്ചവടം നടന്നതിന് ശേഷം ഒന്നുകിൽ അൽബായ കച്ചവടം നടത്തിയ വ്യക്തി അല്ലെങ്കിൽ മുഷ്ടരി വസ്തു വാങ്ങിയ വ്യക്തി, അവരിൽ ആരെങ്കിലും ഒരാൾ പറയുന്നൊരു രണ്ടു ദിവസത്തെയോ മൂന്ന് ദിവസത്തെയോ കാലാവധി വേണം, ഇതിൻ്റെ ഇടയിൽ എനിക്ക് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ കച്ചവടം അത് നടന്നു, അതിനാണ് ഖിയാർ അഷർത്ത് എന്ന് പറയുക, നിബന്ധന വെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുക്കുവാനുള്ള അധികാരം. ആ ഖിയാർ അഷർത്തും കഴിഞ്ഞാൽ അതോടുകൂടി കച്ചവടമായിത്തീരുന്നു. അതോടൊപ്പം തന്നെ കച്ചവടത്തിൻ്റെ പരിപൂർണതയ്ക്ക് ആവശ്യമാണ് കച്ചവടത്തിൽ ഖബ്ള് ഉണ്ടായിരിക്കുക. അറബി ഭാഷയിലുള്ള സാങ്കേതിക പദങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് അതിൻ്റെ തനിമ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഖബല എന്ന് പറഞ്ഞാൽ പിടികൂടി എന്നാണ്. കച്ചവടം നടന്നതിന് ശേഷം വാങ്ങിയ വ്യക്തി അത് വാങ്ങി അധീനതയിലാക്കുക, സ്വന്തമാക്കുക എന്നാണ് ഇവിടെ ഖബ്ൽ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. കച്ചവടം നടന്നു, വാങ്ങിയ വ്യക്തി തന്റെ അധീനതയിലേക്കും സ്വന്തത്തിലേക്കും കൊണ്ടുവരിക എങ്കിൽ മാത്രമാണ് കച്ചവടത്തിന്റെ പൂർണ്ണതയിലെത്തുക. അതായത് ചില കച്ചവടങ്ങൾ, അവയിൽ വാങ്ങിയ വ്യക്തി അധീനതയിലാക്കിയില്ല എങ്കിൽ ആ കച്ചവടം തന്നെ അസ്വീകാര്യമായി തീരുന്നു. വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം തൃപ്തിപ്പെട്ടതുകൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നൽകിയതുകൊണ്ടോ കച്ചവടം ശരിയാകുകയില്ല. ഖിയാറുൽ മജ്ലിസും ഖിയാറു ഷർത്തും കഴിഞ്ഞാലും അനുവദനീയമായി തീരുകയില്ല, മറിച്ച് ഖബൽ പരിപൂർണമായിരിക്കണം, അധീനതയിലാക്കൽ അനിവാര്യമാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത ബൈഉ സറഫ്. വ്യത്യസ്ത കറൻസികൾ തമ്മിൽ പരസ്പരം കൈമാറുമ്പോൾ അവ വാങ്ങിയ വ്യക്തി പ്രസ്തുത പണം തന്റെ അധീനതയിലേക്കും തന്റെ വരുതിയിലേക്കും തന്റെ കൈപ്പിടിയിലേക്കും കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ആ കച്ചവടം തന്നെ ബാത്തിലാണ്, അസ്വീകാര്യമാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കച്ചവടത്തിലുള്ള ഖബ്ൽ. എന്നാൽ ഈ ഒരു നിബന്ധന പലപ്പോഴും അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം നമ്മുടെ നാട്ടിൽ കച്ചവടക്കാരിൽപ്പെട്ട പലരും മറന്നുപോവുകയോ നിബന്ധന പൂർത്തിയാക്കാതെ കച്ചവടം നടത്തുകയോ ചെയ്യാറുണ്ട്. വസ്തുക്കൾ വാങ്ങി ഏതൊരു കടയിൽ നിന്നാണോ വാങ്ങിയത് അവരുടെ ഗോഡൌണിൽ തന്നെ സൂക്ഷിക്കുകയും പിന്നീട് തനിക്ക് അത് വിൽക്കേണ്ട ഒരാവശ്യം നേരിടുമ്പോൾ തന്റെ കച്ചവട സ്ഥാപനത്തിലേക്കോ അധീനതയിലേക്കോ വരുതിയിലേക്കോ കൊണ്ടുവരാതെ പ്രസ്തുത ഒന്നാമത്തെ കച്ചവടക്ക് ആരിൽ നിന്നാണോ താൻ വാങ്ങിയത് അവിടെ നിന്ന് തന്നെ മറ്റുള്ള ആളുകൾക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്നു. വലിയ വലിയ കച്ചവടക്കാർ പൊതുവെ ചെയ്യുന്ന, ഇസ്ലാം കർശനമായും വിരോധിച്ച, കബളില്ലാത്ത അധീനതയിലേക്ക് കൊണ്ടുവരാത്ത കച്ചവടം, അത് തെറ്റാണ് എന്ന് പലപ്പോഴും പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാകുകയില്ല. കാരണം അതിനെക്കുറിച്ചുള്ള മസല മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ. അപ്പൊ കച്ചവടം ഈജാബും കബൂലും കഴിഞ്ഞാൽ, ഖിയാറു ഷർത്തും ഖിയാറുൽ മജ്ലിസും കഴിഞ്ഞാൽ കച്ചവടമായി എങ്കിലും പ്രസ്തുത വസ്തു മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കണമെങ്കിൽ തീർച്ചയായും കബിൾ അഥവാ സ്വന്തത്തിലേക്ക് കൊണ്ടുവരികയും അധീനമാക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. അതല്ല എങ്കിൽ പ്രസ്തുത കച്ചവടം ശരിയാകുമോ ഇല്ലയോ എന്നതിൽ ഫുഖഹാക്കൾക്കിടയിൽ വലിയ ചർച്ച തന്നെയുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ സമഗ്രമായി തന്നെ പ്രസ്തുത വിഷയം ചർച്ച ചെയ്യുന്നുമുണ്ട്. കബളില്ലാത്ത വരുതിയിലേക്ക് കൊണ്ടുവരാത്ത കച്ചവട വസ്തുക്കൾ, അവയെക്കുറിച്ചുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ നിലപാടുകൾ ഇപ്രകാരമാണ്. ഒന്നാമതായി, കച്ചവട വസ്തുക്കൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഇളക്കിയെടുക്കാൻ പറ്റുന്ന, വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ജംഗമ വസ്തുക്കൾ, അറബിയിൽ അതിന് മങ്കൂൽ എന്നാണ് പറയുക. അത് എടുത്തുകൊണ്ടു പോകാൻ കഴിയും. പച്ചക്കറി കടയിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ ഫർണിച്ചർ കടയിൽ നിന്നാകട്ടെ, അവിടെ നിന്നൊക്കെ വാങ്ങുന്ന വസ്തുക്കൾ നമ്മൾക്ക് അത് എടുത്ത് കൊണ്ടുപോകാൻ കഴിയും, നമ്മുടെ വീട്ടിലേക്കോ അധീനതയിലേക്കോ. മറ്റൊന്ന് ഗൈറു മങ്കൂൽ, സ്ഥാപര വസ്തുക്കൾ, സ്ഥാപര ജംഗമ വസ്തുക്കൾ എന്നാണല്ലോ പറയുക. ഇളക്കിയടിക്കാൻ കഴിയാത്ത, വഹിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത കച്ചവട വസ്തുക്കൾ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ വീട്, സ്വത്ത്, ഭൂമി, സ്ഥലം, ഇതൊന്നും ഒരാൾക്ക് തലയിലേറ്റി കൊണ്ടുപോകുവാനോ വാഹനത്തിൽ കൊണ്ടുപോകുവാനോ കഴിയാത്ത കാര്യങ്ങളാണ്. ഈ പറയപ്പെട്ട രണ്ടെണ്ണത്തിൽ, മങ്കൂലാകട്ടെ, ഖൈറു മങ്കൂലാകട്ടെ, അഥവാ സ്ഥാപര ജംഗമ വസ്തുക്കളാകട്ടെ, കച്ചവടം നടത്തിയാൽ കബളെത്തുന്നതിന് മുമ്പായിട്ടാണ് കച്ചവടം നടത്തുന്നത് എങ്കിൽ പ്രസ്തുത കച്ചവടത്തെക്കുറിച്ചുള്ള കർമ്മശാസ്ത്രത്തിലുള്ള വീക്ഷണം, ഒന്ന്, ഹനഫി മദ്ഹബിന്റെ അഭിപ്രായത്തിൽ അവർ പറയുന്നു, ജംഗമ വസ്തുക്കൾ അത് ഒരാൾ വാങ്ങിക്കഴിഞ്ഞു അധീനതയിലാക്കുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് മറിച്ചു വിറ്റുകഴിഞ്ഞാൽ ആ കച്ചവടം അനുവദനീയമാകുകയില്ല എന്നാണ്. ഉദാഹരണമായി, ഒരാൾ ഒരു കടയിൽ പോയി ഒരു ഫ്രിഡ്ജ് വാങ്ങി എന്ന് വിചാരിക്കുക, കാശു കൊടുത്തു, അതോടുകൂടി കച്ചവടമായി. എന്നാൽ പിന്നീട് അയാൾ അത് തന്റെ വാഹനത്തിലേറ്റി തന്റെ കച്ചവട സ്ഥാപനത്തിലേക്കോ വീട്ടിലേക്കോ കൊണ്ടുവരാതെ ആ കടയിൽ തന്നെ വെച്ചു, എന്നിട്ട് മറ്റൊരാൾക്ക് മറിച്ചു വിറ്റാൽ ആ കച്ചവടം ശരിയാവുകയില്ല എന്നർത്ഥം. എന്നാൽ സ്ഥാപര വസ്തുക്കളാകട്ടെ, അതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം ഹനഫി മദുവിൽ തന്നെയും ആ വിഷയത്തിലുള്ള അഭിപ്രായം, ശരിയായ അഭിപ്രായം അതാണെങ്കിൽ അനുവദനീയമായി തീരുമെന്നാണ്. പ്രത്യേകിച്ച് ഹനഫി മദ്ഹബിലുള്ള ഖാദി അബു യൂസഫിന്റെയൊക്കെ അഭിപ്രായം അപ്രകാരമാണ്. രണ്ടാമതായി, ഷാഫി മദ്ഹബിലുള്ള അഭിപ്രായം, സ്ഥാപര ജംഗമ വസ്തുക്കൾ സ്വന്തം അധീനതയിലാക്കുന്നതിന് മുമ്പായി കച്ചവടം ചെയ്താൽ പ്രസ്തുത കച്ചവടം ശരിയായിത്തീരുകയില്ല എന്ന് തന്നെയാണ്. അപ്പൊ ഒരാൾ ഭൂമി വാങ്ങി, ആ ഭൂമി തന്റെ അധീനതയിൽ വരുത്തുന്നതിന് മുമ്പ് മറിച്ച് കച്ചവടം ചെയ്തു. അത് ഭൂമി എങ്ങനെയാണ് അധീനതയിലാക്കുക, സ്വന്തമാക്കുക എന്നത് ഇൻഷാല്ലാ നമ്മൾ പറയുന്നതാണ്. സ്ഥാപനജംഗമ വസ്തുക്കൾ സ്വന്തം അധീനതയിലാക്കുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് മറിച്ച് കച്ചവടം ചെയ്താൽ അത് അനുവദനീയമായി തീരുകയില്ല എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഹംബലി മദ്ഹബാകട്ടെ, മാലിക്കി മദ്ഹബിലാകട്ടെ, അവിടെയൊക്കെ തന്നെയും മങ്കൂലായ ജംഗമ വസ്തുക്കൾ ഒന്നിച്ചെടുത്തുകൊണ്ട് അഥവാ ഒന്നിച്ചാണ് വാങ്ങുന്നത് എങ്കിൽ അത് മറിച്ചു വിൽക്കുമ്പോൾ പ്രസ്തുത കച്ചവടം. എന്നാൽ ഹനഫി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലുള്ള ഒരു അഭിപ്രായവും ഭക്ഷണ വസ്തുക്കളാണ് എങ്കിൽ അവ സ്വന്തം അധീനതയിലാക്കുന്നതിന് മുമ്പ് മറിച്ച് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ പ്രസ്തുത കച്ചവടം അനുവദനീയമായി തീരുകയില്ല എന്നാണ്. ഉദാഹരണമായി ഒരാളൊരു 100 ചാക്ക് അരി വാങ്ങുന്നു, എന്നിട്ട് ആ സ്ഥലത്ത് തന്നെ അത് അവിടെ സൂക്ഷിക്കുന്നു, അയാൾ തന്റെ അധീനതയിലേക്ക് കൊണ്ടുവന്നില്ല. പിന്നീട് ചില്ലറ കച്ചവടക്കാർ വരുമ്പോൾ പ്രസ്തുത ഗോഡൌണിലേക്ക് തന്നെ ആളെ പറഞ്ഞയച്ച് അവിടെ നിന്ന് വഹിച്ചു കൊണ്ടുപോവുകയും ഏറ്റിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു, അവിടെ വെച്ചാണ് കച്ചവടം നടത്തുന്നത് എങ്കിൽ ആ കച്ചവടം അനുവദനീയമായി തീരുകയില്ല എന്ന് തന്നെയാണ്. അപ്പൊ ചുരുക്കത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഒരാൾ കച്ചവട വസ്തു തന്റെ ഖബ്ലിൽ അധീനതയിലാക്കുന്നതിന് മുമ്പ് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അത് ഭക്ഷണ സാധനമാകട്ടെ, അതല്ല മറ്റ് ഭക്ഷണമല്ലാത്ത വസ്തുക്കളാകട്ടെ, അതല്ല എങ്കിൽ ഇളക്കിയെടുക്കാൻ പറ്റുന്ന വസ്തുക്കളാകട്ടെ, സ്ഥായിയായി നിൽക്കുന്ന വസ്തുക്കളാകട്ടെ, ഭക്ഷണ സാധനങ്ങൾ തന്നെയും അളന്നുകൊടുക്കുന്നതും തൂക്കിക്കൊടുക്കുന്നതുമാകട്ടെ അല്ലാതിരിക്കട്ടെ, ഈ വസ്തുക്കളൊക്കെ സ്വന്തം അധീനതയിൽ വരുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അത് അനുവദനീയമായി തീരുകയില്ല എന്ന് തന്നെയാണ്. ഓരോ മദ്ഹബിന്റെയും അഭിപ്രായങ്ങൾ സൂചിപ്പിച്ചു. അതിലേറ്റവും സ്വീകാര്യയോഗ്യമായ, അല്ലെങ്കിൽ അൽ ഖൗലുർ റാജിഹ് എന്ന് പറയാവുന്ന ഏറ്റവും സ്വീകാര്യയോഗ്യമായ അഭിപ്രായം, പ്രസ്തുത കച്ചവടം അനുവദനീയമായി തീരുകയില്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കച്ചവടങ്ങളും ഒരു ശരിയായ രൂപത്തിലല്ല എന്ന് നമ്മൾക്ക് കണ്ടറിയുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിലുള്ള രേഖകൾ ഒന്നോ രണ്ടോ ഹദീസുകളല്ല, നിരവധി ഹദീസുകളാണ് പ്രസ്തുത വിഷയത്തിൽ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് അറിയിച്ചു തന്നത്. ഇമാം അഹ്മദ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, കുന്നാ നബ്തഉ ത്വആമ അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുമായിരുന്നു. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചുകൊണ്ട് ആ വസ്തു അവിടെ നിന്നും കൊണ്ടുപോകുവാൻ, യഅ്മുറുനാ ബിനഖ്ലിഹി, അത് അവിടെ നിന്ന് നീക്കം ചെയ്യുവാൻ, മിനൽ മക്കാനല്ലദി തഅനാഫി, ഏതൊരു സ്ഥലത്ത് വെച്ചാണോ കച്ചവടം നടന്നത് ആ കച്ചവട സ്ഥലത്ത് നിന്നും പ്രസ്തുത വസ്തു നീക്കം ചെയ്യുവാൻ, ഇലാ മക്കാനി സിവാഹു, മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഖബ്ല അൻ നബിഅഹു, ഞങ്ങൾ അത് വിൽക്കുന്നതിന് മുമ്പ്, വാങ്ങിയ വസ്തു വിൽക്കുന്നതിന് മുമ്പായി ആ വസ്തു അവിടെ നിന്ന് കൊണ്ടുപോകണം, സ്വന്തം അധീനതയിലാക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിക്കുകയും അതിനാളെ പറഞ്ഞയക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരു ഹദീസാണ്. അതേപോലെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അനഹു നഹാ അൻ ബൈഇ ത്വആമി ഹത്താ യസ്തൗഫി, മറ്റു ചില റിപ്പോർട്ടിൽ ഹത്താ യഖ്ബിൽ, ഭക്ഷണ വസ്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഞങ്ങൾ പരിപൂർണമായി കൈവശമാക്കുന്നതിന് മുമ്പ് വിൽക്കുന്നതിനെ വിരോധിച്ചിരുന്നു എന്നാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള മറ്റൊരു റിപ്പോർട്ടിൽ, അത് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, റഅയ്തു അന്നാസ യുദ്റബൂന അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ ഇഷ്തറൗ ത്വആമ ജുസ്സാഫൻ അൻ യബീഉ ഹത്ത യുബ്ലിഗഹു ഇലാ റഹ്ലിഹി. കച്ചവട വസ്തുക്കൾ, ഭക്ഷണ വസ്തുക്കൾ മൊത്തമായി വാങ്ങിക്കഴിഞ്ഞാൽ അത് തന്റെ അധീനതയിലാക്കുന്നതിന് മുമ്പ് ആരെങ്കിലും കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ അവരെ അടിക്കുന്നതായി ഞങ്ങൾ കണ്ടിരുന്നു. റഅയ്തുന്നാസ യുദ്റബൂൻ, ജനങ്ങൾക്ക് അടി ലഭിക്കുന്നതായി ഞങ്ങൾ കണ്ടിരുന്നു. അഥവാ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ഒന്നിച്ച് ഒരു കൂമ്പാരമായി വാങ്ങിക്കഴിഞ്ഞാലും ബൾക്കായി വാങ്ങിക്കഴിഞ്ഞാലും ഭക്ഷണ വസ്തുക്കൾ അവന്റെ അധീനതയിലേക്ക് കൊണ്ടുപോകാതെയാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ അവർക്കുള്ള ശിക്ഷ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമായിരുന്നു എന്ന ഹദീസ് എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ ധാരാളം ഹദീസുകളാണ് പ്രിയമുള്ള ശ്രോതാക്കളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ സ്വഹാബിമാർക്കിടയിലുണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നു. മഹനായ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസ് ഹസൻ എന്ന ദർജയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങാടിയിൽ നിന്ന് ഞാൻ അല്പം എണ്ണ വാങ്ങി. അങ്ങനെ വാങ്ങി എനിക്കും തൃപ്തിയായി, വിറ്റ വ്യക്തിക്കും തൃപ്തിയായി. ആ വേളയിലാണ് ലഖയനി റജുലിൻ, മറ്റൊരാൾ എന്നെ കണ്ടുമുട്ടി. ഞാൻ ഏതായാലും എണ്ണ വാങ്ങി കൈവശമാക്കി, എന്റെ അധീനതയിലാക്കി. ലഖയനി റജുലിൻ, ആ വേളയിൽ മറ്റൊരു വ്യക്തി എന്നെ കണ്ടുമുട്ടി. ഫഅതാനി ബിഹി റിബഹൻ ഹസന, ഞാൻ ആ കച്ചവട സ്ഥലം വിട്ട് പോയിട്ടില്ല, അങ്ങാടി വിട്ട് പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. ആ വേളയിൽ മറ്റൊരു വ്യക്തി എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലാഭം തരാം, അതുകൊണ്ട് മറിച്ച് വിൽക്കണമെന്നാവശ്യപ്പെട്ടു. ഞാനാകട്ടെ ആ ലാഭം, നല്ലൊരു ലാഭം കിട്ടിയപ്പോൾ ശരിയാ മറിച്ച് വിൽക്കാൻ ഉദ്ദേശിച്ചു. ഫഅറത്വൻ അദ്രിബാലായതി, അന്ന് കാലത്ത് കച്ചവടം നടന്നു എന്നറിയാൻ കൈ പരസ്പരം അങ്ങോട്ട്, വാങ്ങുന്നവന്റെയും വിൽക്കുന്നവനും തമ്മിൽ കൈയടിക്കലാണ്, കൈ കൊടുക്കലാണ്. അതിനുദ്ദേശിച്ചപ്പോൾ ഫഅഖദ റജുലുൻ മിൻ ഖൽഫി ബിസിറാഇ, എന്റെ പിന്നിൽ നിന്ന് ആരോ ഒരാൾ എന്റെ മുഴം കൈക്ക് അങ്ങനെ പിടിക്കുന്നത് കണ്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ വഹി എഴുത്തുകാരനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുവ ശിഷ്യൻ സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറഞ്ഞു, ലാ തബിഉ ഹൈസു തഅത, എവിടെ നിന്നാണോ നീ കച്ചവടം നടത്തിയത് അവിടെ വെച്ച് ഈ വസ്തു വിൽക്കാൻ പാടില്ല. ഹത്ത തഹൂസഹു ഇലാ റഹ്ലിക, നീ നിന്റെ അധീനതയിലേക്ക് കൊണ്ടുപോകാതെ. കാരണം ഫൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ തുബഅസ്സിലഉ ഹൈസു തുബ്താ ഹത്ത യഹൂസഹ തുജാറു ഇലാ റിഹാലിഹിം, കച്ചവടം നടന്ന സ്ഥലത്ത് അവിടെ വെച്ച് തന്നെ മറിച്ചു വിൽക്കൽ, സ്വന്തം അധീനതയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്റെ കടയിലേക്കോ ഗോഡൌണിലേക്കോ വീട്ടിലേക്കോ അധീനതയിലേക്കോ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ വെച്ച് തന്നെ മറിച്ച് കച്ചവടം ചെയ്യൽ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന് അറിയിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പൊ സഹായിമാർക്കിടയിൽ വളരെ പരിചയമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ കാര്യമാണ്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി അബ്താഉ ഹാദിഹിൽ ബുയു ഫമാ യഹില്ലു മിൻഹാ വമാ യഹ്റമു അലൈ, അല്ലാഹുവിൻ റസൂലെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ അതിലുള്ള ഹലാലുകൾ എന്തൊക്കെയാണ് ഹറാമുകൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് അറിയിച്ചു തന്നാലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടി, യബ്നു അഖി ലാ തബിഅ അന്ന ഷൈഹൻ ഷൈഅൻ ഹത്ത തഖ്ബില, എന്റെ സഹോദരപുത്ര, നിങ്ങൾ അധീനതയിലാക്കാതെ ഒരു വസ്തുവും വിൽക്കുവാൻ പാടില്ല, അധീനതയിലാക്കാതെ ഒരു വസ്തുവും വിൽക്കുവാൻ പാടില്ല എന്നാണ്. ഇമാം ബുഖാരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും, ആ വാക്ക് സ്വഹാബിയായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിധേയനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നും നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം പറയുന്നു, അമ്മല്ലദി നഹ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ അത്താഅമു അൻ യുബാഹ ഹത്താ യുഖബദ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച മുമ്പ് കഴിഞ്ഞ ഹദീസുകളിലൊക്കെ പറഞ്ഞത് ഭക്ഷണ വസ്തു വിൽക്കുമ്പോൾ എന്നാണ്. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം പണ്ഡിതന്മാർ ഭക്ഷണ വസ്തുവാണ് കൈവശമാകുന്നതിന് മുമ്പ് മറിച്ചു വിൽക്കുന്നത് എങ്കിൽ അത് അനുവദനീയമല്ല എന്നും, എന്നാൽ ഭക്ഷണ വസ്തുവല്ല മറ്റു വല്ല വസ്തുവാണ് കൈവശമാക്കുന്നതിന് മുമ്പ് മറിച്ചു വിൽക്കുന്നതെങ്കിൽ അത് അനുവദനീയമായി തീരും എന്നും പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ പറയപ്പെട്ട ഹദീസുകളൊക്കെ മനസ്സിലാക്കിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം പറയുന്നു, ഖാല ഇബ്നു അബ്ബാസ് വലാ അഹ്സിബു കുല്ല ഷൈം ഇല്ലാ മിസ്ലഹു. ഭക്ഷണം വസ്തുക്കൾ അദീനതയിലാക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ വിൽക്കൽ നിരോധിച്ചിരിക്കുന്നു എന്നാണല്ലോ ഹദീസ്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം വലാ അഹ്സിബു കുല്ല ഷൈം ഇല്ലാ മിസ്ലഹു, ഭക്ഷണ വസ്തുക്കൾ എന്നല്ല എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണ്, അവ അധീനതയിലാകുന്നതിന് മുമ്പ് തന്റെ കൈവശമാകുന്നതിന് മുമ്പ് കച്ചവടം നടത്തിക്കഴിഞ്ഞാൽ അവ ശരിയായി തീരുകയില്ല എന്ന് തന്നെയാണ്. ഹിബ്രുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതനെന്നും തർജുമാൻ ഖുർആൻ, ഖുർആന്റെ വ്യാഖ്യാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മേൽക്കണ്ട ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യം, സ്ഥാപര ജംഗമ വസ്തുക്കളാകട്ടെ ഭക്ഷണ വസ്തുവാകട്ടെ ഭക്ഷണമല്ലാത്ത വസ്തുക്കളാകട്ടെ, അവ വാങ്ങുകയും വിൽക്കുകയും ചെയ്താൽ മറിച്ച് വിൽക്കണമെങ്കിൽ വാങ്ങിയ വ്യക്തി പ്രസ്തുത വസ്തു തന്റെ കൈവശമാക്കണം, അധീനതയിലേക്ക് ആക്കണം. ഇതാണ് ആ വിഷയത്തിലുള്ള ഏറ്റവും ശരിയായ നിലപാട്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാർ അൽ ഖൗലു റാജിഹ് ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ അഭിപ്രായം സ്വീകരിക്കുന്നതും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, അന്നൽ മൻഅ ഇദാ ജാഅ ഫി ത്വആമി മഅ ശിദ്ദത്തിൽ ഹാജതി ഇലൈ ഫമൻഉഹു ഫി ഗൈരി ത്വആമി മിൻ ബാബി ഔലാ. ഭക്ഷണ വസ്തുക്കൾ അതാണല്ലോ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ഈ അത്യാവശ്യ വസ്തു ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അവ മറിച്ചു വിൽക്കണമെങ്കിൽ തീർച്ചയായും അധീനതയിലാക്കണം. ഇതാണ് ഹദീസുകളിലുള്ളതും എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതും. അപ്പൊ ഭക്ഷണ വസ്തുക്കൾ മറിച്ചു വിൽക്കണമെങ്കിൽ, സ്വന്തം അധീനതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഭക്ഷണമല്ലാത്ത വസ്തുക്കൾ ഇതിനേക്കാൾ അനിവാര്യമാണ്, ഇതിനേക്കാൾ അർഹമാണ് സ്വന്തം അധീനതയിലാക്കുക എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ചുരുക്കത്തിൽ, ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കച്ചവടം നടത്തേണ്ടത്, ഇല്ല എങ്കിൽ ആ കച്ചവടം തന്നെ അനുവദനീയമായി തീരുകയില്ല എന്ന വിഷയം നമ്മൾ അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, എങ്ങനെയാണ് ഓരോ വസ്തുവും അത് തന്റെ ഖബ്ലിൽ, കൈപ്പിടിയിൽ, അധീനതയിൽ, വരുതിയിൽ ആയി എന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഖബ്ലായി എന്നതിന്റെ അടയാളവും ലക്ഷണവും എന്താണ്? പല ലക്ഷണങ്ങൾ ഉണ്ടാകാം. അതിലൊന്നാമത്തെ അടയാളം കൈ നീട്ടി അവ സ്വീകരിക്കുകയും എന്നിട്ട് സ്വന്തം അധീനതയിലാക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ്. ഒരു പലചരക്ക് കടയിൽ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ, ഭക്ഷണ സാധനങ്ങളാകട്ടെ അല്ലാത്തവയാകട്ടെ വാങ്ങുമ്പോൾ, കാശ് കൊടുത്ത് അവയെല്ലാം വാങ്ങി തൻ്റെ ബാഗിലേക്കോ കീശയിലേക്കോ ചാക്കിലേക്കോ ഒക്കെ ആക്കി വാഹനത്തിൽ കയറ്റിവെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രസ്തുത കച്ചവട സ്ഥലത്തു നിന്നും വാങ്ങി അല്പം മാറി നിന്ന് കഴിഞ്ഞാൽ, അത് സ്വാഭാവികമായും അധീനതയിലാക്കി എന്നതിന് തെളിവാണ്. ഇങ്ങനെ ഓരോ വസ്തുവും ഓരോ അടയാളങ്ങളും ലക്ഷണങ്ങളുമായിരിക്കാം. കന്നുകാലി ചന്തയിൽ പോയി കച്ചവടത്തിന്റെ കച്ചവടം നടത്തി പരിപൂർണതയിലെത്തുക എപ്പോഴാണ്? ഒരുപക്ഷെ ആ പശുവിൻ്റെ കഴുത്തിലുള്ള കയർ അഴിച്ചു മാറ്റി വിൽക്കുന്ന ആള് കാശുവാങ്ങി, വാങ്ങുന്ന വ്യക്തി കാശു കൊടുത്ത്, എന്നിട്ട് അയാളുടെ കയ്യിലുള്ള കയർ കഴുത്ത് പശുവിൻ്റെ കഴുത്തിലിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ അധീനതയിലായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ജംഗമ വസ്തുക്കൾ അധീനതയിലായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഭൂമി കൈമാറ്റം, വാഹന കൈമാറ്റം, ഇതൊക്കെ എങ്ങനെയാണ് കബളായി എന്നറിയിക്കുക? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വാഹനങ്ങൾ, അത് തൻ്റെ അധീനതയിലായി എന്നതിൻ്റെ ലക്ഷണം കേവലം അതിനുള്ള രേഖകൾ കൈമാറൽ മാത്രമല്ല, അല്ലെങ്കിൽ രേഖകൾ കൈമാറണമെന്നില്ല, മറിച്ച് ആ കാറിൽ വിറ്റ വ്യക്തിയുടെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അയാൾ എടുക്കുകയും വാഹനത്തിൻ്റെ താക്കോൽ വാങ്ങിയ വ്യക്തിക്ക് കൈമാറുകയും ചെയ്യുമ്പോൾ അത് വിറ്റു എന്നതിൻ്റെ ലക്ഷണമാണ്, അടയാളമാണ്, കൈപ്പിടിയിലാക്കി എന്നതിൻ്റെ ഒരു ദലാലത്താണ്. അതേപോലെ തന്നെ ഒരു വീട് വിറ്റു എങ്കിൽ ഞാൻ താങ്കൾക്ക് ഇത്ര സംഖ്യക്ക് വിറ്റിരിക്കുന്നു എന്ന് പറയുകയും അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയോ അല്ലെങ്കിൽ നാട്ടിലുള്ള ഓരോ സമ്പ്രദായങ്ങൾ വെച്ചുകൊണ്ട് അധീനതയിലാക്കുകയോ ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും വിറ്റ വ്യക്തിക്ക് ആ വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ അതെല്ലാം അയാൾ പെറുക്കിക്കൊണ്ടുപോവുകയും വീടിന്റെ താക്കോൽ വാങ്ങിയ വ്യക്തി ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ കച്ചവടമായി തീർന്നു. ഒരുപക്ഷെ അഡ്വാൻസ് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ കാശ് മുഴുവനായി നൽകിയിരിക്കാം, ആധാരം പരസ്പരം കൈമാറിയേക്കാം, കൈമാറിയിട്ടില്ലായിരിക്കാം. തന്റെ വസ്തുവകകളൊക്കെ വീട്ടിൽ നിന്ന് എടുക്കുകയും വാങ്ങിയ വ്യക്തിക്ക് താക്കോൽ കൈമാറ്റം നടത്തുകയും ചെയ്യുമ്പോൾ അതോടുകൂടി അവിടെ അധീനതയിലായി തീർന്നു. ഇതേപോലെ തന്നെ സ്ഥലം വിൽക്കുമ്പോൾ അവ അധീനതയിലാകുന്നതും അയാൾക്ക് ഇതിന്റെ അവകാശം നൽകുമ്പോഴാണ്. വാങ്ങിയ വ്യക്തിക്ക് ഇതാ ഇത് ഇനി താങ്കൾക്ക് ഞാൻ വിറ്റിരിക്കുന്നു എന്ന് പറയുകയും വിറ്റതിന്റെ അടയാളമായി അയാളുടേതായി എന്തെല്ലാം ഉണ്ടായിരുന്നോ ആ സ്ഥലത്തുണ്ടായിരുന്നു അതിൽ നിന്ന് വാങ്ങിയ വ്യക്തി ഒഴിവാകുകയും പ്രസ്തുത കച്ചവട സ്ഥലത്തുണ്ടാവുന്ന ഭൂമിയിലുണ്ടാവുന്ന വരുമാനങ്ങൾ അത് വാങ്ങിയ വ്യക്തിക്ക് എടുക്കുവാനുള്ള അവകാശമുണ്ടായിക്കഴിഞ്ഞാൽ അത് അധീനതയിലായി എന്നതിൻ്റെ ലക്ഷണമാണ്. അതല്ലാതെ കേവലം ഒരു ആധാരം കൈമാറ്റം അത് നടക്കണമെന്നില്ല. ആധാര കൈമാറ്റം നടന്നാലും ഇല്ലെങ്കിലും ശരി, ഓരോരുത്തരുടെയും അധീനതയിലാകുവാൻ സ്വക്കിൻ്റെ ആധാരത്തിൻ്റെ കൈമാറ്റം ആവശ്യമില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാങ്ങി വിറ്റു എന്ന് പറയപ്പെടുകയും അഡ്വാൻസായി വല്ലതും കൊടുക്കുകയും ചെയ്താൽ ആധാരം കൈമാറിയാലും ഇല്ലെങ്കിലും ശരി, അവിടെ അധീനതയിലായി എന്ന് തീർത്ത് പറയാവുന്നതാണ് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ. അതേപോലെ തന്നെ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ സമഗ്രമായ സംഭാവനകൾ അർപ്പിച്ച വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭൂമി വിറ്റുകഴിഞ്ഞു അതിൻ്റെ അഡ്വാൻസ് കൊടുത്ത് ഷഹാദകൾ അല്ലെങ്കിൽ ആധാരങ്ങൾ പരസ്പരം കൈമാറുന്നതിന് മുമ്പായി തന്നെ വാങ്ങിയ വ്യക്തിക്ക് മറിച്ചു വിൽക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ശരി, പൊതുവെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു അപാകതയും പോരായ്മയുമാണ് അധീനതയിൽ ആകുന്നതിന് മുമ്പ് വസ്തുക്കൾ മറിച്ചു വിൽക്കുക എന്നുള്ളത്. അതിൻ്റെ ഭവിഷ്യത്തും അതിൻ്റെ നിഷിദ്ധങ്ങളുമൊക്കെ നമ്മൾ അറിയുകയും മനസ്സിലാക്കിയുമുണ്ടായി. ഇസ്ലാം അനുവദിച്ച ശരിയായ രൂപത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഒരു വസ്തു എങ്ങനെ അധീനതയിലാകും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രകാശദിനത്തിൽ സ്വാദിഖ് മദീനി നമ്മോട് പങ്കുവച്ചത്.
2: Peace Radio. Peace Radio. Tune to reality. പീസ് റേഡിയോ ഹൃദയവസന്തം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുർ റഅദിൽ നിന്നും 12-13 വചനങ്ങൾ ഇൻഷാല്ലാ നമ്മൾ പഠിക്കുകയാണ്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത് ഹസൻ അൻസാരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. നബിയിന വഹബീബിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും അതേപോലെ തന്നെ ഈ താൽപ്പര്യവും നാളെ ഉഹ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 13 അധ്യായം സൂറ റഅദിലെ 12 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗം 12-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال. കഴിഞ്ഞ ആയത്തിൽ അഥവാ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കാവൽ നൽകുന്ന മലായിക്കത്തുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ഒന്നിനു പുറകെ ഒന്നായി അഥവാ എല്ലാ പ്രഭാതത്തിലും ഒരു കൂട്ടം മലക്കുകൾ വരുന്നു, എല്ലാ പ്രദോഷത്തിലും ഒരു കൂട്ടം മലക്കുകൾ വരുന്നു. അങ്ങനെ ഊഴമിട്ട് കാവൽ നൽകുന്ന മലായിക്കത്തുകളുടെ ഒരു സംരക്ഷണ കവചം മനുഷ്യനുണ്ട്. അള്ളാഹു വല്ല തിന്മയും ബാധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ മാറി നിൽക്കുന്നു, അപ്പം ആ തിന്മ അവിടെ സംഭവിക്കുന്നു എന്ന കാര്യം വളരെ സവിസ്തരം നമ്മളവിടെ പഠിച്ചു വെച്ചു. ഇനി 12-ാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത് എന്ന് നമുക്ക് വാക്കർത്ഥങ്ങളൊന്ന് പരിശോധിക്കാം. ഹുവല്ലദി, എന്താ ഹുവല്ലദി മഅന? ഹുവല്ലദി എന്ന് പറഞ്ഞാൽ അവൻ യാതൊരുവനാകുന്നു. അപ്പോൾ അള്ളാഹു എങ്ങനത്തവനത്രേ എന്നാണ് ചുരുക്കം. ഹുവ അല്ലാഹു, അല്ലദീ അവൻ യാതൊരുവനാകുന്നു. എന്താണ് യുരീക്കും? യുരീക്കുമാന അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. യുരീക്കുമാന അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. എന്തിനെ കാണിച്ചു തരുന്നു? അൽ ബർഖ. ബർഖ എന്താണ്? ബർഖ് മിന്നൽ. അല്ലാഹു അവൻ ബർഖിനെ അഥവാ മിന്നലിനെ കാണിച്ചു തരുന്നു. എങ്ങനെ? ഖൗഫ, ഭയമായിട്ട്, പേടിയായിട്ട്. അതേപോലെ തന്നെ വത്വമാ, അപ്പം മോഹിക്കാൻ. ത്വമാന മോഹം. അപ്പം മോഹിക്കാനും ഭയപ്പെടാനും വേണ്ടി അല്ലാഹു നിങ്ങൾക്കെന്ത് ചെയ്യുന്നു? ബർഖിനെ, മിന്നലിനെ കാണിച്ചു തരുന്നു. ഹുവല്ലദി, അവൻ യാതൊരുവനാകുന്നു. യുരീക്കും, അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അൽ ബർഖ, മിന്നലിനെ, ഖൗഫൻ, പേടിക്കുവാനായിട്ട്. വത്വമഅ, അതേപോലെ തന്നെ ഭയപ്പെടാനുമായിട്ട്. അപ്പം അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത് എന്താണ്? അല്ലാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങളെപ്പറ്റി നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിനല്ലാഹു ഉപയോഗിക്കുന്നതാകട്ടെ നമ്മുടെ നിത്യ അനുഭവങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളെയാണ്. ഒരു മിന്നൽ പെട്ടെന്നുണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? അതിൻ്റെ ശക്തമായ തളക്കം അല്ലേ? അത് കാണുമ്പോൾ മനുഷ്യൻ എന്തു ചെയ്യുന്നു? ഭയന്ന് ഞെട്ടിപ്പോകുന്നു. അതിനെ തുടർന്ന് എന്തുണ്ടാകുന്നു? മഴയുണ്ടാകുന്നു. അപ്പം മഴയുണ്ടാകുമ്പോഴോ നമുക്ക് ത്വമഅ, അതിൻ്റെ ഉപയോഗം അല്ലേ? മഴ, വെള്ളം വേണമല്ലോ പടച്ചോനെ. ഓ, എന്തൊരു തണുപ്പുണ്ടാവട്ടെ പടച്ചോനെ, ഇന്ന് നല്ലൊരു തണുപ്പിൽ കിടന്നുറങ്ങാമല്ലോ. അപ്പൊ ത്വമഅ മോഹം. അപ്പൊ ഇതാണ് ഖൗഫും ത്വമഉം, പേടിയും മോഹവും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എന്ത് ചെയ്യുന്നത്, ഹുവല്ലദി യുരീകുമുൽ ബർഖ ഖൗഫം വത്വമഅ, അള്ളാഹു ഭയപ്പെടുവാനും മോഹിക്കുവാനുമായി നിങ്ങൾക്ക് ബർഖിനെ കാണിച്ചു തന്നവനാണവൻ. തീർന്നില്ല, വയുൻഷി ഊ, അവൻ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്തിനെ, അസ്സഹാബ്. സഹാബ് എന്താണ്, മേഘം, മേഘങ്ങൾ. ആ മേഘങ്ങളുടെ പ്രത്യേകത എന്താണ്, അസ്സിഖാൽ, സഖിലുള്ളതാണ്. അമ്മാമൻ സഖുലത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ, കനമുള്ളവ. അപ്പൊ കനമുള്ള മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോ സിഖാൽ എന്ന് പറഞ്ഞു അല്ലേ, മേഘങ്ങളെയാണ് സിഖാൽ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ആ മേഘങ്ങളിൽ നിന്ന് വർഷിക്കുന്ന മഴവെള്ളത്തിൻ്റെ ഭാരം, അതാണ് സൂചിപ്പിക്കുന്നത്. കാറ്റുമൂലം മേഘങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു തരം വൈദ്യുത പ്രവാഹം നിമിത്തം മിന്നൽ പ്രകാശവും ഇടിനാദവും ഉണ്ടായിത്തീരുന്നുവെന്ന് പറയപ്പെടുന്നു അല്ലേ, അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. രണ്ടും ഒരേ സമയത്തുണ്ടാകുന്നുവെങ്കിലും പ്രകാശത്തിൻ്റെ സഞ്ചാരം വേഗത്തിലും ശബ്ദത്തിൻ്റെ സഞ്ചാരം അതിനെ അപേക്ഷിച്ച് സാവധാനത്തിലുമായതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് അനുഭവപ്പെടുന്നത് മിന്നലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആദ്യം അല്ലാഹു മിന്നലിനെക്കുറിച്ച് പ്രസ്താവിച്ചത്. അപ്പൊ വയുസബ്ബിഹുർ റഅദു ഹുവല്ലദി, അവനത്രെ യുരീകുമുൽ ബർഖ, മിന്നലിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നവൻ. എന്തിന്, ഖൗഫൻ, ഭയപ്പെടുത്തുവാനായിട്ട്. വത്വമഅ, പ്രതീക്ഷിക്കുവാനായിട്ട്. വയുൻഷിഉ, അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അസ്സഹാബ, മേഘങ്ങളെ. അസ്സിഖാൽ, ഖനപ്പെട്ടവയായ മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി പതിമൂന്നാമത്തെ ആയത്ത് നോക്കൂ. വയുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി

ദുൽമിഹാൽ. എന്താണ് വാക്കർത്ഥങ്ങൾ നോക്കൂ. വയുസബ്ബിഹു, അവന് തസ്ബീഹ് നടത്തുന്നു. ആര്? അർറഅദു, ഇടി, ഇടിമുഴക്കം. ഇടിമുഴക്കം അവന് തസ്ബീഹ് നടത്തുന്നു. എങ്ങനെ? ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട്. അപ്പോ അവനെ സ്തുതിച്ചുകൊണ്ട് ഇടിനാദം തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നു. വൽ മലായിക്കത്തു, മലക്കുകളും. മിൻ ഖീഫത്തിഹി, അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം മലക്കുകളും എന്തു ചെയ്യുന്നു? തസ്ബീഹു നടത്തുന്നു. തീർന്നില്ല. വയുർസിലു, അവൻ അയക്കുകയും ചെയ്യുന്നു. എന്തിനെ? അസ്സവായിഖ, സവായിഖുമാന ഇടിത്തി, സവായിഖുമാന ഇടിത്തീനെ അവൻ പറഞ്ഞയക്കുന്നു. എന്നിട്ട് ആ ഇടിത്തി എന്തു ചെയ്യുന്നു? ഫയുസീബു ബിഹ, അവൻ എന്തു ചെയ്യുന്നു? ആ ഇടിത്തിയെ കൊണ്ട് ബാധിപ്പിക്കുന്നു. മയ്യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്നവരെ ഇടിത്തി ബാധിക്കുന്നു. എന്നിട്ടോ? വഹും, അവരാകട്ടെ. യുജാദിലൂന, ജാദല യുജാദിലുമാന തർക്കിക്കുന്നു. ഫില്ലാഹി, അള്ളാഹുവിൽ അവർ തർക്കിക്കുന്നു. വഹുവ, അവനത്രെ അഥവാ അള്ളാഹു ആകട്ടെ, ഷദീദുൽ മിഹാൽ, ഷദീദുമാന ശക്തിയുള്ളവനാണ്, ഊക്കുള്ളവനാണ്. പിന്നെയോ? മിഹാൽ, ഹീലത്തുള്ളവൻ, തന്ത്രശാലിയുമാകുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? വയുസബ്യഹുർറഅദു ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട് ഇടിനാദം തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നു, പ്രകീർത്തനം നടത്തുകയും ചെയ്യുന്നു. ഇടി, അതാണ് റഅദ്. വൽമലായികത്തു മിൻ ഖീഫതിഹി, അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം മലക്കുകളും തസ്ബീഹ് നടത്തുന്നു. വയുർസിലു സവായിഖ, അവനെന്തിയുന്നു? സവായിഖിനെ പറഞ്ഞയക്കുന്നു. സവായിഖ് മഅന ഇടിത്തീയിനെ പറഞ്ഞയക്കുന്നു. എന്നിട്ടോ? ഫയുസീബു ബിഹാ മയ്യശാ, എന്നിട്ട് ആ ഇടിത്തി അവൻ ഉദ്ദേശിക്കുന്നവർക്കവൻ ബാധിപ്പിക്കുന്നു. വഹും, അവരാകട്ടെ, യുജാദിലൂന, തർക്കിക്കുന്നവരാണ്. ഫില്ലാഹി, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ. വഹുവ, അവനാകട്ടെ, ശദീദുൽ മിഹാൽ, ശക്തിമാനായ തന്ത്രശാലിയാകുന്നു. അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പം ഇവിടെ എന്താണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത്? മലക്കുകൾ അള്ളാഹുവിനെ ഭയന്ന് തസ്ബീഹ് നടത്തുമെന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. മലക്കുകൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ ഭയന്ന് തസ്ബീഹ് നടത്തുന്നു. എന്നാൽ ഒരു ശബ്ദം മാത്രമാകുന്ന ഇടി എങ്ങനെയാണ് അള്ളാഹുവിന് തസ്ബീഹ് നടത്തുക? അതിൻ്റെ മറുപടി ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു വമം ഫീഹിന്ന, ഏഴ് ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന് തസ്ബീഹ് നടത്തുന്നു. വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഒരു വസ്തുവും തന്നെ അവനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്താത്തതായിട്ടില്ല. വലാക്കില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, എങ്കിലും അവരുടെ തസ്ബീഹ് നിങ്ങൾ ഗ്രഹിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇടിയുടെ സ്തുതികീർത്തനങ്ങളെ കൊണ്ടുള്ള സാക്ഷാൽ വിവക്ഷ എന്താണ്? അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതാണ്. അതിനോട് യോജിക്കുന്ന ഒരർത്ഥത്തിലുള്ള സ്തുതിയും കീർത്തനവുമായിരിക്കും അതെന്നു മാത്രമേ നമുക്ക് ഊഹിക്കാൻ തരമുള്ളൂ. ഓരോ വസ്തുവും ഓരോന്നിലുണ്ടാകുന്ന മാറ്റങ്ങളും അള്ളാഹുവിൻ്റെ മഹിതമഹത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇടിയും ഇതിൽ നിന്നൊഴിവല്ല. ഇടിവാളിൻ്റെ ഭയങ്കരത, അതുമൂലമുണ്ടാകാറുള്ള അത്യാഹിതങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? പെട്ടെന്നുള്ള ജീവനാശം മാത്രമല്ല, വമ്പിച്ച കെട്ടിടങ്ങൾ, അണക്കെട്ടുകൾ, പാറക്കൂട്ടങ്ങൾ മുതലായവ ഒരു ഒരു നൊടിയിട കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായിത്തീരുന്നു. എന്നാൽ ഇടിത്തീകൾ ഉണ്ടാകുമ്പോഴൊക്കെയും ആപത്തുണ്ടാകുന്നു.
ഉണ്ടാവുന്നില്ലതാനും അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴും അവൻ ഉദ്ദേശിക്കുന്നവർക്കും മാത്രമേ ആപത്ത് നേരിടുന്നുള്ളൂ. അതാണ് ഫയുസീബു ബിഹാമൻ യശാ, എന്നിട്ടവൻ ഉദ്ദേശിക്കുന്നവർക്കവൻ അവയെ ബാധിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനിയോ അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രവാചകൻ ഇടിയും ഇടിവാളും കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അള്ളാഹുവേ, നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊലപ്പെടുത്തരുതേ, നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കുകയും ചെയ്യരുതേ. അതിനു മുമ്പ് നീ

0: ശക്തി മഹാത്മ്യങ്ങളെപ്പറ്റി നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നതാണ് നമ്മൾ ഈ ആയത്തിൽ കണ്ടത്. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ജസാക്കല്ലാഹു ഖൈറാ, ബാരക്കല്ലാഹു ഫീക്. ഹൃദയവസന്തത്തിൻ്റെ ഈയൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ സൂറത്തുർ റഅദാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 12-13 വചനങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചത്. ഇടിയും മഴയും അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു എന്ന ആശയമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത്. ഹസൻ അൻസാരി ആയിരുന്നു ഇന്നത്തെ ക്ലാസ് എടുത്തത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അംസൈന വഅംസൽ മുൽകു ലില്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ربي أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها. ربي أعوذ بك من الكسل وسوء الكبر. ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന وبك نحيا وبك نموت وإليك المصير. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ,
5: എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം

0: സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ഈവനിങ് ലൈവിൻ്റെ സമയം ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരൽപ്പം വൈകി ആണ് നമ്മൾ ഈവനിങ് ലൈവ് ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മുടെ സയാഹ്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഈയൊരു പ്രോഗ്രാമിലേക്ക് കാത്തിരിക്കുകയാണ് എന്നാണ് വിചാരിക്കുന്നത്. സയാഹ്ന പ്രാർത്ഥന ചെല്ലാത്തവർ അത് ചെല്ലാൻ വേണ്ടി എന്ന ഓർമ്മപ്പെടുത്തലും, അതോടൊപ്പം നമ്മുടെ കൂടെയുള്ള നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ, അവർക്കൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് കൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള കൂലി കൂടി ഇൻഷാല്ലാ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈവനിങ് ലൈവിൽ ഇന്ന് വന്നിട്ടുള്ള ധാരാളം പേര് സലാമൊക്കെ പറഞ്ഞ് കുറേ നേരമായി കാത്തിരിക്കുന്നു അല്ലേ. കുറേ ആളുകൾ സലാം പറഞ്ഞ് എന്താ തുടങ്ങാത്തത് എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഇതായാലും അൽഹംദുലില്ല നമ്മൾ ആരംഭിക്കുകയാണ്. പിന്നെ പുതിയൊരു ആങ്കർ കൂടി നമ്മുടെ അടുക്കലേക്ക് എത്തിച്ചേരാനുണ്ട്, വഴിയിലാണ്, ഇപ്പോൾ ഉടനെ തന്നെ എത്തിച്ചേരും, വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഈവനിങ് ലൈവിൽ ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഓരോ ദിവസവും എല്ലാ ദിവസവും നമുക്ക് അസ്വസ്ഥതകളും അതല്ലെങ്കിൽ സമാധാനക്കേടുകളൊന്നുമില്ലാതെ മനസ്സിന് നല്ല ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ടായിക്കൊണ്ട് ജീവിക്കാനാണ് എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നല്ല സന്തോഷിച്ച് ആഹ്ലാദിച്ച് കളിച്ച് ചിരിച്ച് ഇങ്ങനെ ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുക അല്ലേ. ആർക്കും ടെൻഷൻ ഉണ്ടാവാൻ ആഗ്രഹമല്ല, ദേഷ്യം പിടിക്കാൻ ആഗ്രഹമല്ല, അതല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രവർത്തനവും ഒരു ചിന്തയും ഇല്ലാതെ ഇരിക്കാനാണ് ഭൂരിഭാഗം മനുഷ്യന്മാരും ആളുകളും എന്ത് ചെയ്യുക, ആഗ്രഹിക്കാറുള്ളത്. അങ്ങനെ ആവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സിന് നല്ല സമാധാനം ലഭിക്കുന്ന അവസ്ഥയിൽ ജീവിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിനെ സ്മരിച്ച്, ദിക്റുകൾ ചൊല്ലി ജീവിതം പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിച്ച് ജീവിക്കുക അല്ലേ. നമുക്കെന്താ നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്താ? സ്വർഗം ലഭിക്കണം. ആ സ്വർഗം ലഭിക്കാൻ വേണ്ടി ഈ ഇഹലോകത്ത് എന്ത് ത്യാഗം സഹിക്കാനും നമ്മൾ തയ്യാറാവുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകിയൊരു പരീക്ഷണമാണ്. ആ പരീക്ഷയിൽ വിജയിച്ചാൽ മാത്രമേ നാളെ സ്വർഗം കിട്ടുള്ളൂ, നരകത്തിന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും സ്വഹാബികളും ശുഹദാക്കളും ഒക്കെ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അല്ലേ. അത്തരം ത്യാഗങ്ങളൊന്നും നമുക്ക് സഹിക്കാനില്ലല്ലോ. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം അല്ലേ. 5 നേരത്തെ നിർബന്ധ നമസ്കാരം, അതിനോടനുബന്ധിച്ചിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, അതേപോലെ നോമ്പ് നോൽക്കൽ, സുന്നത്ത് നോമ്പ് നോൽക്കൽ, സത്യം മാത്രം പറയൽ, അള്ളാഹുവിനും പ്രവാചകനും ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും. ആ സ്വർഗ പ്രതീക്ഷയോടുകൂടി ജീവിക്കുമ്പോൾ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരാശ്വാസമായിരിക്കും, വല്ലാത്തൊരു സമാധാനമായിരിക്കും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ഏതായാലും ധാരാളം പേര് സലാം പറഞ്ഞിട്ടുണ്ട്. സുബൈദ പുളിക്കല്, അതേപോലെ റംലത്ത് ചുങ്കത്തറ, ഫൗസിയ മമ്മു കൊല്ലം, സുബൈദ ഇസ്മായിൽ, ആയിഷ അങ്ങാടിപ്പുറം, സുലൈഖ തിരുവാലി, ഷുഹൈബ എം വളവട്ടണം, ഉമ്മുക്കുൽസു ചിറമംഗലം, താഹിറ, ആയിഷ തൊട്ടശ്ശേരിയറ, ഷംനാദ് ഖാൻ, സമീജ പാറാൽ, അങ്ങനെ അങ്ങനെ അങ്ങനെ, നഫീസ കാടാമ്പുഴ, മെഹനാസ് ഗഫൂർ, സുബൈദ ഇസ്മായിൽ, ഷാദിയ മിർട്ടി അണത്തനാട്ടുകര തുടങ്ങി ധാരാളം ആളുകൾ, അതായത് കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. വഹീദ അത്തിക്കോട്, ജമീല വി പി കാളികാവ് തുടങ്ങി ധാരാളം പേര് സലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറക്കാത്തുഹു. നമ്മൾ എല്ലാ ദിവസവും പോകുന്നത് പോലെ ഒരു നന്മ, കുറച്ച് നല്ല ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന് വെളിച്ചം നൽകുന്ന, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന കുറച്ച് നല്ല ഉപദേശങ്ങളാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. മുനവ്വർ സ്വലാഹിയുടെ സാരോപദേശം. സാരോപദേശം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പലപ്പോഴും ചിലരൊക്കെ പറയാറുണ്ട്, ഇന്നത്തെ കുട്ടികൾക്ക് ഉപദേശം ഇഷ്ടമല്ല. സത്യത്തിൽ ഉപദേശം നമ്മൾ വെറുക്കേണ്ടതുണ്ടോ? ഉപദേശം നമുക്ക് കിട്ടുമ്പോഴല്ലേ നമുക്ക് കാഴ്ചപ്പാടുകൾ വർദ്ധിക്കുള്ളൂ, നമുക്ക് വിജ്ഞാനം വർദ്ധിക്കുള്ളൂ, ഓരോ രംഗത്തും എങ്ങനെ ചെയ്യണം, എങ്ങനെ നീങ്ങണം എന്നതിനെക്കുറിച്ചുള്ള ഗൈഡൻസ് കിട്ടാതെ നമ്മളെങ്ങനെ മുന്നോട്ട് പോവാം? ഉപദേശത്തെ വെറുക്കുന്ന ആളുകൾക്ക് എവിടെ പോകാൻ പറ്റുക? കാരണം എല്ലായിടത്തും ഉപദേശമുണ്ട്. ഉപദേശം എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ. നോ പാർക്കിംഗ് അല്ലെ, ആക്സിഡൻറ്റ് പ്രോൺ സോൺ, ഇങ്ങനെ പലതരത്തിലുള്ള ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. ഇത്തരം നോട്ടീസ് ബോർഡുകൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമുക്കുള്ള അഡ്വൈസസ്സാണ്. ഇന്ന സ്ഥലത്ത് അപകട മേഖലയാണ്, സൂക്ഷിക്കണം. അതൊരു ഉപദേശമല്ലേ? അല്ലെ, ഇന്ന സ്ഥലത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, സൂക്ഷിക്കണം. അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മളെവിടെ പോയാലും, സ്കൂളിലുണ്ടാകും, കടകളിലുണ്ടാകും, എയർപോർട്ടിലുണ്ടാകും, റെയിൽവേ സ്റ്റേഷനിലുണ്ടാകും, റോഡുകളിലുണ്ടാകും, എവിടെ ചെന്നാലും ഇത്തരത്തിലുള്ള നോട്ടീസുകളുണ്ടാവും. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ എന്തെല്ലാം നോട്ടീസ് ഉണ്ടാവും. നമ്മൾക്ക് താല്പര്യത്തോടെ വായിക്കും അല്ലെ, ആരോഗ്യമുണ്ടാകാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലേ, ഷുഗർ കൂടാതിരിക്കാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഹാർട്ട് പേഷ്യൻ്റ് ഹൃദയ രോഗമില്ലാതിരിക്കാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, കിഡ്നി അത് ഫെയിലിയർ ആകാതിരിക്കാൻ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം അഡ്വൈസല്ലേ? അപ്പോൾ അഡ്വൈസസ് സത്യത്തിൽ നമുക്ക് ആർക്കും വെറുപ്പില്ല. നമ്മളെല്ലാവരും അഡ്വൈസസ് സ്വീകരിക്കാറുണ്ട്, വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, അറിയാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അഡ്വൈസസ് ഉപദേശങ്ങൾ കേട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ അറിവും നമ്മുടെ കഴിവും നമുക്കുള്ള നമ്മുടെ ചിന്തയുമെല്ലാം വികസിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഉപദേശങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും കാതോർക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തിനാണ് ഇങ്ങനൊരു ഉപദേശം എന്നറിയുമോ? മഹാനായ അബൂ ഔൻ റഹിമഹുള്ള അദ്ദേഹം പറയാണ്, മുൻകഴിഞ്ഞ നല്ല മനുഷ്യന്മാർ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് കാര്യങ്ങൾ വസീയത്ത് കൊടുക്കുമായിരുന്നു. ആ വസീയത്തുകൾ അവർ അടുത്തുണ്ടെങ്കിൽ നേർക്കുനേരെ പറയും. ഇനി അവരിൽ നിന്ന് അകന്നുപോയവരാണെങ്കിലോ അവർക്ക് ഇത് എഴുതി അയക്കും. എന്തായിരുന്നു ആ മൂന്ന് ഉപദേശമെന്നറിയോ? അവർ പറഞ്ഞ ആ ഒരു ഉപദേശം ഇതാണ്. ഈ ഉപദേശം നമുക്കും ഭയങ്കരമായിട്ടുള്ള വാല്യുബിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏത് വീട്ടിൽ താമസിക്കുന്നവരാകട്ടെ, നമ്മൾ ഏത് നാട്ടുകാരാകട്ടെ, നമ്മൾ ഏത് സ്കൂളിൽ പഠിക്കുന്നവരാകട്ടെ, നമ്മുടെ പൈസയും നമ്മുടെ സൗകര്യങ്ങളും എത്ര കൂടുതലോ കുറവോ ആയിരിക്കട്ടെ, അതൊന്നും ഒരു മാറ്ററല്ല. ഈ മൂന്ന് അഡ്വൈസ് നമുക്കെല്ലാവർക്കും മോസ്റ്റ് റെലവൻ്റ് ആണ്. ഇത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഏറ്റവും നല്ല കളറായിരിക്കും, ഏറ്റവും

0: ദുനിയാവിന് വേണ്ടിയല്ല, പരലോകത്തെ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്താൽ അള്ളാഹു ദുനിയാവ് നമുക്ക് നന്നാക്കിത്തരും. അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധം നന്നാക്കിയാൽ നമ്മളും പടപ്പുള്ള ബന്ധം അള്ളാഹു നന്നാക്കിത്തരും. നമ്മുടെ നമ്മുടെ രഹസ്യ ജീവിതം നമ്മൾ നന്നാക്കിക്കഴിഞ്ഞാൽ ആരും കാണാത്ത നമ്മുടെ മനസ്സിനെ, നമ്മുടെ രഹസ്യ പ്രവർത്തനങ്ങളെ നമ്മൾ നന്നാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പരസ്യം അള്ളാഹു നന്നാക്കിത്തരും. വളരെ നല്ലൊരു 3 ഉപദേശങ്ങളാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ ഈ ഉപദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. ഈ ഉപദേശം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. വിജയത്തിൻ്റെ സീക്രട്ടാണ് ഈ 3 കാര്യങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അത് നമ്മുടെ ലൈഫിൽ ഉണ്ടെന്ന് ഉറപ്പിക്കുക, മനസ്സിലായില്ലേ? ലൈഫിൽ ഉണ്ടെന്ന് ഉറപ്പിക്കുക, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക, അള്ളാഹുവിലുള്ള റിലേഷൻ ഏറ്റവും നന്നാക്കുക, നമ്മുടെ രഹസ്യ ജീവിതം നമ്മളേറ്റവും മനോഹരമാക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും. ബാറക്കല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനോഹരമായ 3 ഉപദേശങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക, അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുക, അതുപോലെ തന്നെ രഹസ്യ ജീവിതം ഉഷാറാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും ഓരോ ഉപദേശവും, ഈ 3 ഉപദേശവും, നമ്മൾ 3 ഉപദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ആശ്വാസങ്ങളും അതുപോലെ തന്നെ പരലോകത്തേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലേക്ക് ആക്കാൻ പറ്റുന്നത്. ഒരുപാട് പേര് ശ്രോതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മുകുൾ സുചിറമംഗലം, അതുപോലെ തന്നെ അമീർട്ടി അടുത്തനാട്ടുകര, ഇന്നത്തെയും പോലെ സുദീർഘമായൊരു മെസ്സേജുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാസലഹരികളുടെ വ്യാപനം ഇന്ന് ഓരോ കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുമ്പോൾ മക്കളെ സംരക്ഷിക്കുക എന്നത് രക്ഷിതാക്കളുടെ പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മക്കളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ധാർമ്മിക മൂല്യങ്ങളും വളർത്തുകയാണ് ഏറ്റവും മികച്ച സുരക്ഷാ കവചം. മക്കളുമായി സൗഹൃദപരമായ ബന്ധം സ്ഥാപിച്ച് അവരുടെ മനസ്സ് വായിക്കാനും അവർ കൂട്ടുചേരുന്ന സുഹൃത്ത് വലയങ്ങളെക്കുറിച്ച് കൃത്യമായ ജാഗ്രത പുലർത്താനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മക്കളുടെ നന്മയ്ക്കായി നിരന്തരം പ്രാർത്ഥിക്കുന്നതിനൊപ്പം പെരുമാറ്റത്തിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ലജ്ജയോ ഭയമോ കൂടാതെ കൃത്യസമയത്ത് കൗൺസിലിങ്ങും വൈദ്യസഹായവും തേടാൻ മടിക്കരുത്. മക്കളെ ലഹരിയിൽ നിന്നും അകറ്റി നിർത്തുക എന്നത് കേവലം സാമൂഹിക ബാധ്യത മാത്രമല്ല, അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുന്ന വലിയൊരു ആരാധന കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയും നമ്മുടെ മക്കളെ ദീനിനും കുടുംബത്തിനും അതിലുപരി നാളെ പരലോകത്ത് ഉപകാരമുള്ള മക്കളാക്കി മാറ്റുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ്. ലഹരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, രാസലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അമീർക്ക് അയച്ചിട്ടുള്ളത്. വേറെയും ഒരുപാട് ആളുകൾ ശ്രോതാക്കളിവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് പേര് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങളുടെ ടെക്നിക്കൽ എറർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ ഉമേറ തൃശ്ശൂർ വള്ളറക്കട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ജമീല വി കെ പൂനൂർ, അതുപോലെ തന്നെ സാജിദ കാലിക്കറ്റ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നഫീസ പി എ താമരശ്ശേരി, സുബൈദ പുളിക്കൽ, അതുപോലെ സുബൈദ ഇസ്മായിൽ മടിക്കേരി, റംലത്ത് ചുങ്കത്തറ, ഫൗസിയ മമ്മു കാരുണ്യം, കൊല്ലം കൊയിലാണ്ടൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ നല്ല സാരോപദേശത്തിലൂടെ, മനോഹരമായിട്ടുള്ള സാരോപദേശം എന്നുള്ള പേര് അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള 3 ഉപദേശങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സാധാരണ എന്തെങ്കിലും വിഷയത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. ഇന്ന് യഥാർത്ഥത്തിൽ, അക്ഷരാർത്ഥത്തിൽ അതൊരു ഉപദേശങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനോഹരമായ 3 ഉപദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുകുൽ സുചിറമംഗലം പറഞ്ഞിട്ടുള്ളത്, ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന 3 ഉപദേശങ്ങൾ, മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമ്മൾ ഇനി നമ്മൾ കഥ പറയാം സെഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് കുറച്ച് വൈകിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഒട്ടുമിക്ക സ്കൂളുകൾക്കും സർക്കാർ പ്രഖ്യാപിച്ച ഒരു അവധിയിലാണ് അവരുണ്ടായിരുന്നത്, കൂട്ടുകാരെല്ലാവരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൈവൊക്കെ കേട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ സാധാരണ ചരിത്രം സീറത്തുൻ നബി കഴിഞ്ഞതിന് ശേഷം സ്വഹാബികളുടെ ചരിത്രമാണ് നമ്മൾ ഓരോ ഭാഗമായിട്ട് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ്. അപ്പോൾ സ്വഹാബിമാരിൽ പ്രമുഖനായ അറിവിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ പാണ്ഡിത്യത്തിൻ്റെ കാര്യത്തിലൊക്കെ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു സ്വഹാബി കൂടിയാണ് അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് ചെറിയ ചരിത്രം നമുക്കൊന്ന് പെട്ടെന്ന് കഥ പറയാം സെഷനിൽ വായിച്ചു പോകാമെന്നാണ് തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇബ്നു മസ്ഊദിൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുക. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അവതരണ രൂപത്തിൽ കേൾക്കണമെങ്കിൽ ഇബ്നു മസ്ഊദ് ഓതുന്നത് നിങ്ങൾ കേൾക്കുക. പരിശുദ്ധ ഖുർആൻ തനതായ രൂപത്തിൽ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇബ്നു മസ്ഊദിൻ്റെ പക്കൽ നിന്ന് പഠിക്കുക. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഉഖബത്തിൻ്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു ജോലി. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും എൻ്റെ മേച്ചിൽ സ്ഥലത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. അവർ എൻ്റെ അടുത്ത് വന്നു, കുടിക്കാൻ കുറച്ച് പാൽ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ആടുകളുടെ ഉടമസ്ഥനല്ല, എനിക്ക് പാൽ നൽകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എങ്കിൽ പ്രസവിക്കാത്ത ഒരാടിനെ കൊണ്ടുവരാമോ? ഞാനൊരു ചെറിയ ആട്ടിൻകുട്ടിയെ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ തടവിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കൽപാത്രത്തിലേക്ക് പാൽ കറന്നെടുത്തു. എന്തൊരത്ഭുതം! ആ ആട്ടിൻകുട്ടി പാൽ ചുരത്തി, ശുദ്ധമായ പാൽ. അവർ അത് കുടിച്ച് ദാഹം തീർത്തു. ആട്ടിൻകുട്ടിയെ സാധാരണ നില പ്രാപിക്കുകയും ചെയ്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു. മക്കയിലെ പർവ്വത പ്രാന്തങ്ങളിൽ ആടുമേച്ച് ബാല്യം കഴിച്ച നിർധനനും വിദ്യാവിഹീനനും പാവപ്പെട്ടവനുമായ ഒരു കൃഷഗാത്ര. അനന്തരം ചരിത്രത്തിൽ മായാത്ത സ്ഥാനം കരസ്ഥമാക്കി മുസ്ലിം സമുദായത്തിൻ്റെ നേതാവായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർഖമിൻ്റെ വീട്ടിൽ വെച്ച് പ്രബോധന പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം അവലംബിച്ചു. ഇസ്ലാമിൽ പ്രവേശിച്ച ആറാമത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. പരിശുദ്ധ ഖുർആൻ ആദ്യമായി ശത്രുക്കളുടെ സദസ്സിൽ ചെന്ന് ഉച്ചത്തിൽ ഓതി കേൾപ്പിച്ചത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില അനുചരന്മാർ മക്കയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ പലതും സംസാരിച്ചു കൊണ്ടിരുന്നു. കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഖുറൈശികൾ നമ്മുടെ പരിശുദ്ധ ഖുർആൻ ഉച്ചത്തിൽ ഓതി കേട്ടിട്ടില്ലല്ലോ, ആരാണ് അതൊന്ന് അവരുടെ സദസ്സിൽ പോയി കേൾപ്പിക്കുക? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കേൾപ്പിക്കാം. അവർ പറഞ്ഞു, നീ പോകരുത്, അവർ ആക്രമത്തിന് മുതിർന്നാൽ അത് തടയാൻ പറ്റിയ ബന്ധുമിത്രാദികളുള്ള ആരെങ്കിലും പോകണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ പോകും, അള്ളാഹു എന്നെ രക്ഷിക്കും. ഇബ്രാഹിം മക്കാമിനടുത്ത് ഖുറൈശി പ്രമുഖർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറി ചെന്നു ഉച്ചത്തിൽ സുന്ദരമായ ശബ്ദത്തിൽ ബിസ്മി ചൊല്ലി സൂറത്തു അർറഹ്മാൻ ഓതാൻ തുടങ്ങി. എന്താണ് ആ ചെക്കൻ ചെയ്യുന്നത്? അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു. അവൻ മുഹമ്മദിൻ്റെ ഖുർആൻ ഓതുകയാണ്, ഒരാൾ പറഞ്ഞു. അമ്പടാ, അത്രക്കായോ! അവർ എഴുന്നേറ്റ് ചെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവെ പിടിച്ച് അടിച്ചു, മുഖം പൊട്ടിച്ചു. അദ്ദേഹം രക്തമൊലിപ്പിച്ചുകൊണ്ട് സ്നേഹിതന്മാരുടെ അടുത്ത് മടങ്ങിച്ചെന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പ്രശ്നമില്ല, ഞാൻ വേണമെങ്കിൽ നാളെയും അവരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഓതിക്കേൾപ്പിക്കും. ജീവിത ബഹളങ്ങളിൽ നിന്നെല്ലാം വിമുക്തനായ ഒരു പാവപ്പെട്ടവനായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പരമദരിദ്രനും ശാരീരികമായി മെലിഞ്ഞൊട്ടി നീളം കുറഞ്ഞ ആളും സ്ഥാനമാനങ്ങളിൽ അപ്രസക്തനുമായിരുന്നു അദ്ദേഹം. പക്ഷേ ഇസ്ലാം അദ്ദേഹത്തിന് ദാരിദ്ര്യത്തിൻ്റെ സ്ഥാനത്ത് കിസ്റയുടെയും കൈസറിൻ്റെയും ഗജനാവിനേക്കാൾ വലിയ ഭാഗ്യവും ശാരീരികമായ കഴിവുകുറവിന് പകരം ഏത് സ്വേച്ഛാധിപതിയെയും കീഴ്പ്പെടുത്താനുള്ള മനക്കരുത്തും നൽകി. മാന്യതയും വിജ്ഞാനവും നൽകി ഇസ്ലാം അദ്ദേഹത്തെ ചരിത്രത്തിൻ്റെ താളുകളിൽ മുൻപന്തിയിൽ പ്രതിഷ്ഠിച്ചു. യാതനയുടെയും വേദനയുടെയും നീർന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ ഭീകരന്മാരായ ശത്രുക്കളുടെ മുമ്പിൽ ഉച്ചത്തിൽ ഓതിക്കേൾപ്പിച്ച് അക്രമം സഹിച്ചതിൻ്റെ പ്രതിഫലമായി അള്ളാഹു കനിഞ്ഞു നൽകിയ സ്ഥാനത്തിൻ്റെ ദൃഷ്ടാന്തമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അംഗീകാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മസ്ഊദിൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുന്നത് പ്രവാചകൻ വരെ വലിയ കൗതുകമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ചു, തനിക്ക് പരിശുദ്ധ ഖുർആൻ കേൾപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, നബിയെ, ഞാൻ അങ്ങേക്ക് ഓതി കേൾപ്പിക്കുകയോ? പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് അങ്ങേക്കല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരാളുടെ പാരായണം കേൾക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങി. സൂറത്തുൻ നിസാ ആയിരുന്നു ഓതിയിരുന്നത്. പരലോകത്തെയും അന്ത്യദിനത്തെയും സ്പർശിക്കുന്ന ഭാഗമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരഞ്ഞു. പരിശുദ്ധ ഖുർആനെ കുറിച്ച് അവഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നത് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് നേരിട്ട് ഞാൻ 70 സൂക്തങ്ങൾ പഠിച്ചു. ഒരാളും അതിൽ എന്നോട് കിടമത്സരം നടത്തേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും ഏത് വിഷയത്തെക്കുറിച്ചാണ് അവതരിച്ചതെന്ന് എനിക്കറിയാം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് എന്നേക്കാൾ അറിയുന്ന മറ്റാരുമില്ല. കൂടുതൽ അറിയുന്ന മറ്റാരെക്കുറിച്ച് കേട്ടാലും ഞാൻ അയാളുടെ അടുത്തെത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം സ്വഹാബിമാർ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മഹാപണ്ഡിതൻ ജീവിച്ചിരിപ്പുള്ളപ്പോൾ തന്നെ ദീനിൻ്റെ കാര്യം ഞങ്ങളോട് ചോദിക്കേണ്ടതില്ല. ഉമർ അള്ളാഹു അൻഹു പറഞ്ഞു, ഇബ്നു മസ്ഊദ് പാണ്ഡിത്യത്തിൻ്റെ നിറകുടമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔന്നിത്യത്തിലും മാർഗദർശനത്തിലും നടപടിക്രമത്തിലും ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുല്യതയുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗ്യശാലികളായ അനുയായികളായ അദ്ദേഹം അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളാണെന്ന് മനസ്സിലാക്കിയിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ്. അപ്പം അതുപോലെയുള്ള ചരിത്രങ്ങൾ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുക, വായിക്കാനും പഠിക്കാനും അതുപോലെ ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ നമ്മുടെ ഷെഡ്യൂളിൻ്റെ അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. അടുത്തായിട്ട് നമുക്ക് പാഠക്കുറിപ്പാണ് കേൾക്കാനുള്ളത്. നമ്മുടെ കൂടെ ലൈവില് ആയിഷ കരുമ്പിൽ ജമീല സലാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് ഇന്നത്തെ പാഠക്കുറിപ്പ് എന്താണെന്ന് കേട്ടിട്ട് വരാം.
2: السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവനെ നമ്മൾ വീക്ഷിക്കുന്നു. വളരെ മിടുക്കനാണ് അവൻ, നന്നായി പഠിക്കുന്ന മോനാണ്. എല്ലാവരോടും നല്ല പെരുമാറ്റം, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവനെ വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ക്ലാസിൻ്റെ ഒരു മൂലയിലിരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുന്നു. അവൻ മാത്രമെന്താ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? നമ്മുടെ മനസ്സിൽ ആശ്ചര്യം തോന്നുകയാണ്. റിയാസ് എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് പോയിരുന്നു. ഒരു കൂട്ടുകാരൻ്റെ പേരിൽ ഞാൻ നമുക്ക് ആ കഥ പറയാം. അവൻ്റെ തോളിൽ കൈവച്ച് ചോദിക്കുന്നു, എന്താ വിശക്കുന്നില്ല മോനെ? കൂട്ടുകാര ആ ചോദ്യം കേട്ടതും അവൻ ഒറ്റക്കരച്ചിലായിരുന്നു. ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ശ്രദ്ധ പിന്നെ ആ കുട്ടിയിലേക്കായി. അവൻ പറഞ്ഞു തുടങ്ങി, 2 പനി പിടിച്ച് കിടപ്പിലാണ് എൻ്റെ ഉമ്മ. ഇന്ന് രാവിലെ മുതൽ പനി അല്പം കൂടുതലാണ്. എനിക്ക് ഭക്ഷണമുണ്ടാക്കി തരാൻ എൻ്റെ ഉമ്മാക്ക് കഴിഞ്ഞില്ല. അവനോട് ദയ തോന്നിയ ക്ലാസ്സിലെ ഓരോരുത്തരും തങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും നൽകി അവനെ തങ്ങളുടെ കൂടെ ഇരുത്തി ഭക്ഷിപ്പിച്ചു. ഇങ്ങനെയായിരിക്കണം യഥാർത്ഥ കൂട്ടുകാർ. ഇങ്ങനെ ഇതാണ് യഥാർത്ഥ കൂട്ടുകെട്ടിൻ്റെ, സുഹൃത്ത് ബന്ധത്തിൻ്റെ അവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് നല്ല ബാഗുണ്ട്, നമുക്ക് നല്ല വൃത്തിയുള്ള പുസ്തകങ്ങളുണ്ട്, യൂണിഫോമുകളുണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. എന്നാൽ വിശപ്പകറ്റാൻ ഭക്ഷണം കിട്ടാത്ത, നല്ല വസ്ത്രമില്ലാത്ത, കാശില്ലാത്തതിനാൽ പഠിക്കാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സഹായിക്കാൻ നമ്മെക്കൊണ്ടാവുന്നത് നാം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ശ്രദ്ധിക്കുക, ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലമത്രയും അയാൾ അള്ളാഹുവിൻ്റെ സഹായത്തിലായിരിക്കും എന്നതാണ്. ഈ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഒരു ചെറിയ ശ്രദ്ധ ചെലുത്തുമ്പോൾ ധാരാളം കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ഏത് വിധേനയും നമുക്ക് സഹായിക്കാം. ഒരാൾക്ക് ധാരാളം സഹായങ്ങൾ വേണ്ടി വരും, ചിലർക്ക് ചില ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ ആവശ്യമുണ്ടാവുകയുള്ളൂ. ഏതർത്ഥത്തിലാണെങ്കിലും അവരെ സഹായിക്കാനും അവരെ കൂടെ നിർത്താനും അവരെ ചേർത്ത് പിടിക്കാനും അവരോട് കൂടെ സന്തോഷം പങ്കിടാനും അവരുടെ വിഷമങ്ങളിൽ അവർക്ക് താങ്ങായും തണലായും നിൽക്കാനും നമ്മൾ ഉണ്ടാകണം. ഞങ്ങളുണ്ട് കൂടെ എന്ന വാക്കിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തിൻ്റെ സുദിനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നല്ല നല്ല നാളുകളെ നമ്മൾ കണക്കാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തന്നെ നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഞങ്ങളുടെ കൂട്ടുകാരോടുള്ള ബന്ധങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ഇനി ഉറപ്പിച്ചു തരണേ, അത് നിലനിർത്തി തരണേ എന്നർത്ഥത്തിൽ നമ്മൾ ധാരാളമായി ദുആ നടത്തുക. അങ്ങനെ നല്ല കൂട്ടുകാരായി ജീവിക്കാൻ പരിശ്രമിക്കുക. ആയതിനാൽ പരസ്പര സഹകരണത്തിലും സഹായത്തിലും നാം മുന്നേറാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നല്ല കൂട്ടുകാരായി മാറുക എന്നുള്ളതാണ് ഇന്നത്തെ പാഠക്കുറിപ്പിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ഈവനിങ് ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ കിഡ്സ് ലൈവ് ഇല്ലായിരുന്നു, അതിന് പകരമായിട്ട് നമ്മൾ കൂട്ടുകാർക്കുള്ള സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ റേഡിയോയിലുണ്ട് എന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിൽ തന്നെയുള്ള പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലേക്ക് ആണ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത്. കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും, പൂമരത്തണലിൻ്റെ പീസ് റേഡിയോയിലല്ലാതെ തന്നെ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ ഈവനിങ് ലൈവിൽ നമുക്കൊരു പൂമരത്തണലിൻ്റെ ഒരു കൊച്ചു എപ്പിസോഡ് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ പൂമരത്തണലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം.
4: ഓക്കെ, മാഷാല്ലാ, നിങ്ങൾക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം അല്ലേ. നിങ്ങളെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. നമ്മുടെ രണ്ടു മൂന്ന് എപ്പിസോഡ് മുമ്പ് പേര് പറഞ്ഞതാണ് നർമിൻ,
5: ജന്ന,
4: ജന്ന,
5: നൂറ.
4: നൂറ അല്ലേ, നർമിൻ, നൂറ, ജന്ന. ഓക്കെ, നമ്മള് വ്യത്യസ്തമായ കഥകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
5: ഗുണപാഠങ്ങളില്ല കഥകൾ.
4: ആ, ഗുണപാഠമുള്ള കഥകളാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് എന്താ പഠിച്ചത് കഥ?
5: കഴിഞ്ഞ എപ്പിസോഡില്
4: മൃഗങ്ങളോട് കരുണ കാണിക്കുന്ന മൂന്ന് മൃഗങ്ങളെ പറച്ചിനി ഏതൊക്കെയാണ്?
5: ഒന്ന് ഒട്ടകം, ഒന്ന് നായ,
4: പൂച്ച. ഓക്കെ, അപ്പൊ അതിൽ നമ്മള് വ്യത്യസ്തമായ സംഭവങ്ങളെ പറഞ്ഞല്ലേ. ഇനി ഇന്ന് നമ്മൾ എന്താണ് പറയണത്? ശ്രോതാക്കൾ ഇങ്ങനെ എന്ത് കഥയാണ് കേൾക്കുന്നത്? ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു, രണ്ട് രണ്ട് പിന്നെ സ്വഹാബികളെ കുറിച്ചാണ് അല്ലേ. ഒന്ന്
5: ഉമർ റളിയല്ലാഹു അൻഹുന്റെ, പിന്നെ ഒന്ന് സൽമാൻ ഫാരിസി
4: റളിയല്ലാഹു അൻഹു. സോ ആദ്യം ഏതാ പറയാ?
5: ആദ്യം ഉമർ റളിയല്ലാഹു
4: അൻഹു. ഉമർ കഥ. ഓക്കെ, ആര് പറയും? ജന്ന അല്ലേ, ജന്ന പറയാ.
6: റോമിലെ രാജാവിന്റെ പ്രതിനിധി ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് മദീനയിലേക്ക് എത്തി.
4: എത്താൻ കാരണം ഉമർ റളിയല്ലാഹു ആരാണ്?
6: ഖലീഫയാണ്,
4: അമീർ മുഅ്മിൻ, നേതാവാണ് അല്ലേ അവിടുത്തെ. അങ്ങനെ കാണാൻ വന്ന.
6: അപ്പോൾ ജനങ്ങളോട് ചോദിച്ചു, എവിടെയാണ് ഉമറിന്റെ കൊട്ടാരം? അപ്പോൾ അവര് ഇദ്ദേഹത്തിന് ആ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി ചൂണ്ടിക്കാണിച്ചു.
4: അതില് എന്താണ് ഈ വന്ന ആള് എന്താ
5: വിചാരിച്ചത്? ഈ കൊട്ടാരം വലിയ
6: വലിയ ആഡംബര
4: ഒരു ഖലീഫയൊക്കെ ആവുമ്പോ അല്ലേ, പിന്നെ വലിയ കൊട്ടാരം, അവിടെ കുറച്ച്
5: സെക്യൂരിറ്റി,
4: ഇങ്ങനെ അവിടെ ഒരുങ്ങി അല്ലെ, അങ്ങനെ ഉണ്ടല്ലോ സുരക്ഷയ്ക്ക് വേണ്ടി കണ്ട്. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ എന്തുണ്ടായാലും മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ എന്തുണ്ടാവും? സെക്യൂരിറ്റികാരുണ്ടാവും, തോക്ക് പിടിച്ച് നിൽക്കുന്നുണ്ടാവും.
6: അതേപോലെ തന്നെ ഇദ്ദേഹം വിചാരിച്ചു
4: സ്വാഭാവികം വിചാരിക്കുള്ളൂ അല്ലേ.
6: പക്ഷെ ജനങ്ങൾ ഇയാളെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടിട്ട് ചൂണ്ടിക്കാണിച്ചു.
5: തലയണല്ല,
6: കയ്യ് തലയണയാക്കി കിടക്കണം,
4: ആ നിലത്ത് ഇങ്ങനെ കിടക്കുന്ന,
5: മണ്ണിൽ കിടക്കണം.
4: ഒരാളെ കാണിച്ചു കൊടുത്ത്. പക്ഷെ ഈ വന്ന ആള് മനസ്സിലാക്കിക്കണോ ഇത് ഖലീഫ എന്നുള്ളത്? ഇല്ല, കാരണം ഖലീഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കൂല മനസ്സിലാക്കണത്.
6: ജനങ്ങള് പറഞ്ഞു ഇതാണ് ഇവിടുത്തെ ഖലീഫ, ഞങ്ങളെ ഖലീഫ.
5: ഇയാള് അത്ഭുതപ്പെട്ടു,
4: അത്ഭുതപ്പെട്ടു പോയില്ലേ. എന്നിട്ട് എന്താ പറഞ്ഞ അവസാനത്തെ ഒരു പോയിന്റ് വായിച്ചു നോക്കി, എന്താണുള്ളത്?
6: ഉമർ, താങ്കൾ നീതി കാണിച്ചിരിക്കുന്നു,
4: അതുകൊണ്ട് ഇവിടെ നിർഭയനായിട്ട്,
6: നിർഭയനായിട്ട്
4: ഒരു ഭയം ഇല്ലാതെ കൂടായിട്ട് എന്ത് ചെയ്യാണ്?
5: കടക്കാണ്,
4: കടക്കുന്നല്ലേ. ഉമർലാവ് നീതി കാണിച്ചിരിക്കുന്ന എല്ലാരോടും ഉമർലാവ് ചെയ്തിട്ടുണ്ട് ആ നാട്ടില്, ആളുകളൊക്കെ നീതി കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ ഇനി അല്ലെ, ആരും ഇല്ല, ശത്രുക്കളില്ല അങ്ങനെ രൂപത്തില്. അതുകൊണ്ട് ഉമർലാവ് എന്ത് ചെയ്യാണ്? ഒരു പേടിയില്ലാതെ സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യണം? മരത്തഞ്ചി വീട്ടിൽ ഇങ്ങനെ വിശ്രമിക്കാണ്. അപ്പൊ ഈ സംഭവം നമ്മളെ പഠിപ്പിക്കണം എന്താണ്? ഒന്ന്, എന്താണ്, ഉമറുള്ള ഒരു ഖലീഫയായിട്ട് പോലും തരില്ല, അതിന്റെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ഒരു ആഡംബര ജീവിതം കാണിച്ചിട്ടില്ല. മനസ്സിലായല്ലോ. അപ്പൊ നമ്മളും എന്താ ചെയ്തേക്കണ്, നമുക്കുള്ളത് എന്താ ചെയ്യാ, ഉള്ളതില്
5: തൃപ്തിപ്പെട്ടുകൊണ്ട്
4: നമ്മൾ പോകണം എന്നുള്ളതാണ് അല്ലെ. ഒരു ഖലീഫയായിട്ട് പോലും തരില്ല,
6: ഞാൻ വലിയ ആളാണ്,
4: ആ അങ്ങനത്തെ
5: ചിന്തില്ല.
4: അഹങ്കാരം വന്നു പോയാൽ ആരും ദൈവില്ല, നമ്മളെ
6: വിജയത്തിലെത്തൂല,
4: വിജയത്തിൽ ആളും ഇഷ്ടപ്പെടൂല. ഉദാഹരണങ്ങളെ സ്കൂളിലൊക്കെ ഇപ്പം നല്ല പഠിക്കണ കുട്ടികൾ ഉണ്ടാവും ചിലപ്പം, പക്ഷെ ചില കുട്ടികൾക്ക് ഒന്നുണ്ടാവും അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടാവും അല്ലെ. പക്ഷെ അപ്പൊ ആരും ദൈവില്ല, കുട്ടി പഠിക്കുന്നുണ്ടോ, നല്ല കുട്ടിയാണോ, കാണാൻ ഭംഗികൾ ഒന്നും നോക്കൂല. ആ കുട്ടിക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ ദൈവില്ല, ആരും ആ കുട്ടികളെ
6: ഇഷ്ടപ്പെടും
4: ഇല്ല. എന്താ അഹങ്കാരം പറഞ്ഞ എന്താണ്? അവർക്കൊരു ഗമ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും, ചെറുതായിട്ട് കാണും ഇല്ലേ, ഞാൻ മാത്രമേ പഠിക്കുന്ന കുട്ടി, ഓരോന്നും ഓരോക്കെ എന്ത് ചെയ്യാണ്, പഠിക്കാത്തവരാണ് എന്നുള്ളൊരു ഞാൻ എന്നുള്ള ചിന്ത അവർക്ക് വരും അല്ലേ. അപ്പം ഒന്നാമത്, രണ്ടാമത്തെ എന്താണ്, നമുക്ക് സമ്പത്തുണ്ടെങ്കിലും എന്ത് ചെയ്ത് ആഡംബരം നമ്മള് ഒരു ഒരു മീഡിയ ലെവലിലാണ് നമ്മൾ പോകേണ്ടത്. ഒരിക്കലും അമിതമായിട്ട് ചെലവഴിക്കുക, ആഡംബര ജീവിതം നയിക്കുക എന്നുള്ളതല്ല ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. അതിനൊരു മാതൃകയാണ് ആര്? മുൻകഴിഞ്ഞു പോയ ഉമറല്ലാവും, അതോടൊപ്പം തന്നെ സ്വഹാബികളൊക്കെ അങ്ങനെ
5: തന്നെയാണ്
4: അല്ലെ. സ്വഹാബികളൊക്കെ അങ്ങനെ തന്നെയാണ്. സ്വഹാബികളിൽ പല സ്വഹാബികൾക്കും വലിയ സമ്പന്നരായ സ്വഹാബികളൊക്കെ ഉണ്ടേനി, പക്ഷെ അവരാരും ഇതിലില്ല, ഒരു ആഡംബര ജീവിതം
6: നയിച്ചിട്ടില്ല.
4: എന്നാൽ അവരൊക്കെ നയിച്ചിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെ. ഇസ്ലാമിലേക്ക് വരുന്ന മുമ്പ് എന്നിട്ടുണ്ട് വലിയ സമ്പന്നരായ ആളുകളൊക്കെ നേരിട്ടുണ്ട് ആഡംബര ജീവിതം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നപ്പോ അത് മനസ്സിലായത്
5: അള്ളാന്റെ
4: മുമ്പ് നമ്മള് വെറും ആരാണ്? വെറും നിസ്സാരരാണ് അല്ലെ അള്ളാന്റെ മുമ്പിൽ അല്ലെ. നമുക്ക് കിട്ടുന്ന അനുഗ്രഹമൊക്കെ ഏത് നിമിഷം ചെയ്യും, നഷ്ടപ്പെടും
5: അല്ലെ.
4: അപ്പൊ അതുകൊണ്ട് ആ അനുഗ്രഹം നന്ദി കാണിക്കൽ എങ്ങനെയാണ്? അത് അള്ളാന്റെ മാർഗത്തിലൊക്കെ ചെലവഴിച്ചുകൊണ്ടാണ് ആഡംബരം ഒരിക്കലും നമുക്ക് ഉണ്ടാകാന്
6: പാടില്ല.
4: അതിന്റെ അർത്ഥം പിന്നെ സമ്പത്തുള്ള ഒരാളും വളരെ മോശപ്പെട്ട വസ്ത്രം ധരിക്കുക അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അതല്ല, ഉള്ളത് അയാൾ കാണുമ്പോഴാണ്. എന്നാൽ എന്തായിരുത്,
6: ഓവറാവും
4: ചെയ്യരുത്. ഇതാണ് നമ്മളിൽ മനസ്സിലാക്കാനുള്ള വിഷയം. കാരണം ഉമറുള്ള ഒരു ഖലീഫയായിട്ട് പോലും വളരെ ലളിതമായ ജീവിതമാണ്
6: നയിച്ചിരുന്നത്.
4: അതെല്ലാം തന്നെയാണ് അബൂബക്കർ ഉമറുള്ള വലിയ അങ്ങനെ എല്ലാ സ്വഹാബികളും, ഇപ്പം അബ്ദുറഹ്മാൻ ഔഫ്, പിന്നെ സഅദ് നബി വഖാസ്, ഇങ്ങനെ ഒരുപാട് പേരുള്ള നമുക്ക് പരിചയമുള്ള പേരുകളുള്ള സ്വഹാബികളൊക്കെ ഉണ്ട്. മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഉമറുള്ള ഒരു ഖലീഫയായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ. എങ്ങനെ രാത്രിയൊക്കെ എന്ത് ചെയ്യും, വേഷം മാറിയങ്ങാണ്ട് ഇറങ്ങി നടക്കും രാത്രി, വേഷം മാറി ആൾക്ക് മനസ്സിലാവൂല ഇത് ആരാന്നുള്ളത്. ആ കോളത്തിൽ രാത്രി പോയിട്ട് ഓരോ വീട്ടിലും പോയിട്ട് എവിടെയെങ്കിലും പ്രയാസം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ നീതി കാണിച്ച ആളായിരുന്നു ആര്? മനസ്സിലായല്ലോ. ജനങ്ങളെ പ്രയാസങ്ങൾ അറിഞ്ഞ് അവരെ സഹായിച്ച് അല്ലെ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനത്തെ ഒരാളായിരുന്നു ആര്? ഇതേപോലെ വേറൊരു സംഭവമുണ്ട് അല്ലെ. ഉമറുള്ളാഹുവിന്റെ വീട് അന്വേഷിച്ചു വന്ന ഒരു പെണ്ണ് അല്ലെ. ഉമറുള്ളാഹുവിന്റെ വീട് വരുമ്പോ അപ്പോഴും ചിന്തിക്കുന്നതാണ് ആ ഖലീഫന്റെ വീടാണ്. ഉദാഹരണം, നമ്മളിപ്പോ നമ്മുടെ നാട്ടില് പിന്നെ ഒരു മുഖ്യമന്ത്രിന്റെ വീട് കാണാൻ പോവാണ്, ആ അവര് മനസ്സിലാക്കുന്ന ആ മുഖ്യമന്ത്രിയുടെ വീടാണ് അടിപൊളി വീടാവും എന്നൊക്കെ. ഇതുപോലെ പെണ്ണ് എന്ത് ചെയ്യാണ്, ഉമറുള്ളാഹുവിനെ കാണാൻ വേണ്ടി ഉമറുള്ള വീടാണ് അവരാണ്. നമ്മൾ ഒരു പാട്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സംഭവം വിശദീകരിക്കുന്നുണ്ട് ഇല്ലേ. ഏതാണ് പാട്ട് തുടക്കം തന്നെ? ഉണ്ടുസകി. ഒരുപാട് ആളുകൾക്ക് കേട്ട് പരിചയമുള്ള ഹിറ്റായ ഒരു പാട്ടാണത്. ആ പാട്ട്, ആ പാട്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്ക് അത് വർണ്ണിക്കുന്നുണ്ട്. എന്ത്? ഉമ്മറുള്ളവന്റെ വീടിനെ കുറിച്ച് പറയുന്ന ഒരു പാട്ട്. പാട്ട് എന്ന് പറയുമ്പോ ആരെങ്കിലും ഒന്ന് പാടേണ്ടി വരും അല്ലേ? ആരെ പാടണ? പാടോ? ഓക്കെ ഓക്കെ. എന്റെ ആ ഭാഗം പാടിയാ മതി അല്ലേ? ഒരു ഒരു ഭാഗം ഉണ്ടെന്നാണ്. പിന്നെ ഒരു കാര്യം ചൊല്ലൂ പെണ്ണേ, ഉമർ ഖലീഫ താമസമെവിടെ അല്ലേ? ആ വരിയാണ്, അതിലാണ് എന്തിനത് ആ സംഭവങ്ങൾ പറയണത്. ഓക്കെ, ഒന്ന് ഉഷാറായിട്ടൊന്ന് പാടി കൊടുക്ക ഈ എപ്പിസോഡിൽ. പാട്ടും കൂടി ആയിക്കോട്ടെ അല്ലേ? ഓക്കെ.
5: ഒരു

0: ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി. ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയായി.
1: ആ സംഭവം എന്താണ്? വളരെ അർത്ഥവത്തായ ഒരു വരികളാണല്ലേ. ഒരു സ്ത്രീ അവരെ വീട് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ആരത്തേക്ക് വരുന്നത്
0: അല്ലെ?
1: അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു മെമ്പർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു MLA ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരാളെ വീട് പണിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പോയി കാണും അല്ലേ. അതുപോലെ ആ സ്ത്രീ എന്ത് ചെയ്യാണ്? അവരെ വീടൊന്ന് ഉഷാറാക്കാന്, ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി ആരത്തേക്ക് ചെല്ലണത്? ചെല്ലണത്. അപ്പൊ എന്താ കണ്ട കാഴ്ച? എന്താണ്
0: വീടും
1: അതിനേക്കാൾ? അതാ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? ഇതുപോലൊരു കൂര ഈ നാട്ടിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ആ പെണ്ണിന്റെ വീടിനേക്കാള്
0: ചെറുതാണ്,
1: മോശമായി ചെറിയ വീടായിരുന്നുള്ളത് ഉമ്മറുള്ളാനെ വീണത്. അപ്പൊ നമ്മള് ഇതില് രണ്ട് സംഭവം, നമ്മളിപ്പോ ഈ പറഞ്ഞ കഥയിലും, നേരത്തെ നമ്മള് ഇതിന് മുമ്പ് എപ്പിസോഡ് പറഞ്ഞില്ലേ, കുറെ കാര്യം നമുക്ക് കഥയിലൂടെ പഠിക്കാൻ പറ്റും, പാട്ടിലൂടെയും പഠിക്കാൻ പറ്റും. അപ്പൊ ഈ കഥയിലും പാട്ടിലും നമ്മൾ പഠിച്ച എന്താണ്?
0: വളരെ ലളിതമായ
1: ജീവിതം നയിച്ച ആരുടെ ചരിത്രമാണ്
2: അല്ലേ.
1: ഒരു പാട്ടിലും പഠിച്ച് കഥയിലും നമ്മള് പഠിച്ചിട്ടുണ്ട്, മാഷാല്ല. അപ്പം നമുക്കുള്ള പാഠം എന്താ ഇതില്? നമുക്ക് ചിലപ്പോ റബ്ബ് എന്ത് ചെയ്യും? ചിലപ്പം മനുഷ്യന്മാര് പല കോലത്തിലും ഉണ്ടാവും അല്ലെ. സമ്പത്തുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പൊ സമ്പത്തില്ലാത്തവരെ എന്ത് ചെയ്യാ? ഇല്ലാത്ത പോലെ എന്ത് ചെയ്യാ? ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ലളിതമായി ജീവിച്ചു പോവുക. സമ്പത്തുള്ളവരോ ഉള്ള പോലെ ആഡംബരം ജീവിക്കാൻ വേണ്ടി അല്ല, അവർ ആഡംബരം ഇല്ലാതെ എന്ത് ചെയ്യാ? അവർക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തിന് ചെയ്യണം. എന്ത് ചെയ്യണം? ആ ജീവിതത്തിൽ കാണും വേണം. പക്ഷെ പിശുക്കന്മാരായി പോവുകയും ചെയ്യരുത്. മനസ്സിലായല്ലോ. ആ ഒരു പാകത്തിന് എന്ത് ചെയ്യണം? ജീവിതം മുന്നോട്ട് നയിക്കണം. മഷാല്ല. അതാണ് നമ്മളെ ഈ ഒരു കഥയിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം. അല്ല, ഇനി നമ്മള് അടുത്ത ഒരു സ്വഹാബിന്റെ പേര് പറഞ്ഞിരുന്നു അല്ലേ. നർമീൻ ആരായിരുന്നു?
0: സൽമാൻ.

0: ഭാരമുള്ളൊരു സഞ്ചിയായിട്ട് വരുമായിരുന്നു. ഇയാൾക്കത് താങ്ങാൻ നല്ല പ്രയാസമുണ്ട്. അപ്പോൾ ഇയാൾ ആരെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കുകയാണ് ഇത് കൊണ്ടുപോവാന്.
1: കൊണ്ടുപോവാനാ?
0: അപ്പോൾ ആ സമയത്താണ് അയാൾക്ക് ആരെയും കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ വഴി വരികയാണ്. അപ്പോൾ ഇയാൾ ഇത് പൊന്തിക്കോന്നൊരു ആവശ്യപ്പെടാണ്. അപ്പോൾ ഈ സൽമാൻ ഫാരിസി അത് എടുത്തു, അത് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ ജനങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഇയാളെ ഈ ക്ഷാമക്കാരനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളെ നാട്ടിലത്തെ അമീറാണ്, എന്താണ് നിങ്ങൾ ചെയ്യണത് ചോദിച്ചു.
1: അമീറിനെ കൊണ്ട് ഏറ്റുകൊണ്ടുപോകാം അല്ലേ?
0: അപ്പോ ഇയാൾക്ക് അറിയില്ല ഇത് അമീറാണ്. അപ്പോ ഇയാള് ഈ സൽമാൻ ഫാരിസിയോട് പറഞ്ഞു ഇത് ഇവിടെ ഇറക്കി വെച്ചോളും, എനിക്ക് അറിയില്ലേനു അമീറാണ്. അപ്പൊ സൽമാൻ ഫാരിസി പറഞ്ഞു ഞാനിത് നിങ്ങളെ വീട് എത്തണ വരെ ഇത് ഏറ്റരാ, ഇത് ഞാനിപ്പൊ ഇറക്കണ, ഇത് ഞാനിപ്പൊ ഇറക്കൂല എന്ന് പറഞ്ഞു.
1: ഇറക്കി വെക്കൂല, സമ്മതിച്ചില്ല, അത് ഇറക്കി വെക്കാന്
0: സമ്മതിച്ചു
1: എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മള് രണ്ടാമത്തെ ഒരു കഥ ഈ എപ്പിസോഡിൽ നമ്മൾ ശ്രോതാക്കളെ പറഞ്ഞത് അല്ലേ. അതായത് അദ്ദേഹത്തിന്റെ ഒരു വിനയം എന്ന് പറയാൻ നമുക്ക് അല്ലേ. വിനയം എന്നുള്ളത് ഭയങ്കര സൗന്ദര്യമുള്ള കാര്യമാണ്.
0: നബിന്റെ ഏറ്റവും നല്ല സ്വഭാവം വിനയം
1: വിനയായിരുന്നു. അപ്പൊ നമുക്ക് ഇത് രണ്ട് കാര്യം, ഒന്ന് വിനയം നല്ല സൗന്ദര്യമുള്ള സൗന്ദര്യമാണ്, അഹങ്കാരം എന്താണ് സൗന്ദര്യമുള്ളതല്ല. ഒരാളെ കാണാൻ സൗന്ദര്യം, പക്ഷെ അഹങ്കാരം ഉണ്ടെങ്കിലോ അയാളെ സൗന്ദര്യം നഷ്ടപ്പെടും മനസ്സു. വിനയം ഇഷ്ടപ്പെടൂല, വിനയുള്ള സ്വഭാവം ഇഷ്ടപ്പെടുന്നുള്ളതാണ് അല്ലെ. സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ വിനയം കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ എന്താണ് നമ്മളെ സൽമാൻ ഫാസിലെന്ന് പറയാ, എന്ത് ഇയാള് പറഞ്ഞപ്പോ ഞാനെന്നെ കൊണ്ടുപോയി ഞാൻ ഇവിടുത്തെ അമീറല്ലേ, ഇതെന്ത് പണിയെ കാട്ടും ചോദിക്കാം. പക്ഷേ ഞാൻ അമീറാണെന്ന് പോലും
2: പറഞ്ഞില്ല.
1: നേരെ എന്ത് ചെയ്ത്, അയാൾക്ക് ആ സഹായം ചെയ്തു കൊടുത്തുള്ളതാണ് ഈ ഒരു കഥയിൽ നമ്മൾ പഠിക്കണത്. ഇതിൽ ഏറ്റവും പ്രധാനം വിനയം തന്നെയാണ് അല്ലെ. കാരണം ഒരു അമീറായിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വിനയം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാര് പറഞ്ഞു കൊടുത്ത് ഇയാൾക്ക് അയാൾ നിങ്ങൾ എന്ത് പണിയെ കാട്ടുന്നു, അമീറിനെ കൊണ്ടാണ് ചുമടേറ്റിക്കണം എന്ന് ചോദിക്കണം അല്ലെ. പക്ഷെ അത് പറഞ്ഞിട്ടും അമീർ എന്ത് ചെയ്തില്ല, സൽമാൻ ഫാസിൽ അള്ളാഹു അതിന് സമ്മതിച്ചില്ല. അയാൾ എന്ത് ചെയ്ത്, ആ ചുമട് അദ്ദേഹത്തിന് വീട് വരെ എത്തിച്ച് ഇറക്കി കൊടുത്തിട്ടാണ് തിരിച്ച് പോരുന്നത്. ഇതൊക്കെ നമുക്ക് വലിയ പാടാണ് അല്ലേ. നമുക്കും ഉണ്ടാകേണ്ട ചില സ്വഭാവ ഗുണങ്ങളാണ് ഇതൊക്കെ. ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പിന്നെ കഥയിൽ ലളിതമായ ജീവിതം, ഇതിലോ
0: ഇതില് അഹങ്കാരം പാടില്ല.
1: അഹങ്കാര വിനയത്തോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക. കുട്ടികളോട് നമുക്ക് എന്താ പറയാനുള്ളത് അല്ലെ, കുട്ടികൾ സ്കൂളിലൊക്കെ എന്തുണ്ടാവും, ഒരുപാട് കൂട്ടുകാരികൾ ഉണ്ടാവും അല്ലെ. അവിടെയൊക്കെ നമ്മൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും വിനയത്തോടുകൂടി പെരുമാറണം. നമ്മെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം, മനസ്സിലാവില്ല. വിനയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞില്ലേ. ദേഷ്യം അല്ലെങ്കിൽ അഹങ്കാരം പൊങ്ങച്ചം ഇതുള്ള കുട്ടികൾ ആരും എന്ത് ചെയ്യില്ല,
2: ഇഷ്ടപ്പെടൂല.
1: നിങ്ങളെങ്ങനെ സ്കൂട്ടില് എങ്ങനെ സ്കൂളില് ഭയങ്കര വിനയം അല്ലേ. നമ്മളെന്ത് ചെയ്യണം, എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാണണം, മനസ്സിലായല്ലോ. ഇൻഷാല്ലാ ഇതാണ് നമ്മള് ഈ രണ്ടാമത്തെ ഒരു പിന്നെ രണ്ട് സൽഗുണങ്ങൾ അല്ലേ, രണ്ട് ഗുണങ്ങളാണ് നമ്മൾ ഈ കഥയിൽ പഠിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ട്. ഇൻഷാ അടുത്ത എപ്പിസോഡിൽ പുതിയ കഥകളുമായി പുതിയ ഗുണപാഠങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം.
3: മാഷാല്ലാ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് പൂമരത്തണലിലായിരുന്നു. നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള ചരിത്രങ്ങൾ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ തന്നെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ചരിത്രങ്ങളാണ് ഇന്നത്തെ പൂമരത്തണലിൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട് മാഷാല്ലാ. പാഠക്കുറിപ്പിൽ ഉസ്താദ് പറഞ്ഞു തന്ന വിഷയം നല്ലൊരു അറിവാണ് തന്നത്. അതുപോലെ തന്നെ ഉമർ ബിൻ അൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രകഥയും പാട്ട് വളരെ നല്ല ഗുണപാഠം തന്നെയാണ്. ലളിത ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ലൈവിനുള്ള സമയം അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇനി അടുത്തൊരു ലൈവിൽ കാണാം എന്ന് മാത്രം പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ലാ ഇന്നത്തെ ലൈവ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പരസ്പരം പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം. കഷ്ടങ്ങൾ തീർക്കാൻ എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചത് മിയാസ് ബിൻ മഹസിൻ.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ ഭാഗം 22, JDTA വിടുന്നു ഭാഗം തുടരുന്നു. ശബ്ദം മുബാറക് ബിൻ ഉമർ ജാബിർ ചാലിയം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. JDTA വിടുന്നു. യത്തീംഖാന 2 വർഷം JDTയുടെ ശാഖയായി തുടർന്നു. പിന്നീട് ആ ബന്ധം വിടർത്തേണ്ടി വന്നു. കറസ്പോണ്ടന്റായ NV അബ്ദുസ്സലാം മൗലവിയും JDT ഭാരവാഹികളും തമ്മിൽ പൊരുത്തക്കേടുണ്ടായി. ബ്രിട്ടീഷ് ഭരണകാലം സർക്കാരിന് സമർപ്പിക്കേണ്ട കണക്കുകളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഭാരവാഹികൾ നിർദ്ദേശിച്ചു. അതൊരു നാട്ടുനടപ്പാണല്ലോ. ഉള്ളത് ഉള്ളതുപോലെ പറയരുതെന്നാണല്ലോ സർക്കാർ നിയമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും ശീലിപ്പിക്കുന്നതും. ഒരു കൊച്ചു കച്ചവടക്കാരൻ പോലും കണക്കുകൾ സത്യസന്ധമായി കുറിച്ചുവെച്ച് അധികൃതർക്ക് കൊടുത്താൽ കച്ചവടം പൂട്ടിയതു തന്നെ, അതല്ലെങ്കിൽ കിടപ്പാടം തന്നെ നഷ്ടപ്പെടും. ജനങ്ങളിൽ നിന്നും കണക്കുകൾ പിടിച്ചുവാങ്ങി പരിശോധിക്കുന്ന സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ് ഓഫീസർമാർ റിട്ടയർ ചെയ്താൽ താമസിയാതെ അവർ ഒരു ഓഫീസ് തുറക്കും, ബോർഡ് വെക്കും. സെയിൽസ് ടാക്സ് ഇൻകം ടാക്സ് കൺസൾട്ടൻ്റ് ആളുകൾ പിന്നെ കണക്കുബുക്കുകളുമായി അങ്ങോട്ടായി ഓട്ടം. സർക്കാർ നയങ്ങളുടെ ഊരാക്കുടുക്കുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രവും തരവും ഏറ്റവും നന്നായി അറിയുന്നവർ ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥരാണല്ലോ. കളവു പറയാനും കള്ളത്തരം കാണിക്കാനും ജനങ്ങൾ നിർബന്ധിക്കപ്പെടുകയും ശീലിക്കുകയും ചെയ്യുന്ന നിയമവ്യവസ്ഥ ഒരു വശത്ത്, സർക്കാർ സർവീസിലിരുന്ന് ശമ്പളം പറ്റി പണവും പേരും നേടി പുറത്തു വന്ന ശേഷം മാസം പ്രതി നല്ലൊരു തുക പെൻഷനായി കൈപ്പറ്റി സർക്കാരിനെ പറ്റിക്കാൻ കണക്കുകൾ ഒപ്പിക്കുന്ന ജോലിയുമായി മറുവശത്ത്. നിയമങ്ങളധികവും മനുഷ്യരുടെ നന്മക്കും പുരോഗതിക്കും വേണ്ടിയല്ല, നിയമത്തിനുവേണ്ടി നിയമം നിർമ്മിക്കുന്ന വിവരദോഷികൾ.
5: എന്തായാലും NV അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിന്റെ സത്യസന്ധതയുടെ കണിശത പ്രകടമായ ഒരു പ്രത്യേക സന്ദർഭമായിരുന്നു അത്. KM മൗലവിയാകട്ടെ നേർവഴിയിൽ നിന്നും അല്പം പോലും മാറാൻ നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല. ഇതുമൂലം മാനേജ്മെന്റും ബ്രാഞ്ച് അധികൃതരും തമ്മിൽ പൊരുത്തക്കേടിലായി. അങ്ങനെ JDTയുമായി ബന്ധം മുറിഞ്ഞു. എങ്കിലും യത്തീംഖാന തുടരണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി രൂപീകരിച്ചു. പ്രവർത്തനം തുടർന്നു. ഭാരവാഹികൾക്ക് കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും സൗകര്യങ്ങളും ഒത്തുകൂടി വന്നു. സീതി സാഹിബ് എല്ലാറ്റിൻ്റെയും പിറകിലുണ്ട് താനും. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുണ്ടായ ഒരു സംഭവം ഓർമ്മയിൽ വരുന്നു. മുസ്ലിം പേരുകളിൽ നടന്നുവരുന്ന സ്ഥാപനങ്ങളോടുള്ള സർക്കാർ സമീപനം അനുഭാവപൂർവമല്ലായിരുന്നു. വിഭജനാനന്തര സാഹചര്യത്തിൻ്റെ അനിവാര്യ ദുരന്തം, പല നിയമക്കുരുക്കുകളും സൃഷ്ടിച്ച സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കുന്ന പലതും നടന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രത്യേക അനുഭവം. മലബാർ മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗം, യത്തീംഖാനകൾ ജയിൽ IGയുടെ കീഴിൽ, ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രയാസങ്ങൾ വന്നു കണ്ടപ്പോൾ കമ്മിറ്റിയിൽ ഞാൻ ഒരഭിപ്രായം പറഞ്ഞു. അതിനുമാത്രം ഞാനന്ന് വളർന്നിട്ടില്ല, എങ്കിലും പറഞ്ഞു, നമുക്ക് കുറച്ച് ഹിന്ദു അനാഥ കുട്ടികളെയും എടുക്കാം. ഭാവിയിൽ വരാവുന്ന ചില പ്രയാസങ്ങൾക്ക് ഈ നടപടി ചിലപ്പോൾ ഗുണകരമായെങ്കിലോ. എൻ്റെ അഭിപ്രായം ആരും പരിഗണിച്ചില്ല. നമുക്ക് കുട്ടികളെ ആ നിലക്ക് കിട്ടുകയില്ല, ആ ശ്രമം വൃഥാവിലായിരിക്കും എന്നും ചിലർ പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞു. ജയിൽ IGയുടെ ഒരു കത്ത് വന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഇതര സമുദായത്തിലെ അനാഥ കുട്ടികളെ ഈ സ്ഥാപനത്തിൽ ചേർക്കുന്നില്ല? ഈ ചോദ്യമാണ് കത്തിലെ ഉള്ളടക്കം. അതോടെ പ്രശ്നമായി. മറുപടി തയ്യാറാക്കാനും നിയമോപദേശത്തിനും യത്തീംഖാനയുടെ ലെറ്റർ ഹെഡുമായി സീതി സാഹിബിൻ്റെ അടുക്കലേക്ക് ആളെ വിടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഞാൻ ഒരഭിപ്രായം പറഞ്ഞു. ഒരു അമുസ്ലിം കുട്ടിക്കു വേണ്ടി ആരും അപേക്ഷ തരികയോ അതേക്കുറിച്ച് ഒരന്വേഷണവുമായി ആരും ഇതുവരെ ഞങ്ങളെ സമീപിക്കുകയോ ചെയ്തിട്ടില്ല. വന്നാൽ തീർച്ചയായും ഞങ്ങൾ അത് അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതായിരിക്കും എന്ന് മറുപടി കൊടുത്താൽ മതിയാകുമെന്ന് തോന്നുന്നു. പക്ഷേ ഞാനൊരു നിയമജ്ഞനോ ബുദ്ധിജീവിയോ അല്ലല്ലോ. കാര്യപ്രാപ്തിയോ പൊതുരംഗത്ത് തഴക്കവും പഴക്കവും ലഭിച്ചവനോ അല്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം മുഖവിലക്ക് എടുക്കേണ്ട ബാധ്യത കമ്മിറ്റിക്കില്ല. സീതി സാഹിബിനെ തേടിപ്പോയ ആൾ മടങ്ങി വന്നു. കത്ത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് കെ മൗലവി ഒപ്പിട്ട് അയച്ചാൽ മതി. കത്ത് എന്താണെന്ന് നോക്കി. വളരെ കുറഞ്ഞ വാചകം. ഞാൻ നേരത്തെ അഭിപ്രായപ്പെട്ടത് തന്നെ. എല്ലാവർക്കും സന്തോഷം, എനിക്ക് ആഹ്ലാദം. ഞാൻ റബ്ബിനെ സ്തുതിച്ചു. സാധുവായ ഞാൻ കമ്മിറ്റിക്കാർക്കിടയിൽ പരിഗണിക്കപ്പെടാൻ ഇതൊരു കാരണമായി ഭവിച്ചു. റബ്ബിൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്താണ് ഇതിലുള്ളത്? പിന്നീട് കമ്മിറ്റി ഈ കാര്യത്തിൽ ഗൗരവമായി ചിന്തിച്ചു. മന്ത്രിയും മുൻ സ്പീക്കറുമായിരുന്ന ചാക്കീർ അഹമ്മദ് കുട്ടി സാഹിബ് അന്ന് കമ്മിറ്റിയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ കീഴിൽ അനാഥരായ ഹിന്ദുക്കുട്ടികളുണ്ട്, അവരെ എടുക്കാം. ചാക്കീരി ഒരു പ്രബല സമ്പന്ന കുടുംബത്തിലെ അംഗമാണല്ലോ. അത്തരക്കാർക്ക് അക്കാലത്തൊക്കെ നാടോടി ബടുകന്മാർ എന്ന പേരിൽ ഒരു സംഘമുണ്ടായിരുന്നു. അധകൃത സമുദായത്തിൽപ്പെട്ടവർ, പ്രബലന്മാരുടെ അജ്ഞാനവൃത്തികളും കുടിയാന്മാരുമായിരുന്നു അവർ. അന്നത്തെ സാമൂഹിക ജാതി വ്യവസ്ഥയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു ആണീ കൂട്ടർ. അവരിൽപ്പെട്ട 5 കുട്ടികളെ ചാക്കീരി കൊണ്ടുവന്നു. അതിൽ 4 പേരും ഇടക്ക് വെച്ച് പോയി. ഒരാൾ ബാക്കിയായി. അവൻ പിടിച്ചു നിന്നു. 10-ാം തരം പാസ്സായി. അവിടുത്തെ ട്രെയിനിങ് സ്കൂളിൽ ചേർത്തു. അത് കഴിഞ്ഞപ്പോൾ സ്കൂളിൻ്റെ തന്നെ അധ്യാപകനായി നിയമിച്ചു. ആ വ്യക്തി പിന്നീട് മുസ്ലിം ലീഗിൻ്റെ MLA ശോഭിച്ചു. പിന്നീട് ലീഗിൻ്റെ നോമിനിയായി പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറായി KP രാമൻ മാസ്റ്റർ. അദ്ദേഹം ഞങ്ങളുടെ വളർത്തുപുത്രനാണ്, നല്ലവനാണ്. ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. ബഹുമാന്യവും ഉന്നതവുമായ സ്ഥാനത്ത് PSC ബോർഡ് വെച്ച കാറിൽ അദ്ദേഹം വന്നിറങ്ങുമ്പോൾ കാണുന്നത് പുത്രവാത്സല്യത്തിൻ്റെ കുളിർമയാണ് മനസ്സിൽ. ഒരിക്കൽ തിരൂരിൽ വെച്ച് ഒരു ദളിത് യുവാവ് എൻ്റെ അടുത്ത് വന്ന് വിനയപൂർവ്വം സ്നേഹത്തോടെ സംസാരിച്ചു. അല്പം കഴിഞ്ഞാണ് ആളെ തിരിച്ചറിഞ്ഞത്. യത്തീംഖാനയിൽ നിന്നും വിട്ടുപോയ 4 കുട്ടികളിൽ ഒരാളായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ മനം കുളിർത്തു. രാമൻമാഷ് PSC മെമ്പറായിരിക്കെ അന്തരിച്ചു.
4: ഞാൻ കുറേ കാലം യത്തീംഖാനയുടെ മാനേജറായും പ്രവർത്തിച്ചു. പിന്നീട് ഞാൻ സൗദി അറേബ്യയിൽ കഴിയുന്ന കാലം MK ഹാജി ഹജ്ജിന് വന്നു. ഞാൻ കോഴ്സ് പൂർത്തിയാക്കി നിൽക്കുകയാണ്. ഹാജി സാഹിബ് എന്നോട് നാട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് വലിയ സമാധാനമായിരിക്കും. അത്രയ്ക്കൊന്നും ഞാനില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഹാജി സാഹിബിന് എന്നോടുള്ള സ്നേഹം അതിർകവിഞ്ഞ നിലയിൽ പ്രകടിപ്പിക്കുകയായിരുന്നു. ഞാൻ വന്നു. മാനേജറായി ചുമതലയേറ്റു. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സംതൃപ്തി, എനിക്കും സംതൃപ്തി. ഒരിക്കൽ ഒരു സംഭവം. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യത കുട്ടികളിൽ പ്രകടമായ ഒരു അനുഭവം ഇന്നും ഞാൻ മറന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയി, പക്ഷേ ഇത് ഓർമ്മയിൽ തങ്ങിക്കിടന്നു. ഒരു കുട്ടിയുടെ പെട്ടിയിൽ നിന്നും പണം കളവുപോയി. സംഖ്യ കുറച്ചധികമുണ്ടായിരുന്നു. അന്നത്തെ നിലക്ക് അതൊരു വലിയ തുകയാണ്. കുട്ടികളുടെ കയ്യിൽ അത്രമാത്രം പൈസ ഉണ്ടായതും തെറ്റ്. ഞാൻ മക്കളെ വിളിച്ചുകൂട്ടി. വൽ അസ്ർ സൂറത്തോതി, അത് വിശദീകരിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുത്തു. കളവിൻ്റെ ഭൗതികവും പാരിത്രികവുമായ ദോഷങ്ങൾ ആ കൂട്ടത്തിൽ ഊന്നി പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞു. ആ രൂപ എടുത്തവൻ ഇവിടെ വരൂ എന്ന് വിളിച്ചു പറഞ്ഞു. അത്ഭുതം! ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. പൈസ അവൻ്റെ കയ്യിൽ നിന്നും ചിലവായിപ്പോയിരുന്നു. ഭാഗ്യത്തിന് അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. ഞാൻ ഉടമസ്ഥന് കൊടുത്തു. കളവ് ചെയ്തവനെ ആശ്വസിപ്പിച്ചു, ഉപദേശിച്ചു. ആ കുട്ടി പിന്നീട് നല്ലവനും മിടുക്കനുമായിത്തീർന്നു. മുറയൂർക്കാരനാണ്. ഇതെഴുതുമ്പോൾ സുഖമില്ലാതെ കിടപ്പിലാണ്. ഞാൻ പോയി കണ്ടിരുന്നു. ഖുർആൻ മനുഷ്യ മനസ്സിനെ പലപ്പോഴും അത്ഭുതകരമായ നിലയിൽ സ്വാധീനിക്കുന്നു. ആ സ്വാധീനം അവൻ്റെ ജീവിതത്തിലുടനീളം അവനെ നയിക്കുകയും ചെയ്യും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അന്നജ്മ് എന്ന ഖുർആൻ അധ്യായം ഒരു സംഘത്തിൻ്റെ മുമ്പിൽ വെച്ച് ഓതി. കൂടുതലും ബഹുദൈവാരാധകരായിരുന്നു സദസ്സിൽ. ഫസ്ജുദുലില്ലാഹ്, അതിനാൽ അള്ളാഹുവിനെ നിങ്ങൾ സാഷ്ടാംഗം ചെയ്യൂ എന്ന് പറഞ്ഞതോടെ ശക്തമായ ഒരാജ്ഞയ്ക്ക് വിധേയമായ നിലയിൽ മുഴുവൻ ആളുകളും സുജൂദിൽ വീണു. നടുവളക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരാൾ മണ്ണെടുത്ത് നെറ്റിയിൽ വെച്ചു. ഖുർആന്റെ അമാനുഷികതയാണ് ഇവിടെ ദൃശ്യമായത്. ആ കുട്ടിയിൽ പരിവർത്തനമുണ്ടാക്കിയതും ഖുർആൻ തന്നെ. ചരിത്രത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ കാണാം. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം.
3: മാഷ അല്ലാ, നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ.
6: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പൊതുവെ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്ന രണ്ട് ടേംസുകൾ പറയുന്നുണ്ട്, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിംഗ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാനിതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാരെ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നിന്ന് ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യാം, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ ഈ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്.
8: യെസ്.
7: അപ്പോൾ അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം കൂടി പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം ഇവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്, അപ്പോൾ അവിടെ ഒരു സർക്കസിലൊരു കോമാളുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പറ്റും. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായ ഒരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത്.
8: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും. ഫോമ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണേ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മുടെ മുമ്പിൽ കുറേ കാലമായിട്ടിരിക്കുന്ന കുട്ടീൻ്റെ വീട്ടിലെത്തുന്നതോടുകൂടെ ഓൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പം ഇന്നലെ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ ഒരു 10-40 കുട്ടികൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരാളെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് പൊക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എൻ്റെ ഫോൺ ഉണ്ടാകുന്നു പറഞ്ഞു കുട്ടിനോട്. ഓ, ഇതിൽ ഇൻസ്റ്റല്ലേന്ന് വെച്ചു. അവൾ സറണ്ടർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളമ്മക്കതൊന്നും അറിയില്ല, പക്ഷേ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ പിന്നെ ലോഗൗട്ട് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തി യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്തെവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല ആയിട്ടില്ല ആയിട്ടില്ല. കാറ്, എൻ്റെ കാറ് നല്ല കാറല്ല, എൻ്റെ ഫോണ് നല്ല ഫോണല്ല, എൻ്റെ വീട് നല്ല വീടല്ല, എന്റെ സ്കിന്ന്, എന്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല, എന്റെ ഈ ഇതിനെന്താ പറയാ പുരികം അത്ര ഓക്കെ അല്ല, ഇങ്ങനെ ഉണ്ടല്ലോ എന്റെ ചുണ്ട്. അപ്പൊ ചുണ്ട് സർജറിയൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത്. ചുണ്ടിന്റെ കോലം മാറ്റുക, ചുണ്ടിങ്ങോട്ട് കുറച്ച് തടിച്ചതാക്കുക, അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യാണ്. അപ്പൊ ഈ ഇത്തരം മാനസിക രോഗം, മാനസിക രോഗം എന്ന് പറഞ്ഞാല് അതിങ്ങനെ ഭ്രാന്ത് പറഞ്ഞാല് മുടിയൊക്കെ പറത്തിട്ടിട്ട് ഒന്നിലുമില്ലാതെ, മീൻസ് വേറെ ഒന്നിലുമില്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഭ്രാന്ത് എന്ന് പറയണത്. ശരിക്ക് 10 നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട്. ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തുന്നതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അതിലെന്താ വെച്ചാൽ, ഒന്ന് ഖദറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചോനെ ഇതൊക്കെ പഠിച്ചോൻ സെറ്റ് ചെയ്തതാണ്, എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള, അത് അയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും, എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും. ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ പ്രശ്നമായിരിക്കും, കണ്ണാടിന് മുമ്പ് പോയിരുന്ന പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികളിൽ ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാം, താടി ഉണ്ടല്ലോ, താടിയല്ലിങ്ങനെ കൂർത്ത താടിയല്ലിനാണ് പറയാ, ജോലിൽ എന്നാണ് തോന്നുന്നു പറയാം, കുട്ടികളുടെ അടുത്ത് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ. ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോൾ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലൈൻ എന്ന് പറയുന്നത്. ജ്വാലൈൻ എന്നല്ല വേർഡ്. അപ്പൊ അത് എനിക്ക് വേണം, അതില്ലാത്ത ഒരാള്
7: ശരിയല്ല,
8: അതുണ്ടാകുമ്പോഴേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിന്റെ സമാധാനം, പിന്നെ അസൂയ വളരും, എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല. ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തില്ലേ, തീരെ പോരട്ടെ. ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും, ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ.
7: അതെ അതെ, ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പോഴും.
8: അതെ, മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാർ സംസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടേന്ന്. മൂപ്പരക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, മൂപ്പരതൊക്കെ പോകും, മൂപ്പരാകെ അയിമ കെട്ടി മറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര ഉറപ്പ് കിട്ടും, അപ്പം ഇങ്ങനെ ആയാലും എത്ര ഉറപ്പ് കിട്ടും, ഞാനിപ്പോൾ ഇത്ര എൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യണത്, ഇതിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ദുഹ്റും അസറും മഗ്രിബും ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും ഉമ്മ വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സബ്ർ കുറയും, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ രണ്ട് ഡിസോർഡർ കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം.
7: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത്, ആത്മഹത്യ ചെയ്തിട്ടാണ്.
8: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെത്, വേറൊന്നുമില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല, എൻ്റെത് ആകണില്ല, ഞാനങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ്, എൻ്റെ മുടി നരച്ചു, ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നൂല. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട്, അതിൽ സംശയമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യചിന്തകളിലേക്കാണ് ഇനി നാം നീങ്ങുന്നത്. ഷുഗർ മരുന്നുകൾ തുടങ്ങണോ സത്യമറിയാം? നമ്മോടൊപ്പം ആരോഗ്യചിന്തകളുമായി പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ് ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോയുടെ ആരോഗ്യചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം കൂടുതൽ ആൾക്കാരും സംശയിക്കുന്ന ഒരു ചോദ്യമാണ്, സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടേ? അതുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ അസുഖം ഉണ്ടാവുന്നത് ഒരു പ്രത്യേകത, ആ അസുഖത്തിൻ്റെ പ്രത്യേകത, പല അസുഖങ്ങളുണ്ട്. ഇപ്പം പ്രഷർ ആവട്ടെ, SLE, അതുപോലെ തൈറോയിഡ്, ഇതുപോലെ കുറച്ച് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ആ മരുന്നും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നത്. അല്ലാതെ ആ മരുന്ന് തുടങ്ങിയത് കൊണ്ട് മാത്രം കഴിക്കേണ്ടി വരുന്നതല്ല, അത് ആ അസുഖത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നതാണ്, അതുകൊണ്ടാണ് അത് നിരന്തരം കഴിക്കേണ്ടി വരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, ഷുഗർ മരുന്നുകൾ തുടങ്ങണോ സത്യം അറിയാം, പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫവാസ്.
10: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് കാണുക, ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പ്രവാചകന്റെ പള്ളിയിലെ ബാങ്കുകാരനായ ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അന്ധനായ ആ സ്വഹാബി ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ എനിക്ക് പള്ളിയിലേക്ക് വരാൻ പ്രയാസമുണ്ട്, എന്തെങ്കിലും ഉതിറുണ്ടോ, ഒഴുകഴിവുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉതിർ നൽകുകയാണ്, എന്നാൽ നീ വരണ്ട എന്ന് പറയുകയാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വിളിക്കുകയും അൽസമയത്ത് നിദ, നീ ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നത്, അതെ ഞാൻ ബാങ്ക് കേൾക്കാം, എന്നാൽ നീ പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. ആ സ്വഹാബി പിന്നെ പള്ളിയിലേക്ക് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാറുണ്ട്. നമുക്കെന്താണ് അവിടെ എക്സ്ക്യൂസ് എന്നൊരു വലിയ ചോദ്യമാണ്.
11: അതെ, കണ്ണു കാണാത്ത ഒരു സ്വഹാബിക്ക് പോലും, അതും ഈ രാത്രിയിൽ പോകുന്ന വഴിയിൽ വിഷജീവികളുണ്ട്, ഒരുപാട് ദൂരെയാണ് അദ്ദേഹത്തിന്റെ വീട്, മരുഭൂമിയാണ് എന്നെല്ലാം പറഞ്ഞിട്ടും പ്രവാചകൻ ഒരു ഒഴികഴിവും കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ സബിഹി നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അവിടെ വരച്ചു കാണിക്കപ്പെടുന്നത് ചരിത്രത്തിൽ.
10: തീർച്ചയായിട്ടും. എന്നാൽ നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളില്ലേ ഈ മേഖലയിൽ, നമുക്കെന്താണ് ഒരു എക്സ്ക്യൂസ് ആയിട്ടുള്ളത്? നമുക്ക് റബ്ബ് എത്രയോ അനുഗ്രഹങ്ങൾ നൽകി, ആരോഗ്യം നൽകി, വാഹനം നൽകി, പള്ളിയിൽ പോകാൻ വാഹനമുള്ളവരുണ്ട്, അതെല്ലാം ഇന്ന് ഇരട്ടത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. ഫ്ലാഷ് ലൈറ്റ്, ടോർച്ച് പോലുള്ള എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം റബ്ബ് നൽകിയിട്ടും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ, അതല്ലെങ്കിൽ മറ്റു ഇബാദത്തുകളിൽ മുഴുകാൻ നമുക്കുള്ള എക്സ്ക്യൂസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട, ഞാനടക്കം നമ്മളെല്ലാവരും നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇബാദത്തുകൾ മുന്നേറുകയും അതുപോലെ തന്നെ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുകയും റബ്ബിനോട് എന്നും ശുക്റുള്ള ഒരു അടിമയായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിന് നീര് കെട്ടി നമസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലെ, മുൻകഴിഞ്ഞ പാപവും വരാനിരിക്കുന്ന പാപവും അങ്ങേക്ക് പുറത്തു തന്നു, പിന്നെ എന്തിയാണ് റസൂലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമസ്കരിക്കുന്നത്? ആയിഷ, നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ ഞാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നന്ദിയുള്ള ഒരു അടിമയായി പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും റബ്ബിനെ സ്തുതി ശുക്ർ ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് നമ്മൾ മുന്നേറണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
11: അതുമാത്രമല്ല സുബഹിയുടെ ഒരു പ്രാധാന്യം പറയുന്നെടുത്ത് സുബഹി നമസ്കരിച്ചവർക്ക് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിൻ്റെ പോലെയുള്ള പ്രതിഫലം ലഭിക്കും. അങ്ങനെ ഒരുപാട് ഗുണകാംക്ഷ നിറഞ്ഞ, അല്ലെങ്കിൽ എന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ, ആ ദിവസം മുഴുവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും സുബഹി ജമാഅത്തായിട്ട് നമസ്കരിച്ച വ്യക്തി എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഹദീസിലൂടെ.
10: തീർച്ചയായിട്ടും അത് ആ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു പ്രതിഫലേച്ഛയോട് കൂടി എനിക്ക് ഈ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത ആളുകൾക്കായിരിക്കും ആ പ്രതിഫലം കൂടുതൽ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രതിഫലങ്ങൾ മനസ്സിൽ നിയ്യത്ത് വെക്കുകയും അതിനോടനുസരിച്ച് ചെയ്യുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
12: പീസ് റേഡിയോ ഇൻസൈറ്റ്, അള്ളാഹുവിനെ അറിയുക, ഈ വിഷയത്തിലെ ആധികാരികമായ സംസാരമാണ് പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത്. സംസാരിക്കുന്നത് മുനവർ ഫൈറോസ്.
13: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന നമ്മുടെ സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹുവിനെ അറിയാൻ നമ്മുടെ ഭൗതികമായ പരീക്ഷണ ഗവേഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് സാധ്യമല്ല. മറിച്ച് അള്ളാഹുവെ അറിയാൻ എങ്ങനെയാണോ അവൻ നമുക്ക് അവനെപ്പറ്റി അറിയിച്ചെന്നത്, ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ അസ്മാകളിലൂടെയും അള്ളാഹുവിൻ്റെ അഫ്ആലുകളിലൂടെയും നമുക്ക് അള്ളാഹുവിനെ അറിയാം, അഥവാ അള്ളാഹുവിൻ്റെ ഉന്നതമായ മഹത്തരമായ നാമങ്ങൾ വഴിയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക, അള്ളാഹു ഏകനാണ്. അള്ളാഹു സ്വമദ്, അള്ളാഹു നിരാശ്രയനാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണവൻ. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും പിതാവല്ല, ആർക്കും ജന്മം നൽകിയവനല്ല, ആരുടെയും സന്താനമായി ജനിച്ചവനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെയില്ല. ഖുർആനിൻ്റെ 112 അധ്യായം സൂറത്തുൽ ഇഖ്ലാസിൻ്റെ 1-4 വരെയുള്ള ആയത്തുകളാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമോ മയക്കമോ ഒന്നും അവനെ ബാധിക്കുകയില്ല. ഖുർആനിൻ്റെ 2 സൂറത്തുൽ ബക്കറയിലെ 255 ആയത്താണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ, അവൻ ആദ്യമേയുള്ളവനും എല്ലാം നശിച്ചാലും നശിക്കാതെ മരിക്കാതെ അവശേഷിക്കുന്നവനും എല്ലാത്തിനും മുകളിലുള്ളതും എല്ലാത്തിൻ്റെയും പിന്നിൽ അതിനുള്ള സഹായിയായി വർത്തിക്കുന്നവനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ അലീമാണ്, എല്ലാം അറിയുന്നവനാണവൻ, അവനറിയാത്ത കാര്യമില്ല. അല്ലാമുൽ ഗുയൂബ്, മറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്നവനാണവൻ. അൽ ആലിമാണവൻ. അസ്സമീഉ, എല്ലാം കേൾക്കുന്നവനാണവൻ, അവൻ കേൾക്കാത്ത ശബ്ദമില്ല, അവനറിയാത്ത ഭാഷയില്ല. അൽ ബസീർ, എല്ലാം കാണുന്നവനാണവൻ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടികർത്താവ് അവനാണെങ്കിൽ എല്ലാം അവൻ കാണുന്നുണ്ട്, അവൻ കാണാത്ത ഒരു കാര്യവുമില്ല. അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്, അവന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ചില ആൾക്കാർ ഒരുപാട് വിമർശനാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കും, ഇത് അല്ലാഹുവിന് ചെയ്യാൻ കഴിയോ, അത് അല്ലാഹുവിന് ചെയ്യാൻ കഴിയോ. അള്ളാഹുവിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ഇന്നല്ലാഹു അലാ കുല്ലി ഷയ്ഇൻ ഖദീർ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അർറഹ്മാനാണ്, പരമകാരുണ്യകനാണവൻ. അർറഹീം, കരുണാനിധിയാണവൻ. എല്ലാവർക്കും കാരുണ്യം ചൊരിയുന്ന, വിശ്വാസികൾക്ക് പ്രത്യേകമായി അവൻ്റെ റഹ്മത്ത്, കാരുണ്യം ചൊരിയുന്നവരാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അൽ ഗഫൂറാണവൻ, എല്ലാം പൊറുക്കുന്നവനാണവൻ. പാപക്കറകളുമായി കടന്നു വരുന്നവനാണെങ്കിലും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആത്മാർത്ഥമായി അവങ്കിലേക്ക് മടങ്ങുന്ന ഒരടിമക്ക് അവന് പാപമോചനം നൽകുന്നു. തവ്വാബാണവൻ. ഇങ്ങനെ അള്ളാഹുവിനെ പഠിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അറിയാതെ ഒരില പോലും പൊഴിഞ്ഞു വീഴുന്നില്ല. ലോകത്തുള്ള കോടാനു കോടി മരങ്ങളിൽ ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് ഒരില നെട്ടറ്റ് താഴെ വീഴുന്നുണ്ടെങ്കിൽ അതുപോലും അള്ളാഹു അറിയുന്നുണ്ട്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അവനറിയാതൊരു ഇല പോലും പൊഴിഞ്ഞു വീഴുന്നില്ല. ആറാം അധ്യായത്തിൻ്റെ 59-ാമത്തെ വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ക്ഷീണം ബാധിക്കുകയില്ല, ഉറക്കം ബാധിക്കുകയില്ല, ഒരു നിമിഷം പോലും അവൻ അശ്രദ്ധനാവുകയില്ല, ആർക്കും അവനെ പറ്റിക്കുവാൻ കഴിയില്ല. ഇന്നല്ലാഹു കാന അലൈക്കും റഖീബ, തീർച്ചയായും അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വഅസിറു ഖൗലകും വജഹറൂബി ഇന്നഹു അലീമും ബിദാതി സുദൂർ, നിങ്ങൾ വാക്ക് രഹസ്യമാക്കുക അല്ലെങ്കിൽ പരസ്യമാക്കുക, ഹൃദയങ്ങളിലുള്ളതുപോലും അറിയുന്നവനാകുന്നു അവൻ. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ യുക്തിവാദിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം ജനങ്ങളെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു മാത്രമല്ല സൃഷ്ടാവ്, ഞാനും പലതും സൃഷ്ടിക്കും. അയാൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് കുറച്ച് മാംസം കൊണ്ടുവരിക. ആളുകൾ അയാൾക്ക് മാംസം കൊണ്ടുപോയി കൊടുത്തു. ആ മാംസത്തെ അയാൾ ഇലയിൽ പൊതിഞ്ഞു, ഒരു പാത്രത്തിൽ അടച്ചു വച്ചു. ഒരാഴ്ചക്ക് ശേഷം ഇയാൾ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഇത് തുറന്നു നോക്കൂ. ആൾ തുറന്നു നോക്കിയപ്പോൾ നിറയെ പുഴുക്കൾ. അയാൾ പറഞ്ഞു, ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചതാണ്, ഒരാഴ്ച മുമ്പ് ഒരു പുഴു പോലും ഇതിലുണ്ടായിരുന്നില്ലല്ലോ, ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചതാണ് എന്നാണ്. വളരെ ബാലിശമായ ഒരു വാദമാണ് അയാൾ ഉന്നയിച്ചത്. അപ്പോൾ ആൾക്കാർ തിരിച്ചു ചോദിച്ചു, നിങ്ങളാണ് സൃഷ്ടിച്ചതെങ്കിൽ ഇതിലെത്ര പുഴുക്കളുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അയാൾ പറഞ്ഞു, എനിക്ക് പറയാൻ കഴിയില്ല. ഈ പുഴുക്കളിൽ എത്ര ആൺപുഴുക്കളുണ്ട്, എത്ര പെൺപുഴുക്കളുണ്ട്, നിങ്ങൾക്ക് നിർവചിക്കാൻ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അയാൾ അവിടെ തോറ്റുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെപ്പറ്റിയും കൃത്യമായും വ്യക്തമായും അറിയുന്നവനാണവൻ. അവന് ക്ഷീണമോ മയക്കമോ ഒന്നും ബാധിക്കുകയില്ല, അവൻ മരിക്കുകയില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണവൻ. ലാ യമൂത്ത്, അവൻ മരിക്കുകയില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ അവിടുത്തെ ഖലീഫ, അവിടുത്തെ പിൻഗാമിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഇതാ മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു, ആരെങ്കിലും അല്ലാഹുവെ ആരാധിക്കുന്നുവെങ്കിൽ അല്ലാഹു മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നാണ്. മരണമില്ലാത്തവനാണവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി ശിക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. ദുനിയാവിലും പരലോകത്തും അല്ലാഹുവിൻ്റെ ശിക്ഷയെ തടുത്തു മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മുകളിൽ അവൻ്റെ സിംഹാസനത്തിൽ, അവൻ്റെ അർശിൽ ആരോഹിതനാണ്. എന്നാൽ അവൻ്റെ അറിവിലും കഴിവിലും വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അവൻ്റെ കാഴ്ചയിൽ, അവൻ്റെ കേൾവിയിൽ അവൻ നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കലുള്ളത് തീർന്നു പോവുകയില്ല. അള്ളാഹുവിൻ്റെ ഖജനാവുകൾ വിശാലമാണ്. അവനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു ഒരിക്കലും ഈ ലോകത്തേക്ക് ഇറങ്ങി വരികയില്ല. അവൻ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് അവതാരമായിക്കൊണ്ട് കടന്നു വരികയില്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ മനുഷ്യനായിക്കൊണ്ട് അവതരിക്കുകയോ മറ്റ് ജീവികളായി അവതരിക്കുകയോ ചെയ്യുകയില്ല. അതെല്ലാം അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. ഈ പ്രപഞ്ചാതീതനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സമയം പോലും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. അല്ലാഹു എന്നാണ് ഉണ്ടായതെന്ന് ചോദിക്കുന്ന ചോദ്യം പോലും വളരെ അബദ്ധകരമായ ചോദ്യമാണ്. കാരണം സമയത്തെപ്പോഴും സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വതആല ഏത് സമയത്തുണ്ടായത് എന്ന ചോദ്യം തന്നെ അബദ്ധമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഹുവൽ ഔവൽ, അവനാണ് ആദ്യമുള്ളവൻ. ആദ്യത്തിന് മുമ്പ് ഒരു ആദ്യമില്ല. ആദ്യത്തെ മനുഷ്യൻ ആദ്യ നബിയാണെങ്കിൽ, ഒന്നാമത്തെ മനുഷ്യൻ ആദ്യ നബിയാണെങ്കിൽ, അതിനു മുമ്പുള്ള മനുഷ്യനാരാണെന്ന ചോദ്യം അപ്രസക്തമാണെങ്കിൽ, ആദ്യത്തേതിനു മുമ്പ് ഒരു ആദ്യമില്ല, അള്ളാഹ്ക്ക് മുമ്പ് വേറെ ഒന്നില്ല. അവൻ ജനിച്ചവനല്ല, സൃഷ്ടിക്കപ്പെട്ടവനല്ല, പിന്നെ അവനെ ആരാണ് സൃഷ്ടിച്ചതെന്ന ചോദ്യം പോലും അപ്രസക്തമാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ സ്രഷ്ടാവ് അവനാണ്, നമ്മുടെ സംരക്ഷകൻ അവനാണ്. നമുക്ക് കാണുവാൻ കണ്ണുകളും, കേൾക്കുവാൻ കാതും, ചിന്തിക്കുവാൻ ഹൃദയവും, സംസാരിക്കുവാൻ നാവും, പിടിക്കാൻ കൈയും, നടക്കാൻ കാലുകളും, സഞ്ചരിക്കുവാനുള്ള ഭൂമിയും, താമസിക്കുവാനുള്ള പാർപ്പിടവും, വാസയോഗ്യമായ സംവിധാനങ്ങളും, ഇവിടെ ശ്വസിക്കുവാനുള്ള വായുവും തുടങ്ങി എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹുവിൽ നിന്നാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹമുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നാണ്. അവൻ്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമാണ്. വ്യത്യസ്ത തരത്തിലുള്ള പഴങ്ങൾ അവൻ നിർമ്മിച്ചു, വ്യത്യസ്ത പൂക്കൾ ഈ ഭൂമിയിൽ അവൻ സംവിധാനിച്ചു, പല രൂപത്തിലുള്ള പല പ്രകൃതത്തിലുള്ള ജീവജാലങ്ങൾ അല്ലാഹു തആല ഇവിടെ സംവിധാനിച്ചു. പറക്കുന്ന പറവകൾ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ കന്നുകാലികളെ നമുക്ക് കാണാൻ കഴിയും, പ്രാണികളുണ്ട്, സൂക്ഷ്മജീവികളുണ്ട്, സമുദ്രത്തിൽ നീന്തുടിക്കുന്ന മത്സ്യങ്ങളുണ്ട്, പാമ്പിനെ പോലെയുള്ള ഇഴജന്തുക്കളുണ്ട്. ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖാലിഖാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ജനിച്ചത് മുതൽ നമുക്ക് കഴിക്കാൻ ആവശ്യമായ ഓരോന്നും ഇവിടെ അല്ലാഹു സംവിധാനിച്ചു. അമ്മിഞ്ഞ പാലായി നമ്മൾ കുടിക്കുന്ന ആ ഒരു അമൃത്, ആ ഒരു മധുരം, അവിടെ നിന്ന് തുടങ്ങി ഓരോ ഭക്ഷണവും ഈ ലോകത്ത് അല്ലാഹു നമുക്ക് സംവിധാനിച്ചു. ഈ ലോകത്ത് നമ്മൾ പിറന്ന് വീഴുന്നതിന് മുമ്പ് മാതാവിൻ്റെ വയറ്റിൽ വളരുവാനാവശ്യമായ രൂപത്തിലുള്ള ഉപജീവനവും നൽകിയവനാണ് അല്ലാഹു. അർറാസിഖാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇങ്ങനെ അള്ളാഹുവിനെ പറ്റി പഠിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന നമ്മുടെ സൃഷ്ടികർത്താവായ, നമ്മുടെ സംരക്ഷകനായ, നമ്മോടേറെ കാരുണ്യമുള്ള ആ അള്ളാഹുവിനെ അറിയുവാൻ, അവൻ നമുക്ക് മുമ്പിൽ അറിയിച്ചിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയായ ഇസ്ലാം എന്ന മതത്തെ അറിയുവാൻ, ആ അധ്യാപനങ്ങൾ കൃത്യമായി നെഞ്ചേറ്റി അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള ദാസന്മാരായി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവണം. കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
14: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഇൻസൈറ്റ്, അള്ളാഹുവിനെ അറിയുക. ഗഹനമായ സംസാരവുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുനവർ ഫൈറോസ്.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിന്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ വോയിസ് ഓഫ് പീസിന്റെ സമയമാണ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ് പീസ്.
2: ഇസ്ലാമിൽ നിർബന്ധിത മതപരിവർത്തനമോ? ഇസ്ലാമിക വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നമ്മോട് സംസാരിക്കുന്നത് നാസർ സ്വലാഹി.
3: ബിസ്മില്ലാ. അൽഹംദുലില്ലാ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഒ പി ഗുപ്ത എന്ന ഒരു ഇന്ത്യൻ പണ്ഡിതൻ, എഴുത്തുകാരനാണ് അദ്ദേഹം. ചരിത്രം, മതം, സംസ്കാരം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ രചന നടത്തിയ അദ്ദേഹം ഖുർആനിന്റെ 14 സവിശേഷതകൾ എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇവ്വിധമുള്ള ഉത്ബോധനങ്ങളുടെ ഒരു ഭണ്ഡാരമാണ് വിശുദ്ധ ഖുർആൻ. എത്ര തവണ വായിച്ചാലും പുതിയ പുതിയ ആശയങ്ങൾ അതിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നു. അബ്ദുള്ള അടിയാറിന്റെ നാൻ കാതലിരിക്കും ഇസ്ലാം എന്ന പുസ്തകത്തിന്റെ ഹിന്ദി വിവർത്തനം വായിച്ചാണ് അദ്ദേഹം ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ശേഷം അദ്ദേഹം ചില സംശയങ്ങൾ ചോദിക്കുന്നു. അതിലുന്നയിച്ച ഒരു സംശയം ഇങ്ങനെ വായിക്കാം: മറ്റു മതപ്രബോധകരിൽ നിന്നും വ്യത്യസ്തമായി മുഹമ്മദ് കൂടുതൽ പീഡനം അനുഭവിക്കാൻ കാരണം മറ്റു മതങ്ങൾ പ്രബോധനം ചെയ്തവർ തങ്ങളുടെ സന്ദേശങ്ങൾ സ്നേഹപൂർവ്വം പ്രചരിപ്പിച്ചപ്പോൾ മുഹമ്മദ് ആശയം ജിഹാദിലൂടെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ തുനിഞ്ഞത് കാരണമാണ് കൂടുതൽ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത് എന്ന് ഗുപ്ത പറയുകയാണ്. അതിന് അബ്ദുള്ള അടിയാർ നൽകിയ മറുപടി നമുക്കിങ്ങനെ വായിക്കാം. താങ്കളുടെ ഈ തെറ്റിദ്ധാരണ നബി തിരുമേനിയുടെ ജീവചരിത്രം ശരിയായ വിധത്തിൽ പൂർണ്ണമായി പഠിക്കാൻ അവസരം ലഭിക്കാത്തതിന്റെ ഫലമാണെന്ന് ഞാൻ കരുതുന്നു. തിരുമേനിയുടെ ജീവചരിത്രം 2 തിരിക്കാം. ഒന്ന്, മക്ക നഗരത്തിൽ തിരുമേനി സ്നേഹപൂർവ്വം ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത കാലം. 2, മക്ക നഗരം വിട്ട് മദീനയിൽ ചെന്നപ്പോൾ സംജാതമായ പ്രതിരോധ സമരകാലം. ഈ 2 കാലഘട്ടങ്ങളിൽ ഏറ്റവുമധികം പരീക്ഷണങ്ങൾ നേരിട്ടത് നബി തിരുമേനിയുടെ മക്ക ജീവിതത്തിലാണ്. എത്രമാത്രം ക്ഷമയോടും സ്നേഹവികാരത്തോടും കൂടിയാണ് അവിടുന്ന് ഇസ്ലാം പ്രബോധനം ചെയ്തതെന്ന് വ്യക്തമാക്കുന്ന ഏതാനും ഉദാഹരണങ്ങളിതാ. ആദ്യമായി തന്റെ ഉറ്റവർക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കുകയായിരുന്നു തിരുമേനി. വിരുന്നിന്റെ സമാപനത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം അവർക്ക് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ, ഇത് പറയാനാണോ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് എന്ന് ചോദിച്ച് പരിഹസിക്കുകയാണ് അവർ ചെയ്തത്. ഇതാണോ അടിച്ചേൽപ്പിക്കൽ? വിശുദ്ധ മക്കയിലേക്ക് തീർത്ഥാടനത്തിന് വരുന്ന അയൽ നാട്ടുകാരെ സമീപിച്ച് സന്മാർഗം ഹൃദയസ്പർശിയായി തിരുമേനി വിവരിച്ചു കൊടുത്തു. ആഭിചാരകനായ മുഹമ്മദിന്റെ വശീകരണ മന്ത്രങ്ങൾ കേട്ടുപോകരുതെന്ന് ശത്രുക്കൾ എതിർപ്രചാരണം നടത്തി. അത് അംഗീകരിച്ച തുഫൈൽ കാതുകൾ പഞ്ഞിവെച്ചുകൊണ്ടാണ് മക്കയിൽ വന്നത്. എന്നിട്ടെന്തുണ്ടായി? വിശുദ്ധ ഗ്രന്ഥത്തിലെ ശ്രവണസുന്ദരമായ വചനങ്ങൾ അദ്ദേഹത്തിന്റെ പഞ്ഞിവെച്ച കാതുകൾക്കുള്ളിൽ തുളച്ചു കയറി. സന്മാർഗത്തിന്റെ മഹത്വമുണർന്നു. സത്യസാക്ഷ്യവചനം ഉരുവിട്ട് തുഫൈൽ ഇസ്ലാം ആശ്ലേഷിച്ചു എന്നാണ് ചരിത്രം. ഇതാണോ അടിച്ചേൽപ്പിക്കൽ? ഇതാണോ യുദ്ധം? വേറൊരു സംഭവം, അയൽപട്ടണമായ തോയിഫിലേക്ക് തിരുമേനി സന്മാർഗത്തിന്റെ കൈത്തിരിയുമായി ചെന്നു. നീയാണോ ദൈവദൂതൻ? ദൈവദൂതന് തങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരു കഴുതയെ പോലും വാഹനമായി കിട്ടിയില്ലേ എന്ന് പരിഹസിക്കുന്ന അവിടുത്തെ പൗരപ്രധാനികൾ. അതുമാത്രമോ, പിള്ളേരെ വിട്ട് തിരുമേനിയെ കല്ലെറിയുന്നു. തിരുമേനിയുടെ ദേഹം മുറിഞ്ഞ് രക്തം വാർന്നൊഴുകി. എന്നിട്ടും ആ ശിലാഹൃദയർ മർദ്ദനം നിർത്തിയില്ല. അത് കണ്ട് മനം നൊന്ത് തിരുമേനിയുടെ ദത്തുപുത്രൻ വേദനയോടെ പറയുന്നു, നബിയെ, ഈ അക്രമികളുടെ പട്ടണത്തെ ശപിച്ചു കളയുക. രക്തത്തിൽ കുളിച്ചുനിന്ന ധാരുണമായ ആ അവസ്ഥയിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്തു പറഞ്ഞുവെന്നോ? ശാപം ചൊരിയാനല്ല ഞാൻ വന്നത്. ഇന്ന് ഈ പട്ടണവാസികൾ ദൈവസന്ദേശം നിഷേധിച്ചു നമ്മെ നോവിച്ചിട്ടുണ്ടാവാം. എങ്കിലും നാളെ ഇവരും ഇവരുടെ പിൻതലമുറക്കാരും സന്മാർഗം സ്വീകരിച്ചുകൂടായികയില്ല. ഈ ചരിത്ര സംഭവങ്ങൾ താങ്കൾ വായിച്ചിട്ടില്ലേ? എങ്കിൽ എവിടെയാണ് അടിച്ചേൽപ്പിക്കൽ? എവിടെയാണ് യുദ്ധം? ഇസ്ലാം അക്കയിൽ പ്രചരിപ്പിച്ചപ്പോൾ അതിൽ അണിനിരന്ന പലരും പാവപ്പെട്ടവരോ അടിമകളോ തൊഴിലാളികളോ ആയിരുന്നു. അവരുടെ മുതലാളിമാർ യജമാനന്മാർ ആ പാവങ്ങളെ അടിച്ചു, മർദ്ദിച്ചു, കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു, ചുട്ടപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറ കയറ്റിവെച്ചു, കാലുകൾ രണ്ടും രണ്ട് ഒട്ടകങ്ങളുമായി ബന്ധിപ്പിച്ച് അവയെ വിപരീത ദിശയിലേക്ക് ഓടിച്ച് ശരീരം ചീന്തിയെറിഞ്ഞു. ഇത്തരം ക്രൂരമർദ്ദനങ്ങൾ തന്റെ അനുചരന്മാർ വിധേയമായപ്പോഴും സംയമനം പാലിക്കുകയാണ് നബി തിരുമേനി ചെയ്തത്. അവഗണന, നിന്ന, കുത്തുവാക്ക്, പരിഹാസം ഇവയുടെ ഒരു സരവർഷമായിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് തിരുമേനി നടക്കുന്ന വഴികളിൽ മുള്ളു വിതറിയിട്ടു, കുപ്പച്ചണ്ടി വാരിയിട്ടു. തിരുമേനി നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചേർത്തി. ഇങ്ങനെ എന്തെല്ലാം ഈ മർദ്ദനങ്ങളും പ്രയാസങ്ങളും! ഒന്നോ രണ്ടോ വർഷമായിരുന്നില്ല, നീണ്ട് 13 സംവത്സരങ്ങൾ മർദ്ദനങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച കാരുണ്യത്തിന്റെ പ്രവാചകനെയാണോ സ്നേഹപൂർവ്വം ആദർശപ്രചാരണം നടത്തിയവനല്ലെന്ന് ആക്ഷേപിക്കുന്നത്? ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, തിരുമേനിക്ക് കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് മക്കയിൽ ഇസ്ലാം പ്രബോധനം ചെയ്ത കാലത്താണ്. മദീനയിലെത്തിയ ശേഷം തത്തുല്യമായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നില്ല. മദീനയിൽ മറ്റു തരത്തിലുള്ള പരീക്ഷണങ്ങളെയാണ് നേരിടേണ്ടി വന്നത്. അതിലൊന്നാണ് മുസ്ലിങ്ങളൊന്നായി ചേർന്ന് മദീനയിൽ സ്ഥാപിച്ച ഇസ്ലാമിക രാഷ്ട്രത്തെ സൈനികാക്രമണത്തിലൂടെ ഉന്മൂലനം ചെയ്യാൻ മക്കാവാസികൾ തയ്യാറെടുത്തുവന്നത്. ശത്രുസൈന്യം ആക്രമണത്തിന് ഒരുങ്ങി വരുമ്പോൾ പ്രതിരോധ സമരമല്ലാതെ മറ്റെന്തു രക്ഷാമാർഗം? ഇക്കാര്യം വ്യക്തമായി ഗ്രഹിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുമായിരുന്നില്ല. മറ്റൊരു കാര്യവും കൂടി ശ്രദ്ധേയമാണ്. ഇസ്ലാം വ്യക്തമായി പ്രഖ്യാപിക്കുന്നു, മതത്തിൽ ബലപ്രയോഗമില്ല. ബലപ്രയോഗമില്ല എന്നിരിക്കെ അടിച്ചേൽപ്പിക്കലിനു പഴുതെവിടെ? ഇസ്ലാം പുതുതായി ഉണ്ടാക്കിയ ഒരു മതമായിരുന്നെങ്കിൽ അടിച്ചേൽപ്പിക്കൽ സംഭവ്യമാണെന്ന് വാദത്തിനുവേണ്ടി സമ്മതിക്കാം. എന്നാൽ ഏകദൈവത്തെ മാത്രം കീഴ്വഴങ്ങുന്ന പൗരാണിക മതമാണ് ഇസ്ലാം. ബഹുദൈവാരാധനയും വിഗ്രഹപൂജയും ഇടക്കാലത്ത് രംഗം കഴിയടക്കിയത്. ഇടക്ക് നുഴഞ്ഞുകയറിയ ഈ കൃത്രിമത്വങ്ങൾ നീക്കി പഴയ മതത്തെ അനുസ്മരിപ്പിക്കുകയാണ് നബി തിരുമേനി ചെയ്തത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, അള്ളാഹു അറബികൾക്ക് തിരുമേനിയാൽ പരിചയപ്പെടുത്തപ്പെട്ട ദൈവമല്ല. അള്ളാഹുവെ ആരാധിക്കുന്ന സമ്പ്രദായം നബി തിരുമേനിക്ക് മുമ്പേ നിലനിന്നിരുന്നു. നബി തിരുമേനിയുടെയും പിതാവിന്റെ പേരു തന്നെ അബ്ദുള്ള എന്നായിരുന്നല്ലോ. എന്നാൽ ഇടക്കാലത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം ലാത്ത, മനാത്ത, ഉസ്സ തുടങ്ങിയ പെൺദൈവങ്ങളെ സങ്കൽപ്പിച്ചു. ആരാധന ഹുബുൽ എന്ന ചമന്ന കരിങ്കൽ ദൈവത്തിന് സവിശേഷ ശക്തിയുള്ളതായി സങ്കൽപ്പിക്കപ്പെട്ടു. ഓരോ കാലത്തിനും ഓരോ ദൈവങ്ങൾ, സൂര്യൻ, ഗോളങ്ങൾ, കുതിര, കഴുകൻ തുടങ്ങിയ എല്ലാം ആരാധ്യ വസ്തുക്കൾ. ഇവയൊന്നും ദൈവങ്ങളല്ല, ഏകേശ്വരൻ അള്ളാഹു മാത്രമേ ദൈവമായുള്ളൂ എന്ന സത്യമാണ് തിരുമേനി ഉദ്ഘോഷിച്ചത്. ആ ഉദ്ഘോഷണമാകട്ടെ ദൈവിക സന്ദേശത്തിന്റെ വെളിച്ചത്തിലുമായിരുന്നു. അതുകൊണ്ട് അടിച്ചേൽപ്പിക്കൽ എന്ന ആരോപണത്തിന് തന്നെ പഴുതില്ല. ഇടക്കാലത്ത് കടന്നുകൂടിയവയെ നീക്കം ചെയ്യൽ എന്നതാണ് ശരിയായ പ്രയോഗം. ഇത് അറബി നാട്ടിലേക്ക് മാത്രം ബാധകമായ കാര്യമല്ല. ലോകത്തൊങ്ങും ഏകദൈവാരാധനയാണ് ആദ്യമുണ്ടായിരുന്നത്. ബഹുദൈവ വിഗ്രഹാരാധനകൾ ഉടലെടുത്തത് ഇടക്കാലത്താണ്. അത്തരം ആരാധനാ മുറകൾ കൈവെടിഞ്ഞ് ഏകദൈവത്തെ മാത്രം ആരാധിക്കാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നു. ഈ മൗലിക യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇസ്ലാമതം ജിഹാദിലൂടെ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്ന അഭിപ്രായം താങ്കൾ തിരുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും സന്ദേഹമുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും രേഖപ്പെടുത്തിയത് താങ്കൾ വായിച്ചു നോക്കേണ്ടതുണ്ട്. ആ പണ്ഡിതന്മാരെല്ലാം ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടതാണ് എന്ന കുപ്രചരണത്തെ ശക്തിയായി നിരോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിക്കുന്നു. നമുക്ക് ഇത് കുറച്ചും കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാം ജിഹാദിലൂടെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ കൽപ്പിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം മറ്റുള്ളവരെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിക്കുന്ന ഒരൊറ്റ വചനവും ഖുർആനിലില്ല. നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുക എന്ന ആശയത്തോട് ഇസ്ലാം 100% വിയോജിക്കുന്നു. കാരണം ഇസ്ലാം എന്നാൽ സമർപ്പണമാണ്, സമാധാനമാണ്. സർവശക്തനായ അള്ളാവിന് സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുവഴി നേടിയെടുക്കുന്ന സമാധാനമാണ് ഇസ്ലാം. പ്രപഞ്ച സൃഷ്ടാവിന് സ്വന്തത്തെ സമർപ്പിച്ചവനാണ് മുസ്ലിം. ഒരാൾ മുസ്ലിമാവുക എന്നാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക എന്നാണ് അർത്ഥം. ഈ പരിവർത്തനത്തിന്റെ മുള പൊട്ടേണ്ടത് മനസ്സിലാണ്. മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാതെ യാതൊരു പരിവർത്തനവും സാധ്യമല്ല എന്നാണ് ഖുർആനിക വീക്ഷണം. നിർബന്ധിച്ചു മതത്തിലേക്ക് കൂട്ടുന്നതിനോട് ഖുർആൻ യോജിക്കുന്നില്ല. സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിനായി സ്വന്തം സമുദായത്തെ ഉത്ബോധിപ്പിച്ചിട്ട് സത്യനിഷേധികളുടെ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രവാചകന് അനുഭവപ്പെട്ട മനോവിദ്യയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇങ്ങനെ: വലൗശാ റബ്ബുക ലആമന മംഫിൽ അർലി കുല്ലുഹും ജമീഅ അഫ അൻത തുക്രിഹുന്നാസ ഹത്താ യകുനു മുഅ്മിനീൻ. നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം ഒന്നിച്ചു വിശ്വസിക്കുമായിരുന്നു. എന്നിരിക്കെ ജനങ്ങൾ സത്യവിശ്വാസികളാവാൻ നീ അവരെ നിർബന്ധിക്കുകയാണോ? ഖുർആനിലെ 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനിസിലെ 99-ാമത്തെ സൂക്തം. സ്വതന്ത്ര മതപ്രബോധകരായി നിയോഗിച്ച പ്രവാചകന്മാരുടെ ബാധ്യത, സത്യമതപ്രബോധകരായി നിയോഗിച്ച പ്രവാചകന്മാരുടെ ബാധ്യത മതപ്രചാരണം മാത്രമായിരുന്നു. നിർബന്ധിച്ച് മതം മാറ്റുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമോ മാർഗമോ ആയിരുന്നില്ല. ഫഹൽ അലർ റുസുലി ഇല്ലൽ ബലാഹുൽ മുബീൻ. എന്നാൽ ദൈവദൂതന്മാരുടെ മേൽ സ്പഷ്ടമായ പ്രബോധനമല്ലാതെ വല്ല ബാധ്യതയുമുണ്ടോ? ഖുർആനിലെ 16-ാമത്തെ അധ്യായം

0: അവിശ്വസിക്കട്ടെ. ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കൗഫിലെ 29-ാമത്തെ സൂക്തം, ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ, അതിനാൽ നബിയെ നീ ഉത്ബോധിപ്പിക്കുക, നീ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബി മുസൈത്തിർ, നീ അവരുടെ മേലിൽ അധികാരം ചെലുത്തേണ്ടവനല്ല. ഖുർആനിലെ 88-ാമത്തെ അധ്യായം സൂറത്തുൽ ഓഷയിലെ 21-22 സൂക്തങ്ങൾ. ചുരുക്കത്തിൽ, എല്ലാ പ്രവാചകന്മാരുടെയും ഉത്തരവാദിത്വം സത്യപ്രചാരകരാവുക, അള്ളാഹുവിന്റെ മതത്തെ വ്യക്തമായി പറഞ്ഞുകൊടുക്കുക, ഭൗതിക പ്രലോഭനങ്ങളിലൂടെയോ പ്രകോപനങ്ങളിലൂടെയോ ജനങ്ങളെ സത്യമതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതായത്, പ്രചാരണ ഉത്തരവാദിത്തമാണ് പ്രവാചകന്മാർക്കുള്ളത്. അവരെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് അവരുടെ ദൗത്യമല്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേയില്ല. കത്തബയ്യനർ റുസ്തു മിനൽ ഗയ്, സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിലെ 256-ാമത്തെ സൂക്തം, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കള്ളപ്രചാരണങ്ങളിൽ ഒന്നാണ് നിർബന്ധ മതപരിവർത്തനം എന്നുള്ളത്. അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്നിട്ടും തെറ്റിദ്ധരിക്കുകയും ചെയ്ത സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ബാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ശരിയായ റൂട്ടിൽ സഞ്ചരിക്കുവാൻ, അത് ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. ഇസ്ലാമിൽ നിർബന്ധിത മതപരിവർത്തനമോ? ആരോപണത്തിന് കർശനമായ മറുപടി നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നാസർ സ്വലാഹി.
2: أعوذ بالله من الشيطان الرجيم.

0: റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നിസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا محمد وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 193-ാമത്തെ അധ്യായം ബാബുൽ അംരി ബിൽ മുഹാഫളത്തി അല സ്വലവാത്തിൽ മക്തൂബാത്ത്, നിർബന്ധ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നതിൻ്റെ കൽപ്പനയുള്ള അധ്യായം, വന്നഹി അൽ അക്കീദ് വൽ വഈദ് ശദീദ് ഫി തർക്കിഹിന്ന, നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് ശക്തമായി വാർണിംഗ് നൽകപ്പെട്ടതായ കാര്യമാണ്. നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല എന്നതും അറിയിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1080-ാമത്തെ ഹദീസാണ് നാം അസറാണ് നാം മനസ്സിലാക്കുന്നത്. വാൻ അബ്ദില്ലാഹി ബിൻ ഷഖീഖ താബിഈ المتفق على جلالته رحمه الله قال كان أصحاب محمد صلى الله عليه وسلم لا يرون شيئا من الأعمال تركه كفر غير صلاة رواه الترمذي في كتاب الإيمان بإسناد صحيح. عبد الله بن شقيق التابعي رحمه الله أدهم رواية سيدنا داني أثر അദ്ദേഹം ഇന്നഹു മുത്തഫഖുനല ജലാലത്തിഹി, അദ്ദേഹത്തിൻ്റെ മഹത്വത്തിലും വസിഖത്തിഹി വഅദാലത്തിഹി വതഹരിഹി, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയിലും അദ്ദേഹത്തിൻ്റെ നീതിബോധത്തിലുമെല്ലാം ഈ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹം സത്യസന്ധനാണ് എന്ന അഭിപ്രായക്കാരനാണ്. അതേപോലെ തന്നെ വഖദ് സറഹ ഉലമാ ഉനൽ മുതഅഖിറൂന ക ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് ഹഫിളഹുല്ലാ, ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ, നമ്മുടെ പണ്ഡിതന്മാരിൽപ്പെട്ട അവരൊക്കെ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം ഉപേക്ഷുന്ന വിഷയത്തിൽ വന്ന ഒരു ഹദീസ്, ഒരു അസറാണ് ഇവിടെ അബ്ദുല്ലാഹി ബിൻ ഷഖീഖ താബിഈയിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തായിരുന്നു, ലാ യറൗന ഷൈഅൻ മിനൽ അഅമാലി, കർമ്മങ്ങളിൽ നിന്ന് യാതൊന്നിനെയും അവർ കണ്ടിരുന്നില്ല, തർക്കുഹു, ആ കർമ്മം ഉപേക്ഷിക്കുന്നത് കുഫ്റുൻ, കുഫ്റായിട്ട്, ഗൈറ സ്വലാത്ത്, നമസ്കാരമല്ലാതെ. ഇമാം തിർമിദ് റിപ്പോർട്ട് ചെയ്തു കിതാബുൽ ഈമാനിൽ സ്വഹീഹായ സനദോടുകൂടി. സഹോദരങ്ങളെ, നമസ്കാരം ഉപേക്ഷിക്കുന്നതല്ലാതെ വേറൊരു കാര്യത്തിലും അവരങ്ങനെ കുഫ്ർ കാണാറുണ്ടായിരുന്നില്ല. ഏതെങ്കിലും കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ കാഫിറാണ്, കുഫ്ർ ചെയ്തു എന്നുള്ള ഒരർത്ഥത്തിൽ സ്വഹാബികൾ കണ്ടിരുന്നില്ല. അപ്പോൾ ഗൗരവത്തോടുകൂടി സ്വഹാബത്ത് ഇവിടെ മനസ്സിലാക്കുന്നത് എപ്രകാരമാണ്? കാന സ്വഹാബത്തു റളിയല്ലാഹു അൻഹും യുഅല്ലിമൂന ശഅന സ്വലാ, നമസ്കാരത്തിൻ്റെ കാര്യം അവർ വളരെ ഗൗരവത്തോടുകൂടി അവർ ചെയ്തിരുന്നു എന്നതാണ്. കമാ തഅല്ലമൂ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എപ്രകാരമാണോ അവർ പഠിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവരതിൻ്റെ വിഷയത്തിൽ ജാഗ്രത കൈക്കൊണ്ടു. ഫഅലിമു ഇലമൈസ്മി താരിഖിഹ, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ പാപം, അവൻ ചെയ്യുന്ന തിന്മ, തെറ്റ്, അതിൻ്റെ ഗൗരവവും അവർ മനസ്സിലാക്കി. അവനതിന് ലഭിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് വളരെ മോശമായ വ്യക്തിത്വത്തിനുടമയായി, അതല്ലെങ്കിൽ മോശമായ ആളുകളായി തീരാൻ നമസ്കാരം ഉപേക്ഷിക്കുക, നമസ്കരിക്കാതിരിക്കുക എന്നതൊക്കെ വരാം. അതുകൊണ്ട് തന്നെ നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് അത് കുഫ്ര് തന്നെയാണ്. സ്വഹാബത്ത് അപ്രകാരമാണ് കണ്ടത്. ആധുനിക പണ്ഡിതന്മാരിൽപ്പെട്ട ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹം താരിഖു സ്വലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാഫിറുൻ, കുഫ്റൻ, മുഖ്രിജൻ മിനൽ മില്ല, ഇസ്ലാമിൻ്റെ മില്ലത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കുഫ്റാണ് എന്ന്. വാനഹു മുർത്തദ്ദുൻ അൻ ദീനിൽ ഇസ്ലാം, ഇസ്ലാമിക ദീനിൽ നിന്ന് പുറത്തു പോയവനാണവൻ. വമാ അല സഫി അന്നാസൽ ആന യതഹാവനൂന ഫി ഹാദൽ അംറിൽ അദീം, എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ജനങ്ങൾ വളരെ നെഗ്ലക്റ്റാക്കി, അതേപോലെ തന്നെ വളരെ നിസ്സാരമാക്കി, തള്ളിക്കളയുന്ന, അതല്ലെങ്കിൽ അലസമായി കാണുന്ന, നിസ്സാരമായി കാണുന്ന ഒരു കാര്യമായിക്കൊണ്ടാണ് ഈ ഗൗരവമേറിയ വിഷയത്തെ ആളുകൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ പ്രാർത്ഥിക്കണം, നന്മക്കും ഖൈറിനും വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം. സഹോദരങ്ങളെ, ഇപ്പോൾ സ്വഹാബത്ത് എത്രത്തോളം ഗൗരവം കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി ഉണർത്തിയത് കൊണ്ടാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്, കുഫറിൻ്റേതായൊരു വിഷയം ഒരു വരുന്നത് അവർ നമസ്കാരത്തിൻ്റെതല്ലാത്ത മറ്റൊരു വിഷയത്തിലുമല്ല, നമസ്കാരം എന്നുള്ളത് അത്ര ഗൗരവമുള്ള വിഷയമാണ് എന്നതാണ്. ഈ ഒരു അസറിൽ താബിഈ അൽ ജലീൽ അബ്ദുല്ലാഹ് ബിൻ ഷഖീഖ് അൽ ഉഖൈലി, മഹാനായ താബിഈ അബ്ദുല്ലാഹ് ബിൻ ഷഖീഖ് അൽ ഉഖൈലി റഹിമഹുല്ല, അദ്ദേഹമാണ് ഈ അസർ റിപ്പോർട്ട് ചെയ്യുന്നത്. കാന സ്വഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തായിരുന്നു. ലാ യറൂന ഷൈഅൻ മിനൽ അഅമാലി, കർമ്മങ്ങളിൽ നിന്ന് യാതൊന്നിനെയും അവർ കണ്ടിരുന്നില്ല. തർക്കുഹു, അതിനെ ഉപേക്ഷിക്കുന്നത്, ആ കർമ്മം ഉപേക്ഷിക്കുന്നത് കുഫ്റൻ, കുഫറായിട്ട്, ഖൈറസ്സലാ, നമസ്കാരമല്ലാതെ. അതായത് ഇന്നഹും ലാ യഅതഖിദൂന ബി കുഫ്രി മൻ തറക യഹ്ദൽ ഫറായിദ് വ അർക്കാനി ദീനി ഇല്ല സ്വലാ, ദീനിൻ്റെ റുക്നുകളിൽ, നിർബന്ധമായ കാര്യങ്ങളിൽ ഉപേക്ഷിക്കുന്ന ഒരു വിഷയത്തിൽ അവർ കാഫിറാകുമെന്ന് വിശ്വസിച്ചത് നമസ്കാരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫയാ ചക്കിദൂന അന്ന ചർക്കഹ കുഫ്റുൻ, നമസ്കാരം ഉപേക്ഷിക്കുന്നത് അത് കുഫ്റാണ് എന്നവർ വിശ്വസിച്ചു. ഹാദാ മഹ്മൂലുൻ അലാ അന്ന മൻ ചർക്കഹ ബിൽ കുല്ലിയ, ഇതേതാണതിന് പ്രേരിപ്പിക്കുന്ന കാര്യം? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതാണോ, അതല്ല ഒന്നോ രണ്ടോ നമസ്കാരം നഷ്ടപ്പെടുന്നതാണോ? സഹോദരങ്ങളെ, നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് കുറച്ചുപേക്ഷിച്ചാലും കൂടുതൽ ഉപേക്ഷിച്ചാലും ഒക്കെ അത് ഗൗരവമുള്ള വിഷയമാണ്. അത് ഒഴിവാക്കാൻ നമുക്ക് യാതൊരുവിധ വഴികളും ഇല്ല, അത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ആ വിഷയം ഉണർത്തിയിട്ടുള്ളത്. ഇമാം മാലിക് റഹിമഹുല്ലാ അവിടുത്തെ അൽ മുവത്ത എന്ന പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥത്തിൽ, അതേപോലെ തന്നെ ഇബ്നു സഅദിൻ്റെ തബഖാത്തിലും മറ്റുമായി കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം. അന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ഫീ മജ്മഇൻ മിന സ്വഹാബ, സ്വഹാബത്തിൻ്റെ ഒരു സംഘത്തിൽ ഉമർ റളിയല്ലാഹുനു പറയുന്നുണ്ട്, ഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ അദാ അസ്സലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ നിന്ന് യാതൊരു ഓഹരിയുമില്ല. നോക്കൂ സഹോദരങ്ങളെ, എത്രത്തോളം ഗൗരവത്തോടെ അവരാ വിഷയത്തിൽ മനസ്സിലാക്കിയത് അവരത് പറയുന്നു. അതായത് ഇസ്ലാമിൽ യാതൊരു ഓഹരിയുമില്ല നമസ്കാരം ഉപേക്ഷിക്കുന്ന ആൾ. അത് ഇജ്മാ ആയിക്കൊണ്ട് തന്നെ അവർ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. നമസ്കാരത്തിൻ്റെ നിർബന്ധമാണ്, നമസ്കാരം നിർബന്ധമാണ് എന്നതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ നമ്മൾ മനസ്സിലാക്കിയതുപോലെ കാഫിറൻ, കാഫിറായിത്തീരും. കുഫ്രൻ അക്ബർ മുഖ്രിജൻ അനിൽ മില്ല മിനൽ മില്ല, അവർ മില്ലത്തിൽ നിന്ന് തന്നെ, ഇസ്ലാമിക സൊസൈറ്റിയിൽ നിന്ന് തന്നെ, ആ മാർഗത്തിൽ നിന്ന് തന്നെ തെറ്റിപ്പോകുന്നതാണ് എന്ന്. സഹോദരങ്ങളെ, വ്യത്യസ്തമായ ഹദീസുകൾ എടുത്തു വച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര സമ്പത്തുള്ളയാളാണെങ്കിലും പദവിയുള്ള ആളാണെങ്കിലും സ്ഥാനമാനങ്ങളുള്ള ആളാണെങ്കിലും ശരി, നമസ്കരിക്കാത്ത ഒരവസ്ഥയാണ് അയാൾക്കുള്ളത് എങ്കിൽ, നമസ്കാരം ഉപേക്ഷിക്കുന്നയാളാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു സ്ഥാനവുമില്ല. മാത്രവുമല്ല ഹദീസുകളിൽ കാണാം അയാളുടെ, അയാൾ അവിശ്വാസിയായി എന്നറിയിക്കുന്ന ധാരാളം ഹദീസുകളും തെളിവുകളുമുണ്ട്. അങ്ങനെയുള്ളവരുടെ സ്വത്തുപോലും നമ്മൾ അനന്തരമായി എടുക്കാൻ പാടില്ല എന്നുള്ളത്. ലായിരിസുൽ മുസ്ലിമുൽ കാഫിറ, ഒരു കാഫിറിനെ ഒരു മുസ്ലിം അനന്തരമെടുക്കുകയില്ല. വലൽ കാഫിറു വലൽ മുസ്ലിമ, അതേപോലെ മുസ്ലിമിൽ നിന്ന് കാഫിറും അനന്തരമെടുക്കുകയില്ല. അതാണ് ഖുർആനും ഹദീസും സ്വഹാബത്തിൻ്റെ ഇജ്മാവും അറിയിക്കുന്നതായ പ്രമാണം, തെളിവുകൾ അറിയിക്കുന്നത്. ഇവിടെ അബ്ദുല്ലാഹ് ബിൻ ഷഖീഖ് റഹിമഹുല്ലാ, അദ്ദേഹം സ്വഹാബത്തിനെ കണ്ട് മനസ്സിലാക്കി അവരെത്രത്തോളം ഗൗരവത്തോടുകൂടിയാണത് ഉൾക്കൊണ്ടത് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാരൊക്കെ പറയുന്നത് താരിഖു സ്വലാ കാഫിറുൻ കുഫ്രൻ മുഖ്രിജം അനിൽ മില്ല, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്നതായ വലിയ കുഫറാണ്, മുർത്തദ്ദുൻ അദീനിൽ ഇസ്ലാം, ദീനിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും അഭിഷേകമായി ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഒരാളെ മുസ്ലിമായി പരിഗണിക്കുന്നത് അയാൾ നമസ്കരിക്കുന്നവനാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമസ്കരിക്കാത്തവൻ മുസ്ലിമല്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഭാര്യയായി നിൽക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഭർത്താവായി നിൽക്കാൻ പാടില്ല, അതുപോലെ തന്നെ അനന്തരമെടുക്കുകയില്ല. അങ്ങനെ അത്രത്തോളം ഗൗരവമുള്ള വിഷയമായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിനെ ചർച്ച ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ താബിഅകൾ സ്വഹാബത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ വിഷയത്തിൻ്റെ ഗൗരവം ഇത്രത്തോളമുണ്ട് എന്നറിയിക്കുവാൻ വേണ്ടിയാണ് അബ്ദുല്ലാഹിബ്നു ഷഖീഖ് റഹിമഹുല്ല ഈയൊരു കാര്യം ഉദ്ധരിക്കുന്നത്. സഹോദരങ്ങളെ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ ഒരവസ്ഥയായി ഇന്നക്കും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അഅയുനികും മിനശ്ശഅർ കുന്ന നഅദു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്. എന്താണത് സഹോദരങ്ങളെ? നിങ്ങൾ ചില കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് വളരെ നിസ്സാരമാണ്. പക്ഷേ ഞങ്ങൾ സഹാബത്തിൻ്റെ കൂടെ, അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്ത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളതിനെ പരിഗണിച്ചിരുന്നത് വളരെ ഗൗരവമേറിയ പാപങ്ങളായിട്ടാണ്. നിസ്സാരമായ വിഷയമല്ല നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. പലരും അലസമായി അതല്ലെങ്കിൽ അശ്രദ്ധരായി നിസ്സാരമായി കണ്ടുകൊണ്ടാണ് ഈ ഒരു മഹത്തായ ആരാധനയെ സമീപിക്കുന്നത്. ഒരിക്കലും അത് ശരിയല്ല. നമസ്കാരമെന്നുള്ള ഇബാദത്ത് അത് ആശ്വാസവും സമാധാനവും നൽകുന്നതാണ്. ആ ഒരു നിലക്ക് അതിനെ ഉൾക്കൊള്ളാനും വിശ്വാസ ദാർഢ്യത്തോടുകൂടി പരലോകബോധത്തോടുകൂടി ഈ ദുനിയാവിൽ കൃത്യമായി മസ്ജിദുകളിൽ പോയി അത് നിർവഹിക്കേണ്ടുന്നതായ സന്ദർഭങ്ങളിൽ അത് നിർവഹിക്കുവാനുമുള്ള തീരുമാനവും സംഭവിച്ചു പോയ തിന്മകൾ ഉപേക്ഷിക്കപ്പെട്ടതായ ഒഴിവാക്കിയതായ ഒരുപാട് ഇബാദത്തുകൾ, പ്രത്യേകിച്ച് നമസ്കാരം പോലെയുള്ളത്, അത് അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു തരുവാൻ വേണ്ടിയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക എന്നതും വിശ്വാസികൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. നിസ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ ഗൗരവം വിശദീകരിക്കുന്ന ഹദീസ് നമുക്ക് മുൻപിൽ വിവരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, സ്ത്രീകൾ മ്യൂസിക് ഇല്ലാതെ പാട്ട് പാടുന്നതിന്റെ വിധി എന്താണെന്ന്.
2: സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ മുഅല്ലഖായി കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൽ അവിടുന്ന് പറഞ്ഞു, ലേക്കൂനൻ അഖ്വാമിൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ചില ആളുകൾ ഉണ്ടായി തീരും, യസ്തഹില്ലൂൻ അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മഹാസിഫ്, അവർ വ്യഭിചാരവും പട്ടും മദ്യവും സംഗീത ഉപകരണങ്ങളെയും ഹലാലാക്കുമെന്നാണ്. മദ്യത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും പട്ടിൻ്റെയും കൂടെ പറഞ്ഞത് സംഗീത ഉപകരണങ്ങൾ എന്നാണ്. മൊത്തത്തിൽ സംഗീത ഉപകരണങ്ങൾ പാടില്ല. രണ്ടാമത്, നമ്മൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്? സംഗീതം അത് തീർച്ചയായും മനുഷ്യനെ ഒരിക്കലും നന്മയിലേക്കല്ല നയിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ആണ് പാട്ട് പാടുന്നതെങ്കിൽ സംഗീതം ഇല്ലാതെ തന്നെയും അതുകൊണ്ട് എന്ത് നന്മയാണ് ഉള്ളത്, അല്ലെങ്കിൽ നന്മയാണോ തിന്മയാണോ അതിൽ ഉണ്ടാകുക? യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക, ആനുകാലിക സംഭവങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുക. പ്രത്യേക വേഷവിധാനങ്ങൾ ചെയ്ത് പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി ആളുകൾക്ക് മുമ്പിൽ, ഇനി അതല്ലാത്ത തനിച്ച് പാട്ടുപാടുമ്പോൾ അത് പുരുഷന്റെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ, അവനെ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ കൊണ്ടുപോകുന്നത്? ഇസ്ലാം തിന്മ വിരോധിച്ചപ്പോൾ തന്നെയും തിന്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെയും നിരോധിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഒരു അന്യസ്ത്രീയോട് അത്യാവശ്യമായി സംസാരിക്കണമെങ്കിൽ തെറ്റില്ല, ആവശ്യകാര്യങ്ങൾ. പക്ഷെ അത്തരം സംസാരങ്ങൾ പോലും അത് വൈകാരികമായ രൂപത്തിലാകുവാൻ പാടില്ല. സൂറത്ത് അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൽ, യാ നിസ അൻ നബീ ലസ്തുന്നക അഹദിൻ മിനൻ നിസ, പ്രവാചക ഭാര്യമാരെ നിങ്ങൾ മറ്റ് സ്ത്രീകളെപ്പോലെയല്ല. ഇനി തഖൈതുന്ന ഫല തഖ്ലഅന ബിൽ ഖൗലി ഫയത്മ അല്ലദീ ഫീ ഖൽബി മർദ് വഖുൽന ഖൗലൻ മഅറൂഫ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും നിങ്ങൾ അനുനയത്തിൽ അഥവാ വശീകരണ ശൈലിയിൽ സംസാരിക്കുവാൻ പാടില്ല എന്നും അത് മറ്റുള്ളവരുടെ രോഗമുള്ള മനസ്സുകൾക്ക് ആഗ്രഹം ജനിപ്പിക്കുമെന്നും അതുകൊണ്ട് സദാചാരപ്രകാരം നിങ്ങൾ സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. ഇവിടെ ആലോചിച്ച് നോക്കണം, പ്രവാചക ഭാര്യമാർ വിശ്വാസി സമൂഹത്തിൻ്റെ മാതാക്കളാണ്. ഒരിക്കലും മാതാക്കളോട് അത്തരത്തിലുള്ള ഒരു വികാരപരമായ സംസാരമുണ്ടാകുകയില്ല. പ്രവാചകന്റെ ഭാര്യമാരാണ് എങ്കിൽ ലോകത്തുള്ള സർവമാന സ്ത്രീകൾക്കുമുള്ള സന്ദേശമാണ്, അന്യപുരുഷന്മാരുമായി സംസാരിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ അനുനയത്തിലും വശീകരണ ശൈലിയിലും അവരെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന രൂപത്തിലും സംസാരിക്കുവാൻ പാടില്ല. ഇവിടെ ചോദ്യം, സത്യത്തിൽ ഒരു സ്ത്രീ പാട്ട് പാടുമ്പോൾ പുരുഷന്റെ മനസ്സിൽ വൈകാരിക ചിന്തകൾ ഉണ്ടാവുമോ ഇല്ലയോ? പുറമെ എന്ത് പറഞ്ഞാലും ശരി, യാഥാർത്ഥ്യം അവൻ്റെ മനസ്സുകളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പോകുന്ന വേളയിൽ കൂടെ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരു ഹുസാമിയ സ്ത്രീ വന്നുകൊണ്ട് റസൂലുള്ളയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഫളൽ ഇബ്നു അബ്ബാസ് അങ്ങോട്ട് നോക്കുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ പിരടി തിരിച്ചു പിടിക്കുന്ന രംഗമൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ, അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാക്കുകളും ചലനങ്ങളും ഗോഷ്ഠികളും സംസാരങ്ങളും ഉണ്ടാകുവാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ചെറിയ കുട്ടികളാണ് എങ്കിൽ അവർക്ക് പാട്ട് പാടാവുന്നതാണ്. പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികളാണ് എങ്കിൽ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെറിയ പെൺകുട്ടികൾ പാട്ടുപാടിയിരുന്നതൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കല്യാണ സദസ്സിൽ പെൺകുട്ടികളുടെ ഭാഗത്ത് ചെറിയ പെൺകുട്ടികൾ ദഫ് കൊണ്ട് പാട്ടുപാടിയിരുന്നതൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. മൊത്തത്തിൽ അറിയിക്കുന്നത് തിന്മകളിലേക്കുള്ള കവാടങ്ങൾ ആകുവാൻ പാടില്ല. മ്യൂസിക്കുകൾ നിഷിദ്ധമാണ്, അത്തരം തന്നെ ചെറിയ കുട്ടികൾക്ക് പാട്ട് പാടാവുന്നതാണ്. എന്നാൽ അതിലപ്പുറമുള്ള പാട്ടുകളിൽ നിന്നും അത്തരം ആളുകളും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലായിരിക്കും നല്ലത്. അല്ലാഹു തആല ആലം.
1: ഉപ്പാന്റെ അനന്തരാവകാശിയായി കിട്ടിയ പണത്തിന് സക്കാത്ത് ഒറ്റത്തവണ കൊടുക്കണോ? ഉണ്ടെങ്കിൽ എത്ര ശതമാനം എന്നാണ്?
3: സക്കാത്തിന്റെ മുതലുകളെ കുറിച്ചുള്ള ധാരണ ഇല്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാനുള്ള കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം മുതലിലാണുള്ളത് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ കയ്യിൽ ഭൂമിയുണ്ട് എങ്കിൽ ആ ഭൂമിക്ക് യഥാർത്ഥത്തിൽ സക്കാത്ത് ഇല്ല. ഭൂമിക്ക് സക്കാത്ത് വരുന്ന ഘട്ടം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഒരു കച്ചവട വസ്തുവായി മാറുന്ന ഘട്ടത്തിൽ മാത്രമാണ്, അഥവാ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് ഭൂമിക്ക് സക്കാത്തുള്ളത്. ഭൂമിയിൽ നിന്ന് വരുന്ന വരുമാനത്തിന് സക്കാത്തുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് നാണയ വ്യവസ്ഥയ്ക്ക് മൊത്തം സക്കാത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാണയ വ്യവസ്ഥയുടെ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള ധനം ഒരാളുടെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അതൊരു വർഷം തികയുകയും ചെയ്തു കഴിഞ്ഞാൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% ആൾ നൽകണം. അതായത് 595 ഗ്രാം വെള്ളിയുടെ മുകളിലുള്ള എത്ര ധനമുണ്ടെങ്കിലും നൽകണം. രണ്ടാമത്തത് സ്വർണം. സ്വർണത്തിൻ്റെ സക്കാത്ത് 1.5 പവൻ അഥവാ 85 ഗ്രാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 20 മിസ്ഖാൽ എന്നുള്ള നിലക്ക്, 20 ദീനാർ എന്നുള്ള നിലക്കുള്ള ഹദീത്തുകൾ സ്ഥിരപ്പെട്ടു വന്നതുകൊണ്ട് തന്നെ ഒരാളുടെ കയ്യിൽ 85 ഗ്രാം സ്വർണം ഒരു വർഷം ഉണ്ടായി കഴിഞ്ഞാൽ അതും അതിൻ്റെ മുകളിൽ എത്ര ഉണ്ടെങ്കിലും അതിൻ്റെ 2.5% കൊടുക്കും. പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സക്കാത്തുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ കൃഷി ഉൽപ്പന്നങ്ങൾക്കാണ്. കൃഷി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ആ വ്യത്യസ്ത രൂപങ്ങളിലുള്ളതിൽ ഒന്ന് ഭക്ഷ്യയോഗ്യമാകുക, മുഖ്യാഹാരമാവുകയും രണ്ടാമത്തത് മറ്റു മെഷീനറീസോ മറ്റൊന്നും കൂടാതെ തന്നെ വെയിലത്ത് വെച്ചും മറ്റുമൊക്കെ സംഭരിച്ച് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഭരണ യോഗ്യമുള്ളതാവുക, മൂന്നാമത്തത് അത് മക്കിയിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ. ഇപ്പോൾ തൂക്കമല്ല മറിച്ച് ഈ പാത്രത്തിലൊക്കെ അളന്നെടുക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഈ നെല്ലും മറ്റുമൊക്കെ ഈ പറ അതുപോലെ തന്നെ നാഴി പോലെയുള്ള ഇതിലാണല്ലോ അളന്നെടുക്കാറുള്ളത് പഴയ കാലത്തൊക്കെ. അപ്പോൾ ആ രൂപത്തിൽ അളന്നെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അതിന് ചിലവുള്ളതാണ് എങ്കിൽ, അഥവാ ഈ കൃഷിക്ക് ചിലവുള്ള രൂപത്തിലുള്ളതാണ്, മാത്രമല്ല അത് വിളവെടുക്കുന്ന സമയത്ത് 5 വസ്ഖ് എന്ന് പറയും. 5 വസ്ഖ് എന്ന് പറഞ്ഞാൽ 300 സ്വാ. 300 സ്വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ നാട്ടിലൊരു 6 ക്വിൻ്റലിൻ്റെ അടുത്ത് വരുന്നൊരു കണക്കാണത്. അപ്പോൾ അത് ഒറ്റ വിളവെടുപ്പിൽ തന്നെ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഒരേ കൃഷി തന്നെ ചിലപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കൃഷി ഉണ്ടാവും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വിളവെടുപ്പ് നടക്കുക. അപ്പോൾ അങ്ങനെ വിളവെടുപ്പ് ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും ഒറ്റവട്ടത്തിലാണെങ്കിലും ഈ ഒരു കൃഷിയിൽ നിന്ന് 6 ക്വിൻ്റലോളം ഏകദേശം വരുന്നുണ്ടെന്നെങ്കിൽ മറ്റു ചിലവുകളൊന്നും അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അതിൻ്റെ 10% കൊടുക്കണമെന്നാണ്. ചിലവുകളുണ്ട് എങ്കിൽ അതിന് അദ്ദേഹം 5% കൊടുത്താൽ മതി. പിന്നീട് മറ്റൊരു വിഭാഗമെന്ന് പറയുന്നത് ഈ ഭൂമിക്കടിയിൽ നിന്നും ലഭിക്കുന്ന നമ്മുടെ നിധി പോലെയുള്ള സാധനങ്ങളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിധി ലഭിച്ചു, അയാൾ ജീവിക്കുന്ന നാട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഒന്നിരിക്കൽ സർക്കാരിനെ ഏൽപ്പിക്കേണ്ടി വരും. എന്തായി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവശേഷിച്ച് കിട്ടിയ സാധനം അതിൻ്റെ 20% അദ്ദേഹം അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇവിടെ ഒന്നും എന്തില്ല, ഭൂമി എന്നുള്ള നിലക്കൊരു ചർച്ച കാണുന്നില്ല. പിന്നെ ഉറുദ് തിജാറ എന്ന് പറയും, അഥവാ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കച്ചവടം നടത്തുവാൻ വേണ്ടി വെക്കുന്ന എല്ലാ വസ്തുക്കൾക്കും, അതാണ് നമ്മൾ ഷോപ്പിലൊക്കെ വർഷാവസാനത്തിൽ സ്റ്റോക്ക് എടുക്കലും അതിൻ്റെ കണക്ക് നോക്കലും സക്കാത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ആ രൂപത്തിൽ എന്തെങ്കിലും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് വരുമാനമായിട്ടുണ്ട് എങ്കിൽ ആ വരുമാനത്തിന് നേരത്തെ പറഞ്ഞതുപോലെ 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള വരുമാനം തൻ്റെ കൈവശം ഉണ്ടാവുകയും എന്നിട്ട് പിന്നീട് അതൊരു വർഷം തികയുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സക്കാത്തുള്ളത്. അല്ലാത്ത ഘട്ടത്തിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം എന്നുള്ള നിലക്കുള്ള ഒരു ഭൂമിയൊക്കെയാണ് എങ്കിൽ അതിന് നിലവിൽ സക്കാത്തില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്.
1: സംഗീതം ഹറാമാണെന്നതിനുള്ള ഒരു ഹദീസ് പറയാമോ എന്ന്?
2: സംഗീതം ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ഏതാനും ചില ആയത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മുൻഗാമികളായ സഹാബിമാര് തൊട്ടുള്ള ആളുകൾ സംഗീതം നിഷിദ്ധമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഉഖ്മാനിലെ 6-ാമത്തെ ആയത്തിൽ വമിനന്നാസി മൈ യശ്ശരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ചില ആളുകൾ വിനോദവർത്തമാനം ലഹുവുൽ ഹദീസ് വില കൊടുത്തു വാങ്ങുന്നു എന്ന ആയത്ത്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ സഹായിമാരുടെ കൂട്ടത്തിൽ ഖുർആനുമായി വലിയ ബന്ധമുണ്ടായിരുന്ന ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നിവരും, ജാബിർ റളിയല്ലാഹു അൻഹും, അതേപോലെ തന്നെ തബിഈങ്ങൾപ്പെട്ട മുജാഹിദ് റഹ്മഹുള്ള അവരൊക്കെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ഗീന സംഗീതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇമാം ബുഖാരി മുഅല്ലഖായി ഉദ്ധരിക്കുന്നു, അവസാന കാലത്തുണ്ടാവുന്ന ചില ആളുകൾ സംഗീതവും പട്ടും വ്യഭിചാരവും മദ്യവും അനുവദീയമാക്കുമെന്ന, മദ്യത്തിൻ്റെ കൂടെ വ്യഭിചാരത്തിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ സംഗീതമാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അൽ ഹദീസുൽ ബാരിദ ഫീ ദമ്മിൽ ഗിന, ഗിന സംഗീതം നിഷിദ്ധമാണ്, അതിനാക്ഷേപിച്ചു കൊണ്ടുവന്ന ഹദീസുകൾ മുത്തവാത്തിറാണ്, 13 സഹായിമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ മാലിക്കുൽ അഷ്അരി, സഹൽ ഇബ്നു സഅദ്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ, അബ്ദുല്ലാഹി ഇബ്നു അംർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബൂ ഹുറൈറ, അബൂ ഉമാമത്തുൽ ബാഹിലി, ആയിഷ റളിയല്ലാഹു അൻഹ, അലി ഇബ്നു അബീ ത്വാലിബ്, അനസ് ഇബ്നു മാലിക്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നിവരൊക്കെ ആ സഹാബിമാരാണെന്നാണ്. അപ്പോൾ സംഗീതം നിഷിദ്ധമാണെന്ന് പറഞ്ഞത് ആധുനിക സലഫി പണ്ഡിതന്മാരല്ല, ഖുർആനാണ്, ഹദീസാണ്, സഹാബിമാരാണ്, തബിഈങ്ങളാണ്, അങ്ങനെയുള്ള മഹാന്മാരായ മുൻഗാമികളാണ്. അവർ പറഞ്ഞത് എന്താണ് എന്ന് എടുത്തു പറയുക മാത്രമേ സലഫി പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളൂ. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്ന ഇബ്നു ഹസമിനെ പോലുള്ള ആളുകളാണ് പിൽക്കാലത്ത് സംഗീതം അനുവദനീയമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നാം പിന്തുടരേണ്ടത് ഖുർആൻ്റെ ആശയമാണ്, ഹദീസിൻ്റെ ആശയമാണ്, സഹാബിമാർ അറിയിച്ചു തന്ന, കാണിച്ചു തന്ന, മനസ്സിലാക്കി തന്ന ചര്യയാണ്. അതാണ് യഥാർത്ഥത്തിൽ സലഫി എന്ന് പറഞ്ഞാൽ.
1: നേർച്ച നേരിൽ ഹറാമാണ് എന്ന വിവരം അറിയാതെ ഞാനൊരു നേർച്ച നേർന്നിരുന്നു. ഒരു കാര്യം സംഭവിച്ചാൽ ഒരു തുക സംഭാവനയായി നൽകാമെന്നതാണ് നേർച്ച. പിന്നീടാണ് അറിഞ്ഞത് നേർച്ച ഹറാമാണ്. ഇപ്പോൾ ഞാൻ നേർച്ച നേർന്ന ആ കാര്യം സംഭവിച്ചു. അപ്പോൾ ഞാൻ ആ നേർച്ച നേർന്നത് തന്നെ നടപ്പിലാക്കണോ, അതോ അതിൻ്റെ പാരിതോഷികമായി 10 ആൾക്കാർക്ക് ഭക്ഷണം നൽകിയാൽ മതിയോ, അല്ലെങ്കിൽ 10 ആൾക്കാർക്ക് വസ്ത്രം നൽകിയാൽ മതിയോ, അതല്ലെങ്കിൽ ഞാൻ മുമ്പ് നേർച്ച നേർന്ന തുക തന്നെ സംഭാവന ചെയ്യണമെന്നുണ്ടോ എന്നൊക്കെയാണ് സംശയം.
4: അതിലൊന്നാമത്തത് കാര്യനിർവഹണത്തിന് വേണ്ടി കാര്യങ്ങൾ നേർച്ചയാക്കുന്ന രീതി, അത് നിഷിദ്ധമാണല്ലോ എന്നാണ്. നിഷിദ്ധം എന്ന് പറയാൻ വയ്യ, മക്രൂഹ് എന്നതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. അത്തരത്തിൽ ചെയ്യുക എന്നത് വെറുക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ ആ കാര്യം നിറവേറിയാലും ഇല്ല എങ്കിലും അയാൾ നേർച്ചയാക്കിയ കാര്യം അയാൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ആ വിഷയത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി അമൽ ചെയ്യുക എന്നതല്ല, മറിച്ച് അത് ഒരു വസീലയുടെ ഭാഗമായിക്കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ്, തവസ്സുലിൻ്റെ ഭാഗമായി പഠിപ്പിച്ച കാര്യമാണ്. നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യുവാൻ. അത്തരം ഘട്ടത്തിൽ അങ്ങനെ പ്രതിഫലം ഉദ്ദേശിച്ച് ചെയ്ത ഒരു കാര്യം, ഒരു പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ് അള്ളാഹുവേ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അപ്രകാരം ചെയ്തത്, അതുകൊണ്ട് എൻ്റെ ഇന്നാലിന്ന കാര്യം നീ എനിക്ക് സാധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന രീതി, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നന്മകൾ മുൻകൂട്ടി ചെയ്യുക എന്നതല്ല, മറിച്ച് നമ്മൾ ചെയ്ത നന്മകൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തിന്മയിൽ നിന്നും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാറി നിന്നിട്ടുണ്ട് എങ്കിൽ അത് ആ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതാണ്. ആ ഉപയോഗപ്പെടുത്തുന്നതിനെ ഇസ്ലാം അംഗീകരിച്ചു. അതാണ് ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ആ മൂന്നാളുകളുടെ അഥവാ ഗുഹയിലകപ്പെട്ട മൂന്നാളുകളുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവർ രക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ തിന്മ ചെയ്യുവാൻ സാഹചര്യമുണ്ടായിട്ടും അതിൽ നിന്നും മാറി നിന്നത് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ അകപ്പെട്ട പ്രയാസത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. അത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതാണ് ആ രൂപത്തിൽ നന്മകൾ കൊണ്ട് അള്ളാഹുവിനോട് വസീലയാക്കുവാൻ നമുക്കുള്ള തെളിവുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തെളിവും. അതുകൊണ്ട് തന്നെ വസീലയാക്കുവാൻ വേണ്ടിയല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പരിപൂർണ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത കാര്യങ്ങളെ ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ വസീലയാക്കാം എന്ന് മാത്രം അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇത്തരം ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ച് ആദ്യം തന്നെ ചെയ്യുകയോ എന്നിട്ട് വസീലയാക്കുകയോ ചെയ്യുന്ന രീതിയല്ല ഇസ്ലാം പഠിപ്പിച്ചത് എന്നുകൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുക.
1: വീട്ടിൽ തത്തമ്മ പോലെയുള്ള പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിന്റെ വിധി എന്താണെന്നാണ്?
2: പൊതുവെ വീട്ടിൽ പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ വളർത്താറുണ്ട്. ഇണങ്ങി നിൽക്കുന്ന ജീവികളാണ് മിക്കപ്പോഴും. കാവൽ എന്ന ലക്ഷ്യത്തിനോ വേട്ട എന്ന ലക്ഷ്യത്തിനോ കന്നുകാലികളെയും മറ്റും മേക്കുമ്പോൾ അതിനുവേണ്ടി എന്നീ ലക്ഷ്യത്തിലാണ് എങ്കിൽ നായകളെ വളർത്തുന്നതിനും കുഴപ്പമില്ല. എന്നാൽ സ്വാഭാവികമായും ലവ് ബേഡ്സ് പോലുള്ള കിളികൾ അവയെ തുറന്നുവിട്ട് കഴിഞ്ഞാൽ അവക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി ലവ് ബേഡ്സ് ആകട്ടെ അതല്ലാത്ത പക്ഷികളാകട്ടെ അവയെ വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഖുർആൻ പറഞ്ഞത് വഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളവയെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷിയെ വളർത്തുക, വളർത്തുമ്പോൾ അതിന് നൽകേണ്ട അവകാശങ്ങൾ നൽകണം. പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞ സ്ത്രീ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ അവിടെ പൂച്ചയെ വളർത്തൽ നിഷിദ്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ വളർത്തുമ്പോൾ അതിനാവശ്യമായ പരിചരണങ്ങളും ഭക്ഷണങ്ങളും നൽകണം എന്നാണ്. മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ചെറിയ കുട്ടി നുഖൈർ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയെ വളർത്തിയിരുന്നു. ഒരിക്കൽ ആ പക്ഷി ചത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ചരിത്രം ഹദീസുകൾ കാണാൻ സാധിക്കും. യാ ഉമൈർ മാ ഫഅല നുഖൈർ, ഉമൈറെ നിന്റെ കൊച്ചു പക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു പക്ഷികളെ വളർത്താൻ തെളിവുണ്ട് എന്ന്. ഈ ഹദീസ് രേഖയാണ്. കാരണം ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ആശ്വസിപ്പിച്ചു എന്നല്ലാതെ എന്തിനാണ് അങ്ങനെ വളർത്തുന്നത്, അത് തെറ്റാണ്, അതിനെ പറത്തിവിടണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്.
1: ഇന്നത്തെ പ്രോഗ്രാമിൽ ജമാഅത്ത് നിസ്കാരത്തിൽ മഅ്മൂമ് ഫാത്തിഹ നിർബന്ധമായി ഓതണമെന്ന് പറഞ്ഞല്ലോ. ഫാത്തിഹ ഇമാമിനോടൊപ്പമാണോ, ഇമാം ഓതിക്കഴിഞ്ഞിട്ടാണോ മഅ്മൂമ് ഓതേണ്ടത് എന്നാണ്?
4: ജമാഅത്ത് നമസ്കാരം പ്രത്യേകിച്ചും ജഹിരിയായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കുകയാണോ വേണ്ടത്, അതല്ല മഅ്മൂമ് പ്രത്യേകമായി കൊണ്ട് ഫാത്തിഹ ഓതേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യത്തിൻ്റെ മർമ്മം. പ്രസ്തുത വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമാണ് നിലനിൽക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് ഇമാമും മഅ്മൂമും രണ്ടുപേരും ഫാത്തിഹ ഓതേണ്ടതുണ്ട്, രണ്ടുപേരും ഫാത്തിഹ ഓതേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞത് ജഹിരിയായ നിസ്കാരമാണ് എങ്കിൽ, അഥവാ ഉറക്കെ ഓതുന്ന നിസ്കാരം, മഗ്‌രിബിൻ്റെ ആദ്യത്തെ രണ്ട് റക്കായത്തുകൾ, ഇഷ നമസ്കാരത്തിൻ്റെ ആദ്യത്തെ രണ്ട് റക്കായത്തുകൾ, സുബ്ഹ് നിസ്കാരം, ഇവയിൽ ഇമാമ് ഓതുകയാണ് വേണ്ടത്, മഅ്മൂമ് കേട്ടുനിന്നാൽ മാത്രം മതി. അതിന് പ്രധാനമായും അവർ പറഞ്ഞ തെളിവ് ഒന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആറാഫിലെ 204-ാമത്തെ ആയത്താണ്. വഇദാ ഖുരി അൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെട്ടേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗം. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇന്നമ ജുഇലൽ ഇമാമുലി ഉത്തമ ബിഹി ഫഇദ കബ്ബറ ഫകബ്ബിറു വഇദ ഖറഅ ഫഅൻസിതു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഒന്ന്, ഇമാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇമാമിനെ പിന്തുടരുവാൻ വേണ്ടിയാണ്. ഇമാം തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക, ഇമാം ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഹദീസ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ആയത്തുകളും ഹദീസുകളും ആണ് പ്രധാനമായും ഇമാം ഓതുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്, അതേസമയത്ത് ഇമാമിൻ്റെ കൂടെ ഓതാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ കാര്യമായി തെളിവിന് പറയാറുള്ളത്. ഈ വാദമാണ് മാലിക്കി മദ്ഹബിലും അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലും അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലുമെല്ലാം ഏറ്റവും കൂടുതൽ പ്രബലമായ അഭിപ്രായമായി കൊണ്ട് കാണുന്നതും
5: ഈ വാദം തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലക്കും ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലക്കുമെല്ലാം ഉള്ളതും. എന്നാൽ ഇമാം ഷാഫിഈ റഹിമഹുല്ല പ്രസ്തുത വിഷയത്തിൽ പറഞ്ഞത് അന്നഹു തജിബു ഖിറാഅത്തൽ ഫാത്തിഹത്തി അലൽ മഅ്മൂമി ഫിൽ ജഹ്രിയ വസ്സിർരിയ, ജഹ്രിയായ നമസ്കാരമാണെങ്കിലും സിർരിയായ നമസ്കാരമാണെങ്കിലും ഇമാമിൻ്റെ പിന്നിൽ ഫാത്തിഹ ഓതുക എന്നു പറയുന്നത് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അതിനദ്ദേഹം തെളിവ് പിടിച്ചത് ലാ സ്വലാത്ത ലിമല്ലം യഖ്റഉ ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഓതാത്തയാളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമില്ല എന്ന ഹദീസാണ്. ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് വിഭാഗം ആളുകൾക്കും ഹദീസുകൾ തന്നെയാണ് തെളിവുള്ളത്. രണ്ട് വിഭാഗം ഉദ്ധരിക്കുന്ന ഹദീസുകളും സഹീഹുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങൾ അഹ്ലു സുന്നയുടെ ഇമാമുമാർക്കിടയിൽ തന്നെ വന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത് ഹദീസുകളുടെ ബലാബലവും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമെല്ലാം നോക്കുന്ന സമയത്ത് നമസ്കാരത്തിൽ, പ്രത്യേകിച്ചും ജഹിരിയായ നിസ്കാരത്തിൽ, ഇമാമിന് പുറമെ മറ്റുള്ള മുഅ്മിനീങ്ങൾ ഫാത്തിഹ ഓതുക എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല എന്നതാണ്. എന്നാൽ ആരെങ്കിലും ഫാത്തിഹ ഓതുന്നു എങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാനോ വിഭാഗീയതകൾ വളർത്തുവാനോ ഫാത്തിഹ ഓതാത്തയാളുകളെ വിമർശിക്കുവാനോ ഒന്നും തന്നെ പ്രബലമായ രൂപത്തിലുള്ള തെളിവുകളില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു ഇജ്തിഹാദി മസ്അലയായി കണ്ടുകൊണ്ട് ഇതിൽ ഏതാണ് തനിക്ക് ഏറ്റവും ഇത്മിനാൻ അഥവാ സമാധാനം നൽകുന്നത് എന്ന് പഠിക്കുകയും അത് എടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രസ്തുത വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.
0: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
6: أعوذ بالله من الشيطان الرجيم.

നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. പീസ് റേഡിയോ നേർരേഖ, നന്മയുടെ മുഖങ്ങൾ ഈ വിഷയമായി നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുവിൻ്റെ നീതിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു തിന്മയ്ക്ക് തത്തുല്യമായി മാത്രമേ അള്ളാഹു ശിക്ഷ നൽകുകയുള്ളൂ, അല്ലെങ്കിൽ പ്രതിഫലം നൽകുകയുള്ളൂ എന്നത്. വളരെ വലിയൊരാശയമാണ് നമുക്കിത് നൽകുന്നത്. എന്നാൽ ഒരു നന്മ, മൻ ജാഅ ബിൽ ഹസനത്തി, ഒരു നന്മ ഒരാൾ കൊണ്ടുവന്നാൽ, ഫലഹു അശ്റു അംസാലിഹ, അവരെന്തുണ്ടാവും, അതിൻ്റെ പത്തിരട്ടി പ്രതിഫലം കൊടുക്കും. പത്തിരട്ടി, അത് ചിലപ്പോൾ 70 ആകാം, 700 ആവാം. അവിടെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഒരു നന്മ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് നന്മയ്ക്ക് എത്ര വിശാലമായ സാധ്യതകളുണ്ട് ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാം നന്മയാണ്. 4 രൂപത്തിൽ അതുണ്ട്. ഒന്ന്, വാക്കുകളിൽ കൗലിയത്തായിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ടുള്ളൊരു നന്മയാണ്. ഒരാശ്വാസത്തിൻ്റെ വാക്ക്, സാരമില്ല, വേദനയുണ്ടു, സുഖമാകും, ലാബഹുർ, ഇൻഷാ അള്ളാ സുഖമായിക്കൊള്ളും എന്ന് പറയുമ്പോൾ അതൊരു സമാശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ. എത്രയെത്ര നല്ല നല്ല വാക്കുകൾ നമുക്ക് പറയാനാണ്. സുബ്ഹാനല്ലാ നല്ല വാക്കാണ്. ഒരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക നല്ല വാക്കാണ്. മാതാപിതാക്കളോട് സ്നേഹപൂർവമായ അന്വേഷണങ്ങൾ നല്ല വാക്കാണ്. അപ്പോൾ വാക്കുകളിൽ നന്മ, എത്രയാണ് അതിൻ്റെ പ്രതിഫലം? നമ്മുടെ വാക്ക് ഒരാളുടെ മനസ്സിന് എന്തൊരനുഭവം ഉണ്ടാക്കിയോ അതുപോലെയുള്ള 10 അനുഭവങ്ങൾ, 100 അനുഭവങ്ങൾ, 700 അനുഭവങ്ങൾ നമുക്ക് പരലോകത്തും ഇഹലോകത്തുമായി അള്ളാഹു തരും. അത്ര വിശാലമാണ്. പിന്നെ ഫിഅലിയത്ത്, കർമ്മപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും? കർമ്മപരമായി പ്രവർത്തനങ്ങളിൽ ഒരാളെ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒന്ന് ഒതുങ്ങിയിരുന്നാൽ ഒരു നന്മയാണ്. പത്തിരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ. ഒരാളോട് ഒന്ന് പുഞ്ചിരിച്ചാൽ അത് പ്രവൃത്തിപരമായ ഒരു നന്മയാണ്. നമ്മുടെ ഭക്ഷണം ഒരാൾക്ക് പങ്കുവെച്ചാൽ ഒരു പ്രവൃത്തിപരമായ നന്മയാണ്. സ്റ്റാർട്ടാവാത്ത ഒരു വണ്ടി തള്ളാനൊന്ന് കൈവച്ചു കൊടുത്താൽ പ്രവൃത്തിപരമായ ഒരു നന്മയാണ്. സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം ഒരു നന്മയാണ്. എല്ലാം നന്മകളാണ്. ആ നന്മകൾക്ക് എത്ര ഇരട്ടിയാണ് പ്രതിഫലം. നോക്കൂ, നിങ്ങൾ ഒരു പ്രായമായ ഒരാൾ ഡോക്ടറെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറിയപ്പോൾ അയാളുടെ ഊന്ന് വടി പുറത്തു വച്ചു. അയാളെ നീങ്ങിയ ഉടനെ വടി വീണു. ഇനി ആ വയസ്സായാൾ വന്ന് ആ വടി കുമ്പിട്ടെടുക്കണ്ടേ? അതിന് പകരം എന്ത് ചെയ്തു? നമ്മൾ ആ വടി വീണിടത്തേക്ക് തന്നെ തിരിച്ചു വെച്ചു. അയാൾ അറിഞ്ഞിട്ടില്ല. അയാൾ തിരിച്ചു വരുമ്പോൾ വടി അവിടെ തന്നെ ഇരിക്കുന്നു. നാം അവിടെ ഒരു നന്മ ചെയ്തു. അയാൾ പോലും അറിയാത്തൊരു നന്മ. അതിനാര് പ്രതിഫലം തരും? അള്ളാഹു പ്രതിഫലം തരും. അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. എന്തെല്ലാം അവസരങ്ങൾ, തിരിയുന്നിടത്തും മറിയുന്നിടത്തും എല്ലാം നന്മകൾക്ക് അവസരങ്ങളാണ്. വീട്ടിലാരുണ്ട്? ഭാര്യയുണ്ട്. ഏറ്റവും നല്ല സ്വഭാവത്തോടെ അവളോട് പെരുമാറിയാൽ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സ്വഭാവമാണ്. അപ്പോൾ എത്ര പ്രതിഫലം കിട്ടും? എല്ലാം എല്ലാം നന്മയായി. എവിടെ നമ്മൾ തിരിഞ്ഞാലും അവിടെ എല്ലാം നന്മക്ക് അവസരമുണ്ട്. ഒരു ദിവസം രാവിലെ ഉണർന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും നന്മയുടെ ഒട്ടനവധി അവസരങ്ങൾ. ഇനിയോ അള്ളാഹുവിനുള്ള കടമകൾ നിർവഹിക്കുന്നതിലൂടെ നന്മ വർദ്ധിപ്പിക്കാനുള്ള അവസരം. അള്ളാഹുവിൻ്റെ കടമ, അതാ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇതൊക്കെ നന്മകളാണ്, അള്ളാഹുവോടുള്ള കടമകളാണ്. ഇനി സൃഷ്ടികളോടുള്ള കടമകൾ, ബാധ്യതകൾ, മാതാപിതാക്കളോട്, മക്കളോട്, സുഹൃത്തുക്കളോട്, അയൽവാസിയോട്, എന്തെല്ലാം അവസരങ്ങൾ. ഈ നന്മയുടെ മുഴുവൻ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുക. കാരണം നാം ചെയ്യുന്ന നന്മകൾക്ക് കിട്ടാൻ പോകുന്നത് മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ, പത്തിരട്ടിയാണ് ഒരു നന്മ കൊണ്ടുവന്നാൽ അയാൾക്ക്. വമൻ ജാഅ ബിസ്സയ്യിഅ, ഒരു തിന്മ ചെയ്താലോ, ഫല യുജ്സ ഇല്ല മിത്ലഹ, തത്തുല്യമായതല്ലാതെ അവന് നൽകപ്പെടുകയില്ല. വഹും ലാ യുദ്ലമുൻ, അവരാക്രമിക്കപ്പെടൂല. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തിയോടും ഒരനീതിയും ചെയ്യപ്പെടില്ല. അവൻ്റെ ശിക്ഷ നീതിയാണ്. അവൻ്റെ ഏത് കാര്യങ്ങളും നീതിപൂർവകമായിരിക്കും. ആ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ആന്തരികമായ നന്മ, ബാഹ്യമായ നന്മ അങ്ങനെയുണ്ട്. വാക്കുകൊണ്ട് നന്മ, പ്രവൃത്തി കൊണ്ട് നന്മ, അള്ളാഹുവിൻ്റെ കടമകൾ നിർവഹിക്കുന്നതിലൂടെ നന്മകൾ, സൃഷ്ടികളുടെ കടമകൾ നിർവഹിക്കുന്നതിലൂടെ നന്മകൾ. അതുപോലെ നമുക്ക് നന്മ ലഭിക്കുന്നതാണ് ആന്തരികമായി. മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല. മറ്റൊരാൾക്ക് പ്രകടമായി മനസ്സിലാവുന്നത് എന്തെല്ലാം നന്മയുണ്ട്. രോഗിയായ നമ്മുടെ സുഹൃത്തിനു വേണ്ടി ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നമ്മൾ പ്രാർത്ഥിച്ചു. നാം അവനോട് പറഞ്ഞില്ല ഞാൻ അവനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പറഞ്ഞില്ല. ആ പ്രാർത്ഥനയുടെ ഫലം അവന് ലഭിച്ചു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരിക്കലും പുറത്തറിയാത്ത നന്മകൾ, അനേകമനേകം അവസരങ്ങൾ, ആരും അറിയാത്ത സ്വതക്കകൾ, എന്തൊക്കെ ചാൻസുകൾ നമുക്കുണ്ട്. ഏത് സമയവും ദിക്റുകളെക്കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന സ്മരണകളെക്കൊണ്ടും നമ്മുടെ നാവ് പച്ചയാകുന്നു, നമ്മുടെ കൈവിരലുകൾ മടങ്ങി നിവർന്നുകൊണ്ടിരിക്കുന്നു. നന്മ, അതുകൊണ്ട് പത്തരട്ടിയും നൂറരട്ടിയും ലഭിക്കുന്ന നന്മകളെ വർദ്ധിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് പീസ് റേഡിയോ നേർരേഖ, നന്മയുടെ മുഖങ്ങൾ എന്ന വിഷയത്തിൽ എന്നതേയും പോലെ നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ്ബിൻ സലീം.
4: നമ്മുടെ ഒരു ഒരു ആത്മസുഹൃത്ത് പങ്കുവച്ച ഒരു അനുഭവമാണെന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പിന്നെ ഈ അദ്ദേഹം അവിടെ പിന്നെ ഒരു പിന്നെ നാട്ടിലൊരു അറിയപ്പെടുന്ന ഒരു പ്രബോധകനായതുകൊണ്ട് ഒരു കുടുംബം അദ്ദേഹത്തെ കാണാൻ വരികയാണ്. അപ്പോൾ കുടുംബം കാണാൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഭർത്താവിന് ഇപ്പം നേരത്തെ നമ്മൾ വിശദീകരിക്കപ്പെട്ടതുപോലെ അതെ, അതായത് പിന്നെ നമുക്ക് പിന്നെ ചിലപ്പോൾ അത് ചിരിയും എന്നത് കേട്ടാൽ അത് വളരെ ഗൗരവമായിട്ട് തോന്നും. അപ്പോൾ ഭാര്യയാണ് ഭർത്താവിനായിട്ട് വരുന്നത്. അപ്പോൾ ഭർത്താവിന് മാറണം എന്നുള്ള ഒരു ചിന്ത ഉണ്ട്, അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ ദായി പറയണത് മൂപ്പരുടെ പ്രശ്നം എന്താണെന്ന്, അദ്ദേഹം കുളിക്കാൻ നിൽക്കുന്ന സമയത്ത് ധാരാളം വെള്ളം അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ഒരു ആകാംക്ഷയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തൊരു സംഗതി, ഇദ്ദേഹത്തിന് 22 കപ്പ് വെള്ളം തലയിൽ ഒഴിക്കണം, അപ്പോഴാണ് ഇയാൾക്ക് എന്താവുള്ളൂ, കുളിച്ചു എന്ന് അയാൾക്ക് ഉറപ്പാവുള്ളൂ. അപ്പം ഇതിനിടക്ക് ഈ 22 കപ്പിൽ നിന്ന് എണ്ണം തെറ്റുകയോ
5: മറക്കുകയോ
4: എന്ത് ചെയ്താൽ അയാൾ എന്ത് ചെയ്യും,
5: ആദ്യം മുതൽ
4: വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഇതൊരു ഒരു ഒരു ഒരു ഒരു സങ്കടമായിട്ടാണ് അവർ വന്ന് അവതരിപ്പിച്ചത്
5: ആ കുടുംബം.
4: അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരണത്തിലുള്ള മെസ്സേജുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ കൂടെ ചേരുന്നുള്ള എനിക്ക്
5: തീർച്ചയായും.
4: അതെ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അത് പിന്നെ ചില ആളുകൾ ഇപ്പം നേരത്തെ ഇപ്പോൾ അരിസ്മലിൻ്റെ സംസാരത്തിൽ നമ്മൾ കേട്ടു, ഇത് ഒതുവെടുത്തിട്ട് പൂതി മാറാത്ത മനുഷ്യന്മാർ. നമ്മൾ ചിലപ്പോൾ ഒന്നാമത്തെ റക്കാത്തിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ഹൗലും കരയിലുണ്ടാവും, നമ്മൾ സലാം കിട്ടിയാലും അയാൾ ഹൗലും കരയിലുണ്ടാവും, അയാളുടെ ഒതു എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പൂർത്തിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെന്താണ്, ഇതൊരു രോഗമാണ്. അപ്പം ആ രോഗത്തിനനുസരിച്ച് ചികിത്സ നമ്മളെന്തിടണം തേടണം എന്നുള്ള ഒരു ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ഇന്നത്തെ ഒരു അനുഭവത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
5: തീർച്ചയായും ഇത് ഹസൻ അൻസാരി ഒരു ഒറ്റയും തെറ്റയുമായി കിടക്കുന്ന അനുഭവങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. മതപരമായ വിഷയങ്ങളിലും ഈ തരത്തിലുള്ള ഒരു സംശയം അധികരിക്കുമ്പോഴാണ് ഈ ഒരു വസ്വാസം വരുന്നത്. വസ്വാസാകട്ടെ പൈശാചികമാണ് താനും.

0: പലരെയും അത്തരത്തിൽ ഊന്നുണ്ടാക്കുന്ന വിഷയത്തിൽ ഒരു പുലരിവട്ടത്തിൽ ബഹുമാനരായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം ഈ ഒരു മനോരോഗമാ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വസ്വാസ് എന്നൊരു രോഗമാണത് ചികിത്സിക്കപ്പെടേണ്ടതാണ് എന്നൊരു വിഷയത്തിൽ അദ്ദേഹം നടത്തിയൊരു പുലരിവട്ടം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ധാരാളം അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞതുപോലെ ഊന്നുണ്ടാക്കുന്ന വിഷയത്തിൽ ഇത്തരത്തിൽ വസ്വാസുള്ള ആളുകൾ.
1: ഇത് മാത്രമല്ല, നമ്മളെ വീടകങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അതായത് ഒരു ഗ്ലാസ് തന്നെ ഇപ്പം നമുക്ക് പിന്നെ പിന്നെ പല ആളുകളും രസകരമായിട്ട് അനുഭവം പറയുന്നത്, അവൾ കുടിച്ച, അതായത് ഭർത്താവാണ് പറയുന്നത്, അവൾ കുടിച്ച ഗ്ലാസ്സിൽ എങ്ങനെയായാലും നമുക്ക് കുടിക്കാം. കാരണം വെച്ചാൽ ഒന്നും രണ്ടും മൂന്നും തവണ കഴുകിയിട്ടാണ് അവൾ എന്ത് ചെയ്യുക, അതിൽ ചായ ഒഴിക്കുക.
0: വൃത്തി കൂടുമ്പോഴാണ് ചിലർക്ക് ഈ ഒരു വസ്വാസം.
1: അതെ, ഈ പച്ചക്കറിയൊക്കെ സ്ക്രബ്ബർ ഇട്ടിട്ട് കഴുകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ.
0: ഇപ്പോൾ ഒരു സഹോദരൻ, അദ്ദേഹം ശരിക്കും ഇത് മാറുന്ന ഒന്നാണ് കേട്ടോ, അതിലേക്കുള്ളൊരു വെളിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മാറുന്ന സംഗതിയാണ്, അത് പുറത്തേക്കൊന്നും പോകണം. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ വസ്വാസ് ഉള്ള ആൾക്ക് എല്ലാ മേഖലകളിലും വസ്വാസ് ഉണ്ടാവില്ല. അവരിപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, കുളിയുമായി ബന്ധപ്പെട്ട് മൂപ്പരിക്ക് അതിലേ ഉണ്ടാവുള്ളൂ. എന്നാൽ മൂപ്പരിക്ക് നിസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒതുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഒന്നും വിശ്വാസം ഉണ്ടാവില്ല. ഏതെങ്കിലും ചില സ്പെസിഫിക്കായ കാര്യങ്ങളിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഈ രാത്രി ദിക്കറുകൾ നമ്മൾ ചെല്ലിയിട്ട് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് എത്ര ചെല്ലിയാലും തീരൂല, എനിക്ക് ഓർമ്മയുണ്ട്
1: കള്ളൻ കപ്പലിൽ തന്നെ
0: എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ സൂറത്തുൻ നാസ്, ഫലക്ക്, ഇഖ്ലാസ് ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും, ആവർത്തിച്ചുകൊണ്ടിരിക്കും, അത് ശരിയായിട്ടില്ല അല്ലെങ്കിൽ അത് ചൊല്ലിയിട്ടില്ല മറന്നു, അതൊരു രോഗം. ശരിക്കും അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് ഇപ്പം അതില്ല. ഞാനിത് വ്യക്തിപരമായ അനുഭവം പറയാൻ കാരണം അത് മാറുന്ന ഒന്നാണ്, നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ അതിൻ്റെ ആവശ്യമില്ല. മറന്നെങ്കിലും പടച്ചോൻ ഇന്നല്ലാഹ തജാവസലി അനുമ്മത്തി അൽഖതാഅ വന്നിസ്യാന വമസ്തുക്രിഹു അലൈഹി, അറിയാതെ സംഭവിച്ച തെറ്റുകൾ, മറന്ന് സംഭവിച്ച തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഹാരിസ് മൗലവി ആ ഒരു പുലരിവട്ടത്തിൽ പറഞ്ഞല്ലോ, പണ്ഡിതന്മാര് അത്തരത്തിൽ സംശയമുള്ള ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ സംശയം മാറ്റിവെക്കുക, നിങ്ങൾ ഒരു വട്ടം ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൽ അളവുണ്ട് എന്നുള്ളത്. അപ്പൊ അത് അതും ഒരുപാട് ആളുകൾ, ഇപ്പൊ എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ പറ്റി എന്താണ് പറയപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു കച്ചവട സ്ഥാപനത്തിലാണ്. അപ്പോൾ കുറച്ച് ലോങ് ആയ ഒരു പീടിക റൂമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം ഈ കാഷ്യർ ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങേയറ്റത്ത് ഈ ഷോക്കേസിൻ്റെ ചില്ല് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ, ഒരു സെയിൽസ്മാൻ നീക്കിയാൽ ഇയാളുടെ മേശപ്പുറത്തുള്ള ചായ പിന്നെ ഇയാൾ കുടിക്കില്ല. ആ അറ്റത്തുള്ള ചില്ല് നീക്കിയാലും അതിന്മേൽ നിന്ന് യഥാർത്ഥത്തിൽ എല്ലാ പൊടിപടലങ്ങൾ ചായയിലേക്ക് വന്നിട്ടുണ്ടാവോ എന്ന പേടിയുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഒരുപാട് മാറി, എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളാണ്, ഇന്നൊരുപാട് അദ്ദേഹം മാറി. എന്നും അങ്ങനത്തെ ഒരു തരത്തിലുള്ള വിശ്വാസം ഇന്നില്ല. പക്ഷെ എന്നാലും മനുഷ്യൻ എന്നുള്ള ഒരു മേഖലയിൽ ഒരു പക്ഷേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഇത്തരത്തിലുള്ള സംശയങ്ങൾ, വിശ്വാസങ്ങൾ ഉണ്ടാകും. ഇപ്പം നിങ്ങൾ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയാത്തതുകൊണ്ടായിരിക്കാം,
1: പൊതുവേ
0: എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ചിലർക്കത് കൂടും, അപ്പൊ അതിന് മെഡിസിൻ വേണ്ടി വരും. ചിലർക്കതിപ്പോ ഈ പറഞ്ഞ പോലെ സ്വയം നിയന്ത്രിച്ച് അത് മാറ്റണം എന്നുള്ള ഒരു ആത്മാ മെഡിസിൻ, അതായത് അവര് എന്താണ് സ്വയം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ദീനീയപരമായി പഴുതു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന പ്രാർത്ഥനകളും മറ്റുമൊക്കെ എന്താണ് പതിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിൽ എന്താണ് ഒരു പ്രയാസം അനുഭവിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ആ ഒരു അനുഭവം. അള്ളാഹു അത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു സംശയത്തിൽ നിന്ന്, അമിതമായ ഒരു വൃത്തി കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം അള്ളാഹു വേഗത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്തിൽ നമുക്ക് ദുആ ചെയ്യാം.
2: വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ ഗഫൂർ താഴേക്കോടാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്
3: സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഖുർആൻ പാഠത്തിലൂടെ ഞാനും നിങ്ങളും പഠിക്കാൻ പോകുന്നത്, ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തു റൂമിൻ്റെ 54-ാമത്തെ വചനമാണ്. ഈ ആയത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല

പറയുന്നത്, അല്ലാഹുല്ലദി ഖലഖക്കും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. الله യാതൊരുവനാണ്. ഖലഖക്കും മിൻ ളഅഫിൻ, അവൻ ബലഹീനതയിൽ നിന്ന് ദുർബലതയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടാക്കി. ثم جعل من بعد ضعف قوة, പിന്നീട് ബലഹീനതയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാക്കി. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫം വശൈബ, പിന്നെ ആ ശക്തിക്കു ശേഷം ബലഹീനതയും നരയുമുണ്ടാക്കി. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ, അവൻ സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണം വരെയുള്ള ഘട്ടങ്ങളെ എത്ര സുന്ദരമായിക്കൊണ്ടാണ് ഖുർആൻ ഈയൊരു വാക്യത്തിലൂടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദുർബലതയിൽ നിന്നാണ്, ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മൾ ജനിക്കുന്നതിനു മുമ്പ് നമ്മുടെ ഒരു അഡ്രസ്സുമില്ല, ലം യക്കും ഷൈ അം മദ്കൂറ എന്നാണ്. ഇന്ന ഖലഖനൽ ഇൻസാന, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചത്, ആ മനുഷ്യനെ പറയപ്പെടാൻ പറ്റാത്തൊരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഹൽ അത അലൽ ഇൻസാനി ഹീനും മിനദ്ദഹിരി ലം യക്കും ഷൈഅം മദ്കൂറ, പറയപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ചൊന്നും പറയാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞുപോയിട്ടുണ്ട്. അങ്ങനെ ശുദ്ധ ശൂന്യതയിൽ നിന്ന്, ദുർബലതയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് പിന്നീട് അവന് ശരീരത്തിൻ്റെ വളർച്ചയും അതിനുള്ള കഴിവും ശക്തിയും ബലവും പേശികളും മാംസവും എല്ലാം നൽകി. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വതൻ, അല്ലാഹു നിങ്ങൾക്ക് ശക്തി നൽകി എന്നതാണ്. ആ ഖുവ്വത്തിന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ആ ഖുവ്വത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ശബാബ്, അവൻ്റെ യുവത്വമാണ്, ചുറുചുറുക്കുള്ള പ്രായം, ആരോഗ്യമുള്ള, രക്തത്തിളപ്പുള്ള, എന്തിനും ഏതിനും മുന്നിട്ടിറങ്ങാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ഒരു സമയം, അതാണ് ആ ഖുവ്വത്ത്. അങ്ങനെ ആ ഖുവ്വത്ത് കഴിഞ്ഞ് സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫം വശൈബ, ആ ശക്തിക്ക് ശേഷം വീണ്ടും അവനിലേക്ക് ദുർബലത വരികയാണ്. ചെറിയ കുഞ്ഞായിരിക്കെ കരയാൻ മാത്രം അറിയുന്ന ആ സാഹചര്യത്തിൽ തൻ്റെ ആവശ്യങ്ങൾ കരഞ്ഞുകൊണ്ട് ഉമ്മയോട് പറയാൻ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് അറിയിക്കാനല്ലാതെ ആ കുഞ്ഞിനൊന്നും സാധ്യമല്ല. മറ്റുള്ളവരുടെ പരസഹായമില്ലാതെ ചെറിയ ഒരു പിഞ്ചു കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇതേ അവസ്ഥയിലേക്ക് പ്രായം ചെല്ലുമ്പോൾ എത്തുമെന്നാണ്. പ്രായം ചെന്ന ആളുകൾ ചെറിയ കൊച്ചുകുട്ടികളെപ്പോലെ ആവും എന്ന് പലപ്പോഴും പറയാറുള്ളത് അതുകൊണ്ടാണ്. വശൈബ, ശരീരത്തിൽ വാർദ്ധക്യമുണ്ടായി എന്നതിൻ്റെ അടയാളങ്ങൾ നിഴലിച്ചു കാണാൻ പറ്റും. അവൻ്റെ തലമുടികൾ അതെല്ലാം നിരയായിട്ടുണ്ടാകും. അവൻ്റെ എല്ലുകൾ ശോഷിച്ചിട്ടുണ്ടാകും. മാംസഭാഗങ്ങൾ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ടാകും. അവന് ശക്തി കുറഞ്ഞിട്ടുണ്ടാകും. മറ്റുള്ളവരുടെ പരസഹായത്തോടുകൂടെ കഴിയേണ്ടുന്ന ഒരു സാഹചര്യം വരും. അല്ലാഹ് പറയാ, യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. എങ്ങനെയാണോ സൃഷ്ടിക്കേണ്ടത് ആ രൂപത്തിൽ അല്ലാഹു സൃഷ്ടിക്കുന്നു. അവൻ സർവജ്ഞനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഈ ഒരു സൃഷ്ടിപ്പ് കൃത്യമായി ബോധ്യപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ. അതുകൊണ്ട് തന്നെ അതിൽ അല്ലാഹുവിനെ ആരാധിക്കാൻ നമുക്ക് പ്രാപ്തിയുള്ള കഴിവ് തന്ന ആ ഒരു സമയം മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നതാണ്. ആ കൂവത്ത് നൽകിയ സമയത്താണ് അല്ലാഹുവിനെ ആരാധിക്കാൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തസൂലു ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരടിമയുടെ കാൽപ്പാടുകളെ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരൽപ്പം പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. ഹത്ത യുസ്അല അൻ ഖംസിൻ, അഞ്ച് കാര്യങ്ങളെ ചോദിക്കുന്നതുവരെ, അതല്ലെങ്കിൽ അത് ചോദിക്കാതെ. ഒന്ന്, അൻ ഉംരിഹി, അവൻ്റെ പ്രായത്തെക്കുറിച്ചാണ്. ഫീമ അഫ്ന, അതെന്തിനു വേണ്ടിയാണ് നശിപ്പിച്ചു കളഞ്ഞത്, തുലച്ചു കളഞ്ഞത്.
അത് പടച്ച റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. വൻ ശബാബിഹി, അവൻ്റെ ചുറുചുറുക്കുള്ള കൂവത്തായിട്ടുള്ള ശബാബ്, യുവത്വത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. ഫീമ അബിലാഹു, അതെന്തിനു വേണ്ടിയാണ്, ഏതർത്ഥത്തിലാണ് ആ യുവത്വം അവൻ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഏതർത്ഥത്തിലാണ്, ഏത് രൂപത്തിലാണ് ആ ഒരു യുവത്വത്തെ അവൻ ഉപയോഗിച്ചത്. വമാലിഹി, അവൻ്റെ സമ്പത്തിനെ സംബന്ധിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബഹു വഫീമ അംഫഖഹു, എവിടെന്നാണ് അത് സമ്പാദിച്ചത്, ഏത് വഴിക്കാണ് അവൻ ചെലവഴിച്ചത്, അതുകൊണ്ട് എന്താണ് അവൻ ചെയ്തത് എന്ന് റബ്ബ് സുബ്ഹാനഹു വതാല ചോദിക്കും. ഇവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ ആ ഒരു സമയത്തിൽ, ആ ഒരു ആയുസ്സിൽ ഏറ്റവും നല്ല ബലമുള്ള, ശക്തിയുള്ള, കഴിവുള്ള ആ സമയം അത് റബ്ബിൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചോ എന്ന് അള്ളാഹു ചോദിക്കും. അതെന്തിനു വേണ്ടി നശിപ്പിച്ചു, എന്തിനു വേണ്ടി തുലച്ചു കളഞ്ഞു എന്ന് ചോദിക്കും. ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥകളെ പരിശോധിച്ചാൽ നമുക്കറിയാം, വഴിവിട്ട ഒരുപാട് ബന്ധങ്ങൾ, ജീവിതം നശിപ്പിച്ച ലഹരിയുമായി ബന്ധപ്പെടൽ, തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും വക്താക്കളായിത്തിരിയുന്നവർ, കൊലപാതകികളായി മാറുന്നവർ, ഇതിലൊക്കെ തൻ്റെ ആയുസ്സും ആരോഗ്യവും ചിലവഴിച്ച ആളുകൾ. നാളെ പടച്ചറബ് ചോദിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നല്ലൊരു ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ അവിടെ ഉപയോഗിച്ചത് അദ്ദേഹം ഒരു ഫഥ, ഒരു യുവാവായിരുന്നു എന്നാണ്. ആ യുവത്വം അദ്ദേഹം ഉപയോഗിച്ചത് റബ്ബിനു വേണ്ടിയാണ്, റബ്ബിൻ്റെ ദീനിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം പറയുന്നിടത്ത് അവരുടെ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയ ആ സാഹചര്യത്തിൽ അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതും ഇന്നകും ഫിത്തിയത്തുൻ എന്നാണ്. അവരൊരു വിഭാഗം ആളുകളാണ്, അവർ യുവാക്കളാണ്, ഒരു പറ്റം യുവാക്കളായിരുന്നു അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധങ്ങളിൽ, പ്രവാചകന്റെ കൂടെ ദഅവത്തിൽ, പ്രവാചകന്റെ കൂടെ എല്ലാ രംഗത്തിലും നിഴൽ പോലെ സഞ്ചരിച്ചവർ ഭൂരിഭാഗവും യുവാക്കളായിരുന്നു. അവരുടെ ശക്തിയും കഴിവും പ്രാപ്തിയുമെല്ലാം അവർ ദീനിനു വേണ്ടി ഉപയോഗിച്ചു എന്നതാണ്. ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയിട്ടുള്ള മഹാരഥന്മാരായ മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, അതുപോലെ ഹുഫാദുകൾ, മഹാപണ്ഡിതന്മാർ, മദ്ഹബിൻ്റെ പേരിൽ അറിയപ്പെട്ട നാല് മഹാപണ്ഡിതന്മാർ, ഇവരൊക്കെ അവരുടെ നല്ല കാലം, അവരുടെ യുവത്വം അവർ ചെലവഴിച്ചത് ദീനിനു വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കല്ലാഹു നൽകിയ ഈ കുവ്വത്ത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു, ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളതുകൊണ്ട് ചെയ്തത്, ഇത് കൃത്യമായ ഒരു ബോധ്യം നമുക്കോരോരുത്തർക്കും ഉണ്ടായിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിഅമതാനി മഖബൂനും ഫീഹിമാ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഹ്, റവാഹു ബുഖാരി റഹിമഹുമുല്ലാ. രണ്ടനുഗ്രഹങ്ങൾ മനുഷ്യർ അശ്രദ്ധയിലാണ്, അതിലൊന്ന് അസ്സിഹത്തു, ഒന്ന് ആരോഗ്യമാണ്, വൽ ഫറാഹ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. നമുക്ക് കിട്ടിയ ആരോഗ്യം, ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട്, നാളെ നമുക്കത് ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഉള്ള സമയത്ത് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമുക്ക് റബ്ബ് നൽകിയ ഈ ആരോഗ്യത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ ചലിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഭക്ഷിപ്പിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം അള്ളാഹുവിനോടുള്ള ഒരു നന്ദി എന്നോണം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മെ ആരെങ്കിലും ഭക്ഷണം കഴിപ്പിച്ചാൽ, നമുക്കൊരാൾ വിരുന്നൊരുക്കി നമ്മളെ സൽക്കരിച്ചു, നമുക്ക് ഭക്ഷണം നൽകി, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം നൽകിയ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആതിഥേയർക്കുള്ള അതിഥികളുടെ പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ, നീ ഉപജീവനമായി നൽകിയതിൽ ഇവർക്ക് ബറക്കത്ത് ചൊരിയണമേ, ഇവർക്ക് പൊറുക്കുകയും കാരുണ്യം വർഷിപ്പിക്കുകയും ചെയ്യണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുമ്മ ബാരിക് ലഹും, അല്ലാഹുമ്മ ബാരിക് ലഹും, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമ റസഖ്തഹും, ഫീമ റസഖ്തഹും, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമ റസഖ്തഹും, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമ റസഖ്തഹും. വഗ്ഫിർ ലഹും, വഗ്ഫിർ ലഹും, വഇഗ്ഫിർ ലഹും എന്നാണ് അവിടെ നമ്മൾ വാവ് ചേർന്ന് വരുമ്പോൾ അലിഫിനെ ഉച്ചരിക്കാതെ നമ്മൾ പറയും. വഗ്ഫിർ ലഹും, വഗ്ഫിർ ലഹും വർഹംഹും, വർഹംഹും. ഇവിടെയും വഇർഹംഹും എന്നാണ്, പക്ഷേ നമ്മൾ ചേർത്ത് പറയുമ്പോൾ വർഹംഹും. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും, വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. ഈ പ്രാർത്ഥന നാം കൃത്യമായി കൊണ്ട് കാണാതെ പഠിക്കണം. നമ്മെ ആരെങ്കിലും വിരുന്നിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന കൂടി ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അത്വഇമ്മൻ അത്വഅമനി വസ്ഖിമൻ സഖ അസ്ഖാനി, അല്ലാഹുമ്മ അത്വഇമ്മൻ അത്വഅമനി വസ്ഖിമൻ അസ്ഖാനി. ഈ പ്രാർത്ഥനയും ഈ വിഷയത്തിൽ വന്ന നമ്മെ ഭക്ഷിപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എന്നെ ഭക്ഷിപ്പിച്ചവരെ നീ ഭക്ഷിപ്പിക്കണമേ, എന്നെ കുടിപ്പിച്ചവരെ നീ കുടിപ്പിക്കണമേ. ഇതാണ് പ്രാർത്ഥന. ഒന്നുകൂടെ പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ അത്വഇമ്മൻ അത്വഅമനി വസ്ഖിമൻ അസ്ഖാനി. അല്ലാഹുമ്മ അത്വഇമ്മൻ, അത്വഇം അത് കഴിഞ്ഞിട്ടാണ് മൻ എന്ന് വേറൊരു വാക്കാണ്. അത്വഇമ്മൻ അത്വഅമനി, അല്ലാഹുമ്മ അത്വഇമ്മൻ അത്വഅമനി, അല്ലാഹുമ്മ അത്വഇമ്മൻ അത്വഅമനി വസ്ഖിമൻ അസ്ഖാനി. വസ്ഖി അവിടെ വ ഇസ്ഖി എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വാവ് ചേർന്ന് വരുമ്പോൾ വസ്ഖി, വസ്ഖി മൻ അസ്ഖാനി, വസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുമ്മ അത്വഇമ്മൻ അത്വഅമനി വസ്ഖിമൻ അസ്ഖാനി. അപ്പോൾ രണ്ട് പ്രാർത്ഥനകൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഒന്നാമത് പഠിച്ചത് അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അതുപോലെ തന്നെ അല്ലാഹുമ്മ അത്വഇമ്മൻ അത്വഅമനി വസ്ഖിമൻ അസ്ഖാനി. ഈ രണ്ട് പ്രാർത്ഥനകളാണ് നാം ഇതുവരെ പഠിക്കുകയുണ്ടായത്. അല്ലാഹു ഈ രണ്ട് പ്രാർത്ഥനകളും പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കുടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: അഭയാർത്ഥികളെ ചേർത്തു നിർത്തൂ. എഴുത്ത് ഹബീബ് റഹ്മാൻ കരുവൻപൊയിൽ. എങ്ങുനിന്നോ നാടും വീടും ബന്ധുക്കളുമില്ലാത്തൊരാൾ നിങ്ങളുടെ അടുത്തു വരുന്നു. എന്തായിരിക്കും നിങ്ങളുടെ സമീപനം? ചിലർ ആട്ടിവിടും, ചിലർ വല്ല നാണയത്തുട്ടുകളും നൽകും. ഇനി നിങ്ങളൊരു അതീവ മാന്യനാണെങ്കിൽ രണ്ടോ മൂന്നോ ദിനം അയാൾക്ക് അഭയം നൽകിയേക്കാം. ഇതിനപ്പുറം വല്ല പരിഗണനയും അയാൾക്ക് നൽകപ്പെടുമോ? ഇനി നിങ്ങൾക്കാണ് ഇത്തരം ഒരവസ്ഥ വരുന്നതെങ്കിലോ ഒന്നോർത്തു നോക്കൂ. അതിൻ്റെ ഒരു ദുരവസ്ഥ, അത്തരമൊരു ദുരന്താവസ്ഥ ഓർക്കാൻ പോലും നാം അശക്തരാണല്ലോ. എന്നാൽ നമ്മളറിയണം, ഈ ലോകത്ത് പാവങ്ങളും നിഷ്കളങ്കരുമായ നമ്മെപ്പോലെയുള്ള 117.3 മില്യൺ ജനങ്ങൾ അഭയാർത്ഥികളായുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തൊട്ടാകെ 2022 കണക്കനുസരിച്ച് 242,835 പേർ ഊരും നാടുമില്ലാതെ അലയുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിൻ്റെയും പൗരത്വ നിഷേധങ്ങളുടെയും ഫലമായി ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരം അഭയാർത്ഥികൾ വർഷം തോറും 14% വർദ്ധിച്ചു വരുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. അവരുടെ ദുര്യോഗത്തിൻ്റെ ആഴമറിയാനും അവരോട് മാനസികമായെങ്കിലും ഐക്യപ്പെടാനുമുള്ള ഒരെളിയ ശ്രമമെങ്കിലും നാം ഈ അഭയാർത്ഥി ദിനത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം നാമും നമ്മുടേതല്ലാത്ത കാരണത്താൽ ഇത്തരമൊരവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടാൻ നിമിഷങ്ങൾ മതി. പ്രകൃതിയുടെ വികൃതികൾ കാരണമായോ മനുഷ്യരുടെയും അധികാരവർഗങ്ങളുടെയുമൊക്കെ അക്രമമർദ്ദനങ്ങൾ മൂലമോ ആണ് ലോകത്ത് അഭയാർത്ഥികൾ പ്രധാനമായും സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ മൂലവും സംഘർഷങ്ങൾ മൂലവും ഇനിയും എത്രായിരം പേർ അഭയാർത്ഥികളായിത്തീരുമെന്ന് ഒരു നിശ്ചയവുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ വീടും സ്ഥലവും മാത്രമല്ല, തലചായ്ക്കാനൊരു കൂരയോ പോകാനൊരിടമോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ, അഥവാ അഡ്രസ്സില്ലാത്ത ജനങ്ങൾ, സ്വന്തം രാജ്യത്തു നിന്ന് തന്നെ ഭ്രഷ്ടരാക്കപ്പെട്ട അവർ സ്വാഭാവികമായും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരായിരിക്കും. അപ്പോൾ എത്തിപ്പെടുന്ന രാജ്യത്തിലെ സ്ഥിതി വിവരിക്കാതിരിക്കുന്നതാണ് ഭേദം. 2023 ഒടുവിലെ കണക്കനുസരിച്ച് നിർബന്ധിതമായി നിർഭാഗ്യരാക്കപ്പെട്ട 117 മില്യൺ ജനങ്ങളിൽ 40% വരുന്ന, അഥവാ 47 മില്യണും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്നതാണ് നമ്മെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. 2018 2023 339,000 കുട്ടികളാണത്രേ അഭയാർത്ഥികളായി ജനിച്ചത്. പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും ഭരണാധികാരികളുടെ സമ്മർദ്ദമർദ്ദന കുതന്ത്രങ്ങളുമൊക്കെയായി അഭയാർത്ഥികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാൻ, സിറിയ, വെനിസുല, ഉക്രൈൻ, സുഡാൻ എന്നീ രാജ്യങ്ങളിലാണ് ഏറ്റവുമധികം അഭയാർത്ഥികളുള്ളത്. പക്ഷെ ലോകത്തെ ഏതാണ്ടെല്ലാ രാജ്യങ്ങളിലും ഏറിയോ കുറഞ്ഞോ അഭയാർത്ഥി പ്രവാഹമുണ്ട്. അഭയാർത്ഥികളുടെ പോരാട്ടങ്ങളോടും പ്രയാസങ്ങളോടും സഹാനുഭൂതി പ്രകടിപ്പിക്കാനും അവരുടെ ഭാവി ഭാസ്വരമാക്കാനും അവരുടെ ശക്തിയെ അംഗീകരിക്കാനും ഈ ദിനം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ലോക അഭയാർത്ഥി ദിനം നിസ്സഹായരായ അഭയാർത്ഥികളോട് അനുകമ്പയും പരിഗണനയും വളർത്തുന്നതിനും അവരെക്കുറിച്ചുള്ള ശ്രദ്ധയും അവബോധവും ഓർമ്മിപ്പിക്കുന്നതിനും സർവോപരി അഭയാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിൽ അവരുടെ ശ്രദ്ധേയമായ സഹിഷ്ണുതയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. തങ്ങൾക്കൊരു പങ്കുമില്ലാത്ത പ്രശ്നങ്ങളിൽ അഭയാർത്ഥികളാകേണ്ടി വന്നവരെ പരിഗണിക്കാനും നമ്മോടൊപ്പം അവരെ ഉൾക്കൊള്ളാനും ചേർത്ത് നിർത്താനും സ്വാഗതമോതുന്ന ഒരു ദിനമാണ് അഭയാർത്ഥി ദിനം. അഭയാർത്ഥികൾ നമ്മെപ്പോലെ കഴിവും യോഗ്യതയുമുള്ളവർ തന്നെയാണ്. അവർക്ക് മാനസിക സാമ്പത്തിക പിൻബലം നൽകിക്കൊണ്ട് അവരുടെ അറിവുകളും കഴിവുകളും അവർ കുടിയേറിയ രാജ്യത്ത് ഉപയോഗപ്പെടുത്തിയാൽ രാജ്യപുരോഗതിക്കും വികസനത്തിനും അത് മുതൽക്കൂട്ടാകും. തങ്ങളുടെ ആതിഥേയ രാജ്യത്ത് നിയമപരമായ തൊഴിലവസരങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ തൊഴിൽ വിപണിയിലെ വിടവ് നികത്താനും മാർക്കറ്റുകൾ സജീവമാക്കാനും അത് സഹായകരമാകും. ഇവയ്ക്കൊക്കെ പുറമേ വ്യത്യസ്ത നാടുകളിലെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ കൈമാറ്റത്തിനും പരസ്പരം മനസ്സിലാക്കുന്നതിനും ഇത്തരം സങ്കലനങ്ങൾ വഴിയൊരുക്കും. തന്മൂലം ബഹുസാംസ്കാരികവൽക്കരണത്തിനും ജീവിതത്തിൻ്റെ ബഹുവർണ്ണ വൈവിധ്യങ്ങൾക്കും കൂടുതൽ അവസരങ്ങളുണ്ടാകും. അങ്ങനെ സമൂഹത്തിനുള്ളിൽ കൂടുതൽ ഫലപ്രദമായ സാമൂഹിക സാംസ്കാരിക വൈവിധ്യങ്ങൾ സൃഷ്ടിക്കാനും ജീവിതം കൂടുതൽ സുന്ദരമാക്കാനും കഴിയും. അഭയാർത്ഥികൾക്ക് എന്നത്തേക്കാളും ഇപ്പോൾ നമ്മുടെ ഐക്യദാർഢ്യം ആവശ്യമാണ്. അവരോടുള്ള സോളിഡാരിറ്റി, എന്നാൽ നമ്മുടെ വാതിലുകൾ അവർക്കായി തുറന്നിടുക എന്നതാണ്. അവരുടെ ശക്തികളും നേട്ടങ്ങളും ആഘോഷിക്കുക, അവർ നേരിടുന്ന വെല്ലുവിളികളെ പ്രതിഫലിപ്പിക്കുക തുടങ്ങിയവയൊക്കെ നമ്മുടെ കൂടി ബാധ്യതയായി കാണുക എന്നതാണ്. സർവോപരി പലായനം ചെയ്യാൻ നിർബന്ധിതരായ ആളുകളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുകയും അവരുടെ നാടുകളിലേക്ക് അവരെ തിരിച്ചയക്കാൻ വേണ്ട സമാധാന സുരക്ഷിതാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള നടപടികളിൽ ഏർപ്പെടുകയും അതിനായി ലോകരാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക. അതോടൊപ്പം കലാപങ്ങളും യുദ്ധങ്ങളും അവസാനിപ്പിച്ച് ഇനിയും അഭയാർത്ഥികളെ സൃഷ്ടിക്കാനുള്ള അവസരങ്ങൾ ലഘൂകരിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അല്ലെങ്കിൽ അടുത്ത ഇര നമ്മളായേക്കാം.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കുപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
5: റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ ബ്രിട്ടൻ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് റഷ്യക്കെതിരെ ഒരു ജൈവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അങ്ങനെ അതിന് അദ്ദേഹം തയ്യാറാകുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ 3-4 തലമുറക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രസിഡന്റിനൊരു കത്ത് എഴുതാണ്. ഉറുമ്പുകൾ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉറുമ്പുകൾ അവരുടെ ശരീരഭാരത്തേക്കാൾ കൂടുതലുള്ളത് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ, ഉറുമ്പിൻ്റെ വാസസ്ഥലങ്ങളിൽ അതെത്തുമ്പോഴേക്കും അതിൻ്റെ ദോരം ചെറുതായിരിക്കും. ഒരു ഉറുമ്പിന് കടന്നു പോകാൻ പറ്റുന്ന ദോരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതുവരെ കൊണ്ടുവന്ന ഭക്ഷണം അതിനേക്കാൾ വലുതുള്ളതൊന്നും അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതവിടെ വെച്ചിട്ട് പിന്നെ പോവാണ്. എന്നതുപോലെ എനിക്ക് 4 തലമുറക്കല്ല, ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ എന്തൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരമൊരു പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു. ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് മൈക്കൽ ഫാരഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കുറേ ചിന്തിക്കേണ്ടതായൊരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു ആഘോഷത്തിനും ഒരു ആഘോഷ പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണ പിറ്റേന്ന് കല്യാണത്തിൻ്റെ രസങ്ങളില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ആഘോഷ പിറ്റേന്ന് ഈ ആയുസിനുണ്ടെന്ന് നമ്മളെ മനുഷ്യന്. ഓട്ടങ്ങളെല്ലാം ക്ഷീണത്തോടെ തീരുന്ന നേരമാണത്. വലിയ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കണ്ടിട്ടില്ലേ? എത്രമാത്രം വിനയവും താഴ്മയുമാണ് ആ മനുഷ്യർക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇത്രയേ ഉള്ളൂ, അവരിപ്പോൾ ആഘോഷ പിറ്റേന്നിനെ തൊട്ടരികിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് എത്ര വലിയ സംഗതി കിട്ടിക്കഴിഞ്ഞാലും അതിനൊക്കൊരു അവസാനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥങ്ങളൊന്നും അതിലില്ല. കാരണം ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ് എന്നുള്ളത് അതിനോടനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണ്. അപ്പം ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട കാര്യം അത് എന്താ വായിച്ചിട്ടുള്ള കാര്യമാണ്, ശരിയാണോ തെറ്റോ എന്നറിയില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുസ്തകത്തിൽ വായിച്ചൊരറിവാണ്. പക്ഷെ അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. നമുക്ക് നമ്മളിവിടെ സുരുക്കൂട്ടി വെച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ഒരു മതപരമായ കാര്യത്തിലൂടെ പറഞ്ഞല്ല, പക്ഷെ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ കുറച്ച് പിന്നെ എന്താ പറയാ, ഒരു മാനുഷികമായി അവൻ്റെ ശരിക്കും അവൻ്റെ ബുദ്ധി തന്നെ അവനോട് പറയുന്ന കാര്യമാണത്. കാര്യമൊന്നുമില്ല, കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പൊതുവെ പറയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും അത് മനുഷ്യൻ മറന്നു പോകുന്നു എന്നാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിസ്ഡം സ്പോട്ട്ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തീവ്രവാദവും ഭീകരവാദവുമൊക്കെ അടിച്ചമർത്തൽ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. അത് നിർവഹിക്കുവാൻ ആവശ്യമായ നിയമ നിർമ്മാണങ്ങൾ ഉണ്ടാക്കുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്യുക എന്നത് തീർച്ചയായും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു ജനവിഭാഗത്തെ, ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ തീർത്തും സംശയത്തിൻ്റെ നിഴലിലേക്ക് തള്ളി വിടും വിധമുള്ള നീക്കങ്ങൾ ഉണ്ടാവുക എന്നത് ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാൻ ആവാത്ത ഒരു കാര്യവുമാണ്. യഥാർത്ഥത്തിൽ ബഹുസ്വരതയാണ് രാജ്യത്തിൻ്റെ ആത്മാവ്. വേഷവിധാനവും അതുപോലെ തന്നെ വസ്ത്രധാരണവുമൊക്കെ സ്വന്തം ഇഷ്ടത്തിന് സ്വീകരിക്കുക എന്നത് ഭരണഘടന വകവച്ചു നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇപ്പോൾ ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പോലീസിന് നൽകിയിട്ടുള്ള ആൻറ്റി റാഡിക്കലൈസേഷൻ സെല്ലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിട്ടുള്ള എസ് ഒ പിയിൽ കാണുന്ന ചില ഭാഗങ്ങൾ തീവ്രവാദത്തിൻ്റെ ലക്ഷണമായി നിഖാബും അതുപോലെ തന്നെ താടിയുമൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ ഈ ഒരു എസ് ഒ പി നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ?
1: അല്ല, ഒന്നാമതായിട്ട് ഞാൻ ഈ ജോൺ ബ്രിട്ടാസിനെ ഒന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ ഒരുപക്ഷെ മൗനം പാലിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്തൊരു സമയത്ത് ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാണ് എന്ന രീതിയിൽ അതിനെ ഉന്നയിക്കുകയും ആ രീതിയിൽ മീഡിയയ്ക്ക് മുമ്പിലൊക്കെ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്ത അത് ജോൺ ബ്രിട്ടാസാണ്. മാത്രമല്ല അദ്ദേഹം ഗുജറാത്ത് ഗവൺമെൻറ്റിന് അതിൻ്റെ ഭാഗമായിട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനൊരു ഗൗരവമേറിയൊരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നതിന് ജോൺ ബ്രിട്ടാസ് എം പിക്ക് നമ്മുടെ സ്പോട്ട്ലൈറ്റിൻ്റെ പേരിൽ ഒരു വലിയ അഭിനന്ദനം നമ്മൾ നൽകുകയാണ്. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, പുതിയ ഇന്ത്യയിലൊരു രാഷ്ട്രീയ അന്തരീക്ഷം, ചില പുതിയ എന്ന് പറയുമ്പോൾ ഒരു 10-30 വർഷങ്കിലുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിച്ചാൽ അതിനകത്ത് ഈ മതചിഹ്നങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് സമൂഹത്തിൽ പ്രകടമായി വരുന്ന ഒരു മറ്റേ ചിത്രം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ബാബരി മസ്ജിദിനെതിരെയുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ രാമജന്മഭൂമി മൂവ്മെൻറ്റ് വരുമ്പോൾ അന്ന് ഈ അവരുയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് ഗർവ് സേ കഹോ മേ ഹിന്ദു ഹേ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരാളൊരു ഹിന്ദു ആണ് എന്നുള്ളത് സ്വയം പ്രഖ്യാപിക്കുക? അപ്പോൾ ഈ നിലവിലുള്ള ഈ പൊതുധാരയിൽ നിന്ന് മാറിക്കൊണ്ട് ഉള്ള പല ചിഹ്നങ്ങളും അന്ന് അണിയാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലതും അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയോ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഹിന്ദു മതവിശ്വാസിയെ സംബന്ധിച്ചോളം അവർ ഒരു പൊട്ട് തൊടുന്നത്, കുറി വരക്കുന്നത്, ഇപ്പോൾ ചില രീതിയിലുള്ള ചരടുകൾ കെട്ടുന്നത് പോലും അവർ പവിത്രമാണ് എന്ന് കരുതുന്ന ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കാം. എന്നാൽ അതൊക്കെ മറ്റൊരു രീതിയിൽ റിവൈവ് ചെയ്ത് വരികയും വളരെ പ്രകടമായ രീതിയിൽ തന്നെ തങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയെ എക്സ്പോസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റീക്ലൈമിങ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ നമ്മുടെ മറ്റു മതസമൂഹങ്ങളിലും സ്വാഭാവികമായും ഇതിനെ ഒരു ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതിൻ്റെ ഒരു പരിണതഫലം എന്താണ്? അവർക്കെവിടെയാണ് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇൻസെക്യൂരിറ്റി മറികടക്കാൻ കഴിയുക, അതിനുള്ള ചില ഈ പ്രവർത്തനങ്ങൾ, അത് പൂർണ്ണമായും മതപരം പോലും ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ അതിനകത്തൊരു സ്യൂഡോ റിലിജിയസ് സ്പിരിറ്റ് പോലും ആകാം. പക്ഷേ അങ്ങനൊരു സംഭവം സംഭവിക്കും, അതായത് സമൂഹത്തിലും സംഭവിക്കാവുന്ന മനഃശാസ്ത്രപരമായൊരു പരിണാമമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനപ്പുറം ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു മതപരമായ ഈ ഐഡൻറ്റിറ്റിയുമായി ചേർത്ത് വായിക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എസൻഷ്യലാണ്. അതിപ്പോൾ താടി വയ്ക്കുന്നതോ അല്ലെങ്കിൽ നിഖാബ് ധരിക്കുന്നതോ അവർ മറ്റേ മുഴുവനായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചോളം മുഴുവനായി മറയുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതോ ഒരു പുരുഷനെ സംബന്ധിച്ചോളം നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ഉയർത്തുന്നതോ ഇതൊന്നും തന്നെ ഒരു പുതിയ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല, മറിച്ച് അതൊക്കെ അതിൻ്റെ പ്രമാണങ്ങളിൽ വ്യക്തമാക്കുന്ന മുസ്ലിം യഥാർത്ഥത്തിൽ പാലിക്കേണ്ട പിന്നെ വസ്ത്രധാരണ രീതികൾ ആണ്. ഇതുപോലെ തന്നെയാണ് ഒരു സലാം പറയുന്നത്, അതല്ലെങ്കിൽ പിന്നെ ചില ഘട്ടങ്ങളിൽ മാഷാ അല്ലാ പറയുന്നത്, ഇൻഷാ അല്ലാ പറയുന്നത്, ഇതൊക്കെ എന്താ വെച്ചാൽ ആ വൊക്കാബുലറിയൊന്നും പുതുതായിട്ട് ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതല്ല, മറിച്ച് അവർ മതപരമായി പ്രവാചകൻ പഠിപ്പിച്ച അല്ലെങ്കിൽ മറ്റേ ഖുർആനിലൂടെയൊക്കെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവരെത്രത്തോളം പാലിക്കുന്നു അതനുസരിച്ച് അതിലേക്ക് വരാവുന്ന ഒന്നാണ് അർത്ഥം. അതിൽ അതിനകത്തൊരു രാഷ്ട്രീയ യഥാർത്ഥത്തിൽ ഇല്ല. പലപ്പോഴും നമുക്കറിയാം ഇതൊന്നും ഇല്ലാത്തവർ ഇത് എടുത്തണിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ചോളം അവനൊരു വസ്ത്രധാരണ രീതിയുണ്ട്. അതായത് നമ്മൾ കേരളീയമായ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് എതിർക്കേണ്ടതില്ലാത്ത അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് കൂടെ സ്വീകരിക്കാവുന്ന ഒരു വസ്ത്രധാരണ രീതി, ആ വസ്ത്രധാരണ രീതിയാണ് ഇപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രശ്നം എന്താണില്ല. എന്നാൽ അതേസമയം ചിലരെങ്കിലും ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു കുറച്ചുകൂടെ കവിഞ്ഞ രീതിയിൽ എന്താണ് ചിലപ്പോൾ അതിനെ പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അവിടെയും എന്താ വെച്ചാൽ അത് സുന്നത്തെന്ന് പറയുന്ന ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം സുന്നത്തും എന്ന് പറയുന്ന പ്രതിഫലാർഹമായൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി അതൊരാൾ സ്വീകരിക്കുന്നതും രാഷ്ട്രീയമല്ല, അത് മതപരം മാത്രം ആണ്. അതിൻ്റെ റാഡിക്കലൈസേഷൻ്റെ ഒരു ഭാഗം അല്ല, ഒരു പക്ഷേ അവൻ്റെ സ്പിരിച്വൽ ക്വസ്റ്റ് അല്ലെങ്കിൽ മതപരമായ അവൻ്റെ അന്വേഷണം അവനെ കുറച്ചുകൂടെ എന്ത് ചെയ്തു, ഒരു തലത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സിഖുകാരെ സംബന്ധിച്ചോളം നമുക്കറിയാം അവരിപ്പോൾ കുർബാന ധരിക്കുന്നത് അല്ലെങ്കിൽ വാള് ഈ കൊണ്ട് നടക്കുന്നത്, തലയിൽ കെട്ട് കെട്ടുന്നത്, മുടി നീട്ടി വളർത്തുന്നത്, ഇതൊക്കെ അവരുടെ പരമ്പരാഗതമായി തന്നെ അവർ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ ശരിക്കും നമുക്കറിയാം ഈ ഖലിസ്ഥാൻ വാദമുണ്ടായപ്പോൾ, അതിപ്പോൾ സിഖുകാർ നമുക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ അവർ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് അവരെന്ത് ചെയ്തു, അവരെ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നൊരവസ്ഥ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെടുത്താൽ നമുക്കറിയാം എക്സ്ക്ലൂസീവായ കുറേ ജനസമൂഹങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിനിപ്പം എന്താണ് പറയുക, ഈ സന്യാസിമാരായിട്ടുള്ള അഘോരികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയുണ്ട്. ഇവരുടെ ഒരു പിന്നെ ഐഡൻറ്റിറ്റി നമ്മുടെ സാധാരണ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവരെ വാച്ച് ചെയ്യണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വെച്ചാൽ അവരത് ആ നിലയ്ക്ക് അവരെന്താണ് അത് കൊണ്ടു കിടക്കുന്നത്, അതിലേക്ക് മാറുന്ന ഒരാൾ സാധാരണ സമൂഹത്തിന് അതിലേക്ക് മാറുന്ന ഒരാൾ എന്ത് ചെയ്യും, ആ ഐഡൻറ്റിറ്റി സൂക്ഷിക്കും. പക്ഷേ അതുകൊണ്ട് അതിൽ പൊളിറ്റിക്കലൈസ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഒരു നേഷന് വിരുദ്ധമായ ഒരാളോ എന്താണ് ആകുന്നില്ല. എന്തായാലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു പൊതു സമൂഹത്തോട് യോജിച്ചുകൊണ്ട് മതപരമായി വിരുദ്ധമല്ലാത്തൊന്നും ചെയ്യും മുസ്ലിങ്ങൾക്ക് പാലിക്കാൻ പറ്റും. സംസ്കാരം എന്ന് പറയുമ്പോൾ അതൊരു അനുകരണമല്ലാത്ത മറ്റൊരു മതത്തോടുള്ള അനുകരണമല്ലാത്ത ഒന്നിന് സ്വീകരിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസത്തിനെതിരല്ലാത്തൊരു കാര്യത്തെ അതിനെ എന്ത് ചെയ്യും മുസ്ലിങ്ങൾ സ്വീകരിക്കും. ഇതുപോലെ തന്നെയാണ് ചില പ്രാക്ടീസസ്, അത് മതേതരമായ പ്രാക്ടീസസ് ആണെങ്കിൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ വിളക്ക് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും എന്താണ് വിളക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് വെച്ചാൽ അത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ നിങ്ങളത് ഫോളോ ചെയ്യുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്യും ഇത് പ്രശ്നവൽക്കരിക്കുമെന്ന് പറയുന്ന ഒന്നാണ്. ഇവിടെയൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള അതിനോടുള്ളൊരു പ്രതിരോധം കൂടി കൂടി എന്ത് ചെയ്യും വരാൻ സാധ്യതയുണ്ട്. രണ്ടെന്താ വെച്ചാൽ ഇവിടെ പകുതി പ്രശ്നക്കാർ മുസ്ലിങ്ങൾ തന്നെയാണ്. വെച്ചാലൊരു ഈ ഒരു അപ്പോളജറ്റിക് മുസ്ലിംസ് എന്താണ് ഇവിടെ ഉണ്ട്, അതായത് ഇത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ല അല്ലെങ്കിൽ അതൊന്നുമല്ല ഇസ്ലാം, ഇസ്ലാം ഹൃദയത്തിലാണ്, അള്ളാഹ് നോക്കുന്നത് ഹൃദയത്തിലേക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരുപാട് ആധാറുകളെ ഇതിനെയൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്. അവിടെയാണ് ശരിക്കും അവർ കാരണമാണ് ശരിക്കും ഈ പ്രശ്നം ഒരു പരിധി വരെ ഉണ്ടാകുന്നത്. കാരണം നിലവിൽ ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നിൽക്കുക, ഇത് പുതുതാണെന്ന് തോന്നുന്നൊരു പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇവിടെ ഇസ്ലാമിനെ അന്വേഷിക്കുന്ന, ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുന്ന, അതിനെ കൂടുതൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരിതുകൂടെ ഇതിൻ്റെ ഭാഗമാണ്, ഇതുകൂടെ പുണ്യമാണ്, ഇതുകൂടെ പ്രതിഫലാർഹമാണ് എന്ന് കാണുമ്പോൾ സ്വീകരിക്കുന്ന ഒന്ന് ഒരു തെറ്റാണ്, നമുക്ക് എന്തെയില്ല പറയാൻ എന്തെയില്ല പറ്റില്ല. എന്നാൽ ഈ ഒരു ഇടക്കാലത്ത് വിട്ടുകളഞ്ഞ ചില കാര്യങ്ങൾ ബോധപൂർവ്വം എടുത്ത് അണിയുകയാണെന്ന് തോന്നൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം ഉണ്ടാകാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേൾക്കുന്നവരോട് വെച്ചാൽ പൊതുസമൂഹത്തോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ചോളം അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ കാര്യങ്ങൾ പാലിക്കുന്നതിന് സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാമത്തൊരു വശം എന്താ വെച്ചാൽ ഇതിനപ്പുറം പലതിനെയും പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ബാങ്ക് എന്ന് വെച്ചാൽ എന്തോ ഒരു ഭീകര വിളിയാണെന്നുള്ളത്, ഈദ്ഗാഹുകൾ ഇപ്പോൾ ഉലുഹിയത്ത്, അതുപോലെ ഇപ്പോൾ വഖഫ്, ഇതിനൊക്കെ എന്ത് ചെയ്തു ഈ അടുത്ത കാലത്ത് ജിഹാദിന് പിന്നെ പല മൾട്ടിപ്പിൾ ലെവലിൽ എന്താണ് പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനെല്ലാം കൊണ്ടുവരുന്നതിൻ്റെ അപ്പുറത്തേക്ക് വ്യക്തിപരമായി ഒരു മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഓരോ മുസ്ലിമിനെയും ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ഒരു ഒരു ഒരു എന്താ പറയുക, ഒരു പോളിസിയിലേക്ക് ഈ കാര്യങ്ങളെ ഇപ്പോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നമ്മളൊരു ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടല്ലോ, ആരാണ് നല്ല മുസ്ലിം ആരാണ് ചീത്ത മുസ്ലിം എന്നത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസാക്കി ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു കുഴമുറിച്ചിലേക്ക്, ഒരു ഡീ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ എന്തായാലും ഉണ്ടാവുന്നത്. ഈ എസ് ഒ പി ഇത് എല്ലാവരും പറ്റിയൊന്ന് വായിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ് ഒ പിയിൽ പിന്നെ അത് നോക്കിയാൽ നമുക്കറിയാം ഒരു വ്യക്തിയുടെ മതം, ഭാഷ, അതുപോലെ തന്നെ അവൻ്റെ ചിഹ്നങ്ങൾ, വേഷം ചിഹ്നങ്ങൾ, ഇതിനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ എസ് ഒ പി സംസാരിക്കുന്നത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആൻറ്റി ഈ റാഡിക്കലൈസേഷൻ സെല്ല് രൂപീകരിക്കുകയും 139 ന്യൂ പുതിയ പോസ്റ്റുകൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ സൂപ്രണ്ട് ഓഫ് പോലീസിനും കമ്മീഷണർ ഓഫ് പോലീസിനും നൽകിയിട്ടുള്ള ഗൈഡ് ലൈൻസാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇതിലെന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരു ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ പറയുന്ന വിഭാഗങ്ങൾ, നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ കർഷകരുണ്ട്, ഈ കർഷകരിപ്പോൾ അമോണിയ നൈട്രേറ്റ് വാങ്ങിക്കും, ഫോസ്ഫറസ് എന്ത് ചെയ്യും വാങ്ങിക്കും, ഇതൊക്കെ എന്തിനാണ് വാങ്ങിക്കുന്നത്, വളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരം സാധനങ്ങൾ അവർ വാങ്ങിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അപ്പോൾ ആയിരക്കണക്കിന് കർഷകരെ വേണമെങ്കിൽ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാം. അതായത് വളരെ എളുപ്പത്തിൽ ഒരാളെ ക്രിമിനലാക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആൻറ്റി നേഷണലാക്കി മാറ്റാൻ കഴിയുന്നതാണ് ഈ നിയമങ്ങളിൽ നിന്നാണ്. ഇതുപോലെ തന്നെ വെച്ചാൽ മദ്രസകൾ കൂടുതൽ സന്ദർശിക്കുന്ന, പള്ളികളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്ന ആളുകൾ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം 5 നേരം എന്ത് ചെയ്യണം പള്ളിയിൽ പോകണ്ടേ, മതപണ്ഡിതന്മാരെ സന്ദർശിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെ ഈ ലിസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം ഒരു മതപരമായ ജീവിതം ജീവിക്കുന്ന, അത്തരത്തിലുള്ള ചിഹ്നങ്ങളെ അണിയുന്ന, വേഷമണിയുന്ന, ഭാഷ ഉപയോഗിക്കുന്ന ആരെയും അത്തരം കാരണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പിടിക്കാൻ പറ്റും. മാത്രമല്ല പിന്നെ കുറച്ച് പ്രോസസ്സുകളാണ് അവരെ മറ്റേ ഈ ഒരു റാഡിക്കലൈസേഷനിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകൾ. ഇതെന്തായാലും വളരെ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പം അതിൻ്റെന്ന് വെച്ചാൽ ഈ അപകടങ്ങളിലേക്ക് പോകാൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെന്താ വെച്ചാൽ ഈ ഇപ്പോൾ പല എൽ പി ജി സിലിണ്ടറുകൾ കൂടുതലായിട്ട് ഒരാൾ ശേഖരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഗൾഫ് അതുപോലെ പാകിസ്തീനുവേഷ കാശ്മീർ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ താമസിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം പണം ഒന്നിച്ച് പിൻവലിക്കുകയാണെങ്കിൽ, ഒരാളുടെ മകളുടെ കല്യാണം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാനൊക്കെ വേണമെങ്കിൽ സംഭവിക്കാവുന്നതാണ്. ഇങ്ങനെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രയാസകരമാകും എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഈ സലഫി വഹാബി ആശയക്കാർ അവരാണ് തീവ്രവാദത്തിൻ്റെ ആളുകൾ എന്നുകൂടെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ട്. മറിച്ച് ശരിക്കും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി ജീവിക്കുകയും രാജ്യത്തോട് സ്നേഹം പുലർത്തണം, കൂറു പുലർത്തണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് സലഫികൾ. കാരണം അത് സലഫി അഖീദയുടെ ഭാഗമാണ്, സലഫി വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനെയൊക്കെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിനകത്തുണ്ട്. സ്വാഭാവികമായും ഇത് മറ്റൊരർത്ഥത്തിൽ ഒരു തീവ്രബോധത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ സഹായിക്കൂ. അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി പിൻവലിക്കേണ്ടതുണ്ട്. ഇതിന് കോടതി വഴിയാണോ എങ്ങനെയാണെങ്കിലും ഇതിന് ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഇത് നിലവിലുള്ള ഇന്ത്യയിലെ ഒരു സെക്യുലറായ കാഴ്ചപ്പാടിന് തന്നെ വിരുദ്ധമാണ് എന്തുകൊണ്ട് ഇതിനെ കോടതി വഴിയോ മറ്റൊക്കെ തിരുത്താൻ വേണ്ട ശ്രമങ്ങൾ രാഷ്ട്രീയക്കാരെന്തായാലും നടത്തേണ്ടതുണ്ട്.
0: യെസ്, യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ പേരിൽ അണിയുന്ന ഇത്തരം മതചിഹ്നങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ മതപരമായ കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ വരുന്ന ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തീവ്രവാദത്തിനെതിരിൽ ശക്തമായ നിലപാടിലേക്ക് എത്തുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഈ ഒരു സംവിധാനം നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്?
2: ഇതിനകത്ത് ഉള്ള ഗൗരവമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വിഷയത്തെ ഇത് വന്നിട്ടുള്ളത് എസ് ഒ പി വന്നിട്ടുള്ളത് ഗുജറാത്തിലാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗുജറാത്ത് എന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഫാസിസത്തിൻ്റെ ഒരു ഇൻക്യുബേഷൻ സെൻ്ററാണ്. അവരവരുടെ എല്ലാ ഏറ്റവും വിനാശകരമായ ആശയങ്ങളും
1: പരീക്ഷണങ്ങളൊക്കെ
2: അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി അതിൻ്റെ ഒരു ലബോറട്ടറിയായി കണ്ടിട്ടുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നുള്ളത്. അതെല്ലാ കാര്യത്തിലും നമുക്കറിയാം. അവരുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങളാണെങ്കിലും അവരുടെ വർഗീയ ലഹളകളുടെ പരീക്ഷണങ്ങളാണെങ്കിലും മറ്റനേകം കാര്യങ്ങളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പം അതാണ് ഇതിലേറ്റവും ഗൗരവമായി ഒന്നാമത്തെ ഒരു കാര്യം ആയി സാറ് പറഞ്ഞതിൻ്റെ കൂടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമമാണ് എന്ന് തീർച്ചയായും ജനാധിപത്യ വിശ്വാസികൾ ഗൗരവമായി കാണുകയും അതിനെതിരായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. രണ്ടാമത്തൊരു കാര്യം, ലോകത്ത് ഇന്ത്യയിൽ മാത്രമല്ല തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങളുള്ളത്, ലോകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ ഉള്ളിടത്തെല്ലാം അതിൻ്റെ എസ് ഒ പി എങ്ങനെയായിരിക്കണം അന്വേഷണം കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് മനുഷ്യാവകാശ സംഘടനകളും ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ മുന്നോട്ട് വെക്കുന്ന അധികാരി വർഗങ്ങൾ മനുഷ്യരെ പീഡിപ്പിക്കുന്നു എന്നതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് മതപരമായ പ്രൊഫൈലിംഗ് തീവ്രവാദ രംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്നുള്ളത്. അത് ലോകത്ത് വളരെ കൃത്യമായ ഉദ്ദേശം ഗ്വാണ്ടനാമോക്കൊക്കെ ശേഷം ഈ പിന്നെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം വലിയ തോതിൽ അത് പിന്നെ ആ ഒരു നറേഷൻ സൃഷ്ടിച്ചല്ലോ, ഒരു ബൈനറി, ഒന്നുകിൽ നിങ്ങൾ തീവ്രവാദികൾ അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യവംശത്തിൻ്റെ അമേരിക്കയുടെ പക്ഷത്ത് എന്ന ഒരു നറേഷൻ സൃഷ്ടിച്ച, അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ എല്ലാ ടെററിസ്റ്റുകളും എന്താണ് മുസ്ലിങ്ങളാണ് എന്ന നറേഷൻ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ലോകത്തൊരിക്കലും ഒരു മതത്തെ പ്രൊഫൈൽ ചെയ്യുന്ന രീതിയിൽ ടെററിസവുമായി ബന്ധപ്പെട്ട നറേഷൻ ഉണ്ടാവരുത്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്ന കാഴ്ചപ്പാടുകൾ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ കൃത്യമായൊരു പ്രൊഫൈലിംഗ് നമ്മളെ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഗൗരവതരമായ മറ്റൊരു വിഷയം. മൂന്നാമത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യൻ റെക്കോർഡ് ഓഫ് ക്രൈം റെക്കോർഡിൻ്റെ കഴിഞ്ഞ 20 കണക്കുകൾ ഡാറ്റ, എത്രയോ ഡാറ്റകൾ നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. ഞാനത് ഒരു പഠനത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഇന്ത്യയിലെ കഴിഞ്ഞ 20 തീവ്രവാദ ഭീകരവാദ ആക്രമണങ്ങളായി ഇന്ത്യ ഗവൺമെൻറ് രേഖപ്പെടുത്തിയ അതിലെ ഭൂരിഭാഗം സമയവും സ്വാഭാവികമായി ലാസ്റ്റ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും പിന്നീട് മോഡി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഭീകരവാദ ആക്രമണങ്ങളും അതിന് UAP അടക്കമുള്ള ചാർജിങ്ങും വന്നിട്ടുള്ള കേസുകളിൽ ഈ പ്രൊഫൈലിങ്ങിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം ഭീകരവാദമാണ് ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് സൃഷ്ടിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. പക്ഷേ മുസ്ലിം കേസുകൾ അതിൽ 4-5 സ്ഥാനത്താണ് വരുന്നത്. ഏറ്റവും അധികം എണ്ണം വരുന്നത് നമ്മളൊന്നും വിചാരിക്കാത്ത ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖയിൽ വരുന്നത് നക്സലുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ നക്സൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ഞാനതിൻ്റെ ഡീറ്റെയിലേക്കല്ല പോകുന്നത്. രണ്ടാമത് മറ്റ് പല കേസുകളും 3-5 സ്ഥാനങ്ങളിലൊക്കെയാണ് മുസ്ലിം പേരുള്ള ടെററിസ്റ്റ് അറ്റാക്കുകൾ വരുന്നത് എന്നുള്ളതാണ്. എന്നിട്ടും എന്താണ് ഒരു നറേഷൻ സൃഷ്ടിക്കുന്നത് എന്ന് വളരെ ഗൗരവമായി നമ്മൾ മതേതര രൂപത്തിൽ ചിന്തിക്കുന്ന എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചോദിച്ച കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യഥാർത്ഥത്തിൽ മതപരമായി ഒരാൾ നേരത്തെ അമിത മാഷി പറഞ്ഞ പോലെ ഒരു സജീവതയിലേക്ക് അല്ലെങ്കിൽ പ്രാക്ടീസിങ് ലൈനിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായ ഒരു മുസ്ലിം കാഴ്ചപ്പാടിലേക്ക് ഒരാൾ കടന്നു വരാൻ വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ടാവും. പള്ളികളിൽ നിന്ന് ഉത്ബോധനങ്ങൾ ലഭിക്കാം, സംഘടനകളുടെ ആശയ പ്രചാരണത്തിൻ്റെ ഭാഗമായി കടന്നു വരാം, പ്രീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ കടന്നു വരാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഒരു മുസ്ലിം, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ലോകത്തുടനീളം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്, പ്രാക്ടീസിങ് അല്ലാത്ത മുസ്ലിങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. സെലിബ്രിറ്റീസിലൊക്കെ പലരും പറയും ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ്, അല്ല ഞാനൊരു മുസ്ലിം മാത്രമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസിങ് മുസ്ലിങ്ങളുടെ സ്വാഭാവികമായ ഐഡൻറ്റിറ്റിയാണ് താടി എന്നുള്ളത്, അവർ പള്ളികളുമായി സ്ഥിരമായി ബന്ധപ്പെടുന്നു എന്നുള്ളത്, അവർ രാത്രി തറാവീഹ് നമസ്കാരങ്ങൾ എന്നുള്ളത്, പള്ളിയിൽ ഭജനം ഇരിക്കുക എന്നുള്ളത് വളരെ വളരെയധികം ഗൗരവത്തിൽ കാണുന്ന പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാന സമയത്ത് ഇഴ്തിക്കാഫ് എന്നുള്ളതൊക്കെ ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ദൈവവുമായി അടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും അയാളുടെ സ്വകാര്യമായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇക്കാബ് ആണെങ്കിലും പർദ്ദയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ത്യയിലെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒട്ടേറെ ഭരണഘടനാ അവകാശങ്ങളാണ് ഈ പറഞ്ഞ SOP നിരാകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷനൊക്കെ ആരംഭിച്ച സമയത്ത് സ്വാഭാവികമായത് പാർലമെൻറ്റിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഉന്നയിക്കപ്പെടാനുള്ള ഒരു സാധ്യത നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അവിടെ ഈ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കരുത് എന്നത് നാം ഗൗരവതരമായി ഉന്നയിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഭരണഘടന അനുച്ഛേദം 14 പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. ആ സമത്വത്തിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രൊഫൈലിംഗ് ഇതിനകത്ത് വരുന്നുണ്ട്. ആ 15 അനുച്ഛേദം 15 പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ വിവേചനം ഒരാൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി മതാടിസ്ഥാനത്തിൽ വിവേചനമാണ് കാണുന്നത്. പാർട്ട് 19(1)(a) പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ്. 19(1)(c) പറയുന്നത് സംഘടനാ സ്വാതന്ത്ര്യവും കൂടിച്ചേരാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ്. 19(1)(d) പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ്. അനുച്ഛേദം 21 പറയുന്നത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അനുവദിക്കണം എന്നുള്ളതാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്നുള്ളത് ഒട്ടേറെ സുപ്രീം കോടതി വിധി, ഇപ്പോൾ 2017 ഏറ്റവും ലേറ്റസ്റ്റ് വളരെ വന്നിട്ടുള്ള KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ വളരെ കൃത്യമായി സ്വകാര്യത അടിസ്ഥാന അവകാശമായി പരിഗണിക്കണം. അവിടെയാണ് ഈ സ്വകാര്യതയെ കടന്നു വെക്കുന്നത്. ഒരാൾ മൊബൈൽ ഫോണിൽ VPN പോലെയുള്ള സ്വാഭാവികമായി ആളുകൾ പിന്നെ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ, ഇന്ത്യ ഗവൺമെൻറ് ഔപചാരികമായി നിരോധിക്കാത്ത ആപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള ചില ആപ്ലിക്കേഷൻസ്, ടെലിഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഒരാൾ അയാളുടെ ഫോണിൽ അത് കാണുന്നു. ഇപ്പോൾ നമ്മൾ വളരെ തമാശയായി നമ്മൾ പറയാറുണ്ട്, മുമ്പൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പോലീസ് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണ്ട് ഒരു നീല CD അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തുള്ള പുസ്തകങ്ങൾ അതൊക്കെ കണ്ടുകെട്ടിയെന്ന് പറഞ്ഞൊരു പോലീസിൻ്റെ ഒരു നറേഷൻ ഉണ്ട് കുറേ കാലങ്ങളായിട്ടുള്ള. കാരണം ഇങ്ങനെയുള്ള ആളുകൾ, ക്രൈം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ളൊക്കെ ആളുകളായിരിക്കും. അപ്പോൾ അവർ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത് തീവ്രവാദ കേസുകളിലും നമ്മൾ വളരെ തമാശയായി കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു കുഫിയ, ഒരു കഫിയ ധരിപ്പിക്കുക, അപ്പം എന്തിനാ അതൊരു ഒരു പ്രൊഫൈലിങ്ങിൻ്റെ ഭാഗമായിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു പോലീസ് സംവിധാനം ഇതിൽ നിന്നൊക്കെ മാറുകയും വളരെ ജനാധിപത്യ രൂപത്തിലുള്ള വളരെ ഒരു ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ യോഗ്യത ഉണ്ടായി വരേണ്ട ഒരു കാലഘട്ടത്തിൽ തികച്ചും അപരിഷ്കൃതമായ കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യയുടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ നിയന്ത്രണങ്ങൾ പോകുന്നു എന്നുള്ളത്, പാർലമെൻറ്റാണ് ഇതിലേറ്റവും, സാർ നേരത്തെ പറഞ്ഞ പോലെ നിയമ സംവിധാനങ്ങളും അതോടൊപ്പം പാർലമെൻറ്റിൽ ഇതിനേറ്റവും ശക്തമായ ഇടപെടലുകൾ ആവശ്യപ്പെടുകയും ഇത് വ്യാപകമായി ഒരു മതസമൂഹത്തെ കരിവാരി തേക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ വളരെ ശക്തമായി ഇതിനെ പ്രതിരോധിച്ച് നിർത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്.

0: സത്യാഗ്രഹം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതി വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്ത് നീറ്റ് അടക്കമുള്ള മത്സര പരീക്ഷകളുടെ ചോദ്യങ്ങൾ ചോരുന്നത് തുടർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഒരു സാഹചര്യത്തിലാണ്. അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്തുകയും അതിൻ്റെ ഉത്തരവാദിത്വം ഭരണകൂടം ഏറ്റെടുക്കുകയും അത്തരം വിഷയങ്ങളിൽ സുതാര്യത ഉണ്ടാവുകയും വേണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹവുമായി ഗാന്ധിയൻ സമര രീതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള വ്യക്തികളെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിഴക്കും വിധം കാര്യങ്ങൾ വഷളായിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത്?
1: ഇന്നലെ ഈ മഹാരാഷ്ട്രയിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, യു പിയിൽ നിന്നൊക്കെ ഉള്ള യുവാക്കളും കുട്ടികളും ഈ ട്രെയിനിലെ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ യുവാക്കളും കുട്ടികളുമൊക്കെ ഇന്നലെ ഫുട്ബോളിൻ്റെ ജ്വരത്തിലാണ്. അതുപോലെ തന്നെ ഇന്ന് അവർ പ്രക്ഷോഭരംഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ കറന്നുറങ്ങാണ്. അത് കളി കഴിഞ്ഞിട്ട് അപ്പോൾ ഇടതുപക്ഷ സ്വാധീനവും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെ മുൻനിലയിൽ നിൽക്കേണ്ടവരുമായ വരെ നമ്മളൊന്നും അറിയാതെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പറയണമെന്ന് വെച്ചാൽ ഇതെല്ലായിടത്തും വ്യാപിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും പിന്തുണ നൽകേണ്ട ഒരു പ്രക്ഷോഭമായതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ അവധിയും ഉറക്കുമല്ല നമുക്ക് ആവശ്യമെന്ന് പറയാനാണ്. ഇപ്പോൾ സോനം വാങ്ചുക്ക് നമുക്കറിയാം, അദ്ദേഹം ഈ പ്രക്ഷോഭത്തിലേക്ക് വന്ന് പിന്നെ പട്ടിണി കടന്ന് മരിക്കേണ്ട ഒരാളൊന്നുമല്ല. കാരണം അദ്ദേഹം ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ അത്രയേറെ പ്രാമുഖ്യമുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം NIT പ്രൊഡക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പല കണ്ടെത്തലുകളും ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടാണ്. അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വൈദ്യുതി മറ്റേ രംഗത്തൊക്കെ അദ്ദേഹം കൊണ്ടുവന്നതുകളൊക്കെ, അതിന് അദ്ദേഹത്തിന് വെച്ചാൽ മക്സേസ അവാർഡ് വരെ എന്താണ് കിട്ടിയിട്ടുണ്ട്. അതൊരു പാരലൽ നോബൽ പ്രൈസാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്രയും പ്രശസ്തനായ അദ്ദേഹം ആദ്യമായിട്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രക്ഷോഭത്തിലിറങ്ങിയത് ഈ കാശ്മീർ വിഭജിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും വലിയ വാഗ്ദാനങ്ങളുണ്ടായിരുന്നത്, പക്ഷേ ആ വിഭജനം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ ലഡാക്കിൻ്റെ പുനഃക്രമീകരണത്തിന് വേണ്ടിയും മറ്റുമൊക്കെ അദ്ദേഹം അന്നിതുപോലെ എന്താണ് ഫാസ്റ്റ് അങ്കർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അന്ന് സർക്കാർ നേരിട്ടത് ഇതുപോലെയൊക്കെ തന്നെ ആണ്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു കൃത്യമായ ഒരു ഒരു പ്രോബ്ലം ഇവിടെ ഉന്നയിക്കപ്പെടുകയും അത് കുറച്ച് ഏതാണ്ടൊരു മാസത്തിലധികമായിട്ട് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോസിനെ നിയതമായ രൂപത്തിൽ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കറിയാം ഇവിടെ കേവലം 17 വയസ്സ് മാത്രമുള്ള അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള 2-3 കുട്ടികളാണ് ഇത് എക്സ്പോസ് ചെയ്തത്. അവരെത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബോധ്യമാകുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ എന്ത് ചെയ്തു, എക്സ്പോസ് ചെയ്തു. CBSE തന്നെ അവരെ വിളിച്ച് കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങൾ അവരെ കൊണ്ട് വിശദീകരിപ്പിച്ചു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിരുന്നു പ്രശ്നത്തിൻ്റെ ഒരു അതിപ്പോൾ അത് മറ്റേ CBSE എക്സാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സമാ നീറ്റുമായിട്ടും ബന്ധപ്പെട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തെറ്റ് സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ തെറ്റ് ആരുടേതാണെന്നൊരു ചോദ്യം വരും. അത് കുറച്ചുകൂടെ എന്താണ് ഒരു ഫൈനർ മോഡലിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷണൽ ലെവലിൽ തന്നെ പ്രശ്നങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളിടത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അത് മനസ്സിലാകുന്നതോടെ ഈ സിസ്റ്റത്തെ ആരാണ് താറുമാറാക്കിയത് എന്നുള്ള ചോദ്യം വരും. അപ്പോൾ സിസ്റ്റത്തെ താറുമാറാക്കിയത് ആര് എന്നുള്ള ചോദ്യം കുറച്ചുകൂടെ വൈഡറായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അത്, ബോധപൂർവമാണോ അല്ലാതെ സംഭവിച്ചതാണോ എന്നുള്ളത്. ഇവിടെ പിന്നെ ഈ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ചില കാര്യങ്ങളെങ്കിലും അത് ചില പരിഷ്കരണങ്ങളുടെ പേരിൽ കൊണ്ടുവന്ന അവധാനതയില്ലാതെ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് കൊണ്ടുവന്ന ചേഞ്ചസ്, അതിനിടയിൽ എടുക്കേണ്ടിയിരുന്ന പ്രിക്വേഷൻസ് അല്ലെങ്കിൽ ഒരു ഗ്രിഡുകളുണ്ട്.

0: പോലും എവിടേക്കാണ് പ്രശ്നം വരാനിടയുള്ളത് അവിടേക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട ഗ്രിഡുകൾ ആവശ്യമുണ്ടാവും. ഇതൊന്നുമില്ലാതെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഈ റിഫർമേഷൻസ്, ഒപ്പം തന്നെ കേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഈ ചില സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ചില അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് വിദ്യാഭ്യാസ രംഗത്തെയും അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെയും വല്ലാതെ കലുഷിതമാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന യുവാക്കളും അതുപോലെ തന്നെ മറ്റേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും വിദ്യാർത്ഥികളൊക്കെ അവരെ സംബന്ധിച്ചോളം അവരുടെ പ്രതിഷേധം മെല്ലെ മെല്ലെ വരുന്നു. ഈ സമയത്താണ് വളരെ ഒരു ആനുഷംഗികമായിട്ട് ഒരു പക്ഷേ ഒരു തമാശ പോലെ ഒരു ഒരു പോസ്റ്റ് ഈ അഭിജിത്ത് ദീപ്കി എന്തു ചെയ്യുന്നിടുന്നത്. പക്ഷെ അതിന് കിട്ടുന്നൊരു പിന്തുണ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിലെ യുവമനസ്സ് വല്ലാതെ അസ്വസ്ഥമായി കഴിഞ്ഞിരിക്കുന്നതാണ്. ആ അസ്വസ്ഥത സ്വാഭാവികമായിട്ടും ഇതിനെ തിരുത്തണം, ഇതിനി ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയി കൂടാ എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ആ രീതിയിലുള്ള ചില പ്രപ്പോസൽസ് അല്ലെങ്കിൽ സർക്കാരിനോടുള്ള ചില നേരിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻസിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കാരണക്കാരായ ആളുകളെയോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തെയോ തിരുത്തുന്നതിന് പകരം അവിടെ കംപ്ലീറ്റ് ആയിട്ടൊരു മൗനം പാലിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത് എന്തായി, ഇതിലെ ഒരു ഒരു കീ റോളിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നർത്ഥത്തിൽ മിനിസ്റ്റർ, വിദ്യാഭ്യാസ മിനിസ്റ്റർ രാജിവെക്കണമെന്നുള്ള ഒരു സിംഗിൾ അജണ്ട, അല്ലാതെ സർക്കാർ പുറത്തു പോകണമെന്നോ അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു സിംഗിൾ മിനിസ്റ്റർ അദ്ദേഹത്തിന് എന്തായാലും ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും വേറൊന്നുമില്ലെങ്കിലും ഒരു ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തണം, അദ്ദേഹം റിസൈൻ ചെയ്യണം എന്നുള്ളതിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നു, അത് മെല്ലെ മെല്ലെ ഒരു പ്രക്ഷോഭമായിട്ട് വളരുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഇത് സംഭവിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കാണുന്നത് ഈ സമാനമായിട്ടുള്ള ഈ ലീക്കേജുകൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ അടുത്തിപ്പോൾ ഒരു റിപ്പോർട്ട് വന്നുവെച്ചാൽ 14 തൊട്ടുള്ള ഒരു ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 150-ലധികം വ്യത്യസ്തമായിട്ടുള്ള കേസുകൾ ഇത്തരത്തിലുണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിലേറ്റവും കൂടുതൽ 38 ഡൽഹിയുമായും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ആലോചിച്ചു, അതിനകത്ത് ആർമി റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, എയർഫോഴ്സിൻ്റെ ഉണ്ട്, അതുപോലെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റുകളുണ്ട്, പെയിനീറ്റും കീമും അല്ലെ മറ്റേ അത്തരത്തിലുള്ള വീടൊക്കെ ഉണ്ട്, CUT ഒക്കെ പോലുള്ളുണ്ട്. വെച്ചാൽ വളരെ സുപ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും നടന്ന പല എക്സാമുകളും ഇത്തരത്തിൽ ലീക്കായിട്ടുണ്ട്. ഇനി രണ്ടാമത്തൊന്നെടുത്ത് നമുക്ക് കാണാൻ പറ്റും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാനിൽ, ഹരിയാനയിൽ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ഇത്തരം സംസ്ഥാനങ്ങളിലാണിത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വിശദീകരണം ആവശ്യമുള്ള ഒന്നാണ്. എന്നാൽ അത്തരത്തിൽ ഒരു വിശദീകരണത്തിനും മറ്റേ ശ്രമമുണ്ടായില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതൊരു കേവല യാദൃശ്ചികതയല്ല എന്നുള്ളതാണ്. മറിച്ച് എവിടെയൊക്കെയോ ചില നിഗൂഢമായ താല്പര്യങ്ങളോ ഇടപെടലുകളോ ഒക്കെ നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ സ്വതന്ത്രമായിരിക്കേണ്ട ഈ വിദ്യാഭ്യാസ മേഖല, റിക്രൂട്ട്മെൻറ്റ് സെക്ടർ, അതുപോലെ തന്നെ നമ്മൾ ചില എംപ്ലോയ്മെൻറ്റിൻ്റെ സെക്ടർ, ഇതൊക്കെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലിലേക്ക് യുവത്വത്തെ എത്തിച്ചു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ തങ്ങൾക്ക് ലഭ്യമാകേണ്ട, തങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടത് സ്വകാര്യമായി കവർന്നെടുക്കപ്പെടുന്നുണ്ടല്ലോ. കുറച്ചുകൂടതായി പറഞ്ഞാൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇവിടെ, ഇത് രാഷ്ട്രീയ രംഗത്ത് പ്രബലരായിട്ടുള്ള ആളുകൾ ഒരു ഭാഗത്തും ഇത്തരത്തിലുള്ള സപ്പോർട്ടൊന്നും ഇല്ലാത്ത ആളുകൾ വേറൊരു ഭാഗത്തും നിൽക്കുന്ന ഒരുതരം ഗെയിമിലേക്ക് ഇതൊക്കെ പോവുകയാണോ എന്ന ചോദ്യത്തിലേക്ക് അത് എത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ 1929 ഭഗത് സിംഗ്, നമ്മൾ ഭഗത് സിംഗിനെ ബോംബെറിഞ്ഞ ആളെ കേട്ടാങ്ങനല്ലോ, പക്ഷേ ഭഗത് സിംഗാണ് ഇന്ത്യയിൽ അത്തരത്തിലൊരു ഹങ്കർ സ്ട്രൈക്ക്, അല്ലെ ഭഗത് സിംഗ് കൂട്ടരുമാണ് ജയിലിൽ ഒരു ഹങ്കർ സ്ട്രൈക്ക് നടത്തുന്നത്. അന്ന് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ജയിലിലെ ഇന്ത്യൻ തടവുകാർക്ക്, പ്രത്യേകിച്ചും രാഷ്ട്രീയ തടവുകാർക്കിടയിൽ ഉണ്ടായിരുന്ന ഡിസ്ക്രിമിനേഷനാണ്, അവരെ എന്ത് ചെയ്യുക, രണ്ടായി കാണുന്ന അവസ്ഥ. അത് 116 ദിവസം നീണ്ടുന്ന സ്ട്രൈക്കായിരുന്നു. അതിനകത്ത് 10-64 ദിവസം പിന്നെ നിരാഹാരം കിടന്നെന്താണ് ഒരു ജിതേന്ദ്ര നാഥ് എന്ന് പറയുന്നൊരു കക്ഷി മരിച്ചുപോയി. അപ്പോൾ ഇതിനുശേഷം മഹാത്മാഗാന്ധി ഇതിനെ വലിയൊരു സമരരൂപമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ ബ്രിട്ടീഷ് സർക്കാരിനോട് ഏറ്റവും സമാധാനപരമായി തങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേറൊരർത്ഥത്തിൽ ഒരു റെസിസ്റ്റൻസ് എന്നുള്ള അർത്ഥത്തിൽ കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു ആയുധമായിരുന്നു. അപ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് പിന്നെ മറ്റേ വേറൊരു രീതിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ആലോചിച്ചു, ഇന്ത്യയിൽ ഈ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായത് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ആവശ്യപ്പെട്ടുകൊണ്ട് എന്താ പൊട്ടി ശ്രീരാമലു എന്ന് പറയുന്ന കക്ഷി 1952 നടത്തിയ പക്ഷം അദ്ദേഹം മരിച്ചു അതിനകത്ത്. പക്ഷേ എങ്കിലും എന്ത് ചെയ്തു, അത് വലിയ അജിറ്റേഷനിലേക്ക് പോവുകയും അങ്ങനെ ആന്ധ്രാപ്രദേശ് രൂപീകരിക്കപ്പെടുകയും പിന്നീട് ഭാഷാ സംസ്ഥാനങ്ങളെന്ന ആശയം വരികയും. അപ്പോൾ അത് വലിയ റിഫോർമേഷന്, കാരണം അത് വലിയൊരു നല്ലൊരു മാറ്റമായിരുന്നു. കാരണം ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ഒരു സംസ്ഥാനത്തിന് ഭാഷ ഉപയോഗിക്കണമെങ്കിൽ പോലും അത് ആവശ്യമായിരുന്നു. മറ്റേ നമുക്കൊക്കെ അറിയാം, നമ്മൾ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു, തമിഴ് നമുക്കിവിടെ അറിയാത്ത നാടാണ്. അപ്പോൾ അത്തരത്തിൽ പല രീതിയിലുമുള്ള മാറ്റങ്ങൾക്ക് പിന്നെ പല പ്രൊട്ടസ്റ്റുകളും ഇപ്പോൾ മേധപട്കറെ പോലുള്ള ആളുകളൊക്കെ തീരുന്നുണ്ട്. ആ അപ്പോൾ ഇതൊരു സമരരൂപം എന്ന അർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സമാധാനപരമായൊരു സമര രൂപമാണ്. അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? അതിനോട് നമുക്കറിയാപ്പോൾ ഈ BJP സർക്കാർ അധികാരത്തിൽ വരാനിടയായ ഒരു സാഹചര്യമുണ്ട്. അത് അണ്ണാ ഹസാരയുടെ സമാനമായൊരു സമരമായിരുന്നു. ആ സമരത്തോട് അന്നത്തെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരുപാട് തവണ സംസാരിക്കാൻ വേണ്ടി ചെയ്തു, അങ്ങനത്തെ മറ്റേ മീഡിയേഷൻ നടന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചു,
1: മന്ത്രിമാരുടെ ഉപസമിതി
0: രൂപീകരിച്ചു. ചുരുക്കി പറഞ്ഞാൽ ലോക്പാൽ ബിൽ എന്താണ്,
1: അണ്ണാസാരന്റെ ആളുകളെ ഉൾപ്പെടുത്തി.
0: അത് വളരെ ജനാധിപത്യപരമായിട്ടാണ് ആ ഒരു പ്രശ്നത്തെ ഏറ്റെടുക്കുകയും അതിൻ്റെ മൂല്യപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് പോകുന്നത്. ഇവിടെ അതിൻ്റെ എത്രയോ ഇരട്ടി വരുന്ന മറ്റേ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് അന്തർലീനമായിട്ടുള്ളത്. അതിനോടുള്ള സമീപനം എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് നമ്മൾ കണ്ടു, ഇന്ന് രണ്ടും അറസ്റ്റും അടിച്ചമർത്തലും ഒക്കെ നടക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ചലോ സൻസദ് മാർച്ച് എന്ന് പറയുന്നത്, ഇത് പാർലമെൻ്റ് മാർച്ചിൽ എന്താണ്, ഇതൊരു സ്വാഭാവിക പരിണാമമാണ്. അതായത് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാത്തതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമമാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഈ ഉണ്ടാകുന്നൊരു ചോദ്യം ഉണ്ട്, എന്താണ് BJP? ഇതിപ്പോൾ ഒരു വേണമെങ്കിൽ അംഗീകരിക്കാൻ സാധനല്ലേ? എന്താണ് BJP ഇത്രമേൽ ഭയപ്പെടുന്നതെന്നുള്ള ചോദ്യമുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചാൽ, ഇവിടെ ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിവിടെ നിൽക്കൂല. ഈ ചോദ്യങ്ങളിൽ നിന്ന് അടുത്ത പല ചോദ്യങ്ങളിലേക്ക് പോകും. മാത്രവുമല്ല, ഒരിക്കൽ കീഴടങ്ങിയാൽ പിന്നെ പല കാര്യങ്ങളിലും കീഴടങ്ങേണ്ടി വരും. തങ്ങളൊരു രാഷ്ട്രീയ ശക്തി എന്നുള്ളതിൽ ദുർബലനാണ് എന്ന് വരാമെന്നുള്ള പേടി അവർക്കുണ്ട്. മൂന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തെ കോർ ഇഷ്യൂസ് പുറത്ത് വരും. കാരണം അന്വേഷണം വേണ്ടി വരും, അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും, ആരാണ് കാരണക്കാരെന്നുള്ളത് വരും. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്തേക്ക് കടന്നുകൂടിയ താല്പര്യങ്ങളെല്ലാം എക്സ്പോസ്ഡ് ആകുന്നൊരു അവസ്ഥ വരും. പിന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്താ രാജിവെച്ചുകൂടി എന്ന് ചോദ്യം വരും. പക്ഷെ അത് BJP സംബന്ധിച്ചോളം ആത്മഹത്യാപരമാണ്. കാരണം ബീഹാർ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ നിവൃത്തിയില്ലാത്ത വിധം ശക്തമായി നിന്നിരുന്നൊരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിന് യഥാർത്ഥത്തിൽ തകർത്ത് കൊടുത്തത് ഈ ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നാൻ പലരും കരുതിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ അവർ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് വളരെ മറ്റേ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ചില റോളുകൾ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് മനസ്സിലായത്, ഇന്നിപ്പോൾ അമിത്ഷാ അദ്ദേഹവുമായിട്ട് ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. അപ്പോൾ പലരും മാധ്യമങ്ങളൊക്കെ എഴുതുന്നതാണ് ഇപ്പോൾ രാജിവെക്കും, മറ്റേ 5 മിനിറ്റിനുള്ളിൽ രാജിവെക്കുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ആ ചർച്ചയിൽ അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹം വഴങ്ങിയിട്ടില്ല. സ്വാഭാവികമായിട്ടും പിന്നെ അടുത്ത അമിത്ഷാക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, അടിച്ചമർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഡിഫ്യൂസ് ചെയ്യായിരുന്നു, എന്ത് ചെയ്തു മറ്റേ മന്ത്രി രാജിവെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഘട്ടം എന്താണ്, ഈ അന്വേഷണം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള റിഫർമേഷൻസ് തയ്യാറാവുകയൊക്കെ ചെയ്യുന്നതിന് പകരം അടിച്ചമർത്തുന്നതിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, എനിക്ക് മറ്റൊരു ഇതെന്ന് വെച്ചാൽ, സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള അധികാരങ്ങൾ പോലും കവർന്നെടുക്കുകയാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അർഹത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളിലും നേരെ ചൊവ്വ നടത്താൻ പറ്റാത്തവർക്ക് ഇതും കൂടെ ഏറ്റെടുത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും BJP അതിൻ്റെ ഒരു രാഷ്ട്രീയ പരാജയം ഇതിനകത്ത് മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ പോപ്പുലർ ട്രെൻഡുകൾ ഇത് ഇതരാവുന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ കോർപ്പറേറ്റുകളെ വെച്ചുകൊണ്ട് ഭരിക്കാമെന്നുള്ള, അല്ലെങ്കിൽ അവരുടെ മീഡിയ, അവരുടെ പണം, അവർ നൽകുന്ന സ്വാധീനം, പിന്തുണ, ഇത് വെച്ചുകൊണ്ട് ഭരിച്ചു മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പൊതുവെ ബി ജെ പി നീങ്ങുന്നത്. പക്ഷേ അതിനകത്തേക്ക് അല്ലെങ്കിൽ അതിനെതിരെ ഒരു നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫിഗർ, ഒരു രാഷ്ട്രീയ ആശയവുമായി ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ വാങ്ചുക്ക് ഇന്നൊരു ഒരു പ്രതീകമാണ്. പക്ഷേ ഞാൻ കരുതുന്നത് എന്താ വെച്ചാൽ, അത് ചോദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. മാത്രമല്ല യുവത്വം കാണിച്ചൊരു ധൈര്യമുണ്ട്. ഇന്നൊക്കെ നമ്മൾ കാണുന്ന ഒരു ധൈര്യം അത് ചെറുതല്ല. കാരണം നിരന്തരമായിട്ട് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു, അടിക്കുന്നു, പെൺകുട്ടികളടക്കം മറ്റേ ഭീകരമായിട്ട് മതിക്ക് സംഭവിക്കുമ്പോഴും കുട്ടികൾ വീണ്ടും വീണ്ടും തിരിച്ചു വരികയാണ്. ഡൽഹിയുടെ പല ഭാഗങ്ങളിലും കേന്ദ്രീകരിച്ച് അവർ മാർച്ച് വീണ്ടും ചെയ്യാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുമ്പോഴും എന്താണ്, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജെൻസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളിലുള്ള ഒരു കരുത്ത്, ഒരു വീര്യം, അത് പൂർണ്ണമായിട്ടും അൺലീഷ് ചെയ്യപ്പെടുന്നൊരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഖലിസ്ഥാൻവാദികളാണ് പിന്തുണയ്ക്കുന്നോ, അല്ലെങ്കിൽ അവർ മറ്റേ ചെങ്കോട്ട തകർക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അർണബിനെ പോലുള്ളവരുടെ ഈ മൂന്നാംകിട ഈ മാധ്യമ രംഗത്ത് നടക്കുന്ന ഇതുകൊണ്ടൊന്നും ഇത് തടയാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു പ്രക്ഷോഭം, എനിക്ക് പറയാനുള്ളതാണ്, ഈ ഒരു പ്രക്ഷോഭത്തെ രാഷ്ട്രീയ ഇന്ത്യ ഏറ്റെടുക്കേണ്ടതുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ അലയൊലി ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊരു മാർച്ചായിക്കൊണ്ട് ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട്. അത്തരത്തിൽ ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള നല്ലൊരവസരമായി പിന്നെന്തായാലും ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ ചില മൗനങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ള അറിയാം. പക്ഷെ എന്തായാലും ഏറ്റവും നല്ല ഒരു കോസിൻ്റെ പേരിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുക്കാൻ മടിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും സോനം വാങ്ചുക്ക് ഇത് മുന്നോട്ട് വന്നു എന്നറിയുന്നില്ല. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ഈ വ്യക്തിത്വങ്ങളൊക്കെ മുന്നോട്ട് വരികയും ചെയ്തുകൊണ്ട് ഇന്ത്യയെ അടിസ്ഥാനപരമായി അതിൻ്റെ ഒരു ജനാധിപത്യത്തിലേക്ക്, സെക്യുലറിസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിനിതിലൂടെ തുടക്കമാകണമെന്ന് നമ്മൾ കരുതുന്നത്.
2: തീർച്ചയായും ഗുരുതരമായ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തീർത്തും നിസ്സംഗതയോടുകൂടിയുള്ള പ്രതികരണമാണ് കാണുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
1: ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാറ് പറഞ്ഞു പിന്നെ സത്യാഗ്രഹ സമരങ്ങളുടെ ഭഗത് സിംഗ് മുതലുള്ള ചരിത്രം. പലപ്പോഴും ഈ സത്യാഗ്രഹ സമരങ്ങളെ പറ്റി പറയാറുള്ള ഒരു കാര്യം, ഗാന്ധിജി സമരം ചെയ്തത് ബ്രിട്ടീഷുകാരോടാണ്. ബ്രിട്ടീഷുകാർക്ക് ഉയർന്ന, എന്തൊക്കെ പറഞ്ഞാലും ഉയർന്ന ജനാധിപത്യ ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെരുവിൽ ഒരു ഗാന്ധിയെപ്പോലെ ഒരു മനുഷ്യൻ എല്ലാ ഭക്ഷണം അന്നപാനീയങ്ങളും ഉപേക്ഷിച്ച് കിടക്കുമ്പോൾ അവരതിനെ അവധാനതാപൂർവം കാണുകയും വളരെ സമാനുഭാവത്തോടുകൂടി അവർ ആ ചർച്ചയെ, അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങളെ നോക്കിക്കാണുകയും ആ സമരം ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ചെയ്യുന്ന ബ്രിട്ടീഷുകാരുടെ ഉയർന്ന ജനാധിപത്യ ബോധവും ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഗാന്ധിജിയുടെ സമരങ്ങൾ പലപ്പോഴും വിജയിച്ചതെന്നുള്ളതാണ്. നമ്മളിവിടെ സമരം ചെയ്യുന്നത് ഒരല്പം പോലും ജനാധിപത്യ ബോധമില്ലാത്ത, കഴിഞ്ഞ 10-12 വർഷങ്ങളായി 2014 മുതലുള്ള സമരങ്ങളുടെ പോരാട്ടത്തിൽ വിജയിച്ച സമരം എന്ന് രേഖപ്പെടുത്തപ്പെടുന്നത് കർഷകരുടെ സമരം മാത്രമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ്. പിന്നെ നമ്മളുടെ NRCയുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ ഒരു ഭാഗികമായി, ഈ രണ്ടു കാര്യങ്ങളിൽ മാത്രമാണ് ഭാഗികമായിട്ടെങ്കിലും ചിലതിൽ പൂർണ്ണമായി കർഷകരുടെ കാര്യത്തിൽ, അതിന് കർഷകർ ഒരു വർഷത്തോളം അവർ മഞ്ഞും വെയിലും മഴയും കൊണ്ട് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ ഒരു സത്യാഗ്രഹം കൊണ്ട് തോൽപ്പിച്ചു കളയാം. കോൺഗ്രസ് ഗവൺമെൻറ്റിനും ആ ഒരു പാരമ്പര്യം ഉണ്ടായതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർ അണ്ണാസാരയുടെ അടുത്തേക്കൊരു ഡെലിഗേഷനെ വിട്ടു, മിനിസ്ട്രി ഡെലിഗേഷനെ വിട്ടു, അവരുടെ കാര്യങ്ങൾ കേട്ടു, അവരുടെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തി ഒരു സമിതി ഉണ്ടാക്കി, ലോക്പാൽ ബില്ല് തയ്യാറാക്കുകയും അത് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ആ കാര്യത്തിൽ ഒരു പരിഹാരത്തിന് ശ്രമിച്ചത്. എന്നാൽ ഇവിടെ അതൊന്നുമല്ല നടക്കുക. ഇവിടെ ഇപ്പോൾ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ മകള് ഇപ്പോൾ BTECന് അഡ്മിഷൻ, നാളെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നൊരു കുട്ടിയാണ്. മോശമില്ലാത്തൊരു റാങ്ക് കിട്ടി, കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അഡ്മിഷൻ അവൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത കോഴ്സിനല്ല കിട്ടിയിട്ടുള്ളത്, സെക്കൻഡ് ഓപ്ഷൻ കൊടുത്ത കോഴ്സിനാണ്. ഫസ്റ്റിൽ അടുത്ത ഘട്ടത്തിൽ കിട്ടും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ. പക്ഷേ ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ഉയർന്ന ഒരു മാർക്ക് നേടിയിട്ടുള്ള കുട്ടികൾക്ക് പോലും അവർ ആഗ്രഹിച്ചൊരു കോഴ്സിന് വരാൻ കഴിയാത്തതെന്ന് വെച്ചാൽ നീറ്റ് സംവിധാനം സമ്പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. അത് അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുട്ടികളും ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ അഡ്മിഷനിലേക്ക്. സാർക്ക് അതിനെ കുറച്ചും കൂടി ബഷീർ സാർക്ക് അതിനെ പറ്റി അറിയും, എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകം എന്നുള്ളത്. അവരും ഇതിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവരിതിൽ നിന്ന് ഒഴിയുമ്പോൾ മാത്രമാണ് എഞ്ചിനീയറിംഗിൻ്റെ ശരിക്കുമുള്ള അഡ്മിഷൻ നടക്കുക. എന്തുകൊണ്ടാണ് ഈ നീറ്റ് ഇങ്ങനെ വൈകിയതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ എൻ ടി എയുടെ ഈ അലംഭാവവും ഈ പരീക്ഷാ സംവിധാനം. അപ്പോൾ ഇത് ഏറ്റവും താഴേക്കടയിലുള്ള ഇപ്പോഴും കുട്ടികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും താൻ ആഗ്രഹിക്കുന്ന ഒരു കൗമാരക്കാരനെ കൗമാരക്കാരിയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിന് ഉയർന്നു പഠിച്ചിട്ടും നല്ല എഫേർട്ട് എടുത്തിട്ടും മാർക്ക് നേടിയിട്ടും റാങ്കിൽ ഉയർന്ന തലത്തിലെത്തിയിട്ടും ആഗ്രഹിച്ച കോഴ്സ് കിട്ടാതെ പോകുന്ന, ഇതൊക്കെ അവരനുഭവിക്കുന്ന സ്ട്രെസ്സാണ്. ഇതൊന്നും ഒരു മുതിർന്ന ആളുകൾ കാണുന്ന പോലെ അത്ര ലാഘവമുള്ളൊരു കാര്യമല്ല. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10-13 കുട്ടികളാണ് ഈ ഈ കാര്യത്തിൻ്റെ പേരിൽ ജീവൻ വെടിഞ്ഞത് എന്നുള്ളത് ഒരു രാജ്യം വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ആ കുടുംബത്തെ സംബന്ധിച്ച് 100% നഷ്ടപ്പെട്ടത്. അവക്കെ ശരിക്കും രാജ്യം ഇതൊരു ഒരു സ്വാഭാവികമായി ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്തുള്ള കുഴപ്പം കൊണ്ട് സംഭവിച്ചാണെന്നുള്ളവർക്ക് ആ കുടുംബത്തെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഭരണ സംവിധാനത്തിന് ഒരു വെൽഫെയർ സ്റ്റേറ്റിനുണ്ട് എന്നുള്ളത് ഒക്കെ ഈ കാര്യത്തിലുണ്ട്. സാറ് നേരത്തെ പറഞ്ഞ പോലെ 152 എക്സാമുകളാണ് ഇത്. നീറ്റ് പുനർപരീക്ഷ നടത്താന്ന് തീരുമാനിച്ചത് തന്നെ അത്ര എക്സ്പോസഡ് ആയിപ്പോയി ഇത്.
0: ഇത്
1: എല്ലാ ആളുകളുടെ കയ്യിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എത്തുന്ന, ആർക്കും ഇത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളത് എവിടെയും മൂടി വെക്കാൻ സാധിക്കാത്ത വിധം ബോധ്യപ്പെട്ടപ്പോഴാണ് സത്യത്തിൽ ഈ പരീക്ഷ ഞങ്ങളിത് മാറ്റുന്നു എന്നൊരു തലത്തിലേക്ക് ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് വരാൻ കാരണം. നേരത്തെ സംസ്ഥാനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടത്തി പോന്നിരുന്ന ഒരു പരീക്ഷയെ കേന്ദ്രം ഏറ്റെടുക്കുകയും ഇങ്ങനെ ഒരു എൻ ടി എ എന്ന ഏജൻസിയെ പറ്റി തന്നെ നിരന്തരം ആക്ഷേപങ്ങൾ വന്നുകൊണ്ട്, നീറ്റിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ ഞങ്ങൾ കോളേജ് തലത്ത് നടത്തുന്ന നെറ്റ് എക്സാമിൽ വലിയ ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലുള്ള എല്ലാ പരീക്ഷകളിലും ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ സർക്കാർ ഇതിനെ സമീപിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ആവർത്തിച്ച് വേണ്ടത്. അതോടൊപ്പം ഇതൊരു വലിയ വിഷയമായി ഇപ്പോൾ 200,000 കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 1 കോടിയിലധികമായി. ഇന്ത്യയിലുടനീളമുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ചെയിൻ ഇതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു വലിയ മാസ് മൂവ്മെൻ്റാണ്. അവരെല്ലാവരെയും ബാധിക്കുന്ന, അവരുടെ ഒക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൂവ്മെൻറ്റിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കോച്ചിങ് ഇൻഡസ്ട്രിയെ വലിയ നിലക്ക് അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കോച്ചിങ്ങിനെ കുറിച്ച്, കോച്ചിങ്കാരാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു നറേഷൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എത്ര അപഹാസ്യമായ കാര്യങ്ങളാണ്, വെറുതെ എന്നിട്ട് സ്കൂൾ ലെവലിൽ തന്നെ കോച്ചിങ്ങിന് പകരം സംവിധാനങ്ങൾ പുസ്തകത്തിൽ നിന്ന് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പുസ്തകത്തിലുള്ള ചോദ്യങ്ങൾക്കാണല്ലോ കോച്ചിങ് സ്വാഭാവികമായിട്ടും പിന്നെ വീണ്ടും വരിക. കോച്ചിങ് ഇവിടെ നിൽക്കുന്നുള്ളത് നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ ആ ഇൻഡസ്ട്രി അതങ്ങനെ പോകട്ടെ. പക്ഷേ ഇതിനെ ശരിക്കും ഈ കോഴ്സ് ഈ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഒരു സർക്കാർ വരാതെ, സമൂഹത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെ കാണാതെ, ഏറ്റവും സങ്കടം, ഞാനൊരു സങ്കടമായിട്ടാണ് പറഞ്ഞത്, പ്രതിപക്ഷ പാർട്ടികൾ ഇത് വേണ്ടത്ര ഗൗരവത്തിൽ ഏറ്റെടുത്തിട്ടില്ല. ഈ അവസാന സമയത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഇന്നലെയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ LOP ആണ്, പ്രതിപക്ഷ നേതാവ് എന്നുള്ളവർക്ക് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഒരു പാൻ ഇന്ത്യൻ മൂവ്മെൻ്റ് സൃഷ്ടിക്കാനുള്ള എപ്പോഴും കഴിവുള്ള ആളാണ്. അദ്ദേഹം ജസ്റ്റ് ഒന്ന് തുടങ്ങിയപ്പോൾ തന്നെ, ഇപ്പോൾ മധ്യപ്രദേശിലോ മറ്റോ അതും പോയപ്പോൾ തന്നെ ധാരാളം കുട്ടികളാണ് അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തോട് പ്രശ്നങ്ങൾ പറയാനും വരുന്നത്. ആളുകൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് ടൈമിൽ അപ്രോച്ച് ചെയ്യാൻ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കുന്നില്ല. നമ്മൾ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫിനിഷിംഗ് പോയിന്റിൽ ഫസ്റ്റ് ടൈമിൽ ആ ഫിനിഷർ അത് ഗോളാക്കി മാറ്റുമ്പോൾ മാത്രമേ ഗോൾ ഒന്ന് കാത്തുന്ന അടുത്ത ഡിഫൻഡർ അത് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയും ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ചില താല്പര്യങ്ങൾ, ഇപ്പോൾ ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള അല്ലെങ്കിൽ കോക്രോച്ചിനെ പോലെയുള്ള ഒരു അരാഷ്ട്രീയ മൂവ്മെൻറ്റിനെ ഞങ്ങൾ പിന്തുണച്ചാൽ അത് ഞങ്ങളുടെ ബേസിനെയോ ഞങ്ങളുടെ ഒരു ആസ്ഥാനികമായതിനെ എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണല്ലോ. ആ പേടിയില്ലാത്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതിൽ വളരെ ആക്റ്റീവായിട്ടുണ്ട്. കാരണം അവർക്ക് അത്ര ഒരു ബേസ് ഇല്ല. SFI ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഇതിലുണ്ട്. കാരണം അവർ കുറച്ചാളേ ഉള്ളൂ, ആശയത്തോട് യോജിച്ച് നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. നേരത്തെ അണ്ണാസാറ മൂവ്മെന്റിൽ അവരങ്ങനെ വന്നത് ആ മൂവ്മെന്റ് എവിടെ പോകണമെന്നൊന്നും ആലോചിച്ചിട്ടല്ല. പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പാർലമെന്റ് ഏറ്റവും ശക്തമായി ഉപയോഗിക്കുകയും ഇപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഇങ്ങനെ അവരുടെ എല്ലാ അലകും പിടിയും അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മമതയുടെ പ്രശ്നം, അതേപോലത്തെ എൻ സി പിയുടെ പ്രശ്നം, മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ പ്രശ്നം, ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് പരിഹരിക്കാൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റുകൾക്ക് ചേർന്ന് നിൽക്കുകയും മൂവ്മെൻറ്റുകൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ബാക്കി പ്രശ്നങ്ങളൊക്കെ അവിടെ പരിഹരിക്കപ്പെടുകയും ബി ജെ പി ഒറ്റപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് നമ്മൾ വലത്തെ സംസാരിച്ച പോലെ അടുത്ത തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം മൂവ്മെൻറ്റുകൾ അതിശക്തമായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മളുടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ ഇന്ത്യക്ക് വരുന്ന ഭാവിയിലെ കുട്ടികൾക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു പ്രതീക്ഷ നൽകാൻ, ഈ രാജ്യം നഷ്ടപ്പെടുന്നില്ല എന്നുള്ള പ്രതീക്ഷ നൽകേണ്ട, ഓരോ ഘട്ടത്തിലും പ്രതീക്ഷ നൽകേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ സംഘടനകൾക്കുണ്ട് എന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്.
2: തീർച്ചയായും അടുത്തൊരു വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നിയമവാഴ്ച യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പരമോന്നതമായ ഒരു സംവിധാനമാണ്. രാജ്യത്ത് കുറ്റം തെളിയിക്കുവാനും അതുപോലെ തന്നെ ശിക്ഷിക്കപ്പെടാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ, നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ പലപ്പോഴും ബുൾഡോസർ രാജ് പോലെയുള്ള, ബുൾഡോസർ ജസ്റ്റിസ് പോലെയുള്ള സംവിധാനങ്ങൾ ഉയർന്നു വരുമ്പോൾ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കും വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഒരു നോട്ടീസ് പോലും നൽകാതെ, നിയമ നടപടികൾ പൂർത്തീകരിക്കാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് കുടിയിറക്കുകയും പള്ളികളടക്കം അതല്ലെങ്കിൽ വീടുകളടക്കം ബുൾഡോസറുകൾ ഉപയോഗിച്ച് നിരത്തുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ആവർത്തിച്ച് രാജ്യം സാക്ഷിയാകുന്നു എന്നത് ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ ആവർത്തിച്ച് ഇത് സംഭവിക്കുന്നു, എന്താണ് നമുക്കതിനോട് പ്രതികരിക്കാനുള്ളത്?
0: അല്ല, ഏറ്റവും അടുത്ത അവസാനത്തെ എന്താ വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിക്കെതിരെ ഉള്ള മൂവ്മെൻ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് യു പി. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനം യു പിയാണ്. അവിടെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് എസ് പി ആണ്. ഇപ്പോൾ അഖിലേഷ് യാദവ് നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി. കോൺഗ്രസ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഡേഴ്സിൽ ഇപ്പോൾ ഒരു ഇമ്രാൻ മസൂദിനെ പോലുള്ള ഒന്നോ രണ്ടോ ലീഡേഴ്സ് ഒഴിച്ചാൽ കോൺഗ്രസ്സിന് പോലും ശക്തരായിട്ടുള്ള മുസ്ലിം ലീഡേഴ്സില്ല. അപ്പോൾ എസ് പിയിലാണ്, പിന്നെ എന്താണ്, ഇപ്പോൾ നസീമുദ്ദീൻ സിദ്ദീഖി, ഇക്ര ഹസന്, അതുപോലെ മൊഹിബുല്ല നദ്വി ഒക്കെ പോലുള്ള ആളുകൾ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു 30 വർഷമായിട്ട് യു പി രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യങ്ങളിൽ ഒരാളാണ് ഈ അസം ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹം 10 തവണ എം എൽ എ ആയിട്ടുണ്ട്, 4 തവണ മന്ത്രിയായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ അഖിലേഷ് യാദവിൻ്റെ മന്ത്രിസഭയിൽ 2-ാം സ്ഥാനക്കാരനായിരുന്നു അദ്ദേഹം എന്ന് വരെ പറയാം. ചില അത്രയും സ്വാധീനമുള്ള മുലായം സിംഗ് യാദവാണ് അദ്ദേഹത്തെ എന്ത് ചെയ്ത് ഒരു മറ്റേ ഉത്തർപ്രദേശിൽ മുഴുവനും ഒരു നേതാവാക്കി വളർത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ ശക്തനായ ഒരു മുസ്ലിം നേതാവായിട്ട് അദ്ദേഹം അവിടെ മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ ആ ഭരണം പോയി. 2017 നോക്കിക്കഴിഞ്ഞാൽ, അത് ബി ജെ പിയുടെ മറ്റേ യോഗിയുടെ മന്ത്രിസഭ എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ 80-ലധികം കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനെതിരെ 40-ലധികം കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 7 കേസുകളിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 എന്ത് ചെയ്യുന്നു, തടവിൽ എന്ത് ചെയ്യുന്നു, കടന്നിരുന്നു. അപ്പോൾ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ശക്തനായ മുസ്ലിം നേതാവിനെതിരെ വളരെ കൃത്യമായ ചില ടാർഗറ്റ് വെച്ചുകൊണ്ട് തന്നെയുള്ളൊരു പിന്നെ കിണി ആണ് ചെയ്യുന്നത്. ഇപ്പോൾ 2006 ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു പി എസ് സംബന്ധിച്ചോളം അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ മറ്റേ എന്തോ ഒരു ഖാജ മുഹിയുദ്ദീൻ എന്തൊരു ലാംഗ്വേജ് ഇതുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ പ്രശസ്തമായിട്ടുള്ള മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ മൗലാന ജൗഹറിൻ്റെ പേരിൽ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. 250 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന, അതുപോലെ തന്നെ ഒരേ സമയം ഭൗതിക വിദ്യാഭ്യാസങ്ങൾക്ക്, ഇത് മെഡിക്കൽ അടക്കമുള്ള എഞ്ചിനീയറിംഗ് മെഡിക്കലും ലോയും ഒക്കെ അടക്കമുള്ള എല്ലാ പ്രബലമായ ബ്രാഞ്ചുകളും ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. 3000-ലധികം കുട്ടികൾ അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. എന്നാൽ മതപരമായ ഇതുകൾക്കും ചില ഇതുകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാടോടെ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണിത്. ഇവിടെ കുട്ടികൾക്ക് ഫീ കൺസെഷൻ കൊടുക്കുന്നുണ്ട്, ഫീ റീഇംബേഴ്സ്മെൻറ്റുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തൊരു ചെറിയ വിപ്ലവം നടത്താൻ അല്ലെങ്കിൽ അപരവൽക്കരിക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന് ഒരു പ്രതീക്ഷയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് 10-20 വർഷമായിട്ട് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ UPയിലെ രാഷ്ട്രീയക്കാർ പുണ്യാളന്മാരൊന്നുമല്ല അവിടെ,
1: കാരണം
0: അങ്ങനെ അതെ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് അല്പം ഗുണ്ടായുസവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേയ്ക്കരുത്തും ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ നിലയ്ക്ക് ഇപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇദ്ദേഹം ഒരു പരമപുണ്യ പുരുഷനാണെന്നും സ്ഥാപിക്കുന്നില്ല. പക്ഷേ പരിമിതമായ ഈ ഇതിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തതിൽ വ്യത്യസ്തതയിൽപ്പെട്ടതാണ്, തൻ്റെ കയ്യിലുള്ള പണം മുടക്കിക്കൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും വിദ്യാഭ്യാസ രംഗത്തൊരു കാഴ്ചപ്പാടുണ്ടാക്കി അത്തരത്തിലുള്ള ഈ ഒരു സമൂഹത്തിന് ഉയർത്താനുള്ള ശ്രമം നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ ഇദ്ദേഹം അഖിലേഷ് യാദവിൻ്റെ ഏറ്റവും അടുത്ത ആളാകുന്ന സമയത്ത് തന്നെ മുസഫർ നഗറിലെ കലാപം കൈകാര്യം ചെയ്തെടുത്ത് SPക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നിടത്ത് അയാളെ അടഞ്ഞു എന്ന് മാത്രമല്ല, അന്ന് നമ്മൾ പത്രവാർത്തകളിലോ കണ്ടിട്ടുണ്ട്, അഖിലേഷ് യാദവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് സംസാരിച്ച് സുല്ലാക്കിയിട്ടാണ് തീയുന്നത് അദ്ദേഹം പിന്നെ രണ്ടാമത് തീയുന്നത്. ചില ഒരു അങ്ങനത്തെ ഒരു സ്പിരിറ്റ് അദ്ദേഹം സൂക്ഷിക്കേണ്ടർത്ഥം. പക്ഷേ ഇതൊരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോൾ UP നടക്കുന്നതാണ് നമുക്ക് കാണാം, ഒരു ഭാഗത്ത് പള്ളികൾ, വീടുകൾ, സ്ഥാപനങ്ങൾ ഇതൊക്കെ എന്താണ് എൻക്രോച്ച്മെൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തകർക്കുക. പിന്നെ ആരെങ്കിലും ഒരു ബലാത്സംഗം, മുസ്ലിം ആരെങ്കിലും ബലാത്സംഗം ചെയ്തു പറഞ്ഞാൽ അവൻ്റെ വീട് എന്തെയും പൊളിക്കും, അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇത് കഴിഞ്ഞാൽ ഉടനെ എന്തെയും പൊളിക്കും, ഇത് നടക്കുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു വളരെ സെലക്റ്റീവായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ സ്ഥാപനങ്ങളെ കൂടെ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വായിച്ചോന്നറിയില്ല, പിന്നെ ഈ ദിയോബന്ധിലെ ദാറുല്ലും അതിനെതിരെ ഒരു പരാതി പൂരിക്കുന്നു. എന്താച്ചാൽ അതിൻ്റെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്നുള്ള, ഉടനെ മാന്തണം, 10-15 ദിവസത്തിൽ എത്തിയണം, മാന്തിയ മതിയാവുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത് ആസൂത്രിതമാണെന്നതിൽ സംശയമൊന്നുമില്ല. ഒരു ഒരു ഭാഗത്ത് മുസ്ലിങ്ങളുടെ ഐഡൻറ്റിറ്റി ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വേറൊരു ഭാഗത്ത് നാമമാത്രമായെങ്കിലും അവർക്ക് സ്വാധീനമുള്ള ചില മേഖലകളെ അല്ലെങ്കിൽ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന സ്ഥാപനങ്ങളെ കൂടെ തകർത്ത് കളയാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സംശയം വരാവുന്ന, ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ ഒരു ഒരു പരാതിയല്ലാണ്, ഒരു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം ചെയ്യുന്നതും. ഇവിടെ 40 കെട്ടിടങ്ങളുണ്ട്, ഈ 40 കെട്ടിടങ്ങളിൽ 38 നിയമവിരുദ്ധമായി അല്ലെങ്കിൽ പെർമിഷൻ എടുത്തുകൊണ്ടല്ലാതെ ഉണ്ടാക്കിയതാണെന്നുള്ളതാണ്. പക്ഷേ ഒരു അത്ഭുതം ആലോചിക്കൂ, ഈ യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡാണ്. നിങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്നതാണ് പിന്നെ UGCയുടെ ഒരു അപ്രൂവൽ വേണമെങ്കിൽ എത്ര പേപ്പറുകൾ സമർപ്പിക്കണം. അപ്പോൾ അതിനകത്ത് വളരെ ബേസിക്കായൊരു സാധനമാണ് ബിൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ UGC ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ UGC ആദ്യം എന്ത് ചെയ്യണം, ചോദ്യം ചെയ്യേണ്ടതുണ്ടല്ലോ. ഇനി നോക്കൂ, ഈ പരാതിയുടെ അടിസ്ഥാനം സംഭവിക്കുന്ന വെച്ചാൽ, അതായത് 82,309 സ്ക്വയർ മീറ്റർ വരുന്നതാണ് ഈ 38 ബിൽഡിങ്ങുകൾ, ഇത് 15 ദിവസത്തിനുള്ളിൽ പൊളിച്ചു നീക്കുന്നതാണ് ഓർഡർ. അപ്പോൾ നമ്മൾ ഇവർ പറയുന്നത് വെച്ചാൽ മതിയായ സമയം കൊടുത്തു എന്നാണ്. അതിലെ നുണ എന്താണ്, അതായത് ഈ പറയുന്ന ജൂണ് 28-29 തീയതികളിലാണ് ഈ നോട്ടീസ് കൊടുക്കുന്നത്. July 8 10 ദിവസത്തിനുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജില്ലാ പഞ്ചായത്തിലെ അഡീഷണൽ മറ്റേ സ്പെഷ്യൽ ഓഫീസർ അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ്, ഇതിനൊന്നും പിന്നെ നിയമപരമായ പരിരക്ഷ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ 2-3 വാദങ്ങളാണുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ RDA, അതായത് മറ്റേ ഇവിടുത്തെ ഈ രാംനഗർ
3: ഡെവലപ്മെന്റ് വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ومن تبعهم بإحسان إلى يوم الدين أما بعد ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ശ്രവിച്ചത് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലെ ആഴത്തിലുള്ള ചില അറിവുകളാണ്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ ഏറെ മഹത്വമേറിയതും അതിൻ്റെ വിജ്ഞാനം നമുക്ക് വലിയ ഗുണങ്ങൾ മാത്രം നൽകുന്നതുമാണ്. മഹത്വമേറിയ വിജ്ഞാനമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി. അതിലെത്ര നാമങ്ങളാണ് നമ്മൾ പഠിച്ചത്? അല്ലാഹു, അതുപോലെ തന്നെ അൽ ഇലാഹ്, അർ റഹ്മാൻ, അതുപോലെ തന്നെ അർ റബ്ബ് എന്നീ നാല് നാമങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അർ റഹ്മാൻ അർ റഹീം എന്ന നാമങ്ങൾ റഹ്മത്ത് എന്നതിൽ നിന്നാണ് വന്നത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു. ഓക്കെ, എന്താണ് റഹ്മത്ത്? ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. ഓക്കെ, ഇനി അള്ളാഹുവിൻ്റെ അർറഹ്മാൻ എന്ന നാമം 57 തവണയാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അർറഹീം എന്ന നാമം 114 പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അർറഹ്മാനിനേക്കാൾ അധികമായിക്കൊണ്ട് അർറഹീം എന്ന നാമം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അർറഹ്മാൻ എന്ന ആ ഒരു നാമത്തിനേക്കാൾ, അല്ലെങ്കിൽ അതിലുള്ള അതിൽ നിന്ന് ലഭിക്കുന്ന റഹ്മത്തിനേക്കാൾ അർറഹീം എന്ന നാമത്തിലൂടെ പ്രത്യേകമായിക്കൊണ്ട് ലഭിക്കുന്നു, റഹ്മത്ത് ലഭിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത, ദുനിയാവിലെല്ലാ ആളുകൾക്കും അള്ളാഹു റഹ്മാനാണ്. കാരണം മഴ പെയ്യുന്നു, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. ആകാശം ഉണ്ട്, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. രാവും പകലുമുണ്ട്, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക്, തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുമെന്നാണ്. റഹ്മത്തി വസഅത് കുല്ല ഷൈഇൻ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അതേ ആയത്തിൽ പറയുന്നുണ്ട്, ഫസഅക്തുബുഹ, അത് ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തും, അത് പ്രത്യേകമായി രേഖപ്പെടുത്തും, ലില്ലദീന യത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് നിസ്കരിച്ച് നോമ്പ് നോറ്റ് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി അവൻ്റെ റഹ്മത്ത് നൽകും. അതാണ് റഹീം. അർറഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായി അവൻ ചില റഹ്മത്തുകൾ നൽകും. ഫസ അക്തുബുഹ, അത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്ന പറഞ്ഞത്, ഫസ അക്തുബുഹ ലില്ലദീന യത്തഖൂൻ വയുതൂന സകാത്ത്, സകാത്ത് നൽകുന്നവർക്കും, വല്ലദീനഹും ബി ആയാത്തിന യുഗ്മിനൂൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ, പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ളവർ, പരലോകത്തെ വിശ്വസിക്കുന്നവർ, അതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലേ, നോമ്പ് നോക്കുന്നവരാണ്, അതുപോലെ തന്നെ സക്കാത്തിൻ്റെ ഓഹരി നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കേണ്ടവരാണ് അല്ലേ. ഓക്കെ, ഇതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് അള്ളാഹു പറഞ്ഞത് ചെയ്ത്, ചെയ്യരുതേ എന്ന് പറഞ്ഞത് ഒഴിവാക്കി ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് ലഭിക്കും. അതാണ് അർറഹീം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അർറഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായ കാരുണ്യം നൽകുന്നവൻ എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു അല്ലേ, അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. അതിൽ ഒരു റഹ്മത്താണ് ദുനിയാവിൽ അള്ളാഹു സംവിധാനിച്ചത്, ബാക്കി 99 നാളെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ് അള്ളാഹു. അത് നമുക്ക് ഓരോരുത്തർക്കുമാണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കണം, അള്ളാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കണം. കളവ് പറയാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, ഉമ്മാനെ വാപ്പാനെ അനുസരിക്കണം. ഇങ്ങനെ അള്ളാഹു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും. അള്ളാഹു അത്തരം റഹ്മത്ത് ലഭിക്കുന്ന ആളുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ സ്വഹാബാക്കളോട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ അമലുകൾ കൊണ്ടൊരാൾക്കും വിജയിക്കാൻ സാധിക്കൂല. അപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, റസൂലെ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കൂലേ, നാളെ പരലോകത്ത് രക്ഷപ്പെടൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വലാ അന, ഞാനും രക്ഷപ്പെടുകയില്ല, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഔദാര്യവുമില്ലാതെ എനിക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂല എന്ന് ആരാ പറഞ്ഞത്? ആ പ്രവാചകൻ പറഞ്ഞല്ലേ. പ്രവാചകൻ്റെ പ്രത്യേകത എന്താ? രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വരുമാറി നിസ്കരിച്ചു എന്നാണ് പ്രവാചകനെക്കുറിച്ച് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്രയേറെ അള്ളാഹുവിനെ സൂക്ഷിച്ച് പ്രവാചകനായി ആ പ്രവാചക ദൗത്യം നിറവേറ്റി ജീവിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോലും ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് അർറഹീം എന്ന നാമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർറഹീം നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായി റഹ്മത്ത് ചൊരിയുന്നു, വിശ്വാസികളോട് പ്രത്യേകമായ റഹ്മത്തുകൾ കാണിക്കുന്നു, അങ്ങനെ അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ ഒരു റഹ്മത്ത് ദുനിയാവിൽ സംവിധാനിച്ചു. അങ്ങനെ അവൻ റഹ്മാനായി. ആ റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് പ്രത്യേകമായി കൊണ്ട് വിശ്വാസികൾക്ക് നൽകുന്ന റഹ്മത്താണ് റഹീം. റഹീമായ റബ്ബ് നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായി റഹ്മത്ത് നൽകും. ബാക്കി 99 റഹ്മത്തുകളും നാളെ പരലോകത്ത് വിശാലമായി നൽകും. അങ്ങനെ പ്രവിശാലമായ റഹ്മത്തിൻ്റെ ഉടയവനാണ് അർറഹീമായ റബ്ബ് സുബ്ഹാനഹു വതആല. അതാണ് നമ്മൾ ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ കാരുണ്യം കരസ്ഥമാക്കാൻ നമ്മൾ ഈ ദുനിയാവിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് ഖുർആൻ പാരായണമാണ്, രണ്ടാമത്തത് ഖുർആൻ കേൾക്കുക എന്നതാണ്, അതുപോലെ തന്നെ ദുനിയാവിലുള്ള ആളുകളോട് കാരുണ്യം കാണിക്കലാണ്, അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ്. ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നതിലൂടെ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നതിലൂടെ, ഇങ്ങനെ പ്രത്യേകമായി കൊണ്ട് ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ കാരണമാകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത്തരത്തിൽ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാഹ്, നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അവതരിപ്പിച്ചത് അബ്ദുൽ റൗഫ് അൽ ഹിക്കമി.

0: ഖുർആൻ വിസ്മയിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണത്. ലോകത്ത് മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത ഒരുപാട് സവിശേഷതകൾ, പ്രത്യേകതകളുള്ള അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ്. യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം മുസ്ലിംകളുടെ ഒരു വേദഗ്രന്ഥം എന്ന ഒരു ധാരണയാണ് അതിനുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, മറിച്ച് മനുഷ്യരാശിക്കുള്ള, സർവ മനുഷ്യർക്കുമുള്ള, ലോകാവസാനം വരെ ജീവിക്കാനിരിക്കുന്ന സർവ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണത്. ഓരോ മനുഷ്യനും അതിൻ്റെ ഗുണവും അതിൻ്റെ ഫലങ്ങളുമെല്ലാം കിട്ടണമെങ്കിൽ അത് വായിക്കുകയെങ്കിലും വേണം. ഒരു തവണയെങ്കിലും അതിൻ്റെ അർത്ഥസഹിതം അത് വായിക്കണം, അല്ലെങ്കിൽ അറബി ഭാഷ പഠിച്ചിട്ട് വായിക്കണം. പല പാശ്ചാത്യൻ പണ്ഡിതന്മാരും ചില പ്രത്യേക സാഹചര്യത്തിൽ ഖുർആനിലെ ചില പദങ്ങൾ കണ്ടിട്ട് അറബി ഭാഷ പഠിച്ച് അങ്ങനെ ഖുർആനെ സംബന്ധിച്ച് എഴുതുകയും പരിഭാഷ വരെ ഇറക്കിയ ആൾക്കാരുണ്ട്. മുഹമ്മദ് അസദൊക്കെ അതിൽപ്പെട്ട ആളാണ്. അയാൾ ലിയോപോൾഡ് വെയിൽസ് എന്നൊരു ജൂതനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി പഠിച്ച് അറബി ഭാഷ പഠിച്ചു, മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിച്ചു. റോട്ട് മെക്ക, മക്കയിലേക്കുള്ള പാത എന്ന അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. പിന്നെ അദ്ദേഹം ഖുർആൻ പഠിക്കുകയും അങ്ങനെ ചെയ്തവർക്ക് ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൻ്റെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ചില സവിശേഷതകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. ഫദ്ലുൽ ഹഖ് ഉമരി അമിയൂർ രചിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രം എന്ന കൃതിയിൽ നിന്നും ഏതാനും ഭാഗമാണ് ഇന്നത്തെ യുഗചരിതത്തിലൂടെ നാം കേൾക്കുന്നത്. അബൂ ത്വാലിബിന്റെ സംരക്ഷണം എന്ന ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ.
4: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണം എന്നുള്ള ഭാഗമാണ് ഇന്നത്തെ യുഗചരിതം എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത്. പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടതിനു ശേഷം പിതൃവ്യൻ അബൂ ത്വാലിബാണ് കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തത്. അബൂ ത്വാലിബ് വലിയ സമ്പന്നനായിരുന്നില്ല. അറബികളുടെ ജീവിതമാർഗം പ്രധാനമായും അന്ന് കച്ചവടമായിരുന്നല്ലോ. അബൂ ത്വാലിബ് കുഞ്ഞിനെ ചെറുപ്പനാളിൽ തന്നെ കച്ചവടത്തിനായി ഷാമിലേക്ക് കൂടെ കൂട്ടുമായിരുന്നു. കൂടാതെ അബൂ ത്വാലിബിന് സഹായം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാർക്ക് കൂലിക്കായി ആടുകളെ മേച്ചിരുന്നു. അനാഥനായ കുട്ടിയായിരുന്നെങ്കിലും ചെറുപ്പത്തിൽ തന്നെ സ്വന്തം അധ്വാനത്താൽ ജീവിച്ചു പോന്നു എന്നതും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആടുമേച്ചതിൽ വേറെയും ഹിക്മത്ത് ഉണ്ടാകാം. ഒരു നബി വചനം കാണുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി പറഞ്ഞു, ആടിനെ മേക്കാത്തവനായി ഒരു നബിയെയും അല്ലാഹു അയച്ചിട്ടില്ല. അപ്പോൾ സഹാബികൾ നബിയോട് ചോദിച്ചു, നിങ്ങളോ? നബി പറഞ്ഞു, അതെ, ഞാൻ മക്കാർക്ക് ആടുകളെ മേച്ച് കീറാത്തുകൾ കൂലി വാങ്ങിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ജോലി ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കാൻ ശീലിക്കുക എന്ന ഒരു ഗുണം ഇതിലൂടെ കരസ്ഥമാകുന്നുണ്ട്. സ്നേഹം, ക്ഷമ തുടങ്ങിയ പ്രബോധിത സമൂഹത്തോട് ഉണ്ടായിരിക്കേണ്ട സ്വഭാവഗുണങ്ങളും ഇതിലൂടെ ലഭിക്കാൻ നിമിത്തമാകുന്നുണ്ട്. അതിനാലാകാം എല്ലാ നബിമാരും ആടുകളെ മേച്ചത് എന്ന് മനസ്സിലാക്കാം. അല്ലാഹു അഅലം. ചെറുപ്പം മുതൽ തന്നെ ഈ സൽഗുണങ്ങൾ നബിക്ക് ഉണ്ടായിരുന്നല്ലോ. ആദ്യമായി ദിവ്യസന്ദേശം അഥവാ വഹയി ലഭിച്ച് പേടിച്ച് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്നപ്പോൾ അവർ നൽകിയ ആശ്വാസവാക്കുകൾ അതിന് തെളിവാണല്ലോ. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം. അല്ലാഹു ഒരിക്കലും അങ്ങയെ നിന്ദിക്കുകയില്ല. കാരണം താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നു, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ വഹിക്കുന്നു, ഇല്ലാത്തവനു വേണ്ടി സമ്പാദിക്കുന്നു, അതിഥിയെ ആദരിക്കുന്നു, പ്രയാസപ്പെടുന്നവന് വേണ്ടത് നൽകി സഹായിക്കുന്നു. മനുഷ്യരിൽ മുഹമ്മദ് നബിയെപ്പോലെ ഒരു മഹാൻ കഴിഞ്ഞുപോയിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകുന്നതുമല്ല. അത്ഭുതകരമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവിശുദ്ധി. പ്രവാചകനായി അല്ലാഹു തെരഞ്ഞെടുക്കുന്നതിനു മുമ്പ് തന്നെ അവിടുത്തെ ജീവിതം വിശുദ്ധമായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. കുട്ടിയായിരിക്കെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഒരു രക്തക്കട്ട എടുത്തു കളഞ്ഞത് നാം മനസ്സിലാക്കി. പിന്നീട് പൈശാചികമായ യാതൊരു സ്വഭാവവും പ്രവൃത്തിയും അവിടുത്തെ ജീവിതത്തെ സ്പർശിച്ചത് നമുക്ക് കാണാൻ കഴിയില്ല. മോശപ്പെട്ട എന്തെല്ലാം സ്വഭാവമുണ്ടോ അതൊന്നും നബിയെ സ്വാധീനിച്ചിരുന്നില്ല. ലോകത്ത് മാതൃകയാകും വിധം അല്ലാഹു ചെറുപ്പം മുതൽ തന്നെ വളർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത് ചരിത്രകാലത്തായിരുന്നു. അജ്ഞാതകാലം എന്ന് അറിയപ്പെടുന്ന ജാഹിലിയ കാലം, മലപോലെ തിന്മകൾ പൊങ്ങിനിന്നിരുന്ന കാലം, മദ്യപാനവും വ്യഭിചാരവും ചൂതാട്ടവും കൊലയും വ്യാപകമായിരുന്ന കാലം. ഈ കാലഘട്ടത്തിലാണ് അനാഥനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈശവവും യൗവനവും കഴിഞ്ഞുപോയത്. അന്ധവിശ്വാസങ്ങളും അരാജകത്വങ്ങളും അവിടുത്തെ ബാധിച്ചില്ല. എല്ലാ തിന്മകളിൽ നിന്നും അവിടുന്ന് മാറിയിരുന്നു. അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവൽ ചെറുപ്പം മുതൽ തന്നെ അവിടത്തേക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവം അക്കാലത്ത് മക്കാർക്കിടയിൽ അംഗീകരിക്കപ്പെട്ടതായിരുന്നു. സത്യസന്ധത, വിശ്വസ്തത, കരാർ പാലനം തുടങ്ങിയ സൽഗുണങ്ങൾ അവിടുത്തെ ജീവിതത്തെ അറബികളിൽ നിന്ന് വ്യതിരിക്തമാക്കി. സർവ ദുസ്വഭാവങ്ങളിൽ നിന്നും അവിടുന്ന് മാറിനിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന ജാഹിലിയ കാലത്തെ ദൂഷ്യങ്ങൾ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യകാലത്ത് അബിസീനിയയിലേക്ക് ഹിജറ പോയവരിൽപ്പെട്ട സഹാബിയാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിടുത്തെ രാജാവായ നജ്ജാഷിയോട് പറയുന്ന വാക്കുകളിലെ അല്പഭാഗം ഇവിടെ കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന ജാഹിലിയ കാലത്തെ ദൂഷ്യങ്ങൾ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യകാലത്ത് അബിസീനിയയിലേക്ക് ഹിജറ പോയവരിൽപ്പെട്ട സഹാബിയാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിടുത്തെ രാജാവായ നജ്ജാഷിയോട് പറയുന്ന വാക്കുകൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.
3: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഫദ്ലുൽ ഹഖ് ഉമരിയാമയൂർ രചിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രമെന്ന കൃതിയിൽ നിന്നും ഏതാനും ഭാഗമാണ് ഇന്നത്തെ യുഗചരിതത്തിലൂടെ നാം കേട്ടത്. അബൂ ത്വാലിബിന്റെ സംരക്ഷണം ഈ ഭാഗം വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് സിദ്ദീഖ് സുലാഹി, നിലമ്പൂർ.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: പീസ് റേഡിയോ ചുവരെഴുത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മരണാസന്നമായ സമയത്ത് അദ്ദേഹം ഒരു എഴുത്ത് തരാമെന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ വസ്തുതയും പ്രാമാണികരുടെ നിലപാടും എന്ത്? അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين وبعد. പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന ഈ പംക്തിയിൽ, പരിപാടിയിൽ, ഒരു ചരിത്ര സംഭവത്തിൻ്റെ നിജസ്ഥിതിയും വസ്തുതയും വെളിപ്പെടുത്തുവാനും അറിയിക്കുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ, സഹീഹ് മുസ്ലിമിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലമ്മ ഹുദിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫിൽ ബൈത്തി റിജാലും ഫീഹിം ഉമറു ബിനുൽ ഖത്താബ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണാസന്നമായ വേളയിൽ വീട്ടിൽ ചിലരുണ്ടായിരുന്നു. അവരിൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവുമുണ്ട്. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്തരുണത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹലുമ്മ അക്തുബു ലക്കും കിതാബൻ ലാ തദില്ലൂന ബഅദഹു. വരൂ, ഞാൻ നിങ്ങൾക്കൊരു എഴുത്ത് തരാം, അതിൽ പിന്നെ നിങ്ങൾ വഴി തെറ്റുകയില്ല. ഇതാണ് റസൂൽ.

0: അള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅല ആലി വസല്ലമ തങ്ങൾ തന്റെ മരണശയ്യയിൽ കിടക്കവേ പറയുകയുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഫഖാല ഉമറു, ഇത്തരുണത്തിൽ ഉമറു പറഞ്ഞു, ഇന്ന റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഗലബ അലൈഹിൽ വജ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദന കൂടിയിരിക്കുന്നു. വേദനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുളയുന്ന അവസ്ഥയാണുള്ളത്. വഇന്ദകുമുൽ ഖുർആൻ, നിങ്ങളുടെ അടുക്കലാകട്ടെ ഖുർആനുണ്ട്. ഹസ്ബുന കിതാബുല്ലാഹ്, നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബ് മതി. ഫഖ്തലഫ അഹ്ലുൽ ബൈത്ത്, അത്തരുണത്തിൽ വീട്ടിലുണ്ടായിരുന്നവർ അഭിപ്രായ വ്യത്യാസത്തിലായി. ഫഖ്തസമു, അവർ തർക്കിച്ചു. ഫബിൻഹും മൻ യഖൂൽ, ചിലർ പറഞ്ഞു, ഖരീബു യക്തുബു ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കിതാബൻ ലൻ തദില്ലു ബഅദഹു, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുതാൻ അടുക്കുക, അടുത്തെത്തിക്കുക. ആ എഴുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾക്ക് എഴുതി നൽകിയാൽ നിങ്ങൾ പിഴക്കൂല. വമിൻഹും മൻ യഖൂലു മാ ഖാല ഉമറു, എന്നാൽ ആളുകളിൽ ഒരു വിഭാഗം ഉമർ പറഞ്ഞതെന്തോ അത് പറയുന്നവരുമാണ്. ഫലമ്മ അക്സറുൽ ലഗ്വ വൽ ഇഖ്തിലാഫ് ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തിരുനബിയുടെ അടുക്കൽ അഭിപ്രായ വ്യത്യാസവും വർത്തമാനങ്ങൾ വേണ്ടാത്തതും കൂടിയപ്പോൾ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖൂമു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് പോകൂ. അതിൽ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുമായിരുന്നു, ഇന്ന റസിയത കുല്ല റസിയ മഹാല ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന അൻ യക്തുബ ലക്കും ദാലിക്കൽ കിതാബ് മിൻ ഇഖ്തിലാഫിഹിം വലഗതിഹിം, ആളുകളുടെ അനാവശ്യ വർത്തമാനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിമിത്തം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഭാവിച്ച എഴുത്ത് അതിന് എഴുതാതെ വിഘ്നം വന്നതാണ്. ഇന്ന റസിയത കുല്ല റസിയ, എല്ലാവിധ മുസീബത്തും, ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. ഈ സംഭവം ഇമാം മുസ്ലിം സഹീഹിൽ നിവേദനം ചെയ്യുന്ന സംഭവമാണ്. ഇതിൻ്റെ ആകത്തുക, മരണാസന്നനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശയ്യയിലായിരിക്കെ ഒരു എഴുത്ത് എഴുതി നൽകാൻ ഉദ്ദേശിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗഗ്രസ്തനായി വേദനയിലാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, നമുക്ക് ഖുർആൻ മതി. അതിൽ അഭിപ്രായ വ്യത്യാസവും തർക്കവും ഉണ്ടായി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത് എഴുതാതിരുന്നത് വലിയ മുസീബത്താണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലനു വിധിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു തആലനുവിനെ ഇകഴ്ത്തി കാണിക്കുവാനും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അഭ്യർത്ഥന ഉമർ മാനിച്ചില്ല എന്ന് വരുത്തി തീർക്കുവാനും ഈ റിപ്പോർട്ടിനെ ചില തൽപര കക്ഷികൾ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലനു ഇതിൻ്റെ പേരിൽ ഉമർ റളിയല്ലാഹു തആലനെ ആക്ഷേപിച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഭാവിച്ചത് എഴുതാതിരിക്കാൻ കാരണം ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലായതും ശബ്ദിച്ചതുമാണ്. അത് എഴുതാതിരുന്നത് വലിയ മുസീബത്തായി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലനു പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത്തരമൊരു ചരിത്രം കേൾക്കുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്, ശരിയായ നിലക്കതിനെ പക്ഷവായന നടത്താതിരുന്നാൽ,
1: പ്രാമാണികരുടെ നിലപാട് മനസ്സിലാക്കാതിരുന്നാൽ.
0: വിശിഷ്യ ഈ ചരിത്ര സംഭവത്തെ ഉദ്ധരിച്ച് ഷിയാ വിഭാഗത്തിലെ തീവ്രവാദികളും മറ്റും ഉമർ റളിയല്ലാഹു തആലനുവിനെ വിലയിടിക്കുവാനും കശക്കുവാനും പല ശ്രമങ്ങളും നടത്തിയത് അവരുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഈ ഹദീസിൻ്റെ സഹീഹ് മുസ്ലിമിലെ റിവായത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള ഫതഹുൽ ബാരിയിലും ഇമാം അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹ് മുസ്ലിമിലും, മുസ്ലിമിൻ്റെ ഷറഹിലും ഈ ഹദീസിനെ വിശദീകരിച്ചതും അതിനെക്കുറിച്ച് പരാമർശം നടത്തുകയും ചെയ്തത് വായിക്കാൻ സാധിക്കും. അത് പഠന വിധേയമാക്കൽ ചരിത്ര വിദ്യാർത്ഥികളുടെ മേൽ അനിവാര്യമാണ്. കാരണം ഈ ഹദീസിനെ പഠന വിധേയമാക്കി അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞത്, ഉമർ പറഞ്ഞല്ലോ ഹസ്ബുന കിതാബുല്ലാഹ്, നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബ് മതി എന്ന്. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? മിൻ ഖുവ്വത്തി ഫിഖ്ഹിഹി വ ദഖീഖി നബറിഹി, ഉമറിൻ്റെ കർമ്മശാസ്ത്ര ജ്ഞാനത്തിൻ്റെ ബലവും അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷണവുമാണ് അത് അറിയിക്കുന്നത് എന്നാണ്. ഉമറിൻ്റെ അറിവിൻ്റെ ആഴവും നിരീക്ഷണത്തിലുള്ള സൂക്ഷ്മതയുമാണ് ആ പ്രയോഗം അറിയിക്കുന്നത് എന്നാണ് ഇബ്നു ഹജർ റഹിമഹുല്ല വിധിച്ചത്. അള്ളാഹുവിൻ്റെ കിതാബ് മതി എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭ്യർത്ഥന മാനിക്കണ്ട എന്നാണല്ലോ പലരും വിധിക്കുക. പക്ഷേ ആ ഒരു വിധിയല്ല ഇബ്നു ഹജർ റഹിമഹുല്ല വിധിച്ചത്. എന്തുകൊണ്ടാണ് ഉമറിൻ്റെ ഫിഖ്ഹിനെ ഈ പ്രയോഗം അറിയിക്കുന്നത്, സൂക്ഷ്മ നിരീക്ഷണത്തെ അറിയിക്കുന്നത്? ഉമർ ലിഅന്നഹു ഖശിയ അൻ യക്തുബ ഉമൂറൻ റുബമ അജസു അൻഹ ഫസ്തഹഖുൽ ഉഖൂബ ലികൗനിഹ മൻസൂസ. ഉമർ ഭയന്നു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ എഴുതും, അതനുഷ്ഠിക്കുവാൻ ആളുകൾക്ക് അശക്തതയുണ്ടാകുകയേക്കും, അതിനാൽ അവർ ശിക്ഷയ്ക്ക് അർഹരാവുകയും ചെയ്യും. കാരണം അത് രേഖപ്പെടുത്തപ്പെട്ട നസ്സാക്കപ്പെട്ട കാര്യങ്ങളാണ് എന്നതിനാൽ. മാത്രമല്ല അറാദല്ല എൻസദ് ബാബലി ജിത്യാദ് അലുഴമ, പണ്ഡിതന്മാർക്ക് ഗവേഷണത്തിൻ്റെ വാതിൽ അവരുടെ മുമ്പിൽ അടക്കാതിരിക്കുവാനും ഉമർ ഉദ്ദേശിച്ചു എന്നാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞ കാര്യം എന്താണ്? പിൽക്കാലത്ത് വഴികേടിലാകാതിരിക്കുവാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് തന്നെ ദീന് പൂർത്തിയായിട്ടുണ്ട്. അല്യവും അക്മൽത്തുലക്കും ദീനക്കും, ഇന്നേ ദിനം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദീന് പൂർണ്ണമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇനി എഴുതാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദീനിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ ദീനിയായിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിൽ ഉള്ള ഒരു വിഷയം അല്ല എന്ന് സ്വാഭാവികമായിട്ട് ഉമർ മനസ്സിലാക്കും. അത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹ് മുസ്ലിമിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹസ്ബുന കിതാബുള്ള, നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബ് മതി എന്ന് ഉമർ റളിയല്ലാഹു തആല അനു പറഞ്ഞത്. മാത്രവുമല്ല ഉമർ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളിപ്പോൾ കിതാബ് എഴുതിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞത്? ഒന്ന്, നമ്മൾ പറഞ്ഞതുപോലെ ദീന് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അത് റസൂലുള്ളാഹി സല്ലല്ലാഹി വസല്ലം തങ്ങൾക്ക് ശാരീരികമായ പ്രയാസം, അതേപോലെ ബുദ്ധിമുട്ട്, അതുള്ളൊരു സമയമാണ്. അതുകൊണ്ട് അത്യന്താപേക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ നിർബന്ധബാധിതയായിട്ടുള്ളൊരു വിഷയമല്ല എന്ന് ഉമർ മനസ്സിലാക്കുകയാണ്. രോഗഗ്രസ്തനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കിടക്കും, അവിടെ തൻ്റെ വിരിപ്പിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രയാസവും മരണാസന്നമായ സന്ദർഭത്തിലുള്ള വേദനയുമാണ് അവിടെ കാണുന്നത്. ഇമാം അൽ ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താ? ولا يجوز ان يحمل قول عمر على انه توهم الغلط على رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങൾ എന്തെങ്കിലും തെറ്റായി എഴുതുമോ എന്ന് ഉമർ ഭാവിച്ചു എന്ന നിലക്ക് ഉമറിന്റെ വാക്കിനെ വഹിക്കൽ അനുവദനീയമല്ല. او ظن به غير ذلك مما لا يليق به بحال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അനുയോജ്യമല്ലാത്തത് ഉമർ വിചാരിച്ചു എന്നും എന്ന നിലക്കും ഉമറിന്റെ വാക്ക് ഹസ്ബുന കിതാബുള്ള എന്ന് പറഞ്ഞില്ലേ, അത് വഹിക്കൽ അനുവദനീയമല്ല. ലാക്കിന്നഹു, എന്നാൽ ഉമർ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബ് മതി എന്ന് പറഞ്ഞ് ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കലേക്ക് എഴുതാൻ പോകണ്ട എന്ന് പറഞ്ഞ് ഉമർ തടഞ്ഞത്? ഇമാം അൽ ഖത്താബി അബു സുലൈമാൻ അൽ ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ലാക്കിന്നഹു ലമ്മാ റാ മാ ഗലബ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അതിജയിച്ചത് അദ്ദേഹം കണ്ടപ്പോൾ. എന്താ അതിജയിച്ചത്? മിനൽ വജഈ വഖുർബിൽ വഫ, വേദനയും അതേപോലെ തന്നെ മരണാസന്ന അവസ്ഥയും അത് കണ്ടപ്പോൾ. മാമാ തറാഹു മിനൽ കർബ്, മരണാസന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല പ്രയാസമുണ്ട്. ഖഫ യകൂന ദാലികൽ ഖൗൽ മിമ്മാ യഖൂലുഹുൽ മരീദ്, ഉമർ പേടിച്ചത് അതൊരു രോഗി പറയുന്ന വർത്തമാനമായിരിക്കും. മിമ്മല അസീമത ലഹു ഫീഹി, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു അസീമത്തോടുകൂടി ഒരർപ്പോടുകൂടി കരുത്തോടു കൂടിയിട്ട് പറയുന്നൊരു വാക്കല്ല എന്ന് ആയിരിക്കാം എന്ന് ഉമർ ഭയന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവതരണത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുനാഫിഖീങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ സംസാരിക്കുവാൻ അതൊരു വഴിയായി സ്വീകരിക്കുകയും ചെയ്യും എന്ന് ഉമർ ഭയന്നു. അതുകൊണ്ടാണ് രോഗത്തിൽ കിടക്കുന്ന, ദീനത്തിൽ കിടക്കുന്ന, വേദനയിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഉമർ ഹസ്ബുന കിതാബുള്ള, നമുക്ക് അല്ലാഹുവിൻ്റെ കിതാബ് മതി എന്ന് പറഞ്ഞത്. ഇതാണ് ഇമാം അൽ ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന വേളയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികാവസ്ഥയും ആരോഗ്യാവസ്ഥയും. ഖൈബർ യുദ്ധനാളിൽ സലാം ബിനു മുഷ്കം എന്ന് പറയുന്ന ജൂതൻ്റെ ഭാര്യ സൈനബ് ബിന്തുൽ ഹാരിസ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം നൽകി. ആ വിഷം കൊണ്ട നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ പ്രയാസമായി മുറിവായി. ഖൈബറിൽ തിരിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് തലവേദനയും പനിയും ഉണ്ടായിരുന്നു. അത് മരണത്തോടടു അടുക്കുന്ന നാളുകളിൽ മൂർജിക്കുകയും പനിമൂത്ത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ പുതപ്പുകൾ മൂടിയാലും അതിന് പുറത്തേക്ക് പനി ചൂട് ബഹിർഗമിക്കുമായിരുന്നു. ശക്തമായ തലവേദനയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിലത്ത് വീണിരുന്നു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. മരണാസന്നനായി കിടന്നപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബോധരഹിതനായി മാറിയ അവസ്ഥകൾ, അതേപോലെ രണ്ടാളുകളുടെ ചുമലിൽ കൈയിട്ട് നമസ്കാരത്തിന് വേച്ച് വേച്ച് അവസാന നാളുകളിൽ മസ്ജിദ് നബവിയിലെ മെഹ്റാബിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എത്തിപ്പെട്ട സംഭവം, ഇതേപോലെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നനായി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ, യാ ആയിഷ ഇന്നി വജത്തു അലമത്ത ആമ അല്ലദി അകൽതുഹു മിൻ ഖൈബർ, ഖൈബറിൽ വെച്ച് ഞാൻ കഴിച്ച മാംസത്തിൻ്റെ വേദന ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു. ഫഹാദ അവാനുൻ വജത്തിൻ ഖാ ഇൻഖിതാ അബുഹുരി മിൻ ദാലികസ്സും, അന്ന് കഴിച്ച ആ വിഷം അതിനിമിത്തം എൻ്റെ നരമ്പുകൾ മുറിഞ്ഞു പോകുമാർ, എനിക്ക് വേദന ഞാൻ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു സാഹചര്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തീർത്തും വേദനയിലും അസ്വസ്ഥതയിലും ഞെരുക്കത്തിലുമായിരിക്കെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തുമാർ, എഴുതിക്കേണ്ട നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബുണ്ടല്ലോ എന്നാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വതആല വഹിയേകി ഉമ്മത്തികളെ അറിയിക്കേണ്ട ഒരു നിർബന്ധ കാര്യമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതി നൽകാൻ ഭാവിച്ചതെങ്കിൽ, ഉമർ റളിയല്ലാഹു തആല അൻഹു ഹസ്ബുനാ കിതാബുല്ലാ, നമുക്ക് അള്ളാഹിൻ്റെ കിതാബ് മതി, നിങ്ങൾ എഴുതാൻ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പോകണ്ട എന്ന് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എഴുതി നൽകുക തന്നെ ചെയ്യും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് അള്ളാഹുവിങ്കൽ നിന്ന് നൽകപ്പെട്ടതായ വഹീനെ അത് എത്തിക്കുക എന്നുള്ളത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആര് തന്നെ വിഘ്നം സൃഷ്ടിച്ചാലും തടസ്സം പറഞ്ഞാലും അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് എത്തിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറ്റും, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതുവാൻ ഉദ്ദേശിച്ചതെന്തോ അത് കിതാബ് എഴുതിത്തരാം, നിങ്ങൾ പഴക്കൂല വരൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്താണോ എഴുതാൻ ഉദ്ദേശിച്ചത്, ഹലുമ്മ അക്തുബു ലകും കിതാബൻ ലാ തദില്ലുന ബഅദഹു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ചത് അള്ളാഹുവിൽ നിന്ന് ഉമ്മത്തികൾക്ക് എത്തിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമായി കൽപ്പിച്ച എഴുതി അറിയിക്കുവാൻ ഭാവിച്ച ഒരു വിഷയമല്ല അത്. ഇത് ഉമർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കി. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഉമർ എതിർത്താലും വേണ്ട എന്ന് വെച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് എത്തിക്കുക തന്നെ ചെയ്യും, അറിയിക്കുക തന്നെ ചെയ്യും, എഴുതി നൽകുക തന്നെ ചെയ്യും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വഹിയിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എല്ലാം എത്തിച്ചിട്ടുണ്ട്. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ അല്ലമഹു ശദീദുൽ ഖുവ. അതേപോലെ യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക് ഫഇൻ ലം തഫൽ ഫമാ ബല്ലഗ്ത റിസാലതക്. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതാണ്, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചത് എത്തിക്കുക എന്നുള്ളത്. ആ നിർബന്ധ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ശിരസ വഹിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് എത്തിച്ചിട്ടുണ്ട്. ഹല അൽ ബല്ലഗ്ത്, ഞാൻ എത്തിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹാബികളെല്ലാവരും എത്തിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും അല്ലാഹുമ്മ ഫഅഷ്ഹദ്, അല്ലാഹുവെ ഇവർ ഈ പറയുന്നതിന് നീ സാക്ഷിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവെ സാക്ഷിയാക്കി ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ എഴുതാൻ ഉദ്ദേശിച്ചത് അത്തരത്തിലൊരു നിർബന്ധമായി എത്തിക്കേണ്ട ഒരു ബാധ്യതയായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് എഴുതി അറിയിക്കുകയും എത്തിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. അതങ്ങനെയല്ലായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, ഉമറിൻ്റെ ആ വീക്ഷണം. അതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കൂട്ടരും മനസ്സിലാക്കിയതിനേക്കാൾ ശരിയോടെ ഏറ്റവും അടുത്തത് എന്നാണ് പ്രാമാണികർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്.
1: ഇമാം നവവി പറഞ്ഞില്ലേ, ഫകാന ഉമറു അഫ്ഖഹ മിൻ ഇബ്നി അബ്ബാസിൻ വ മുവാഫിഖി. ഈ വിഷയത്തിൽ ഉമർ ഇബ്നി അബ്ബാസിനേക്കാളും ഇബ്നി അബ്ബാസിനെ അനുകൂലിക്കുന്നവരെക്കാളും അറിവ് കൂടിയവരാണ്, അറിവുള്ളവരാണ്, വിവരമുള്ളവരാണ് എന്നാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. കാരണം എന്താ, ഇബ്നു അബ്ബാസ് പറഞ്ഞത് എന്താണ്, ഇന്ന റസിയത കുല്ല റസിയ മഹാല ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ ബൈന യക്തുബ ലക്കും ദാലിക്കൽ കിതാബ് മിൻ ഇഖ്തിലാഫിഹിം വലഗതിഹിം. അവർ ബഹളമുണ്ടാക്കി അഭിപ്രായ വ്യത്യാസത്തിലായി, അതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ എഴുത്ത് എഴുതിയില്ല, എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. അത് വലിയ മുസീബത്താണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അനു മനസ്സിലാക്കിയത് പോലെയല്ല ഉമർ റളിയല്ലാഹു അനു മനസ്സിലാക്കിയത്. അതെത്തിക്കേണ്ട ഒരു അനിവാര്യ വിഷയം അള്ളാഹുവിൽ നിന്നുള്ള വഹയായിരുന്നുവെങ്കിൽ ആളുകൾ ശബ്ദമുണ്ടാക്കിയാലും വെള്ളമുണ്ടാക്കിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എത്തിക്കുക തന്നെ ചെയ്യും. അത് ഉമർ മനസ്സിലാക്കി. ആ അത്ര തന്നെ നിലവാരത്തിൽ ഇബ്നു അബ്ബാസും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അത് മനസ്സിലാക്കിയില്ല എന്നാണ് ഇമാം അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷർഹ് മുസ്ലിമിൽ ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതേപോലെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോടൊത്തുള്ള സഹവാസത്തിൽ നീണ്ട വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിന് ഇസ്ലാം സ്വീകരിക്കുന്നത് നുബുവത്തിൻ്റെ 6-ാമത്തെ വർഷത്തിലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെട്ട് നുബുവത്തിൻ്റെ 6-ാമത്തെ വർഷം ഉമർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായിട്ടുണ്ട്. ഉമർ ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉമർ റളിയല്ലാഹു തആല അനു നിലയുറപ്പിച്ചു, നിലപാടുകൾ അറിയിച്ചു. എത്രയെത്ര വിഷയങ്ങളിൽ ഉമർ റളിയല്ലാഹു തആല അനു തന്നെ നിലപാടുകൾ അറിയിച്ചിട്ട് ആ നിലപാടിനെ സത്യപ്പെടുത്തി വഹയിറക്കിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അനു തൻ്റെ അഭിപ്രായം അറിയിക്കും, അതിനനുസരിച്ച് വഹി ഇറങ്ങിയിട്ടുണ്ട്. ബദറിലെ യുദ്ധബന്ദികളുടെ വിഷയത്തിലൊക്കെ അതാണ് ഉദാഹരണം. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഉമർ തൻ്റെ നിലപാട് അറിയിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിലും ഉമർ അങ്ങോട്ട് അറിയിക്കും. അപ്പോൾ ഉമർ അറിയിച്ച ആ രീതിയിൽ അള്ളാഹുവിൽ നിന്നൊരു ബോധ്യപ്പെടുത്തൽ ഉണ്ടായതുപോലെ ഉമറിൻ്റെ അഭിപ്രായം അതിനെ പിന്നെ സത്യപ്പെടുത്തിക്കൊണ്ട് വഹി ഇറങ്ങും. ഇത് എത്രയെത്ര വിഷയങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്, പല വിഷയങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട് ഉമർ റളിയല്ലാഹു തആല അനുവിനെ സത്യപ്പെടുത്തി വഹി ഇറങ്ങിയത്. ഹിജാബിൻ്റെ വിഷയത്തിൽ ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹീർ നടത്തി, അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, മദ്യ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഇങ്ങനെ പല വിഷയങ്ങളിലും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമർ റളിയല്ലാഹു തആലാന്റെ നിലപാടുകൾ പലതും അറിയാം. ആ നിലപാടുകൾ ശരിയായി ഭവിക്കുന്ന നിലപാടുകളാണ് എന്നുള്ളതും അറിയാം. ഉമറിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്, മുഹദ്ദസ് എന്നാണ്. ഉമറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബ്കരി എന്നാണ്. ഒരു തൗഫീഖുള്ള പ്രതിഭാശാലിയായിരുന്നു ഉമർ. അള്ളാഹുവിൽ നിന്ന് ബോധനം നൽകപ്പെടുന്ന ഒരു മുൽഹമായ വ്യക്തിയായിരുന്നു ഉമർ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലുമ്മ അക്തുബു ലക്കും കിതാബൻ ലാ തളില്ലൂന ബഅദഹു എന്ന് പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞത് ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഗലബ അലൈഹിൽ വജ, റസൂലുള്ളാഹിക്ക് വേദന മൂത്തിരിക്കുന്നു. വഇന്ദകുമുൽ ഖുർആൻ ഹസ്ബുനാ കിതാബുല്ലാ, നിങ്ങളുടെ അടുത്തക്കൽ ഖുർആൻ്റെ നമുക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ മതി എന്ന് പറഞ്ഞ് അവിടെ കൂടിയവരോട് സംസാരിച്ചപ്പോൾ ഉമറിൻ്റെ ആ നിലപാടിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ശരിവെക്കുകയും പല നിലപാടുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമറിൻ്റെ നിലപാടിനോട് ഒത്തതുപോലെ ആ വിഷയത്തിലും ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമറിൻ്റെ നിലപാട് ശരിയെന്ന നിലക്ക് അതിനെ അംഗീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അനിവാര്യമായും എഴുതേണ്ട ഒരു രേഖയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞത് എങ്കിൽ ഉമറിനെ മിണ്ടാതിരി ഇരുത്തി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതുമായിരുന്നു. പക്ഷേ ഇതിൽ ഉമർ പറഞ്ഞ അഭിപ്രായത്തെ മാനിക്കുവിധമുള്ള ഒരു വിഷയമാണത് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അതിനാലാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതേണ്ടതില്ല എന്ന നിലപാടിൽ അവിടെ ബഹളമുണ്ടാക്കിയവർ, അഭിപ്രായ വ്യത്യാസത്തിലായവർ അവരോട് എഴുന്നേറ്റ് പോകാൻ ആവശ്യപ്പെടുകയും അതേപോലെ തന്നെ എഴുതാതിരിക്കുകയും ചെയ്തത്. ഈ രീതിയിലും ഈ വിഷയത്തിന് ഒരു മറുപടി പണ്ഡിതന്മാർ അലി തന്താവി അഖ്ബാർ ഉമർ എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ, ഗ്രന്ഥത്തിൽ ഈ രീതിയിലുള്ള ഒരു വായന പ്രസ്തുത ചരിത്ര സംഭവത്തിന് നേരെ വായിച്ചത് ഇവിടെ ഞാൻ ഈ രീതിയിൽ അനുസ്മരിക്കുകയാണ്. ഇതോടൊപ്പം കൂട്ടി വായിക്കാൻ ഒരു സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടെത്തിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യത്തിൽ ഖണ്ഡിതമായ ഒരു തീരുമാനം ഉറപ്പിക്കുന്നതിന് മുമ്പ് പ്രസ്തുത വിഷയത്തിൽ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുറാജായ നടത്താറുണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകവെക്കുകയും ചെയ്യാറുണ്ട്. നബി തങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖലാസ്, അത് പാസ്സാക്കുകയാണ് എല്ലാവരുടെയും മേൽ ബാധ്യതയായിട്ടുള്ളത്. അങ്ങനെ തന്നെയായിരുന്നു സഹാബികൾ ചെയ്തിരുന്നത്. എന്നാൽ ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിക്കുന്നതിന് മുമ്പ്, ഖണ്ഡിതമായി തീർപ്പാക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ ഒരു കൂടിയാലോചനയും ഒരു മുറാജായും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ, ഇപ്പോൾ ഹുദൈബിയ സന്ധിയിൽ നമുക്കറിയാം ഹിജ്റയുടെ 6-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 പേരടങ്ങുന്ന സഹാബികളെയും കൊണ്ട് ഉംറക്ക് പുറപ്പെട്ട് മദീനയിൽ നിന്ന്. അങ്ങനെ ഈ 1400 പേർ അവർ എഹ്റാമിൽ മക്കയെ ലക്ഷ്യമാക്കി, പക്ഷേ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനെയും വഴിയിൽ വെച്ച് തടഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഹുദൈബിയ എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്ത് ഉപരോധിക്കപ്പെട്ടപ്പോൾ പിന്നെ ഖുറൈശികളോട് ഒരു ഉടമ്പടി ചെയ്ത് കരാറ് ചെയ്ത് ആ കരാർ അതിലൊപ്പിട്ട്, അതാണ് ഹുദൈബിയ സന്ധി. ആ ഹുദൈബിയ സന്ധിയുടെ ഓരോ വിഷയങ്ങൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുന്നത് അലി ഇബ്നു അബി താലിബ് ആയിരുന്നു. ഖുറൈശികളുടെ പക്ഷത്ത് എഴുതാനിരുന്നത് സുഹൈൽ ഇബ്നു അംർ ആയിരുന്നു. അങ്ങനെ ഹുദൈബിയ സന്ധിയുടെ ഓരോ വ്യവസ്ഥകൾ, അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി തുടങ്ങാൻ പറഞ്ഞപ്പോൾ അർറഹ്മാനിർ റഹീം വായിക്കാൻ പറഞ്ഞ്, ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതാൻ പറഞ്ഞ്, അതേപോലെ മുഹമ്മദുർ റസൂലുള്ള എന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ നിർദ്ദേശമനുസരിച്ച് എഴുതാൻ എഴുതി. അപ്പോൾ സുഹൈൽ ഇബ്നു അംറും കൂട്ടരും ലാ തക്തുബ് മുഹമ്മദുർ റസൂലുള്ള, മുഹമ്മദുർ റസൂലുള്ള എന്ന് എഴുതണ്ട, ലൗകുൻ ത റസൂലൻ ലം നുഖാതിൽക്, നിങ്ങൾ റസൂലായിരുന്നുവെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യുമായിരുന്നില്ല, അതുകൊണ്ട് റസൂലുള്ള എന്നുള്ളത് വായിക്കാൻ പറഞ്ഞ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാൻ പറഞ്ഞ്, അലി അത് എഴുതി. പിന്നെ മുഹമ്മദുർ റസൂലുള്ള എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ അത് എഴുതി, പക്ഷേ ഖുറൈശികൾ കൂട്ടാക്കിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് പറയാണ്, ഇംഹോ അലിയാരെ അത് മായിക്കൂ, റസൂലുള്ള എന്ന് മായിക്കാൻ പറയാണ്, അർ റഹ്മാൻ റഹീം മായിക്കാൻ പറയാണ്. എന്താ അലി റളിയല്ലാഹു തആല പറഞ്ഞത്? മാ അന ബില്ലദീ അംഹ, ഞാനത് മായിക്കൂല എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായിക്കാൻ പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല പറഞ്ഞു, ഞാനത് മായിക്കൂല, റസൂലുള്ളാഹി എന്നുള്ളത് മായിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് കൂട്ടാക്കണില്ല. കാരണം അത് ചരിത്ര സത്യം യാഥാർത്ഥ്യം മായ്ച്ച് ഒഴിവാക്കേണ്ട കാര്യമല്ല എന്നുള്ളത് അലി റളിയല്ലാഹു തആല അനുവിന് അറിയാം. പക്ഷെ ഖുറൈശികൾ അത് മായ്ക്കണമെന്നതിൽ വാശി പിടിക്കുകയാണ്. അപ്പോൾ എന്താ ഹദീസിൽ നമ്മൾ വായിക്കുന്നത്? ഫമഹാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് അത് മായ്ക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ഹുദൈബിയ സന്ധിയുടെ ചരിത്ര സഹോദരന്മാർ, ഞാൻ ഇവിടെ ഈ സംഭവത്തോടനുബന്ധിച്ച് കേൾപ്പിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബി താലിബിനോട് പറയാണ് അവിടെ മായ്ക്കാൻ. അപ്പോൾ അലി റളിയല്ലാഹു തആലാനും മായ്ക്കാൻ കൂട്ടാക്കണില്ല. അവിടെ അലി റളിയല്ലാഹു തആലാനും ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചു എന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാക്കാത്ത ഒരു ധിക്കാരിയാണെന്നോ ആരും വിധിക്കൂല, ആരും പറയില്ല. പിന്നെയോ ആ പ്രത്യേക സാഹചര്യം അത് കണക്കിലെടുത്ത് അലി റളിയല്ലാഹു തആലാനും അവിടെ വിസമ്മതം പ്രകടിപ്പിക്കുകയാണ്. മുശ്രിക്കുകളുടെ ആ നിലപാടിനെ എതിർത്തുകൊണ്ടും അതിനുള്ള തന്നെ അനിഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടും അലി റളിയല്ലാഹു തആലാനും അവിടെ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഹലുമ അക്തുബ ലക്കും കിതാബൻ ലാ തളില്ലൂന ബഅദഹു എന്ന് പറഞ്ഞ്, വരൂ ഞാൻ നിങ്ങൾക്കൊരു കിതാബ് എഴുതരാം, നിങ്ങൾ അതിന് ശേഷം പേക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ നിലപാട് സ്വീകരിച്ചത്. അവിടെ ഒരു എഴുതണ സമയമല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനത്തിലാണ്, രോഗത്തിലാണ്, വളരെയധികം ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അവസ്ഥയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു വിട്ട് പറയാണ്, ഇപ്പം നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബുണ്ടല്ലോ നിങ്ങളുടെ അടുക്കൽ, നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബ് മതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തരണത്തിൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന നിലക്കാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു അത് പറഞ്ഞിട്ടുള്ളത്. നിർബന്ധമായും അനിവാര്യമായും എഴുതേണ്ട ഒരു കാര്യമായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്ന് ഉമ്മത്തികൾക്ക് എത്തിക്കേണ്ട നിർബന്ധമായ ഒരു ബോധനമായിരുന്നു അത് എങ്കിൽ, അലി ഉമർ റളിയല്ലാഹു തആല അനു വിസമ്മതിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എഴുതിക്കുമായിരുന്നു, അത് ഉമ്മത്തികൾക്ക് എത്തിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വിഷയം അത് അല്ല അത് എന്ന് അലി റളിയല്ലാഹു തആല അനു, അല്ല ഉമർ റളിയല്ലാഹു തആല അനു മനസ്സിലാക്കി. അത് ഉമറിൻ്റെ ഫിഖ്ഹിനെയാണ് അറിയിക്കുന്നത് ഇമാം അൽ ഹാഫിളു ബിൻ ഹജർ റഹിമഹുള്ള ഫതഹുൽ ബാരിയിലും ഇമാം അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹു മുസ്ലിമിലും, അതേപോലെ ഇമാം ഖത്താബിയെ പോലുള്ളവരും മനസ്സിലാക്കിയതുപോലെ ഉമർ റളിയല്ലാഹു തആല അനുവിൻ്റെ ആ അഗാധജ്ഞാനം, സൂക്ഷ്മ നിരീക്ഷണം, കൃത്യമായ പക്ഷവായന, അവസരോചിതമായിട്ടുള്ള ആ പക്ഷവായന, അതൊന്ന് മാത്രമാണ് ഉമറിൻ്റെ ഈ നിലപാട് അറിയിക്കുന്നത്. ഈ വിഷയത്തിൽ ഫതഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ വിശദീകരണം നൽകിയതും അതേപോലെ തന്നെ ഇമാം നവവി ശറഹ് മുസ്ലിമിൽ വിശദീകരണം നൽകിയതും വായിക്കുന്നത് പണ്ഡിതന്മാർക്കും അതേപോലെ തന്നെ വിജ്ഞാനദാഹികൾക്കും ഏറെ ഉപകരിക്കും. അത് മുഴുവൻ ഇവിടെ വായിച്ച് കേൾപ്പിക്കാത്തിരിക്കുന്നത് വിശാലമായിട്ടുള്ള പരാമർശങ്ങളാണ്. അത് വായിച്ച് അർത്ഥം വെച്ച് തീർക്കാൻ മാത്രം നമുക്ക് സമയം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ആ ഒരു വാക്ക് ഇന്ന റസിയത്ത് കുല്ല റസിയ, ഏറ്റവും വലിയ മുസീബത്ത് എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞതിനെക്കുറിച്ചുള്ള ഇബ്നു ഹജറിൻ്റെ നിരൂപണം, അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആലൻ്റെ ആ വാക്ക് അതെന്താണ്? ഇന്ന റസിയത്ത് കുല്ല റസിയ മഹാല ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബൈന യക്തുബ ലക്കും ദാലിക്കൽ കിതാബ് ലി ഇഖ്തിലാഫിഹിം വലഗതിഹിം എന്നുള്ളതിനെക്കുറിച്ച് എന്താ ഇബ്നു ഹജർ പറഞ്ഞത്? ലിഅന്ന ഉമറ കാന അഫ്ഖഹ മിൻഹു ഖത്അൻ, ഉമർ ഇബ്നു അബ്ബാസിനേക്കാൾ അറിവുള്ള വ്യക്തിയായിരുന്നു. ഖത്അൻ എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായി. ആ വിഷയത്തിൽ ഉമറിൻ്റെ ആ ദീർഘവീക്ഷണവും അതേപോലെ ജ്ഞാനവുമാണ് അത് അറിയിക്കുന്നത്. ഇതിൽ ഇബ്നു അബ്ബാസിനേക്കാൾ ഉമറായിരുന്നു ഫിഖ്ഹുള്ള ആൾ എന്നാണ് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള ഫതഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത്. ഏതായാലും ഒരു ചരിത്ര സംഭവം, അതിനെ ചുറ്റിപ്പറ്റി കുറേ ആരോപണങ്ങൾ ഉമർ റളിയല്ലാഹു തആല അനുവിന് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു നിലപാട് മനസ്സിലാക്കുവാൻ, ശരിയായ ഒരു പക്ഷവായന മനസ്സിലാക്കുവാൻ ഏതാനും കാര്യങ്ങൾ ഈ പംക്തിയിൽ ഉണർത്തി എന്നു മാത്രം. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സൽബുദ്ധിയും സൽപാന്താവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മരണാസന്നമായ സമയത്ത് അദ്ദേഹം ഒരു എഴുത്ത് തരാമെന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ വസ്തുതയും പ്രാമാണികരുടെ നിലപാടും എന്ത്? വിഷയം അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്ന ഒരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അമാനത്തുകൾ, വലുതും ചെറുതുമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരും നിർവഹിക്കേണ്ടവരുമാണ് നമ്മൾ. അമാനത്തുകളിൽ വലിയതും ഉത്തരവാദിത്തങ്ങളിൽ മികച്ചതുമാണ് മക്കളെ വളർത്തുക എന്നത്. യാ അയ്യുല്ലദീന ആമനു ഖു അൻഫുസകും വ അഹലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ അലൈഹ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വ യഫ്അലൂന മാ യുമറൂൻ. സൂറത്തു തഹ്രീം, ആറാമത്തെ വചനം. ഈ ഒരു ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണ്. വിശ്വാസികളോട് സ്വദേഹത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം, രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദിബൂഹും വഅല്ലിമൂഹും അൽഖൈർ വഅലൽ അബി അൻ യറാഇ ഫി തർബിയത്തിൽ ഉമൂരി താലിയ. നല്ലത് പഠിപ്പിക്കുകയും നല്ല മര്യാദക്കാരാക്കുകയും അവരെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അലി റളിയല്ലാഹു പറഞ്ഞതിനെ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഖാല ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള തബാറക വ തആല എത്രയെത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളുടെ അവരുടെ മക്കളെ അവരുടെ കാര്യത്തിൽ തങ്ങളുടെ അലസത കാരണത്താലും മര്യാദകൾ പഠിപ്പിക്കാതെയും അവരുടെ എല്ലാ ഇച്ഛകൾക്കും സഹായം നൽകിക്കൊണ്ടും ഈ ലോകത്തും പരലോകത്തും അവരെ ദൗർഭാഗ്യവാന്മാരാക്കി മാറ്റിയിട്ടുള്ളത് എന്നാണ്. വലിയൊരു ചോദ്യമാണിത്. കാരണം മാതാപിതാക്കൾ അവർ മക്കൾക്ക് വേണ്ട ഭൗതികമായ എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കുമ്പോഴും അതെല്ലാം നിർവഹിച്ചു കൊടുക്കുമ്പോഴും മക്കളുടെ യഥാർത്ഥ വിജയത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നത് വലിയൊരു ചോദ്യമാണ്. മക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ നമ്മൾ എന്തിന് പരിശ്രമിക്കണമെന്ന് ചോദിച്ചാൽ, ഒരുപാട് നന്മകളിലൂടെ നമുക്ക് മക്കളെ മാറ്റിയെടുക്കാൻ സാധിക്കും. മക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ പരിശ്രമിക്കുക എന്നതൊരു ഇബാദത്താണ്. അത് അല്ലാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ചതുമാണ്. മറ്റൊന്ന്, മക്കൾ സ്വാലിഹ്യങ്ങളായാൽ മാതാപിതാക്കൾക്ക് അവരോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നതാണ്. അപ്പോൾ മക്കൾക്ക് അല്ലെങ്കിൽ മക്കളുടെ നന്മക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ആ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ഒന്ന്, നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഉമറുള്ളാവിൻ്റെ അടുത്തൊരാൾ മകൻ്റെ അനുസരണ കീഴിനെക്കുറിച്ച് പറയാൻ വന്നപ്പോൾ മകൻ അനുസരിക്കുന്നില്ല. ഉമറുള്ളാഹു പറഞ്ഞു, താങ്കളുടെ മകനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവരൂ. അങ്ങനെ ആ മകനെ കൊണ്ടുവന്നപ്പോൾ ആ മകൻ ഉമറുള്ളാവിനോട് പറഞ്ഞു, എൻ്റെ കാര്യം ഇതാണ്, എൻ്റെ ഉപ്പ നല്ല പേരിട്ടില്ല, എന്നെ ഖുർആൻ സുന്നത്തും പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ ഉമ്മയെ തിരഞ്ഞെടുക്കുന്നതിൽ ഉപ്പ കാണിക്കേണ്ട എൻ്റെ അവകാശമാണ്, ഉപ്പ വിവാഹം കഴിച്ചതാകട്ടെ ദീനില്ലാത്തൊരു സ്ത്രീയാണ്, ചിലർ കുഫു മാത്രം നോക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പരാതി ആയിക്കൊണ്ട് പറഞ്ഞ വിഷയത്തിലെ ഓരോ വിഷയങ്ങളും വളരെ ഗൗരവമാണ് എന്നതാണ്. സാധാരണ നാട്ടിൽ വിവാഹം കഴിക്കാറുള്ളത് നാല് കാര്യങ്ങൾക്കാണ്, സമ്പത്തിനും തറവാടിനും ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ടാണെങ്കിലും മതം നോക്കിയിട്ടൊക്കെ തിരഞ്ഞെടുക്കും. എന്നാൽ ഫൽ ഫർ ബിദാത്തി ദീൻ എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നമ്മുടെ കൈകൾ അതെത്ര ദാരിദ്ര്യത്തിലായിരുന്നാലും ശരി, ദീനുള്ള ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കണമെന്നതാണ്. അതിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് എന്നാണ്. ഇനി മാത്രമല്ല, ദുനിയാവിലെ ഏറ്റവും വലിയ വിഭവമായിക്കൊണ്ടാണ് റസൂല പഠിപ്പിച്ചത്, ദുനിയ മതാഇൻ വഖൈറു മതാഇദ്ദുനിയ അൽമർഅത്തു സാലിഹ എന്ന ഒരു സാലിഹത്തായ ഒരു പെണ്ണ്, അതാണ് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല മതാ എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല ശിക്ഷണം നൽകാൻ നമുക്ക് സാധിക്കണം. ആത്മാർത്ഥമായ ശിക്ഷണം വേണം, അതിന് റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുകയെന്നും വേണം. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതായത്, ഇന്ന് പലർക്കും മക്കളെ വളർത്തുന്നതിൻ്റെ ലക്ഷ്യമറിയില്ല. മത്സരങ്ങളും ദുരഭിമാനവും വരുമാനവും നമ്മൾ നെയ്ത സ്വപ്നങ്ങൾ മാത്രമാണ്. എന്നാൽ അള്ളാഹിൻ്റെ അടുത്ത് ഇതിനൊക്കെ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതക്കാണ് സ്വീകാര്യത ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതിന് അള്ളാഹിൻ്റെ അടുത്ത് സ്ഥാനം ഉണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രവുമല്ല, നമ്മുടെ നിയ്യത്ത് അത് വളരെ സുപ്രധാനമാണ് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇന്നമിൽ അമാലുബിൻ നിയാജ് എന്ന ഹദീസിലൂടെ നമുക്കത് വ്യക്തമാണ്. മറ്റൊന്ന്, ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ദയ കൊണ്ടും ഉപദേശിക്കുകയും ഉപദേശിക്കുന്ന കാര്യത്തിൽ മാതൃകയാവുകയും ചെയ്യണമെന്നാണ്. അപ്പോൾ മാതൃകയാകുക എന്നത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. നമ്മളിങ്ങനെ മക്കളെ ഉപദേശിക്കും, അവരോട് പലതും പറയും, പക്ഷേ ജീവിതത്തിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ഒന്നാണെങ്കിൽ പിന്നെ അതിലൂടെ മക്കളിലൂടെ നമ്മളതെങ്ങനെ കാണുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ഒരു കാര്യം തന്നെ ആയിരിക്കുക എന്നതും അത്തരത്തിൽ ഒന്നാകുന്ന കാര്യങ്ങൾ മാത്രം അവരോട് പറയുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമസ്കാരം നിർവഹിക്കുക എന്നതല്ല, ഇഖ്ലാസോടെ ചെയ്യുക എന്നതാണ് പ്രധാനം. മാത്രവുമല്ല, അനുസരിക്കാത്ത മക്കൾക്ക് ചെറിയ ചെറിയ നിലക്കുള്ള അടി ശിക്ഷകൾ നൽകാൻ നമുക്ക് സാധിക്കണം. അവരോടുള്ള ഇഷ്ടം കാരണം അവരെ നന്മ പഠിപ്പിക്കുവാനും തിന്മ ബോധ്യപ്പെടുത്തുവാനും ഒരുപക്ഷെ നമുക്ക് ചെറിയ ശിക്ഷണങ്ങൾ നൽകേണ്ടി വരും. ഇപ്പോൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രായം ചെന്നാൽ കൽപ്പിക്കുക തന്നെ വേണം. എങ്ങനെ കൽപ്പിക്കണം എന്നത് വളരെ പ്രധാനവുമാണ്. മക്കളെ നിഷിദ്ധങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ടതിൽ നിന്നും തടയണം. അത് ഒരു മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അവൻ കുട്ടിയല്ലേ അല്ലേ, അവൾ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് തിന്മകൾ അനുവദിച്ച് നൽകിയാൽ കുട്ടികളെ അപമാനിക്കാതെ തിരുത്താൻ നമുക്ക് കഴിയാതെ പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മക്കളടുത്ത് എന്ത് വരുമ്പോഴും റസൂല പറഞ്ഞതുപോലെ ഒരിക്കൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹുഅൻഹുമ കുട്ടികൾ അവർ സക്കാത്തിൻ്റെ ഈത്തപ്പയം എടുത്ത് കളിക്കാൻ തുടങ്ങിയപ്പോൾ അവരിലൊരാളെടുത്തത് തൻ്റെ വായിലിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനിലേക്ക് നോക്കുകയും അവൻ്റെ വായിൽ നിന്ന് അത് എടുത്തു കളയുകയും ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദിൻ്റെ കുടുംബങ്ങൾ സക്കാത്തിൻ്റെ ധനം തിന്നുകയില്ലെന്ന് നിനക്കറിയില്ലേ എന്നാണ് ചോദിച്ചു. അപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് തെറ്റാണെങ്കിൽ അതിനെ തെറ്റിയെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ശരിയെ പ്രോത്സാഹിപ്പിക്കാനുമുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതേപോലെ തന്നെ രക്ഷിതാക്കൾ മാതൃകയാകണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂ മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ തീർച്ചയായും അവർ പറയുന്ന കാര്യങ്ങളിൽ മാതൃകയാകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹറാമായ കാര്യങ്ങൾ രക്ഷിതാവിൽ നിന്ന് ഉണ്ടാകാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രവുമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റി നിർത്തുകയും നല്ല കൂട്ടത്തിലേക്ക് അവരെ ചേർക്കുകയും നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടുകാർ ആരാണെന്ന് നമുക്കറിയണം അല്ലേ. അങ്ങാടികളിലും അതുപോലെ തന്നെ ആളുകൾ നടന്നു പോകുന്ന ഇടങ്ങളിലുമെല്ലാം ഒരു പക്ഷേ പല കാര്യങ്ങളിലും ഏർപ്പെടുന്ന മക്കളായിക്കൊണ്ട് നമ്മുടെ മക്കൾ മാറിയിട്ടുണ്ടോ? നമസ്കാര സമയങ്ങളിൽ പള്ളിയിൽ പോകാതെ അങ്ങാടികളിൽ തമാശ കളിച്ചിരിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. അതേപോലെ പ്രശ്നപരിഹാര കഴിവുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും കുട്ടികൾ നേരിടുന്ന പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നേടാൻ സാധ്യമാകുന്ന രൂപത്തിൽ അവരെ ബോധ്യപ്പെടുത്തുവാനും ചില യാഥാർത്ഥ്യങ്ങളെ അവർക്ക് നേരിട്ട് ബോധ്യപ്പെടുത്താനുമുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ അതേപോലെ തന്നെ ഖുർആൻ ഹൽക്കകളിൽ, ഖുർആൻ ക്ലാസ്സുകളിൽ അവരെ പങ്കെടുപ്പിക്കണം. ഇന്ന് ഒരു പ്രായം ചെന്ന കുറച്ചാളുകൾ മാത്രമായി ഖുർആൻ ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിലും ഒതുങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മക്കളിലൂടെ അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി, സ്വന്തം മക്കളിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആരാൻ്റെ മക്കളെ ക്ഷണിക്കുകയും അവരോട് വരണമെന്ന് പറയുകയും അതേസമയത്ത് തൻ്റെ മക്കളെ വീട്ടിലിരുത്തി പോരുകയും ചെയ്യുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ നല്ല ശീലങ്ങൾ അവരെ പഠിപ്പിക്കണം. വസ്ത്രവും മര്യാദകളും പഠിപ്പിക്കണം. പള്ളിയോടുള്ള ബാധ്യതകളും പള്ളിയിൽ പോകുന്നതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി കൊടുക്കണം. ഭക്ഷണവും വെള്ളവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കണം. മുതിർന്നവരെ ആദരിക്കുവാനും കുട്ടികളോട് മാന്യമായി കൊണ്ട് ഇടപെടാനും അതുപോലെ തന്നെ സംസാരത്തിലും പെരുമാറ്റവും ഇതെല്ലാം നന്നാക്കുവാനുമൊക്കെ അവർക്ക് പ്രചോദനമാകുകയും അവരെ ഗുണദോഷിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കൾക്കിടയിൽ നീതി കാണിക്കാൻ നമുക്ക് സാധിക്കണം. കുട്ടികളോടൊപ്പം അവരിലൊരാളായിക്കൊണ്ട് മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം കൃത്യമായ മാതൃകകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആ നിലക്ക് മക്കളുടെ വിഷയത്തിൽ നന്മകൾ ചെയ്യുവാനും നന്മകളിലൂടെ വഴി നടക്കുന്ന മക്കളാക്കി മാറ്റുവാനും അള്ളാഹു നമ്മുടെ ഏവരുടെയും മക്കൾക്ക് തൗഫീഖ് നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
4: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കു പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറ അന്നഹ്ലിലെ 117-118 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിദ് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 117-118 രണ്ടായത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ സമയവും ഈ ഒരു പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: بارك الله فيكم جزاك الله خيرا كثيرا. Peace Radio حفظ القرآن program آنا نامي دوري كيتت سورة النحل لے 117-118 وجننگل آنا پارائنم چهتت او در پیچت حافظ جعفر سلفی كود نجاح جعفر.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ കേൾക്കാം. ഖുർആൻ മാനവർക്ക് മാർഗദർശനം എന്ന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
4: ഖുർആൻ മാനവർക്ക് മാർഗദർശനം, എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. എന്താണ് വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിൽ നിർവഹിക്കുന്ന ദൗത്യം എന്നതിനെ സംബന്ധിച്ച് ഖുർആനിലെ 14:52 അള്ളാഹു പറയുന്നു, ഇത് മനുഷ്യർക്ക് വേണ്ടി വ്യക്തമായ ഒരു ഉത്ബോധനമാകുന്നു. ഇത് മുഖേന അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെടേണ്ടതിനും അവൻ ഒരേയൊരു ആരാധ്യൻ മാത്രമാണെന്ന് അവർ മനസ്സിലാക്കുന്നതിനും ബുദ്ധിമാന്മാർ ആലോചിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ള ഉത്ബോധനം. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശവും മുന്നറിയിപ്പുകളുമാണ് ഈ വേദഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് ആ നാട്ടിലെ ജനങ്ങളിലേക്ക് സന്ദേശങ്ങളുമായി ദൂതന്മാരയച്ചാൽ ആ ജനത സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക? തങ്ങൾക്ക് ലഭിച്ച ആ സന്ദേശങ്ങളെ ഏറെ താൽപ്പര്യത്തോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഒന്നുകിൽ അവർക്കുള്ള വല്ല സന്തോഷ വാർത്തയുമായിരിക്കാം, അല്ലെങ്കിൽ വല്ല താക്കീതുകളുമായിരിക്കാം. രണ്ടാണെങ്കിലും പ്രതീക്ഷയോടുകൂടിയോ ഭയപ്പാടോടുകൂടിയോ അവരത് വായിക്കും. തങ്ങളുടെ രാജാവിനെ പ്രീതിപ്പെടുത്താൻ അവരേറെ പരിശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് ഏതൊരു സൃഷ്ടാവിൻ്റെ സൃഷ്ടി പ്രവൃത്തി കൊണ്ടാണോ നാം ഇവിടെ ഉണ്ടായത്, ഇക്കാണുന്ന പ്രപഞ്ചവും അനന്തകോടി ജീവജാലങ്ങളും സംവിധാനിച്ചവനാരോ, അവനിൽ നിന്ന് അവൻ തിരഞ്ഞെടുത്തു പറഞ്ഞയച്ച ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളാണ് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ. അങ്ങനെയെങ്കിൽ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ലഭിച്ച ആ സന്ദേശങ്ങൾ എന്താണ് എന്നറിയാൻ നാം താൽപ്പര്യം കാണിക്കുകയും അത് പഠിക്കാൻ നാം തയ്യാറാവുകയും ചെയ്യേണ്ടതില്ലേ? ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള വ്യക്തമായ ഒരു ഉത്ബോധനമാകുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന

0: ഉള്ളത്. അത് മുഖേന നിങ്ങൾക്കും അതിൻ്റെ സന്ദേശം ചെന്നെത്തുന്ന എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു. അള്ളാഹുവോടൊപ്പം വേറെ ദൈവങ്ങളുണ്ടെന്നതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? പറയുക, ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല. പറയുക, അവൻ ഏകദൈവം മാത്രമാകുന്നു, നിങ്ങൾ അവനോട് പങ്കുചേർക്കുന്നതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഖുർആൻ ഇത് ആരിലൊക്കെ എത്തിയിട്ടുണ്ടോ അവർക്കെല്ലാമുള്ള സന്ദേശവും താക്കീതുമാകുന്നു. ആ ഗ്രന്ഥത്തിലെ ഏറ്റവും വലിയ സന്ദേശം ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നതും അതിലേറ്റവും വലിയ താക്കീത് അതിനെ അവഗണിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചുമാണ്. മനുഷ്യർ ഈ മഹാസത്യം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നാൽ മനുഷ്യൻ ഉത്ബോധനങ്ങളെ സംബന്ധിച്ച് ഏറെ അശ്രദ്ധനും താക്കീതുകളെ അവഗണിക്കുന്നവനുമാണ്. എല്ലാ വഴികേടിൽ നിന്നും സൃഷ്ടാവിൽ മാത്രം അഭയം.
1: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം കേട്ടത് നുറുങ്ങുകൾ. ഖുർആൻ മാനവർക്ക് മാർഗദർശനം. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തു അന്നിസയിലെ 57-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

الصالحات سندخلهم وعملوا الصالحات سندخلهم جنات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا لهم فيها أزواج مطهرة وندخلهم ظلا ظليلا. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 57-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 56 വരെയാണ് മനസ്സിലാക്കിയത്. അള്ളാഹു പറയുന്നു, വല്ലദീന ആമനു, വിശ്വസിച്ചവരാകട്ടെ, വഅമിലു, പ്രവർത്തിക്കുകയും ചെയ്തവർ, അസ്സാലിഹാത്തി, സൽകർമ്മങ്ങൾ, സനുദ്ഖിലുഹും, വഴിയെ നാം അവരെ പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ അല്ലെങ്കിൽ തോപ്പുകളിൽ, തജിരി, ഒഴുകുന്ന, മിൻ തഹ്തിഹ, അതിൻ്റെ അടിയിലൂടെ, അൽ അൻഹാർ, അരുവികൾ, ഖാലിദീന ഫീഹ, അവയിൽ അവർ നിത്യവാസികളായിട്ട്, അബദൻ, എന്നെന്നും, ലഹും ഫീഹ, അവിടെ അവർക്കുണ്ട്, അസ്വാജുൻ, ഇനകൾ, മുത്തഹറ, പരിശുദ്ധകളായ, വനുദ്ഖിലുഹും, നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും, ളില്ലൻ, തണലിൽ അല്ലെങ്കിൽ നിഴലിൽ, ളലീല, തണലേകുന്ന. ഇതാണ് 57-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. വിശ്വസിക്കുകയും

സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാകട്ടെ അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളിൽ വഴിയെ അവരെ നാം പ്രവേശിപ്പിക്കുന്നതാണ്. അതിൽ അവർ എന്നെന്നും നിത്യവാസികളായിക്കൊണ്ട് അതിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇണകൾ അവർക്കുണ്ടായിരിക്കും. അവരെ നാം നിബിഡമായ തണലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇവിടെ 56-ാമത്തെ വചനത്തിൽ അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന, തോന്നിവാസികളായി ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾക്ക് നൽകുന്ന അതികഠിനമായ ശിക്ഷയെക്കുറിച്ചായിരുന്നു അള്ളാഹുവിൻ്റെ പരാമർശം. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേകമായ ശൈലിയാണ് സ്വർഗാവകാശികൾക്ക് സ്വർഗത്തെക്കുറിച്ച് അവരെ സന്തോഷവാർത്ത അറിയിക്കുമ്പോൾ തന്നെ നരകാവകാശികൾക്ക് നരകത്തിലെ അതിഭീകരമായ ഭയാനകമായ ശിക്ഷയെക്കുറിച്ചുള്ള പരാമർശം അതിനെ തുടർന്ന് പലപ്പോഴും വരാറുണ്ട്. ഇവിടെ നരകാവകാശികളെക്കുറിച്ചും നരകത്തിലെ തീക്ഷ്ണമായ ശിക്ഷകളെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം സ്വർഗാവകാശികളെക്കുറിച്ചും സ്വർഗത്തിലെ അങ്ങേയറ്റത്തെ വർണ്ണിക്കാനാവാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് അള്ളാഹു പരാമർശിക്കുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല അടിസ്ഥാനപരമായി പറഞ്ഞ കാര്യം, ഒരാൾക്ക് സ്വർഗപ്രവേശം സാധ്യമാകണമെങ്കിൽ അതിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം വിശ്വാസിയാവുക എന്നതാണ്. അതാണ് വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ. ഇവിടെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കേവലം അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്നതല്ല, മറിച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ എന്തെല്ലാം വിശ്വാസ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം കൃത്യമായ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലുള്ള, പ്രവാചകൻ്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ശരിയായ വിശ്വാസം സ്വീകരിക്കുന്നവരെക്കുറിച്ചാണ് വല്ലദീന ആമനു എന്ന് അള്ളാഹു പരാമർശിക്കുക. കേവലമായ വിശ്വാസികളെക്കുറിച്ചല്ല, അതല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുമായി ജീവിക്കുന്ന ആളുകളെക്കുറിച്ചല്ല. ഏറ്റവും പ്രധാനമായി അടിയുറച്ച ഏക ദൈവവിശ്വാസത്തിൽ അഥവാ തൗഹീദിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഇത് ആദ്യമായി അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നാൽ, അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ശക്തികൾക്ക് ഇബാദത്തിൻ്റെ, ആരാധനയുടെ ഏതെങ്കിലും അംശം അർപ്പിച്ചാൽ, അത്തരം ആളുകളെക്കുറിച്ച് വിശ്വാസികൾ എന്നും വിശ്വസിക്കുന്നവർ എന്നും അള്ളാഹു പറയുകയില്ല. മറിച്ച് കലർപ്പില്ലാത്ത ശുദ്ധമായ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്കാണ് വിശ്വാസികൾ എന്ന് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ എന്ന് അള്ളാഹു പറയാറുള്ളത്. അതുപോലെ തന്നെ അമിലു സ്വാലിഹാത്തി എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ എന്നാണ്. അഥവാ വിശ്വാസത്തിൻ്റെ അനന്തരഫലമായി അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൃത്യമായി മാതൃക കാണിച്ച, അവിടുത്തെ അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു അമലുൻ സ്വാലിഹ് എന്ന ആ ഒരു പദവിയിലേക്ക് ഉയരുക. ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടപ്രകാരം, അവനവൻ്റെ ആഗ്രഹപ്രകാരം, അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചതനുസരിച്ച് പ്രമാണബദ്ധമല്ലാത്ത, പ്രവാചകൻ്റെ അധ്യാപനത്തിൻ്റെ പിൻബലമില്ലാത്ത എത്ര വലിയ കർമ്മങ്ങൾ ചെയ്താലും, പുണ്യകരം എന്ന നിലക്ക്, പ്രതിഫലാർഹം എന്ന നിലക്ക് എത്ര വലിയ കർമ്മങ്ങൾ ചെയ്താലും അതിന് അമലുൻ സ്വാലിഹ് എന്ന് പറയുകയില്ല. അപ്പോൾ അമലുൻ സ്വാലിഹ് ആകണമെങ്കിൽ പ്രവാചകനെ പിന്തുടർന്നായിരിക്കണം, അവിടുത്തെ മാതൃക പിൻപറ്റിക്കൊണ്ടായിരിക്കണം ആ കർമ്മം ചെയ്യുന്നത് എന്നർത്ഥം. എങ്കിൽ അങ്ങനെ ശരിയായ വിശ്വാസവും ശരിയായ കർമ്മവുമായി ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്, സന്തോഷവാർത്ത, സനുദ്ഖിലുഹും, ശേഷം അഥവാ നാളെ പരലോകത്ത് നാം അവരെ പ്രവേശിപ്പിക്കും. അതാണ് ശേഷം നാം അവരെ പ്രവേശിപ്പിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയാണ് പ്രവേശിപ്പിക്കുക? അടിഭാഗത്തിലൂടെ, താഴ്ഭാഗത്തിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ. നമ്മൾക്കറിയാം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് വിശദീകരണം നടത്തിയപ്പോൾ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാൾക്കും ഭാവനയിൽ പോലും സങ്കൽപ്പിക്കാൻ കഴിയാത്ത ലോകമാണ് സ്വർഗലോകം.
അതുകൊണ്ട് തന്നെ ഇവിടെ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എന്തും അത് നമുക്ക് അറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരാമർശമാണ്. യഥാർത്ഥത്തിൽ അത് കണ്ടറിയാനുള്ളതാണ്, അനുഭവിച്ചറിയാനുള്ളതാണ്. ഇതുവരെ ഒരാളും അതനുഭവിച്ചറിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ അവൻ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ പറയുന്നത് അവർ അതിൽ നിത്യവാസികളായിരിക്കും എന്നാണ്. എപ്പോഴെങ്കിലും ഒന്ന് മാറിപ്പോകേണ്ട അവസ്ഥയുണ്ടാവുകയില്ല. കാലാകാലം, അനന്തമായ വർഷം ആ സ്വർഗീയ സുഖങ്ങളിൽ, സ്വർഗീയ ആനന്ദങ്ങളിൽ, സ്വർഗീയമായ അനുഭൂതികളിൽ അവർ നിത്യജീവിതം നയിക്കുന്നവരായിരിക്കും. അതാണ് ഖാലിദീന ഫീഹ അബദ. അവർ അതിൽ നിത്യവാസികളായിരിക്കും എന്ന് മാത്രമല്ല, എന്നെന്നും അബദൻ എന്ന് പറഞ്ഞാൽ അതാണ്, എന്നെന്നും അവർ അതിൽ നിത്യവാസികളായിരിക്കും. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ വെള്ളിയാഴ്ച ഓതാറുള്ള സൂറത്തിൽ കാണാം, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് അള്ളാഹു വിരുന്നായിട്ട് സൽക്കാരമായിട്ട് ഫിർദൗസ് എന്ന അത്യുന്നതമായ സ്വർഗം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. അതാണ് ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കാനത് ലഹും, അവർക്കുണ്ടായിരിക്കും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അത്യുന്നതമായ സ്വർഗത്തോപ്പുകൾ. നുസുലൻ സൽക്കാരമായിട്ട്, ഖാലിദീന ഫീഹാ അവിടെയും പറയുന്നുണ്ട്, അവർ അതിൽ നിത്യവാസികളായ നിലയിൽ. ലാ യബഗൂന അൻഹാ ഹിവല, ആ സ്വർഗത്തിൽ നിന്നും മാറി താമസിക്കാൻ അവർ ആഗ്രഹിക്കുകയില്ല. അതാണ് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പരാമർശിച്ചത്. അവസാനം പറയുന്നു, ലഹും ഫീഹാ അസ്വാജും മുതഹറ, അവർക്കവിടെ പരിശുദ്ധകളായ ഇണകൾ ഉണ്ടായിരിക്കും. അവിടെ ആ പരിശുദ്ധകളെന്ന് പറഞ്ഞാൽ തഫ്സീറിൽ കാണാൻ സാധിക്കും, അവരുടെ എല്ലാ നിലക്കും പരിശുദ്ധകളായിരിക്കും. അവരുടെ സ്വഭാവത്തിലും അവരുടെ ആകൃതിയിലും ആകാരത്തിലും എല്ലാ നിലയിലും, ആന്തരികവും ബാഹ്യവുമായി എല്ലാം അവർ മുതഹറ എന്ന വിശേഷണത്തിന് അർഹരായിരിക്കും, അഥവാ പരിശുദ്ധകൾ, ശുദ്ധമാക്കപ്പെട്ടവർ എന്ന വിശേഷണത്തിന് അർഹരായിരിക്കും. വനുദ്ഖിലുഹും, അവസാനം പറയാണ്, നാം അവരെ പ്രവേശിപ്പിക്കും. ലില്ലലീല, തണലേകുന്ന തണലിൽ, അഥവാ അനന്തമായി നീണ്ടുകിടക്കുന്ന, വളരെ വിദൂരതയിലേക്ക് നീണ്ടുകിടക്കുന്ന ആ തണലിൽ അവർ തണൽ കൊള്ളുന്നവരായിരിക്കും. അവർക്ക് അല്ലാഹു തണൽ നൽകുന്നതായിരിക്കും. ഇതാണ് 57-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇവിടെ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പല കാര്യങ്ങളും വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. വല്ലദീന ആമനു ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ, വത്തബഉ റുസുലഹു, അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ ദൂതന്മാരെ പിൻപറ്റുകയും ചെയ്തവർ, വഅമിലുസ് ത്വാഅത്തി, അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവ ആളുകൾ, സനുദ്ഖിലുഹും യൗമൽ ഖിയാമ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തി ഖുസൂരിഹാ അൽ അൻഹാർ, ആ സ്വർഗീയമായ ഭവനങ്ങൾക്ക് താഴെ, സ്വർഗീയമായ കൊട്ടാരങ്ങൾക്ക് താഴെ അറിവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സ്വർഗത്തിലായിരിക്കും അവർ. മാ കിസീന ഫീഹ അബദ, അവർ അതിൽ എന്നുമെന്നും താമസിക്കുന്നവരായ നിലയിൽ. ലഹും ഫീ ഹാദിഹിൽ ജന്നാത്തി, ഈ സ്വർഗത്തിൽ അവർക്കുണ്ടായിരിക്കും, സൗജാത്തുൻ മുതഹറാത്തുൻ, പരിശുദ്ധകളായ ഇണകൾ, മിൻ കുല്ലി ഖദരിൻ, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും, സ്വഭാവ സംബന്ധമായ, ശാരീരികമായ എല്ലാ നിലക്കുമുള്ള ഖദറിൽ നിന്ന്, അഴുക്കിൽ നിന്ന് അവർ മുക്തരായിരിക്കും. വസനുദ്ഖിലുഹും ളില്ലൻ മുംതദ്ദൻ കസീഫൻ ലാ ഹർറ ഫീഹി വലാ ബർദ, നീണ്ടുകിടക്കുന്ന, വർണ്ണിക്കാനാവാത്ത അതിവിശാലമായ തണലിൽ അവർ തണൽ ഏൽക്കുന്നവരായിരിക്കും. അതാകട്ടെ, അവിടെ ചൂടുമില്ല, തണുപ്പുമില്ല, നല്ല ഏറ്റവും ഹൃദ്യമായ ഒരന്തരീക്ഷമായിരിക്കും സ്വർഗത്തിലുണ്ടാവുക എന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ പരാമർശം തീർച്ചയായും സത്യവിശ്വാസികൾക്ക് അതിൽ ആഗ്രഹം ജനിക്കേണ്ടതുണ്ട്. അതെനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. മാത്രമല്ല, അത് നഷ്ടപ്പെടാൻ കാരണമാകുന്ന
വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും ഞാൻ മാറി ജീവിക്കേണ്ടവനാണ് എന്ന് ചിന്തിക്കുന്നവരായിരിക്കണം സത്യവിശ്വാസികൾ. അല്ലാമ ഇബ്നു കസീർ റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, ഹാദാ ഇഖ്ബാറുൻ അൻ മആലിസ് സുഅദാഇ ഫീ ജന്നാതി അദ്നിൻ, ഇതൊരറിയിപ്പാണ് അല്ലെ സ്വർഗീയ സൗഭാഗ്യവാന്മാർക്ക് ലഭിക്കുന്ന സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തെക്കുറിച്ച്. അല്ലത്തി തജ്രി ഫിഹ അൽ അൻഹാറു ഫി ജമീഇ ഫിജാജിഹ വ മഹാലിഹ വ അർജാഇഹ, എല്ലാ ഭാഗത്തിലൂടെയും അറുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗലോകം. ഹൈസു ഷാഉ വ ഐന അറാദു, അല്ലേ അവരെവിടേക്കാണോ അത് ഒഴുക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് അൽ ഇൻസാൻ എന്ന സൂറത്തിൽ അല്ലാഹു പറഞ്ഞു യുഫജ്ജിറൂനഹ തഫ്ജീറാ എന്നാണ്. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവർ അതിനെ ഒഴുക്കിക്കൊണ്ടിരിക്കും, ആ നിരക്കായിരിക്കും അവിടുത്തെ അരുവികൾ. വഹും ഖാലിദൂന ഫീഹ അബദാ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. ലാ യുഹവ്വലൂന വലാ യസൂലൂന വലാ യബ്ഗൂന അൻഹാ ഹിവലാ, കുറേ കാലം ഈ സുഖകരമായ ജീവിതം അനുഭവിക്കുമ്പോൾ അതൊന്നും മാറി താമസിക്കുക എന്നത് ഒരു മടുപ്പ് എന്നത് അവർക്കുണ്ടാവുകയില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ലഹും ഫീഹ അസ്വാജു മുത്തഹറ, അവർക്കവിടെ പരിശുദ്ധകളായ ഇണകളുണ്ടായിരിക്കും. ഐ മിനൽ ഹൈലി വൻ നിഫാസി വൽ അദ, അല്ലേ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധികളിൽ നിന്നൊക്കെ അവർ മുക്തരായിരിക്കും. വൽ അഖ്ലാഖിർ റദീല, മോശമായ സ്വഭാവത്തിൽ നിന്നും അവർ മുക്തരായിരിക്കും. വസ്സിഫാത്തിൻ നാഖിസ, എന്തെങ്കിലും ഒരു പോരായ്മയുടെ സ്വഭാവം വിശേഷണം അതിൽ നിന്നും അവർ മുക്തരായിരിക്കും. അങ്ങനെ എല്ലാ നിലക്കും പരിശുദ്ധകളായ ഇണകളായിരിക്കും സ്വർഗവാസികൾക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാം വനുദ്ഖിലുഹും ളില്ലൻ ളലീല, നേരത്തെ പറഞ്ഞല്ലോ നീണ്ടു കിടക്കുന്ന തണലേകുന്ന തണലിൽ നാം അവരെ പ്രവേശിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ആയത്തിന് തഫ്സീലിൽ കാണാം അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ് ഇന്ന ഫിൽ ജന്നത്തി ലഷജറത്തൻ, തീർച്ചയായും സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട്. യസീറു റാകിബു ഫീ ളില്ലിഹ മിഅത ആമിൻ ലാ യഖ്തഉഹ, ഒരു യാത്രക്കാരൻ ഒരു വാഹനപ്പുറത്ത് യാത്ര ചെയ്യുന്നവൻ 100 വർഷം യാത്ര ചെയ്താലും ആ തണൽ അയാൾക്ക് മുറിച്ചു കടക്കാൻ കഴിയില്ല. ഷജറത്തുൽ ഖുൽദ്, അതേതാണ് സ്ഥിരവാസത്തിൻ്റെ നിത്യതയുടെ മരണമാകുന്നു അത് എന്ന് ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും തീർച്ചയായും സത്യവിശ്വാസികൾക്ക് ഇത്തരം ആയത്തുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരിക്കണം, തീർച്ചയായും ആ സ്വർഗം എനിക്ക് നഷ്ടമായിക്കൂടാ എന്ന കാര്യം. ശുദ്ധ ഖുർആനിലെ വേറെ ചില സൂറത്തുകളിൽ വദാനിയതൻ അലൈഹിം ളിലാലുഹ വദുല്ലിലത് ഖുതൂഫുഹ തദ്ലീല, സൂറത്തുൽ ഇൻസാനിൽ കാണാം വദാനിയതൻ അലൈഹിം ളിലാലുഹ, അവിടുത്തെ തണലുകൾ അവർക്ക് മേലെ താഴുന്നതായിരിക്കും. വദുല്ലിലത് ഖുതൂഫുഹ തദ്ലീല, അവിടുത്തെ പഴവർഗ്ഗങ്ങൾ പഴങ്ങൾ പറിച്ചെടുക്കാൻ പാകത്തിൽ അതും താഴ്ന്ന അവസ്ഥയിലായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മറ്റൊരു സൂറത്തിൽ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം ഉകുലുഹാ ദാഇമു വദില്ലുഹാ, സൂറത്തുർ റഅ്ദിലെ 35-ാമത്തെ ആയത്തിൽ കാണാം ഉകുലുഹാ, അവിടുത്തെ കനികൾ ദാഇമുൻ, അത് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കും, ഏതെങ്കിലും സീസണിലല്ല, അത് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കും. വദില്ലുഹാ, അതേപോലെ തന്നെ അവിടുത്തെ തണലും അത് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ നീണ്ടു കിടക്കുന്ന അതിവിശാലമായതായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅ്ദിൽ ആ തണലിനെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ വചനം അത് കൃത്യമായി ഓതുമ്പോൾ അർത്ഥം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഓതുമ്പോൾ ആ സ്വർഗം ലഭിക്കാൻ ആ അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗം ലഭിക്കാൻ എന്താണ് ഞാൻ സ്വീകരിക്കേണ്ടത്? ഒന്ന്, കലർപ്പില്ലാത്ത തൗഹീദ്, കലർപ്പില്ലാത്ത ഏകദൈവവിശ്വാസം, ഷിർക്കിൻ്റെ അംശം ഒട്ടും കലർന്നിട്ടില്ലാത്ത, ഷിർക്കിൻ്റെ ഒരു അംശം പോലും വിശ്വാസത്തിൽ കലർന്നിട്ടില്ലാത്ത ഏകനായ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അതേപോലെ തന്നെ പ്രവാചകൻ്റെ സുന്നത്തനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, ബിദ്അത്തിൽ നിന്ന് മുക്തമായി ജീവിക്കുന്ന, അത്തരത്തിലുള്ള, അതാണ് അടിസ്ഥാനപരമായ കാര്യം, അത് അംഗീകരിച്ചുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും ജീവിച്ചാൽ തീർച്ചയായും അത്തരം ആളുകൾക്കാണ് ഈ വാഗ്ദാനം അവർക്കാണ് ലഭിക്കുക,
അവരോടാണ് ഈ വാഗ്ദാനം നടത്തുന്നത് എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. നമുക്കൊന്നുകൂടി വചനം ഓതാം. വല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സനുദ്ഖിലുഹും സനുദ്ഖി

0: النار خالدين فيها أبدا لهم فيها أزواج مطهرة وندخلهم ظلا ظليلا والذين آمنوا وعملوا الصالحات വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ സനുദുഖിലുഹും ജന്നാത്തിൻ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാകുന്നു. ഖാലിദീന ഫീഹ അബദ അവർ അതിൽ നിത്യവാസികളായ നിലയിൽ എന്നുമെന്നും താമസിക്കുന്നവരായ നിലയിൽ ലഹും ഫീഹ അസ്വാജു മുതഹറ അവർക്കവിടെ പരിശുദ്ധകളായ ഇണകളുണ്ടായിരിക്കും. വനുദുഖിലുഹും ളില്ലാ ളലീല അവർക്ക് തണലേകുന്ന തണലിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറത്തുൻ നിസായിലെ 57-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

0: മഷാല്ലാ. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അതിമനോഹരമായൊരു വചനം കൂടി നമുക്ക് ഈ പ്രഭാതത്തിൽ കേൾക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെന്നും അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ വലിയ പദവികളുണ്ട് എന്നും, പാപമോചനവും ഉദാരമായ ഉപജീവനവുമുണ്ട് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൊടുക്കുംതോറും അള്ളാഹു ഏറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്ന്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിശുക്ക് കാണിക്കേണ്ടതില്ലെന്നും, വ മഗ്ഫിറത്തു വ റിസ്ഖുൻ കരീം, പാപമോചനം അതുവഴി ലഭിക്കുന്നു, ഉദാരമായ ഉപജീവനവും ലഭിക്കുന്നു, അതിനുള്ള വഴി യുഖീമുന സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുക, വമിമ റസഖനാഹും യുൻഫിഖൂൻ, അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യാം.
1: അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻഫാലിൽ നിന്നുള്ള 3-4 വചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിലൂടെ കേട്ടത്. സലാം കശിരിക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാപമോചനമാണ്. പാപമോചനത്തോടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ദുനിയാവിലാണെങ്കിലോ വളരെ മാന്യമായൊരു ഉപജീവന മാർഗവുമാണ്. ഇത് രണ്ടും ലഭിക്കാൻ ആവശ്യമായ ഒരു താക്കോലാണ് അൽഹംദുലില്ലാ ഇന്നത്തെ ഒരു മധുരം ഖുർആനിലൂടെ ചെറിയ ഒരു എന്താ പറയുക, 3-ാമത്തെ ആയത്ത് ഭയങ്കര അല്ലേ. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, എന്നാൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ.
2: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം, അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: പീസ് റേഡിയോയിൽ എനി നേർരേഖ. പീസ് റേഡിയോയിൽ മുൻകാലങ്ങളിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട പുലരിവട്ടം പരിപാടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാനഷ്ടം സംഭവിക്കാതിരിക്കാൻ ഈ വിഷയത്തിലെ സംസാരമാണ് ഇപ്പോൾ നേർരേഖയിലൂടെ നാം കേൾക്കുന്നത്. സംസാരിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ വലിയ നഷ്ടം നമുക്കുണ്ടാവും. അതിലൊന്നാണ് കടുത്ത പരീക്ഷണങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി വരും. അതെല്ലാവർക്കും വരുന്നതാണ്. വിശ്വാസിക്കും അവിശ്വാസിക്കും, ദീൻ അംഗീകരിക്കുന്നവനും അംഗീകരിക്കാത്തവനും, സമ്പന്നനും സമ്പന്നനല്ലാത്തവനും, എല്ലാവർക്കും വരുന്നതാണ് കടുത്ത പരീക്ഷണങ്ങൾ. കടുത്ത പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവുമായ വലിയ വേദനകളും വലിയ പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നവയാണ് കടുത്ത പരീക്ഷണങ്ങൾ. ഈ പരീക്ഷണങ്ങൾ ഏതൊരു വ്യക്തിക്ക് വന്നാലും അയാളത് അനുഭവിച്ചേ പറ്റൂ. അതനുഭവിക്കാതിരിക്കാൻ പറ്റൂല. ആ വന്നത് നമ്മൾ എന്തായിരുന്നാലും അതിൻ്റെ വേദനകളും അതിൻ്റെ ബുദ്ധിമുട്ടും മാനസിക സംഘർഷങ്ങളും അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ജീവിതത്തിൽ എന്ത് സഹിച്ചാലും അതിനൊരു ഫലമുണ്ടാവുമല്ലോ. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നൊരു കുട്ടിക്കൊരു സർട്ടിഫിക്കറ്റ് വരാനുണ്ട്. പകല കഠിനാധ്വാനം ചെയ്യുന്നൊരു ജോലിക്കാരന് വൈകുന്നേരം അതിൻ്റെ കൂലി കിട്ടാനുണ്ട്. പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു പ്രവാസിക്ക് നാട്ടിൽ ഭാവിയിൽ നല്ലൊരു ജീവിതത്തെ അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളുമൊക്കെയോ എത്രയോ വലിയ വേദനയാണ്, താങ്ങാൻ കഴിയാത്തത്ര വലിയ വിഷമമാണ് ഒരു പരീക്ഷണത്തിൽ ഒരാൾ അനുഭവിക്കുന്നത്. ഒരംഗവൈകല്യം, അതല്ലെങ്കിൽ രോഗം, അങ്ങനെ എന്തുമാവാം വലിയ വലിയ പരീക്ഷണങ്ങൾ മനുഷ്യന് വരും. ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് സഹിച്ചേ പറ്റൂ, ക്ഷമിച്ചേ പറ്റൂ. ഒരാൾ ക്ഷമിക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ, അയാൾക്ക് എന്താ ലാഭം? അയാൾ അസ്വസ്ഥനായി, എന്തെങ്കിലും പറഞ്ഞു, അതുകൊണ്ടൊരു പ്രയോജനവും അയാൾക്ക് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളും ചില അറിവുകളും നമുക്കുണ്ടെങ്കിൽ ആ വേദനകളെയും പ്രയാസങ്ങളെയും നമുക്കൊരിക്കലും നഷ്ടമല്ലാതാക്കി മാറ്റാൻ പറ്റും. ഇഹലോകത്തും പരലോകത്തും കഷ്ടപ്പാടെന്നുള്ളത് ഒരാൾക്ക് അള്ളാഹു നൽകില്ലെന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ക്ഷമിക്കുന്ന ഒരു വിശ്വാസിക്ക് ഇഹലോകത്തോ പരലോകത്തോ രണ്ടൊരു സ്ഥലത്ത് കഷ്ടപ്പാടുണ്ടാവും. ഇപ്പോൾ വിശ്വാസിയാകുമ്പോൾ പരലോകത്ത് കഷ്ടപ്പാടുണ്ടാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇഹലോകത്തൊരു കഷ്ടപ്പാട് ക്ഷമിക്കുന്നത് കൊണ്ട് പരലോകത്ത് ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. കാരണം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ക്ഷമിക്കുന്ന ആളുകളെ. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ ഇല്ല കഫറല്ലാ. ഒരു മുസ്ലിമിന് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും വരുന്നില്ല, അള്ളാഹു അതുകൊണ്ട് അവനിന്നും മായ്ച്ചു കളയും. ഇല്ല കഫറല്ലാഹു ബിഹ അൻഹു ഹെത്ത ശൗക്കത്തി യുഷാക്കുഹ. ഒരു മുള്ളു കുത്തിയാൽ ആ മുള്ളു കുത്തുന്ന വേദന കൊണ്ടുപോലും അവൻ്റെ പാപങ്ങളെ അള്ളാഹു മാറ്റിക്കളയുമെന്നാണ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്. അപ്പോൾ ഒരു മുള്ളു കുത്തുന്ന വേദന പോലും ഒരു വിശ്വാസിക്ക് വെറുതെയാവില്ല എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, മാമിൻ ആബുദ്ദീൻ യുസ്റഉ സുറഅതൻ മിൻ മറദിൻ ഇല്ല ബഅസഹുല്ലാഹു മിൻഹ ത്വാഹിറൻ റവാഹുത്തു ബറാൻ. ഒരു അടിമ രോഗം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, വീഴുന്നു, ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ വന്നാൽ അവനെ അള്ളാഹു നാളെ പരലോകത്ത് ത്വാഹിറായി പരിശുദ്ധനായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന. അപ്പോൾ ഒരു രോഗം കൊണ്ട് അവശനായി കിടപ്പിലായി ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് പരിശുദ്ധനായി പുനരുദ്ധരിക്കുവാനുള്ള ഒരു കാരണമാണ് എന്ന് പറയുമ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെ ചില പ്രതിഫലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാതെ അസ്വസ്ഥരാകുന്ന ആളുകൾക്ക് എന്ത് വലിയ നഷ്ടമാണ്. മയസാൽ ബലാഉ ബിൽ മുഅ്മിൻ വൽ മുഅ്മിനത്തി ഫി നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹു വമാ അലൈഹി ഖത്തീഅ റവാഹു തുർമുദി. ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ തൻ്റെ ശരീരത്തിലോ തൻ്റെ മക്കളിലോ തൻ്റെ ധനത്തിലോ എന്തെങ്കിലും വല്ല പരീക്ഷണങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ, അതുമുഖേന അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ്റെ മേൽ ഒരു കുറ്റവും ഉണ്ടാവില്ല എന്നാണ്. എല്ലാ പാപങ്ങളും പരിഹരിക്കപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും ഈ വേദനകൾക്കിടയിലൂടെ. ഈ ഒരു അറിവ് ഏതൊരു വിഷമാവസ്ഥയും തരണം ചെയ്യുവാനും ക്ഷമിക്കുവാനുമുള്ള കഴിവ് നമുക്ക് ലഭിക്കും. ഇദബത്തൽ അള്ളാഹു അൽ അബ്ദൽ മുസ്ലിം ബിബല ഇൻ ഫിജസ്ദിഹി. ശരീരത്തിലൊരു വലിയ പരീക്ഷണം, ഒരു പ്രയാസം ഒരു മുസ്ലിമിന് അള്ളാഹു നൽകുകയാണെങ്കിൽ, ഖാലിൽ മലക്ക് മലക്കിനോട് അള്ളാഹു പറയും, ഉക്തുബുലഹു സാലിഹ അമലിഹി അലദിക്കാന യഅമലു. അവന് എന്ത് ചെയ്യുക, അവൻ പ്രവർത്തിച്ചതായ അവൻ്റെ സൽക്കർമ്മങ്ങൾ നിങ്ങൾ അവന് വേണ്ടി എഴുതുക എന്ന് പറയുന്നതാണ്. അവന് അത് അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അവനെ അള്ളാഹു കഴുകും, വൃത്തിയാക്കും, ശുദ്ധിയാക്കും. വയിൻ കബലഹു ഗഫറ ലഹു വറഹിമഹു, അള്ളാഹു അവനെ ആ രോഗത്തിലൂടെ മരിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും, അവൻ അനുഗ്രഹം നൽകുമെന്നതാണ്. പലപ്പോഴും ഈ ഇടക്ക് വരുന്ന പരീക്ഷണങ്ങൾക്കുപരി ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ നിത്യമായി വരാം. അതൊക്കെയാണ് അംഗവൈകല്യങ്ങൾ, ഡിസബിലിറ്റി ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അത് സ്ഥിരമായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ കാഴ്ചയില്ലാതിരിക്കുക. കാഴ്ചയില്ലാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ പരീക്ഷണമാണ്. ജീവിതത്തിൻ്റെ ഏതൊരു കാര്യങ്ങളിലും നമുക്ക് കണ്ണിൻ്റെ ഒരു അനുഗ്രഹം എന്ന ഒരു അനിവാര്യത വലുതല്ലേ. മക്കളെ കാണാൻ, ഭാര്യയെ കാണാൻ, കുട്ടികളെ കാണാൻ, ഈ പ്രകൃതിയിലെ മനോഹാരിതകളെ കാണാൻ, നമ്മളോട് സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കുന്ന മുഖങ്ങളെ കാണാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പരീക്ഷണം തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഇദബ്തലൈതു അബ്ദി ബിഹബീബതൈഹി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കൊണ്ട് അള്ളാഹു ഒരു അടിമയെ പരീക്ഷിക്കുകയാണെങ്കിൽ, ആ അടിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കാര്യം, അതുകൊണ്ട് അള്ളാഹു അടിമയെ പരീക്ഷിക്കുകയാണെങ്കിൽ, ഫസോബറ അവൻ ക്ഷമിച്ചാൽ, അവൽ തുഹൂ മിൻഹുമ അൽ ജന്ന, അതിന് പകരം അവന് സ്വർഗം നൽകുമെന്നാണ്. ഇമാം ബുഖാരിൻ്റെ ഹദീസാണ്. അതായത് കണ്ണ് കാണാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു കാരണം കൊണ്ട് മാത്രം ആ കണ്ണിന് പകരം അള്ളാഹു എന്ത് ചെയ്യും, സ്വർഗം കൊടുക്കുമെന്ന്. പലപ്പോഴും മഹാന്മാരായ പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നത് റഹായിനെയല്ല, സുഭിക്ഷമായ അനുഗ്രഹപൂർണമായ ഒരു ജീവിതത്തെ അല്ല അവർ ഇഷ്ടപ്പെടുന്നത്. പലപ്പോഴും പരീക്ഷണങ്ങളെയും രോഗങ്ങളെയുമാണ്. എന്തിനു വേണ്ടിയാണ്? കൈ എനാലു അൽ മൻസിലത്തിൽ ആലിയ ഇന്ദല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പദവികൾ നേടാൻ പരീക്ഷണങ്ങളെ കൊണ്ടേ പറ്റൂ. പരീക്ഷണങ്ങൾ ശക്തമാകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത പദവികളെ നേടുവാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് ശരിക്കും പരീക്ഷണങ്ങളുടെ ഒരു ഹിക്മത്, അള്ളാഹു നമുക്ക് തരുന്ന വൈകല്യങ്ങളുടെ പരീക്ഷണങ്ങളുടെ ഒരു അന്തസത്ത അറിയുകയാണെങ്കിൽ എന്തായിരിക്കും? വൈങ്കാന അഹ്ദുഹും ലയഫ്രഹു ബിൽ ബലായി കമാ യഫ്രഹു അഹദുക്കും ബിറഹ. എന്തു ചെയ്യും? ജീവിതത്തിൽ സന്തോഷങ്ങളും സുഭിക്ഷതകളും വരുമ്പോൾ ഒരാൾ ഏതുപോലെ സന്തോഷിക്കുമോ അതുപോലെ സന്തോഷിക്കാൻ ഒരാൾക്ക് ബലാഹ് കൊണ്ട് പറ്റുമെന്നാണ്, പരീക്ഷണങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതായത് ജീവിത സൗകര്യങ്ങളിൽ ഒരാൾ എത്രമാത്രം സന്തോഷവാനമാകുമോ അതുപോലെ സന്തോഷവാനാകാൻ പരീക്ഷണങ്ങളിലും ഒരാൾക്ക് പറ്റും എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഒരു അനുഗ്രഹമാണ്, എത്ര വലിയൊരു കാര്യമാണ് ഈ പരീക്ഷണങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് അധികമൊന്നും വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില പ്രതികൂലതകൾ വരുമ്പോൾ അത് നഷ്ടമാണെന്നും ഓർക്കുന്ന ആളുകൾ, അതിനൊരു പ്രതിഫലം വെച്ചത് കിട്ടാതിരിക്കാൻ ക്ഷമകേട് കാണിക്കുന്ന അവസ്ഥ, അസ്വസ്ഥമാകുന്ന അവസ്ഥ, ഈ ഒരു വലിയ പരീക്ഷണങ്ങൾക്ക് കിട്ടാവുന്ന വലിയ പ്രതിഫലങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഇതിൻ്റെ പൊരുളും അതിൻ്റെ യുക്തിയും പരീക്ഷണത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യവും മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ. മഹാനഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന വിഷയം കൈകാര്യം ചെയ്തത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു കവർ സ്റ്റോറി. അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
1: വെറുപ്പിന്റെ ലണ്ടൻ ദഹനം. എഴുത്ത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ. ഇക്കഴിഞ്ഞ ദിവസം ആരിഫ് എന്ന ഒരു മലയാളി വിദ്വേഷ യൂട്യൂബർ ലണ്ടനിലെ സ്പീക്കേഴ്സ് കോർണർ പാർക്കിൽ നുണ പറഞ്ഞ് പിടിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്നാൻ റാഷിദ് എന്ന ബ്രിട്ടീഷ് പ്രബോധകന്റെ ഇന്ത്യക്കാരോടുള്ള ആഹ്വാനമാണ് ശ്രദ്ധേയമായത്. സാധാരണക്കാരോടും തന്റെ നുണപ്രചരണങ്ങൾ അന്ധമായി വിശ്വസിക്കുന്ന അണികളോടും മാത്രം സംവദിച്ച് പരിചയമുള്ള വ്യക്തി. ആദ്യമായി ഇസ്ലാമിക വിഷയങ്ങളിൽ അവഗാഹമുള്ളവരുടെ മുന്നിൽ ചെന്നുപെട്ടപ്പോഴുള്ള രസകരമായ കാഴ്ച ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചാത്തലം: ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും താറടിച്ച് കാണിക്കാനും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷവും വെറുപ്പുമുണ്ടാക്കാനുമുള്ള ആസൂത്രിത ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി മുസ്ലിം വിരുദ്ധ വംശീയവാദികൾ തെരഞ്ഞെടുത്ത അവസാന ആയുധമാണ് എക്സ് മുസ്ലിങ്ങൾ. തങ്ങളൊരു കാലത്ത് മുസ്ലിങ്ങളായിരുന്നുവെന്നും എന്നാൽ ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച ശേഷം അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുവെന്നും വാദിച്ചുകൊണ്ട് കുറച്ചുപേർ രംഗത്തു വന്നാൽ മുസ്ലിങ്ങളെക്കുറിച്ച് കാലങ്ങളായി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊടിയ നുണകൾ ആളുകൾ വിശ്വസിക്കും എന്നവർ കണക്കുകൂട്ടി. അങ്ങനെ രാവിലെ പല്ല് തേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും കുറ്റം പറയുക എന്ന ദൗത്യമേറ്റെടുത്ത ചിലർ കൂലിക്കിറങ്ങി. തുടക്കത്തിൽ ഇവർക്ക് യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയുമെല്ലാം കുപ്പായങ്ങളുണ്ടായിരുന്നു. എന്നാൽ പതിയെ അത്തരം ബാധ്യത ഉടയാടകളെല്ലാം വലിച്ചെറിഞ്ഞ് വെറുപ്പിൻ്റെ അശ്ലീലമായ നഗ്നതാ പ്രദർശനം നടത്തുന്ന അവസ്ഥയിലേക്ക് അവർ വളരെ പെട്ടെന്ന് മാറി. ഒരു കാലത്ത് മാനവികതയും മനുഷ്യത്വവും സഹജീവി സ്നേഹവുമെല്ലാം പേരിലെങ്കിലും പറഞ്ഞിരുന്ന നാസ്തികവേദികൾ വംശഹത്യാ ന്യായീകരണങ്ങളുടെയും സയനിസ്റ്റ് ഫാഷിസ്റ്റ് പ്രോപ്പഗണ്ടകളുടെയും വേദിയായി പരിണമിച്ചു. തങ്ങളുടെ സ്വന്തം ആദർശമായ നാസ്തികയ്ക്ക് വേണ്ടിയോ യുക്തിവാദ പ്രചരണത്തിനു വേണ്ടിയോ നാവോ തൂലികയോ ചലിപ്പിക്കുന്നവരെ ഇന്ന് കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണ്. ദൈവമില്ലെന്ന് സ്ഥാപിക്കാൻ യുക്തികൾ നിരത്തുന്ന ശാസ്ത്രബോധത്തെപ്പറ്റി വാചാലരാകുന്ന കലാനാഥൻ മോഡൽ യുക്തിവാദികൾ ഇന്ന് വംശനാശ ഭീഷണിയുടെ പേരിൽ റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇതൊന്നുമല്ല യുക്തിവാദം എന്ന് വിളിച്ചുകൂവാൻ അവരിൽ ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെറുപ്പിൻ്റെ ബഹളങ്ങൾക്കിടയിൽ ആ ശബ്ദങ്ങൾ വെറും തരംഗങ്ങളായി ഒതുങ്ങിപ്പോവുകയാണ്. ഇസ്ലാം വിമർശനങ്ങളും മുസ്ലിം വിരുദ്ധതയും. ഇസ്ലാമിനെ ആശയപരമായി വിമർശിക്കുന്ന ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിന് ഇസ്ലാമിനോളം തന്നെ പഴക്കമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടും നമുക്കിത് കാണാനാകും. പ്രവാചകത്വവുമായി തൻ്റെ ജനതയിലേക്ക് കടന്നുചെന്ന മുഹമ്മദ് നബിയെ അവർ വിമർശന ശരങ്ങൾ കൊണ്ട് മൂടുന്നതും അതിനോരോന്നിനും അക്കമിട്ട് മറുപടി പറയുന്നതുമാണ് മക്കാ ചരിത്രത്തിൻ്റെ ആകത്തുക. അങ്ങനെ ആശയപരമായി എതിരിടാൻ സാധ്യമല്ലെന്ന ബോധ്യമുണ്ടായപ്പോഴാണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബിക്കും അനുയായികൾക്കുമെതിരെ വെറുപ്പിൻ്റെ വാലെടുത്തത്. അതിനുശേഷവും കായികവും ബൗദ്ധികവുമായ അനേകം വെല്ലുവിളികളെ ഇസ്ലാം അതിജയിച്ചു. ഓറിയന്റലിസ്റ്റുകളും മിഷണറിമാരും പാശ്ചാത്യ ചിന്തകരുമെല്ലാം തലകുത്തിനിന്ന് ശ്രമിച്ചിട്ടും ഇസ്ലാമിൻ്റെ വളർച്ചയുടെ വേഗം കുറയ്ക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. മനുഷ്യ മനസ്സുകളോട് സംവദിച്ചും വിമർശനങ്ങളെ നെഞ്ചുവിരിച്ചു നിന്ന് നേരിട്ടും ഇസ്ലാം ഇന്ന് ലോകത്തതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആദർശമാണ്. ഇന്ന് ഇക്കൂട്ടർ ഓൺലൈനിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും ചുരുങ്ങിയത് രണ്ടോ മൂന്നോ നൂറ്റാണ്ടിൻ്റെ പഴക്കമെങ്കിലുമുണ്ട്. അതെല്ലാം ഉന്നയിച്ച സമയത്ത് തന്നെ അതത് കാലങ്ങളിലെ മുസ്ലിം പണ്ഡിതർ അതിൻ്റെ മുനയൊടിച്ചതുമാണ്. അതിന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്നത് വെറും വിമർശനമല്ല, മുസ്ലിങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചും അവർക്കെതിരെ മുൻവിധികൾ സൃഷ്ടിച്ചും ചിലരുടെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇവർ സ്വീകരിക്കുന്ന നിയമപരമായ രക്ഷാകവചം മാത്രമാണ് തങ്ങൾ ഇസ്ലാം വിമർശകരാണ് എന്നത്. ഇസ്ലാമിനെതിരെയുള്ള ഏത് വിമർശനങ്ങൾക്കും മറുപടികളുണ്ട്. പക്ഷേ വെറുപ്പുൽപാദനത്തിനും വിദ്വേഷ പ്രചാരണത്തിനും എന്ത് മറുപടിയാണ് പറയാനാവുക? അതിനോട് എങ്ങനെയാണ് ആശയപരമായി സംവദിക്കാനാവുക? ഫോൺ സംവാദങ്ങളും വീരപരിവേഷവും. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന ആളുകളെ വിശ്വസിപ്പിക്കാൻ ഇക്കൂട്ടർ കണ്ട മാർഗമാണ് ഫോൺ സംവാദങ്ങൾ. ഇസ്ലാമിനെക്കുറിച്ച് പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ മുന്നിലല്ല ഇവരുടെ അഭ്യാസങ്ങൾ. അങ്ങനെ മതത്തെപ്പറ്റി ധാരണയുള്ളവരുടെ മുന്നിൽ ചെന്നുപെടുന്ന അപൂർവം സന്ദർഭങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നതിന് ഉദാഹരണങ്ങൾ ചിലതുണ്ടല്ലോ. പതിറ്റാണ്ടുകളായി വെല്ലുവിളിച്ച് നടന്ന ഇ എ ജബ്ബാർ എന്ന നാസ്തികൻ എം അക്ബർ എന്ന ഇസ്ലാമിക പ്രബോധകന്റെ മുന്നിൽ നേരിട്ട് സംവാദത്തിന് വന്നപ്പോൾ കണ്ടത് ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഏകപക്ഷീയമായ സംവാദമായിരുന്നു. അതുകൊണ്ട് അതിനുപകരം ഇവർ സ്വീകരിച്ച നയം സാധാരണക്കാരെ നേരിടുക എന്നതായിരുന്നു. ഒന്നുകിൽ ഇസ്ലാമിനെപ്പറ്റി ബാലപാഠങ്ങൾ പോലും അറിയാത്ത തങ്ങളുടെ അണികൾ, അല്ലെങ്കിൽ വളരെ കുറച്ചുമാത്രം ധാരണയുള്ള മുസ്ലിം നാമധാരികൾ അവരോട് ഏറ്റുമുട്ടുക. പ്രാഥമിക മദ്രസാ വിദ്യാഭ്യാസം മാത്രമുള്ളവരോട്, അവർ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ ഒരു വിധിയെപ്പറ്റി ചോദിച്ചാൽ അവർക്കതിനെപ്പറ്റി ധാരണയുണ്ടാവില്ലല്ലോ. അങ്ങനെ ഇവർ കാണാപ്പാഠം പഠിച്ച ഒന്നു രണ്ട് കാര്യങ്ങൾ എടുത്തിടും. മറുഭാഗത്തുള്ളവർ അതിനെപ്പറ്റി അറിയാതെ കുഴങ്ങും. അതോടെ മുസ്ലിങ്ങളെ മലർത്തിയടിച്ചുവെന്ന് പറഞ്ഞ് ഇവർ വിജയമാഘോഷിക്കും. ഇതാണ് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ മുസ്ലിങ്ങൾക്കാർക്കും നേരിടാൻ പറ്റാത്ത പണ്ഡിതരായി ഇക്കൂട്ടർ സ്വയം പ്രതിഷ്ഠിക്കപ്പെടും. അണികൾക്കും ഇവർ ഇസ്ലാമിക പാണ്ഡിത്യത്തിൻ്റെ നിറകുടങ്ങളായി. പലരും വിളിക്കുന്നു, ഇക്കൂട്ടർ വിളിക്കുന്നതറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിടുന്നു. അവർ പ്രയാസപ്പെടുന്നു. ഇതോടെ ഈ വെറുപ്പ് വ്യാപാരികളെ നേരിടാൻ ആരുമില്ലെന്നും അവരാണ് ഇസ്ലാമിനെക്കുറിച്ച് മുസ്ലിങ്ങളെക്കാൾ അറിവുള്ളവരെന്നും അണികൾ വാഴ്ത്തിപ്പാടും. മുസ്ലിം വിരുദ്ധ അജണ്ടകളുള്ള മാധ്യമങ്ങൾ ഇക്കൂട്ടരെ ഇസ്ലാമിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ളവരായി ഉയർത്തിക്കാട്ടി ചാനൽ ചർച്ചകളിൽ സ്ഥിരം ക്ഷണിതാക്കളാക്കി. എന്നാൽ ഇതേ സമയം തന്നെ കൃത്യമായ അറിവുള്ളവരുടെ മുന്നിൽ ചെന്നുപെടാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 24 മണിക്കൂറും ഓൺലൈനിൽ വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ഇവരെ ഓൺലൈനായി സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള സംവാദങ്ങൾക്ക് മുസ്ലിം വിഭാഗങ്ങൾ വർഷങ്ങളായി ക്ഷണിച്ചുകൊണ്ടേയിരുന്നിട്ടും ഇവർ അതിന് തയ്യാറായിട്ടില്ല. ഒടുവിൽ ലൈവായി 10,000 മുന്നിൽ സംവാദത്തിനായി കാത്തിരുന്നിട്ടും ഇവർ ജോയിൻ ചെയ്യാനോ സംവദിക്കാനോ തയ്യാറായിരുന്നില്ല. എന്നാൽ അണികളെ തൃപ്തിപ്പെടുത്താൻ സാധാരണക്കാരെ നിരന്തരം മലർത്തിയടിച്ച് ഫയൽവാൻമാർ ജയിച്ചുകൊണ്ടേയിരുന്നു. ലണ്ടൻ യാത്ര. ഈ ആത്മവിശ്വാസത്തിലാണ് ആരിഫ് എന്ന വെറുപ്പുൽപാദകൻ ലണ്ടനിലേക്ക് പോകുന്നത്. ലണ്ടനിലെ ഹൈഡ് പാർക്കിലെ സ്പീക്കേഴ്സ് കോർണർ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഏറെ പ്രസിദ്ധമായൊരു സ്ഥലമാണ്. വിവിധ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ചു കൂടുകയും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സ്പീക്കേഴ്സ് കോർണറിലെ ചർച്ചകൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്ക് എത്താറുണ്ട്. അവിടെ പോയി ഫോൺ സംവാദങ്ങളിൽ താൻ ചെയ്യാറുള്ളതുപോലെ കുറച്ച് സാധാരണക്കാരോട് സംവദിച്ച് വിജയമാഘോഷിക്കാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ സ്പീക്കേഴ്സ് കോർണർ ചർച്ചകളിൽ ഇസ്ലാമിനെക്കുറിച്ച് നന്നായി പഠിച്ച പ്രബോധകരും പങ്കെടുക്കാറുണ്ട്. അങ്ങനെയാണ് അദ്നാൻ റാഷിദ് എന്ന പ്രബോധകന്റെ മുന്നിൽ ഇദ്ദേഹം ചെന്നുവിടുന്നത്. പിന്നെ നടന്നത് ചരിത്രമാണ്. സാധാരണക്കാരോട് മാത്രം സംവദിച്ചു പരിചയമുള്ളയാൾ ഒരു പണ്ഡിതന്റെ മുന്നിൽ ആദ്യമായി ചെന്നുപെട്ടപ്പോൾ പതറുകയും വിളറി വെളുക്കുകയും ചെയ്തത് ഹൈ ഡെഫിനിഷൻ ക്യാമറകൾ ഒപ്പിയെടുത്തു. പല ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും വിടാതെ പിന്തുടർന്ന മുസ്ലിങ്ങളിൽ നിന്ന് അവസാനം ഇയാൾക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ലണ്ടനിലെ ചർച്ച. ധാർമ്മികതയുടെ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ചകൾ. കൃത്യമായ മാനദണ്ഡങ്ങളില്ലാത്തതുകൊണ്ട് നിരീശ്വരവാദികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാനാകില്ല എന്ന് മുസ്ലിം പ്രബോധകൻ സമർത്ഥിച്ചു. അതിനെ ആശയപരമായി നേരിടാൻ ഈ വ്യക്തി അശക്തനായിരുന്നു. ഞങ്ങളുടെ അടിസ്ഥാനം ശാസ്ത്രമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ശാസ്ത്രത്തെപ്പറ്റി പ്രാഥമിക ധാരണയുള്ളവർക്കറിയാം, ശാസ്ത്രം ധാർമ്മികത പഠിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെന്നോ തെറ്റാണെന്നോ പറയലല്ല ശാസ്ത്രത്തിൻ്റെ മേഖല. കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് വിശദീകരിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരു ഉരുള ഭക്ഷണം പാഴാക്കിയാൽ തിന്മയാണെന്നോ വിശക്കുന്നവന് കൊടുത്താൽ നന്മയാണെന്നോ ശാസ്ത്രം പറയില്ല. എന്നാൽ അതിൽ എത്ര അന്നജവും മാംസ്യവുമുണ്ട് എന്ന് പറയാൻ ശാസ്ത്രത്തിന് സാധിക്കും. ഈ ശാസ്ത്രത്തെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉന്നയിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബൗദ്ധിക നിലവാരം ഇവർ മനസ്സിലായി കാണണം. അതുകൊണ്ടാണ് ഇയാൾക്ക് ശാസ്ത്രമോ ഫിലോസഫിയോ ഇസ്ലാമോ ഒന്നുമറിയില്ലല്ലോ എന്നവർ പരസ്പരം അടക്കം പറഞ്ഞത്. ഇങ്ങനെ ആശയപരമായ ചർച്ചയിൽ കുടുങ്ങിയപ്പോഴാണ് ഇദ്ദേഹം ഫോൺ സംവാദങ്ങളിലെ സ്ഥിരം അടവ് പുറത്തെടുത്തത്. ചോദ്യത്തിന് ഉത്തരമില്ലാതാകുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് എന്തെങ്കിലും നുണകൾ തട്ടിവിടുക, അതിനെപ്പറ്റി ധാരണയില്ലാത്തവരാണെന്ന് മറുപുറത്തെങ്കിൽ പിന്നെ അവർ അതിൽ തടഞ്ഞു നിന്നുകൊള്ളും. ഖുർആനിൽ സ്വന്തം മകളെ വിവാഹം ചെയ്യാമെന്നുണ്ടല്ലോ, ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. സാധാരണ ഫോൺ സംഭാഷണങ്ങളിൽ സംവാദങ്ങളിൽ ഇങ്ങനെ നുണ പറഞ്ഞാൽ മറുഭാഗത്തുള്ളവർ അതന്വേഷിച്ച് സമയം പോകും, ഇയാൾ ജയിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം മറുഭാഗത്തുള്ളത് ഒരു ഇസ്ലാമിക പണ്ഡിതനായിപ്പോയി. തൊട്ടടുത്ത നിമിഷം തന്നെ ആ വചനം ഖുർആനിൽ നിന്ന് കാണിക്കാൻ അദ്നാൻ റാഷിദ് ആവശ്യപ്പെട്ടു. 15 മിനിറ്റോളം ഒന്നിലധികം ക്യാമറകൾക്ക് മുമ്പിൽ പിന്നീട് തിരച്ചിൽ മഹാമഹമായിരുന്നു. ഖുർആനിലെ ആ ആയത്ത് കാണിച്ചില്ലെങ്കിൽ ഇയാൾ നുണയനാണെന്ന് ലോകം മനസ്സിലാക്കുമെന്നും, ഇല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളോടുമായി മാപ്പ് പറയണമെന്നുമെല്ലാം അദ്നാൻ റാഷിദ് പറയുമ്പോഴും ഇദ്ദേഹം ഫോണിൽ തപ്പിക്കൊണ്ടേയിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഇസ്ലാമിക വിഷയങ്ങളിൽ അറിവുള്ളവരുടെ മുന്നിൽ പെട്ടപ്പോൾ ഇയാൾ വിയർക്കുകയാണെന്നും, ഇയാൾക്ക് ജീവിതകാലം മുഴുവൻ തിരഞ്ഞാലും അത്തരമൊരു വചനം ഖുർആനിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കില്ലെന്നുമെല്ലാം അദ്നാൻ പറയുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ അയാൾ തപ്പിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവസാനം 15 മിനിറ്റുകൾക്ക് ശേഷം അയാൾ സംസാരിക്കാൻ ആരംഭിച്ചു. ലോകം ഞെട്ടാൻ പോകുന്ന വചനം കേൾക്കാൻ മുസ്ലിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. ലണ്ടനിലും മുസ്ലിങ്ങളെ മലർത്തിയടിച്ച വീഡിയോ പുറത്തുവിടാൻ അനുയായികൾ വെമ്പി നിന്നു. അങ്ങനെ അദ്ദേഹം ചെറിയ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി. ഇന്റർനെറ്റ് കിട്ടുന്നില്ല. ലണ്ടൻ പോലൊരു മഹാനഗരത്തിൽ ഇന്റർനെറ്റ് കിട്ടാത്തതുകൊണ്ട് ലോകചരിത്രത്തിൽ ഇന്നേവരെ ആരും കേട്ടിട്ടില്ലാത്ത ആ ആയത്ത് മാനവരാശിക്ക് നഷ്ടപ്പെടേണ്ടതില്ലല്ലോ എന്നോർത്ത് അവിടെ കൂടിയ മുസ്ലിങ്ങളെല്ലാം തങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഇയാൾക്ക് നേരെ നീട്ടി. ഹൈസ്പീഡ് ഇന്റർനെറ്റും ചാറ്റ് GPTയുമെല്ലാം ഉണ്ടെന്നും എങ്ങനെയെങ്കിലും ആ ആയത്ത് കണ്ടെത്തിത്തരൂ എന്നും അവർ ആവർത്തിച്ചാവശ്യപ്പെട്ടു. പക്ഷേ താൻ തിരയുന്ന വചനം ഖുർആനില്ലാത്തതാണ് എന്ന് അതിനോടകം തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് നുണ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചത് പൊളിയാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തടി തപ്പാൻ എന്തുണ്ട് വഴി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഞാൻ അടുത്ത ദിവസം തന്നെ ആ ആയത്ത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാം, അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. പറ്റില്ല ഇപ്പോൾ ഇവിടെ, അദ്നാൻ റാഷിദ് പ്രതികരിച്ചത് അല്പം ശബ്ദമുയർത്തി തന്നെയായിരുന്നു. കാലങ്ങളായി ഓൺലൈനിൽ താങ്കൾ വിവരമില്ലാത്തവരുടെ മുന്നിൽ കളവുകൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുമത് ആവർത്തിക്കാൻ പറ്റില്ല. ഇവിടെ ഇതാ ജീവനോടെ ഞങ്ങൾ മുസ്ലിങ്ങൾ നിന്റെ മുന്നിലിരിക്കുന്നു. നേർക്കുനേർ ഞങ്ങളുടെ മുന്നിൽ തെളിയിക്കാതെ ഓൺലൈനിൽ പോയി വീണ്ടും നുണ പറയാമെന്ന് കരുതേണ്ടതില്ല. താങ്കൾക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ അങ്ങനെയൊരു വചനമില്ലെന്നറിയാവുന്ന ആരിഫ് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് തടിതപ്പി. രക്ഷപ്പെടാൻ അനുവദിക്കാതെ മുസ്ലിങ്ങൾ പിന്നാലെ പോയി. വചനം ചോദിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹം. അതെ, അവസാനം നുണയൻ നാണക്കേട് എന്ന് അവിടെയുള്ളവരെല്ലാം വിളിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇവരെപ്പോലുള്ള നുണയന്മാർ ഇനിയും സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടും. ചർമ്മ സൗഭാഗ്യം വേണ്ടുവോളമുള്ളതുകൊണ്ട് ഇതിനെയും ന്യായീകരിക്കും. വീണ്ടും പുതിയ നുണകൾ അറിവില്ലാത്തവരുടെ മുന്നിൽ ഛർദ്ദിക്കും.

0: പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ. ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ മോർണിംഗ് ലൈവ് ഷോ അവസാനിച്ച് പതിവ് പോലെ നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ റേഡിയോ വൈബ്സ്
1: നിങ്ങളുടെ കൂടെ ഞാൻ ജസീൽ കുടിയത്തൂർ,
0: വിറ്റി അബ്ദുൽ സലാം. അപ്പോൾ ജസീൽ സാറെ, നമ്മൾ പതിവ് പോലെ ഇൻസൈറ്റിലേക്കാണല്ലോ പ്രവേശിക്കുന്നത്. ലഹരിയിൽ തകരുന്ന കുടുംബങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇൻസൈറ്റ്.
1: ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് റഫീഖ് ഇരുവേറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആശങ്കയിലും പേടിയിലും ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നാം പ്രിന്റ് മീഡിയയിൽ വായിച്ചെടുത്ത, വിഷ്വൽ മീഡിയയിലൂടെ കണ്ട, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച വാർത്തകൾ ഇന്ന് നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അഭിമാനവും മാനവും നഷ്ടമാകുന്ന സാഹചര്യം. നേടിയെടുത്ത സൽപ്പേര് കുടുംബത്തിലെ ഒരാൾ കാരണം നഷ്ടപ്പെടുകയാണ്. തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന കുടുംബം മകന്റെ ഭീഷണി മൂലം അയൽവാസികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥ. പറഞ്ഞു വരുന്നത് ലഹരി ഉപയോഗത്തെ പറ്റിയാണ്. ലഹരിയിൽ തകരുന്ന കുടുംബങ്ങൾ ഒട്ടനവധിയാണ്. പേടിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം. ലഹരി ഉപയോഗം അവയവങ്ങളെ ബാധിക്കുന്നു. എല്ലാത്തിലും ഉപരി പരലോകം നഷ്ടപ്പെടുകയാണ്. ലഹരിയുമായുള്ള ബന്ധം ഒഴിവാക്കിയാൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് മടക്കപ്പെടുന്നതായ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ثم توفى كل نفس ما كسبت وهم لا يظلمون. പിന്നെ എല്ലാ ഓരോ ദേഹത്തിനും അത് സമ്പാദിച്ചുണ്ടാക്കിയത്, അതായത് അതിൻ്റെ പ്രതിഫലം നിറവേറ്റി കൊടുക്കപ്പെടുന്നതാണ്. അവരാകട്ടെ അക്രമം ചെയ്യപ്പെടുകയില്ലതാനും. ശാസ്ത്ര സാങ്കേതിക മികവിലും പുരോഗതിയിലും തിളങ്ങുമ്പോഴും ആധുനിക മനുഷ്യന് മയക്കുമരുന്ന് പേടി സ്വപ്നമാണ്. ഞെട്ടിക്കുന്ന ചില വാർത്തകളിലേക്ക്. ആലുവയിൽ 5 വയസ്സുള്ള ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി.

0: 110-ാം ദിവസം കൊലയാളിയെ തൂക്കുകയറിൽ വിധിച്ചുകൊണ്ടുള്ള വിധി വന്നു. ശിശുദിനത്തിലായിരുന്നു ആ വിധി. അന്താരാഷ്ട്ര വിപണിയിൽ 25,000 കോടിയെങ്കിലും വില വരുന്ന ലഹരിയുമായി വന്ന ബോട്ട് കേരള തീരത്ത് പിടികൂടി. ആഗോള ലഹരി മാഫിയയുമായി കേരളം എത്രമാത്രം ഇഴചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നു. അച്ഛൻ സ്വന്തം മകളെ കഴുത്തറുത്തു കൊന്നു. സ്കൂൾ കുട്ടികൾക്ക് ലഹരി വിൽപ്പന നടത്തിയ ഹോട്ടലുടമ അറസ്റ്റിൽ. 1 കോടി വില വരുന്ന, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ വില വരുന്ന, 30 ലക്ഷം രൂപ വില വരുന്ന, 50 ലക്ഷം രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ കണ്ടെത്തി. ദിനേന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടി മൊറയൂരിൽ MDMA വിൽപ്പന നടത്തിയ 52-കാര് പിടിയിൽ. മോഹിപ്പിക്കുന്ന വർണ്ണക്കടലാസിൽ മിഠായി രൂപത്തിൽ പൊതിഞ്ഞും സ്റ്റിക്കർ രൂപത്തിലും ചുയിങ്കമായും പൊടിയായും അങ്ങനെ എണ്ണിയാൽ തീരാത്ത വിധത്തിൽ സ്കൂൾ പരിസരങ്ങളിൽ വീടകങ്ങളിൽ പോലും ലഭ്യമാണ്. എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്? കൂട്ടുകെട്ട്, വിവിധതരം ആഘോഷങ്ങൾ, DJ പാർട്ടികൾ, താരാരാധന, മാനസിക പ്രശ്നങ്ങളിൽ നിന്നും മോചനം, ബോറടി മാറ്റാൻ, ക്ഷീണമകറ്റാൻ, പ്രണയനൈരാശ്യത്തിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, രസത്തിൽ തുടങ്ങി ഒഴിവാക്കാൻ പറ്റാത്ത ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് ലഹരി ഉപയോഗം എത്തിക്കുന്നു. മകൻ അമ്മയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്നു. തലശ്ശേരി ഇരട്ടക്കൊല, ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിന്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഏറ്റവും അടുത്ത അങ്ങാടികളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, അയൽവാസിയിൽ നിന്ന്, എന്തിനധികം സ്വന്തം വീട്ടിൽ നിന്ന് പോലും വരികയാണ്. ലഹരി നശിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തെക്കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ് ലഹരി ഉപയോഗം. അച്ഛൻ വീട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ, സ്വന്തം ഭർത്താവ് വന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കുന്ന ഭാര്യ, സ്വന്തം മകൻ വീട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, സ്വന്തം മകനെ കൊല്ലാൻ പോലും കൊട്ടേഷൻ കൊടുക്കുന്ന മാതാപിതാക്കൾ, രക്തബന്ധങ്ങളിൽ വലിയ തോതിൽ തിരുത്താൻ പോലും സാധിക്കാത്ത വിള്ളലുകൾ സംഭവിക്കുന്നു. അച്ഛനാൽ ഗർഭിണിയാകുന്ന മകളുടെ അവസ്ഥ ദയനീയമാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും നിഷിദ്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ചു, ഇജ്തനിബുൽ ഹംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലു ശർ. നിങ്ങൾ മദ്യപാനം ഒഴിവാക്കണം, തീർച്ചയായും അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്. ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറയുകയുണ്ടായി, കുടിക്കുന്നവൻ കുടിപ്പിക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കിപ്പിക്കുന്നവൻ, വിൽക്കുന്നവൻ വാങ്ങുന്നവൻ, എത്തിക്കുന്നവനെയും ആരിലേക്കാണോ എത്തിക്കുന്നത് അവനെയും അതിൻ്റെ വില ഭക്ഷിക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുന്നുവോ അതെല്ലാം നിഷിദ്ധമാണെന്ന് വ്യക്തമായി ഈ ഹദീസിൽ നിന്നും ആയത്തുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ലഹരി ഉപയോഗം ഒരു തിന്മയായി തുടങ്ങി വിവിധ തിന്മകളിലേക്ക് എത്തിക്കുന്നു. അൽഹംറു ഉമ്മുൽ ഖബായിസ്, മദ്യം വൃത്തികേടുകളുടെ മാതാവാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മദ്യം വയറ്റിലായിരിക്കെ ആരെങ്കിലും മരിച്ചാൽ അവൻ ജാഹിലിയത്തിലെ മരണമാണ് വരിച്ചത്. അതുകൊണ്ട് തന്നെ മദ്യപാനം എന്ന് മാത്രമല്ല, രാസലഹരിയും, അത് പൊടിയായി, ചുയിങ്കമായി, സിറിഞ്ചായി പല രൂപത്തിൽ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ലഹരി ഉപയോഗം ആരോഗ്യത്തിനെ നന്നായി ബാധിക്കുന്നുണ്ട്. ഓർമ്മക്കുറവിലേക്ക്, ധൈര്യക്കുറവ്, അക്രമവാസന, വിഷാദം, ക്യാൻസർ, കരൾ രോഗം, പ്രതിരോധക്കുറവ്, വിറയൽ, അൾസർ, ഞരമ്പ് കടച്ചിൽ, ഹൃദയാഘാതം, അനീമിയ, സ്തനാർബുദം, ലൈംഗിക ശേഷി കുറവ്, ഉന്മാദരോഗം, ആത്മഹത്യാ പ്രവണത, ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ പോലെ വിവിധങ്ങളായ രോഗങ്ങളിലേക്കാണ് ലഹരി ഉപയോഗം എത്തിക്കുന്നത്. ഒരിക്കൽ ത്വാരിഖ് ബിനു സുബൈദ് റളിയല്ലാഹു അൻഹു മദ്യത്തെക്കുറിച്ച് നബിയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി, എന്നിട്ട് വെറുപ്പ് പ്രകടിപ്പിച്ചു. ത്വാരിഖ് ബിനു സുബൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരുന്നിന് വേണ്ടിയിട്ടാണ് അതുണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹ ദാഉൻ, അതൊരു രോഗമാണ്. വലൈസത് ബിദവാ, അതിൽ നിന്ന് യാതൊരു മരുന്നുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇൻസ്റ്റഗ്രാം വഴി കഞ്ചാവ് വിൽപ്പന നടത്തപ്പെടുന്നുണ്ട്. ഈ സമയത്ത് കഞ്ചാവിനെ പറ്റി ചില ആളുകൾ പറയുന്നത് കഞ്ചാവ് ഒരു ചെടിയാണെന്നാണ്. ചീരയില ഒരു ചെടിയാണ്, പച്ചക്കറികൾ ചെടികളാണ്. എങ്കിൽ അതെല്ലാം നമ്മൾ ഭക്ഷിക്കുന്നത് പോലെ മാത്രമേ കഞ്ചാവ് ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നുള്ളൂ എന്നാണ്. നാസ്തികർ ഒരിക്കലും ലഹരിക്കെതിരെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും അവർ അതിനെതിരെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില രൂപത്തിലേക്ക് അവർ മാറുകയാണ്. നന്നായി ഉറങ്ങിയിരുന്ന മകൻ അല്ലെങ്കിൽ നന്നായി ഉറങ്ങിയിരുന്ന ഒരു വ്യക്തി ലഹരി ഉപയോഗത്തിലൂടെ ഉറക്കക്കുറവിലേക്ക് വരുന്നു. ഉറക്കം കുറവാണ്. രാത്രി 2 മണിക്ക് പോലും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവേണ്ടി വരുന്ന അവസ്ഥ. കണ്ണ് നന്നായി ചുവപ്പനുഭവപ്പെടുന്നു. കണ്ണുകൾക്ക് താഴെ ഇരുണ്ട നിറം കാണപ്പെടുന്നു. അവ്യക്തമായ സംസാരങ്ങൾ ഉണ്ടാകുന്നു. വൃത്തിയില്ലായ്മ, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ വിശപ്പ് കൂടുതൽ, ഏകാന്തത. ആളുകളുമായി കൂടുതൽ സംസാരിച്ചിരുന്ന വ്യക്തി ഏകാന്തതയിലേക്ക് മാറി. മാനസികാവസ്ഥ ആകെ മാറിയിരിക്കുന്നു. ഓർമ്മക്കുറവ് സംഭവിച്ചിരിക്കുന്നു. ലജ്ജയുടെ അഭാവം, എന്താണ് സംസാരിക്കുന്നത് എന്ന് ബോധമില്ലാതെ അശ്ലീലതകൾ പറയാൻ, സ്ഥലകാല ബോധമില്ലാത്ത സംസാരങ്ങൾ വരുന്നു. സൗഹൃദമാറ്റം, പഠനത്തിൽ താല്പര്യമില്ലായ്മ, കോളേജുകളിലേക്കോ സ്കൂളുകളിലേക്കോ പോകാൻ താല്പര്യപ്പെടുന്നില്ല. പതിവായി നേരത്തെ എത്തിയിരുന്ന മകൻ വൈകി വീട്ടിലേക്ക് എത്തുകയാണ്. അസമയത്ത് പുറത്തേക്ക് പോവുകയാണ്. പണത്തിന് കൂടുതൽ ആവശ്യം വരുന്നു. കയ്യിൽ കറയുണ്ടാകുന്നു. സിറിഞ്ച് ഉപയോഗിച്ച പാട് കാണുന്നു. ഇവയുടെ മണം, അതുപോലെ തന്നെ പുക തുടങ്ങി ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നേരത്തെ ഉണ്ടായ സാഹചര്യത്തിൽ നിന്ന് മുച്ചൂടും മാറ്റും അനുഭവപ്പെടുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ പറ്റി നന്നായി പരിശോധിക്കേണ്ടതുണ്ട്. മദ്യപാനം വാസനയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രാസലഹരി വാസനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ ഇത് ഉപയോഗിച്ചാൽ തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പറഞ്ഞു വന്നത് സമൂഹവും നാടും ആശങ്കയിലാണ്. കുടുംബങ്ങളിൽ കണ്ണുനീരിൻ്റെ നോവുകളുമായി മാതാപിതാക്കൾ കഴിഞ്ഞുകൂടുന്നു. അവർക്ക് ഒരു സമാധാനം വേണം. ലഹരിയിൽ നിന്ന് നമ്മുടെ സമൂഹം രക്ഷപ്പെടണം. ബോധവൽക്കരണം അനിവാര്യമാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികൾക്ക് സുഹൃത്തുക്കൾക്ക് സൽബുദ്ധി തോന്നിപ്പിക്കുമാറാവട്ടെ. വാഹിർ ദേവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, ലഹരിയിൽ തകരുന്ന കുടുംബങ്ങളെന്ന വിഷയത്തിൽ റഫീഖ് ഇരുവേറ്റിയുടെ സംസാരമാണ് ഇൻസൈറ്റിൽ നമ്മൾ ആദ്യമായി കേട്ടത്. ഇൻസൈറ്റ് കഴിഞ്ഞാൽ പതിവ് പോലെ
2: നമ്മൾ പോകുന്നത് സ്വരത്തിലേക്കാണ് അല്ലേ? ഒരു പാട്ട് കേട്ടുവരാം.

0: മാഷാല്ലാ, വളരെ മധുരമായിട്ടുള്ള സ്വരം കേട്ട് നമ്മൾ മോർണിംഗ് റേഡിയോ വൈബ്സ് മുന്നോട്ട് പോവുകയാണ്.
1: അപ്പം ഇന്ന് ആരോഗ്യ വിചാരത്തിൽ ആരൊക്കെയാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത്?
0: ഡോക്ടർ ഫവാസ് യൂസുഫാണ് നമ്മുടെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് പങ്കെടുക്കുന്നത്. ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ചു തരാൻ അദ്ദേഹം അബീർ മെഡിക്കൽ സെൻറ്റർ ദമാമിലെ ജനറൽ ഫിസിഷ്യനാണ്, ഡയബറ്റോളജിസ്റ്റാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണല്ലോ നമ്മുടെ ശരീരം. ആ ശരീരവും അതിലെ അവയവങ്ങളും അതിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ അള്ളാഹു മനുഷ്യന് നൽകിയ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ജുബൈൽ പ്രശസ്തമായ പോളിക്ലിനിക്കായ ബദറുൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇൻറ്റേണിസ്റ്റും മലപ്പുറം ജില്ലയിലെ മുറയൂർ സ്വദേശിയുമായ ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ്, ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ നമ്മൾ ആമുഖത്തിൽ സംസാരിച്ചതുപോലെ വൃക്കകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിനെ സൂക്ഷിക്കണം, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളുണ്ടോ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇൻഷാല്ലാ നമ്മളിന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൽ എന്താണ് വൃക്കകളുടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അത് ശ്രോതാക്കൾക്ക് ഗുണകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കിഡ്നി അഥവാ വൃക്കകളെന്ന് പറയുന്നത്. നമ്മുടെ നട്ടിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് കിഡ്നിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ അത് അരിച്ചെടുത്ത് പുറത്ത് തള്ളുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു പ്യൂരിഫയിങ് മെഷീൻ പോലെ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അതിന് മൾട്ടി ടാസ്ക് ഉണ്ട്, പല ഫങ്ഷൻസും ഉണ്ട്. ഇതിലൊന്നാണ് നമ്മളീ പറഞ്ഞ മാലിന്യങ്ങൾ. ഇപ്പം ഫുഡിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന യൂറിക് ആസിഡ്, യൂറിയ, ക്രിയാറ്റിൻ, ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ അതിനെ തരിച്ച് അരിച്ചത് യൂറിനിലൂടെ പാസ് ചെയ്യിക്കുന്നതാണ് ഒരു പ്രവർത്തന വഴി. പിന്നെയുള്ളത് വൈറ്റമിൻ ഡി. നമ്മുടെ വൈറ്റമിൻ ഡി ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക, അത് ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതും കിഡ്നിയുടെ പ്രവർത്തനത്തിലൊരു മാർഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്, ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിൽ ഈ കിഡ്നിക്കകത്ത് അടങ്ങിയിട്ടുള്ള ഹോർമോണിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, റാസ് സിസ്റ്റം എന്ന് പറയുന്നത്, അതാണ് ഈ ബി പി എ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ആർ ബി സി, ഈ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഹോർമോൺ, അത് ഉൽപ്പാദിപ്പിക്കുന്നതും കിഡ്നിയിലാണ്. ഈ വൃക്കയിലുള്ള എറിത്രോപോയറ്റിൻ തന്നെ ഹോർമോണാണ് ആർ ബി സി, അഥവാ നമ്മുടെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ളത് ഇതിലൂടെ പ്രവർത്തന മേഖലയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു ഫങ്ഷനുണ്ട്. പക്ഷേ ഇതൊരു 10 സെൻറ്റിമീറ്ററോളം മാത്രം വലിപ്പമുള്ള ഒരു ഓർഗനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
2: ഒട്ടനവധി പ്രവർത്തനങ്ങൾ.
3: അതെ അതെ.
2: ഒന്ന്, സാധാരണയായി ജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു അസുഖമാണ് കിഡ്നി ഫെയിലിയർ. അപ്പോൾ അത് പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്താണ് അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്?
3: അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5-5.5 ലിറ്ററോളം ബ്ലഡുണ്ട്. ഇതിനെ ഒരു ദിവസം കണക്കിടലെടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 40 തവണ വരെ ഈ 10 സെൻറ്റിമീറ്ററോളം മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ 180 ലിറ്ററോളം ബ്ലഡ് ഈ 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അത്രയും പവർഫുള്ളായിട്ട് അതിൻ്റെ ഫങ്ഷൻ വരുന്നത്. ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 മുതൽ 70% വരെ ഇതിൻ്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും ഒരു ലക്ഷണവും ഉണ്ടാവില്ല. നമുക്ക് വൈകിയാണ് ലക്ഷണങ്ങൾ കാണാനുള്ള സ്റ്റേജുകളുണ്ട്. ഇതിന് അസുഖങ്ങൾ പല സ്റ്റേജുകളായിട്ടാണ് നിർണ്ണയിക്കുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസസിന് പല സ്റ്റേജുകൾ, 5 സ്റ്റേജുകളായിട്ടും പറയാറുള്ളത്. അപ്പോൾ 4-ാമത്തെയോ 5-ാമത്തെയോ സ്റ്റേജിലെത്തുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ സൈലൻറ്റ് കില്ലർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും വൈകി കാണാനുള്ള കാരണം 60% അല്ലെങ്കിൽ 70% വരെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിയാൻ ലേറ്റ് ആവുന്നത്.
2: അപ്പോൾ വളരെ വൈകിയേ ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. നോർമലി സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആദ്യം പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും.
3: ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കാലുകളിൽ നീര് വരിക, അതുപോലെ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഫേസിൽ കണ്ണിൻ്റെ അടിയിൽ മുഖത്തൊക്കെ ആയിട്ട് കാൽ നീര് വയ്ക്കുക, അതുപോലെ മൂത്രത്തിൽ പത നുര പോലെ കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാം, അതുപോലെ ഭയങ്കര ശ്വാസം മുട്ടൽ, ക്ഷീണം, ഇതെല്ലാം ഓരോ സ്റ്റേജുകൾ ബേസ്ഡ് ആണ്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ സൂക്ഷ്മയോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്.
2: ഇപ്പോൾ നിങ്ങൾ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മൂത്രത്തിലെ പത എന്നുള്ളത് പറഞ്ഞു, അത് ഭയങ്കര അപകടകരമാണോ അതോ അത്ര നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണോ? എന്താ
3: ഇത് സ്ഥിരം പേഷ്യൻസ് നമ്മളോട് ഒന്ന് ചോദിക്കാറുള്ളതാണ്. മൂത്രത്തിൽ ഇങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ നുര കാണുന്നുണ്ട്, അത് നമ്മൾ കിഡ്നി ഫെയിലിയറിൻ്റെ കാരണമാണോ എന്ന് പല പേഷ്യൻസും ഒന്ന് ചോദിക്കാറുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു അളവ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ മൂത്രത്തിൽ കാണുന്ന എല്ലാ നുരയും ഒരു കിഡ്നി ഫെയിലിയറായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുക, നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഈ പത കാണാം, മൂത്രത്തിൽ പത കാണാറുണ്ട്. അതുപോലെ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ എടുക്കുന്ന സമയത്തും നമുക്ക് മൂത്രത്തിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയത് കാരണം അതിൽ നമുക്ക് പത കാണാം. അപ്പോൾ അതുകൊണ്ട് മൂത്രത്തിൽ കാണുന്ന നുര എപ്പോഴും ഒരു കിഡ്നി ഫെയിലർ ആണെന്ന് ധരിക്കേണ്ട. എന്നാൽ സ്ഥിരമായിട്ട് നമുക്ക് മൂത്രത്തിൽ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തായാലും ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്.
2: ഇപ്പോൾ ചില ഡോക്ടർമാരൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഉപ്പ് കൂടിയാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ?
3: അത് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം എന്നൊരു സംഭവമുണ്ട്. ഈ സോഡിയം നമ്മളെ ബ്ലഡിനകത്ത് കൂടിക്കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ പ്രത്യേകത അത് ജലാംശത്തെ നിലനിർത്തും, അത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കും, നമ്മുടെ ബോഡിയിൽ നീരുണ്ടാക്കും. ഈ നീരുണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസ് നമ്മുടെ രക്തക്കുഴലുകളിൽ പ്രഷർ കൂട്ടാനും അത് കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
2: ഈ വെക്കയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യം മനസ്സിലാക്കാൻ പറ്റിയ പരിശോധനകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കും.
3: അത് രണ്ട് തരത്തിലാണ് വൃക്കയുടെ ടെസ്റ്റുകളുള്ളത്. നമ്മളൊന്ന് യൂറിനിൽ ചെയ്യാറുണ്ട്, മറ്റൊന്ന് ബ്ലഡിലാണ് ചെയ്യാറുള്ളത്. യൂറിനിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നോർമലായിട്ട് ചെയ്യാറ് സാധാരണ ചെയ്യാറുള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷനാണ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതുപോലെ തന്നെ രക്താണുക്കളുണ്ടോ, അതുപോലെ പഴുപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന് പുറമെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ACR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെസ്റ്റാണ്. ഇതും നമ്മൾ യൂറിനിൽ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ രക്തത്തിൽ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് യൂറിയ, ക്രിയാറ്റിനിൻ, അതുപോലെ EGFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. എസ്റ്റിമേറ്റഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ടെസ്റ്റുകളാണ് ഉള്ളത്.
2: ഇപ്പം നിങ്ങൾ പറഞ്ഞു ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ക്രിയാറ്റിൻ പറഞ്ഞു. അത് നോർമൽ ആണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമില്ല എന്ന് കേൾക്കാറുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്?
3: യഥാർത്ഥത്തിൽ ക്രിയാറ്റിൻ നോർമലാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം നോർമലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് വിഷയം എന്താണെന്ന് വെച്ചാൽ ക്രിയാറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു അറിവ് വേണം. ക്രിയാറ്റിൻ എന്ന് പറയുന്ന സത്യത്തിൽ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നൊരു സംഭവമല്ല, അല്ലെങ്കിൽ ഒരു കെമിക്കലല്ല. അത് ആക്ച്വലി നമ്മുടെ മസിലിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്. മസിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിലോ ക്രിയാറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഈ കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാലും അത് കിഡ്നി ക്രിയാറ്റിൻ കൂടണമെന്നില്ല. അന്നേരം ചെക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ക്രിയാറ്റിൻ നോർമലായിരിക്കും. മാത്രമല്ല ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ലേറ്റ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ സ്റ്റേജ് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് ക്രിയാറ്റിൻ നോർമലായ സ്ഥിതിക്ക് അത് എപ്പോഴും കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
2: അപ്പോൾ ഇസ്ലാമിലെ ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഒക്കെ ഒരുപാട് ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം, അതുപോലെ തന്നെ ഇറക്കിറക്കുകളായിട്ട് മൂന്നിറക്കുകളായിട്ട് കുടിക്കണം, അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൃക്കകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഒരു ദിവസം എത്ര ലിറ്റർ വരെ വെള്ളം കുടിക്കാം എന്നുള്ളൊരു വിഷയം അറിഞ്ഞാൽ നന്നായിരുന്നു.
3: ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അപ്പം പക്ഷേ അതിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കൂടുതലും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല. ഒരു മിതമായ അളവിലാണ് വെള്ളത്തിൻ്റെ ആവശ്യം. ഇപ്പം നോർമൽ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മാലിന്യങ്ങളെ പുറന്തള്ളലാണ് കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ വെള്ള ലെവലുണ്ട്, അത് അത്ര തന്നെ മുന്നോട്ട് പോകണം. അത് കൂടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നീര് വയ്ക്കാനും കാര്യങ്ങൾക്കും കാരണങ്ങളാണ്. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനും അതുപോലെ കിഡ്നി സ്റ്റോൺസിനും കാരണങ്ങളും. അപ്പം മിതമായൊരളവിൽ ഈ നമ്മുടെ വെള്ളം കുടിക്കേണ്ടതാണ്. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് നമുക്ക് അങ്ങനെ തുറന്ന് ഒരു ഒരു പൊതുവേ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ഒരാളിന് ഏകദേശം ഒരു 3 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ആ ഒരു വ്യക്തിക്ക് കിഡ്നിക്ക് അസുഖമുണ്ട്, വളരെ ലേറ്റായിട്ട് സ്റ്റേജ് 4 അല്ലെങ്കിൽ സ്റ്റേജ് 5 ആണെങ്കിൽ അവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു അളവുണ്ടാകും, അത് കുറയ്ക്കേണ്ടി വരും, ഇത്ര അളവ് പാടില്ല. ഇനി ഹാർട്ടിന് അസുഖം, ഹാർട്ട് ഫെയിലിയർ ആൾക്കാർ, അവർക്കും ഈ ഒരു അളവ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഒരു ഇത്ര എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് അവരുടെ ജോലി, അവരുടെ ആരോഗ്യം, അവരുടെ അന്തരീക്ഷം. സൗദി അറേബ്യയിലാണെങ്കിൽ നമുക്ക് 3 ലിറ്ററിന് മാത്രം മതിയാവില്ല, പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഒരു 4 ലിറ്ററോളം വേണ്ടി വരും. അവർ ഇത്രയും ചൂടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പോൾ 4 ലിറ്റർ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം ഒക്കെ കണക്കിലെടുത്തേ പറയാൻ പറ്റുള്ളൂ. എന്നാലും പൊതുവെ ഒരു ആരോഗ്യമുള്ള മനുഷ്യന് 3 ലിറ്റർ വെള്ളമാണ് വേണ്ടത്.
2: ഇപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഇടയിലുള്ളൊരു പിന്നെ ഒരു ശൈലിയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വേദന, തലവേദന ഇങ്ങനെയൊക്കെ വന്നാൽ വേദന പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ തന്നെ വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഈ വേദന സംഹാരികൾ കൂടുതൽ കഴിക്കുന്നത് വൃക്കയെ തകരാറിലാക്കുമോ, എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം?
3: തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള വേദന സംഹാരികൾ നമ്മളെ വൃക്കയുടെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. ഇതിനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ബ്ലഡിലുള്ള കെമിക്കലാണ്. അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഇപ്പം നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളിൽ മിക്കതും ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ രക്തപ്രവാഹം, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഈ കിഡ്നിക്കകത്ത് ചെറിയ സൂക്ഷ്മ രക്ത കുഴലുകളുണ്ട്, നമ്മൾ ഗ്ലോമറുലസ് എന്നൊക്കെ പറയുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഇതിനെ ഇവർ ബ്ലോക്ക് ചെയ്യും, അപ്പം സാരമായിട്ട് ഇതിനെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് പ്രവർത്തനത്തിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് NSAIDs ഉൾപ്പെട്ടിട്ടുള്ള ഡൈക്ലോഫിനാക്ക്, ഐബുപ്രൂഫൻ, നാപ്രോക്സൻ ഇതുപോലുള്ള മെഡിസിൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും വെറുതെ ഓവർ ദി കൗണ്ടർ വാങ്ങിച്ച് കഴിക്കരുത്. ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിക്കുന്ന കാര്യമല്ല ഇത്. നിരന്തരം വെറുതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നു.
2: അപ്പോൾ അത് വെറുതെ ഇത് അങ്ങനെ വാങ്ങിക്കൊടുക്കണ പോലെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടും ഡോക്ടർ പരിശോധിച്ച് പിന്നെ അവരുടെ ആരോഗ്യ അവസ്ഥകളൊക്കെ അനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വേദന സംഹാരികൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് അതിലെ നിർദ്ദേശമായിട്ട് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഷുഗർ, പ്രമേഹം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കുമോ, അതോ എന്താണ് അതിൽ പറയാനുള്ളത്?
3: ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഏകദേശം 45% കിഡ്നി ഫെയിലിയറിന് കാരണം പ്രമേഹമാണ്, ഡയബറ്റീസ്. അതിൽ തന്നെ Type 2 diabetes 90% കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതേപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷറും ഈ കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബ്ലഡ് പ്രഷറുള്ളവരാകട്ടെ, ഷുഗർ ഉള്ളവരാകട്ടെ, അത് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ മുന്നോട്ട് പോവുക, ബുദ്ധിമുട്ടില്ലാതെ ദീർഘകാലം മുന്നോട്ട് പോകുന്നതാണ്.
2: നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
3: അതെ, തീർച്ചയായിട്ടും.
2: ഈ ഹെർബൽ മരുന്നുകൾ പലരും അത് ആ രംഗത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അത് എത്രത്തോളം പ്രയോജനകരമാണോ അല്ലേ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.
3: ഈ ഹെർബൽ എന്ന വിഷയത്തിൽ, നമ്മളെ ഹെർബൽ എന്ന് പറയുമ്പം അതിലൊരു നേച്ചുറൽ എന്നുള്ളൊരു വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നേച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം അത് പ്രകൃതിപരമായിട്ടുള്ളതല്ലേ, അത് വലിയ അപകടമില്ല എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഈ നേച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസിൽ വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളിക്കുലാർ ലെവലിൽ അത് എവിടെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് അറിയില്ല. മാത്രമല്ല ഹെർബൽ പ്രൊഡക്ട്സ് മിക്കതും അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് അത് നമ്മുടെ കിഡ്നിക്ക് നെഫ്രോടോക്സിസിറ്റി ഉണ്ടാക്കും, കിഡ്നിക്ക് വിഷമാണത്. അതറിയാതെ പലരും ഈ ഹെർബൽ മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുകയും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു ഹെർബൽ മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് അവർക്ക് കഴിക്കാൻ പറ്റാവുന്നതാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കഴിക്കാവൂ.
2: ഇപ്പം ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ, ഇപ്പോൾ ഡോക്ടർമാരൊക്കെ സമീപിച്ചാൽ ചില ആളുകൾ അല്ലെങ്കിൽ പൊതുവെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ആ വിഷയത്തിൽ യാഥാർത്ഥ്യം എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
3: ഇതിനൊരു ഒറ്റ ഉത്തരമില്ല. കാരണം കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം, എന്നാൽ തീരെ കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിക്ക് അസുഖങ്ങൾ സ്റ്റേജുണ്ട്. ഈ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ പറയുക. പക്ഷേ എന്നിരുന്നാൽ കൂടെ ചില ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം പൊട്ടാസ്യം, ഇതൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പം കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യം പുറം തള്ളില്ല. ഈ ഫ്രൂട്ട്സിലുള്ള പൊട്ടാസ്യം ഈ രക്തത്തിലുള്ള പൊട്ടാസ്യത്തെ കൂട്ടുകയും അത് ഹാർട്ടിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കൺസേൺ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ പൊട്ടാസ്യം കുറവുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം ആപ്പിൾ, നമ്മുടെ ഗോവ പേരക്ക എന്ന് പറയുന്നത്, പിന്നെ പെയർ, സ്ട്രോബെറി, ഇത്തരം ഫ്രൂട്ട്സ് എല്ലാം ധാരാളം കഴിക്കാം. ധാരാളം അല്ലെങ്കിലും കഴിക്കാവുന്നതുള്ളൂ, അത് സേഫാണ്. എന്നാൽ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫ്രൂട്ട്സിൽപ്പെട്ട മാങ്ങ, അതുപോലെ പിന്നെ വാട്ടർമെലൻ, ഇത് അതുപോലെ ഡേറ്റ്സ്, ഇതൊക്കെ എക്സ്ട്രാ റിച്ച് ഇൻ പൊട്ടാസ്യം ആണ്. അപ്പോൾ ഇത് മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റേജ് 3 വരെയുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷേ പൊട്ടാസ്യം കൂടുതലായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
2: ഓക്കെ, ജസാകുമുല്ലാ ഖൈർ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ച് ഇത്ര വിശാലമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർക്ക് പീസറയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരാണ്. തങ്ങളുടെ അറിവും ആരോഗ്യവും അള്ളാഹു നിലനിർത്തട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രോതാക്കളോട് പറയാനുള്ളത്, ശ്രോതാക്കൾ പ്രത്യേകിച്ച്, ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് തീർച്ചയായും ആരോഗ്യമുള്ള മനസ്സും അതുപോലെ തന്നെ ആത്മാവും നിലനിൽക്കുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം, ഏറ്റവും മൂല്യവത്തായ അനുഗ്രഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പരിപാലിക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ, പ്രത്യേകിച്ച് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഇഹലോകവും പരലോകവും ഒക്കെ അള്ളാഹു ഖൈറിലും ബർക്കത്തിലുമാകട്ടെ.
0: മാഷാല്ലാ.
1: ഇനി പ്രാർത്ഥനാ പഠനമാണ്. പ്രാർത്ഥനാ പഠനത്തിൽ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയുടെ 11-ാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സഫീർ അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമസ്കാര ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്റുകളിൽ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം മാത്രം നമ്മൾ ചൊല്ലേണ്ടതായ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി സുബ്ഹ് നമസ്കാരങ്ങൾക്ക് ശേഷം രാവിലെ ചൊല്ലാറുണ്ടായിരുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ ورزقا طيبا وعملا متقبلا. ذكر ശ്രദ്ധിച്ച് കേൾക്കുക. اللهم اني اسالك علما نافعا ورزقا طيبا وعملا متقبلا. വളരെ അർത്ഥപൂർണമായ ഒരു പ്രാർത്ഥനയാണ് ഇത്. ആദ്യം നമ്മൾ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, اللهم اني اسالك കഴിഞ്ഞ് علما ഇൽമൻ നാഫിഅൻ, ഇവിടെ രണ്ട് ഐനുകളാണുള്ളത്. ഐൻ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് പുറപ്പെടേണ്ടത്. അതിന് മുകളിൽ ഗൈൻ എന്ന അക്ഷരമുണ്ട്. ഇത് ഗൈൻ നാഫിഅൻ എന്നോ നാഫിയൻ എന്നോ നാഫിഅൻ എന്നോ ഉച്ചരിച്ചാൽ തെറ്റാണ്. മറിച്ച് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും പുറപ്പെടുന്ന നാഫിഅൻ ഐനാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, ഇൽമൻ അല്ല ഇൽമൻ നാഫിഅ. വരിസ്ഖൻ തയ്യിബ, വരിസ്ഖൻ തയ്യിബ, അവിടെ റിസ്ഖൻ റായിന് ശേഷമുള്ളത് സ എന്ന അക്ഷരമാണ്. ഇംഗ്ലീഷിൽ സെഡ് എന്ന അക്ഷരത്തോട് സമാനമായ അക്ഷരമാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് മിക്ക ആളുകൾക്കും ഇത് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകാറില്ല. റിസ്ഖൻ ഖാഫാണ് അവിടെയുള്ള അക്ഷരം. കാഫൽ റിസ്ഖൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. റിസ്ഖൻ തയ്യിബൻ, തയ്യബൻ എന്നത് ത എന്ന അക്ഷരം, അത് വളരെ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതായ അക്ഷരമാണ്. ത എന്ന അക്ഷരം നമ്മുടെ നാവ് പിന്നെ മുകളിൽ മോണയുടെ പല്ലിൻ്റെ അങ്ങേ അറ്റത്ത്, മോണയുടെ അങ്ങേ അറ്റത്ത് വെച്ച് ഉച്ചരിക്കേണ്ടതായ അക്ഷരമാണ് ത. വായ നിറച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ചില ആളുകൾ തായിന് വാവ് ചേർത്ത് ത്വ എന്ന് ഉച്ചരിക്കാറുണ്ട്. അങ്ങനെ ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചാരണം തെറ്റാകും. ത എന്നത് ഒറ്റ ഒരു അക്ഷരമാണ്. റിസ്ഖൻ തയ്യിബൻ എന്നതാണ്. വഅമലൻ മുതഖബ്ബലൻ, ഇവിടെ അമലി എന്നത് ഇൽമൻ എന്നിടത്ത് പറഞ്ഞ ഐനാണ്. മുതഖബ്ബലൻ എന്നത് റിസ്ഖൻ എന്നിടത്ത് പറഞ്ഞ ഖാഫാണ്. ആ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ ഉച്ചരിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ തയ്യിബ വ അമലൻ മുതഖബ്ബല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉച്ചരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഈ പദങ്ങൾ മാറിപ്പോയി എന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. നമ്മൾ അങ്ങനെ മാറിപ്പോയാൽ കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്താണ് വലിയ അർത്ഥമാണ് ഈ പ്രാർത്ഥനയ്ക്കുള്ളത്? എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക്ക്, ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ, ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ അറിവ് അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വരിസഖൻ തയ്യിബ, നല്ല ഉപജീവനം, വിശിഷ്ടമായ ഉപജീവനം, തയ്യിബായ, മോശമില്ലാത്തതായ ഉപജീവനം അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ അമലൻ മുതഖബ്ബലൻ, സ്വീകാരയോഗ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിനെയും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ്. വളരെ അർത്ഥഗർഭമായ, നിങ്ങൾ നോക്കൂ, വളരെ സുന്ദരമായ മൂന്ന് കാര്യങ്ങൾ: ഉപകാരപ്രദമായ അറിവ്, നല്ല വിശിഷ്ടമായ ഭക്ഷണം, ഉപജീവനം, അതേപോലെ തന്നെ സ്വീകാരയോഗ്യമായ പ്രവർത്തനങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തേട്ടം സുബ്ഹി നമസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ശീലമാക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഉച്ചരിക്കാം: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ ورزقا طيبا وعملا متقبلا. നമ്മൾ ഈ പ്രാർത്ഥന ശീലമാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നിസ്കാരശേഷം, ഓരോ നിസ്കാരശേഷവും നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയുടെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ ഓരോ ദിവസങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭാഗം 11 പ്രാർത്ഥനാ പഠനത്തിന് നേതൃത്വം നൽകിയത് സഫീർ അൽ ഹിക്കമി. ഇനി സലാം സാറേ, കുട്ടികൾക്കുള്ള പ്രോഗ്രാമിലേക്ക് പോകാം അല്ലേ?
1: പൂമരത്താണ്.
0: യെസ്,
1: കുട്ടികൾക്ക് ക്ഷമിക്കാൻ കഴിയാറില്ല പലപ്പോഴും ചില കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ്, മക്കളെ ക്ഷമിക്കണം. ക്ഷമിക്കുന്നവർക്കൊരു സന്തോഷവാർത്തയുണ്ട്. അവതരിപ്പിക്കുന്നത്
0: അൽ ഫഹദ് പുന്തുറ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും നന്നായിരിക്കുന്നല്ലോ അല്ലേ? ഞായറാഴ്ചയുടെ സന്തോഷത്തിലാണ് എല്ലാവരും കളിക്കാനും കൂട്ടുകൂടാനും പാട്ടുപാടാനും എല്ലാവരും പല കാര്യങ്ങളിലുമായി ഏർപ്പെടാൻ പോവുകയാണ്. യാത്രകൾ പോകാനും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾക്കും വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. എന്തൊക്കെയുണ്ട് കാലാവസ്ഥയും അവസ്ഥകളൊക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങളെല്ലാം? എല്ലാവരും പറയൂ കൂട്ടുകാരെ. ഞായറാഴ്ചയുടെ സന്തോഷത്തിൽ കൂട്ടുകാർക്ക് ഞാൻ ഒരു രണ്ട് കുട്ടികളുടെ കഥ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ. ഇവർ വളരെയധികം സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഒരു ദിവസം എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ഇവർ പരസ്പരം അടിയായി. അടിയായി എന്ന് പറഞ്ഞ കൂട്ടുകാരെ, ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ ചെറിയ പ്രശ്നമായി. അവർ തമ്മിൽ പ്രശ്നമായി, ആടിയും പിടിയും വഴക്കും. പിന്നെ അവൻ ഇവൻ്റെ മോന്തയ്ക്കടിക്കും, ഇവൻ തിരിച്ച് അവനെ അടിക്കും. അങ്ങനെ ഒരുമാതിരി അഴുക്ക, ഒരു ചീത്ത കുട്ടികളുടെ സ്വഭാവമായി മാറി. കൂട്ടുകാരും, അവരുടെ ജീവിതത്തിൽ ക്ഷമയില്ലാതെ മാറി. നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരെ, നമുക്ക് ആവശ്യം എന്താണ്? ക്ഷമയാണ് അല്ലേ? മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ക്ഷമ ആവശ്യമുള്ളൊരു സാധനമാണ്. ക്ഷമയില്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ധാരാളം ഉണ്ടാകും അല്ലേ? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മുടെ വാപ്പാക്ക് ക്ഷമയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലാ, വീട്ടിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അനുജത്തി ഒരു ചേട്ടനും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അനുജത്തി ബോൾ എറിഞ്ഞു കൊടുത്തു. ഇവൻ ബാറ്റ് കൊണ്ട് വീശി. ആ ബോൾ നേരെ പോയി ചെന്നത് വാപ്പ ഇന്നലെ വാങ്ങിയിട്ട ഭിത്തിയിൽ വാങ്ങിയിട്ട പുതിയ ക്ലോക്കിലേക്കാണ്. അല്ലാ, ക്ലോക്ക് താഴെ വീണ് പൊട്ടിയിട്ടുണ്ടല്ലോ. ഇവൻ ആകെ പേടിച്ചു. വാപ്പ വന്ന വഴക്കാണ്, വാപ്പ വന്ന വഴക്ക് കിട്ടും. അങ്ങനെ പ്രയാസത്തിലായി. വാപ്പ ആണെങ്കിൽ ക്ഷമ എന്ന് പറയുന്ന സാധനം വാപ്പാക്കില്ല. വാപ്പ വന്നാൽ ആടി എന്ന് വെച്ചാൽ അല്ലാഹുവെ, ഇവനാകെ പേടിച്ചു. ഇവൻ്റെ കൂട്ടുകാരെല്ലാം അപ്പുറത്ത് ഇപ്പുറത്തുള്ളവരൊക്കെ വന്ന് ഇവനെ പേടിപ്പിക്കാനാണ് തുടങ്ങിയത്. ഇവനെ ആശ്വസിപ്പിച്ചില്ല. ഇവൻ്റെ അനുജത്തിയും പറഞ്ഞു, അല്ലാ, വാപ്പ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. വാപ്പച്ചി ഉപ്പ വരുമ്പോൾ ഞാനും പറഞ്ഞു കൊടുക്കും, ഉപ്പ വരുമ്പോൾ ഞാനും പറഞ്ഞു കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇവനാകെ ടെൻഷനായി. അല്ലേ കൂട്ടുകാരി, നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വാപ്പ വന്നാൽ ഇങ്ങനെ വാപ്പാക്ക് ക്ഷമയില്ലെങ്കിൽ വാപ്പ നമ്മളെ അടി തരും, അടി പറയും, അടി തരും, വഴക്കു പറയും, അങ്ങനെ പല കാര്യങ്ങളും വാപ്പ ചെയ്യും. കൂട്ടുകാരൻ നമ്മുടെ നമുക്ക് ഇനി വേറൊരു കാര്യം, നമുക്ക് ക്ഷമയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ക്ഷമയില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അല്പം ക്ഷമയുള്ളവരായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് കളിക്കുമ്പോഴോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ മുമ്പിൽ കൂട്ടുകാർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ക്ഷമിച്ചില്ല എങ്കിൽ എന്തായിരിക്കും, എന്തർത്ഥമാണുള്ളത്? നോക്കൂ കൂട്ടുകാരെ, ഒരു കഥ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ലൈസ ശദീദു ബിസ്സുർആ ഇന്നമ ശദീദ് യംലിക്കു നഫ്സുല്ലദി ഇൻദല് ഗളബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൈസ ശദീദ് യഥാർത്ഥ ശക്തനല്ല, ലൈസ ശദീദ് ബിസ്സുർആ സുർആയിലെ അല്ലെങ്കിൽ ദന്തയുദ്ധത്തിൽ മറ്റൊരുത്തനെ അടിച്ചു വീഴ്ത്തുന്നവനല്ല യഥാർത്ഥ ശക്തൻ. നമ്മുടെ കൂട്ടത്തിൽ ആരാ ഏറ്റവും ശക്തിയുള്ളവൻ? കൂട്ടുകാരന് ഇടിയും കൊടുത്തീർന്നവനല്ലേ? അങ്ങനല്ല, അവനല്ല യഥാർത്ഥ ശക്തൻ. യഥാർത്ഥ ശക്തനെന്നു പറയുന്നത് ഇന്നമ ശദീദ് യംലിക്കു നഫ്സുല്ലദി ഇൻദല് ഗളബ്, കോപം വരുമ്പോ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോ ആ ദേഷ്യത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കൻ. അപ്പോൾ ആ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ആവണം. നമ്മുടെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ഉമ്മയും വാപ്പയും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും തിരിച്ച് കയർത്ത് സംസാരിക്കുന്നത് ക്ഷമയുള്ള കുട്ടിയാണോ? അല്ല. ഇനി കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാന വതആല ക്ഷമാശീലരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാന വതആല തന്നെ ഖുർആനിലൂടെ പറഞ്ഞു, സൂറത്തു ബക്കറയിലെ 153-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ആമനുസ്തഈനു ബിസ്സബരി ബിസ്സബരി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേന അല്ലാഹുവിനോട് സഹായം തേടണേ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ. നിങ്ങൾ സത്യവിശ്വാസവും സഹനവും ക്ഷമയും നമസ്കാരവും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. എങ്കിൽ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്നും ആര് പഠിപ്പിക്കണം? വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കൻ. ക്ഷമ എന്ന് പറയുന്നത് കൂട്ടുകാരെ സത്യവിശ്വാസികളുടെ ഗുണമാണ്. നമ്മൾ ഓരോരുത്തരും ആരാണ്? അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹുവിൻ്റെ പ്രവാചകനെ മാത്രം അനുസരിക്കുന്ന, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ജീവിതത്തിൻ്റെ എല്ലാ ശൈലികളും, അല്ലേ? ബാത്റൂമിൽ കയറുമ്പോൾ പോലും പഠിപ്പിച്ച പ്രാർത്ഥന പഠിപ്പിച്ച പ്രവാചകൻ, കിടന്നുറങ്ങുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ച പ്രവാചകൻ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളെല്ലാം പഠിച്ച് അതെല്ലാം ജീവിതത്തിൽ പകർത്തി എല്ലാം സൂക്ഷ്മതയോടുകൂടി ആ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതെല്ലാം അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മളെന്താരാണ്? സത്യവിശ്വാസികളാണ്. പ്രവാചകൻ പഠിപ്പിച്ച് സത്യത്തെ മനസ്സിലാക്കി ജീവിക്കുന്ന സത്യവിശ്വാസികളാണ് നമ്മൾ. ആ സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മൾ സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകതയാണ്, ഒരു ഗുണമാകുന്നു. അല്ലാഹു സുബ്ഹാന വതആല പറയുകയാണ്, സത്യവിശ്വാസികളുടെ ഗുണമാകുന്നു എന്ത്? ക്ഷമ എന്നുള്ളത്. അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരും സത്യവിശ്വാസികൾ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറയാണ്. അവരാരായിരിക്കും അല്ലദീന, അവർ യഖൂലൂന റബ്ബന അല്ലാഹുവിനോട് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നന ആമന്ന അല്ലാഹുവെ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർലന അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ല, അല്ലാഹുവെ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ല, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ല, ദുനൂബന വഖിന അദാബന്നാർ അല്ലാഹുവേ നരകത്തിൻ്റെ ഭയാനകതയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ അല്ലാ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണല്ലേ നരകത്തിൻ്റെ ഭയാനകൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അടുത്തൊരു അവരുടെ അടുത്ത ഗുണമായിട്ട് പഠിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ വിഷയം ഉൾക്കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത സത്യവിശ്വാസികളുടെ ഗുണമായി പറയുന്നത് എന്താണെന്നറിയോ, والصابرين والصادقين وقنا والصابرين والصادقين والقانتين والمنفقين والمستعفرين بالأسحار مستعفرين بالأسحار ക്ഷമ കൈക്കൊള്ളുന്നവരും അവർ സത്യവിശ്വാസികൾ. അതായത് നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണല്ലോ, നമ്മൾ സത്യമനുസരിച്ച് ജീവിക്കുന്നവരാണല്ലോ നമ്മൾ. അപ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണെന്നറിയോ, അസ്വാബിരീന അവർ ക്ഷമിക്കുന്നവരാണ്, അസ്വാദിഖീന അവർ സത്യം പാലിക്കുന്നവരാണ്, വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഅഫിരീന ബില്ലസ്ഹാർ അവരാരാണ്? അവർ സത്യം പാലിക്കുന്നവരും ഭക്തിയുള്ളവരും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യാമങ്ങളിൽ പാപമോചനം തേടുന്നവരും ആകുന്നു അല്ലാഹുവിൻ്റെ ദാസന്മാരെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. കൂട്ടുകാരെ, നമുക്ക് അല്ലാഹുവിൻ്റെ ദാസന്മാരാകണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളാകണ്ടേ കൂട്ടുകാരെ നമുക്ക്? എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ക്ഷമ ആവശ്യമാണ് കൂട്ടുകാരെ. എന്തിനും ഏതിനും ചാടിക്കേറി വർത്തമാനം പറഞ്ഞ് അവിടെ ക്ഷമയില്ലാതാകുക, നമ്മുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മളെല്ലാം കൂട്ടുകാരോട് അടിവെച്ച് പിണങ്ങി ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ ദിവസങ്ങളോളം മാസങ്ങളോളം ഒരു വർഷമൊക്കെ ചില കൂട്ടുകാരെ പിണങ്ങിയിരിക്കണ കാണാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാൻ പാടില്ല കൂട്ടുകാരെ. ഇനി ഇങ്ങനെ ക്ഷമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ആ ക്ഷമിക്കുന്നവർക്ക് അളവറ്റ കണക്കറ്റ പ്രതിഫലമുണ്ട് അല്ലാഹുവിൻ്റെ അടുത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് അവർക്ക് വലിയ പ്രതിഫലവും പാപമോചനമാണ്. അള്ളാഹു പറഞ്ഞ എന്താണെന്നറിയോ, ഇല്ലല്ലദീന സബറു വഅമിലുസ്സാലിഹാത്തി ഉലായിക ലഹും മഗ്ഫിറതും വഅജ്റു കബീർ. അല്ലാഹു പറയുകയാണ്, ഇല്ലല്ലദീന സബറു വഅമിലുസ്സാലിഹാത്തി ഉലായിക ലഹും മഗ്ഫിറതും വഅജ്റു കബീർ. അല്ലാഹു പറഞ്ഞ എന്താണെന്നറിയോ, ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്കാകുന്നു പാപമോചനവും വലിയ പ്രതിഫലവും ഉള്ളത്. അപ്പോൾ ക്ഷമിക്കുകയും പിന്നെ അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അല്ലാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ളതെന്താണ്? നമ്മൾ ചെയ്തു പോയ ചെറിയ ചെറിയ പാപങ്ങളും അതുപോലെ തന്നെ നമുക്കുള്ളത് വലിയ പ്രതിഫലവുമാണ്. ചെയ്തു പോയ ചെറിയ പാപങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും അതുപോലെ വലിയ പ്രതിഫലവുമാണ് അല്ലാഹു നമുക്ക് വേണ്ടി നാളെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂട്ടുകാരെ, ക്ഷമിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്നറിയോ, ജസാഉഹും ബിമാ സബറു പ്രതിഫലമുണ്ട്. ജസാഉഹും അവർക്ക് പ്രതിഫലമുണ്ട്. ബിമാ സബറു എന്തിനു വേണ്ടി ക്ഷമിച്ചതിൻ്റെ പേരിൽ, ജന്നത്തും വഹരീറ എന്താല്ലത്, ജന്നത്തും വഹരീറ അവർ ക്ഷമിച്ചതിനാൽ സ്വർഗത്തോപ്പും പട്ടുവസ്ത്രങ്ങളും അവർക്ക് നാളെ പ്രതിഫലമായി നൽകുന്നതാണ്. കൂട്ടുകാരെ, സുന്ദരമായ സ്വർഗം നമുക്ക് ക്ഷമിച്ചതിൻ്റെ പേരിൽ പ്രതിഫലമായി ലഭിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് കൂട്ടുകാരെ നമുക്ക് കിട്ടാനുള്ളത്? ഒരല്പം നമ്മൾ ക്ഷമിച്ചാൽ മാത്രം മതി. രോഗം വരുമ്പോൾ ക്ഷമിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവെ രോഗം നീയാണല്ലോ നൽകിയത് എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസങ്ങൾ വന്നാലും എന്ത് രോഗം ബാധിച്ചാലും പ്രയാസങ്ങൾ വന്നാലും വിഷമിക്കാതെ ക്ഷമ കൈക്കൊള്ളണമെന്ന് ക്ഷമിക്കണമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതായിട്ട് കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ക്ഷമയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാന തആല പറയുകയാണ് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് വലിയൊരു ലോകമാണ്. ഉലായിക യുജ്സൗനൽ ഗറഫത ബിമാ സബറു വയുൽഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ. അല്ലാഹു സുബ്ഹാന തആല പറയുകയാണ് അത്തരക്കാർക്ക് ക്ഷമിച്ചവർക്ക് ക്ഷമിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം പ്രതിഫലമായി നൽകപ്പെടുന്നതാണ്. അഭിവാദ്യത്തോടും സമാധാനാശംസയോടും കൂടി അവർ അവിടെ സ്വീകരിക്കപ്പെടുന്നതാണ് എന്നും അല്ലാഹു സുബ്ഹാന തആല തന്നെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുമ്പോൾ കൂട്ടുകാരെ നമ്മുടെ പര്യവസാനം അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിപ്പെടുന്ന ആ ഒരു ദിനം ക്ഷമിച്ചതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാന തആല നമുക്ക് സമാധാനമെന്ന് പറയുന്ന ആ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് ഏറ്റവും നന്നായി ക്ഷമിക്കുന്ന ഏറ്റവും നന്നായി ക്ഷമ കൈക്കൊള്ളുന്ന കൂട്ടുകാരുമായി സംസാരിക്കുമ്പോൾ വാപ്പയോട് സംസാരിക്കുമ്പോൾ ക്ഷമയോടുകൂടി എല്ലാം കേട്ട് നിന്ന് അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ക്ഷമയോടുകൂടി കേട്ട് നിന്ന് പഠിച്ച് അധ്യാപകരോട് വാപ്പയോട് മുതിർന്നവരോട് തർക്കുത്തരം പറയാതെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കൂട്ടുകാർ പരസ്പരം സംസാരിക്കുമ്പോൾ കൂട്ടുകാരുമായി ഇടപഴകുമ്പോൾ അവരുമായിട്ട് സംസാരിച്ച് കളിയടിക്കുമ്പോൾ അവർ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ നമ്മെ പറയുമ്പോൾ കൂട്ടുകാരെ നമ്മൾ ക്ഷമിക്കുന്നവരായി മാറുക. അങ്ങനെ ക്ഷമയോടുകൂടി നമ്മൾ അവരോട് സംസാരിച്ചാൽ നമ്മുടെ ആ സുഹൃത്ത് ബന്ധം തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ്. അങ്ങനെ പിണങ്ങിപ്പോയ കൂട്ടുകാരോടും ഒരല്പം നമ്മളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും പരസ്പരം നമ്മൾ അറിഞ്ഞ് ക്ഷമിച്ച് അവരോട് വീണ്ടും ആ ബന്ധങ്ങളെ കോർത്തിണക്കാൻ നമ്മൾ അവരെ ചേർത്തുപിടിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. ആദ്യത്തിൽ പറഞ്ഞ കഥ പോലെ ആ കുട്ടികളെപ്പോലെ അടിവെക്കാതിരിക്കാൻ നമ്മൾ പരസ്പരം സംസാരിച്ച് തമാശകൾ പറഞ്ഞ് അടിയുണ്ടാക്കാതെ എല്ലാത്തിലും ക്ഷമ കൈക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുക. അങ്ങനെ നല്ല കുട്ടികളായി മാറുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ, പൂമരത്തണലിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത എന്ന ടോപ്പിക്കിൽ കുട്ടികളോടൊപ്പം സംസാരിച്ചിരുന്നത് അൽ ഫഹദ് പൂന്തുറയായിരുന്നു. പീസ് റേഡിയോ വൈബ്സിൽ ഇനി നുറുങ്ങുകളുടെ സമയമാണ്.
0: നുറുങ്ങുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് സാദിഖ് ബിൻ സലീം. അവരുടെ നുറുങ്ങുകൾ കേൾക്കാം നമുക്ക്.
6: തിരക്കുകൾ തീരെയില്ലാത്ത നേരം. രചന ഇബ്നു അലി എടത്തനാട്ടുകര. മരണവീടുകൾ പലപ്പോഴും തിരക്കുകൾ നിറഞ്ഞ ഇടങ്ങൾ ആകാറുണ്ട്. എത്ര വലിയ വീടാണെങ്കിലും സ്ഥലം തികയാതിരിക്കാൻ മാത്രം ജനനിബിഡമാകാറുള്ളിടം. അകലെയുള്ള കുടുംബക്കാരും നാളുകൾക്ക് ശേഷമോ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞോ കണ്ട് സംസാരിക്കുന്ന നേരം. കുടുംബവിശേഷങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും പങ്കുവെക്കപ്പെടുന്ന അവസരങ്ങൾ. ദീർഘകാലത്തിനിപ്പുറത്ത് കൂട്ടുകാർ സന്തോഷ സന്താപങ്ങൾ പങ്കിടുന്നതും ഈ തിരക്കിൽ നിന്ന് മാറി മരത്തണലിലോ അടുത്ത വീടിൻ്റെ മുറ്റത്തോ ആയിരിക്കും. ഈ തിരക്കിലും അതിലേറെ തിരക്ക് അഭിനയിക്കുന്ന ചിലരെ കാണാം. ജോലി തിരക്കോ ബിസിനസ് ആവശ്യമോ ആയിരിക്കാം പറയപ്പെടുന്ന കാരണങ്ങളിൽ ചിലത്. നേരത്തിന് ഓഫീസിലെത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ തീർത്താൽ തീരാത്ത തിരക്കിനിടയിലും വിശദീകരിച്ച് കുറച്ചെങ്കിലും നേരം കളയാറുണ്ട്. തൻ്റെ അസാന്നിധ്യം ഉണ്ടാക്കുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് അവർ വാചാലരാകും മറ്റു ചിലർ. കച്ചവടക്കാർ, ഉദ്യോഗസ്ഥർ എന്നിവർ അന്നേ ദിവസം കച്ചവട സ്ഥാപനത്തിലോ ഓഫീസിലോ ഇല്ലെങ്കിൽ മൊത്തം കാര്യങ്ങൾ കീഴ്മേൽ മറിയുമെന്ന പോൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഒടുക്കം ധൃതിയിൽ സ്ഥലം കാലിയാക്കും. പലപ്പോഴും ജനാസ നമസ്കാരത്തിന് എത്താറുമില്ല ഇക്കൂട്ടർ. ഈയുള്ളവനും ചിലപ്പോൾ ഇത്തരക്കാരിൽ ഉൾപ്പെടാറുണ്ടെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. ഇവിടെ മറന്നുപോകുന്ന ഒരു കാര്യം, അപ്പുറത്ത് മരിച്ചുകിടക്കുന്ന ദേഹവും വളരെ തിരക്കുപിടിച്ച ഒരാളായിരുന്നു എന്നതാണ്. ആ മനുഷ്യനും ഉണ്ടായിരുന്നു ഭാര്യയും മക്കളും പേരക്കുട്ടികളും സഹോദരന്മാരും പെങ്ങന്മാരും മറ്റും അടങ്ങിയ ഒരു കുടുംബം. ജീവസന്ധാരണത്തിനായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാളും. മക്കളുടെയും കുടുംബത്തിൻ്റെയും വൈവിധ്യമാർന്ന പല ആവശ്യങ്ങൾക്കും അയാൾ രാപ്പകൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രയാണമാണ് നിലച്ചിരിക്കുന്നത്. ആ തിരക്കാണ് നിശ്ചലാവസ്ഥയ്ക്ക് വഴിമാറിക്കൊടുത്തിരിക്കുന്നത്. വല്ലാതെ തിരക്ക് അഭിനയിക്കേണ്ടതില്ല അല്ലേ? നന്മയുടെ കൂട്ട് നമുക്ക് നൽകുന്നത് നിഷ്കളങ്ക മനസ്സുകളുടെ പ്രാർത്ഥന എന്ന വിലമതിക്കാനാവാത്ത പ്രതീക്ഷയാണ്. നമ്മളില്ലെങ്കിലും കച്ചവടം മുന്നോട്ടു പോകും, ഓഫീസ് നന്നായി പ്രവർത്തിക്കും,

0: റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി സ്നേഹക്കൂടാണ്. കുടുംബാംഗങ്ങളിൽ കുളിർത്തന്നലായി സ്നേഹക്കൂടിലെ ഓരോ എപ്പിസോഡുകളും നമ്മൾക്ക് വലിയ മാറ്റങ്ങൾ, കുടുംബങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് ഹേതുവാകാറുണ്ട്. ഇന്നത്തെ വിഷയം വാർദ്ധക്യം മലിനമാക്കുന്ന സ്ക്രീൻ കാഴ്ചകൾ.
1: പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി എന്നിവർ ചേർന്നിട്ടാണ് സ്നേഹക്കൂടിൽ ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അൽഹംദുലില്ലാ, പീസ് റേഡിയോ ആരംഭിച്ചത് മുതൽ സ്നേഹക്കൂടിലെ ഈയൊരു വൈജ്ഞാനികവും ജീവിത സംബന്ധവുമായ ചർച്ചകളൊന്നും വിടാതെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഇടവേളകളിൽ കേട്ടവരുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ, ഒരുപക്ഷെ നമ്മൾ അത്ര തന്നെയും ഈ കാലം അത്രയും ചർച്ചക്കെടുക്കാത്ത മറ്റൊരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. വിഷയം ഇതാണ്: മുതിർന്ന ആളുകൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും അനന്തരഫലങ്ങളും അതോടൊപ്പം അതിൻ്റെ പ്രതിരോധങ്ങളും പരിഹാരങ്ങളുമാണ് ഇൻഷാല്ലാ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഹാരിസ് മൗലവി, പലപ്പോഴും ഫോൺ ഉപയോഗം എന്ന് പറയുമ്പം ആ വിഷയം വേഗം ഓർമ്മ വരെ കുട്ടികളെയാണ്, മുതിർന്നവരെ പൊതുവെ ഓർമ്മ വരാറില്ല. ഒരുപാട് കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള നിലക്ക് കുട്ടികളുടേത് വരുന്നത് പോലെ തന്നെ മുതിർന്നവരുടെ പ്രശ്നങ്ങളും വരാറില്ലേ?
3: തീർച്ചയായും നമ്മൾ ഏറ്റവും അധികം ചർച്ചക്കെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ മുതിർന്നവരുടെ ഫോണിൽ ഉള്ള ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളും. കാരണം എന്താ വെച്ചാൽ, ഈ കുട്ടികൾക്കുണ്ടാകുന്ന തകരാറുകളെയും അവർക്ക് ഫോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രക്ഷിതാക്കളുണ്ടല്ലോ. പക്ഷെ രക്ഷിതാക്കൾക്ക് സംഭവിക്കുമ്പോൾ അത് നിരീക്ഷിക്കാൻ വേറെ ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് എന്തെങ്കിലുമൊക്കെ വലിയ ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ജീവിതത്തിൽ ഇത്തരം വഴികേടുകളിൽ പെട്ട അവസാനം എന്ത് ചെയ്യണം, മരണപ്പെട്ടു പോകുന്നൊരവസ്ഥയ്ക്കാണ് പല ആളുകൾക്കും സംഭവിക്കുന്നത്. ഇപ്പം ഇത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാൻ കാരണം, ഇപ്പോൾ ഈ അടുത്തൊരു തവണ 60 വയസ്സ് പ്രായമുള്ള ഒരാളുടെ ഭാര്യ, അവർ പറഞ്ഞൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, 40 കൊല്ലമായി അവരുടെ ദാമ്പത്യം എന്നാണ്, 40 വർഷമായി. അപ്പോൾ ഈ 40 വർഷങ്ങളിൽ എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവോ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ ഉണ്ടാവാത്ത അത്രയും ഹൃദയമിണങ്ങിയ ദാമ്പത്യമാണ്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഇത്രയും മുതിർന്നൊരു 60 വയസ്സായ ഒരാൾ ഫോൺ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായി ഉപയോഗിക്കുമെന്നൊന്നും അവർ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ വളരെ യാദൃശ്ചികമെന്ന് പറയാം, അയാളുടെ ഫോൺ ഇവർ കാണാനിടയായി. അപ്പം അതിൽ അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു പെൺകുട്ടിയുമായി, വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയുമായി ഉള്ള ചാറ്റ്, വീഡിയോ ചാറ്റിങ്ങുകൾ വളരെ മോശമാണെന്നാണ് പറയണത്. അപ്പം അവർ പറയണത് എന്താ വെച്ചാൽ, അത് കണ്ടതിനു ശേഷം ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, അയാളുടെ റൂമിലേക്ക് ഞാൻ കയറിയിട്ടില്ല. എന്തിനേറെ, ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം അയാളെടുത്ത് കഴിക്കുക എന്നല്ലാതെ ഒരു ചായ പോലും അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ എനിക്ക് പറ്റണില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനത്തെ ഒരു ദുരന്തം ഒരു കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം സത്യത്തിൽ എന്താ വെച്ചാൽ, എത്രയോ കാലപ്പഴക്കങ്ങളുടെ ദാമ്പത്യങ്ങൾ

0: തകർന്നു പോകുന്നു, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. രാത്രികളിൽ തഹജ്ജുദും പ്രാർത്ഥനകളൊക്കെ നടന്ന പല ആളുകളും എന്തു ചെയ്യും? പള്ളിയിൽ പോലും പോവാത്ത അത്രയും മോശമായൊരു മാനസികാവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട് ഈ ഫോണിലുണ്ടാകുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങളും അശ്ലീലങ്ങളും കണ്ട് അതിൽ ആസ്വാദനം കണ്ടെത്തി ജീവിച്ച് മരിച്ചു പോകുന്ന വലിയൊരു തലമുറ പ്രായമായവരിൽ ജന്മം കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഫോൺ കോളുകളും വരുന്ന പുതിയതായി വരുന്ന കേസുകളും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഏരിയ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ്
1: അതെ.
0: മനസ്സിലാവുന്നത്.
1: ഈ ഞാൻ ഈ വിഷയത്തിൽ ഇൻട്രോയിൽ യഥാർത്ഥത്തിൽ കുട്ടികളല്ലാത്ത മുതിർന്നവരെന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഇത് വളരെ പ്രായം ചെന്നവരിലും ഉണ്ട് എന്നുള്ളതാണ് അരിശ്മോലിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാണത്. ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മളെ പീസ് റേഡിയോയിൽ ബന്ധപ്പെട്ടൊരു പെൺകുട്ടി, അവരുടെ വീട്ടിൽ നിൽക്കാൻ റെഡിയല്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ റെഡിയല്ല. ഭർത്താവ് വന്നതിന് ശേഷം കുറച്ച് ദൂരമുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കുട്ടീനെ കൊണ്ടുപോയി ചികിത്സിക്കുന്ന കാര്യം കുറച്ചൊരു തുടർച്ചയായ 2 വർഷം ചികിത്സ ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ആ ചികിത്സക്ക് കൊണ്ടുപോകാനും റെഡിയല്ല. അപ്പോൾ സ്വന്തം കുട്ടിയെ ചികിത്സിക്കാൻ ഭാര്യ റെഡിയല്ല ഒരു വിഷയം. രണ്ട്, സ്വന്തം വീട്ടിൽ നിൽക്കാൻ ഭാര്യ റെഡിയല്ല. മൂന്നാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ഇയാൾക്ക് ചില കൺഫ്യൂഷൻ തോന്നുന്നത്. ഉപ്പാൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാര്യ റെഡിയല്ല. അപ്പം ഈ കുട്ടി ഭർത്താവിനോട് ഉള്ള വിഷയം പറയാൻ അവർക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ, ഇയാളെ ഫോണ് നോക്കുമ്പോൾ ഈ ഫോണിൽ മരുമകളുമായുള്ള കാര്യങ്ങൾ, അങ്ങനത്തേതിനുള്ള ടിപ്സ് അങ്ങനെയൊക്കെയാണ് സെർച്ച് പോയത്. മരുമകളുമായുള്ള ഇത് അതെങ്ങനെ നല്ല രീതിയിലാവാം, ഇങ്ങനത്തെ ചില സെർച്ച് ടിപ്സ് അവർ കണ്ടു. കുട്ടിയെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ചില ഒരു അത്ര തന്നെ നല്ലതല്ലാത്ത ടച്ചിങ്ങുകൾ അവർക്ക് ഫീൽ ചെയ്തു. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ഒരു പരിഹാര വശം കൂടി ചർച്ച ചെയ്യണം. പ്രത്യേകിച്ചും പ്രായം ചെന്നവരുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ അരിശ്മോലി പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ അടുത്ത് റേഡിയോയിൽ തന്നെ പലപ്പോഴും പല കേസുകളും വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇത് കേൾക്കുന്നവരിൽ മിക്കവാറും കുറേ ആളുകൾ പ്രായമുള്ളവരാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനും അവർക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ എങ്ങനെയാണ് അവരെ, എന്തെല്ലാം മേഖലയിൽ അവരെ അഡ്വൈസ് ചെയ്യാൻ പറ്റും?
0: ഇപ്പോൾ നമുക്ക് പീസ് റേഡിയോയിലൊരു കുടുംബങ്ങളൊക്കെ കേൾക്കുന്ന ഒരു പ്രോഗ്രാം എന്നതിലേക്ക് നമുക്ക് പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം, മുമ്പ് കാലഘട്ടങ്ങളിലൊന്നും ഒരിക്കലും ഒരു മരുമകളെ മകളായി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു പെരുമാറ്റമുള്ള പരാതികൾ പൊതുവെ നമ്മൾ കേട്ടിരുന്നില്ല. ഒരു 10ഓ 20ഓ 25ഓ വർഷമായി മുമ്പ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങളിൽ കൗൺസിലിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ആധുനിക കൗൺസിലിംഗ് സംവിധാനങ്ങളെ ആളുകൾ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പൊന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുള്ളതില്ല. പക്ഷെ ആ കാലഘട്ടങ്ങളിലൊന്നും നമ്മൾ കാണാത്ത ചില റിപ്പോർട്ടിങ്ങുകൾ 2-3 വർഷമായിട്ട് നമ്മൾ കാണും. ധാരാളമായിട്ട് ഈ പറഞ്ഞ സമാനമായ കേസുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞാൽ, പൊതുവെ ഈ അശ്ലീലങ്ങളും ഈ പോൺ സൈറ്റുകളുമൊക്കെ മുതിർന്ന ആളുകൾ സ്വകാര്യമായി കാണുമ്പോൾ ആര് കണ്ടാലും അവർക്ക് എന്ത് ചെയ്യണം, ഈ ചിത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യമായി കാണാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അപ്പൊ സ്വാഭാവികമായി അവർക്ക് എന്താവും, മുതിർന്ന ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാര്യമാർ അശക്തരായിരിക്കും, രോഗികളായിരിക്കും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പൊ സ്വാഭാവികമായി അവരെന്ത് ചെയ്യും, അവർക്ക് സ്വകാര്യമായി പുറത്തറിയാത്ത രൂപത്തിൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന മേഖലകളിൽ അവരെന്ത് ചെയ്യും, അഭയം തേടും. അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ ഇത്രയും അധികം റിപ്പോർട്ട് ചെയ്യുവാനുള്ള കാരണം എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ ഫോണിൻ്റെ വ്യാപനം വന്നതോടുകൂടെ. എന്താ വെച്ചാൽ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആളുകൾ കാണുന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മാറി നിൽക്കുന്നവരെല്ലാം
1: തെറ്റുകാരാവും,
0: തെറ്റുകാരാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം. പിന്നെ മാത്രമല്ല, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റയ്ക്ക് വലിയ വില ഉണ്ടാവുകയും അത് 1 GB കൊണ്ടൊക്കെ 1 മാസം തികച്ചിരുന്ന ഒരു കാലഘട്ടം ആരംഭത്തിലാണ്. ഇന്നിപ്പോൾ 1.5 GB 2 GB അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ തരികയാണ്. അപ്പോൾ എന്തിനാണ് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യം പ്രസക്തമാണല്ലോ. നമ്മൾ ആരെ മൊബൈൽ എടുത്തു നോക്കിയാലും ഈ 1.5 GB തീരുന്നുണ്ട്, 2 GB തീരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ പ്രായമായ ആളുകൾ അവരാണോ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നതെന്നാണ്.
1: സാധ്യതയുണ്ട്.
0: കാരണം കുട്ടികളാകുമ്പോൾ എന്തായാലും സ്കൂളിൽ പോകണ്ടേ, അവർ കോളേജിൽ പോകണ്ടേ, നമ്മളെപ്പോലെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം, ജോലിക്ക് പോകണ്ടേ. അപ്പോൾ നമ്മൾ നിർബന്ധമായും മൊബൈൽ ഉപയോഗം മാറ്റി വെക്കേണ്ട ഒരവസ്ഥ. എന്നാൽ റിട്ടയർ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥമായി ഗൾഫിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരാൾ, ഇങ്ങനത്തെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കുമല്ലോ.
1: യെസ്.
0: അപ്പോൾ നമ്മൾ എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത്? ഒരു ക്ലാസ്സോ പ്രസംഗമോ കേൾക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ബാക്കി സമയം എന്തിനാവട്ടെ, ഞാൻ പറഞ്ഞ ആ ഉപയോഗം എന്തിനായാലും, ഇനിയിപ്പോൾ നമ്മൾ പറയാം ചാനലുകളുടെ ന്യൂസുകൾ കാണുകയാണെന്ന് പറഞ്ഞോളൂ
1: നിങ്ങൾ,
0: എന്നാൽ പോലും അത് മാരകമാണ്.
1: യെസ്.
0: കാരണം ന്യൂസിൽ എന്താണ് ചർച്ച ചെയ്യണത്? ഇത്തരം ക്രിമിനൽ കേസുകളാണ്, കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ ബലാത്സംഗങ്ങൾ, പീഡന കേസുകൾ, ഇതൊക്കെ തന്നെയല്ലേ ചർച്ച ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ഒന്ന് ആഗ്രഹമുണ്ടാകുന്നു പല കാര്യങ്ങളും കാണുമ്പോൾ, രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് കേട്ട് കേട്ട് കേട്ട് മനസ്സ് മരവിച്ച് സ്വഭാവവും ജീവിതമൊക്കെ മാറുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഒരു പിന്നെ മകള് പറഞ്ഞൊരു അനുഭവം എൻ്റെ മനസ്സിൽ വരികയാണ്. അവരുടെ ഉമ്മയുടെ ഫോണ് തകരാറായിപ്പോയി. അപ്പോൾ ഒരു ബോധപൂർവം എന്ത് ചെയ്തു, അത് നേരാക്കാൻ കുറച്ച് താമസിപ്പിച്ചു. കാരണം ഇവരിത് ഫുൾ ടൈം ഇത് കാണുന്നുണ്ട്, വെറുതെ ഒരു രണ്ടാഴ്ച എന്ത് ചെയ്യാം, ഒന്ന് വൈകിപ്പിക്കാം ഫോണ് പിന്നെ സർവീസിന് കൊടുത്ത് കിട്ടാൻ. പക്ഷെ അവർ പറയണത് എന്താ വെച്ചാൽ, സ്വഭാവത്തിൽ വന്ന മാറ്റം അത്ഭുതകരമായിരുന്നു. കാരണം പെരുമാറ്റങ്ങൾ എന്ത് പറയുമ്പോഴേക്കും ദേഷ്യം, ശക്തമായ പ്രതികരണങ്ങൾ, ഭയങ്കര വേവലാതികൾ, തന്നെ പരാതികൾ, ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് വളരെ സോഫ്റ്റായി, വളരെ സ്മൂത്തായി, എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല, വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെ മാറിയതാണ്. അപ്പോൾ എന്തുമാത്രം സ്വാധീനം മുതിർന്ന പിന്നെ ഒരു 60 മുകളിൽ നമ്മൾ കാണുന്ന ആളുകളിൽ ഇത് വളരെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എനിക്ക് തോന്നുക നമ്മൾ ഒരു പൊതുവേ ഇവർ നിരക്ഷരരാണ് മൊബൈൽ നില മനസ്സിലാക്കുക. നമ്മൾ കുട്ടികളെ പറ്റി അങ്ങനെ വിചാരിക്കണേ, പക്ഷെ കുട്ടികളല്ലേ അഗ്രകണ്ണീർ. അതേപോലെ തന്നെയാണ് പ്രായമായ ആൾ. അതിൻ്റെ ഒരു അനുഭവം ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞു, മൊബൈലിൽ എന്തോ ഒരു സംഗതി വന്നിട്ടത് ശരിയാവണില്ല. വളരെ പ്രായമായ ഒരു സ്ത്രീ പറഞ്ഞു, ആ മൊബൈൽ തരുന്ന, എന്നിട്ട് അവരതെന്തോ കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ സത്യമായ റിപ്പോർട്ടുകളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവരെ അറിയാത്ത, നമ്മളിപ്പോൾ അവരെ കുറിച്ചുള്ള നമ്മുടെ ധൈര്യം എന്താണ്, ഇവർക്ക് ഇതിലിപ്പോൾ എന്താ അറിയാം എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ലത്, കാരണം ഉപയോഗിച്ചാണല്ലോ അറിവ് നേടുന്നത്. അതുകൊണ്ട് എത്ര കണ്ട് ഉപയോഗിക്കുന്നുവോ അത്ര കണ്ട് അവരെന്തായിരിക്കും, അതിൽ എക്സ്പേർട്ടുകളായി മാറും. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ എത്രയോ ജീവിത കാലഘട്ടങ്ങളിൽ നന്മയിലും തക്കവയിലും ജീവിച്ച പല ആളുകളുടെയും ജീവിതം അവസാന കാലം തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ച് അവസാനം നരകക്കാരാവുമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഹദീസ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പുലരുകയാണോ എന്ന്
1: സംശയം
0: ഭയപ്പെടേണ്ടിയിരിക്കുന്നുണ്ട്.
1: അതെ, തീർച്ചയായും നമ്മൾ ഭയപ്പെടണം. ഇവിടെ നമ്മൾ ഇപ്പം പരിഹാരങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അവരടുത്തു നിന്ന് ഫോണ് അങ്ങനത്തെ ഒരു ഒരു ചുഴിയിൽപ്പെട്ട ആൾ, ശരിക്കും അതൊരു ഒഴുക്കാല്ല ഒരു ചുഴിയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ, ആ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കണം. അപ്പം ആ കുട്ടി ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഫോണ് കേടായപ്പോൾ വാങ്ങിയതുപോലെ വാങ്ങി വെക്കാൻ പറ്റും. പിന്നെ പ്രായം ചെന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പാരന്റൽ കൺട്രോൾ ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഈ കുട്ടികളെ മോണിറ്ററിങ് എത്ര മണിക്കൂർ ഉപയോഗിക്കുക എന്നുള്ള സെറ്റിങ്സ് ഉണ്ടല്ലോ, അങ്ങനെ സെറ്റിങ്സ് നന്നായി ഉപയോഗിക്കണ കുറെ ആളുകളെ നമുക്കറിയാം. അപ്പൊ പീസ് റേഡിയോ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ അത് യൂട്യൂബൊക്കെ എത്തി, അങ്ങനെ അങ്ങനെ തെറ്റിപ്പോയി സങ്കടം പറഞ്ഞ ഒരാളുടെ അടുത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിരുന്നു, ഒരു 1 hour യൂട്യൂബ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള വഴി. നമ്മളെ പേജിൽ ശ്രോതാക്കൾക്ക് വേണ്ടി പറയണ, നമ്മുടെ പേജിൽ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, കുറച്ച് അവശരായ സ്ത്രീകൾ, ഇവരുടെ ശാരീരിക സാഹചര്യങ്ങൾ, അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എന്തെല്ലാം പരിമിതി ഉണ്ടെങ്കിലും ഈ ഇത്തരം ആളുകളുടെ സ്വകാര്യതയിലെ ഒരു സന്ദേശം നമ്മൾ നൽകേണ്ടതല്ലേ?
0: അതെ അതെ അതെ, മൊബൈലിൻ്റെ നിയന്ത്രണമാണോ ഉദ്ദേശിക്കുന്നത്?
1: അതായത് മൊബൈലിലേക്ക് പോകുമ്പോൾ പലപ്പോഴും സ്വകാര്യതയിൽ അവർക്ക് പല വീഴ്ചയും സംഭവിക്കുന്നുണ്ടല്ലോ.
0: അതെ അതെ,
1: ആ വീഴ്ച ഭാര്യയിലൂടെ നിർവഹിക്കപ്പെടേണ്ടതാണല്ലോ പലതും. ഇവർ പ്രായം ചെന്നവരാണ്, ഇവർക്ക് ഇവരുടെ റിക്വയർമെന്റ് ആവശ്യമോ അല്ലെങ്കിൽ താല്പര്യമോ കുറഞ്ഞിട്ടുണ്ടാകും. ഇവര് പലപ്പോഴും മക്കളെ വീട്ടിലൂടെയും പേരക്കുട്ടികളുടെ വീട്ടിലൂടെയൊക്കെ ആയിരിക്കും മാറിക്കിടക്കുന്നുണ്ടാകും. അങ്ങനത്തെ ആളുകൾക്ക് നമ്മളൊരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ കൊടുക്കാവുന്ന ഒരു ആൻസർ എന്താണ്?
0: സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാൽ, ലൈംഗികത എന്നുള്ളത് മനുഷ്യന്റെ ഒരു വിശപ്പ് പോലൊരു ആവശ്യമാണല്ലോ. അപ്പൊ സ്വാഭാവികമായും നിർവഹിക്കപ്പെട്ടു പോകണം. കാരണം നിർവഹിക്കപ്പെടാതെ കിടക്കുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥനായിരിക്കും. അതവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും പ്രതികൂലമായി
1: ബാധിക്കും.
0: ഇപ്പോൾ നമ്മൾ ചില സമയത്ത് പറയും, ഇനി ഒന്ന് വിശപ്പ് മാറ്റിയിട്ട് നമുക്ക് തുടരാം എന്ന് പറയുന്നത് എന്താണ്? തുടരാൻ കഴിയാതെ വരുമ്പോഴാണ് വിശപ്പ് എന്ന പോലെ തന്നെ ഒരു പ്രോബ്ലമാണ് എന്ത് ഈ ഒരു പ്രശ്നം എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ പുരുഷന്മാരത് കുറച്ച് കാലം നീണ്ടു നിൽക്കും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, അത് പെട്ടെന്ന് അവസാനിപ്പിക്കാനും ഇനിയിപ്പോൾ അതില്ലാത്തൊരു സാഹചര്യം വന്നാൽ അതിനോട് ഒരു താരതമ്യപ്പെട്ട് പോവാനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനോട് സഹകരിച്ച് പോകാനും അവർക്ക് പറ്റുന്നൊരവസ്ഥ ഉണ്ട്. എന്നാൽ പുരുഷന്മാരുടെ കാര്യം അങ്ങനെയല്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ പുറത്തൊക്കെ പോകുന്ന ആളുകളാകുന്നതുകൊണ്ട് പലപ്പോഴും അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾക്ക് അവസരങ്ങളേറെയാണ്. അപ്പം എന്താണ് സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഭാര്യയ്ക്ക് പറ്റും, അവരുടെ ജീവിതത്തിൻ്റെ ഏത് പ്രായത്തിലും ഏത് സമയത്തിലും പറ്റും, പരിമിതികളുണ്ടാവും, പക്ഷെ പറ്റും. സത്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാനുള്ള കാര്യമാണ് എന്ത്, എന്താണ് ഈ യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ തുരുതുരാ ചാറ്റ് ചെയ്യുന്നവർക്ക് എന്താണ് കിട്ടുന്നത്. അപ്പോൾ സംസാരങ്ങൾ, കാഴ്ചകൾ, നോട്ടങ്ങൾ, ഇതിലൊക്കെ എന്തുണ്ട്? മനുഷ്യൻ്റെ താല്പര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. അതുകൊണ്ടല്ലേ കണ്ണിൻ്റെ നോട്ടം വ്യഭിചാരമാണ് പറഞ്ഞത്. ഒരു വ്യഭിചാരത്തിൻ്റെ സാക്ഷാത്കാരം നോട്ടങ്ങൾക്കുണ്ട്, സംസാരങ്ങൾക്കുണ്ട്, സ്പർശനങ്ങൾക്കുണ്ട്, എല്ലാറ്റിനും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എന്ത് ചെയ്യണം, ഇത്തരമൊരു സഹകരണം ഇനിക്കും ഇനിപ്പാകുന്ന ആവശ്യമില്ല, നമ്മളതൊക്കെ കഴിഞ്ഞു എന്ന നിലക്ക് പൂർണ്ണമായും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അവസാനിപ്പിച്ചതുപോലെ ജീവിക്കുന്ന സഹോദരിമാരുണ്ട്. അവർ തീർച്ചയായും മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം. അപ്പം അത് അങ്ങനെ അവർ പരിഹരിക്കപ്പെടാതിരുന്നാൽ ഇവർക്ക് തെറ്റ് ചെയ്യാമെന്നതല്ല, പക്ഷെ ആ തെറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ കുറ്റം യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അവരുടെ അവർക്ക് വ്യക്തിപരമായ സ്വകാര്യതകൾ ഉണ്ടാകാൻ പറ്റില്ല.
1: യെസ്,
0: രണ്ടാൾക്കും രണ്ടാളെ സ്വകാര്യതകളിലും അറിവുണ്ടാവണം. അതുകൊണ്ട് അർത്ഥം നമ്മളൊരു തൗബ ചെയ്യുമ്പോഴും അള്ളാഹു ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴും നമ്മൾ തെറ്റുകളൊക്കെ എന്ത് ചെയ്യണം, ഭാര്യ കേൾക്കെ പറയണമെന്ന് നമ്മൾ പറയണില്ല. അതൊക്കെ സ്വകാര്യതകളാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് ഒഴിവാക്കാം. മറിച്ച് നമുക്ക് ഇത്തരം സ്വകാര്യതകൾ എന്താണ്, നമ്മൾ ഫോണിൽ നമ്മൾ കൊണ്ടടക്കണ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഭർത്താവിന് അറിയണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ആരെയും സംശയിച്ചിട്ടല്ല, ഈ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കും എന്ന തോന്നൽ തന്നെ ഒരാളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതേമാതിരി ഭർത്താവ് ഇടയ്ക്കിൻ്റെ ഫോൺ നോക്കും എന്ന തോന്നലും നമ്മളെ പിന്തിരിപ്പിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു വശമുണ്ട്, പൊതുവെ സ്ത്രീകളായിരിക്കും പ്രായം കുറഞ്ഞവരും, വലിയ പ്രായ വ്യത്യാസമുള്ളവരുണ്ട്, 15 വയസ്സ് 20 വയസ്സൊക്കെ പ്രായ വ്യത്യാസമുള്ളവരുണ്ട്. അപ്പം ഇത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ, ഒരു പക്ഷേ തങ്ങളുടെ ഭർത്താവിൽ അവരുടെ ആ പ്രായ വ്യത്യാസം കൊണ്ട് തന്നെ ഒരു ഭാര്യഭർത്തൃ ബന്ധത്തിൻ്റെ ശരിയായ ഒരു അവസ്ഥ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോഴും ഇവർ തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും ഏത് പ്രായത്തും ഏത് സന്ദർഭത്തിലും എന്ത് ചെയ്യണം, നമ്മൾ കഴിയുകയാണെങ്കിൽ ഒരു ഫോണ് മതി നിൽക്കുക.
1: യെസ്,
0: പ്രായമായവർ എപ്പോഴും വീട്ടിലുണ്ടല്ലോ, പുറത്തു പോകുന്നവർക്കല്ലേ രണ്ട് ഫോണുള്ളൂ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫോണ് കേടെന്നാ പറയാം, എനിക്ക് ഫോണ് വേണ്ട, ഇനി നിങ്ങളെ ഫോണിലാക്കാം. നമുക്കിപ്പോൾ പീസ് റേഡിയോ കേൾക്കാനും വാട്സപ്പ് നോക്കാനും ഒക്കെ പോകുന്ന തന്നെയല്ലേ, നമ്മളെ ഗ്രൂപ്പുകളും ഒക്കെ ഒന്ന് തന്നെയല്ലേ, ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പാണ് അതന്നെ. പിന്നെ കുട്ടികളോട് ഫോൺ വിളിക്കാനൊക്കെ നിങ്ങൾ വിളിച്ചു തന്നെ നമുക്കും വിളിക്കാം, നിങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ട് എനിക്ക് തന്നാൽ മതി. സത്യം എന്താന്ന് വിചാരിച്ചാൽ അത് വളരെ ഒരു മാറ്റമായിരിക്കും. അപ്പം എന്ത് ചെയ്യും, എന്ത് ഇയാൾ കാണുമ്പോഴും ഇവള് പോയിരിക്കും, അവളെന്ത് കാണുമ്പോഴും അയാൾ വന്നിരിക്കും, കാരണം വേറെ ഫോണില്ലല്ലോ. സാധിക്കുമെങ്കിൽ എന്താണ്, വീട്ടിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ആളുകൾ രണ്ട് ഫോണ് വേണ്ടെന്ന് വെക്ക്. ഇനി ഏറി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോൾ ചെയ്യാൻ പറ്റുന്ന മാത്രം ഒരു ഫോണ് കൈവശം.
1: അങ്ങനെ ചെയ്യണവരുണ്ട്, രണ്ട് ഫോണില് ഏതെങ്കിലും ഒരു ഫോണെ ഡാറ്റ
0: കയറ്റും,
1: കോളിംഗ് ഒക്കെ രണ്ടൊന്നും കാണലും നോക്കലൊക്കെ ഒന്നും.
0: അതെ അതെ,
1: അങ്ങനെ ചെയ്യണവരുണ്ട്.
0: തീർച്ചയായും അതൊരു നല്ല സംഗതി തന്നെയാണ്. ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുടെ ഡാറ്റ വെറുതെ നഷ്ടപ്പെട്ടു പോകാന്നല്ലാതെ അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം ഒരു ശ്രദ്ധ എന്ത് ചെയ്യുക, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എന്ത് ചെയ്യുക, പാസ്വേഡും ലോക്കും ഉപയോഗിക്കാതെ ഫോൺ ഉപയോഗിക്കുന്നതിന് കഴിയുമെങ്കിൽ രണ്ടുപേരും ഒരേ ഫോൺ ഉപയോഗിക്കുന്നതിലേക്ക് വരണം എന്നുള്ളതാണ്.
1: ഇതേപോലെ ഒരേ ജിമെയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടും കുറേ ഗുണമുണ്ട്. രണ്ടാളെ ഫോണിൽ ഒരേ ജിമെയിൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സെർച്ച് ഹിസ്റ്ററി ഒക്കെ ഓൺ ചെയ്തിട്ടും കൂടി ആണെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരു തവണ ഉണ്ടായ ആളുകൾക്ക് സ്വീകരിക്കാവുന്ന നല്ലൊരു സുരക്ഷിതത്വമാണ് അത് അല്ലേ. ഒരിക്കലും അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഭയക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അല്ലേ. ഒരു ഒരു തവണ എന്തൊക്കെയോ നോക്കിയത് കണ്ടതെന്നൊക്കെ അറിയാലോ, മക്കളതിനൊക്കെ ലിങ്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ഈ ഒരു ഏരിയ വിടുന്നു, മറ്റൊരു ഏരിയ പലപ്പോഴും അത് സഹോദരന്മാരുടെ അടുത്താണ് കൂടുതൽ വരിക. ഈ ഫോൺ ഉപയോഗത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ആത്മീയ രംഗത്തെ പ്രശ്നങ്ങളാണ്. പല പല യൂട്യൂബ് ചാനലുകളും പല പല ഉസ്താദുമാരും പല പല ദിക്കറുകളും പല പല മന്ത്രങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇത് ഏകദേശം തെറ്റാന്ന് മനസ്സിലാക്കിയ ആളുകൾ, ഒരിക്കലും തെറ്റാന്ന് മനസ്സിലാക്കാത്തവരെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരുള്ളൊരു പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതൊക്കെ തെറ്റാന്നവർക്ക് എവിടെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല.
0: ഇപ്പം
1: ഈ ഈണവും പാട്ടും ഇതിൽ ചികിത്സയിലൂടെ കിട്ടിയ മാറ്റങ്ങളുടെ കഥയും ഒക്കെ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ ആകെ സ്റ്റണ്ട് അടിച്ചിട്ട് അവസാനം അത് കേട്ട് തുടങ്ങുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ അപകടങ്ങൾ സംബന്ധിച്ചൊരു ഭാഗം ഈ ചർച്ചയിൽ ആവശ്യമുണ്ട്.
0: തീർച്ചയായും ആവശ്യമില്ല. ഇപ്പം ഇന്ന് ഞാനൊരു ക്ലിപ്പ് കേട്ടു, ഒരു ഉസ്താദ് പറയണത് കേട്ടു, പിന്നെ നമുക്ക് തടി കുറയാൻ എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അലൻ നഷ്റഹ് സൂറത്ത് എന്ത് ചെയ്യുക, മൂന്ന് പ്രാവശ്യം ഓതുക.
1: അടിപൊളി.
0: അപ്പൊ ഈ രൂപത്തിലുള്ള എന്തെല്ലാം അബദ്ധം
1: പ്രസവിക്കാറില്ല.
0: അപ്പൊ ഇതൊക്കെ സാധാരണഗതിയിൽ ഇതിപ്പോ നമ്മളിപ്പോ ഇതിപ്പോ ഞാൻ നേരിട്ട് എന്താണ് ഒരു ഉസ്താദിന്റെ പ്രഭാഷണം ഒരു ക്ലിപ്പ് കേട്ടതാണ്. അപ്പൊ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരു തൗഹീദി പശ്ചാത്തലമുള്ള ആളുകൾ അതുമാത്രം കേട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന അവസ്ഥകൾ മാറി. ഇപ്പോൾ പൊതുവേ യാഥാസ്ഥിതികരായ ആളുകൾ മുജാഹിദ് പ്രഭാഷണങ്ങൾ കേൾക്കാത്തതുപോലെ, എന്നാൽ ഇന്നവർ കേട്ട് തുടങ്ങിയല്ലോ. അതേപോലെ തന്നെ എന്താണ് ഈ തൗഹീദുള്ള ആളുകൾ പൊതുവേ എന്തില്ല, ഈ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും കേൾക്കാറില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് എന്താണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇതിലെ വിശ്വാസം ഏതാണ് അന്ധവിശ്വാസം ഏതാണ് എന്നറിയാത്തതിൻ്റെ ഒരു ദുരന്തം ഉണ്ട്. പിന്നെ പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളായിരിക്കും. ആ പ്രശ്നത്തിന് പരിഹാരം, ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുമ്പോഴോ സംഗതി എന്തായിരുന്നാലും ആ കുട്ടിൻ്റെ അസുഖമാണ് മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ, ആ വിഷമമാണ് നീങ്ങുകയാണെങ്കിൽ മാറിക്കോ, അത് കാണണ്ടല്ലോ. ഇതിലിപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് ഖുറാനല്ലേ, ദിക്കറല്ലേ, ഹദീസല്ലേ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതും വളരെ അപകടകരമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഈ മുതിർന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, അവർക്കിപ്പോൾ നമ്മുടെ ജമീൽ അപ്ലിക്കേഷനും അതേപോലെ തന്നെ പീസ് റേഡിയോവും അതേപോലെ ഒരു നേർവഴിയും ഒരു ദിവസത്തേക്ക് വരുന്ന സാധനങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ, അതൊക്കെ അവർക്ക് കിട്ടാവുന്ന ഒരു സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ വേറെ ഒന്നൊക്കെ പോകാൻ എന്തുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. ആ നിലയ്ക്ക് എന്ത് ചെയ്യുക, പഠനങ്ങളെ ആധികാരികമായ ദീനി സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കാവുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരലേ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഇവർക്കിതിലെ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അറിവോ അങ്ങനത്തെ ഒരു പശ്ചാത്തലങ്ങളോ ഉണ്ടായിക്കോളന്നില്ലല്ലോ.
1: ഇപ്പം നല്ലൊരു ടോക്ക്, ഒരു പ്രസംഗം, നല്ലൊരു ക്ലാസ്, അത് നേരെ കുടുംബ ഗ്രൂപ്പിലേക്ക് ഇടുകയാണ്.
0: അതെ അതെ അതെ.
1: ഇതേ പ്രഭാഷകന്റെ വളരെ ഇസ്ലാമിക വിരുദ്ധമായ തൗഹീദ് വിരുദ്ധമായ കുറേ സാധനങ്ങൾ ഉണ്ടാകും.
0: അതെ അതെ.
1: അപ്പം ഈ കള്ളനാണയങ്ങളെയും ശരിയെയും തിരിച്ചറിയാനുള്ളൊരു അല്ലെങ്കിൽ അതിനൊരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ അഹ്ലുസുന്നത്തിൻ്റെ ഒരു വീക്ഷണം, ഹിൽമ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നത്തിൻ്റെ ഒരു വീക്ഷണം, അത് നമ്മളൊന്ന് പറയേണ്ടതാണ്.
0: അതെ അതെ, തീർച്ചയായും അത് തന്നെയാണ്. അത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് 100% അഖീദ ശരിയാണെന്ന് ഉറപ്പുള്ള ആളുകൾ തന്നെ നമ്മൾ കേൾക്കാൻ പറ്റുള്ളൂ.
1: അതെ.
0: അതല്ലാത്ത ആളുകളിൽ നിന്ന് കേട്ടാൽ നമുക്കതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ തെറ്റിപ്പോവാനുള്ള സാധ്യത എന്തായിരുന്നാലും
1: കൂടുതലാണല്ലോ.
0: അപ്പോൾ ആളുകൾ പൊതുവേ എന്താ വെച്ചാൽ ഒരു ധാരണ അല്ലതിന് എസ്തമ്യോന അഹ്സനവും എല്ലാം കേൾക്കാൻ നല്ലത് പിൻപറ്റാന്നില്ല, എല്ലാം കേൾക്കാനോ എന്നാണ്. ഇപ്പോൾ ഈ യുക്തിവാദികളുടെ അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന ഏറ്റവും മാരകമായ വാക്കുകൾ പോലും കേട്ട് ഇരിക്കാൻ ആൾക്കാർ, ശരിക്ക് അതൊക്കെ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളാണ്. 100% തെറ്റായ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, കേട്ടിരിക്കുന്നിടത്തും അത് സംസാരിക്കുന്ന സദസ്സുകളിൽ ഇരിക്കുന്നത് പോലും എന്താണ്, ഗുരുതരമായ തെറ്റാണ്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്നു, എല്ലാം കേൾക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ യാഥാസ്ഥിതികതയും വിദാത്തുകളും മുഴുവൻ കേൾക്കുന്നത്. നമുക്കെന്താണ് അതിൻ്റെ ആവശ്യം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശത്തിൽ നമ്മൾക്ക് വിശ്വസ്തരായിട്ടുള്ള പണ്ഡിതന്മാരും ആളുകളും തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ രചനകളും കാര്യങ്ങളും നമുക്ക് കേൾക്കാം. ഇനി അറബിയോ ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളുകളാണെങ്കിലും ആധികാരികമായി പിന്നെ അഹ്ലു സുന്നയുടെ അല്ലെങ്കിൽ സലഫിയത്തിൻ്റെ ശരിയായ സൈറ്റുകളെ മാത്രം അവലംബിക്കുന്നതിലേക്ക് എത്തിയില്ലെങ്കിൽ ഏതൊരാളും ഈ വഴികളിലേക്ക് എത്താമെന്നാണ് മനസ്സിലാവുന്നത്.
1: ഇപ്പം ഈ ഫോർവേഡിങ് ഷെയറിങ് ഇത് സംബന്ധിച്ചൊരു കാര്യം ശ്രോതാക്കളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മൾ ഒരാളെടുത്തു നിന്ന് ഇപ്പോൾ കുടുംബജീവിതം എന്നുള്ള വിഷയത്തിൽ ചിലപ്പോൾ നല്ലൊരു ക്ലാസ് ഉണ്ടാകും, അല്ലെ പരലോകം എന്നുള്ള വിഷയത്തിൽ നല്ലൊരു ക്ലാസ് ഉണ്ടാകും. ഇത് നമ്മളെ കുടുംബത്തിലേക്കോ നമ്മളുള്ള ഗ്രൂപ്പുകളിലേക്കോ ഫോർവേഡ് ചെയ്യുമ്പോൾ അവർ ഇത് കേട്ട് കഴിഞ്ഞാൽ അടുത്തത് കേൾക്കുന്നത് ഇയാൾ പറയുന്ന ഇസ്ലാമിക വിരുദ്ധമായ കാര്യമായിരിക്കും. അതുകൊണ്ട് അത്തരം വ്യക്തികളടുത്തേക്ക് പോവാതിരിക്കുക. പിന്നെ പ്രാമാണികമായിട്ട് സ്വഹീഹായ ഹദീസും ഖുറാനും മാത്രം ഉദ്ധരിച്ച് സംസാരിക്കുന്ന വ്യക്തികളെ അവലംബിക്കുക. അത് വളരെ അത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ പ്രവർത്തനം ദുരന്തത്തിലേക്കാണ് എത്തിക്കുക. നമ്മുടെ ഒരു ഫോർവേഡിങ് മെസ്സേജ് എന്ന് ഒരാൾ ചിലപ്പോൾ വഴിതെറ്റി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും.
0: അതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ യൂട്യൂബുകളിലൊക്കെ കയറി കഴിയുമ്പോൾ സാധാരണ എവിടെ നിന്നെങ്കിലും ഒരു ക്ലിപ്പ് ഒരാളെ പ്രസംഗം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഒന്ന് അയാളുടെ പേര് നോക്കിയിട്ട് എന്ത് ചെയ്യും, യൂട്യൂബിൽ സെർച്ച് ചെയ്യും. അപ്പോൾ അയാളുടെ എന്തുണ്ടായിരിക്കും, നൂറുകണക്കിന് പ്രഭാഷണങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, ഈ കേട്ടത് നിങ്ങൾ പറഞ്ഞമാതിരി ചിലപ്പോൾ കുഴപ്പമില്ലാത്തതായിരിക്കും, പക്ഷേ അയാൾ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും അയാളുടെ ആ പ്രസംഗത്തിനൊരു ആകർഷണീയത കൊണ്ടോ അങ്ങനെ ശൈലി കൊണ്ടോ ആളുകൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. പിന്നെ യൂട്യൂബിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ എന്തിലേക്കാണോ പോണത് അതന്നെയാണല്ലോ യൂട്യൂബ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക, നിരന്തരം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ പിന്നെ മറ്റൊരു മേഖല അവരെ മുന്നിലില്ലാത്ത വിധം അവരെന്ത് ചെയ്യും, ഈ തെറ്റായ മേഖലകളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നില്ലാണ്. ഇത് എന്തായിരുന്നു, നമ്മൾ മുതിർന്ന ആളുകളെ മക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ഒന്ന് നോക്കണം. ആ സമയത്ത് നമുക്ക് വേറൊരു കാര്യം പറയണ്ട് എന്താ വെച്ചാൽ, പൊതുവേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫോണുകൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും നമ്മളറിയാതെ എടുത്ത് പരിശോധിക്കാനും ഒക്കെ
1: പറ്റും,
0: കഴിയും. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇത്തരം സ്വകാര്യതകളെ കുട്ടികൾ കണ്ടെത്തിയാൽ ഒരു ഒരു വാപ്പ അവന് മരിച്ച പോലെ ആയിരിക്കും, ഒരു ഉമ്മ മരിച്ചു പോയ പോലെ ആയിരിക്കും. പിന്നെ ഒരിക്കലും ഉമ്മ വാപ്പ എന്നുള്ള ഒരു പോസ്റ്റിൽ അവരെ നിർത്തി ബഹുമാനിക്കാനോ ആദരിക്കാനോ കഴിയില്ല. ഇത് ഈ മുതിർന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും എന്ത് ചെയ്യും, ഈ മുതിർന്ന ആളുകൾക്കൊന്നും അവരെ ഫോണ് കുട്ടികൾക്ക് കൊടുക്കൂല പറയാൻ പറ്റൂല. ഒന്ന് ചോദിക്കുമ്പോൾ കൊടുക്കൂല പറഞ്ഞാൽ തന്നെ സംശയം വരൂലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴെങ്കിലും നോക്കുമ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം, അതൊരു പ്രധാന സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മളെന്ത് ചെയ്യണം, മുതിർന്ന ആളുകളുടെ ഫോണുകളിൽ അവർ തെറ്റായൊരു വഴിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരവസ്ഥക്ക് നമ്മൾ പരിശ്രമിക്കണം. തീർച്ചയായും നമ്മുടെ വീട്ടിലെ പ്രായമായവരിലൊരു ശ്രദ്ധ നമുക്ക് വേണം. അവർ വഴിതെറ്റിപ്പോകുന്നുള്ളതല്ല, പക്ഷെ അവർ ശരിയായ വഴിയിലേക്ക് വരാനുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്.
1: ഇതിൽ ഇപ്പം നമ്മൾ പരാമർശിച്ച വേറൊരു മേഖല, ഇപ്പം ഒരു ടീച്ചർ കുറച്ച് ഇസ്ലാം വിരുദ്ധ ആശയങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്ന ഒരു ആദ്യ സമയം,
0: അതെ,
1: അവരിപ്പോൾ എന്തോ ക്രിസ്ത്യാനിറ്റിയോ എന്തൊക്കെ പോയി എന്നൊക്കെ ഒരു കേൾവിയുണ്ട്, എന്തോ ആട്ടെ. അപ്പോൾ അത് ഒന്ന് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഒരു ഒരു സ്ത്രീ കേട്ടു ഇവരെന്താ പറയണത്. പിന്നെ ഇവർക്കുള്ള പ്രശ്നം, ഇവർക്ക് സുജൂദ് ചെയ്തിട്ട് ശരിയാവണില്ല, സംശയങ്ങൾ തീർത്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞൊരു വാചകം, ഞാൻ പർദ്ദക്കെട്ട് ഹിജാബൊക്കെ ഇട്ട് മുനാഫിഖായി ജീവിക്കണം, എൻ്റെ ഭർത്താവ് നല്ലൊരു ദീനി ചിട്ടുള്ള ആളാണ്, ആ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങണുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ വിവാഹം ഇങ്ങനത്തെ വിഷയങ്ങളിലാണ്. ശരിക്ക് ഇപ്പോൾ പ്രവാചകനെ കുറിച്ചൊക്കെ സംശയിച്ചാൽ തന്നെ കാഫറായി പോകുന്ന സാഹചര്യമില്ലേ, അല്ലേ? ആ ഒരു ഭാഗം കൂടി ഒന്ന് ചർച്ചയിൽ കൊണ്ടുവന്നൂടെ?
0: അതെ, തീർച്ചയായും. എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ഗ്ലാസ് പാലൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ സംശയം, അതിലെന്തോ വിഷാംശം അല്ലെങ്കിൽ എന്തോ ഒരു സംഗതി ഉണ്ട് എന്നൊരു സംശയം, ഇപ്പം നമ്മൾ എന്താ ചിന്തിക്കുക, ഒരു ഗ്ലാസ് പാലല്ലേ, ജീവൻ അതിനേക്കാളും വലുതല്ലേ, അത് പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. കാരണം അത്രയും ചെറിയൊരു സംശയം പോലും നമ്മൾ എന്ത് ചെയ്യും, അത് ഉപേക്ഷിക്കാൻ തയ്യാറാവും.
1: യെസ്,
0: അതേപോലെ ആ ദീന്, നമ്മൾ ചിലപ്പോൾ 16 വയസ്സ് മുതൽ ഇതുവരെ നിസ്കാരം ഒഴിവാക്കി ഉണ്ടാവില്ല.
1: യെസ്,
0: അങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരാൾക്ക് സംശയത്തിൻ്റെ ഒരു തരിമ്പ് വന്നാൽ മതി, അതോടുകൂടെ പിന്നെന്താ വെച്ചാൽ ഈ പറഞ്ഞമാതിരി നിസ്കരിച്ചാൽ ശരിയാവില്ല, സംഗതികളൊന്നും കിട്ടൂല. അപ്പം എന്ന് വെച്ചാൽ ഈ കേൾക്കണോടത്തെ പ്രശ്നമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വരുന്ന സംശയം ഇത് തീർത്ത് തരാൻ കഴിയുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തണം.
1: യെസ്,
0: ഇതിനൊരു മറുപടി ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ, കേൾക്കുന്ന എല്ലാ വസ്വാസുകൾക്കും മറുപടി കണ്ടെത്തുക എന്നുള്ളത് ഒരു സാധാരണക്കാരന് സാധ്യമായ കാര്യമല്ല. പക്ഷെ ഒരു കാര്യം അവൻ മനസ്സിലാക്കണം, നമ്മളിത് ശരിയാണെന്ന് 100% ഉറച്ച് വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ ഈ ദീനിക്ക് വന്നത്. അപ്പം നമുക്ക് സംശയം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രസംഗത്തിൽ കേട്ടാൽ നമ്മൾ ഉടനെ ചിന്തിക്കേണ്ടത് ഇതിനൊരു മറുപടി ഉണ്ട്, അതെനിക്കറിയില്ല. അത് പറയാൻ പറ്റിയ ആൾക്കാരുണ്ടാവും, ഒന്ന് മറുപടി പറയട്ടെ. അവരോടൊക്കെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടണമില്ലെങ്കിലല്ലേ നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ ശരിക്കും ഈ പറഞ്ഞ മാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹങ്ങളെക്കുറിച്ച് പറയുന്ന ആളുകൾ വെറുതെ അതിനെപ്പറ്റി ഒന്ന് ആ മനുമോലെ തഫ്സീർ എടുത്ത് വായിച്ചാൽ സ്വാഭാവികമായും അവർക്ക് എന്ത് ചെയ്യും, പ്രവാചകനോട് മതിപ്പല്ലേ വർദ്ധിക്കുക. കാരണം ആയിഷ റളിയല്ലാഹുവിൻ്റെ പ്രായക്കുറവ് പറഞ്ഞിട്ട് അതിലൂടെ ഈ പിന്നെ ഇസ്ലാം വിമർശകന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പ്രായപൂർത്തിയാവാത്ത ചെറിയൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് ഒരു ലൈംഗികതയിൽ ഒരു മര്യാദ പാലിച്ചില്ല എന്ന് പറയാനാണ് അവർ
1: കൊണ്ടുവരുന്നത്.
0: പക്ഷെ അതേ സമയത്ത് പ്രവാചകന്റെ ബാക്കിയുള്ള മുഴുവൻ വിവാഹങ്ങളും
1: വിധവകളായിരുന്നു
0: എന്ന് വരുമ്പോൾ ഈ തെളിവ് കഴിഞ്ഞില്ലേ, ഈ തെളിവ് കഴിഞ്ഞില്ലേ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വിവാഹങ്ങൾ ഒന്നെങ്കിലും അങ്ങനെ ആവേണ്ടിയിരുന്നില്ലേ, മക്കളുള്ള പ്രാരാബ്ദമുള്ള തന്നെക്കാളും പ്രായമുള്ള ആളുകളെ വിവാഹം കഴിക്കുമ്പോൾ ഈ വാദം അവിടെ തകർന്ന് തീരാണ്. പിന്നെ വളരെ ചെറിയൊരു കാര്യം, എല്ലാവരുടെയും ചോദിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഏറ്റവും അധിക കാലം ജീവിച്ച നബിയുടെ ഭാര്യ ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു വലിയ യുക്തി കിട്ടുന്നു. പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ കുറിച്ച് പ്രവാചകൻ്റെ മരണശേഷവും വഫാത്തിന് ശേഷം ഏകദേശം 40 കൊല്ലത്തോളം ലോകത്തോട് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ വളരെ വലിയൊരു ഭാഗം നമുക്ക് തന്നത് എന്താണ്, ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് വരുമ്പോൾ ആ വിവാഹം അത് കിട്ടിയത് എന്തുകൊണ്ടാണ്, ചെറുപ്രായത്തിൽ പ്രവാചകത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. നിർമ്മിച്ച അവരും അല്ലാതെയാണ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രവാചക ദൗത്യം നമ്മളിലേക്ക് എത്തുന്നിടത്ത് വളരെ വലിയൊരു ഭാഗം അവർക്ക് നിർവഹിക്കാൻ സാധിക്കുമായിരുന്നു. ഇസ്ലാമിക സംബന്ധത്തിൽ അതിനല്ലേ പ്രധാനം, പ്രവാചകന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ദൗത്യത്തെ സഹായിക്കാനാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെട്ട വിവാഹം ഏതാന്ന് ചോദിച്ചാൽ ആയിഷറളിയല്ലാഹു വിവാഹം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ സത്യം ഇതിനെപ്പറ്റി ചിന്തിക്കാനും പഠിക്കാനും ചോദിക്കാനും പറ്റുന്ന ആളുകളെ കണ്ടെത്തി സംശയം തീർക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യണത്, ഇപ്പോൾ പിന്നെ വിമർശിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്, നമ്മൾ സംശയം ഉണ്ടാക്കലാണ്. സംശയം ഉണ്ടാവും കൂടി ചെയ്താൽ അവരുടെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുന്നുള്ളൂ.
1: ഓക്കെ, നമ്മൾ ഒരുപാട് മേഖല ചർച്ച ചെയ്തു. ഇപ്പൊ നല്ല വില പിടിപ്പുള്ള കുറെ ഫോണുകൾ ആളുകൾ കയ്യിലുണ്ട്, മക്കളും പേരക്കുട്ടികളൊക്കെ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പൊ ഈ സംഭവത്തെ വളരെ പോസിറ്റീവായിട്ട് ഗുണപരമായി ഉപയോഗിക്കാലോ, ഇങ്ങനത്തെ ചെറിയ കെണികളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരട്ടെ, പ്രാർത്ഥിച്ചും ആരാധനകളിൽ ശ്രദ്ധിച്ചൊക്കെ തിരിച്ചു വരട്ടെ. നമുക്ക് എന്തെല്ലാം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള മാർഗങ്ങളും കൂടി പറയാം.
0: എന്താ പറയുക, എന്തായിരുന്നാലും ഈ വീട്ടിലിരിക്കുന്ന പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാലത്തുമില്ലാത്ത പ്രയോജനമാണ് ഫോണ് കൊണ്ട് കിട്ടുന്നത്. ആ വശത്തെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പ്രായമായ ആളുകൾ ആര് കാണുമ്പോഴും ഞാൻ പ്രസംഗം കേൾക്കലുണ്ട്, ഇപ്പോൾ ഇന്നലെ ഒരു പരിപാടിക്ക് പോയ സ്ഥലത്ത് എഴുന്നേറ്റ് വരാൻ പോലും കഴിയാത്ത സ്ട്രോക്ക് വന്ന വളരെ പ്രായമായൊരു സ്ത്രീ, അവരെന്ത് ചോദിച്ചാൽ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് മെല്ലെ വന്ന് നമ്മളൊന്ന് കാണണം വിചാരിച്ചിട്ട് വന്ന മൗലവിമാരൊക്കെ ഒന്ന് കാണണം പരിപാടിക്ക് വന്നവരെന്ന് വിചാരിച്ചിട്ട് അവർ വരികയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഇപ്പം നമ്മൾ കിടക്കല്ലേ, നമുക്കൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ എന്നാണ്. അപ്പോൾ അവർ ഫോണുമ്പോൾ തൊടുന്നില്ല, മക്കളാരെങ്കിലും ഓണാക്കി കൊടുക്കും, അവരത് കേൾക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ ഇന്ന് നിലനിൽക്കുന്നത് ഭക്ഷണം കൊണ്ടല്ല, എന്തുകൊണ്ടാണ്, ഈ ഫോൺ കൊണ്ടാണ്. അപ്പോൾ ഈ കിടപ്പിലൊക്കെ ആകുക, പ്രായമായി കിടപ്പിലാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ്. എന്നാൽ ഇത് സ്വതന്ത്രമായി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം, നിയന്ത്രണങ്ങൾ പാലിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, സമയം നിശ്ചയിക്കാത്ത ഒന്നും ജീവിതത്തിൽ എന്ത് ചെയ്യില്ല, നടക്കൂല. അപ്പോൾ എല്ലാത്തിനും സമയം നിശ്ചയിക്കണം, നമ്മുടെ എക്സർസൈസിന് സമയം നിശ്ചയിക്കണം, നമസ്കാരങ്ങൾക്ക് സമയം നിശ്ചയിക്കണം, ഖുർആൻ പാരായണത്തിന് സമയം നിശ്ചയിക്കണം ഒക്കെ വേണം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ജുസുവൊക്കെ ഒരു ദിവസം മുതിർന്ന ആളുകൾ എന്ത് ചെയ്യും, പൊതുവെ വീട്ടിലിരിക്കുന്ന ആളുകൾ പാരായണം ചെയ്യും അധികം ആൾക്കാരും. അപ്പോൾ ഒരു ജുസു പാരായണം ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം, ആ സമയം അതിന് ഉപയോഗിക്കുമ്പോൾ ആ സമയം കുറയും. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഫോണിലല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക,
1: ഒരു ടൈം ഇടുക.
0: അങ്ങനെ ടൈം ഇടുമ്പോൾ സ്വാഭാവികമായും ഫോണിൻ്റെ ടൈം എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ക്രമീകരിക്കേണ്ടി വരും. അപ്പം ആ ഒരു ടൈമിൽ മാത്രം ഫോൺ നോക്കുക എന്നുള്ളതിലേക്ക് എത്താം. അത് തീർച്ചയായും അങ്ങനത്തെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ടൈം ടേബിൾ ഇല്ലെങ്കിൽ അവർ ഫുൾ ടൈം ഫോണിലായിരിക്കും. അപ്പം അതുകൊണ്ട് എന്തായിരിക്കണം, നമ്മൾ കുറച്ച് പരിഭാഷ വായിക്കാനും കുറച്ച് നമ്മുടെ വ്യായാമങ്ങൾക്കും കുറച്ച് നടക്കാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, കുറച്ച് കുട്ടികളൊപ്പം പെരുമാറാനും ഭാര്യയോടൊപ്പം സംസാരിക്കാനും ഒക്കെ സമയങ്ങൾ വേണം, അതിനൊക്കെ ഓരോ ടൈമുകൾ നിശ്ചയിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഫോൺ ഉപയോഗിക്കുന്ന സമയം ഏതാണെന്ന് നിർണ്ണയിക്കുക. ഒരിക്കലും ഉറക്കം ഒഴിച്ച് എന്ത് ചെയ്യരുത്,
1: ഫോൺ ഉപയോഗിക്കരുത്.
0: നേരത്തെ ഉറങ്ങി, ഉറക്കം പ്രായമായ ആളുകൾക്കൊക്കെ ഉറക്കം ചിലപ്പോൾ കുറച്ച് മതിയാവും. എത്ര നേരത്തെ ഉറക്കം അവസാനിപ്പിക്കാവുന്ന എഴുന്നേൽക്കുക, 3 മണിക്കാണെങ്കിൽ 4 മണിക്കാണെങ്കിൽ ബാക്കി ഇസ്തിഗ്ഫാറും പ്രാർത്ഥനയും ദിക്റും ഖുർആൻ പാരായണമായിട്ട് നിൽക്കാമല്ലോ. അപ്പോൾ രാത്രി സമയത്ത് എന്ത് ചെയ്യുക, വൈകി ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫോണിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ട പ്രധാന തീരും. ഇപ്പം നമ്മൾ മാരി ബിസ്കരിക്കുമ്പോൾ ഇഷ്യായി, ഇപ്പം ഇഷാന് മുമ്പ് നമ്മളെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ കഴിഞ്ഞ് എന്ത് ചെയ്തു, നേരെ ഉറങ്ങണം. അപ്പോൾ പ്രായമായ സംബന്ധിച്ചിടത്തോളം പിന്നെ രാവിലത്തെ ടൈം അവർക്ക് ആരാധനകൾക്കുള്ളൊരു സമയമായി കിട്ടും. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന കാര്യമാണ്, പക്ഷെ പലർക്കും വീട്ടിലെത്താൻ കഴിയാത്തത് കൊണ്ട് സാധിക്കാതെ വരുന്നില്ലാണ് ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ, ഫോണിൽ നമ്മൾ കേൾക്കേണ്ട സ്ഥിരം ഇപ്പോൾ 1 മണിക്കൂർ പീസ് റേഡിയോ കേൾക്കും എന്ന് തീരുമാനിച്ചാൽ 1 മണിക്കൂർ പീസ് റേഡിയോ തന്നെ കേൾക്കുക. അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം അതിൽ പരിമിതമാണല്ലോ. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രീനിലേക്ക് നോക്കണില്ല, ഓണാക്കി വെക്കണു, ഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ആ 1 മണിക്കൂർ എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സ്ഥിരം ദർസുകൾ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് കേൾക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക. പിന്നെ നമ്മൾ ന്യൂസോ മറ്റൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വളരെ പരിമിതമായ ഒരു ടൈമിൽ മാത്രം എന്ത് ചെയ്യുക, അതിന് നിശ്ചയിക്കുക. അങ്ങനെ ഒരു സമയക്രമം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നതാണ് പ്രായമായവർ ഫുൾ ടൈം ഫോണിലാവാനുള്ള കാരണം എന്നാണ് മനസ്സിലാവുന്നത്.
1: അപ്പോൾ നമുക്കിതിനെ രണ്ടാക്കി തിരിക്കാം. ഒന്ന്, വെറും കേൾവിയുള്ളത്,
0: അതെ,
1: അത്ര കാഴ്ചൻ്റെ അത്ര തന്നെ പരിക്ക് അതിനില്ല. പിന്നെ കണ്ടുകൊണ്ടുള്ളത്, കണ്ടുകൊണ്ടുള്ളതിൽ തന്നെ ഈ ഒരു പ്രായത്തിലെ മാനസികാവസ്ഥയെയും കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന വിധമുള്ള ഈ കുറ്റപത്രങ്ങളും കലഹങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കലാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് ആകുക, പിന്നെ ഹൃദ്രോഗികളാകുക, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ കൂടുതൽ നന്നാവുക. ഏതായാലും ഇപ്പം പീസ് റേഡിയോ നല്ലൊരു പരിഹാരമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 1 മാസം കൊണ്ട് ഖുർആൻ ഫുള്ള് കേട്ട് തീർക്കാം. ഇപ്പോൾ ഖുർആൻ റേഡിയോയിൽ അങ്ങനത്തെ ഓപ്ഷൻ നമുക്കുണ്ട്. തജ്വീദ് പഠിക്കാം, ഖുർആൻ വെച്ചിട്ട് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്, പിന്നെ ഹദീസ് വെച്ചിട്ടുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഏതായാലും ശ്രോതാക്കൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. മുതിർന്ന ആളുകളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായും സഹായിക്കുന്ന ഒരു രീതി നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇത്തരം ചതികളിൽ അവർ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഒരു മാന്യമായി ഭംഗിയായി സൂക്ഷ്മതയോടെ അവർക്കൊരു സംശയം ഉണ്ടാക്കാതെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റോളിലേക്കൊന്നും പോവാതെ വൃത്തിക്ക് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത്, അത് ഏറ്റവും സ്വകാര്യമായും ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുന്നിടത്ത് നമുക്കെല്ലാവർക്കും റോളുണ്ടാകണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇന്നത്തെ ദിവസം ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുകളിൽ കാണാം. നിങ്ങൾക്ക് ചില വിഷയങ്ങൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. 150-ൽ അധികം ടോപ്പിക്കുകൾ സ്നേഹക്കൂട് നിലവിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മേഖലകളിൽ ചർച്ച ആവശ്യമുള്ളത് നിർദ്ദേശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, വളരെ ആഴത്തിൽ അറിയേണ്ട, ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇന്നത്തെ സ്നേഹക്കൂട്. നമ്മൾ കേട്ടത് വാർദ്ധക്യം മലിനമാക്കുന്ന സ്ക്രീൻ കാഴ്ചകൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഹാരിസ് ബിൻ സലീമും അതേപോലെ തന്നെ താജുദ്ദീൻ സലാഹിയും നിർവഹിച്ചിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ അവസാനിച്ച് മുന്നോട്ട് പോവുകയാണ്. റേഡിയോ വൈബ്സ്
3: അവസാന പ്രോഗ്രാം അല്ലേ?
2: അൽ ഉസൂൽ
3: റേഡിയോ വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാമായ അൽ ഉസൂലിൽ ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ഹദീസും വിശ്വാസികളും എന്ന വിഷയത്തിലുള്ള പഠനാർഹമായൊരു സെഷനാണ് അവതരിപ്പിക്കുന്നത്. കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ എങ്ങനെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ സ്വീകരിക്കുകയും അതിനെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ, ഒരാൾ മുസ്ലിമായിത്തീരുന്നത് രണ്ടു ഷഹാദത്തുകൾ അയാൾ അംഗീകരിക്കുമ്പോഴാണ്. അതിൽ ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്, രണ്ടാമത്തേത് മുഹമ്മദുൻ റസൂലുള്ളാ എന്നതും ആണ്. മുഹമ്മദുൻ റസൂലുള്ളാ എന്നു പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന ആണ് രണ്ടാമത്തെ സാക്ഷിവചനത്തിൻ്റെ അർത്ഥം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ് എന്നു പറയുമ്പോൾ പ്രവാചകൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾക്ക് വിധേയമായിരിക്കുമെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകഴിഞ്ഞാൽ അതിന് ഞാൻ വിധേയനാകേണ്ടതുണ്ട് എന്നതുമാണ് ആ ഷഹാദത്തിൻ്റെ ഏറ്റവും പ്രഥമമായ താൽപ്പര്യം. അതുകൊണ്ടുതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോടും പ്രവാചകൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളോടും ഒരു വിശ്വാസി എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് അവൻ്റെ ഷഹാദത്തുമായി ബന്ധപ്പെടുന്ന വിഷയമാണ്. ഈ രംഗത്തു വരുന്ന ഏതൊരു വീഴ്ചയും ഏതൊരു വ്യതിയാനവും അവൻ്റെ വിശ്വാസത്തിൽ വരുന്ന വ്യതിയാനമാണ് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണോ പ്രവാചകനെ അനുസരിക്കുവാനും അവിടുത്തെ വാക്കുകളും കർമ്മങ്ങളും നമ്മോട് സ്വീകരിക്കുവാനും പറഞ്ഞിട്ടുള്ളത്, അതുപ്രകാരം തന്നെ നാം സ്വീകരിക്കുകയും അതിനെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ ചരിത്രവും അതിൻ്റെ മഹത്വവും സഹാബത്തും സലഫുകളും അതിനെ സ്വീകരിച്ച രീതിയുമൊക്കെ നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ്റെ ഒരു ഹദീസ് സ്വീകരിക്കുവാൻ വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്ത സഹാബത്തിൻ്റെ ത്യാഗസമ്പൂർണമായ ചരിത്രത്തിലെ ചില ഏടുകളും നാം അനുസ്മരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോട് ഒരു മനുഷ്യൻ്റെ സമീപനമെന്താണ് എന്നതിനനുസരിച്ചുകൊണ്ടാണ് അവൻ്റെ വിശ്വാസവും വിശ്വാസത്തിൻ്റെ പൂർത്തീകരണവും അളക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ചില അടിസ്ഥാന കാഴ്ചപ്പാടുകൾ, ചില അടിസ്ഥാന തത്വങ്ങൾ ഹദീസ് സ്വീകരണവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് നാം പ്രവാചകൻ്റെ ഹദീസുകൾ സ്വീകരിക്കേണ്ടത്? ആ പ്രവാചകൻ്റെ ഹദീസുകൾ സ്വീകരിക്കുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് മൂന്ന് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കീ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അവൻ്റെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം. ഒരുപാട് ശൈലികളിൽ ഈ ഒരു കാര്യം അല്ലാഹു നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. സൂറത്ത് ആലിംറാനിൽ 32-ാമത്തെ ആയത്തിൽ കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഖുൽ അതിഉല്ലാഹ വർ റസൂല ഫഇൻ തവല്ലു ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. നിങ്ങൾ നബിയെ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അവൻ്റെ പ്രവാചകനെ അനുസരിക്കണം, നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞാൽ കാഫിറുകളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കണം, അനുസരണക്കേട് കുഫ്റാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, يا ايها الذين امنوا اطيعوا الله واطيعوا الرسول ولا تبطلوا اعمالكم.
1: വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കണം. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കരുത്. ഈ ആയത്തിൽ നിന്നും വ്യക്തമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ നമ്മൾ അനുസരിക്കണം, അനുസരണക്കേട് നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കും. ഇതൊരു അടിസ്ഥാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നാം സ്വീകരിക്കേണ്ടതിൻ്റെ രീതിയിൽ ഉള്ള ഒന്നാമത്തെ ഒരു അസലാണിത്, ഒരു അടിസ്ഥാനമാണിത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ നിരുപാധികം അനുസരിക്കണം. അനുസരണക്കേട് കുഫറാണ്, നമ്മുടെ സൽക്കർമ്മങ്ങളെ അത് നിഷ്ഫലമാക്കിക്കളയും. രണ്ടാമത്തൊരു കാര്യം, സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് പ്രവാചകന്റെ വാക്കുകൾ നാം സ്വീകരിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസു അല്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. എന്താണ് ഈ ആയത്തിൽ നമ്മെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്? വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിയായ പുരുഷനും ഉണ്ടാവാൻ പാടില്ല, ഒരു വിശ്വാസിനിയായ സ്ത്രീയും ഉണ്ടാകാൻ പാടില്ല. എന്ത്? ഇദ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവൻ്റെ പ്രവാചകനും ഒരു കാര്യം വിധിച്ചു. അംറൻ എന്നു പറഞ്ഞാൽ നെക്കിറയാണ്, അഥവാ നിർണിതമല്ലാത്ത ഒരു നാമമാണ്. അതുകൊണ്ട് തന്നെ ഏതു കാര്യവുമാകാം, ഇന്ന കാര്യമെന്നില്ല. അല്ലയും റസൂലും എന്തൊരു കാര്യം വിധിച്ചാലും അത് ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അല്ലാഹുവും അവൻ്റെ പ്രവാചകനും എന്തൊരു കാര്യം വിധിച്ചു കഴിഞ്ഞാലും അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായൊരഭിപ്രായം പിന്നീട് അവർക്കുണ്ടാകാൻ പാടില്ല. അല്ലയും റസൂലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ വിഷയത്തിൽ സ്വന്തമായ ഒരഭിപ്രായം ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും ഉണ്ടാകരുത്. ഇതും ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിലുള്ള രണ്ടാമത്തെ ഒരു നിബന്ധനയാണ്, അസലാണ്. അല്ലയും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അതാണ് വിശ്വാസിയുടെ മതം, അതാണ് വിശ്വാസിയുടെ വാക്ക്, അതാണ് വിശ്വാസിയുടെ ആദർശം. അതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും വാക്കുകളും കൽപ്പനകളും ഉണ്ടായിരിക്കെ സ്വന്തമായി ആ വിഷയത്തിൽ ഒരു നിലപാട് അല്ലയും റസൂലും പഠിപ്പിച്ചതിന് വിരുദ്ധമായി അതിന് പുറമെയുള്ള ഒരു നിലപാട്, അത് പാടില്ല. തുടർന്ന് അള്ളാഹു എന്താ പറയുന്നത്? വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ധിക്കരിച്ചാൽ. എന്താണ് ധിക്കാരം? അല്ലയും റസൂലും പറഞ്ഞ വാക്കിനേക്കാൾ സ്വന്തമായ ഒരഭിപ്രായമുണ്ടാവുക, ആ അഭിപ്രായം അല്ലാഹുവിനെയും പ്രവാചകനെയും ധിക്കരിക്കലാണ്, അനുസരണക്കേട് കാണിക്കലാണ്. അല്ല പറഞ്ഞതിനപ്പുറത്ത് വേറെ അഭിപ്രായം, പ്രവാചകൻ പറഞ്ഞതിനപ്പുറത്ത് വേറെ മറ്റൊരഭിപ്രായം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ഫഖദ് ളല്ല ളലാലം മുബീന, വ്യക്തമായ വഴികേട് അവന് സംഭവിച്ചിരിക്കുന്നു. വളരെ വ്യക്തമാണ് ഈ ആയത്തിൽ അല്ലാഹു പരാമർശിക്കുന്ന കാര്യങ്ങൾ. അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും വാക്കുകളെ വിശ്വാസികളെങ്ങനെ സ്വീകരിക്കണം എന്നതിൻ്റെ നേർക്കുനേരെയുള്ള ഒരു ചൂണ്ടുവിരലാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത്, അഥവാ രണ്ടാമത്തെ ഒരു അസലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ സൂറത്തുന്നിസയിലെ 65-ാമത്തെ ആയത്ത്,
4: ഇതും ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്? മൂന്ന് കാര്യങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ഫല വറബ്ബിക ലാ യുഅ്മിനൂന, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. അള്ളാഹു അവനെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. ലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാവുകയില്ല, മുഅ്മിനീങ്ങളാവുകയില്ല. ഹത്ത, ഏതുവരേക്കും? യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ വല്ല കാര്യത്തിലും തർക്കം വന്നു കഴിഞ്ഞാൽ നിന്നെയാണ് അവർ വിധികർത്താവായി സ്വീകരിക്കേണ്ടത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയാണ് തർക്കങ്ങളിൽ വിശ്വാസി സ്വീകരിക്കേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഹദീസുകളിലേക്കാണ് നമ്മൾ മടക്കേണ്ടത്, ഖുർആനിലേക്കും ഹദീസിലേക്കും പ്രമാണങ്ങളിലേക്കാണ് മടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് തർക്കങ്ങളിൽ വിശ്വാസി അവസാന വാക്കായിക്കൊണ്ട് സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിക്കാത്ത കാലത്തോളം ലാ യുഅ്മിനൂൻ, അവർക്ക് ഈമാൻ ഉണ്ടാവുകയില്ല. മറ്റൊരു കാര്യം, സുമ്മ, പിന്നീട്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ വാക്കുകളെ ഹാക്കിമായി, വിധികർത്താവായി റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. സുമ്മ, പിന്നീട്, ലാ യജിദു ഫി അൻഫുസിഹിം ഹർജം മിമ്മാ ഖളൈത, നബിയെ, നിങ്ങൾ വിധിച്ചിരിക്കുന്ന വിധിയിൽ, അതെന്തുമാവട്ടെ, ആ വിധി എന്തുമാകാം, എന്തായിരുന്നാലും അവരുടെ മനസ്സുകളിൽ നിങ്ങൾ വിധിച്ചിരിക്കുന്ന വിധിയോട് ഒരു ഹറജും ഒരു പ്രശ്നവും തോന്നാൻ പാടില്ല. ഒരു വേദനയോ ഒരു എതിർപ്പോ ഒരു മനഃപ്രയാസം പോലുമോ നമുക്കുണ്ടാകാൻ പാടില്ല. വളരെ കണിശമായ നിർദ്ദേശമാണ് അവിടെ. ലാ യജിദു ഫി അൻഫുസിഹിം ഹറജൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹറജ് എന്ന് പറഞ്ഞാൽ നക്കിറയാൻ, നഫിയുടെ സിയാഖിലെ, നഫിയുടെ സിയാഖിലെ നക്കിറകൾ ഉമൂമിനെ കുറിക്കുന്നു എന്നതൊരു അസലാണ്, ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഹറജുകളും, മാനസികമായോ കുടുംബപരമായോ സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ആ വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. മൂന്നാമത്, വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായ തോതിലുള്ള അനുസരണം, കീഴുതുങ്ങൽ പ്രവാചകൻ്റെ കൽപ്പനയോട് ഉണ്ടായിരിക്കണം. ഈ ഒരു രീതിയാണ് വിശ്വാസികൾ ഹദീസുകളെ സ്വീകരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. മൂന്ന് ആയത്തുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ ഹദീസുകളെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുക. നമ്മുടെ വ്യക്തി, യുക്തി, തീരുമാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യക്തിക്കും യുക്തിക്കും യോജിക്കുന്നില്ല എന്ന ന്യായം നിരത്തിക്കൊണ്ട് പ്രവാചകൻ്റെയും അള്ളാഹുവിൻ്റെയും കൽപ്പനകളെ നാം ധിക്കരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്, നമ്മുടെ ശഹാദത്തിന് കോട്ടം തട്ടുകയാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ബാക്കി നമുക്ക് പറയാം. അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച നടത്താം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, അൽവസൂൽ, ഹദീസും വിശ്വാസികളും എന്ന വിഷയത്തിലുള്ള അൽവസൂൽ നമ്മൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഈ വീണ്ടും ഒരുമിക്കാം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജസീൽ കൊടിയത്തൂർ, കൂടെ അബ്ദുസലാം വീട്ടി.

0: ഇനി നമ്മൾ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലേക്കാണ്. അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടമായിട്ടുള്ള നാമങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരികയാണ്. അൽ മുസവ്വിർ എന്ന നാമമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സമീർ മദീനി ഉസ്താദാണ് അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് നമ്മോടൊപ്പം അൽ മുസവ്വിർ എന്ന നാമത്തെ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അത് പിൻപറ്റുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമുക്കൊക്കെയും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമങ്ങളായ നാമങ്ങളെ സംബന്ധിച്ച് അറിയുകയും അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പടച്ചറബിനെ സംബന്ധിച്ചുള്ള ആദരവും ബഹുമാനവും സ്നേഹവുമൊക്കെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അധികരിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന പരമ്പര അർഹിക്കുന്ന പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു വിശിഷ്ടനാമമാണ് അൽ മുസവ്വിർ എന്നത്, അഥവാ രൂപപ്പെടുത്തിയവൻ, രൂപം നൽകിയവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അല്ലദീ ഖലഖൽ ഖൽഖ കൈഫ ഷാ. അള്ളാഹു എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ വിധത്തിൽ സൃഷ്ടികളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. വസവ്വറ ജമീ അൽ മൗജൂദാത്ത്, എല്ലാ സൃഷ്ടിജാലങ്ങളെയും അവൻ രൂപപ്പെടുത്തി, രൂപകൽപ്പന നടത്തി. വറത്തബഹ, അവയെ അതിൻ്റേതായ ഘടനയിൽ ക്രമീകരിച്ചു. ഫഅഅത്വാ കുല്ല ശൈഇം മിൻഹാ സൂറത്തൻ ഖാസ്വ, ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേക വിധത്തിലുള്ള തരത്തിലുള്ള രൂപം അല്ലാഹു നൽകുകയും ചെയ്തു. ഓരോ സൃഷ്ടികൾക്കും അതിൻ്റേതായ രൂപം നൽകിയവനാണ് അല്ലാഹു. അൽ മുസവ്വിർ, മനുഷ്യരുടെ കാര്യം തന്നെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. കോടാനുകോടി മനുഷ്യന്മാരുടെ ഇടയിൽ ഓരോരുത്തരെയും തിരിച്ചറിയാൻ പറ്റുന്ന എന്തെല്ലാം വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും വ്യതിരിക്തതകളും നമുക്ക് കാണാൻ കഴിയും. ഒരാളുടെ ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാളുടെ ശബ്ദം, ഒരാളുടെ ഗന്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാളുടെ ഗന്ധം, ഒരാളുടെ രൂപത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി മറ്റൊരു മനുഷ്യൻ. ഇങ്ങനെ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ടായിട്ടും അവരുടെ ഓരോരുത്തരുടെയും ഓരോന്നും വ്യത്യസ്തമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ആ രീതിയിൽ ഓരോന്നിനെയും സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ അള്ളാഹു സുബ്ഹാനല്ലാ, അവനെത്രയോ കഴിവും കെൽപ്പുമുള്ള പരിശുദ്ധനും സർവശക്തനുമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ടായിട്ടും വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത രീതിയിലും സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ശബ്ദത്തിൽ, സൗന്ദര്യത്തിൽ, എല്ലാറ്റിലും ആ അല്ലാഹു ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവാണ് സൃഷ്ടിച്ചവൻ, ഇല്ലായ്മയിൽ നിന്ന് പടച്ചുകൊണ്ടുവന്നവൻ, രൂപകൽപ്പന നടത്തിയവൻ. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ, നിങ്ങളെ നിങ്ങളുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വച്ച് അവനാണ് അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന നടത്തിയവൻ എന്നല്ലാഹു പറഞ്ഞു. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, അവൻ നിങ്ങളെ രൂപപ്പെടുത്തി എന്നിട്ട് നിങ്ങളുടെ രൂപം ഏറ്റവും ഉത്തമമാക്കി നല്ലതാക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ച അവൻ്റെ ആ ക്രമീകരണത്തിൽ, ആ എൻജിനീയറിംഗിൽ ഒരു ന്യൂനതയും കുറവും ആർക്കും യുക്തിസഹജമായി ന്യായമായ രീതിയിൽ തെളിവുകളുടെ പിൻബലത്തോടുകൂടി എതിർക്കുവാനോ വിമർശിക്കുവാനോ ആയിട്ടില്ല എന്ന് മാത്രമല്ല,

0: അതിലെ അത്ഭുതങ്ങളും അതിൻ്റെ സവിശേഷതകളും മനസ്സിലാക്കുവാനാണ് പലർക്കും സാധിച്ചിട്ടുള്ളത്. നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ ജീവികളെ സംബന്ധിച്ചും പ്രത്യേകം പ്രത്യേകം എടുത്ത് പരിശോധിച്ചാൽ, തേനീച്ചയുടെ കൂടിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, വളരെ ചുരുങ്ങിയ അളവിൽ മെഴുകുപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ സ്റ്റോർ ചെയ്യാവുന്ന വിധത്തിൽ അത്ഭുതകരമായ രീതിയിൽ എൻജിനീയറിങ്ങിൽ തേനീച്ചയുടെ കൂട് നിർമ്മിക്കാൻ തേനീച്ചക്കാര് അറിവ് നൽകി, കഴിവ് നൽകി. അതേപോലെ ഓരോ ജീവികളുടെയും സവിശേഷതകൾ പരിശോധിച്ചാൽ, അവയുടെ പ്രത്യേകതകൾ നമ്മൾ വിലയിരുത്തിയാൽ, ഓരോന്നിനും അവയുടേതായ കഴിവും പ്രത്യേകതകളും രൂപവുമൊക്കെ നൽകി സംവിധാനിച്ചവനാണ് അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ കഴിവിനെ നമ്മൾ അറിയുകയും പൂർണ്ണത നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ, മനുഷ്യരെ മാത്രം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലുള്ള ഈ വ്യത്യാസങ്ങളുടെ പേരിൽ ഒരിക്കലും നമ്മൾ ഒരാളെയും ആക്ഷേപിക്കാൻ പാടില്ല. ചിലപ്പോൾ ചില ആളുകൾ കറുത്തവരായിരിക്കും, ചിലപ്പോൾ കുറിയവനായിരിക്കും, നീളം കുറഞ്ഞ കുള്ളന്മാരായിരിക്കും, വേറെ ചിലപ്പോൾ തടിയനായിട്ടുള്ള ആളുകളുണ്ടാകും, വേറെ ചില ആളുകൾ മെലിഞ്ഞവരുണ്ടാകും. അപ്പോൾ നിറത്തിൻ്റെയോ വലിപ്പത്തിൻ്റെയോ ആകാര വ്യത്യാസങ്ങളുടെയോ പേരിൽ ഒരാളെ നമ്മൾ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്താൽ, വാസ്തവത്തിൽ അവരെ അങ്ങനെയാക്കുന്നതിൽ അവർക്കാർക്കും യാതൊരു തീരുമാനാധികാരമോ ഒരു ഇടപെടലോ ഇല്ല എന്നും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, പിന്നെ ആരെയാണ് നമ്മൾ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത്? അവരെ അങ്ങനെയാക്കിയ അള്ളാഹുവിനെ ആയിരിക്കും. അപ്പോൾ പടച്ച റബ്ബിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമായി തീരും നമ്മൾ മനുഷ്യരുടെ സൃഷ്ടികളിലുള്ള വ്യത്യാസങ്ങളിൽ ഒരാളെ ഉയരം കുറഞ്ഞതിൻ്റെ പേരിൽ കളിയാക്കിയാൽ, ഒരാളെ ശരീരത്തിൻ്റെ വണ്ണം കൂടിയതിൻ്റെ പേരിൽ പരിഹസിച്ചാൽ, ഒരാളുടെ നിറത്തിലുള്ള വ്യത്യാസത്തിൻ്റെ പേരിൽ അയാളെ ഇകഴ്ത്തിയാൽ ഒക്കെ വലിയ പ്രശ്നമാണ്. ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും അത്തരത്തിലുള്ള അതിൻ്റെ പേരിലുള്ള സംഘട്ടനങ്ങളും കലാപങ്ങളും ഒക്കെ ധാരാളക്കണക്കിന് കാണുവാനും കേൾക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള ആ വംശീയ യുദ്ധങ്ങൾ, ആ വർണ്ണ വെറിയുടെ പേരിലുള്ള പോരാട്ടങ്ങൾ എത്രയോ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ആധുനിക യുഗത്തിൽ പോലും പരിഷ്കൃതരും പുരോഗമനം കൈവരിച്ചവരും എന്നുമൊക്കെ നമ്മൾ ധരിച്ചു പോകുന്ന ആളുകൾ വരെയും ആളുകളുടെ വർണ്ണത്തിൻ്റെ പേരിൽ, ആളുകളുടെ ഭാഷയുടെയും നാടിൻ്റെയും ഒക്കെ പേരിൽ, അവരെ രൂപപ്പെടുത്തിയ പടച്ചറബിനെ മറന്നുകൊണ്ട് അവരെ അപഹസിക്കുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ നാം തിരിച്ചറിയണം അത് വലിയ അപരാധമാണ്. ഇസ്ലാം പഠിപ്പിച്ചതാകട്ടെ, ലാ ഫള്ല ലി അജമീയിൻ അലാ അറബി, ഒരു അറബിക്ക് അനറബിയേക്കാൾ യാതൊരു മഹത്വവും പ്രത്യേകതയുമില്ല, കറുത്തവനേക്കാൾ വെളുത്തവന് യാതൊരു സവിശേഷതയുമില്ല, മഹത്വവുമില്ല. ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ, ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ, കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ഒരൊറ്റ മാതാപിതാക്കളുടെ ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്. ആ ആദമാകട്ടെ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവനാണ്. അപ്പോൾ എല്ലാവരും ആദമിൽ നിന്നും, ആദം മണ്ണിൽ നിന്നും പടക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഗോത്രമഹിമ പറഞ്ഞ് ഭാഷയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ ഒന്നും കലഹിക്കേണ്ടവരല്ല. അള്ളാഹു പറഞ്ഞു, ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബം വ ഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത വർഗവും വർണ്ണവും ഗോത്രക്കാരും കുടുംബക്കാരുമൊക്കെ ആക്കിയത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ, പരിചയപ്പെടാൻ വേണ്ടിയാണ് എന്നാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവ് കൽപ്പിക്കപ്പെടുന്നവർ, ആദരണീയർ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിച്ച് പടച്ചറബിനോട് ഏറ്റവും സൂക്ഷ്മത പുലർത്തിയ ആളാണ്. അതല്ലാതെ വർണ്ണവും വർഗവും ഭാഷയും ദേശവും ഒന്നും അതിന് നിദാനമല്ല എന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറിച്ച് ഇതെല്ലാം കാണുമ്പോൾ, ഈ വ്യത്യാസങ്ങളും ഈ വൈവിധ്യങ്ങളും അതിലെ അത്ഭുതങ്ങളുമൊക്കെ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ കഴിവുകളും അള്ളാഹുവിൻ്റെ പൂർണ്ണതയുമാണ് അതിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. പല സൃഷ്ടിജാലങ്ങളിലെയും അത്ഭുതാവഹമായ സംവിധാനങ്ങൾ കാണുമ്പോൾ, അവയുടെ സൗന്ദര്യങ്ങൾ കാണുമ്പോൾ, അവയിലെ എൻജിനീയറിംഗ് വിസ്മയങ്ങൾ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ആകാശലോകത്തെ ഗ്രഹങ്ങളുടെയും ഗോളങ്ങളുടെയും ഒക്കെ വലിപ്പവും വൈവിധ്യവും സംവിധാനങ്ങളും സങ്കീർണതകളും ഒക്കെ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജൈവലോകത്തെ സംവിധാനങ്ങളും സൗന്ദര്യങ്ങളും അതേപോലെയുള്ള അത്ഭുതങ്ങളും ഒക്കെ കാണുമ്പോൾ ആ വിസ്മയാവഹമായ കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് സമ്മാനിക്കേണ്ടത്, അവയുടെ പിന്നിൽ രൂപപ്പെടുത്തിയ ഇതിനെയെല്ലാം സംവിധാനിച്ച അള്ളാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധവും അവനെ പ്രകീർത്തിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള മനസ്സുമായിരിക്കണം. സുബ്ഹാനക, അള്ളാഹു നീ എത്രയോ പരിശുദ്ധനാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കൃത്യവും കുറ്റമറ്റതുമായ വിധത്തിൽ അള്ളാഹു സംവിധാനിച്ചു. അതാണ് അൽ മുസവ്വിർ, എല്ലാറ്റിനെയും അവനുദ്ദേശിക്കുന്ന വിധത്തിൽ നേരെ ചൊവ്വെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ രൂപപ്പെടുത്തിയവനാണ് അള്ളാഹു. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അങ്ങനെ രൂപപ്പെടുത്തുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ രൂപപ്പെടുത്തിയ അള്ളാഹു എത്രയോ അനുഗ്രഹപൂർണനാണ്. നമ്മുടെ അവയവങ്ങളുടെ ഏതെങ്കിലും ഒന്നിൻ്റെ സ്ഥാനമൊന്നു മാറിയാൽ, നമ്മുടെ കണ്ണിരിക്കുന്ന സ്ഥാനത്ത് ആ കണ്ണ് അടഞ്ഞുപോയി അവിടെ കേവലം ഒരു മാംസഭാഗം മാത്രമായി കണ്ണ് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തായാൽ ആ മനുഷ്യ കോലം തന്നെ വികൃതമായിരിക്കും. കണ്ണും കാതും കയ്യും കാലും പല്ലും വായും എല്ലാം ഓരോന്നിനെയും അതിൻ്റെ ഏറ്റവും കൃത്യമായ സ്ഥലത്ത് സംവിധാനിച്ചു എന്നത് അള്ളാഹുവിൻ്റെ വലിയ കുദറത്തും അതേപോലെ വലിയ നിഅമത്തും അനുഗ്രഹവുമാണ്. ഇത്രമാത്രം സങ്കീർണമായ പല വ്യവസ്ഥകളും സംവിധാനങ്ങളുമുള്ള മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളെ സംബന്ധിച്ച് പഠിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ കണ്ണിൻ്റെയും അതേപോലെ ഹാർട്ടിൻ്റെയും നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥകളെ സംബന്ധിച്ച്, ദഹന ശ്വസന വ്യവസ്ഥകളെ സംബന്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ഭുതമാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ഒരിക്കലും പണി നിർത്താതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, അതേപോലെ വൃക്കകൾ, അവയുടെയൊക്കെ കൃത്യമായ സംവിധാനങ്ങളും അവയെ രൂപപ്പെടുത്തി നമുക്ക് ഒരുക്കിത്തന്നതുമൊക്കെ നമ്മളോട് ഏറെ ദയയും കരുണയും സ്നേഹവുമുള്ള അള്ളാഹുവാണ് എന്നറിയുമ്പോൾ, അൽ മുസവ്വിർ, രൂപപ്പെടുത്തിയ രൂപകൽപ്പന നടത്തിയ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പടച്ചറബ് അവൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊരു പരീക്ഷണമായി വയ്ക്കുമ്പോഴേക്കും ഈ പറയുന്ന എല്ലാ നന്മകളെയും മറന്നുകൊണ്ട് അവക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല. നമ്മുടെ കയ്യും കാലും കണ്ണും ഹൃദയവും ഒന്നും അള്ളാഹുവിൻ്റെ നേരെ നിഷേധാത്മകമായ രീതിയിൽ ഒന്ന് ചലിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാൻ പാടില്ല. അള്ളാഹു നമുക്ക് വരുത്തുന്നതൊന്നും അള്ളാഹു വെക്കുന്നതൊന്നും ആത്യന്തികമായി നമുക്ക് ദോഷമായിട്ടോ നമ്മെ വെറുത്തതുകൊണ്ടോ നമ്മെ കഷ്ടപ്പെടുത്തുവാനോ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിനോട് അടുത്തിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് എത്ര കണ്ട് നമ്മൾ കീഴ്പ്പെടുന്നുണ്ട്, അള്ളാഹുവിൽ എത്ര കണ്ട് നമ്മൾ ആശ്രയിക്കുകയും അവരെ നമ്മൾ അവലംബിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ അവൻ്റെ അടിമകളാണ് ദാസന്മാരാണ് എന്നത് എത്ര കണ്ട് സത്യസന്ധവും ആത്മാർത്ഥവുമായി നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി, ഒരു വിശ്വാസി, അയാൾക്ക് രോഗമാകട്ടെ, സാമ്പത്തിക പ്രയാസങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, ജീവിതത്തിൽ വരുന്ന ആ ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും പേരിൽ പുറുതികേട് കാണിക്കുകയോ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ ചെയ്യുകയില്ല. മറിച്ച് അള്ളാഹു അതിലൊക്കെ എനിക്ക് നന്മകൾ വച്ചിട്ടുണ്ട്, ഞാൻ അറിയാത്തൊട്ടനവധി നന്മകൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കുവാനും സഹിക്കുവാനും അയാൾക്ക് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൈസ മിന്ന മൻ ശഖൽ ജുയൂബ വളറബൽ ഖുദൂദ വദഅ ബിദഅവൽ ജാഹിലിയ. ജീവിതത്തിൽ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും സങ്കടങ്ങളും കാരണം മുഖത്തടിച്ച് മാറി പിടിച്ചു കീറി അനിസ്ലാമികമായ പലതും വിളിച്ചു പറയുന്ന ആളുകൾ നമ്മിൽപ്പെട്ടവരല്ല എന്നാൽ അവ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. നാവുകളെ കടിഞ്ഞാണിട്ട് നിർത്താൻ നമുക്ക് സാധിക്കണം. കൈകാലുകളെ മെരുക്കി നിർത്തുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹു വെറുക്കുന്ന ഒന്നും ചെയ്യാതെ, പറയാതെ, ചിന്തിക്കാതെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സങ്കടങ്ങളും പടച്ചറബിലേക്ക് മാത്രം അർപ്പിച്ചുകൊണ്ട് എല്ലാ നിലയിലും നമുക്ക് സംവിധാനങ്ങൾ ഒരുക്കി തന്ന ആ പടച്ചറബിനെ അറിഞ്ഞ് സ്നേഹിച്ച് അവൻ്റെ കുദറത്തുകൾ, കഴിവുകൾ, അവൻ്റെ അനുഗ്രഹങ്ങൾ ഓർത്തെടുത്ത് അവനിലേക്ക് കൂടുതൽ അടുക്കുവാനാണ് നമ്മെ അത് പ്രേരിപ്പിക്കേണ്ടത്. നമ്മളെ വെളുത്തവരും കറുത്തവരുമൊക്കെ ആക്കിയത് അള്ളാഹുവാണ്. നമുക്ക് ഉയരമുള്ളവരും ഉയരമില്ലാത്തവരും മെലിഞ്ഞവരും തടിച്ചവരുമൊക്കെ ആക്കിയവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ എന്ന രീതിയിൽ അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് അവൻ നൽകിയത് വാങ്ങിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനും അള്ളാഹുവിനെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടി ഇഹപര വിജയം കൈവരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രോഗ്രാമാണല്ല അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന ഇവിടെ സമാപിക്കുകയാണ്. അസ്മാഉൽ ഹുസ്നയിൽ ഷമീർ മദീനിയായിരുന്നു ഇതുവരെ നമ്മളോട് സംസാരിച്ചത്.
2: അപ്പോൾ സലാം സാറേ, നമ്മളെ അസ്മാഉൽ ഹുസ്ന കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യാണ്, ഇനിയൊരു കഥ കേൾക്കാൻ പോവാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സലാം സാറുടെ കഥയാണ് കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കാട് പുസ്തകത്തിൽ നിന്നുള്ള വിജയത്തിളക്കം എന്ന കഥയാണ് അല്ലേ സലാം സാറെ? കേൾക്കണം.
1: യെസ്, കഥ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കുട്ടികൾക്കും കുഞ്ഞുമക്കൾക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. പുതിയ കഥ തുടങ്ങാം അല്ലേ? റെഡിയാണോ? ഇന്നത്തെ കഥയുടെ പേരെന്താണോ? വിജയത്തിളക്കം. സുബൈ നമസ്കാരം കഴിഞ്ഞയുടൻ നസീം പത്രവിതരണത്തിനായി സൈക്കിളിൽ ഇങ്ങനെ പുറപ്പെട്ടു. സൂര്യൻ ഉദിച്ചുയരുമ്പോഴേക്കും പത്രവിതരണം കഴിഞ്ഞ് അവൻ വീട്ടിലെത്തും. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന നസീമിന് സ്കൂളിൽ പോകുന്നതിന് മുമ്പായി വീട്ടിൽ കുറേ ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. നസീമിൻ്റെ ഉപ്പ ഒരു വർഷം മുമ്പാണ് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടത്. ആകെയുള്ള മകൻ നസീമാണ്. ഉപ്പ മരിച്ചതോടെ വീട്ടിൽ നസീമും ഉമ്മയും മാത്രമായി. മറ്റൊരു വരുമാനവുമില്ലാത്തതിനാൽ അവനും ഉമ്മയും പട്ടിണിയിലാകുമെന്ന അവസ്ഥയിലായി. നാലഞ്ചു മാസം പലരൊക്കെ സഹായിച്ചു. അതെല്ലാം ഇപ്പോൾ നിലച്ചു തുടങ്ങി. എങ്കിലും ജോലിക്ക് പോകാൻ നസീം അങ്ങനെ തീരുമാനിച്ചു. പഠനം മുടങ്ങാനും പാടില്ല. ജോലി അന്വേഷണത്തിനൊടുവിൽ പത്രവിതരണം അങ്ങനെ ഏറ്റെടുത്തു. അങ്ങനെ ജീവിതം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് നസീമിൻ്റെ ഉമ്മ സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്ന് കിടപ്പിലായത്. ചികിത്സക്ക് നാട്ടുകാരായ പലരൊക്കെ സഹായിച്ചു. ഇപ്പോൾ ചെറിയൊരാശ്വാസമുണ്ട്. സംസാരിക്കാൻ കുറച്ചൊക്കെ കഴിയും. പതുക്കെയാണെങ്കിലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് രാവിലെ ചായ, കടി, ഉച്ചഭക്ഷണം തുടങ്ങിയതെല്ലാം സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ തയ്യാറാക്കല്. അത് നസീമിൻ്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അവനൊരു കുഞ്ഞിനെ എന്ന പോലെ ഉമ്മയെ പരിചരിക്കുകയാണ്. മകൻ്റെ കഷ്ടപ്പാട് കാണുമ്പോൾ ഉമ്മാക്ക് സങ്കടം വരും, ഉമ്മ കരയും. ഇതുപോലെ സ്നേഹമുള്ളൊരു മകനെ കിട്ടിയതിൽ അവർ അള്ളാഹുവിന് എപ്പോഴും നന്ദി പറയും. മകൻ്റെ ഇഹപരവിജയത്തിനായി ആ ഉമ്മ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാ പ്രയാസങ്ങൾക്കിടയിലും നസീം പഠനത്തിൽ മികച്ചു തന്നെ നിന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+ അവൻ വിജയിച്ചു. നിത്യച്ചെലവിനായി ജോലി ചെയ്യുകയും അതോടൊപ്പം സുഖമില്ലാത്ത മാതാവിനെ പരിചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നസീമിൻ്റെ ഉന്നത വിജയം നാട്ടിൽ വലിയ വാർത്തയായി. പത്രങ്ങളിലും ചാനലുകളിലും വാർത്ത വന്നു. അതോടെ നസീമിൻ്റെയും ഉമ്മയുടെയും ജീവിതം ഇങ്ങനെ മാറി മറിയാണ്. വാർത്ത കണ്ട ഒരു വ്യവസായി നസീമിൻ്റെ പഠനച്ചെലവും ഉമ്മയുടെ ചികിത്സയും ഏറ്റെടുത്തു. ഉമ്മയെ പരിചരിക്കാനും വീട്ടുജോലികൾ ചെയ്യാനുമായി പകൽ സമയത്ത് ഒരു ഹോം നഴ്സ് എത്താൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നസീമിൻ്റെ വിജയക്കുതിപ്പായിരുന്നു. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ നസീം എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നു. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നസീമിന് കേരളത്തിൽ തന്നെ MBBSന് അഡ്മിഷൻ കിട്ടി. മെഡിക്കൽ കോളേജിനടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഉമ്മയെ അങ്ങോട്ട് കൊണ്ടുപോയി. താൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ മതപ്രബോധന രംഗത്ത് അവൻ സജീവമായി നിലകൊണ്ടു. ഉമ്മയുടെ അസുഖം പൂർണമായും ഭേദമായി. നസീം പഠനം പൂർത്തിയാക്കി ഉയർന്ന മാർക്കോടെ MBBS പാസ്സായി. ജോലി കിട്ടുന്നതുവരെയും നസീമിന്റെ പഠന ചെലവടക്കം സാമ്പത്തികമായ എല്ലാ ബാധ്യതയും ഏറ്റെടുത്ത ആ നല്ല മനുഷ്യനെ കാണാനാണ് ഡോക്ടറായി മാറിയ ഉടനെ നസീം ഉമ്മയും കൂട്ടി പോയത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആത്മവിശ്വാസത്തോടെ, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം കേട്ടോ. നസീം തൻ്റെ ഉമ്മയോട് കാണിച്ച സ്നേഹം നമ്മൾ കണ്ടില്ലേ? ഇതുപോലെ നമുക്കെല്ലാം നമ്മുടെ ഉമ്മമാരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയണം. നസീമിൻ്റെ ഉമ്മ അവനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. ഉമ്മമാരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മുടെ ഉമ്മയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ എന്തു വേണം? നമ്മളെ ഉമ്മയോടും ഉപ്പയോടൊക്കെ നമുക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. അപ്പോൾ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ കഥ കേട്ടു. പ്രിയമുള്ളവരെ, നമ്മളിനിയൊരു ഇടവേളയിലേക്കാണ്.

0: ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നേരത്തെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു, അതിൽ നമ്മൾ ചെറുകിട ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ സംരംഭകർക്കുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കുള്ള സാമ്പത്തിക കാര്യങ്ങളിലും അക്കൗണ്ടിങ് മേഖലകളിലൊക്കെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ആ ഒരു സെക്ഷൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്നിനി പോകുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയായ ജസ്മൽ അലി സി പി ആണ്. അദ്ദേഹം 15 വർഷത്തോളം ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളൂ. അതുപോലെ തന്നെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിലെ ഫൈനാൻസ് മാനേജറായി പ്രവർത്തിച്ച പരിചയം, അന്താരാഷ്ട്ര തലത്തിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് അന്ന് സംസാരിച്ചതിൻ്റെ, കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചതിൻ്റെ തുടർച്ച എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത്. സാറെ, നിങ്ങളെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് സംസാരിച്ചു, പിന്നെ ഒരു ബിസിനസ്സിലെ ആരോഗ്യസ്ഥിതി, ഒരു എൻ്റർപ്രണർ എന്തായാലും അറിഞ്ഞിരിക്കണം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയണം. അതുപോലെ തന്നെ പിന്നെ സാമ്പത്തിക സൂചകങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. ഗ്രോത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അങ്ങനെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ടെക്നോളജി വളരെയധികം ഡെവലപ്ഡ് ആയ ഒരു സമയമാണ്. അപ്പോൾ ഈ ബിസിനസ്സുകളിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ അത് എത്ര കണ്ട് നമുക്ക് ബിസിനസ്സുകളിൽ അതിന് ഉപകാരപ്പെടും എന്ന് പറയാം.
2: പിന്നെ ഇത് ഈ ഒരു സാങ്കേതിക വിദ്യ ഒരു വലിയ ആശങ്കക്ക് ശരിക്ക് ഒരു സൊല്യൂഷനാണ് ആക്ച്വലി. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അക്കൗണ്ടിങ് ചെയ്യുക എന്നുള്ളത് അത് പഠിച്ച ആളുകൾക്ക് മാത്രം സാധ്യമാവുന്ന ഒരു കാര്യമാണ്
1: കാലമായിരുന്നു. അതെ അതെ.
2: ഇപ്പോഴത്തേത് ഇപ്പോൾ എന്ന് പറയുന്നാൽ പിന്നെ ഈ ടെക്നോളജി വന്ന്, പുതിയ ആപ്ലിക്കേഷൻസ് വന്ന്, സോഫ്റ്റ്വെയർ വന്ന്, ഇത് കൂടുതലും ഞാൻ പറയാം ഇത് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡാണ് കൂടുതലും. ഒരു മാനേജർക്ക് അതല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന എൻറ്റർപ്രണർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അയാൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. മെനു ബേസിലാണ്. അപ്പം നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന പോലെ പേയ്മെൻറ്റ് ഇതാണ്, റിസിപ്റ്റ് ഇതാണ്, സെയിൽസ് ഇതാണ്. ഇന്ന് നമുക്ക് വൺ ഷോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്ത ഫീഡ് എന്ന രീതിയിലാണ്
1: ഇത് വരുന്നത്.
2: വളരെ ഈസി ആയിട്ട് ഒരു അക്കൗണ്ടിൻ്റെ പിന്നെ ഒരു പരിധി വരെയെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടത്താൻ പറ്റും. പക്ഷേ ഒരു അക്കൗണ്ടിൻ്റെ പ്രാധാന്യം ഒരിക്കലും എന്തില്ല, ഇത് കുറച്ച് കാണാൻ
1: കുറയുന്നില്ല.
2: കാരണം ഇത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പല വർക്കുകളും ഉണ്ട്. ഇത് കഴിഞ്ഞ് ഒരു മാനേജർ എൻ്റർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റിസൾട്ടേ അറിയൂ, ഇയാളിത് കൊടുത്തപ്പോൾ റിസൾട്ടേ അറിയൂ, ഈ റിസൾട്ട് എങ്ങനെ വന്നു എന്നുള്ളത് ഒരു അക്കൗണ്ടിൻ്റെ അറിയൂ. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഒരു എക്സ്പെൻസ്. ഇപ്പോൾ പിന്നെ ഞാനും നമ്മൾ രണ്ടുപേരും പാർട്ണേഴ്സാണ്. നോക്കുക, നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് പോയി ഒരു സാധനം അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പോയ സമയത്ത് നമ്മൾ എന്തെങ്കിലും കമ്പനിക്ക് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ വാങ്ങിച്ചു. കമ്പനിക്ക് അത് ആവശ്യമാണ്,
1: കമ്പനിൻ്റെ ആവശ്യം.
2: നമ്മൾ പിന്നെ നമ്മളെ അക്കൗണ്ടിന് പറഞ്ഞു ബില്ല് അയച്ചു കൊടുത്ത്, ഞാൻ ഒരു മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ട്, 50,000 ആണ് ആയിട്ടുള്ളത്, ഒന്ന് ചിലവിലിട്ടോ എന്ന് പറയും. ഒരു മാനേജർ, ഒരു എൻ്റർപ്രണർ ചിലപ്പോൾ അത് ചിന്തിക്കുക, ഓ ഞാൻ 50,000 ചിലവാക്കി
1: മൊബൈൽ.
2: ഓക്കെ, മൊബൈൽ. അപ്പോൾ അയാളെ കണക്കിൽ അയാൾ എന്തെങ്കിലും ചിലവിൽ എഴുതി വെക്കും,
1: അയാളെ ചിലവിൽ.
2: പക്ഷേ ഒരു അക്കൗണ്ടിനെ എങ്ങനെ ചിന്തിക്കുക, ഇത് ചിലവല്ല, ഫോൺ എന്നുള്ള സാധനം നമ്മളെ അസറ്റാണ്. അപ്പോൾ ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം.
1: അതെ,
2: ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. ഇത് എന്താണ്, അതിന് ഇത് അസറ്റാണോ, എക്സ്പെൻസ് ആണോ, ലിയാബിലിറ്റി ആണോ, ഇൻകം ആണോ, ഈ കാര്യങ്ങൾ. ഇതുപോലെ പല കാര്യങ്ങളും, ഇതുപോലെ പല അഡ്ജസ്റ്റ്മെൻ്റ് എൻട്രികളുണ്ട്, ഇയറിൻ്റെ ക്ലോസിങ് പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മാസത്തെ കണക്കെടുക്കുക. മിക്കവാറും സ്ഥാപനങ്ങൾ പിന്നെ ഒരാൾക്ക് ശമ്പളം, ഇപ്പോൾ ഒക്ടോബറത്തെ സാലറി, ഒക്ടോബർ 2025 സാലറി മിക്കവാറും എപ്പോഴായിരിക്കും കൊടുക്കുന്നുണ്ടാവുക,
1: നവംബർ
2: 1-ലായിരിക്കും മോസ്റ്റ് പ്രൊബബിളി കൊടുക്കുന്നുണ്ടാവുക അല്ലേ. നേരെ മറിച്ച് ഓക്കെ, അത് നമ്മൾ ആ സമയത്താണ് അക്കൗണ്ട് ചെയ്യുന്നത്, ഒക്ടോബറാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്. കാരണം അത് പെർട്ടൈൻ ടു ഒക്ടോബർ, നമ്മൾ ഒക്ടോബറത്തെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഒക്ടോബറിൽ ആണ് ഇയാളെ സാലറി പേ ചെയ്തേണ്ടത്, അല്ലെങ്കിൽ അതിലെ എക്സ്പെൻസിലാണ് വരേണ്ടത്. അതിന് ഡ്യൂ ബേസ് എന്നാണ് പറയുക, അക്കൗണ്ടിങ് ഈസ് ഓൺ ഡ്യൂ ബേസ് ആണ്. എപ്പോഴാണ് ഡ്യൂ ആണ് അപ്പോഴാണ്
1: അക്കൗണ്ടിൽ
2: കയറേണ്ടത്. പിന്നെ എന്നാൽ മറ്റതെന്താണ്, മറ്റത് നമ്മൾ അടുത്ത മാസം റെക്കോർഡ് എങ്ങനെ ചെയ്യുന്നതെങ്കിലും അത് ഹിസ്റ്റോറിക്കൽ ബേസ് എന്നാണ് പറയുക. അതിന് എപ്പോഴാണ് വെൻ എവർ ഇറ്റ് ഈസ് ഹാപ്പൺ അപ്പോൾ റെക്കോർഡ് ചെയ്യും. പക്ഷെ അതല്ല അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ബേസിലെ അക്രൂവൽ ബേസ് എന്ന് കൂടെ പറയാം. എപ്പോഴാണോ അത് അക്രൂവ് ആവുന്നത് അപ്പോഴാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അറിയാൻ പറ്റില്ല. മാത്രമല്ല ഇത് പിന്നെ ഇവരെ ചിലപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് വന്നിട്ട് ഇവരെ ചിലപ്പോൾ എജ്യൂക്കേറ്റ് ചെയ്യും വേണ്ടി വരും. മാത്രമല്ല ഇയാളത് എന്ത് ചെയ്യണം, ആ ഒരു എൻറ്റർപ്രണർ അത് ആ പോസിറ്റീവ് സൈഡ് എടുക്കും വേണം, ഉൾക്കൊള്ളാനും പറ്റും വേണം, ഇങ്ങനെ വേണ്ടേ, ഇങ്ങനെ വേണ്ടേ എന്നുള്ളത് പലപ്പോഴും പറയാല്ലേ. അപ്പോൾ അതിൽ അവരും ഇത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്, ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിലേക്ക് ഒരു എൻറ്റർപ്രണറും എന്ത് ചെയ്യണം, അപ്പോൾ അതും കൂടെ അതിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ നമ്മുടെ വർക്ക് ഈസി ആക്കാൻ ഇപ്പോഴത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് അവരെ ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട്, സബ്സ്ക്രൈബ്ഡ് പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, പിന്നെ
1: ഈ ടൈമിംഗ് ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റും.
2: മാത്രമല്ല ഡാഷ്ബോർഡുകൾ റിവ്യൂ തരുന്ന നമ്മൾ അതുപോലെ കുറേ ഡാഷ്ബോർഡുകൾ നമുക്ക് തരുന്നു, സൈനുകളൊക്കെ തരുന്നു. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ്.
1: തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച ആ ഒരു കാര്യങ്ങൾ വളരെ സാധാരണക്കാരായ ആൾക്കാരൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്കൊന്നും അറിയണ്ടാവില്ല. അപ്പം നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ഒരു മൊബൈൽ വാങ്ങിച്ചു, സ്വാഭാവികമായിട്ടും ചിന്തിക്കുക നമ്മളത് നമ്മളെ എക്സ്പെൻസാണ്, ചിലവിലേക്കാണ് കണക്ക്.
2: പക്ഷെ
1: അത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലാംഗ്വേജിലേക്ക് വരുമ്പോൾ ആ സാധനം ശരിക്കും അസറ്റാണ്, ആ സ്ഥാപനത്തിൻ്റെ അസറ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു അക്കൗണ്ടൻറ്റിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മളൊരു സാധാരണ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഒരു എൻ്റർപ്രണർ ചെയ്യുന്ന കോമൺ തെറ്റുകൾ എന്തൊക്കെയാണ്, കോമൺ ആയിട്ട് ചെയ്യുന്ന കുറേ ഫോൾട്ടുകൾ ഉണ്ടാവും, അത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനൊക്കെ റിക്കവറി ചെയ്യാമെന്നൊന്ന് പറയാം.
2: നല്ലൊരു ചോദ്യമാണ്. പിന്നെ തീർച്ചയായും ഇത് ഒരാളും ചെയ്യാത്തുണ്ടാവില്ല. അയാൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ബിസിനസ് ഈസ് എ ലീഗൽ പേഴ്സൺ, ലീഗൽ പേഴ്സണാണ്. അപ്പോൾ ആ പേഴ്സൻ്റെ പൈസ ഉണ്ടാവും, പിന്നെ എൻ്റർപ്രണർ വേറൊരു പേഴ്സണാണ്. ഓക്കെ, ഈ എൻ്റർപ്രണർ എന്ത് ചെയ്യും, ഈ ക്യാഷും ഈ ക്യാഷും മിക്സ് ചെയ്യും. ബിസിനസ്സിൻ്റെ ക്യാഷ് ഏതാണ്, എൻ്റെ പൈസ ഏതാണെന്ന് അറിയാതെ മിക്സ് ചെയ്തിട്ട് ഇയാൾ അതെന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ചിലപ്പോൾ പിന്നെ അയാളെ പൈസ ഉണ്ടാവില്ല, അപ്പോൾ ബിസിനസ്സിൻ്റെ പൈസ ഉണ്ടാവും, അത് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് മിക്സ് ചെയ്യും. ഇതൊരു ഭയങ്കര കോംപ്ലിക്കേഷൻ പിന്നീടുണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും ഒരു പിന്നെ ടാക്സ് ആക്കേണ്ട സമയം വന്നു, അതല്ലെങ്കിൽ ലിയബിലിറ്റി വന്നു, അപ്പോൾ ക്യാഷ് ഉണ്ടാവില്ല. ബിസിനസ്സിൽ ക്യാഷ് ഉണ്ടാവും, കയ്യിൽ ക്യാഷ് ഉണ്ടാവും. അതിന് ഒരു ഉദാഹരണം പറയല എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ ബൈക്കിൽ പിന്നെ പാൽ ഒഴിക്കുക, ഫ്രിഡ്ജിൽ പെട്രോളും വെക്കുക, ഇതുപോലെയാണിത്. ഇത് രണ്ടും ഇതിനൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ പിന്നെ ഡോക്യുമെൻറ്റേഷൻസ് പിന്നെ വളരെ വീക്കായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഡോക്യുമെൻറ്റിങ്, അതായത് ഇപ്പോൾ പിന്നെ ഒരു എൻ്റർപ്രണർ പിന്നെ അയാളെ ഒഫീഷ്യലായി പോയി, അയാളെ വണ്ടിക്ക് പെട്രോൾ അടിച്ചു, അയാൾ പെട്രോൾ അടിച്ച് ചിലവ് കൊടുക്കും. ഓക്കെ, ഈ അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യണം, അയാളുടെ ബില്ല് ചോദിക്കണം, ഡോക്യുമെൻ്റ് സപ്പോർട്ട് ഡോക്യുമെൻ്റ് ചോദിച്ചത് വാങ്ങിച്ച് ഫയൽ ചെയ്യണം. ഈ രണ്ട് പേരും ചിന്തിക്കാൻ പാടില്ല, ഏ പോനാരാണ് എന്നോട് ചോദിക്കാൻ, എൻ്റെ ബസ്സിനസ് എൻ്റെ പോനാരാണ് ചോദിക്കാൻ പാടില്ല. പിന്നെ അക്കൗണ്ടിന് നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കണം. കാരണം എന്താ, അയാൾ അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടി അതാണ്, അയാൾക്ക് ശമ്പളം കൊടുത്ത് നിർത്തുന്നതാണ്, അയാൾ അയാളെ ഡ്യൂട്ടി ചെയ്യണം, ചോദിച്ച് വാങ്ങിയേ പറ്റുള്ളൂ. ഒരു പിന്നെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തപ്പോൾ, ഞാൻ ഫസ്റ്റ് ജോലി ചെയ്തപ്പോൾ, എനിക്ക് അവിടുത്തെ ഒരു പിന്നെ മാനേജിങ് ഡയറക്ടർ, ഞാൻ നമ്മളെ ഇനീഷ്യൽ സ്റ്റേജിലാണല്ലോ, അപ്പോൾ അയാൾ എനിക്കൊരു ഉപദേശം തന്നു, അത് എനിക്ക് ഇപ്പോഴും എൻ്റെ മൈൻഡിലുള്ള ഒരു ഉപദേശം, ഒരു കൂട്ട അയാൾ പറഞ്ഞു, ഒരു സ്ഥാപനത്തിലും അക്കൗണ്ട്സ് ചെയ്യുന്ന ആളെ ആ സ്ഥാപനത്തിൽ മറ്റുള്ളവർക്ക്
1: ഇഷ്ടമുണ്ടാവില്ല.
2: അത് 5 പൈസ വൃത്തങ്ങള് അതെന്ത് ചെയ്തു, ആരും ചോദിക്കാലോ, നിങ്ങൾ ബിസിനസ് ട്രിപ്പ് പോയപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ തന്നിരുന്നു, അതിനെ കണക്ക് തരൂ, ചോദിക്കുമല്ലോ. അപ്പൊ അത് ചോദ്യങ്ങൾ കൂടുതലായിരിക്കും ഇവർക്ക്. ഇത് ഇവരെ പണിയാണ്, പൈ ടു പൈ ഇവർ കണക്ക് വെക്കൽ ഇവരെ പണിയാണ്. അപ്പോൾ അത് ഒരു പിന്നെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് അങ്ങനെ
1: സാധാരണ
2: പറയാറുണ്ട്. പിന്നെ ലേറ്റ് കമ്മ്യൂണിക്കേഷൻ, മിക്കവാറും ഈ എൻറ്റർപ്രണേഴ്സ് ആയിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യണത്, നേരോൺ സ്പെൻഡിങ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അവർ പോയി അവർ ബിസിനസ്സുമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവരായിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന, അവരെ കണക്കുകൾ ഇവരെന്ത് ചെയ്യില്ല,
1: ടൈമിൽ
2: കൊടുക്കില്ല. അപ്പോൾ അക്കൗണ്ട്സിന് എപ്പോഴും ടൈം ഇസ് വെരി
1: ഇമ്പോർട്ടൻറ്റ്.
2: പിന്നെ അക്കൗണ്ട്സിൽ ശരിക്ക് അതിൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സാധാരണ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ വേറെ എൻ്റെ ഒരു സീനിയർ എൻ്റെ അടുത്ത് ഒരു വൺ ടൈം പറഞ്ഞത്, പിന്നെ ഞാൻ എൻ്റെ കണക്ക് കൊണ്ടിട്ട് ഞാൻ എൻ്റെ ഇത് വൈറ്റ്നർ ഇട്ടിട്ട് ഇത് തിരുത്തിയാൻ കൊണ്ടുകൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അക്കൗണ്ട്സിൽ ഒരിക്കലും വൈറ്റ്നർ ഉപയോഗിക്കാൻ പാടില്ല, പെന്ന് മാത്രം ഉപയോഗിക്കണം. എന്തെങ്കിലും തെറ്റുപറ്റിയാൽ സ്ട്രൈക്ക് ചെയ്യുക, അവിടെ എഴുതുക. കാരണം എന്താണ് തെറ്റുപറ്റിയെന്ന് കൂടെ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അത്രയും പിന്നെ അത്രയും ക്ലിയർ ആയിക്കണം അക്കൗണ്ട്സിലെ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ ഇയാൾ എന്ത് ചെയ്യണം, ലേറ്റ് ആകാൻ പാടില്ല, ഇന്നലത്തെ കണക്ക് ഇന്ന് തരിക, അങ്ങനത്തെ പരിപാടികളൊന്നും തരാണ്, അത് സ്പോട്ടിൽ തരിക, കണക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണക്ക് തീർക്കുക. പിന്നെ പ്രത്യേകിച്ച് ഒരു പീരിയഡിക്ക് വെച്ചിട്ട് ഇപ്പം അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ മാസത്തെങ്കിലും എന്ത് ചെയ്യരുത്, ഈ മാസം തരുന്ന രീതി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇഗ്നോറൻസ് ഉണ്ട്, ഈ കോംപ്ലയൻസ് ഇഗ്നോറൻസ്, അതായത് പല കാര്യം ഇപ്പം നമുക്ക് ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ അത് ഫയലിങ്ങും മറ്റ് കോംപ്ലയൻസ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കോംപ്ലയൻസസ് ഉണ്ടാവും, അതായത് ജി എസ് ടി കോംപ്ലയൻസ്, ടാക്സ് ഐ ടി ഫയലിങ് ഇവ കാര്യങ്ങൾ. ഇതിലൊക്കെ ഇവർക്ക് പിന്നെ പൊതുവെ കണ്ടുവരുന്നത് ഇതിലൊക്കെ ഒരു ഒരു സീരിയസ്നെസ്, ആ ലാസ്റ്റ് മൊമെൻറ്റിലെ സീരിയസ്നെസ്
1: കാണിക്കൂടിയിട്ട് പിന്നെ
2: അതെ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കണ്ടു വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ പിന്നെ ഓവർ ഡിപ്പെൻഡിങ് ഓൺ ഗട്ട് ഫീലിങ്ങിലാണ്, അവരുടെ ഒരു ഗട്ട് ഫീലിങ്ങിലാണ് കൂടുതൽ. അതായത് ഇപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് നോക്കുമോ, ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ടല്ലേ, ഓക്കെ വെരി ഗുഡ്, ഐ ആം ഡൂയിങ് ഗുഡ് എന്നാണ് അവരുടെ കൺസെപ്റ്റ്. പക്ഷേ ആ ബാങ്ക് ബാലൻസിലുള്ള പൈസ
1: എന്താണ്,
2: ഇത് എന്തിനാണ്, ഇത് ആർക്ക് കൊടുക്കാനുള്ളതാണ്, അല്ലിത് ഇതില്ല നമ്മളതാണോ എന്നുള്ള ഫീലിംഗിൽ
1: ആയിരിക്കില്ല.
2: അങ്ങനത്തെ ഒരു പിന്നെ ഗഡ് ഫീലിംഗിൽ അവർ അല്ലെങ്കിൽ സെയിൽസ് ഭയങ്കര സെയിൽസ് കണ്ടാൽ ഓക്കെ ആം വെരി ഡൂയിങ് വെരി ഗുഡ്, നേരത്തെ പറഞ്ഞ ഡ്രൈവറെ പോലെ ഞാൻ നന്നായി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓർക്കണ്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ നല്ല സെയിൽസ് കാണുമ്പം ഒരു ഹോട്ടൽ ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു, വളരെ കൂടുതൽ സെയിൽസ് കാണുമ്പോൾ പക്ഷെ എന്താണ് ഇതിലുണ്ടാവില്ല,
1: വലിപ്പിൽ ക്യാഷ്
2: ആണ്. അപ്പം അങ്ങനത്തെ ഒരു ഗഡ് ഫീലിങ്ങിലാണ് ഇവർ കൂടുതലും പിന്നെ ഡിപ്പെൻഡ് ആവുന്നത്. അങ്ങനെ പിന്നെ അങ്ങനത്തെ ചില കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതെ
1: ഓക്കെ, സാധാരണ ആളുകൾ അങ്ങനെ കോമൺ ആയിട്ട് പല മിസ്റ്റേക്കുകളും വരുത്താറുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അനിശ്ചിതകാലത്തേക്ക് ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. അപ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്?
2: അതെ, വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹെൽത്ത് ചെക്കപ്പ് ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്ന പോലെയാണ് പിന്നെ ഒരു ബിസിനസ്സിനെ ഒരു ചില ഒരു നമ്മൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ റിസർവ് ചെയ്യും, റിസർവ് ഫണ്ട് വെക്കേണ്ടി വരും. നമ്മളെ ഫണ്ട് നിന്ന് നമ്മളെ പ്രോഫിറ്റ് നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റിസർവ് ഫണ്ട്
1: വെക്കും.
2: ഇത് സർപ്രൈസസ് മീറ്റ് ചെയ്യാണ്, പല സർപ്രൈസും വരും, ഹിഡൻ ലോസ് വരും, ക്യാഷ് ക്രഞ്ച് വരും, പിന്നെ കോവിഡ് സമയത്ത് അറിയാം ഓഫീസിലെ സെയിൽസ് കംപ്ലീറ്റ് സ്റ്റോപ്പായി, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന പല അൺഫോർസീൻ പിന്നെ സർപ്രൈസുകളും പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പിന്നെ എന്ത് വേണം റിസർവ് ഫണ്ട് വെക്കണം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ, അതെ, ഇത് എപ്പോഴും യൂസ് ആവില്ല. ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് എപ്പോഴും നമ്മൾ കയ്യിൽ വേണം, പക്ഷേ അത് എന്നും യൂസ് അല്ലല്ലോ, ഡെയിലി യൂസ് അല്ലല്ലോ, ആവശ്യം വരുമ്പോഴേ യൂസ് ആവണം.
1: ആവശ്യം അറിയില്ല,
2: അതെ, അതുപോലെയാണ് ഈ ഒരു ഇത്. പിന്നെ ഇവർ ഡെപ്റ്റ് കൺട്രോൾ പിന്നെ വളരെയധികം ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് ഡെപ്റ്റ് ക്രെഡിറ്റ് കൊടുക്കുന്നതും അതിൻ്റെ പീരീഡും അതിൻ്റെ കളക്ഷൻ പീരീഡും ഈ ഒരു ഒരു സൈക്കിള് അവർ അതിനൊക്കെ റേഷ്യോസ് ഉണ്ടാവും. പിന്നീട് ഇൻഷാല്ലാ നമുക്ക് അവസരങ്ങൾ ഇവരെ കൂടുതൽ പറയാം. അതിൻ്റെ റേഷ്യോസ് ഉണ്ട്, അതായത് അതിൻ്റെ ഡെപ്റ്റ് ടേൺ ഓവർ റേഷ്യോ എന്നാണ് പറയാം, എത്ര എത്രയാണ് ഈ സമയത്തുള്ളിൽ കളക്ട് ചെയ്ത് വരുന്നത്, എത്ര ദിവസം കൊണ്ട് വരണം, ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് പിന്നെ അങ്ങനത്തെ ചില കാര്യങ്ങളും ശ്രദ്ധിക്കുക നമ്മൾ നോക്കണം. പിന്നെ പിന്നെ അതിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് പിന്നെ എല്ലാ ബിസിനസ്സും നമ്മളെ ശരിക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ വളരെ നല്ല തോന്നുന്നു. കാരണം ഇത് ഹെൽത്തിനെ പോലെ നമ്മളെ ഹെൽത്ത് നമ്മളെ ഹ്യൂമൻ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു ഓരോ സ്റ്റേജിൽ കൂടെ ഇൻക്യുബേഷൻ മുതൽ നമ്മൾ ഗ്രോത്ത് കഴിഞ്ഞ് പിന്നെ സാറ്റുറേഷൻ, അത് ബിസിനസ്സിനും അത് ഒരു ബിസിനസ്സിനും ഒരു ലൈഫ് സൈക്കിളുണ്ട്, ബിസിനസ്സിനും അതുപോലെ ഒരു ലൈഫ് സൈക്കിളുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ലൈഫ് സൈക്കിളിലും ഓരോ സൈക്കിൾ എത്തുമ്പോഴേക്കും നമ്മൾ ഗ്രോത്ത് സൈഡിലായിരിക്കും നമുക്ക് ഏറ്റവും നമ്മൾ പിന്നെ പ്രോഫിറ്റ് എടുക്കണം. പിന്നെ അത് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്, ആ സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു,
1: അപ്പോൾ വാർദ്ധക്യത്തിലേക്ക്
2: പോകണ സ്റ്റേജ്, അപ്പോഴേക്കും വേറെ കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ടുണ്ടാവും, പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാവും, അഡ്വാൻസ്ഡ് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാവും, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടാവും, നമ്മളെ സ്റ്റേജ് ഏകദേശം തീരാൻ പോവാം, നമുക്കത് തുടങ്ങാൻ ചിലപ്പോൾ പറ്റിക്കോളന്നില്ല നമ്മളെ സ്റ്റേജ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻകം ഡൈവേഴ്സിഫൈ ചെയ്യണം,
1: ഒരു പീക്കിലെത്തുമ്പോഴേക്കും നമ്മളിത് മനസ്സിലാക്കണം.
2: നമ്മൾ പീക്കിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ നമ്മൾ ആൾവേസ് ഈ ചെയറിൽ നമ്മൾ ഉണ്ടാവും എന്ന് വിചാരിക്കരുത്,
1: കംഫർട്ടബിളൊന്നും
2: ഫീൽ ചെയ്യരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്മളെ ഇൻകത്തിൻ്റെ പാട്ട് ഡൈവേഴ്സിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ സിമിലർ ബിസിനസ് നമ്മളെ പിന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ബൈ പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഒരു വേറെ വെർട്ടിക്കളാക്കിയിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പരിചയമുള്ള നമുക്ക് അറിയുന്ന ബിസിനസ് തന്നെ ചിലപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ബൈ പ്രൊഡക്റ്റ് വരുന്നുണ്ടാവും, അത് ഒരു ബിസിനസ്സാക്കി മാറ്റാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത് നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യുക, ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുക, പിന്നെ പിന്നെ ഈ സമകാലിക കാര്യങ്ങളൊക്കെ എപ്പോഴും അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ
1: ട്രെൻഡ് മനസ്സിലാക്കുക.
2: അതെ അതെ അതെ, ട്രെൻഡ് മനസ്സിലാക്കുക, റൂൾസും ഗവൺമെന്റ് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ.
1: പല ബിസിനസ്സുകളിലും ഇന്നത്തെ ഒരു ചലഞ്ചിങ് അതാണ്, ഈ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ അതിന്റെ സ്റ്റൈൽ
2: മാറ്റിയിട്ടില്ലെങ്കിൽ
1: നോക്കിയൊക്കെ സംഭവിച്ച അതാണ്. പിന്നെ നമ്മളിപ്പോൾ ബിസിനസ്സുകളെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു, അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജൊക്കെ സംസാരിച്ചു. അപ്പോൾ ഫൈനലായിട്ട് നമ്മളൊരു യുവ സംരംഭകർക്ക് നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്, അവരോട് നമുക്ക് പറയാനുള്ള സന്ദേശം എന്താണ്?
2: നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യം സംസാരിച്ചപ്പം ഈ യുവ സംരംഭകർ കൂടുതലും പിന്നെ പാഷൻ്റെ പുറത്താണ് കൂടുതൽ ബിസിനസ് ചെയ്യണം നമ്മളൊരു സംസാരം, അതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഡിസിപ്ലിൻ എന്നുള്ള ഭാഗം അവർ പിന്നെ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ചെന്തിയുണ്ട്, ഇഗ്നോർ ആവുന്നുണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാച്ചാണ് നമ്മൾ കൂടുതലായിട്ടും എനിക്ക് പറയാനുള്ളത് ഈ എൻ്റർപ്രണേഴ്സിനോട്, ഇത് പാച്ച് ചെയ്യണം, ഈ ഡിസിപ്ലിൻ പാച്ച് ചെയ്യണം. ഇതിന് പാച്ച് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് നിങ്ങൾ പിന്നെ അറിഞ്ഞിരിക്കണം. ബിസിനസ് അക്കൗണ്ടിങ് എന്നുള്ളത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. ഞാൻ പറഞ്ഞു ബിസിനസ്സിന് പലതും നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, നിങ്ങളടുത്ത് പറയാനുണ്ട് പലതും പറയാനുണ്ട്, അതിൻ്റെ ബേസിൽ നിങ്ങൾ ആക്ട് ചെയ്യണം, അതിന് പല കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് റീഡ് ചെയ്യുന്നത് എങ്ങനെ, എങ്ങനെയാണ് ബേസിക്കലി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വക അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ അത് കുറച്ച് ഒന്ന് അറിയണം, അതിൻ്റെ ഫീൽഡ് കൂടി കുറച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പിന്നെ അവരെ ഓഫീസൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ റെക്കോർഡിങ് പിന്നെ റെക്കോർഡ് കീപ്പിംഗ് അതുപോലെ പിന്നെ റിവ്യൂ മീറ്റിങ്സുകൾ ഇതൊക്കെ എന്താ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, റിവ്യൂ മീറ്റിങ്സൊക്കെ സമയത്ത് നടത്തുക, പിന്നെ റെക്കോർഡ് പ്രോപ്പർ റെക്കോർഡിങ് റെക്കോർഡ്സ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുക, ഈ അതുപോലെ അക്കൗണ്ടിങ്ങിലെ കുറച്ച് ബേസിക് നോളജൊക്കെ അക്വയർ ചെയ്യുക. ഇൻഷാല്ലാ അവരെ പാഷനിൻ്റെ കൂടെ തന്നെ അവർക്ക് വളരെ സംതൃപ്തിയോട് കൂടി ആ പാഷന് പിന്നാലെ പോകുന്നത് കൂടി ഇതിൽ കോൺഫിഡൻസ് ഉണ്ടാവും, അവരെ ഇൻഷാല്ലാ അവരെ ബിസിനസ് സക്സസ് ആവുകയും ചെയ്യും.
1: ഇത് തുടക്കം മുതൽ തന്നെ നമ്മൾ ഒരു ശീലമാക്കുക
2: എന്നുള്ളതാണ്.
1: സൂചിപ്പിച്ച പോലെ തന്നെ പാഷന്റെ കൂടെ ഈ ഒരു ഡിസിപ്ലിൻ കൂടി മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്കൊരു ബൂസ്റ്റിംഗ് കിട്ടും.
2: തീർച്ചയായിട്ടും.
1: ഓക്കെ, എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളൊരു ബിസിനസ് സംബന്ധമായ അക്കൗണ്ടിങ് സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതിന് തൊട്ട് മുന്നേ ഇതിൻ്റെ ഒന്നാം ഭാഗം വേറൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചർച്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള 15 വർഷത്തോളം അന്താരാഷ്ട്ര തലത്തിലൊക്കെ പ്രവൃത്തി പരിചയമുള്ള ഈവൻ നമ്മളെ ലാസ്റ്റ് ഖത്തർ ഫുട്ബോൾ ടൂർണമെൻറ്റ് അതുപോലെ AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിലൊക്കെ അങ്ങനെ അന്താരാഷ്ട്ര പ്രോഗ്രാമുകൾ ഫൈനാൻസ് സൂപ്പർവൈസറായി പ്രവർത്തിച്ച് പരിചയമുള്ള ജസ്മൽ അലി CP ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, കച്ചവട താല്പര്യമുള്ള ആളുകൾക്ക് അത്തരത്തിൽ പ്രചോദനം നൽകുന്ന പ്രോഗ്രാമായിട്ടാണ് ജനക്ഷേമം നമ്മൾ കേട്ടുകഴിഞ്ഞത്. ബിസിനസ്സിലെ വളർച്ച എപ്പോൾ പ്ലാൻ ചെയ്യണം എന്ന വിഷയത്തിൽ ജസ്മൽ അലി CP കൂടെ പീസ് റേഡിയോ പ്രതിനിധി മൂസ PP നടത്തിയ സംസാരമായിരുന്നു ജനക്ഷേമത്തിൽ നമ്മൾ കേട്ടത്.
3: سبيل الدموع سبيل مريح تنا أدايا
4: വളരെ ദേഷ്യക്കാരനായ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം കയറുകയും എന്തെങ്കിലും എടുത്തെറിയുകയും ചെയ്യുമായിരുന്നു. അവന്റെ മാതാപിതാക്കൾ അവന്റെ ദേഷ്യം കാരണം വളരെ കഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും അവന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് തീരുമാനിച്ച അവന്റെ പിതാവ് ആണി നിറച്ചൊരു ബോക്സും ചുറ്റികയും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ വീടിന്റെ പുറത്തുള്ള മരത്താൽ നിർമ്മിച്ച വേലിയിൽ ഓരോ ആണി വീതം അടിക്കുക. തന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന കുട്ടി അത് സമ്മതിച്ചു. ആദ്യത്തെ ദിവസം അവൻ ആ വേലിയിൽ 37 ആണികൾ അടിച്ചു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവൻ അടിക്കുന്ന ആണികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വന്നു. അവൻ കോപം നിയന്ത്രിക്കാൻ തുടങ്ങി. ആണികൾ വേലിയിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവൻ കണ്ടെത്തി. അങ്ങനെ ആ ദിവസം വന്നെത്തി. അല്പം പോലും ദേഷ്യം തോന്നാത്ത ആ ദിവസം അവൻ തന്റെ പിതാവിനോട് സ്നേഹപൂർവ്വം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവന്റെ പിതാവ് പറഞ്ഞു, നിനക്ക് ദേഷ്യം തോന്നാത്ത സമയങ്ങളിൽ ആ വേലിയിൽ നിന്നും ഓരോ ആണിവിധം പുറത്തെടുക്കണം. അങ്ങനെ അവൻ ഓരോ ആണികളായി പുറത്തെടുക്കുവാൻ തുടങ്ങി. ആണികൾ പൂർണ്ണമായി പറിച്ചെടുത്ത ശേഷം അവൻ പിതാവിന്റെ അടുക്കലെത്തി. അദ്ദേഹം അവനെ ആ വേലിക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു, മിടുക്കൻ, നീ ഞാൻ പറഞ്ഞ കാര്യം നന്നായി ചെയ്തു. പക്ഷേ നോക്കൂ, ആണി ഊരിയെടുത്ത സ്ഥലങ്ങളിലെല്ലാം ഓരോ തുളകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കുകയും ചെയ്യും. ഒരുപക്ഷേ നമ്മുടെ ദേഷ്യം ശമിച്ചാലും നമ്മൾ മറ്റുള്ളവരിലുണ്ടാക്കിയ മുറിവുകൾ അവരുടെ മനസ്സിൽ മായാതെ തന്നെ കിടക്കും. അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്കും ശീലിക്കാം.
0: വളരെ മനോഹരമായൊരു കഥയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ട ഒരു കാര്യമാണ്. ഇതിൽ പലപ്പോഴും ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഉൽക്കാവുമീന ലോയില്ല എന്ന് പറഞ്ഞൊരു ഒരു പദമാണ് ഓർത്തു പോകുന്നത്. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്
2: വിഴുങ്ങിക്കളയുക
0: എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പാടും ആഴവും മുറിവും ഉണ്ടാക്കുന്ന കാര്യമാണ്.
2: അതെ അതെ.
0: അപ്പം ആ കുട്ടിയുടെ കാര്യത്തിൽ നോക്കുന്നെങ്കിൽ രണ്ട് കാര്യം എനിക്കതിൽ മനസ്സിലായി. ഒന്ന്, പിന്നെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ദേഷ്യം പുറത്തേക്ക് വിടുന്നതിനേക്കാൾ എളുപ്പം ദേഷ്യം കൺട്രോൾ ചെയ്യലാണെന്ന് കുട്ടിയെ പഠിപ്പിച്ചത്. ആണി അടിക്കാൻ പറഞ്ഞപ്പോൾ ആണി അടിക്കണേലാറ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാറ് നല്ലത് എന്താണ് ആ ദേഷ്യത്തെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണെന്ന് കുട്ടി തിരിച്ചറിഞ്ഞു. മറ്റൊന്ന്, ഏറ്റവും അവസാനം തിരിച്ചറിയുന്ന ഒന്ന്, ഈ പ്രകടിപ്പിച്ച ദേഷ്യങ്ങളെല്ലാം അവസാനം ആരിലേക്കാണോ അത് പ്രകടിപ്പിക്കുന്നത് അവരിൽ അവശേഷിപ്പിക്കുന്ന പാടുകൾ ആഴത്തിലുള്ള മുറിവുകളാണ്.
5: അതൊന്നും നിലനിൽക്കുന്നതാണല്ലേ.
0: രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്, നമുക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അതിന് ഏറ്റവും വലിയ ഇരകളാവാരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ഒപ്പമുള്ള ആളുകളെ. ഏറ്റവും കൂടുതൽ വീട്ടില് ഉമ്മമാരുടെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവും മക്കളാണ്. ഈ മക്കൾ ഇതിന്റെ ഇരകളായി മാറുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടത്. ഒരു ഓഫീസിലാണെങ്കിൽ ഏറ്റവും സമയം കൂടെ ഉണ്ടാകുക സഹപ്രവർത്തകരോ അല്ലെങ്കിൽ കീഴ്ജവനക്കാരോ ആയിരിക്കും. ഇത് ഒരു 5-10 കൊല്ലമൊക്കെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ മുൻശുണ്ഠിക്കാരൻ ദേഷ്യക്കാരനുമായ മേലുദ്യോഗസ്ഥന്റെ ഈർഷ്യതയുള്ള വാക്കുകൾ കേട്ട് കേട്ട് കേട്ട് അതിൻ്റെ മുറിവേറ്റ എത്രയോ ആളുകൾ ഈ വ്യക്തിയെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പുറമേക്ക് ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത് ആ ഒരു ഓഫീഷ്യാലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴ്വഴക്കങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ടാവും. പക്ഷെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളേറ്റ മുറിവ് നീറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വീട്ടിലാണെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ പെട്ടെളുപ്പം പറ്റുന്ന ചെറിയ കുട്ടികളോട് ചൂടാവുക എന്നുള്ളത്
5: തിരിച്ചൊന്നും പറയില്ലല്ലോ.
0: അപ്പൊ ഈ ഈ ചൂടാവലും ദേഷ്യപ്പെടലും ഒക്കെ നമ്മൾ വിചാരിക്കും ആ പറയുമ്പോൾ തീർന്നുണ്ടാവും, പക്ഷെ അത് തീരുന്നില്ല. അത് ആ കുട്ടി അടിച്ച ആണി പോലെ അവിടെ കിടക്കുന്നുണ്ടാവും. അവസാനം ഇത് തിരിച്ചു കിട്ടുകയാണ്, ഉമ്മാനെടുത്ത് ദേഷ്യപ്പെടുന്ന മക്കളായി മാറണം. കുറെ കഴിഞ്ഞിട്ട് ഉമ്മ ഒന്ന് പറഞ്ഞവർക്ക് 2 തിരിച്ചു കൊടുക്കണം. അപ്പൊ കുട്ടി എവിടുന്ന ഈ ദേഷ്യപ്പെടാൻ പഠിച്ചത്? ഉമ്മാൻ്റെ അടുത്തുനിന്ന്, വാപ്പാൻ്റെ അടുത്തുനിന്ന്. അല്ലെങ്കിൽ വലിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ, ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും ഉണ്ടെങ്കിൽ അവർ ദേഷ്യപ്പെട്ടതിൽ നിന്ന് ചെറിയ കുട്ടി അത് പഠിച്ച് തിരിച്ച് അവൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് തിരിച്ചു കിട്ടുന്നൊരു പ്രതിഭാസമാണ് എന്ന് പലപ്പോഴും വീട്ടിനകത്ത് നിന്ന് തിരിച്ചറിയാതെ പോകുന്നു. ഈ ആണിയടിക്കുന്ന തിയറി എന്ന് മനസ്സിലാക്കിയാൽ മതി. ശരിക്കും
5: അഥവാ അതിനൊക്കെ ഒരു അനന്തരഫലം ഉണ്ടാവുന്നില്ലേ. നമ്മള് ഒഴിവാക്കി വിട്ടതാണെങ്കിലും നമ്മുടെ മനസ്സിന്ന് പോയാലും അത് ആ ഒരു വ്യക്തിയിൽ നിന്ന് പോകാനുള്ള ഒരു കൃത്യമായിട്ടൊരു ഫലം അതിനുണ്ട് എന്നാണല്ലേ. ഒരു ഒരു കഥ പറയാറുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പൂച്ചയെ തൊഴിച്ചത് ആര് എന്നുള്ളത് ഒരു ഹെഡിങ് അതിൻ്റെ. ഓഫീസിന്ന് സീനിയർ ആയിട്ടുള്ള ആള് ജൂനിയർ ആയ ആൾ എന്ത് ചെയ്യാണ്, വല്ലാതെ ഷൗട്ട് ചെയ്യുന്നു. അതിൻ്റെ ഡിപ്രഷനിലേക്ക് അയാൾ വീട്ടിലേക്ക് വരുന്നു. വീട്ടില് ഭാര്യ സംസാരിക്കാനിരിക്കുമ്പോൾ ഭാര്യയെ ദേഷ്യപ്പെടുന്നു, ഭാര്യ ആ ദേഷ്യത്തിൽ എന്ത് ചെയ്യുന്നു, കുട്ടിയോട് ദേഷ്യപ്പെടുന്നു. ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നൊരു പൂച്ച പൂച്ചനെ ചവിട്ടുന്നു. അപ്പോൾ പൂച്ചനെ യഥാർത്ഥത്തിൽ ചവിട്ടിയ താര ആ തുടക്കത്തിലുള്ള ആ ഒരു ദേഷ്യമാണ്. അപ്പം ആ ദേഷ്യത്തിൻ്റെ പലപ്പോൾ നമുക്ക് ആ ദേഷ്യത്തൊന്ന് ആ ഒരു സമയത്തൊന്ന് കൺട്രോൾ ചെയ്യാൻ, ഈ അടുത്ത് ഇന്നലെ ഒരാൾ സ്റ്റാറ്റസ് ഇട്ട ഒരു പണ്ഡിതൻ്റെ ഒരു ക്ലാസ്, അപ്പം അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി, അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പറഞ്ഞു. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യാ, നിക്കാതിരിക്കുക. റസൂലുള്ള പറഞ്ഞല്ലോ, വുളു എടുക്കുക. അതൊരു കോപം എന്നാണ്, ഒരു ചൂടാണ്. അത് അതിനെ തണുപ്പിക്കാനാണ് വുളു എടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കുക. ആ ഉള്ള അവസ്ഥയെ ഒന്നാണ് മാറ്റുക. അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്നാ കൂടുതൽ ദേഷ്യപ്പെടും. ഒന്ന് സാഹചര്യം ഒന്ന് മാറിയിട്ട് എന്ത് ചെയ്യുക, ഒരു അല്പസമയം കഴിഞ്ഞിട്ട് ഒരു സമയം ഒരു ഗ്യാപ്പാണ് കൊടുക്കുക എന്നാണ്. ഒരിക്കലും രാജാവിന് ദേഷ്യം വന്നപ്പോ രാജാവ് ഉടനെന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ട് കത്തെഴുതാണ് മന്ത്രിക്ക്. അപ്പോൾ മന്ത്രി പറഞ്ഞു, നമുക്ക് നാളെ ആക്കാം. ഓക്കെ, ഇന്നില്ലല്ലോ, ഒന്ന് നാളെ ആക്കാം. അപ്പോൾ പിറ്റേ ദിവസം മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി നമുക്ക് നാളെ ആക്കാം. അങ്ങനെ നാളെ ആക്കി നാളെ ആക്കി അവസാനം രാജാവ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്തിനാ നമ്മളയാളെ വധിക്കുന്നത്, ഒരു ചെറിയ പ്രശ്നമില്ല. ഒരു സമയം കിട്ടിയാലും എന്ത് ചെയ്യും, ആ ദേഷ്യമൊക്കെ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന.
0: അതുകൊണ്ട് തന്നെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നിങ്ങൾ വിധി കൽപ്പിക്കരുത്. അത് പ്രത്യേകം ഉമറുള്ളാഹുവിനാണോ ഞാൻ നബി പറഞ്ഞത് എനിക്കറിയില്ല, ചരിത്രത്തിൽ കാണാൻ പറ്റും. അമീർമാർക്ക് കൊടുത്ത ഉപദേശങ്ങളാണ്, ദേഷ്യം വരുന്ന സമയങ്ങളിൽ ഒരു തീരുമാനം എടുക്കരുത്. കാരണം ആ തീരുമാനം തെറ്റായിരിക്കും, ചിലപ്പം അത് വികാരത്തിന്റെ ആസ്പദമായിട്ടുള്ള തീരുമാനമാണ്. അമിതമായ സന്തോഷത്തിന്റെ വേളയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. അവിടെയും എന്തല്ല, വിവേകത്തോടു കൂടി ആവില്ല, ഒക്കെ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് വൈകാരിക തലങ്ങളിൽ മനുഷ്യന്റെ വികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേഷ്യം. ദേഷ്യം വേണ്ടതാണ്, ദേഷ്യം വേണ്ടാത്തൊരു കാര്യമൊന്നുമല്ല. ഒരാൾക്ക് ഒരു ദേഷ്യം ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ ആ ദേഷ്യം എന്തിനാണ് വേണ്ടത്, വേണ്ട പോലെ വേണ്ട അളവിന് കൊടുക്കാനും കഴിയണം. പക്ഷെ കൺട്രോൾ ഇല്ലാതെ പോരുമ്പോൾ അവിടെയാണ് ദേഷ്യം കൊണ്ട് സംഭവിക്കുന്ന വിപത്തുകൾ. അത് വേറൊരാളെ, ദേഷ്യം പറഞ്ഞാൽ വേറൊരാളെ മാനഹാനി വരുത്താനോ നശിപ്പിക്കാനോ അവമതിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം കൊണ്ട് അടിച്ച് ഏൽപ്പിച്ചിട്ട് അതിനോട് മുറിച്ചിടാനോ ഉള്ളതല്ല, മറിച്ചൊരു പ്രശ്നത്തെ പരിഹരിക്കാനായിരിക്കാം ദേഷ്യം. ഒരു വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടുവരാനായിരിക്കാം. മക്കൾ ചെയ്യുന്നൊരു തെറ്റിന് ഉണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ ദേഷ്യപ്പെടേണ്ടി വരും. പക്ഷെ ആ ദേഷ്യം എന്തിനു എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയാണ് പറയുന്നത്. പലപ്പോഴും കുട്ടികൾ എന്നോട് ബന്ധനം വെച്ച് ദേഷ്യപ്പെട്ട് എന്നോട് ബന്ധനം വാപ്പ ചീത്താറിന് എന്തിനാ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാവാത്ത കുറേ ദേഷ്യങ്ങൾ സ്വീകരിച്ചു പോകുന്ന കുറേ കലമ്പലുകൾ കേട്ടു പോകുന്ന മക്കളെയല്ല നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അതേപോലെ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കും. ചെറിയ കുട്ടികൾ അവർക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവരെ പഠിപ്പിക്കണം, അവരെ ശ്രദ്ധ മാറ്റിക്കൊണ്ടോ, അല്ലെങ്കിൽ അവരോട് കൂളാവുക, അവരെ മുന്നിൽ കൂളാവുക. അവർ കുട്ടിയൊരു കാര്യത്തിന് ദേഷ്യം പറയുമ്പോൾ ഇരട്ടി അങ്ങോട്ട് പറയില്ല, മറിച്ച് എന്ത് ചെയ്യണം, കുട്ടിയെ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് കുട്ടീനെ പഠിപ്പിക്കണം. ശരിക്കും പലർക്കും അറിയില്ല എങ്ങനെയാണ് ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും അറിയില്ല, കാരണം കുട്ടിയുടെ ഇമോഷനാണ് എപ്പോഴും മുന്നിലുണ്ടാവുക. അമിഗ്ദല ഹൈജാക്കിംഗ് എന്ന് പറയും മനുഷ്യൻ്റെ, അതിൽ സൈക്കോളജിയിൽ ചിലപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, അത് കുറച്ചുകൂടി പക്വത എത്തുമ്പോഴാണ് വികാരം ഓരോന്നിനെ വിവേകത്തോടുകൂടി പെരുമാറാൻ പഠിക്കുന്നത്. കുറച്ചുകൂടി ബുദ്ധി വികസിച്ച് കഴിഞ്ഞതിന് ശേഷം പക്ഷെ കുട്ടികൾക്ക് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നൂലൊളിക്കുന്ന കുട്ടിക്ക് കരച്ചിൽ എങ്ങനെ നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല, ദേഷ്യപ്പെടുന്ന കുട്ടിക്ക് എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല. അതിന് നമ്മൾ തിരിച്ച് അതേ ദേഷ്യം കൊടുക്കുമ്പോൾ കുട്ടി കൂടുതൽ പ്രയാസത്തിലേക്ക് ആക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ കുട്ടിയോട് കാമാവോ ക്വയറ്റാകുക, ശാന്തമായിട്ട് കുട്ടിയുടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും പതിയെ പതിയെ കുട്ടീൻ്റെ ശ്രദ്ധ തിരിക്കാം. അങ്ങനെയൊക്കെയാണ് ആ കാര്യത്തിൽ. അപ്പോൾ ആ കുട്ടിനോട് ആണി അടിക്കാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുട്ടിക്ക് കിട്ടിയ വലിയൊരു പാഠം അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്.
5: ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് എന്ത് ചെയ്യണം, ആ ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും രാവിലെ പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അപ്പം അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പം മണലാണല്ലോ. അപ്പം റസൂലുള്ളാഹി ദേഷ്യപ്പെടുന്നുണ്ട്, റസൂലിൻ്റെ മുഖത്ത് ആ ദേഷ്യം കണ്ടു എന്നാണ് സ്വഹാബകൾ ഹദീസ് പറയുക, ഹദീസിൽ കാണാം. അപ്പം എന്ത് റസൂൽ ദേഷ്യപ്പെടാൻ കാരണം, പള്ളിയിൽ കഫം കിടക്കുന്നുണ്ട്, തുപ്പലം കഫം അവിടെ കിടക്കുന്നുണ്ട്. അതെവിടെ കിടക്കുന്നത്? നേരെ കിബിലക്ക് മുന്നിലായിട്ടാണ്. റസൂലുള്ള വല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുന്നിൽ തുപ്പാൻ പാടില്ല, നമ്മൾ അള്ളാഹിനോട് സംസാരിക്കല്ലേ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്, ദേഷ്യപ്പെടുന്നത് കാരണം പറഞ്ഞു കൊടുക്കുകയാണ്, എന്നിട്ട് പരിഹാരം പറഞ്ഞു കൊടുത്തുന്നു. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ മുമ്പിലേക്ക് തുപ്പരുത്, തുപ്പാണെങ്കിൽ ഇടത്തെ ഭാഗത്തേക്ക് തുപ്പിയിട്ട് എന്ത് ചെയ്യുക, അവിടെ മണ്ണിട്ടിട്ട് മൂട്. കൃത്യമായ പരിഹാരം, എന്തിന് ദേഷ്യപ്പെട്ടു, ഇനി അത് അതിനുള്ള പരിഹാരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ദേഷ്യം എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക അല്ലേ. ഇപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സഫിയ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരു പലഹാരം കൊണ്ട് ചെന്നപ്പോൾ ആയിഷ ബി തട്ടുന്നുണ്ടല്ലോ, ആ സമയത്ത് റസൂലുള്ളാഹി അവർ അതാണ് അവിടെ എന്ത് ചെയ്യണം, അവരെ കമാവാൻ വേണ്ടി പഠിപ്പിക്കണം, മിണ്ടാതിരുന്നു, മിണ്ടാതെ എന്ത് ചെയ്തു, അതെല്ലാം പെറുക്കിയെടുത്ത് അത് അവിടെ പഠിപ്പിക്കലാണ്, ഒരു പാഠം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര ദേഷ്യമുണ്ടെങ്കിലും അതിനവിടെ കാമാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് യഥാർത്ഥം.
0: അല്ല, ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറേ പോവാം, ഇത്രയും വിശാലമായൊരു കാര്യമുണ്ട്. കാരണം ഇതിൻ്റെ റെമഡിയൽ എല്ലാ രംഗത്തും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെ പിന്നിലും ഈ ദേഷ്യമായിരിക്കും. ചിലപ്പം ഒരു ദേഷ്യം കൊണ്ട് തുടങ്ങിയിരിക്കാം, കൊലപാതകത്തിന്റെ പിന്നിൽ ഈ ദേഷ്യമായിരിക്കാം.
5: ഈ അടുത്ത കാലത്ത് നടന്ന നമ്മുടെ സ്കൂളുകളിലൊക്കെ നടന്ന പല കൊലപാതകങ്ങളൊക്കെ അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിച്ച ഒരു പക്ഷെ ഒരു ചെറിയ എന്തൊരു വാശിപ്പുറത്തുണ്ടായ ദേഷ്യം അല്ലേ, അതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും.
0: അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസമോ ഒരു മാസമോ എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടല്ല, ദിവസവും നമ്മൾ നമ്മുടെ ഈർഷ്യത എവിടെയെങ്കിലും പരിക്കുകൾ ഏൽപ്പിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ ദേഷ്യം എന്ന വികാരത്തെ ശരിക്കും എന്തിനു ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കണം. ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം.

0: കിതാബ്.
1: പ്രശസ്ത ഖുർആൻ കാരിയായ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള, അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. 1952 അദ്ദേഹം ജനിക്കുന്നത്. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പഠനത്തിന് അസാധാരണമായ ഒരു മികവ് പുലർത്തിയിരുന്നതിനാൽ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നേടുകയും ചെയ്തു. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുകൊണ്ടിയുണ്ട് അദ്ദേഹം. ഏറ്റവും നല്ല ഗൗരവവും മധുരവുമായ ഹൃദയസ്പർശിയായ ശബ്ദശൈലിയാണ് അദ്ദേഹത്തെ മറ്റു ഖാരികളിൽ നിന്ന് ലോകത്ത് വേറിട്ട് നിർത്തുന്നതും.
2: വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിലെ 28 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അല്ലദീന ആമനു, അതായത് വിശ്വസിക്കുകയും, വ തതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായിത്തീരുകയും ചെയ്യുന്നവർ, അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമായിത്തീരുന്നത്. അല്ലദീന ആമനു, യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും, വ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ, തൂബാലഹും, അവർക്കാകുന്നു മംഗളം, വഹസ്നു മആബ്, നല്ല മടക്കസ്ഥാനവും അവർക്കാകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ഈ രണ്ടായത്തിൻ്റെ മായന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമായിത്തീരുന്നു എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു വാക്യമാകുന്നു. അള്ളാഹുവിനെക്കുറിച്ച് യഥാർത്ഥമായ സ്മരണയും ബോധവും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയാശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ ഒന്നും തന്നെ ബാധിക്കുവാനില്ല. അവരെപ്പോഴും ശാന്തരും വേവലാതിയില്ലാത്തവരും സംതൃപ്തരും അതോടൊപ്പം ധീരചിത്തരുമായിരിക്കും. അവരുടെ വാക്കും പ്രവൃത്തിയും വിചാരവികാരങ്ങളുമെല്ലാം നിയന്ത്രിതങ്ങളുമായിരിക്കും. അള്ളാഹുവല്ലാത്ത മറ്റേതിനെക്കുറിച്ചുള്ള സ്മരണ മൂലവും ഉണ്ടാവാത്ത ഗുണങ്ങളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. മാത്രമല്ല, മിക്കപ്പോഴും അവയുടെ എതിർഗുണങ്ങളാണ് അങ്ങനെയുള്ള സ്മരണ മൂലമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ സ്മരണ സാക്ഷാത്കൃതമാകുമ്പോൾ അത് മനസ്സാ വാചാ കർമ്മണ മൂന്ന് രൂപത്തിലും പ്രകടമായിത്തീരുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തസ്ബീഹ് കൊണ്ട്, ഹംദ് കൊണ്ട്, തക്ബീർ കൊണ്ട്, ദുആ കൊണ്ട്, ഖുർആൻ പാരായണം മുതലായ കാര്യങ്ങളെക്കൊണ്ട് നമ്മൾ നമ്മുടെ നാവിനാലും അതേപോലെ തന്നെ നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ മുതലായ കർമ്മങ്ങൾ പ്രവർത്തനം കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന വഴികളായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തന്ന ഈ ഒരു കാര്യം, മനസ്സിന് കുളിരേകുന്ന, ശാന്തിയേകുന്ന ഈ ദിക്റുള്ള എന്ന ഒരു കാര്യം, അത് നാവിനാലും പ്രവർത്തനങ്ങളാലും ചിന്തയാലും പ്രവൃത്തിപഥത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എത്ര കണ്ട് എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ സമാധാന

0: അടുത്തതായി പീസ് റേഡിയോയിൽ കർമ്മസരണി. ഇന്നത്തെ കർമ്മസരണിയിൽ ബുലൂഗുൽ മറം എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ 12-ാമത്തെ ഹദീസാണ് ചർച്ച ചെയ്യുന്നത്. ഭക്ഷിക്കാൻ അനുവദിച്ച രണ്ട് ശവങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോട് സംവദിക്കുന്നത് ഹംസ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽ ഹംദലില്ലാ അല്ലദി ഹദാന ലിഹാദാ ഉമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം ക്രോഡീകരിച്ച ബുലൂഗുൽ മറാം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഫതഹു ദിൽ ജലാലി ഉൽ ഇക്റാം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പഠനമാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 12-ാമത്തെ ഹദീസായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഹില്ലത്ത് ലനാ മൈതത്താനി വദമാനി ഫഅമ്മൽ മൈതത്താനി ഫൽജിറാദു വൽഹൂത്ത് വഅമ്മദ്ദമാൻ ഫത്തിഹാലു വൽകബിദു. ഇമാം അഹ്മദും ഇബ്നു മാജയുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസിൻ്റെ സനദിൽ ചില ദുർബലതകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹദീസ് സ്വഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് സഹീഹായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാചകമാണ്, അത് ഉള്ളതാണ് പ്രശ്നമായിട്ട് പറയപ്പെട്ടിട്ടുള്ളത്. എങ്കിലും ഒരു സ്വഹാബി ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞ പോലെ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹറാമാക്കുന്ന ആള് അല്ലാഹുവാണ്. എന്നാൽ സ്വഹാബികൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു, ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ സ്വഹാബത്തിന് ശേഷമുള്ള ആളുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് താബിഈകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കൽപ്പിച്ച ആളാരാണ് അല്ലെങ്കിൽ വിരോധിച്ച ആളാരാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കുണ്ട്. ചിലർ പറഞ്ഞു അത് അവർ സ്വഹാബിമാരാണല്ലോ, അവരിൽ നിന്നാണല്ലോ അവർ ദീന് പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് സ്വഹാബിമാർ അവരോട് വിരോധിച്ചിട്ടുണ്ട് എന്ന നിലക്കാണ്. മറ്റു ചിലർ പറഞ്ഞു താബിഈകളാണെങ്കിലും ഞങ്ങൾ വിരോധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കൽപ്പനയും വിരോധവും മതരംഗത്ത് കൊടുക്കാൻ അർഹതയുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണല്ലോ. അതുകൊണ്ട് അതിൻ്റെയും ഫാഇല് അല്ലെങ്കിൽ ആ പറഞ്ഞ ആള്, കൽപ്പിച്ച വിരോധിച്ച ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്നാണ്. എന്തു തന്നെയായാലും ഈ ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ചേർത്ത് സ്ഥിരപ്പെട്ടാലും ഇല്ലെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് തന്നെയാണ് ഹുക്മിൽ വരുന്നത്. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങളോട് വിരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വഹാബിയായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് മർഫൂഉൻ ഹുക്മൻ എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയുക. അഥവാ ഹുക്മിൽ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ചേർക്കപ്പെട്ട ഹദീസുകളുടെ കൂട്ടത്തിലാണ് ഇത് ഉൾപ്പെടുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഹദീസിൻ്റെ വാചകങ്ങളിലേക്ക് കടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നത് ഉഹില്ലത്തിലന മൈത്തത്താൻ, രണ്ട് മൈത്തത്തുകൾ, അതേപോലെ തന്നെ വദമാനി, രണ്ട് രക്തങ്ങൾ, ഇത് രണ്ടും നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അഥവാ ഭക്ഷിക്കാൻ അനുവദനീയമാണ് എന്ന നിലക്കാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ

0: ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് എന്തൊക്കെ കഴിക്കാൻ പാടുണ്ട് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നതിൻ്റെ ഒരു അടിത്തറ ഒരടിസ്ഥാനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു, നിങ്ങൾക്ക് ശവങ്ങളെല്ലാം വിരോധിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കഴിക്കാൻ പാടില്ല. അഥവാ മനുഷ്യൻ അറുത്തതല്ലാത്ത ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ മാംസം നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നതാണ്. രണ്ടാമത് വദ്ദമ് രക്തം നിങ്ങൾ കുടിക്കാൻ പാടില്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയിട്ട് അള്ളാഹു പറഞ്ഞതുപോലെ തന്നെയാണ്, പക്ഷേ ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യ മാറ്റി പറയുന്ന ഒരു കാര്യമാണ് ഈ ഹദീസിലുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നമുക്കറിയാലോ, അള്ളാഹു ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ അത് വിരോധിച്ച വസ്തുക്കളാണ് എങ്കിൽ അത് നജസ്സു കൂടിയായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടുന്നത്. ഇപ്പോൾ ഖുർആൻ്റെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു, ഖുല്ല അജിദു ഫീമ ഊഹയ്യ ഇലയ്യ മുഹറമൻ അലാ ത്വാഇമിൻ യത്അമുഹു ഇല്ല അൻ യകൂന മൈതതൻ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു ഒരു കാര്യം ഭക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിരോധിച്ചിട്ടുള്ളത് ഇന്നിന്ന കാര്യങ്ങൾ മാത്രമാണ്, മറ്റൊന്നും നിങ്ങൾക്ക് വിരോധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒന്ന് മൈത്തത്ത്, അതേപോലെ തന്നെ ഔദമൻ മസ്ഫൂഹൻ ചിന്തപ്പെട്ട രക്തം, അഥവാ അറുത്തിട്ട് അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ മുറിവായിട്ട് അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തം അതൊരിക്കലും നമുക്ക് ഭക്ഷ്യവസ്തുവാക്കാൻ പാടില്ല എന്നതാണ്. ഔ ലഹ്മ ഖിൻസീരിൻ, പിന്നെ ലഹ്മ ഖിൻസീർ പന്നിമാംസം, അത് നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഫ ഇന്നഹു രിജിസുൻ, ഇത് രിജിസാണ്, രിജിസ് തന്നെ മ്ലേച്ഛമാണ് എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില പണ്ഡിതന്മാരൊക്കെ ഈ പന്നിമാംസം എന്നതിലേക്ക് മാത്രമാണ് ഫ ഇന്നഹു രിജിസുൻ എന്നത് ചേർത്തത്, അഥവാ ഇത് മോശപ്പെട്ടതാണ്, നജസാണ് എന്നാണ്. എന്നാൽ അതിൻ്റെ മുമ്പ് പറഞ്ഞ മൈത്തത്തും ദമും അതിലേക്ക് ഫ ഇന്നഹു രിജിസുൻ അത് മ്ലേച്ഛമാണ് എന്നത് ചേർത്തില്ല. പക്ഷേ ശരിയായിട്ടുള്ളത് ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളും അത് മ്ലേച്ഛമാണ്, അത് നജസാണ് എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വസ്തു അത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ, അത് ആ വസ്തു കാരണത്താൽ അല്ലെങ്കിൽ ഇന്നിന്ന വസ്തുക്കൾ എന്ന് കൃത്യമായി എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു നിങ്ങളത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നജസ്സുകൂടിയായിരിക്കും എന്ന ഒരു പാഠം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഹദീസിൻ്റെ അതിൽ നിന്ന് കിട്ടേണ്ടുന്ന പാഠങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫ അമ്മൽ മൈത്തത്താൻ, എന്നാൽ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന രണ്ട് ശവങ്ങൾ അല്ലെങ്കിൽ രണ്ട് ചത്ത വസ്തുക്കൾ, ജീവികൾ, അതേതൊക്കെയാണെന്നറിയുമോ? ഫൽ ജറാദു വൽ ഹൂതു. ഒന്ന് ജറാദാണ്. നമുക്കറിയാലോ ജറാദ് ഒരു പ്രത്യേക തരം ഒരു ജീവിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന പച്ചത്തുള്ളൻ പോലുള്ള ഒരു ജീവി നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ടേ കാണപ്പെടാറുള്ളൂ. എന്നാൽ അറബ് രാജ്യങ്ങളിലും അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ വളരെയധികം കാണുന്ന ഒന്നാണ് ഈ ജറാദ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും കൃഷികൾ നശിപ്പിക്കുക, അതേപോലെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ്. എന്നാൽ അതിനെ മനുഷ്യന് ഭക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതാണ് ജറാദ്. രണ്ടാമത്തേത് ഹൂത്ത്. ഹൂത്ത് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലുള്ള ജീവികൾ. ഹൂത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് വാക്കർത്ഥം നമ്മൾ പറയുമ്പോൾ അതിന് തിമിംഗലം, അതേപോലെ തന്നെ വലിയ മത്സ്യം എന്നൊക്കെയാണ്. അഥവാ ഹൂത്ത് എന്ന് പറയുന്നതിൻ്റെ പരിധിയിലേക്ക് സമുദ്രത്തിലുള്ള എല്ലാ ജീവികളും ഉൾപ്പെടും എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണുന്നത്. ഇവിടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സമുദ്രത്തിൽ ഒരു ജീവി അത് നമ്മൾ പിടിച്ച് അതിനെ അറുക്കണമെന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ പിടിച്ചെടുത്തത് അങ്ങനെ തന്നെ ചത്തുപോയാലും, അതേപോലെ നമ്മൾ സമുദ്രത്തിൽ ആ ജീവിയെ കണ്ടത് ചത്ത രൂപത്തിലാണ്, എന്നിട്ടാണ് നമ്മൾ അതിനെ എടുത്തത് എങ്കിൽ അതും എല്ലാം അനുവദിക്കപ്പെട്ടതാണ് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ പാഠം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് രക്തങ്ങളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്, ഭക്ഷിക്കാവുന്നതാണ് എന്നതാണ്. അതിൽ ഒന്ന് അൽ കബിദ്, രണ്ടാമത്തത് അത്തിഹാൽ. കബിദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവർ. ഇപ്പോൾ ലിവറിൻ്റെ ഉള്ളിൽ രക്തമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ കണ്ടൻറ്റ് പ്രധാനമായും രക്തത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണല്ലോ അതിൻ്റെ മറ്റ് മാംസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ അതിൻ്റെ ഒരു രൂപം ഉള്ളത്. അതിൻ്റെ മെറ്റീരിയൽ സാധാ മാംസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണുള്ളത്. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തം എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒന്ന് തിഹാലാണ്. തിഹാൽ എന്ന് പറഞ്ഞാൽ പ്ലീഹ എന്ന് നമ്മൾ പറയുന്ന ഒരു ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരവയവം, ഒരു കറുത്ത രൂപത്തിലുള്ള ഒരു അവയവം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത്തരം ഈ രണ്ട് അവയവങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസ് ചർച്ച ചെയ്യുന്നത് എവിടെയാണ്? ഭക്ഷ്യവസ്തുക്കളെ സംബന്ധിച്ച് കിതാബുൽ അത്തഴിമത്ത് വരാൻ പോകുന്നുണ്ട്, അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ നമ്മൾ ത്വഹാറത്തുമായി ബന്ധപ്പെട്ട്, നമുക്ക് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലാണല്ലോ നമ്മളുള്ളത്. ഇവിടെ ഇത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കാര്യം ബോധ്യപ്പെടുത്താനാണ്. ഒരു കാര്യം ലിഅന്നൽ മുഹറം നജസുൻ, ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് നജസാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആ കൂട്ടത്തിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അതേ ശുദ്ധിയുള്ളൂ എന്ന് പറയലാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അഥവാ ഈ ഹദീസ് ഈ ഒരു അധ്യായത്തിൽ കൊണ്ടുവന്നത് രക്തം നജസാണ്, ഹറാമായ ഏതെങ്കിലും ഒരു ജന്തുവിൻ്റെ രക്തം അത് നജസാണ്, അത് തിന്നാൻ പറ്റാത്ത ഒന്നാണല്ലോ, നജസാണ്. രണ്ടാമത്തെ ഒന്ന് വല്ല ജന്തുക്കളും ചത്തിട്ടുണ്ട് എങ്കിൽ അത് നജസാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഹദീസ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതല്ലാതെ ഇവിടത്തെ ചർച്ചയുടെ പ്രധാന ഉദ്ദേശം ഈ വസ്തുക്കൾ രണ്ടും നമുക്ക് കഴിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവ രണ്ടും നിങ്ങൾക്ക് കഴിക്കാം, അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങളാണ് ചത്ത ജീവികളും അതേപോലെ തന്നെ രക്തവും, എന്നാൽ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം എന്ന് പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതെങ്കിലും ഈ ഗ്രന്ഥകാരൻ ഇത് ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ചത്ത ജീവികൾ നജസാണ് എന്നും രക്തം നജസാണ് എന്നും പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇനി ഈ ഒരു ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും നമുക്ക് കിട്ടേണ്ടുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിലേക്ക്, ഗുണപാഠങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ വാക്കാണ് ഉഹില്ലത്തിലന എന്നൊരു വാചകം, നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അനുവദിക്കാനും ഹറാമാക്കാനുമൊക്കെയുള്ള യഥാർത്ഥ അധികാരം അള്ളാഹുവിനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുത്ത കാര്യങ്ങൾ മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹറാമാക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വലിയ ഒരു പാഠം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈബർ ദിനത്തിൽ ഉള്ളി കഴിച്ചുകൊണ്ട് നമസ്കാരത്തിന് ഹാജരാകുന്ന ആളുകൾ, അവരോട് നിങ്ങൾ ഉള്ളി കഴിച്ചുകൊണ്ട് പള്ളിയിൽ വരാൻ പാടില്ല, മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ള നിർദ്ദേശമാണ്, ആ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണത്തിലും അതേപോലെ തന്നെ മറ്റുമൊക്കെയായി ഏറ്റവും ആവശ്യമുള്ള ഒന്നാണല്ലോ ഉള്ളി എന്നത്. അപ്പം അത് ഹറാമാണോ എന്ന് സ്വഹാബത്ത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹു ലൈസ ലി തഹ്രീമു മാ അഹല്ലല്ലാഹ്, അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കാൻ എനിക്കൊരിക്കലും അവകാശമില്ല. വലാക്കിന്നഹ ഷജറത്തുൻ അക്റഹു റീഹഹ, എനിക്കതിൻ്റെ വാസന വെറുപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇമാമ് നിൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ അല്ലെങ്കിൽ എൻ്റെ അടുക്കലേക്ക് സംസാരിക്കാൻ ഉള്ളി നിന്നുകൊണ്ട് വരരുത് എന്നേ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശമുള്ളൂ, അതല്ലാതെ ഉള്ളി ഹറാമായതുകൊണ്ടല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ആ വസ്തു തന്നെ ഹറാമാക്കുകയല്ല. ആ പറഞ്ഞ കൂട്ടത്തിൽ നബി പറഞ്ഞൊരു പ്രധാന പോയിന്റുണ്ട്, അള്ളാഹുവിന് മാത്രമേ ഹറാമാക്കാനും ഹലാലാക്കാനുമുള്ള അധികാരമുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഹറാമും ഹലാലുമാക്കാനുള്ളതുള്ളൂ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാം, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് കഴിക്കില്ല എന്ന് പറയാം. അതേപോലെ തന്നെ ഇന്നത് കഴിച്ചുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരരുത് എന്ന് മറ്റുള്ളവരോട് പറയാം എന്നതല്ലാതെ ഇതിൻ്റെ ഉദ്ദേശം അല്ലാഹു ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കലല്ല, അതെനിക്ക് അധികാരവുമില്ല, അല്ലാഹു അനുവദിച്ചാൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൻ്റെയും ആളുകൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെയും ഒരു ശൈലിയാണ്. അത് നോക്കുക, ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ, രണ്ട് മാംസങ്ങളായിട്ട് അല്ലെങ്കിൽ രണ്ട് ജന്തുക്കളായിട്ട് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, രണ്ട് രക്തം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരാകാംക്ഷ ആളുകൾ എന്തൊക്കെയാണത് എന്നുണ്ടാകും. അപ്പോൾ ഓരോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് നേരെ നിങ്ങൾക്ക് രക്തം ഇന്നത് ഹൃദയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിവർ അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അതുപോലെ പ്ലീഹ നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നൊക്കെ വെവ്വേറെ പറയുന്നതിനേക്കാൾ നല്ല ആദ്യം ഒന്നിച്ചു പറഞ്ഞു, പിന്നീട് ഇതിങ്ങനെ സ്പ്ലിറ്റാക്കിക്കൊണ്ട് ഇന്നിന്നതൊക്കെയാണ് എന്ന് പറയുക. ഈ ഒരു രൂപം അധ്യാപന രംഗത്ത് ഏറ്റവും നല്ല ഒരു രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മുമ്പേ ഉപയോഗിച്ച ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലും ഇതേ ശൈലികൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ജറാദ്, അത് അനുവദനീയമാണ് എന്ന് ഹദീസിൽ നേർക്കുണ്ടല്ലോ. അത് നമ്മൾ പിടിച്ച് അതിനെ കൊല്ലണമെന്നില്ല, മറിച്ച് ചത്തത് നമുക്ക് കിട്ടിയാലും അതിനെ ഭക്ഷിക്കാവുന്നതാണ്. മത്സ്യവും അങ്ങനെ തന്നെയാണ്, ചത്തത് നമുക്ക് കിട്ടിയാലും അങ്ങനെ തന്നെയാണ്, നമുക്കത് ഭക്ഷിക്കാവുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ജറാദിനെ അനുവദനീയമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ജീവിച്ചിരിക്കുന്നതാണെങ്കിൽ അഥവാ നമ്മളത് ജീവനോടെ പിടിച്ച് ചുടുവെള്ളത്തിലേക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ തിളക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ടോ അങ്ങനെ ചത്തുപോകുന്നതാണെങ്കിലും ശരി, അതല്ല നമ്മളതിനെ കിട്ടുമ്പോൾ തന്നെ അത് ചത്തുകിടക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും അനുവദനീയമാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി എന്തെങ്കിലും ഇത് വലിയ ദോഷമുണ്ടാക്കുന്ന ജന്തുക്കളാണ് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ വല്ല കീടനാശിനിയും ഒക്കെ തെളിച്ചിട്ടാണെങ്കിലോ അത് നമുക്ക് കഴിക്കാനും പാടില്ല. കാരണം അത് ശരീരത്തിന് ഉപദ്രവമുണ്ടാക്കും, ശരീരത്തിന് ഉപദ്രവമുണ്ടാക്കുന്ന ഏത് കാര്യവും ഇസ്ലാമിൽ ഹറാമുമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ ജന്തു നജസല്ലാതായതിൻ്റെ പ്രധാനമായ കാരണം അല്ലെങ്കിൽ അത് നജസല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് അതിൻ്റെ ഉള്ളിൽ രക്തമില്ല, രക്തമില്ലാത്തൊരു ജീവിയാണ്, അതുകൊണ്ട് രക്തം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ഈ ജീവി നജസ് ആകുന്നത്, ഒരു ജന്തു ചത്താൽ നജസായി പോകുന്നത്. ഇത് രക്തമില്ലാത്തതായതുകൊണ്ട് തന്നെ അത് നജസാവില്ല എന്നതാണ് നജസാകാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് അനുവദിച്ചതും അതുകൊണ്ട് തന്നെ, ഇതിൻ്റെ ആ മാംസം അനുവദനീയമാണ്, അതോടൊപ്പം ദോഷമില്ലാത്തതാണ്, ശരീരത്തിന് ഗുണകരമാണ്, അതോടൊപ്പം ഇത് ചത്തതാണെങ്കിലും കുഴപ്പമില്ലാത്തത് അതിൽ രക്തമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു ജന്തുവിന്, ഒരു ജീവിക്ക് ഒഴുകുന്ന രക്തമുണ്ട്, അഥവാ അതിനെ മുറിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും മുറിവ് വരികയോ ഒക്കെ ചെയ്തിട്ട് അതിലൂടെ രക്തം പൊടിയുന്നുണ്ടെങ്കിൽ ആ ജന്തു നമുക്ക് ചത്താൽ നജസായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടുന്നത്. അപ്പോൾ ഈ ജറാദിനോട് താരതമ്യം ചെയ്ത് നമ്മുടെ പച്ചത്തുള്ളനോ അതേപോലെ തന്നെ തുമ്പി പോലുള്ള ജീവികളൊക്കെ അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ജുഴൽ. ജുഴൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ട്. ഇതിന് രക്തമില്ലാത്തതാണ്. രക്തമില്ലാത്തത് കൊണ്ട് തന്നെ അതും ഈ ഇനത്തിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ജന്തുക്കൾ നജസായി പോകുന്നത്, ചത്ത ജീവികൾ നജസായി പോകുന്നതിൻ്റെ പ്രധാനമായ കാരണം അതിൽ രക്തം കെട്ടി നിൽക്കുന്നു, ആ രക്തം പുറത്തേക്ക് ഒഴുകിപ്പോയിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ ജീവികളെ നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പ്രത്യേകമായി പറഞ്ഞത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന പാഠം, സമുദ്ര ജീവികളെല്ലാം ഹലാലാണ്. അത് ഏത് രൂപത്തിലാണ് എങ്കിലും ഹലാലാണ് എന്നതാണ്. എന്നാൽ അതിൽ നിന്ന് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ജന്തു ഹയ്യത്ത്, നേർക്കുനേരെ പാമ്പിനെ നമ്മൾ അവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പാമ്പ് ഹറാമ് തന്നെയാണ്. അതേപോലെ തന്നെ ലിഫ്ദിയ, തവള. ഇപ്പോൾ കടൽ തവള എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് നമ്മുടെ ഈ തവളയല്ല, പേരിൽ മാത്രമേ കടൽ തവള എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മാത്രമേ തവളയാകുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാ ജീവികളും പാമ്പൊഴിച്ച് നേർക്കുനേരെ പാമ്പിനെ പോലെ തന്നെ തലയും, അത് പേരിൽ മാത്രം യോജിച്ചാൽ പോരാ. പാമ്പ് എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ ഏതെങ്കിലും ഒരു ജീവിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രൂപത്തിലും അതിൻ്റെ വിഷത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരേപോലെയാണ് എങ്കിൽ സമുദ്ര ജീവികളൊക്കെ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളൊക്കെ അനുവദിക്കപ്പെട്ടതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ തന്നെ അള്ളാഹു നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഉഹില്ല ലക്കും സയ്യിദുൽ ബഹരി വതഅമുഹു. ഈ ഹദീസിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരണം കൊടുത്തത്, ഉഹില്ല ലക്കും സയ്യിദുൽ ബഹരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവനോടെ കടലിൽ നിന്ന് എന്തെങ്കിലും ജീവികളെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുവദനീയമാണ്. വതഅമുഹു എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത രൂപത്തിൽ, ചത്ത രൂപത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മുൻഗാമികളായ മുഫസ്സിറുകൾ അതിനങ്ങനെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല അതിൻ്റെ പ്രയോഗം നോക്കുക, ഉഹില്ല ലക്കും സയ്യിദുൽ ബഹരി എന്നാണ്. ബഹറിലുള്ള എന്തൊക്കെ ജീവികളെ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കിട്ടുന്നുണ്ടോ അതൊക്കെ ഹലാൽ തന്നെയാണ്. പ്രത്യേകം നസ്സായിട്ട് പറഞ്ഞ ഏതെങ്കിലും ഒന്നുണ്ട് എങ്കിൽ അതൊഴിച്ച്, അപ്പോൾ എല്ലാം അനുവദനീയമാണ് എന്ന ഒരു ശൈലിയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കെബ്ദ്, ലിവർ അനുവദനീയമാണ് എന്ന്. ആ ലിവർ, അതിൽ നിന്ന് രക്തം പൊടിയുന്നുണ്ട് എങ്കിലും, നമ്മൾ അറുത്തെടുത്തിട്ടുണ്ട് എങ്കിലും ആ ലിവറിൻ്റെ ഉള്ളിൽ രക്തങ്ങളുണ്ടാകും. പലപ്പോഴും അത് മുഴുവനായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല, എങ്കിലും അത് അനുവദിക്കപ്പെട്ട ഒന്നാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഒരു മൃഗത്തെ നമ്മൾ അറുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ നിന്നും ആ അറുത്ത സമയത്ത് ഒഴുകിപ്പോകുന്ന രക്തമുണ്ട്, അതൊരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അതിൻ്റെ ശരീരത്തിൽ മാംസത്തിലോ എല്ലിലോ ഇതേപോലെ തന്നെ ഹാർട്ടിൻ്റെ ഉള്ളിൽ, ലിവറിൻ്റെ ഉള്ളിൽ ഇതിലൊക്കെ കാണുന്ന രക്തങ്ങൾ, ഇതിലൊക്കെയുള്ള രക്തങ്ങൾ അത് മുഴുവൻ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഭക്ഷിക്കാവൂ എന്നൊരിക്കലും ഇല്ല. അറുത്തു കഴിഞ്ഞ ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച് ഒഴുകിപ്പോകുന്ന രക്തങ്ങൾ അതാണ് ഹറാമായിട്ടുള്ളത്. ആ ശരീരത്തിൽ നിലനിൽക്കുന്ന രക്തമാണ് എങ്കിൽ അത് അനുവദിക്കപ്പെട്ടതുകൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാഹ്. നാം ഇതുവരെ കേട്ടത് കർമ്മസരണി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ക്രോഡീകരിച്ച ബുലൂഗുൽ മറാം എന്ന ഹദീസിനെ ആസ്പദമാക്കിയാണ് കർമ്മസരണിയിൽ നാം ഇപ്പോൾ ശ്രവിച്ചത്. ക്ലാസ് എടുത്തത് ഹംസ മദീനി.
2: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്തു ആലി ഇംറാനിന്റെ വചനം കേൾക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അതെ
1: അബൂബക്കർ ശാത്തരി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കളിക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്തരി ഹഫിള്ളാഹുള്ള.
2: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യൻ ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെയോ, ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
1: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മരണമെന്ന ഉപദേശകൻ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീത്തിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് പലതും ഉപദേശിച്ച് നൽകാനും പലതും ഓർമ്മപ്പെടുത്തുവാനും ഒരു പക്ഷേ നമുക്ക് ചുറ്റും പലരുമുണ്ടാകും. ജീവിതത്തിൽ പല തീരുമാനങ്ങളെടുക്കുമ്പോഴും അതങ്ങനെയല്ല, ഇങ്ങനെയാവണം, അങ്ങനെ ആവരുത് എന്നൊക്കെ പറയാൻ നമുക്കൊരുപാട് പേരുണ്ടാകും. എന്നാൽ നമ്മെ സദാസമയങ്ങളിലും അങ്ങനെ പ്രത്യേകിച്ച് ആരുമല്ലാത്ത ഒരു കാര്യം നമ്മെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡുകളിലും നമ്മെ അത് ഉപദേശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, മരണമെന്ന ഉപദേശകനാണത്. അള്ളാഹു നമ്മെ ആരെയും വെറുതെ സൃഷ്ടിച്ചതല്ല, വെറുതെ അള്ളാഹു വിടുകയുമില്ല. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അതെ, മരണം അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ആരും മരണത്തെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആരെയും വെറുതെ സൃഷ്ടിച്ചതല്ല, എല്ലാവരും നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും, മടങ്ങി വരുമെന്നത് വളരെ യാഥാർത്ഥ്യമായിക്കൊണ്ട്, ആധികാരികമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ. ഏ വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്താണ് ഉണ്ടാക്കി വെച്ചത് എന്ന് നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി കൊണ്ട് അറിയുന്നവനാണ് റബ്ബി എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഹാസിബു അംഫുസക്കും കബുൽ അൻ തുഹാസിബു വന്ദുറു മാദാ ഇദ്ദഖർത്തും ലി അംഫുസിക്കും എന്നാണ്. അതായത്, ഓരോരുത്തരും തൻ്റെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കുക. നമ്മുടെ ഓരോരുത്തരെയും അള്ളാഹു, നമ്മെ ഓരോരുത്തരെയും അള്ളാഹു വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം നമ്മുടെ അമലുകളെക്കുറിച്ച്, നമ്മുടെ കയ്യിലുള്ള സ്റ്റോറേജിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. എന്താണ് നാളേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും, മിനൽ അഅമാലി സ്വാലിഹത്തി ലിയൗമി മആദിക്കും വഇർലിക്കും അലാ റബ്ബിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് സമ്പാദിച്ചു വെച്ചു എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ്. മാത്രമല്ല, ഈ ലോകത്ത് നിന്നും ഒരു യാത്ര നമുക്കെല്ലാവർക്കുമുണ്ട്. അതെപ്പോഴാണ് നമുക്കറിയില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സാഅതി വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദരി നഫ്സുൻ മാദാ തക്സിബു ഗദ വമാ തദരി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഈ വചനത്തിൻ്റെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനും അറിയില്ല അവൻ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്നതും, അതുപോലെ തന്നെ മഴ പെയ്യുന്നതിനെക്കുറിച്ചും ഗർഭപാത്രങ്ങളുള്ളതിനെക്കുറിച്ചുമൊന്നും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് അള്ളാഹു എടുത്തു പറയുന്ന ഓരോ കാര്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നു, എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുമെന്നത് ആർക്കും അറിയില്ല എന്നതാണ്. അതേ നമ്മൾ പറയാറുണ്ട് ഓരോ സന്ദർഭങ്ങളിൽ. നമ്മൾ പറയും, വിവാഹ ദിവസത്തെ മരണം അല്ലേ, അവൻ്റെ വിവാഹമായിരുന്നു എന്ന്, പക്ഷേ അവനിന്ന് പുതുമാരനാവാൻ ഇന്നീ ലോകത്തില്ല എന്ന് പറയും. ഉപ്പയെ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം മകൻ ഉപ്പയെ കണ്ടു ഓടിയതാണ്, പക്ഷേ വാഹനമിടിച്ച് മരിച്ചു അല്ലേ, വാർത്തകൾ നമ്മൾ കേട്ടവരാണ്. എപ്പോഴാണ് പ്രവർത്തനങ്ങൾ മുറിഞ്ഞു പോവുക? നമുക്കറിയില്ല. ജനാസകൾ നമ്മുടെ ചുറ്റുപാടിലൂടെ കടന്നു പോകുന്നുണ്ട്, അവർക്ക് വേണ്ടി നമസ്കരിക്കുന്നുണ്ട്, അവരെ കബറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കൾ കുറച്ച് ദിവസം സങ്കടപ്പെടും, നമ്മുടെ സ്വത്ത് അവർ വീതം വെക്കും, അവർ പിന്നെ ജീവിതത്തിൽ വ്യാപൃതരാവും. അതെ, നാളെ നമ്മയും വഹിച്ച് ഇങ്ങനെ ഒരു യാത്രയുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങൾ, പലരുടെയും മരണത്തിൻ്റെ അവസ്ഥകൾ, പലരുടെയും മരണത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പരസ്പരം പറയുമ്പോഴും നമ്മുടെ മരണത്തെക്കുറിച്ചും നമ്മുടെ മടക്കത്തെക്കുറിച്ചും ഒരുപക്ഷെ നമ്മുടെ മനസ്സുകളിലേക്ക് ആ ബോധ്യം കൃത്യമായി വരാത്തതുപോലെയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, ഇദാ ഖലല്ലാഹു ലി അബ്ദിൻ അൻ യമൂത ബി അർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജതുൻ ഔ ഖാല ബിഹാ ഹാജ. അബി അസ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണമെന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അവന് അവിടേക്ക് പോകാൻ അള്ളാഹു എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാക്കുമെന്നാണ്. ജീവിതത്തിൽ ഒരിക്കലും പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരുപക്ഷെ അള്ളാഹു ചില കാരണങ്ങൾ വെച്ചതുകൊണ്ട് അവിടേക്ക് നമ്മൾ യാത്ര ചെയ്യും. എന്നാൽ അവിടുന്ന് മടക്കമില്ലാത്തൊരു യാത്രയായിക്കൊണ്ട് ഒരുപക്ഷെ അത് ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ യാത്രയായി അവസാനിക്കുമെന്നതാണ്. അങ്ങനെ അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും സന്ദർഭങ്ങളിലുമായി നമ്മുടെ അശ്രദ്ധ തുടരുമ്പോഴും അള്ളാഹു മരണമെന്ന ഉപദേശകനെ വിട്ടുകൊണ്ട് നമ്മെ പലരുടെയും മരണത്തിലൂടെ നമ്മെ ഉപദേശിക്കുന്നതിനെ തിരിച്ചറിയാൻ സാധിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അശ്രദ്ധ വെടിയേണ്ടതുണ്ട്. മരണചിന്തയിൽ നിന്ന് നമ്മെ തടയുന്നത് അശ്രദ്ധയാണ്. അശ്രദ്ധയുടെ ആളുകൾക്ക് അവരുടെ ആയുസ് അവർക്ക് എതിരുള്ള ഒരു തെളിവാണ് എന്നാണ്. അവരുടെ ദിനങ്ങൾ അവരെ നയിക്കുന്നത് ദൗർഭാഗ്യത്തിലേക്കാണ്. അമലില്ലാതെ എങ്ങനെയാണ് പരലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കുക സഹോദരങ്ങളെ? അതുകൊണ്ട് അശ്രദ്ധയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തൗബ ചെയ്യാൻ സാധിക്കുക? അശ്രദ്ധരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ദർഹും യഅകുലു വയതമത്തഉ വയുൽഹിഹും അമലു ഫസൗഫ യഅലമൂൻ എന്നാണ് സൂറത്തുൽ ഹിജ്റിന്റെ മൂന്നാമത്തെ വചനം. അഫറായിത്തും ഇൻ മത്തഅനാഹും സിനീന ثم جاءهم ما كانوا يعدون ما عنا انهم كانوا يمتعون. അതെ, തിന്നും കുടിച്ചും ഭോഗിച്ചും ജീവിതം കഴിച്ചു കൂട്ടി ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അശ്രദ്ധരായി മറന്നു കളയുന്ന ആളുകൾ, അവർ ജീവിതത്തിൽ ഏറ്റവും വലിയ അശ്രദ്ധയിലാണ് എന്നാണ്. മാത്രമല്ല മരണത്തെ നമ്മൾ ഓർക്കണമെന്നാണ് പറഞ്ഞത്. അക്സറു ദിക്ര ഹാദിമില്ലദാച്ച് യഅനി അൽ മൗത്ത്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സർവ സുഖാനുഭൂതികളെയും തകർത്ത് കളയുന്നതിനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുക, അതായത് മരണത്തെ നിങ്ങൾ ഓർക്കുക എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. ധാരാളം അർത്ഥമുള്ള ഒരു ചെറിയ ഉപദേശമാണിത്. മരണത്തെ ഓർക്കുന്നവൻ സ്വാഭാവികമായും ആത്മവിചാരണ നടത്തും. നമ്മളെ ഇപ്പോൾ മരണം പിടികൂടുകയില്ല, പിടികൂടിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്, വാസ്തവമാണ്. പക്ഷേ എന്നാൽ മരണം നമ്മെയും കാത്തിരിക്കുന്നുണ്ട്. ഭൂമിയുടെ മുകളിൽ അതിലുള്ളത് ഭക്ഷിച്ചും കുടിച്ചും നാം ജീവിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഭൂമി നമ്മെ തിന്നും. വമാ ജഅൽനാ ലിബശരി മിൻ ഖബ്ലിക അൽഖുൽദ അഫഇൻ മിത്തു ഫഹുമുൽ ഖാലിദൂൻ കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത് വനബ്ലുവകും ബിശരി വൽ ഖൈരി ഫിസ്നതൻ വഇലൈനാ തുർജഊൻ. ഈ ഹദീസുകളും ആയത്തുകളും എല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരണമെന്ന പ്രതിഭാസത്തിന് കീഴടങ്ങേണ്ടവരാണ്, കീഴടങ്ങേണ്ടവരാണ് നമ്മളൊക്കെ എന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. മാത്രമല്ല മരണത്തെ ഓർക്കുന്നവനെ അള്ളാഹു മൂന്ന് കാര്യം കൊണ്ട് ആദരിക്കുമെന്ന് പഠിപ്പിച്ചു. തൗബക്ക് ധൃതിപ്പെടാനും ഉള്ളത് കൊണ്ട് ധൃതിപ്പെടാനും ആരാധനകളിലുള്ള ഉന്മേഷമുണ്ടാകുവാനും. നമ്മൾ ആലോചിക്കുക, നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവരാണോ? നമ്മൾ മരണത്തെക്കുറിച്ച് പേടിയുള്ളവരാണോ? മരണാനന്തര ജീവിതത്തിൽ എന്താകുമെന്ന ബേജാറ് നമുക്കുണ്ടോ? എങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും. അതിലൊന്ന് തൗബക്ക് ധൃതിപ്പെടുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ്. മറ്റൊന്ന് ആരാധനകളുടെ ഉന്മേഷമാണ്. എന്നാൽ മരണത്തെ മറന്നവൻ അള്ളാഹു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കും. ഒന്ന് തൗബ നീട്ടിവെക്കും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതിരിക്കും, ആരാധനകളുടെ അലസതയുണ്ടാകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്, ചെലുത്തേണ്ടതുണ്ട്. അള്ളാഹു മരണത്തെക്കുറിച്ച് ഓർക്കുവാനും മരണാനന്തര ജീവിതത്തിന് വേണ്ടി സമ്പാദിക്കുവാനും പ്രവർത്തിക്കുവാനും സാധ്യമാകുന്ന, അതിന് മനസ്സ് കാണിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം മരണമെന്ന ഉപദേശകൻ. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്. വോയിസ്
0: ഓഫ് പീസ് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേൾക്കുന്നത്. അവസാനിക്കാത്ത തട്ടിപ്പുകൾ. ചർച്ചയുടെ ആദ്യ ഭാഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ്, അബ്ദുൽ ഹമീദ് പറപ്പൂർ, നുസാൻ രണ്ടത്താണി എന്നിവർ ചേരുന്നു.
2: നമ്മൾ സ്പോട്ടിലെ മൂന്നാമത്തൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരുപാട് കാലഘട്ടമായിട്ട് ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കോവിഡാനന്തരം ഒരുപാട് ലേ ഓഫുകൾ, അതിപ്പോൾ പല സെക്ടറുകളിൽ നിന്ന്, അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും, ഗൾഫിൽ നിന്ന് ജോലി ഒഴിവായി വരുന്നു, ഇവിടെ തന്നെ പല ഐ ടി കമ്പനികളിൽ നിന്നും ആളുകൾ ലേ ഓഫ് ചെയ്യപ്പെടുന്നു, എന്നൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പലപ്പോഴും ഒരു ബിസിനസ് രംഗത്തേക്ക്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലേക്കൊക്കെ പലപ്പോഴും ആളുകൾ പൊതുവെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ അത്തരം മെസ്സേജുകളും വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയാൽ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ, ലാഭം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഡോളർ റപ്പ് പോലെയുള്ള പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ട്, അതെ അതെ, ഡോളർ റപ്പ് പോലെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ നമ്മുടെ പണത്തെയും നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ എല്ലാ വിഷയത്തെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമായിക്കൊണ്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
3: നമുക്ക് അത്ഭുതം തോന്നേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞത്, ഈ ഫ്രോഡുകൾ, ഇത്തരം സ്കാമുകളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നൂറ്റാണ്ടുകളുടെ അല്ല സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ അടുത്തിപ്പോൾ ഈ സുകുമാരക്കുറിപ്പ് വീണ്ടും എന്ത് ചെയ്തു, ചർച്ചയിൽ വന്ന്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. അദ്ദേഹം ചെയ്ത തട്ടിപ്പ് എന്തായിരുന്നു, താൻ മരിച്ചുവെന്ന് വരുത്തി തീർത്തുകൊണ്ട് പിന്നെ ഇൻഷുറൻസ്, വലിയൊരു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ. നമുക്ക് അത്ഭുതം തോന്നുന്നത് എന്തറിയോ, BC 300 ക്രിസ്തുവിന് 300 വർഷം മുൻപ് രണ്ടാളുകൾ, ഹെഗസ്ട്രോട്ടസ്ന്നും സെനോസ്തമിസ് എന്ന് പറയുന്ന രണ്ടാളുകൾ തങ്ങളുടെ കപ്പലും ചരക്കൊക്കെ കൂടെ മുക്കി, എന്നിട്ട് എന്തിനാണ് ഇൻഷുറൻസ് ഡ്യാമുണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഐഡിയ എന്നുണ്ട് അന്ന് ഉണ്ട്, പക്ഷേ നിർഭാഗ്യവശം ഒരാൾ മുങ്ങി വരിക്കുകയും ചെയ്തു, ഒരാൾ പിടിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഭരണകൂടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തട്ടിപ്പുകൾ മറ്റേ ജനങ്ങളുടെ മുകളിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വളരെ ഈ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്ന സമാനതയുള്ള ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇതിൻ്റെ റിപ്പിറ്റേഷൻ തന്നെയാണ് ലോകത്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഈ പോൺസി സ്കീം എന്ന് പറയുന്ന ഒരു ഇത്, അതായത് നമ്മൾ പറയുന്ന മണി ചെയിൻ പോലുള്ള സാധനം, ആ മൾട്ടി ലെവൽ കുറച്ച് വ്യത്യാസമുണ്ട്, എന്തായാലും മണി ചെയിൻ നമുക്കറിയാലോ. ഈ മണി ചെയിൻ എന്ന് തുടങ്ങിയിട്ടുണ്ട്, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തുടങ്ങിയിട്ടുണ്ട്, 19-ാം നൂറ്റാണ്ടിൽ വലിയ ഇത് സാധ്യതയുണ്ട്, 20-ാം നൂറ്റാണ്ടിൽ അതിനേക്കാളും തീർത്തിട്ടുണ്ട്. ഈ പോൺസി സ്കീം വന്നപ്പോൾ എന്ത് ചെയ്തു, ഇത് ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് പൊട്ടാൻ പോകുന്നൊരു സാധനമാണെന്നല്ല, പക്ഷേ ആളുകൾ കാൽക്കുലേഷൻ നടത്തുകയില്ല. ഇത് കൊണ്ട് തന്നെ പുതിയ രൂപത്തിലൊക്കെ, പിന്നെ പിരമിഡ് സ്കീമുകൾ, നേരത്തെ പറഞ്ഞ പോലെ ഈ MLMs, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്,
2: യഥാർത്ഥത്തിൽ ഈ സാധനം പറയാറുണ്ട്, ഈ MLMs ഒക്കെ ഈ സ്കീം വെച്ച് കണ്ട് ചെയ്യുമ്പോൾ 26-ാമത്തെ സ്റ്റേജ് കവർ ചെയ്യണമെങ്കിൽ കേരളത്തിലെ ജനസംഖ്യ 6,000 കോടി ആവണമെന്ന്.
3: അല്ല, അപ്പോൾ ഇവിടെ വെച്ചാൽ ഈ റോബിങ് പീറ്റർ ടു പേ പോൾ എന്നാണ്, അതായത് നിങ്ങളടുത്ത് എന്ത് ചെയ്യാം, ഞാൻ കാശ് ഇതിയും അഷ്റഫ്ഖാനെന്നും ഇതിയും, മൂന്നാമത്തെ ഒരാൾക്ക് കുറച്ച് കൊടുക്കും, എന്നിട്ട് മൂപ്പരെ കൊണ്ട് 5-ാമത്തെ 6-ാളെയും പിടിക്കും. ഇതിങ്ങനെ ഒരു ചെയിനായി വർക്ക് ചെയ്യുകയും ചിലതൊക്കെ ആളുകൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, ഇത് പൊട്ടുന്നറിയാം, എന്നിട്ടും എന്ത് ചെയ്യും, അതിനകത്ത് ചേരും. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു സമാനമായ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത് വെച്ചാൽ ഈ ഒരു ഉട്ടോപ്യൻ ലോകത്താണ് പലപ്പോഴും ഇതൊക്കെ നടക്കുന്നത്. അപ്പം നേരത്തെ ആട് തേക്ക് മാഞ്ചിയും തട്ടിപ്പ് വന്നപ്പോഴേ എവിടെയാണ് നടക്കുന്നത്, കേരളത്തിലല്ല, പുറത്ത് തമിഴ്നാട്ടിൽ, അവിടെ 1,000,000 ഏക്കറ സ്ഥലം വാങ്ങിച്ചിട്ടാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇവനങ്ങോട്ട് പോയി നോക്കൂ, ഇല്ല, ഓൻ ആ കഥ എന്ത് ചെയ്താൽ മതി, കേട്ടാൽ മതി. ഈ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ നേരത്തെ നിങ്ങൾ ഈ പറഞ്ഞ ഡിജിറ്റൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളും, അവർ കേരളം ഉടനീളം ആണ് ഹബ്ബുകൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, ശരി, നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇത് റിസ്ക് ഫ്രീ ആണ്, കാരണം ഇതിനുമായിട്ട് ഹാർഡ് വർക്കൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ബാക്കി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ വളരെ ഹൈ പ്രോഫിറ്റ് തരുന്നതാണ്. അതായത് ഇവിടുത്തെ ബാങ്കുകളും ഇവിടുത്തെ സാധാരണ കമ്പനികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന ഈ ലാഭം, എന്നിട്ട് അതിന് നമുക്ക് ലാഭം ഇത് തരണം, അത്രയൊന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഇവിടെ അത് 30% 40% വാർഷിക വരുമാനം എന്ത് ചെയ്യും തരും. അപ്പം ഞാനെന്ത് ചെയ്തു ഉടനെ വിശ്വസിക്കും. പിന്നെന്താ വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് വലിയ കണക്കുകളൊക്കെ ഉണ്ട്. നിങ്ങൾ മിക്കവാറും ചിലപ്പോൾ എലോൺ മാസ്കിൻ്റെ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും ഉയരാൻ സാധ്യത ഉണ്ടെന്ന്. ഞാനപ്പോൾ തന്നെ സീറ്റിൽ നിന്ന് എന്ത് ചെയ്തു, അങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് തന്നെ പൊങ്ങി ഏതാണ്ട് വെൻസിൽ കയറി പറക്ക, അല്ലെങ്കിൽ എന്താണ് വിമാനത്തിൽ കയറി പറക്കാൻ ഞാൻ തുടങ്ങുന്നുണ്ട്.
2: ടെസ്റ്റ് മോണികളും അങ്ങനെ തന്നെ പറയല്ലേ, ഇന്നലെ തെരുവിൽ കച്ചവടം നടത്തിയെന്ന വ്യക്തി നാളെ ബെൻസ് കാറിൽ
3: എന്നിട്ട് ഓൻ വരും ചിലപ്പോൾ ചെയ്യും. അതായത് ഈ ഇതിൽ വേറെ ചില ഈ തുടക്കക്കാരെ തൃപ്തിപ്പെടുത്തും. ഈ മണി ചെയിനൊക്കെ ആണെങ്കിൽ വെച്ചാൽ ആദ്യത്തെ കുറച്ച് പേരെന്ത് ചെയ്യും, തൃപ്തിപ്പെടുത്തും, അവർക്ക് കാര്യമായിട്ട് കിട്ടുകയും ചെയ്യും. അതോടെ അവനതിൽ വിശ്വാസം പൂർണ്ണമായി. പിന്നെ അവനോടാണ് പറയുന്നത് അടുത്ത ആളെ പിടിക്കാൻ, ഞാൻ കണ്ടോ എന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു മൗത്ത് ടു മൗത്ത് ആണ് കാര്യമായിട്ട് ഇവരിതിനെ പ്രചരിപ്പിക്കുന്നത്. പിന്നെന്താ വെച്ചാൽ ഈ ചേർക്കുന്നവർക്കുള്ള ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൊടുത്തു തുടങ്ങുന്നവർ തന്നെ ഇതൊരു ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ടോക്ക് ഓഫ് ദ സൊസൈറ്റി ആയിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ ഫേക്ക് ടെസ്റ്റിമോണിയൽസ്, അതിനവരാരും ഉപയോഗിക്കും? ഇപ്പം ഇന്നിപ്പോൾ സിനിമാ നടന്മാരെ വരെ എന്താണ് ഉപയോഗിക്കും? അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ ചാനലുകളുടെ പിന്തുണയോടെയാണ് ഇത് ചെയ്യുന്നത്. അവർ രണ്ടോ മൂന്നോ പ്രോഗ്രാംസ് സ്പോൺസർ ചെയ്യും. അപ്പോൾ ആ സ്പോൺസറിൻ്റെ സമയത്ത് ഇവർ അവരെ പ്രത്യക്ഷപ്പെടുന്നു, അതിന് ചിലപ്പോൾ അഡീഷണൽ എമൗണ്ടും കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ടെസ്റ്റിമോണിയലാണ് ഇവർ യഥാർത്ഥത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത്. ഈ പാവജനത്തെ സംബന്ധിച്ചോളം എന്താണ്, ഇത് സ്പോൺസേർഡ് ആണോ അഡ്വർടൈസ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഈ രീതിയിൽ പെയ്ഡ് ആണോ എന്നൊന്നും അറിയില്ല. അവനെന്താണ് ഇന്ന ചാനൽ, ആ ചാനൽ നമുക്കറിയാലോ, ഇന്ന ആളാനത്ത് മറ്റേ ഇതീന്ന്, ഈ രീതിയിലുള്ള ഒരു പ്രചരണത്തിൽ കുടുങ്ങിപ്പോവുകയാണ്. ഇതിലൊരു അത്ഭുതം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ച് പലിശരഹിത ഈ ബിസിനസ് എന്ന രൂപത്തിൽ അവരെ വളരെയേറെ സ്വാധീനിച്ചുകൊണ്ട് സാധനങ്ങൾ ചെയ്തു. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ക്യൂനെറ്റ് എന്ന് പറയുന്നൊരു സാധനം, അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 1000+ crore അടിച്ചെടുത്തു എന്നാണ്. കാരണം ആ സമയത്ത് പലരും കുറച്ച് കയ്യിൽ കാശുണ്ടാവും, ജോലി ഇല്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ സംബന്ധിച്ചോളം അവർ വേഗം തന്നെ ഈ സാധനത്തിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, കാരണം എന്തെങ്കിലും വരുമാനം വേണ്ടേ. അപ്പോൾ അന്ന് ആ തട്ടിപ്പിന് ഇരയായവള് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സമാനമായ തട്ടിപ്പിൽ വേറെയും ഇരയായിട്ടുണ്ടാവും. എന്തായാലും ഈ പ്രൊഫഷണൽസിന് ഉദ്ദേശിച്ചുകൊണ്ട്, പെൻഷനേഴ്സിന് ഉദ്ദേശിച്ചുകൊണ്ട്, സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒക്കെ ഈ രീതിയിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായി നടന്നിട്ടുണ്ട്. എന്തായാലും പിന്നെ വേറെ ഒന്നും വെച്ചാൽ പലപ്പോഴും ചിലർ പറയുന്ന സാമൂഹിക കാരണങ്ങളാവും, ഞങ്ങൾ പ്ലാസ്റ്റിക് ഫ്രീ ലോകം ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ ലോകം മുഴുവനും ഇനി നമ്മളുടെ വെജിറ്റബിൾസ്, അതായത് വിഷമിടാത്ത വെജിറ്റബിൾസ് ആരും കഴിക്കുന്നത്, അതിനു വേണ്ടിയുള്ള പദ്ധതിയാക്കണം. അപ്പോൾ ഇതേപോലെ എന്താണ് ഇപ്പോൾ ഈ പുതിയ കമ്പനി പറഞ്ഞ എന്താണ്, കേരളത്തിൽ നമ്മളൊരു സിലിക്കൺ വാലിയാക്കിയിട്ട് മാറ്റിയെടുക്കും. ഇങ്ങനെയുള്ള സാമൂഹിക കോസുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ വല്ലാണ്ട് ത്രില്ല് അടിപ്പിക്കുക. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചോളം ഈ പ്രൊഡക്റ്റ് ഉള്ളതാണോ, എന്താണ് അതിൻ്റെ സർവീസ്, എന്താണ് അതിനൊരു റവന്യൂ മോഡലുണ്ടോ, മാർക്കറ്റിംഗ് എന്താ, ഇതൊന്നും അവർ ആലോചിക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ എനിക്കൊരൊറ്റ കാര്യം പറയാന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഇവിടെ ഇവരൊക്കെ എടുക്കുന്ന വിശ്വാസത്തെയാണ് ആധാരമാക്കിയെടുക്കുന്നത്. നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് തന്നെ ഈ ഒരു പരസ്പര വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വഞ്ചിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസ വഞ്ചനയ്ക്ക് കനത്ത ശിക്ഷ നൽകണം, കാരണം സാമൂഹിക നിലനിൽപ്പിനെ ഒരർത്ഥത്തിൽ ബാധിക്കുന്നുണ്ട്. ഇതിന് പക്ഷേ കുറഞ്ഞ ശിക്ഷയാണ് പലപ്പോഴും കൊടുക്കുന്നത്. ഇപ്പോൾ വിശ്വാസ വഞ്ചനയ്ക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇത്തരം ശിക്ഷകൾ വർദ്ധിപ്പിക്കുകയല്ലാതെ യാതൊരു ഇതുമില്ല. രണ്ടെന്താ വെച്ചാൽ, സേഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കുറച്ചുകൂടെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു ചില ഒരു അപകടം, ഇപ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ തന്നെ എന്താ പോയിക്കണ്, അതിൽ തന്നെ വലിയ ബുള്ളുകളും കരടികളൊക്കെ എന്താണ് കളിക്കുകയും, സെബി എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ആ സംഘടന ഇടപെടുന്നില്ല പലപ്പോഴും. മാത്രമല്ല സെബിയുടെ ചെയർമാനൊക്കെ ആ ടേം കഴിയുന്നതോടെ റിലയൻസിൻ്റെയും അല്ലെങ്കിൽ അദാനിൻ്റെയൊക്കെ കമ്പനിയിൽ പെട്ടെന്ന് ചേക്കറിന്ന് കടന്നു. അപ്പോൾ ഇതിൽ പ്ലെയേഴ്സ് ആരാന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പറ്റുന്ന ഇടങ്ങൾ അവിടെ പോലും സേഫ്റ്റി ഇല്ലാതെയാവുമ്പോൾ ജനം സ്വാഭാവികമായിട്ടും ഇൻസ്റ്റൻ്റായിട്ടുള്ള ഈ മോണിറ്ററി ബെനിഫിറ്റുകളിലേക്ക് പോകുന്നതിൽ തെറ്റ് പറയാൻ വയ്യ. എന്തായാലും സർക്കാരിൻ്റെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. ഈ ഇനി ഈ അടുത്തൊരു ഇത് കണ്ടോ, അത് എന്താണ് മ്യൂൾ അക്കൗണ്ടിങ് പറഞ്ഞ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ ഉദ്ദേശിക്കുന്നത്, 18 വയസ്സായ കുട്ടിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, ഓന സംസ്ഥാനത്ത് ഒരു റുപ്പി ഉണ്ടാവില്ല. അപ്പോഴാണ് ഇത്തരം ആളുകളോട് പറയുന്നത് എനിക്ക് 16 രൂപ തരാം, 25 രൂപ തരാം,
2: അക്കൗണ്ട് നമ്പറും പാസ്ബുക്കും,
3: അക്കൗണ്ടും പാസ്ബുക്കും കൊടുത്താൽ മതി. എന്നിട്ട് ആ പാസ്ബുക്കും അക്കൗണ്ട് നമ്പറും ഉപയോഗിച്ചുകൊണ്ട് വമ്പിച്ച തട്ടിപ്പ്. ഇവൻ അവസാനം
2: പെടുമ്പോഴാണ്
3: പോലീസ് വന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യും, എൻ്റെ അക്കൗണ്ടിൽ ഇത്ര ഇത്ര ട്രാൻസാക്ഷൻ നടന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ്. അപ്പം ഇങ്ങനെ ഡിജിറ്റലായിട്ടുള്ള രോഗത്ത് നടക്കുന്ന ഒരുപാട് ഇതുകളുണ്ട്. അപ്പം ഇവിടേക്ക് തന്നെ സർക്കാരിൻ്റെ വളരെ കൃത്യമായ ഇടപെടൽ ആവശ്യമുണ്ട്. ആലോചിച്ച് നോക്കൂ, 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെക്കൻ, ഇതാണ് ശബരിനാഥ് എന്ന് പറയുന്ന ഒരു ചെക്കൻ, അവനെന്തോ ഒരു ടോട്ടൽ ഫോർ യു എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് 19 വയസ്സ് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് കക്ഷി 200 or 300 കോടി തട്ടിയെടുത്തു. അന്ന് ആ സമയത്ത് ഇവനൊരു യൂത്ത് ഐക്കണായിരുന്നു, മന്ത്രിമാരുടെ മക്കളടക്കമുള്ളവരൊക്കെ ഇവരെ ഫ്രണ്ട്സ്. ഞാൻ തിരുവനന്തപുരത്ത് എന്ത് ചെയ്യുന്നു, വലിയൊരു ഫിഗറായിട്ട് ഇവരിങ്ങനെ ജീവിക്കുന്നു. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ആളുകൾ ചിന്തിക്കുന്നേ ഇല്ല ഇങ്ങനെ പണമുണ്ടാക്കാൻ വഴി ലോകത്തില്ല എന്നുള്ളത്, ഇല്ലാത്തൊന്നിൻ്റെ പിറകെയാണ്. അതുകൊണ്ട് ചെയ്യേണ്ട മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ധാരാളം അത് 5-6 points എന്താണ് സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്. അത് ഈ ഒപ്റ്റിമിസം ബയസ് എന്ന് പറയുന്നത്, ട്രൂത്ത് ബയസ് എന്ന് പറയുന്നത്, ഓതൻറ്റിസിറ്റി ബയസ് എന്ന് പറയുന്നത്, അങ്ങനെ പലതും. ഇതൊക്കെ യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിപരമായി പ്ലേ ചെയ്യാൻ കഴിയുന്നവർക്ക് ഈ സമൂഹത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് തട്ടിപ്പ് നടത്താമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള ദുരാഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും വളരെ പഠിച്ച് മാത്രം ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുകയും ചെയ്യണം നമുക്ക് പറയാനുള്ളത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, അവസാനിക്കാത്ത തട്ടിപ്പുകൾ. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ്, അബ്ദുൽ ഹമീദ് പറപ്പൂർ, നുസാൻ രണ്ടത്താണി എന്നിവർ.
4: أعوذ بالله من الشيطان الرجيم.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചുകിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാബാദ്. നമുക്ക് ഇന്ന് കിട്ടിയ ചോദ്യത്തിൽ ഒരു സഹോദരി, അവർ ടീച്ചറാണ്, അവരുടെ ഭർത്താവും ടീച്ചറാണ്, മൂന്ന് മക്കളുണ്ട്. 23 വർഷത്തോളം ആയി കല്യാണം കഴിഞ്ഞിട്ട്, 23-ലേറെയായി. അപ്പോൾ അവർ പ്രയാസം എന്ന് വെച്ചാൽ, പിന്നെ ഇവർ 10 മക്കളാണ് ഈ സഹോദരിമാർ. അവരെല്ലാവരും നല്ല സൗന്ദര്യമുള്ളവരാണ്. ഈ പറയുന്ന സഹോദരി ഇത്തിരി കളർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താവ് എപ്പോഴും അവരൊരു ബോഡി ഷെയിം പോലെ സംസാരിക്കും, കളറില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പണം കൊടുത്ത് ജോലിക്ക് കയറ്റിയത് ഒരു ഉപ്പയാണ്. അതൊരു പണം കൊടുത്ത് കല്യാണം കഴിച്ചയച്ചതുപോലെയുള്ള, കാരണം ഒരു ജോലിയുള്ള ഒരു പെൺകുട്ടി വേണം എന്ന നിലക്ക് അങ്ങനെയാണ് അന്ന് കല്യാണം കഴിച്ചത്. എന്നിരുന്നാലും ഇവർ ഈ ഹസ്ബൻഡ് എന്തെയില്ല, ഇവർക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കില്ല. ഇവർക്ക് ജോലിയുള്ളത് കൊണ്ട് ഇവരവരെ കുടുംബമൊക്കെ നോക്കി നടക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടിലാണ്. പിന്നെ അദ്ദേഹത്തിന് പിന്നെ എല്ലാ സ്ത്രീകളോടും ഒരു അടുപ്പം, അയൽപ്പക്കത്താണെങ്കിലും കുടുംബത്തിലുള്ള സ്ത്രീകളോടാണെങ്കിലൊക്കെ ഒരു അപമര്യാദയായിട്ട് പെരുമാറുന്നൊരവസ്ഥ. ഇവരുടെ അനിയത്തിനോട് പോലും അദ്ദേഹം അങ്ങനെ പെരുമാറി. പിന്നെ മുഴുവൻ സമയം ഒഴിവ് കിട്ടുകയാണെങ്കിലൊക്കെ ഫോണിൽ നോക്കുക, സെക്സ് ആസ്വദിക്കുക, അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയാണുള്ളത്. മൊത്തത്തിൽ എന്ന് വെച്ചാൽ വലിയ ഒരു വിഷമത്തിലാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, ഇവരോട് ചിലപ്പോഴൊക്കെ പ്രതികരിക്കുമല്ലോ, ഭർത്താവ് നിലക്ക് പ്രതികരിക്കും, അവരെ പ്രയാസപ്പെടും. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇവർക്ക് അള്ളാഹു അവരോട് കോപമുണ്ടാകുമോ, അവർക്ക് സ്വർഗം നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് ഇവർക്കുള്ളത്.
1: അതെ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പം ഒരു വിവാഹബന്ധത്തിൽ ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്ന എല്ലാ പ്രതീക്ഷകളും തെറ്റിക്കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ ചോദ്യത്തിൽ കാണുന്നത്. ഒന്നിപ്പോൾ ഒരു ഭർത്താവിൻ്റെ സംരക്ഷണം ശരിയായ രൂപത്തിൽ കിട്ടുന്നില്ല, ഇവരിവരെ ജോലിയെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഈ ബോഡി ഷെയ്മിങ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ഭാര്യ നമ്മളെ മുഖത്ത് നോക്കി നിങ്ങളെ എനിക്കിഷ്ടമല്ല, നിങ്ങൾ കാണാൻ ഭംഗിയില്ല, അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഭാര്യയോട് നീ കാണാൻ ഭംഗിയില്ല, നീ കറുത്തിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇഷ്ടം ഇല്ലെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് ജീവിക്കാൻ പോലുമുള്ളൊരു അവകാശം നിഷേധിക്കപ്പെടുകയാണ്. എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമല്ല എന്നറിഞ്ഞാൽ പോലും അത് സഹിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴും ആ ഇഷ്ടമല്ല എന്ന് തുറന്ന് ഇടക്കിടക്ക് പറയുകയും മാനസികം വിഷമിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ ഭയങ്കരമായ തെറ്റാണ്. അപ്പോൾ ഈ സഹോദരി എന്താണെന്ന് വിചാരിച്ചാൽ, ഇവരത് സഹിക്ക വയ്യാതിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ പ്രതികരിക്കും, ചിലപ്പോൾ അവർക്ക് ഇവരോട് വേണ്ടത്ര മാനസികപര അറ്റാച്ച്മെൻറ്റ് തോന്നാതിരിക്കുന്നു. അങ്ങനെയൊന്നും സംഭവിക്കുന്ന ബോധപൂർവമല്ലാത്ത തെറ്റുകൾ എന്തല്ല ഒരു അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വിട്ട് മാപ്പാക്കി തരുന്നല്ലേ നമ്മുടെ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഒരു ശാശ്വത പരിഹാരത്തിലേക്കാണ് പോകേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് അയാൾക്ക് യഥാർത്ഥത്തിൽ ഇവരിഷ്ടമില്ല എന്ന് മനസ്സിലാവണം. ആ ഇഷ്ടമില്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണെന്ത് ഈ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയണതും, അവരെ സ്നേഹിച്ച് അവരെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ പരിചരിക്കാതിരിക്കുന്നതും മറ്റു സ്ത്രീകളോട് അയാൾ ബന്ധം കാണിക്കുന്നതും ഒക്കെ എന്താണ്, യഥാർത്ഥത്തിൽ ഇവരെ അയാൾ ഇഷ്ടപ്പെടുന്നില്ല മനസ്സുകൊണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഒരു തീരുമാനമാക്കാൻ ശ്രമിക്കുക വേണ്ടത്. സത്യത്തിലെന്തായാലും ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ജീവിതം ഇപ്പോൾ അവർക്ക് ലഭിക്കണില്ല, എന്നിട്ട് ഇതൊക്കെ സഹിക്കും വേണം. അപ്പം തന്നെ ഒരു സന്ദർഭത്തിൽ അസഹനീയമായ എന്തെങ്കിലും പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൂടെ ഞാൻ ജീവിക്കുന്ന താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ എന്ത് ചെയ്തോളാം, നിങ്ങൾക്ക് വഴി മാറി തരാം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യണം, ഒരു സ്ട്രോങ് ആയ ഒരു സംസാരം പറയുകയും ആവശ്യമായി വന്നാൽ എന്താണ് അവനവൻ്റെ കുട്ടികളെ നോക്കി വേറിട്ട് നിൽക്കേണ്ടി വന്നാൽ അതിനുള്ളൊരു ആത്മധൈര്യത്തോടു കൂടെ നമ്മൾ പറയണം. എന്നാൽ ഒന്നിലേക്ക് ഇത് അവസാനിക്കും, അല്ലെങ്കിൽ അതൊരു പരിഹാരമായി മാറും. അല്ല, എന്ത് ചെയ്താലും അതൊക്കെ സഹിച്ച് നിൽക്കും തോന്നുകയാണെങ്കിൽ ഇതിനൊന്നും മരണം വരെ ഒരു ശമനം ഉണ്ടാവാൻ പോകുന്നുമില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ തോന്നുന്ന കാര്യം.
0: ഒരു കുട്ടിയാണ്, ഒരു പിന്നെ 10-20 വയസ്സ് താഴെയുള്ള ഒരു ആൺകുട്ടിയാണ് എഴുതിയിട്ടുള്ളത്. അവന് പിന്നെ പറയുന്ന, കൂട്ടുകാർക്കൊക്കെ പ്രണയമുണ്ട്, കാമുകിമാരുണ്ട്, എനിക്ക് മാത്രമില്ല. അപ്പോൾ 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷെ അതന്ന് അന്ന് ഹറാമും ഹലാലും നോക്കിയിട്ടല്ല, അന്ന് അതങ്ങനെ പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അത് ഒരു പിന്നെ എന്താ ഹൈറായിട്ട് മാറിയിട്ട്, കാരണം അന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ തെറ്റിലേക്ക് പോകുമായിരുന്നല്ലോ. അപ്പോൾ ഇവരെന്നെ നിരന്തരം എന്ത് ചെയ്യും, ഇപ്പോഴത്തെ കാലത്ത് ഒരു എന്താ പ്രണയമൊന്നും ഇല്ലെങ്കിൽ ഒരു നല്ലൊരു വിവാഹ ജീവിതമൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്നാമത് കല്യാണം കഴിക്കാൻ കുട്ടികളെ കിട്ടൂല, പിന്നെ വിവാഹം ചെയ്താലും നല്ല രൂപത്തിൽ പോകാൻ കഴിയില്ല. ഇങ്ങനെ അവർ നിരന്തരം പറയുമ്പോൾ ഒരു ടെൻഷൻ, ഹലാലായ മാർഗത്തിൽ ഒരു കല്യാണം കഴിക്കാനും അതിനുള്ള ഒരു മാർഗം എന്താണ് എന്നാണ് ആ കുട്ടി ചോദിച്ചത്.
1: സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ ഇവരൊരു ഭാഗ്യവാനാണ്, കാരണം കൂട്ടുകാരൊക്കെ ചെയ്യുന്നൊരു തെറ്റ് അവരിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതും ഒരു തെറ്റെന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഭയങ്കര പുണ്യകരമായ ഒരു കാര്യമാണ്. നമുക്കൊരു തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായിട്ടും തെറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും നമ്മളിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് അള്ളാഹു നമ്മുടെ മനസ്സിലൊരു പ്രകാശം തരുന്ന

0: അള്ളാഹു വലിയ പദവികൾ തരുന്ന നല്ലൊരു കാര്യമാണ്. മാത്രമല്ല ഈ ഒറ്റ കാരണം കൊണ്ട് അവന് നല്ലൊരു വിവാഹം കഴിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വെച്ചാൽ അള്ളാഹു ഒരു ഇവള് കൊടുക്കുന്നതാണ്. അതായത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ഉപേക്ഷിച്ചാൽ ആ ഉപേക്ഷിച്ചതിന് പകരമായൊരു കാര്യം തരിക എന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്തൊരു കാര്യമാണ്. അതാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളൊരു വാക്കാണത്. നമ്മളിപ്പോൾ ഒരു ഹറാമായ ജോലി ഉപേക്ഷിച്ചു, അപ്പോൾ അള്ളാഹു ഹലാലായൊരു ജോലി നമുക്ക് തരും. അപ്പോൾ എവിടെയാണെങ്കിലും എന്ത് ചെയ്യും, നമുക്കതിനൊരു പകരം തരിക എന്നുള്ളത്. അപ്പോൾ ഇവന് ഇങ്ങനെ ഒരു പ്രേമൊക്കെ ഒഴിവാക്കി നിന്നതുകൊണ്ട് എന്ത് ചെയ്യാം, നല്ലൊരു മാരേജ് അവന് നടക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിശ്വസിക്കുന്നത്. പിന്നെ ഈ പ്രേമിച്ച നല്ലൊരു വിവാഹം നടക്കും എന്ന ആശയം വളരെയധികം തെറ്റായൊരാശയമാണ്. ഒന്നും നമ്മൾ പ്രേമിക്കാറിന് നമ്മളെ സമാന പ്രായമുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്നേഹിക്കുക. സ്വാഭാവികമായിട്ടും അതൊരു വിവാഹമായി പരിണമിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ അതിലെന്തുണ്ട്, വരാനുണ്ട്. അപ്പോൾ ആ നിലക്കും പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പിന്നെ അവിഹിതമായി ചാറ്റ് ചെയ്യാനും ബന്ധപ്പെടാനൊക്കെ തയ്യാറാകുന്ന പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അവരെയൊന്നും നമുക്കൊരു വിവാഹ ജീവിതത്തിൽ വിശ്വസ്തരായ ഇണകളാക്കി കൊണ്ടുനടക്കാൻ എന്ത് ചെയ്യില്ല, പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു നിലക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നല്ല ദീനിയായ ഒരു നിലക്ക് നിന്ന് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, കുറച്ച് കഴിയുമ്പോൾ വിവാഹത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നല്ല അന്വേഷണങ്ങൾ നടന്ന് അള്ളാഹുവോടൊക്കെ നന്നായി പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും, വിവാഹം നടക്കും. വിവാഹത്തിനും വേണ്ടി പ്രേമിച്ചത് കാര്യമില്ല, കാരണം വിവാഹം പോലും തകരാറായി പോവുകയാണ് അതുകൊണ്ടുണ്ടാവുക.
1: ഒരു സഹോദരൻ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു, എന്നാൽ അയാളൊരു തൗബ ചെയ്തു മടങ്ങിയിട്ടുണ്ട്. നല്ല ദീനിയായ ഒരു ആളാണ്, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അന്ന് ചെയ്ത ആ തെറ്റിനെ പിന്നെ ഇങ്ങനെ പറഞ്ഞ് അയാളെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അയാൾ ദീനിയാണെങ്കിലും ഒരു ചിലപ്പോഴൊക്കെ മനുഷ്യനാണല്ലോ, ആ നിലയ്ക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ശാന്തമായ ഒരു മനസ്സുണ്ടാക്കി കൊടുക്കാൻ എന്ത് വാക്കുകളാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം.
0: ഒന്നാമതൊരു കാര്യം എന്ന് വെച്ചാൽ, തെറ്റുകൾ ചെയ്തു പോകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന മാനസിക പശ്ചാത്താപം, മാനസിക പ്രയാസം, നിരാശ, അതുമൂലം ഉണ്ടാകുന്ന വിഷമങ്ങൾ, ഇതിലൊക്കെ ഒരു മനുഷ്യൻ തളർന്നു പോകാതിരിക്കാനും ഇദ്ദേഹം അനുഭവിക്കുന്ന പോലുള്ള ഒരു മാനസിക സംഘർഷം അനുഭവിക്കാതിരിക്കാനുമാണ് അള്ളാഹു പാപമോചനത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെ. കുലിയ ഇബാദിയദിന അസ്രഫ് അലാം ഫുസിഖുല തക്കണത്തുമി റഹ്മത്തില്ല. തങ്ങളുടെ അമിതമായ തെറ്റുകൾ ചെയ്തു പോയവരെ നിങ്ങൾ നിരാശപ്പെടരുത്, അന്തി ഇന്നല്ലാഹു യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപം പൊറുക്കും എന്നൊരു വാക്ക് തന്നെ നമുക്ക് തരുന്നത് എന്തിനാണ്? ഇദ്ദേഹം എന്തൊരു മാനസിക പ്രയാസമാണോ അനുഭവിക്കുന്നത്, അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, അങ്ങനെ ചെയ്യണത്. പിന്നെ ഇപ്പോൾ സുഹൃത്തുക്കൾ ഇതിനു വേണ്ടി പരിഹസിക്കാം. അതിന് ഇതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിവിധി ഇല്ല. കാരണം എന്താ വെച്ചാൽ, എന്ത് തെറ്റ് നമ്മളെ സംബന്ധിച്ചാൽ ആ തെറ്റിന് ചില പരിക്കുകളുണ്ടാവും, അത് നമ്മൾ പശ്ചാത്തപിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒഴിവായി പോകാൻ പോകുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഒരാൾ സ്മോക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ പിന്നെ എന്ത് ചെയ്തു, പിന്നെ മദ്യപിച്ചു. അപ്പോൾ മദ്യപിച്ചിട്ട് അദ്ദേഹത്തിന് കരൾ രോഗം വരാം, ആമാശയ രോഗങ്ങൾ വരാം. അപ്പോൾ അദ്ദേഹം ഇടക്കാലത്ത് മദ്യപാനം നിർത്തി, പക്ഷേ അദ്ദേഹം മദ്യം ഉപയോഗിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതുമൂലമുണ്ടായ രോഗത്തിൻ്റെ വിപത്തുക്കളിൽ നിന്ന് അയാൾ ഒഴിവായിക്കോടുന്നില്ല, പശ്ചാത്തലപിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹു ചിലപ്പോൾ രക്ഷപ്പെടുത്തിയേക്കാം. പക്ഷേ എന്ത്, അതൊരു കാരണമാണല്ലോ. ആ കാരണം നിലനിൽക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ നമ്മൾ തെറ്റ് ചെയ്തു, അത് പരസ്യമായി, സ്വകാര്യ തെറ്റാണെങ്കിൽ അള്ളാഹു മാസം ശ്രദ്ധിച്ചാൽ മതി, പരസ്യമായി കഴിയുമ്പോൾ ആളുകളെ മനസ്സിൽ അതുണ്ടാവും. അപ്പോൾ ഇടക്കിടക്ക് അവരത് ചോദിക്കും, അത് നമ്മൾ ചെയ്ത തെറ്റിനുള്ള നമുക്ക് കിട്ടുന്ന ചില, ആ തെറ്റിൻ്റെ ഭാഗമായി വരുന്ന ചില ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങളെ തടുക്കുക എന്നുള്ളത് പറ്റില്ല. അപ്പോൾ സംഭവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്, ഞാൻ അങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ പശ്ചാത്തപിച്ചു, ഏതായാലും എൻ്റെ കുറച്ച് തെറ്റൊക്കെ സംഭവിച്ചാലേ അതിന് പടച്ചോൺ തരുന്ന എന്തെങ്കിലും ചെറിയ ശിക്ഷയായിരിക്കും ഈ പരിഹാസങ്ങളും അപമാനങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ എനിക്ക് പ്രതിഫലം ഉണ്ടാവും, എൻ്റെ തെറ്റുകൾ പൊറുക്കാൻ അതും കൂടെ ഒരു കാരണമായിത്തീരും എന്നൊക്കെ ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: ഒരു സഹോദരി ചോദിക്കുന്നത്, അവർ വിവാഹത്തിന് മുമ്പൊക്കെ നല്ല ദീനിയായി നിസ്കാരവും കാര്യങ്ങളും പിന്നെ തഹജ്ജുദൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നവരാണ്. കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് ഗർഭാവസ്ഥയും കുട്ടിയുടെ പിന്നെ കുറേ പ്രയാസങ്ങളും അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ കുറേ അകന്നുപോയി. ഇപ്പോൾ പഴയ ആ ഒരു ഈമാനും തഖ്വയൊന്നും ഇല്ല, ഇത് തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്?
0: സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ്. എന്താ വെച്ചാൽ, ഈ നമ്മളൊരു നോർമൽ അവസ്ഥയിലാകുമ്പോഴാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടക്കുക. നമുക്ക് എന്തെങ്കിലും മെൻ്റലി എന്തെങ്കിലും ചെറിയ ഡിപ്രഷനോ വിഷമാവസ്ഥകളോ സാഹചര്യങ്ങളൊക്കെ വന്നാൽ നമ്മുടെ ആ നോർമൽ അവസ്ഥ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതാണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനോട്, ജോലി ചെയ്യുന്നതിനോട്, മക്കളെ നോക്കുന്നതിനോട്, ഉറങ്ങുന്നതിനോട്, എല്ലാറ്റിനോടും നമുക്കൊരു വിമുഖത വരും. അത് നമ്മുടെ ആരാധനകളിലും വരും, നിസ്കാരത്തോടും നോമ്പിനോടൊക്കെ നമുക്ക് ആ വിമുഖത വരും. യഥാർത്ഥത്തിൽ കുറച്ച് ജീവിത പ്രശ്നങ്ങളൊക്കെ വന്ന്, കുറച്ച് മാനസിക സംഘർഷങ്ങളൊക്കെ കൂടിയപ്പോൾ ഉണ്ടായ ഒരു മാനസികമായ ഒരു വിഷമത്തിൻ്റെ ഭാഗമായി വന്നതാണിത്. അപ്പോൾ അതിനവർ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ മനസ്സിനെ നമ്മൾ ശരിയാക്കി എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പക്ഷേ നമ്മുടെ ബാധ്യതകളൊന്നും ചെയ്യാതിരിക്കരുത്. ഇപ്പോൾ നിസ്കരിക്കാൻ തോന്നണില്ല വിചാരിച്ച് നിസ്കരിക്കാതിരിക്കാൻ പറ്റില്ല. ഫത്തഖുല്ലാഹ മസ്തതഅത്തുന്നാണ്, അത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പോൾ ഈ ഒരു വിഷമകരമായ മാനസികാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ വിചാരിച്ച പോലെ ഭക്തിയിലും തഖ്വയിലും സൂക്ഷ്മതയിലും നിർവഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു വസ്തുത, അത് അല്ലാഹുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ പരമാവധി എന്താണ് മാക്സിമം നമ്മൾ നല്ല രൂപത്തിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ നമ്മൾ പരിശ്രമിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, സ്വാഭാവികമായി ഈ മാനസികാവസ്ഥ മാറും, നമുക്കൊരു നല്ല രൂപത്തിലേക്ക് മാറാൻ നമുക്ക് കഴിയും. പിന്നെ ഒരു മാനസിക വിഷമങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെയാണോ പരിഹാര മാർഗ്ഗങ്ങൾ, അതൊക്കെ അവരെടുക്കണം. നമ്മൾ ഈ അധികാരികൾ ചെല്ലുക, മനസ്സ് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞ് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വെറുതെ ആലോചിക്കാതിരിക്കുക, എല്ലാ സമയത്തും നമ്മൾ എൻഗേജ്ഡ് ആവുക, ഖുർആൻ്റെ അർത്ഥം പഠിക്കുക, ഖുർആൻ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക, ഖുർആൻ്റെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ വിഷമങ്ങളിൽ നിന്നുകൊണ്ട് പരമാവധി സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക.
1: ഒരു സഹോദരി, അവർ സലഫി ആദർശമാണെന്ന് അവർ പറയുന്നു. അവരുടെ ഉമ്മ 56 വയസ്സായിട്ടുണ്ട്. പക്ഷെ അവരിപ്പോഴും മേക്കപ്പൊക്കെ ചെയ്ത് നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്താണ് പുറത്തൊക്കെ പോവുക. ഉമ്മാൻ്റെ സ്വഭാവം വളരെ മോശമാണ് എന്ന് ഉമ്മക്ക് പല അവിഹിത ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഉപ്പയാണെങ്കിൽ ഉമ്മാനെ എതിർത്ത് സംസാരിക്കാനും കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവർ 4 പെൺകുട്ടികളാണ്. പക്ഷെ ഉമ്മയോട് ആരെങ്കിലും പിന്നെ എന്തെങ്കിലും എതിർത്ത് സംസാരിക്കുകയോ ഒരു ശത്രുത ഉണ്ടാവുകയോ ചെയ്താൽ ഉമ്മ അപ്പോൾ തന്നെ പുറത്തു പോയിട്ട് ഏതെങ്കിലും മന്ത്രവാദികളെ കണ്ട് അവർക്കെതിരെ സിഹറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവത്തിലുള്ളത്. ഉമ്മ അവരോടും തന്നെ വളരെ ദേഷ്യത്തിലാണ്. അപ്പോൾ അവരോട് രാഗുന്നു, അവരെ കുറ്റപ്പെടുത്തുന്നു, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഉമ്മയോട് എനിക്കും ഇഷ്ടം തോന്നുന്നില്ല. അത് അതിലവർ കുറ്റക്കാരിയായി തീരുമോ എന്നാണ് അവർ ചോദിക്കുന്നത്.
0: അല്ലെ, മാനസികമായ ഇഷ്ടം നമുക്കൊരു വ്യക്തിയോട് തോന്നാതിരിക്കുന്നതിന് കുറേ കാരണങ്ങളുണ്ടാവാം. അത് മനസ്സിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ പ്രത്യക്ഷമായി ഉമ്മയെ ഉപദ്രവിക്കാനോ ഉമ്മയെ ദ്രോഹിക്കാനോ ഉമ്മയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരുമ്പോൾ ഈ കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കാനോ പറ്റില്ല. കാരണം ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഏറ്റവും ഗുരുതരമായ തെറ്റാണ് ഷിർക്ക് എന്നുള്ളത്. അതിൻ്റെ താഴെയാണ് ഇതൊക്കെ. എന്നാൽ ഷിർക്കുള്ള മാതാപിതാക്കളുടെ കാര്യത്തിൽ പോലും ആ ഷിർക്കിനെ നീ അനുസരിക്കരുത്. പക്ഷേ വസാഹിബുഹുമ ഫി ദുനിയ മഅറൂഫ എന്നാണ്. ദുനിയാവിൽ അവർ ഏറ്റവും നല്ല രക്ഷിതാക്കളായി കണ്ട് അവരെ കൂടെ നിൽക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കടമകളും കാര്യങ്ങളും നിർവഹിക്കുന്നതിന് ഇതൊരിക്കലും എന്തല്ല, തടസ്സമല്ല. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് മനസ്സുകൊണ്ട് ഇഷ്ടം ഉണ്ടാവണില്ല എന്നുള്ള ഇനിയിപ്പോൾ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ബാധ്യതകളെ വിസ്മരിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെ അതിൽ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ.
1: മറ്റൊരു സഹോദരിയുടെ ചോദ്യം, അവരെ ഭർത്താവ് അവർക്കും കുട്ടികൾക്കും വേണ്ടി ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആവശ്യപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. പക്ഷേ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നില്ല, അതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. ആ അവസരത്തിൽ മഹറമില്ലാതെ അവർക്ക് പുറത്തു പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണ് അവരുടെ ചോദ്യം.
0: നമ്മൾ മഹറം വേണമെന്ന് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ദീർഘമായ യാത്ര, ഒരു രാത്രിയും പകലൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്ര, ഇങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് മഹറം നിർബന്ധമുള്ളത്. അല്ലാതെ ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സ്റ്റേഷനിൽ കടുത്തൊരു സാധനം വാങ്ങി വരാൻ അല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ നിസ്കരിക്കാൻ പോകാനൊക്കെ മഹറം വേണം എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ദീർഘമായ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മഹറം ആവശ്യമാണ്. പക്ഷേ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ സംഘമായി പോവുക, അതേപോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങൾ, നമ്മുടെ സുരക്ഷിതമായ ഹിജാബും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് പോകുന്നതിനൊരു തകരാറുമില്ല. പക്ഷേ ഒരു ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്രകളൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യണം, മഹറമിൻ്റെ കൂടെയാണ് പോകേണ്ടത്.
1: ഒരു പിന്നെ സഹോദരി ചോദിക്കുക, അവർ 7 വയസ്സായ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവർക്ക് മദ്രസയിലെയും അതുപോലെ സ്കൂളിലെയും ഒക്കെ പിന്നെ പാഠങ്ങൾ പഠിക്കാൻ അവർക്കൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്ത് ഒരു ഓഫർ കൊടുക്കുക, നിനക്ക് ആഴ്ചയിൽ 20 മിനിറ്റ് ഞാൻ മൊബൈൽ തരാം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
0: അതും കാരണം ഇപ്പോൾ മൊബൈൽ എന്നുള്ളത് ഇപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നൊരു കാര്യമല്ല. എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ, പിന്നെ നമ്മൾ പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് കുട്ടികളെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടു നിർത്താൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇന്നത്തെ കാലത്ത് കുട്ടികൾ എന്ന് പറയുമ്പോൾ പുതിയ തലമുറയാണ്. അവർ നന്നായിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനൊരു സംഭവം കണ്ടു. ഒരാൾ ഒരു നമ്മളെ പുതിയ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാമെന്നുള്ളൂ, ഒരാൾ ഒരു വീട്ടിൽ കല്യാണം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പയ്യനോട് പറഞ്ഞു, എവിടെയാണ് ഫാദറൊക്കെ എവിടെ പോയതെന്ന് ചോദിച്ചു. അവരൊക്കെ പുറത്ത് ജോലിക്ക് പോയതാണ്. അപ്പോൾ അവൻ കുറച്ച് മുതിർന്ന ഒരാളാണ്. അപ്പോൾ നിനക്ക് ജോലിയില്ല ചോദിച്ചു. എനിക്ക് ജോലിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ്, ഞാനൊരു ഉപദേശം പറയാം, മോൻ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു കാറും ബൈക്കും ഒക്കെ വാങ്ങി നല്ലൊരു അടിപൊളിയായിട്ട് ജീവിക്കണം. ഇങ്ങനെ ഈ പ്രായത്തൊന്നും തൊഴിലില്ലാതെ ഇരിക്കരുതെന്ന്. അപ്പോൾ അവന് അത് കേട്ടു. കേട്ട് കഴിഞ്ഞ് പിന്നെ അയാൾ ഇറങ്ങുമ്പോൾ അയാളോട് അവൻ ചോദിച്ച്, നിങ്ങളെങ്ങനെ വന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നടന്നു വന്നു. അപ്പോൾ കാറില്ല ചോദിച്ചില്ല, ബൈക്കില്ല ചോദിച്ചില്ല, ഞങ്ങൾ നടന്ന് പോയിക്കോളിയും. പക്ഷേ എന്നെ ഉപദേശിക്കണ എന്താണ്, കാറും ബൈക്കും ഒക്കെ വാങ്ങാൻ നല്ല അധ്വാനിച്ച് പഠിക്കും. ഇത്ര കാലം ജീവിച്ചിട്ടും എന്തെല്ലാം ഉപർക്കൊരു കാറും ബൈക്കും ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ചിലപ്പോൾ അതിൻ്റെ നമുക്കതിന് ന്യായങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എന്താ വെച്ചാൽ, പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ തികച്ചും നമ്മളെ നിരീക്ഷിച്ചും നമ്മളെ അപഗ്രഥനം ചെയ്തും അവലോകനം ചെയ്തും മുന്നോട്ട് പോകുന്ന ആളാണ്. ഇപ്പം നമ്മൾ 24 മണിക്കൂർ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചാണ് മക്കളോട് ഇങ്ങനെ ഫോൺ ടെലിഫോൺ, ഇതെന്തായാലും ഭയങ്കരമായ ഒരു വൈരുദ്ധ്യം സൃഷ്ടിക്കും.
1: അതെ.
0: അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കുന്നതെന്ന് കുട്ടികൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് പ്രശ്നമല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി അവൻ്റെ ലൈഫ് മുഴുവനും മൊബൈലിലാണ് വരാൻ പോകണം. സമയം നോക്കാൻ മൊബൈലാണ്, ഖുർആൻ കേൾക്കാൻ മൊബൈലാണ്, പിന്നെ അതേപോലെ തന്നെ അവന് ക്ലാസ്സിലെ സംശയങ്ങൾ തീർക്കാൻ മൊബൈലാണ്, എല്ലാറ്റിനും മൊബൈലാണ്, പിന്നെ സ്കാൻ ചെയ്യാൻ മൊബൈലാണ്, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ മൊബൈലാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മൊബൈൽ എന്തായാലും ഉപയോഗിക്കേണ്ടി വരും. മൊബൈലില്ലാത്തൊരാളും ഇന്ന് ലോകത്ത് ഉണ്ടാവില്ല എവിടെയാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം, ഈ മൊബൈലിനെ ബുദ്ധിപരമായി ഉപയോഗിക്കാൻ, ആരോഗ്യപരമായി ഉപയോഗിക്കുവാൻ പരിശീലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. അവൻ്റെ ഡ്യൂട്ടികളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് നിങ്ങൾക്ക് ഫോം തരാം. പക്ഷേ നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് കാണുന്നു, എന്ത് നോക്കുന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബോധ്യം വേണം. അപ്പോൾ ആ ഒരു കണ്ടീഷനോടി പറയണം, 20 മിനിറ്റ് മൊബൈൽ തരും, എനിക്ക് ഈ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നീ കാണുകയാണെങ്കിൽ പിന്നെ ആ 20 മിനിറ്റ് മൊബൈൽ നിനക്ക് തരുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നിയന്ത്രിച്ച് അവൻ കാണേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ച് കൊടുത്ത് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല.
1: ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ചോദ്യം ഉള്ളത്, LKG ചേർക്കാൻ പോകുമ്പോൾ ആ ഉമ്മയോട് മറ്റുള്ള കുട്ടി, അതായത് ഇതുവരെ കുട്ടിക്ക് മൊബൈൽ കൊടുത്തിട്ടില്ല, അപ്പോൾ ആ ഉമ്മയോട് കൂട്ടുകാരികൾ പറഞ്ഞു, നിങ്ങളെ കുട്ടികൾക്ക് ഇതുവരെ മൊബൈൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ LKG ചേരാൻ വരുവാണല്ലോ. ഈ കുട്ടികളൊക്കെ പല കഥകളും കാർട്ടൂൺ കഥകളും മറ്റും മറിച്ചൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിക്ക് നിങ്ങളങ്ങനെ കൊടുത്തില്ല, നിങ്ങളെ കുട്ടി എന്താവും, വളരെ ഒരു എന്താ പറയുക, ഒരു താഴ്ചയിലേക്ക് പോകും, അത്ര ഉന്നതിയിലെത്തൂല എന്നൊരു പിന്നെ കൂട്ടുകാരികൾ പറഞ്ഞപ്പോൾ ഈ സഹോദരി ചോദിക്കുക, ഇതിനെന്ത് പരിഹാരമാണ്, ഇങ്ങനെ കൊടുക്കണോ അതോ കൊടുക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ്.
0: അതിപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ നന്ന ചെറിയ കുട്ടികളെ നമ്മൾ കഴിയുന്നതും ഈ ഒരു ഇതിന് ഒഴിവാക്കാണ് നല്ലത്. കാരണം ഇവർ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്കൊരു കുട്ടിയിലെ ബാധിക്കാൻ തുടങ്ങുന്നത് കുറച്ചൊരു പക്വതയും പ്രായമൊക്കെ എത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ. മറ്റിപ്പോൾ ഒരു ചെറിയ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം പറയുന്ന വർത്തമാനങ്ങളും കൈകാര്യം ചെയ്യുന്ന വർത്തമാനങ്ങളൊന്നും ലോക വർത്തമാനങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനെയും കുറിച്ചൊന്നും അല്ലല്ലോ പറയണത്. അവരവരുടെ പ്രായത്തിനനുസരിച്ച് തമാശ. അതിനൊന്നും ഒരു കുട്ടി മൊബൈൽ കാണാത്തത് കൊണ്ടുണ്ടാകുന്ന വിവരമില്ലായ്മ കൊണ്ട് ഒരു അപകർഷതയോ അപമാനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നന്ന ചെറിയ കുട്ടികളെ നമ്മൾ കഴിയുന്നതും മൊബൈലിൽ നിന്ന് വിട്ടു നിർത്തുകയാണ് ഏറ്റവും നല്ലത്. കാരണം അത് ഭയങ്കരമായ അഡിക്ഷനിലേക്ക് പോകും. അവർക്ക് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടിൻ്റെ കയ്യിൽ കത്തി കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ നമ്മുടെ അഭിപ്രായം? അപ്പോൾ കത്തി കൊടുക്കുന്ന കത്തി ഉപകാരമുള്ള ഒരു വസ്തുവാണോ, ഒക്കെ ശരിയാണ്. പക്ഷേ ആ കുട്ടിക്ക് അത് ഉപയോഗിക്കാനറിയില്ല. അപ്പോൾ ഉപയോഗിക്കാനറിയാത്ത പ്രായത്തിൽ മൊബൈൽ കൊടുക്കണം എന്നിനി ഇതൊന്നും എന്തല്ല, ന്യായമല്ല. പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് മൊബൈൽ നമ്മൾ ഓണാക്കി ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുന്ന ഇതുപോലെയല്ല ഒരു ചെറിയ കുട്ടിക്ക് സ്വതന്ത്രമായി മൊബൈൽ കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് കുറച്ചൊരു അറിവ് കുറഞ്ഞു പോയാലും അത് നല്ലത്, അതെന്താണ് പിന്നെ അവരിന്ന് വിട്ടു നിർത്തൽ തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ഒരു സഹോദരി ചോദിക്കുന്നത് അവരുടെ മറ്റൊരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഉമ്മ മരണപ്പെട്ട 5 വർഷമായി, പിന്നെ ഉപ്പ ഗൾഫിലായിരുന്നു, പക്ഷേ ഇപ്പം അവിടെ ഗൾഫൊക്കെ നിർത്തി നാട്ടിലാണുള്ളത്. അദ്ദേഹം പിന്നെ ഈ ലോട്ടറി എടുക്കും, അപ്പോൾ അത് കടം വാങ്ങി മറ്റുള്ളവരിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടൊക്കെയാണ് എടുക്കുക. ഒരു സുഖമില്ലാത്തൊരു കുട്ടി, 22 വയസ്സായ ഒരു ആൺകുട്ടി അദ്ദേഹത്തിന് ഗവൺമെൻറ് പെൻഷൻ വരുന്നത് വരെ അയാളാണത് വാങ്ങുന്നത്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ടൊന്നും ഇയാൾ ചെയ്യില്ല. ചെയ്യുന്നതൊക്കെ പിന്നെ ജ്യേഷ്ഠന്മാരും എല്ലാവരുമാണ് ചെയ്യുന്നത്. അങ്ങനെ പോയി അയച്ച സഹോദരി പറയുന്നത് അവർക്ക് സ്വർണമുണ്ട്. ആ സ്വർണം ഉപ്പ എന്ത് ചെയ്യുന്നു, പിന്നെ പണയം വെക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്താൽ തിരിച്ച് കിട്ടൂല. അപ്പോൾ പണയം വെക്കുക എന്നുള്ളത് എന്തല്ല, അവർക്ക് ഇഷ്ടവുമല്ല. പലപ്പോഴും പല കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ആൺകുട്ടികളതൊക്കെ വീട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന സഹോദരിക്കും പല പ്രയാസങ്ങളുണ്ടായപ്പോഴും ആങ്ങളമാർ തന്നെയാണ് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ആങ്ങളമാരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്വർണം ചോദിക്കുന്നുണ്ട് പണയം വെക്കാൻ. അപ്പോൾ പണയം വെക്കുകയല്ല, വിൽക്കാൻ ഇവൾ പറയുന്നു, പക്ഷെ വിറ്റാൽ ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്നും അറിയാം. അപ്പോൾ ഇവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലുള്ളത്. ഉപ്പാൻ്റെ ഈ ഒരു പ്രശ്നം പലരെയും ബന്ധപ്പെടുത്തി ഉപ്പാനോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കലും ലോട്ടറി എടുക്കൽ നിർത്തൂല, അത് കടം വാങ്ങി അങ്ങനെ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടും ചെയ്യിക്കുന്നുണ്ട് ഉപ്പ. എന്താണ് പരിഹാരം
0: എന്നുവെച്ചാൽ, ഈ പിന്നെ ലോട്ടറി എന്ന് പറഞ്ഞാൽ ചൂതാണ്. അതായത് മദ്യത്തിൻ്റെ കൂടെ തന്നെ നിരോധിക്കപ്പെട്ട കാര്യം, ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം. അതായത് കള്ളുടിക്കുന്നത് എത്രമാത്രം ഗുരുതരമായ തെറ്റാണോ അതുപോലെ തെറ്റാണെന്ത് ലോട്ടറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഈ ലോട്ടറീൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം ഒരാൾ പിന്നെ ജീവിതം കുറച്ച് കടത്തിലാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, ആ കടം വീടാൻ ഉള്ള പരിഹാരമാർഗം എന്താണ്? ഇപ്പോൾ ലോട്ടറി തന്നെ എടുത്ത് വന്ന കടമാണെങ്കിലും കടം വീടാൻ, അത് എനിക്കൊരു 2 ലക്ഷം അടിച്ചാൽ പരിഹരിച്ചില്ലേ, 1 കോടി അടിച്ചാൽ. അപ്പോൾ എന്ത് ചെയ്യും, ഇതെന്നെങ്കിലും 1 കോടി അടിക്കുന്നു വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഓരോ ദിവസവും ഇത് 100നും 50നും 200നും 250നും ഒക്കെ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പത്തിക രംഗത്ത് ഇത് പരലോകത്തൊരു കുറ്റം എന്നുള്ളത് മാത്രമല്ല, ദുനിയാവിൽ അയാളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കാരണം ഈ ലോട്ടറിയും പരിപാടികളാണ്. ഇത് നിർത്താതെ അയാളെ നമ്മൾ പൈസ കൊടുത്ത് സഹായിച്ചിട്ടും കാര്യമില്ല, അയാൾക്ക് ഗോൾഡ് കൊടുത്തിട്ട് സഹായിച്ചിട്ടും കാര്യമില്ല, അയാളെ കടം മുഴുവൻ വീട്ടിൽ കൊടുത്തും കാര്യമില്ല. ഇനി നമ്മൾ കടം വീട്ടിയാൽ അടുത്ത മാസം ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, കടം അയാൾക്ക് വന്നിരിക്കുന്നുള്ളതാണ്. പിന്നെ ഒരു പലിശക്ക് പണയം വയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഗോൾഡ് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണോ കൊടുക്കണ്ടെന്നുള്ളതാണ്. എന്തായിരുന്നാലും അതിനാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കാതിരിക്കുന്നത് തെറ്റാവില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു പലിശക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ ഓണർഷിപ്പുള്ളൊരു സംഗതി, അപ്പോൾ നമ്മളൊരു തെറ്റിലൊരാളെ സഹായിക്കുകയാണല്ലോ. അപ്പോൾ തെറ്റിലൊരാളെ സഹായിക്കുക എന്നുള്ളതിന് കുറ്റം നമുക്കുണ്ട്, അയാൾ ചെയ്യുന്ന പോലെ ഒരു തെറ്റ് നമുക്കുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുന്നതിന് സാക്ഷി നിൽക്കുകയാണെങ്കിൽ, ആ ലോണ് നമ്മൾ സാക്ഷി നിന്ന് അയാളെ സഹായിക്കുകയാണ്, പക്ഷേ ആ ലോൺ എടുക്കണ പോലെ ഒരു കുറ്റം നമുക്കും ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യും, ഇതിലൊരു കുറ്റമില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു നിവൃത്തിയില്ലായ്മ ഉണ്ടെങ്കിൽ പറഞ്ഞമാതിരി ഒരു കൊണ്ടേ വിറ്റോട്ടെ എന്ന് വിചാരിക്കുക, പിന്നെ കിട്ടുകയാണെങ്കിൽ കിട്ടുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരുന്നാലും ഇവരെ ഓണർഷിപ്പുള്ളൊരു സാധനമാകുമ്പോൾ അവർക്കതിൽ പൂർണ്ണ അവകാശമുണ്ട്. കൊടുക്കണമെങ്കിൽ കൊടുക്കുക, കൊടുക്കാതിരിക്കണമെങ്കിൽ കൊടുക്കാതിരിക്കുക. പക്ഷേ തെറ്റായ കാര്യത്തിന് എന്തായാലും കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല, കാരണം അല്ല വിരോധിച്ചൊരു കാര്യമാകുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. പരമാവധി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യലായിരിക്കും നന്നായിരിക്കുക, ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ.
1: മറ്റൊരു സഹോദരിയുടെ ചോദ്യം, അവർ കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതൽ ഭർത്താവിൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ശാരീരിക ഉപദ്രവം വരെ വരുത്തി വച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭർത്താവിനത് മനസ്സിലാവുകയും നീണ്ട വർഷങ്ങൾക്ക് ശേഷം അവർ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങുകയും വേറെ വീട് വെക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത്, പിന്നെ അങ്ങനെ ഉപ്പയും ഉമ്മയും ഒഴിവാക്കി വേറെ വീട് വെച്ച് പോയാൽ അത് തെറ്റാകുമോ? പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ പല കഥകളും കേൾക്കുന്നു, പിന്നെ ഭാവിയിൽ മക്കൾ അത് തിരിച്ച് നമുക്കും അങ്ങനെ ഉണ്ടാവും എന്നൊരു പേടി അവർക്കുണ്ട്. അപ്പോൾ അതൊരു ഇസ്ലാമികപരമായി തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്.
0: അല്ല, നമ്മൾ വീടുണ്ടാക്കുന്നു എന്നുള്ളത് വാപ്പാനെയും ഉമ്മാനെയും ഒഴിവാക്കുന്നു എന്നതിന് തെളിവായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ നാട്ടിൽ എത്രയോ തറവാട് വീടുകൾ, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടുകൾ, ആ വീട്ടിൽ ചിലപ്പോൾ അടുത്ത തലമുറക്ക് താമസിക്കാൻ പറ്റിക്കോളുന്നില്ല. ഇപ്പോൾ നമുക്ക് സ്വന്തം ഒരു ആസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു വീട് ഉണ്ടാക്കണ്ടേ? നാളെ ഈ വീട് ആരതായിരിക്കും? നമ്മളതല്ലല്ലോ. കുറേ അനന്തരാവകാശികളുണ്ടായിരുന്നു, ഓർക്കൊക്കെ അർഹതപ്പെട്ടേ. കാരണം വാപ്പിയമ്മയും മരിച്ചിട്ട് ആ അനന്തരാവകാശത്തിൽ വന്ന് ഇതൊക്കെ എടുത്തുകൊണ്ടായാൽ നമ്മളെന്താ പോവുക? അപ്പോൾ നമുക്കൊരു വീട് അനിവാര്യമാണെങ്കിൽ ഉണ്ടാക്കുന്നു എന്നത് വാപ്പനെയും ഉമ്മനെയും ഒഴിവാക്കുന്നു എന്ന കാര്യത്തിലല്ല. വാപ്പിയമ്മയും അപ്പോൾ ആരും നോക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവരെ നമ്മളെ കൂടെ താമസിക്കണമെങ്കിൽ നമ്മൾ താമസിക്കണമെങ്കിൽ അവരെയും കൊണ്ടുപോകും. ഏയ്, ഇന്ന് നമ്മുടെ വീട് ഇതാണ്, നാളെ ആ വീടാവുമ്പോൾ ഇത് നമ്മുടെ വീടായത് വാപ്പനെയും ഉമ്മനെയും വീടായതുകൊണ്ടാണ്. നമ്മളൊരു പുതിയ വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ വാപ്പയുമ്മയും നമ്മളതാകുന്നതുകൊണ്ട് ആ വീട് ആരതും കൂടെയാണ്, വാപ്പാൻ്റെ ഉമ്മാനെയും കൂടെയാണ്. നമ്മൾ മരിച്ചാൽ നമ്മുടെ വാപ്പാക്ക് അവകാശം കിട്ടും, നമ്മുടെ അമ്മക്ക് അവകാശം കിട്ടും. ഇപ്പോൾ എനിക്കുന്നൊരു വീടുണ്ടെങ്കിൽ എൻ്റെ വാപ്പയമ്മയും ജീവിച്ചിരിക്കണേ, ഞാൻ ഇപ്പോൾ മരിച്ചാൽ എൻ്റെ വാപ്പാക്കുമ്പോൾ അവകാശം കിട്ടും, വാപ്പിമ്മ മരിച്ചാൽ എനിക്ക് അവകാശം കിട്ടും. അപ്പോൾ വാപ്പനെയും ഉമ്മനെയും നമ്മുടെ കൂടെ ആയിട്ട് നമ്മൾ കാണുക. നമ്മൾ പുതിയ വീട് വെച്ച് മാറുമ്പോൾ അവർ പുതിയ വീട്ടിലേക്ക് വരും, പഴയ വീട് താമസിക്കും അവരുടെ കൂടെ താമസിക്കുമെന്നല്ലാതെ സൗകര്യത്തിന് വേണ്ടി ഒരു വീടുണ്ടാക്കുന്നു എന്നുള്ളത്.
1: അല്ല, ഇവരെ ഈ ഉമ്മയുടെ ഉപദ്രവം കാരണമാണ് വേറെ വീട് വെച്ച് പോകുന്നത്.
0: അതെ, ആവട്ടെ, ഉപദ്രവം കാരണം വേറെ വീട് വെച്ചാലും അവരെ വീട്ടിൽ പോകുമ്പോൾ ഉമ്മൻ്റെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല. ഉമ്മ അവരെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എന്തു ചെയ്യും, അവരെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ഉമ്മ അതിനനുസരിച്ച് നിൽക്കും. ഉമ്മൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉമ്മക്ക് ഒന്നും ആലോചിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് ഉമ്മ എന്ത് ചെയ്യുന്നത്, ഒരു അധികാരഭാവത്തിൽ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് വേറൊരു വീട് ഉണ്ടാക്കുക, നമ്മൾ വാപ്പനിയമ്മനെയും അവിടെ ക്ഷണിക്കുക, അവരവിടെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഒരു കസ്റ്റഡി താമസിക്കുമ്പോൾ അവർ നമ്മോട് സഹകരിച്ച് താമസിച്ചോളും, പ്രശ്നം ഉണ്ടാവില്ല. എന്തായാലും ഒരു വീട് ആവശ്യമാണെങ്കിൽ വീട് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ സംവിധാനത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ അകമഴിഞ്ഞ് ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകല്ലാഹു ഖൈറ. ഇന്നത്തെ സ്നേഹക്കൂട് ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട ഓരോ ആശയവും നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. നമ്മോടൊപ്പം സമയം ചെലവഴിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഇന്നത്തെ അതിഥികളായ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിനും കൂടെയുള്ള ഹനീഫ വണ്ടൂരിനും ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും മറ്റൊരു മനോഹരമായ കൂടിക്കാഴ്ചയിൽ കാണാം.
3: أعوذ بالله من الشيطان الرجيم.

0: നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ചരിത്രങ്ങളുടെ ഉടമയാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഏടുകളും 1000 ആശയങ്ങൾ പകർന്നു തരുന്ന ഒരു വസന്തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക ഏട് ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം 2nd ഖലീഫയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ കാലം ഖലീഫയായിരുന്ന വ്യക്തി കൂടിയാണല്ലോ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഖാദിസിയ യുദ്ധം നടക്കുന്നത്. പേർഷ്യയിലേക്കുള്ള ഒരു വാതിൽ തുറക്കുന്ന യുദ്ധമായിരുന്നു ഖാദിസിയ യുദ്ധം. ആ യുദ്ധത്തിന് വേണ്ടി മുസ്ലിമീങ്ങളെ ഒരുക്കിയത് മദീനയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അവരുടെ സൈനിക തലവനായി അദ്ദേഹം നിശ്ചയിച്ചിരുന്നത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ അവർ പോയി ഖാദിസിയ യുദ്ധത്തിന് വേണ്ടി പേർഷ്യയുടെ വാതായനങ്ങൾ തുറക്കാൻ വേണ്ടി അവർ പോയി. പോയ അന്ന് മുതൽ ഖലീഫ അവരെ തിരിച്ചു വരവും കാത്തിരിക്കുകയാണ്, അവരെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ചില ദിവസങ്ങളിൽ അദ്ദേഹം മദീനയുടെ അതിർത്തിയിൽ പോയിരിക്കും. ആരെങ്കിലും ഖാദിസിയയിലെ എന്തെങ്കിലും വാർത്തയുമായി ദൂതുമായി വരുന്നുണ്ടോ എന്ന് അങ്ങനെ ആ അതിർത്തിയിൽ വിദൂരതയിലേക്ക് കണ്ണും നട്ടിരിക്കും മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങകലെ മരുഭൂമിയിൽ ഒരു കുതിരയുടെ രൂപം കണ്ടു. ആ കുതിരമേൽ ഒരാളുണ്ടായിരുന്നു. ആ കുതിര അടുത്തടുത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലെത്തി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും വിചാരിച്ചു അത് ഖാദിസിയയിലെ ദൂതുമായി വന്ന ഒരു ദൂതനാണ്. അദ്ദേഹം ആ കുതിരക്കാരനെ നിർത്തി, എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ്, എവിടേക്കാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഖാദിസിയയിൽ നിന്നാണ്, ഞാൻ ഖലീഫയുടെ അടുക്കലേക്കാണ്. അപ്പോൾ ഇദ്ദേഹം ഉമർ റളിയല്ലാഹു വീണ്ടും ചോദിച്ചു എന്താണ് ഖാദിസിയയിലെ വിശേഷം, അതെന്നെ അറിയിക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഖലീഫയുടെ അടുക്കലേക്കാണ്, എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ സമയമല്ല, ഞാൻ വേഗം എനിക്ക് ഈ വിവരം ഖലീഫയുടെ അടുക്കലെത്തിക്കണം. ഇത് ഖലീഫയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ തൻ്റെ വ്യക്തിത്വം പലയിടങ്ങളിലും എന്താണ് രഹസ്യമാക്കി വെക്കുന്ന ആളാണ്, പരസ്യമാക്കാതിരിക്കുന്ന, പ്രദർശിപ്പിക്കാത്ത ആള്. പല സന്ദർഭങ്ങളും അങ്ങനെ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആരും അറിയാതെ തൻ്റെ വ്യക്തിത്വം തൻ്റെ ഐഡൻറ്റിറ്റി വെളിവാക്കാതെ അദ്ദേഹം ചെയ്ത നന്മകൾ. ഇവിടെ അദ്ദേഹം താനാണ് ഖലീഫ എന്നത് ആ മനുഷ്യനെ പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ വിനയം അതിനനുവദിച്ചില്ല, ഉമർ റളിയല്ലാഹുവിൻ്റെ വിനയം അനുവദിച്ചില്ല. ഇനി ഇയാൾ പോയി ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ദർബാറിലേക്ക് പോവുകയാണ്. ഉമർ റളിയല്ലാഹുവിന് അദ്ദേഹത്തിൻ്റെ പുറകെയും പോയി അദ്ദേഹത്തെ കാണാൻ. അങ്ങനെ ഇയാൾ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ എത്തി, അഥവാ വീടിൻ്റെ മുറ്റത്തെത്തി ഉമർ റളിയല്ലാഹുവിനെ അന്വേഷിച്ചു. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു അദ്ദേഹം പുറത്താണ്, എല്ലാവരും അമീറിൽ മുഅ്മിനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ കുറേ സമയം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹുവിനെ എത്തുന്നില്ല. അവസാനം ഉമർ റളിയല്ലാഹുവിനു ഇയാൾ വന്ന് അദ്ദേഹത്തിൻ്റെ പുറകെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ. അപ്പോൾ ഈ കുതിരൻ്റെ പുറത്തിരിക്കുന്ന ആൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ നേരത്തെ കണ്ട വ്യക്തി അദ്ദേഹമാണ്, അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമർ അൽ ഫാറൂഖ് എന്ന ആ മനുഷ്യൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അയാൾ വേഗം കുതിരമെന്ന് ചാടിയിറങ്ങി അഫുവൻ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും തന്നോട് ക്ഷമ പറയുന്ന വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുടെ ആ ഒരു സംസാരം ശ്രദ്ധിക്കുന്നേയില്ല ഉമർ റളിയല്ലാഹു അത് മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് അദ്ദേഹം നിങ്ങൾ ഖാദിസിയയിലെ വിവരം പറയൂ, ഖാദിസിയയിലെ വർത്തമാനം പറയൂ, എന്തായി അവിടുത്തെ കാര്യം, നമ്മുടെ സഹോദരങ്ങൾ വിജയം നേടിയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ല, അള്ളാഹിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ ഖാദിസിയ നമുക്ക് അള്ളാഹു സന്തോഷമായി നൽകി എന്നാ മനുഷ്യൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു സന്തോഷിച്ചു. അദ്ദേഹം റബ്ബിനു ശുക്രോദി, എന്നിട്ട് ചോദിച്ചു, വേദനയോടെ ചോദിച്ചു, ആരൊക്കെയാണ് നമ്മോട് വിട പറഞ്ഞത്, ഷഹീദിൻ്റെ ആ ഒരു പദവിയിലേക്ക് എത്തിയത് ആരൊക്കെയാണ്? അപ്പോൾ അദ്ദേഹം ഫുലാനുൻ ഫുലാനുൻ ഇന്നിന്ന വ്യക്തികളൊക്കെ മരണപ്പെട്ടു ഷഹീദായി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പേരുകളൊക്കെ ഖലീഫയ്ക്ക് പരിചയമുള്ള പേരുകളാണ്. അപ്പോൾ പരിചയമുള്ള ധാരാളം ആളുകൾ എവിടേക്ക് പോയിട്ടുണ്ട്, ഖാദിസിയയിലേക്ക് പോയിട്ടുണ്ട്. അതിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ ഖലീഫയ്ക്ക് പരിചയം ഉണ്ടായിട്ടുള്ളൂ. ആ പരിചയമുള്ള ആളുകളുടെ ഷഹീദായ ആളുകളുടെ പേരുകളെയും മനുഷ്യൻ എങ്ങനെ എടുത്തു പറഞ്ഞു, അവരിൽ പ്രസിദ്ധരായ ആളുകളെ. വീണ്ടും ഉമർ റളിയല്ലാഹു കണ്ണുനീരോടെ വീണ്ടും ചോദിച്ചു, വേറെ ആരാണ്, മറ്റാരൊക്കെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഖ്വാമുൻ ആഖറൂൻ ലാ യഅ്രിഫൂഹും ഉമർ, വേറെയും കുറേ ആളുകളുണ്ട് ഖലീഫ, പക്ഷെ അവരും നിങ്ങൾക്ക് പരിചയമല്ല, ഒരു പരിചയമല്ലാത്തവര്, സാധാരണക്കാരായ ആളുകൾ. തങ്ങളുടെ എഫേർട്ടുകൾ, തങ്ങളുടെ പരിശ്രമങ്ങൾ എവിടെയും എത്താതെ പോയവർ. എന്നാൽ അവരാകട്ടെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ കഠിനമായ പരിശ്രമങ്ങൾ നടത്തിയവരുമാണ്. ഒരിക്കലും അറിയപ്പെടാതെ പോയ തിരശ്ശീലക്ക് പിന്നിൽ നിൽക്കുക, സ്ക്രീനിൻ്റെ മുമ്പിൽ തെളിയുന്ന പലരെയും നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ അതിൻ്റെ പുറകിലുള്ള ഒരുപാട് കരങ്ങൾ, ഒരുപാട് പരിശ്രമങ്ങൾ, എഫേർട്ടുകൾ നമുക്ക് അറിയാതെ പോകും. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല ഖലീഫ, വേറെയും കുറേ ആളുകളും ഷഹീദായിട്ടുണ്ട്, അവയൊന്നും നിങ്ങൾക്ക് അറിയില്ല. കണ്ണുനീരോടുകൂടി അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇന്നും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ തങ്കലിപികളാൽ കൊത്തിവെക്കപ്പെട്ട വാക്കാണ്, ലാ യദുറുഹും അല്ലാ യഅ്രിഫുഹും ഉമർ വലാക്കിന്നല്ലാഹു യഅ്രിഫുഹും. ഉമർ അവരെ അറിയില്ല എന്നത് അവർക്കൊരു ദോഷം വരുത്തൂല, ഈ ഉമർ അവരറിയില്ല എന്നുള്ളത് അവർക്കൊരു കുഴപ്പമില്ല, വലാക്കിന്നല്ലാഹു യഅ്രിഫുഹും, അല്ലാഹു അവരറിയുമല്ലോ. അപ്പോ അള്ളാന്റെ അടുക്കൽ പ്രസിദ്ധി നേടുക,
1: ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ, അള്ളാഹുവിനെ നല്ല പോലെ അവരറിയാമല്ലോ.
0: അതെ, ആ ഒരു മറുപടിയാണ് ഉമർ അള്ളാഹുവിന്
1: നൽകിയത്. അപ്പൊ നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലെ, അതായത് ഒരു പദവിയോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ ത്യാഗി മനോഭാവത്തോടുകൂടി ജീവിച്ച ആളുകളുടെ പേരാണ് സലഫു സാലിഹ് എന്നുള്ളത്. അവരാണ് സ്വർഗീയ ഭവനങ്ങളുടെ അനന്തരാവകാശികൾ. അവരാണ് ഇസ്ലാമിനെ അവരുടെ ജീവനേക്കാളേറെ സ്നേഹിച്ച ആളുകൾ, റളിയല്ലാഹു അൻഹും എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ള, സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ജീവിതത്തിൽ നമുക്കൊക്കെ പാഠങ്ങൾ നൽകുന്ന, ത്യാഗമനോഭാവം നൽകുന്ന ഒരുപാട് അധ്യാപനങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ചരിത്രത്തിൽ
0: നമ്മുടെയൊക്കെ ജീവിതത്തിൽ
1: കാണാൻ കഴിയും.
0: വളരെ പ്രധാനപ്പെട്ട രണ്ട് വേർഡുകളാണ് എഫേർട്ടും റിസൾട്ടും. ഒരു കുട്ടി പരീക്ഷയ്ക്ക് നല്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് ഉന്നത വിജയം കിട്ടാൻ വേണ്ടി ആ കുട്ടി രാത്രി അർദ്ധരാത്രി വരെ ഇരുന്ന് പഠിക്കും. ചിലപ്പോൾ നേരം പുലർച്ചെ രാവിലെ എഴുന്നേറ്റ് ആ കുട്ടി പാത്രത്തിൽ വെള്ളം വെച്ച് കാലുകൾ ഇറക്കി വെച്ച് ഉറങ്ങാതിരിക്കാൻ, ഉറക്കം വരാതിരിക്കാൻ അങ്ങനെയൊക്കെ എഫേർട്ട് നടത്തി പരിശ്രമിച്ച് പഠിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടും ആ കുട്ടി പരീക്ഷയ്ക്ക് തോറ്റാലും എന്താ സംഭവിക്കുക? ആ കുട്ടിയുടെ എഫേർട്ടുകൾ, മാസങ്ങളായുള്ള അധ്വാനങ്ങൾ, ഉറക്കൊഴിച്ചുള്ള പഠനങ്ങൾ, ആ പരിശ്രമങ്ങളൊന്നും ഒരാളും കാണൂല, അതിനൊന്നൊരു വിലയുണ്ടാവില്ല. ആ കുട്ടിയുടെ റിസൾട്ട് എന്താണ് എന്നേ നോക്കുള്ളൂ. ശരിക്ക് സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ നമുക്ക് പ്രകടമാകുന്നത്. സൃഷ്ടികൾ അങ്ങനെയാണെങ്കിൽ സൃഷ്ടാവ് നേരെ തിരിച്ചാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് എന്തോ ആയിക്കൊള്ളട്ടെ, മനുഷ്യൻ്റെ എഫേർട്ടുകളെ, പരിശ്രമത്തെ അല്ല കാണുന്നതാണ്. അന്ന സഅയഹു സൗഫ യുറ, അവൻ്റെ പരിശ്രമങ്ങളെ, അവൻ ചെയ്ത ത്യാഗസന്നദ്ധതകളെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ, ദീനിനു വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന സമ്പത്ത്, ചിലവഴിക്കുന്ന സമയം, അതുപോലെ തന്നെ നമ്മുടെ അധ്വാനങ്ങളും, അതൊരു പക്ഷേ മറ്റു പലരാലും എല്ലാവരും അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ആഗ്രഹിക്കാനും ഒരു വിശ്വാസിക്ക് പാടുമില്ല. പക്ഷെ ചിലരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അറിയപ്പെടും, അത് പ്രശസ്തിയാകും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരാളും അറിഞ്ഞില്ലെങ്കിലും, ഒരാളുടെ അടുക്കലും ഫേമസ് ആയിട്ടില്ലെങ്കിലും, വാനലോകത്ത് അറിയപ്പെടുന്ന ഫേമസ് ആകുന്ന ആളാകാൻ എനിക്ക് കഴിയുമല്ലോ എന്ന ഒരു ആ ഒരു ആത്മവിശ്വാസമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിശ്രമങ്ങൾക്ക് വിലയേകാൻ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ഏറ്റവും വലിയ ഒരു മാർഗം. അതാണ് ഈ ഒരു ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
2: പീസ് റേഡിയോയിൽ നാം കേൾക്കുന്നത് ഇൻസൈറ്റ്. വർത്തമാനകാലത്തെ വിദ്യാർത്ഥികളടക്കം യുവസമൂഹവും അല്ലാത്തവരും അകപ്പെട്ടിരിക്കുന്ന ഇന്റർനെറ്റിലെ ചതിക്കുഴികളെ വ്യവസ്ഥാപിതമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും പതിയിരിക്കുന്ന അപകടങ്ങളിൽ നമ്മൾ എത്തിച്ചേരുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതെ, ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ പോർണോഗ്രാഫി കാണുന്ന വ്യക്തിയാണോ എങ്കിൽ ഇവ അറിയണം. കാര്യങ്ങൾ ധരിപ്പിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, ഇത്തരം വിഷയങ്ങൾ, ഒരുപക്ഷെ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അശ്ലീല വീഡിയോകളും ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത്ര ഓപ്പണായി തന്നെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. നമുക്കറിയാവുന്നതുപോലെ ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് അതൊരിക്കലും ചെറുതല്ല. കാരണം ഇന്ന് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വലിയ വൃദ്ധന്മാരായ ആളുകൾ വരെ പലപ്പോഴും അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള അശ്ലീല ചിത്രങ്ങളും വീഡിയോകളൊക്കെ കാണുക എന്നതും അതിലൂടെ ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളതും. നമുക്കതിൻ്റെ ഒരു ഗൗരവം പലപ്പോഴും ചില കണക്കുകൾ കണ്ടാലല്ലാതെ ബോധ്യപ്പെടാറില്ല. പലപ്പോഴും ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും പോണോഗ്രഫിയും മറ്റ് മാസ്റ്റർബേഷൻ അടക്കമുള്ള സ്വയംഭോഗം അടക്കമുള്ള കാര്യങ്ങൾ ഇതൊന്നും വേണ്ട രൂപത്തിൽ ചർച്ചയാവുന്നില്ല എന്നതാണ് മറ്റൊരു വലിയ വസ്തുത. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നിലവിൽ ഒരു സ്മാർട്ട് ഫോൺ മാത്രമുള്ള ഒരു വ്യക്തി പലപ്പോഴും അഡിക്റ്റായി പോകുന്ന ഒരു വിഷയമാണ്. അതുതന്നെ ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും അറിയാത്ത രൂപത്തിൽ അറിയുമ്പോഴേക്കും വലിയ പ്രത്യാഘാതങ്ങൾ ജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ നേരിടേണ്ട ഒരവസ്ഥ വരെ എത്തുന്ന രൂപത്തിലുള്ള ഒരു മാരകമായ വിപത്ത് തന്നെയാണ് ഇത്തരം പോണോഗ്രഫി അഡിക്ഷനുമായി ബന്ധപ്പെട്ട ആളുകൾ അഭിമുഖീകരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വിഷയം ഇന്ന് ആയിരക്കണക്കിന് പിന്നെ സൈറ്റുകളിലൂടെ 10,000 ഇത്തരം വീഡിയോകളും ചിത്രങ്ങളും സെക്സ് ചാറ്റുകളും അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകളും ഒക്കെ തുടങ്ങി 100,000 ആളുകൾ ഇന്ന് ഇത്തരം വിഷയങ്ങളിൽ അഡിക്റ്റായ ഇതിന് ഇരകളായ ഒരു അവസ്ഥ സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ പ്രായഭേദമന്യേ ചെറിയ പ്രായം മുതൽ വലിയ വൃദ്ധന്മാരായ ആളുകൾ വരെ ഇത്തരം കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പല ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന, പഠിക്കുന്ന, ഉന്നതമായ പിന്നെ പല പിന്നെ പൊസിഷൻസിലും ഇരിക്കുന്ന ആളുകൾ വരെ ഇത്തരം വീഡിയോകൾക്കും മറ്റൊക്കെ അഡിക്റ്റ് ആണെന്നൊരു യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ വളരെയധികം വെള്ളപൂശുന്ന ന്യായീകരിക്കുന്ന ഒരവസ്ഥയും ഇന്ന് പല ലിബറൽ ചിന്താഗതിക്കാരും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അതിനൊക്കെ പല സിനിമകളിലൂടെയും ടെലിഫിലിമുകളിലൂടെയും പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വയംഭോഗം എന്നതും പോണോഗ്രഫി വീഡിയോ കാണുക എന്നതും ഒന്നും അതൊന്നും വലിയ തെറ്റൊന്നുമല്ല. ഒരാൾക്ക് പിന്നെ അങ്ങനെയാണ് തന്റെ ലൈംഗികമായ ഉത്തേജനം നിർവഹിക്കാൻ പറ്റുന്നത് എങ്കിൽ അങ്ങനെ അദ്ദേഹം ചെയ്തോട്ടെ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ, അങ്ങനെ ചെയ്താൽ ആകാശം ഇടിഞ്ഞു കൂഴെന്നൊക്കെ ചോദിക്കുന്ന പല ബാലിശമായ, അതിനങ്ങനെ വെള്ളപൂശി പിന്നെ നന്നായി ഇങ്ങനെ ഷുഗർ കോട്ട് ചെയ്യുന്ന ഒരുപാടധികം പിന്നെ ചർച്ചകളും വീഡിയോ നമുക്ക് വേറെ തന്നെ കാണാൻ കഴിയും. ഇവിടെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടത്. പലപ്പോഴും ഇത്ര വലിയൊരു ആമുഖം ഇതിന് പറഞ്ഞു നിന്നതെന്ന് വെച്ചാൽ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും ഇത്തരം വീഡിയോകളും മറ്റൊക്കെ കാണുന്ന ഒരുപാടധികം ആളുകളുണ്ട്. പിന്നെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 100,000 കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥിനികൾ വരെ ഇത്തരം വീഡിയോകൾ കാണുന്ന, ഇത്തരം പിന്നെ അശ്ലീല ചിത്രങ്ങളിലൂടെ തങ്ങളുടെ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി ഏത് വഴിക്കും നീങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മാത്രമല്ലേ ഞാൻ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ ജീവിതം തന്നെ കൊണ്ടുപോകുന്ന വലിയ മാരകമായ ഒരു വിപത്തിലാണ് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പിന്നെ ജീവിതത്തിലെ പിന്നെ നമ്മുടെ സാമൂഹ്യമായ ഇടപെടലുകളും നമ്മുടെയൊക്കെ വ്യക്തിപരമായ പല ബന്ധങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ ദാമ്പത്യവും ഭാവിയിലുള്ള നമ്മുടെ മുന്നോട്ടു പോക്കിനെ അടക്കം ബാധിക്കുന്ന, ജീവിതത്തെ തന്നെ ശിഥിലമാക്കുന്ന നമ്മുടെ കരിയറിനെ, നമ്മുടെ ജോലിയെ, നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ അവിടെയൊക്കെ നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കാൻ പോകുന്ന ഒരു വിപത്തിലേക്കാണ് ഇപ്പോൾ ഇത്തരം വീഡിയോകൾ കണ്ടുപിടിക്കുന്ന ആളുകൾ എത്തിപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വിഷയം ഇൻഷാല്ലാ വളരെ വിശാലമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ആമുഖം എന്നോണം ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ കാണുന്ന ആളുകൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അവർ എത്തിപ്പെട്ടേക്കാവുന്ന പല ഘട്ടങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാം. ആദ്യമായി തന്നെ 5 ശാസ്ത്രീയമായ പല പഠനങ്ങളും നമ്മൾ പിന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 5 ഇത്തരം വീഡിയോകൾ കാണുന്ന, പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു ഘട്ടം അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് എന്നത് പിന്നെ ഏർലി എക്സ്പോഷറാണ്, അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇത്തരം വീഡിയോകൾ കാണുന്ന, കാണാനുള്ള സാഹചര്യങ്ങളുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരായ കുട്ടികൾ 12 to 17 വരെയുള്ള വിദ്യാർത്ഥികൾ പല പഠനങ്ങൾ നടത്തിയപ്പോൾ ആ പ്രായത്തിൽ തന്നെ ഇത്തരം വീഡിയോകൾ ആദ്യമായി കണ്ടു തുടങ്ങിയ ഒരുപാടധികം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അവരുടെ അതിൻ്റെയൊക്കെ പല കാരണങ്ങളുണ്ടാകും. ചെറിയ കുട്ടികളെന്ന നിലയ്ക്ക് അവരിത്തരം വീഡിയോകൾ കാണാനും ഇത്തരം ദൃശ്യങ്ങളുടെ ആസ്വാദനം കണ്ടെത്താനും ഒക്കെ പല കാരണങ്ങളുണ്ടാവാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് പലപ്പോഴും ഒരു കൗതുകത്തിന് വേണ്ടി, ഒരു ജിജ്ഞാസയ്ക്ക് വേണ്ടി ഇത്തരം വീഡിയോകൾ ആദ്യമായി ഒന്ന് ക്ലിക്ക് ചെയ്ത് പിന്നീട് അത് തുടർച്ചയായി കണ്ടുപോകുന്ന ഒരവസ്ഥ ആ കുട്ടികളിൽ കാണാൻ കഴിയും. രണ്ടാമതായിക്കൊണ്ട് പല കൂട്ടുകാരിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൂട്ടുകാരിൽ നല്ല ഒരു പിയർ പ്രഷർ ഉണ്ടാകുന്ന രൂപത്തിൽ കൂട്ടുകാർക്കിടയിലുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ ഇത്തരം വിഷയങ്ങളാവുന്നതുകൊണ്ട് തന്നെ അതിൽ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത് കണ്ടു തുടങ്ങുന്ന ആളുകളുണ്ടാവാം. മൂന്നാമതായിക്കൊണ്ട് അവർ കാണുന്ന സിനിമകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസുകളിലൂടെയും യൂട്യൂബ് ഷോർട്സുകളിലൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അവരെ അവരുടെ മൈൻഡിനെ ബാധിക്കുന്ന, അവർ സ്വാഭാവികമായും ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ഒരു കൗതുകം ഉണ്ടാക്കുന്ന അത്തരം ചില വീഡിയോകൾ അത് കണ്ടുകൊണ്ട് പിന്നീട് ഇത്തരം പോണോഗ്രഫിയിലേക്കും മറ്റുമൊക്കെ പോകുന്ന അവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. നാലാമതായിക്കൊണ്ട് യാദൃശ്ചികമായി ഒരുപക്ഷെ സ്വന്തം മൊബൈൽ ഫോണിലിരുന്നു കൊണ്ട് സ്ക്രോള് ചെയ്ത് പോകുന്ന ഒരു വ്യക്തി പിന്നെ കൂടുതൽ കൂടുതൽ ആസ്വാദനം കണ്ടെത്തുന്നതിന് വേണ്ടി യാദൃശ്ചികമായി തന്നെ സ്ക്രോള് ചെയ്ത് എത്തിപ്പെടുന്ന ഒരു സാഹചര്യവും ഇതിനു മേലിൽ കാണാൻ കഴിയും. അഞ്ചാമതായിക്കൊണ്ട് ഗൗരവമുള്ളൊരു മറ്റൊരു സാഹചര്യം എന്നുള്ളത് സ്ട്രെസ് റിലീഫാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലത്ത് നമുക്കറിയാം പലപ്പോഴും പല പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അത്തരം പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നമുക്ക് ലൈംഗികമായി ലഭിക്കുന്ന ആസ്വാദനങ്ങൾ, അത് എവിടെ നിന്നാണോ, എങ്ങനെയാണോ, ഏത് രൂപത്തിലാണോ, അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ആ ആസ്വാദനത്തിലേക്ക് എത്താൻ നമുക്ക് ഒരു തടസ്സവുമില്ല എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയിലേക്കാണ് പലപ്പോഴും ടെൻഷൻ അടിക്കുന്ന ആളുകൾ. കുട്ടികളിലാണെങ്കിൽ എക്സാമിന് മുമ്പോ അല്ലെങ്കിൽ വല്ല പ്രണയ നൈരാശ്യമോ എന്തെങ്കിലുമൊക്കെ ചെറിയ കാരണങ്ങളെ മറ്റേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ആ കാരണങ്ങളിലൂടെ അതിൻ്റെ പരിഹാരമായിക്കണമെന്ന് കാണുന്നത് ഇത്തരം വീഡിയോകൾ കണ്ടാൽ നമുക്ക് ലഭിക്കുന്ന ആസ്വാദനം അതാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്ന കുട്ടികൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കുട്ടികൾ പലപ്പോഴും നേരിടുന്ന ഒരു പിന്നെ വിഷയമാണ്. പലപ്പോഴും പല കാരണങ്ങളും അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. ആ ഒറ്റപ്പെടുമ്പോൾ അവർ നേരിട്ട് പോയി കാണുന്ന അല്ലെങ്കിൽ ആ ഒറ്റപ്പെടലിൻ്റെ ഒരു പിന്നെ വൈകാരികതയെ മറക്കാൻ വേണ്ടി അവർ കാണുന്നത് ഇത്തരം വീഡിയോകളിലൂടെ ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇങ്ങനെ പല കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഏർലി എക്സ്പോഷറുമായിട്ട് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടമായ പിന്നെ പെട്ടെന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ വിഷയത്തിൽ നമ്മൾ അടിമപ്പെടുന്നു എന്നുള്ളൊരു ഫസ്റ്റ് ഫേസ് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തൊരു ഘട്ടം, അഞ്ച് ഘട്ടങ്ങളിലെ രണ്ടാമത്തൊരു ഘട്ടം എന്നുള്ളത് അഡിക്ഷനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റേത് വിഷയത്തിലുള്ള അഡിക്ഷനേക്കാളും ഏറ്റവും മാരകമായ ഇതിൻ്റെ ഒരു വേർഷൻ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായിക്കൊണ്ട് ഏർലി എക്സ്പോഷർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി ഈ വിഷയങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമതായി എത്തിപ്പെടുന്നത് അഡിക്ഷനിലേക്കാണ്, അല്ലെങ്കിൽ നമ്മളതിന് പിന്നെ യൂസ്ഡ് ആവുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്തരം വീഡിയോകൾ പിന്നീട് കണ്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും കിട്ടാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻ സ്റ്റേജ്, ഒരു ആശ്രിതത്വം ഈ വീഡിയോയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ രണ്ടാമതായിക്കൊണ്ട് ഒരു ഡിപ്പെൻഡൻ സ്റ്റേജിലേക്ക് ഈ വ്യക്തികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ആദ്യമായി കാണുന്ന വ്യക്തി പിന്നീട് ഒരു അഡിക്ഷൻ സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ ആ വ്യക്തി ലൈംഗികമായി ഒരു തവണയെങ്കിലും ഉത്തേജിക്കണമെങ്കിൽ, ലൈംഗികമായ ഒരു ആസ്വാദനം ലഭിക്കണമെങ്കിൽ ഇത്തരം വീഡിയോകൾ കണ്ടാലേ അത്തരം ആസ്വാദനത്തിലേക്ക് എത്തൂ എന്നൊരു ലെവലിലേക്ക് വരെ ഈ ആളുകൾ എത്തിപ്പെടുകയാണ്. പലപ്പോഴും പറയാറുണ്ട് പിന്നെ നമുക്കറിയാവുന്നൊരു വിഷയമാണ് ഈ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് പല ഹോർമോണൽ വേരിയേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഈ ഡോപ്പമിൻ്റെ ഒരു ഹൈക്ക് ഇത്തരം ആളുകൾ കാണുകയാണ്. ഇത്തരം വീഡിയോകൾ കാണുന്ന ഇത്തരം ദൃശ്യങ്ങളുടെ ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾ അവർ ഈ ഡോപ്പമിൻ എന്ന ഹോർമോൺ വളരെ ഹൈ ലെവലിൽ കാണാൻ നമുക്ക് സാധിക്കും. ഈ ഡോപ്പമിൻ്റെ ലെവൽ സാധാരണഗതിയിൽ നമുക്കൊക്കെ ഒരു ഹാപ്പിനെസ് ലഭിക്കുന്ന, ഒരു സന്തോഷം ലഭിക്കുന്ന ഒരു സംഗതി അത് ഈ ഒരു സ്റ്റേജാണെന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്ക് അത് മറ്റൊരു ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ടാവും. ആ ലെവൽ അവർ അത്തരം വീഡിയോകൾ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അവരുടെ ഹാപ്പിനെസ് ലഭിക്കുകയുള്ളൂ, അവരുടെ സന്തോഷം അവർക്ക് ലഭിക്കുകയുള്ളൂ, സംതൃപ്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിരന്തരം ഇത് വീണ്ടും വീണ്ടും വീണ്ടും കാണാനുള്ളൊരു ത്വര അത്തരം ആളുകളുടെ മനസ്സിൽ വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അഡിക്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടത്തിന് ശേഷം മൂന്നാമതായിക്കൊണ്ട് ഇത്തരം ആളുകൾ എത്തിപ്പെടുന്ന ഒരു സ്റ്റേജാണ് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിരന്തരം ഇത് കാണുന്ന ആളുകൾക്ക് അത് ആദ്യം കണ്ട ഒരു വീഡിയോ എന്നത് അല്ലെങ്കിൽ ആദ്യം കണ്ട പിന്നെ അതിലൂടെ ലഭിച്ച ഒരു സുഖം എന്നത് അതൊന്നുമല്ലാതെ തോന്നുകയാണ്. പിന്നീട് അതിലും മേലെയുള്ള അതിലും വലുതായിക്കൊണ്ടുള്ള എന്തെല്ലാം ലഭിക്കാനുണ്ടോ അതെല്ലാം തേടി പിടിച്ചു പോകുന്നൊരവസ്ഥ. അതുകൊണ്ട് നിരന്തരം കാണുന്ന ആളുകൾക്ക് അതൊരു പ്രശ്നമേ അല്ലാതെ, ഒരു തെറ്റേ അല്ലാതെ, അതിലൊരു കുറ്റബോധം തോന്നാത്ത അവസ്ഥയിലേക്ക് വരെ എത്തുന്നൊരവസ്ഥ ഈ മൂന്നാമത്തെ ഘട്ടമായിക്കൊണ്ട് പറയാറുണ്ട്, ഡീസെൻസിറ്റൈസേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. നാലാമത്തെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ നാലാമത്തെ ഒരു ഘട്ടം എന്നുള്ളത് എസ്കലേഷൻ എന്നുള്ളതാണ്. വളരെ ഗൗരവമുള്ളൊരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇത്. അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളുടെയും അല്ലെങ്കിൽ ലഭിക്കുന്ന ആസ്വാദനത്തിൻ്റെയും ഒക്കെ അളവിലും തോതിലുമൊക്കെ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ കാണുന്ന വീഡിയോ അത് ചിലപ്പോൾ നിശ്ചിതമായ ഒരു സമയമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ സമയത്തിൻ്റെ ദൈർഘ്യം വളരെ അധികരിപ്പിക്കുന്ന, രാത്രിയായിരിക്കും പലപ്പോഴും ഇത്തരം കുട്ടികൾ അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഈ വീഡിയോകളൊക്കെ കാണുന്നുണ്ടാവുക. രാത്രി തുടങ്ങി പലപ്പോഴും പിന്നെ സുബൈവാങ്ങിന് ശേഷം പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരം ദീർഘമായ സമയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അഡിക്ഷനിലേക്ക്, ആ ഒരു എസ്കലേഷൻ സ്റ്റേജിലേക്ക് ഇത്തരം ആളുകൾ നാലാമതായിക്കൊണ്ട് എത്തുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് അവരുടെ ജോലിയെയും കുടുംബത്തെയും പഠനത്തെയും ജീവിതത്തിലെ മറ്റു സാഹചര്യങ്ങളും എല്ലാം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തുന്നത്. അവർക്ക് എപ്പോഴും എപ്പോഴും അവർക്കൊരു പിന്നെ സന്തോഷം ലഭിക്കണമെങ്കിൽ ഇത്തരം വീഡിയോകൾ കണ്ടെങ്കിലേ അത് എത്തൂ എന്നൊരു സ്റ്റേജിലേക്ക് ഇത്തരം ആളുകൾ മാറപ്പെടുകയാണ്. പിന്നെ ആ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ ഈ എസ്കലേഷൻ എന്നുള്ള ഈ ഒരു നാലാമത്തെ ഘട്ടത്തിലാണ് ശാരീരികവും മാനസികവുമായ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. ശാരീരികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അടക്കമുള്ള അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം അടക്കമുള്ള പ്രയാസങ്ങൾ ഇത്തരം ആളുകൾ ഭാവിയിൽ എത്താനുള്ള സ്റ്റേജ് എന്നത് ഈ ഒരു നാലാമത്തെ ഘട്ടം എന്നാണ് പറയപ്പെടുന്നത്. മാനസികമായി നോക്കുകയാണെങ്കിൽ ഇത്തരം ആളുകൾക്ക് പലപ്പോഴും ഇത് കാണുമ്പോൾ ലഭിക്കുന്ന ഒരു സുഖത്തിന് ശേഷം പിന്നീട് ഈ സുഖം ലഭിക്കാതെ പോകുമ്പോൾ അവർ അത്തരം വളരെ ഡിപ്രഷനിലേക്കും പിന്നെ വിഷാദ രോഗത്തിലേക്കും വലിയ ഉത്കണ്ഠയിലേക്കും പലപ്പോഴും പിന്നെ ആത്മഹത്യാ പ്രവണതയിലേക്ക് വരെ എത്തുന്നത് ഇത്തരമൊരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു എസ്കലേഷൻ സ്റ്റേജാണ്. അഞ്ചാമതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്നുള്ളത് ആക്ടിങ് ഔട്ട് സെക്ച്വലി എന്ന് പറയുന്ന ഒരു ഫേസിലേക്കാണ്, ഒരു ഘട്ടത്തിലേക്കാണ് എത്തുന്നത്. അതായത് വെർച്വലി തന്റെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വിഷയം അത് ഏറ്റവും പിന്നെ പ്രായോഗികമായി തന്റെ റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്റ്റേജിലേക്ക് ഇത്തരം ആളുകൾ എത്തപ്പെടുന്നു എന്നുള്ളതാണ്. ലൈംഗികമായി തനിക്ക് ലഭിക്കുന്ന ആസ്വാദനം ഒരു സ്ക്രീനിൽ മാത്രം കിട്ടുമ്പോൾ അത് പോരാ തനിക്ക് എന്ന ചിന്തയിൽ നിന്ന് ഇത് താഴോട്ട് ഇറങ്ങി സ്ക്രീനെല്ലാം മാറ്റിവെച്ച് തന്റെ പൊതുസമൂഹവുമായി ഇടപെടുന്ന ഏതെല്ലാം മേഖലയിലൂടെ തനിക്ക് ഇത്തരം പിന്നെ ഒരു പ്ലഷർ അല്ലെങ്കിൽ സുഖം ഒരു സംതൃപ്തി ലഭിക്കാൻ സാധ്യതയുണ്ടോ അവിടെ എല്ലാം എത്തിപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് ഇത്തരം ആളുകൾ അവസാനമായി എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് സെക്സ് ലഭിക്കാനുള്ള സെക്സ് തനിക്ക് എവിടെ നിന്നെല്ലാം ലഭിക്കുന്നുവോ ആ ലഭിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ ഈ വ്യക്തി പോകുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന് ധൈര്യമാണ് കുറവെങ്കിൽ ആ ധൈര്യം ലഭിക്കാനായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മദ്യം കുടിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പണമാണ് വ്യക്തിക്ക് അത്തരം സെക്സ് ലഭിക്കാൻ വേണ്ടി ഒരു തടസ്സമെങ്കിൽ പണം ലഭിക്കുന്നതിന് വേണ്ടി പല മോഷണങ്ങളിലേക്കും വേണ്ടാതിനും മറ്റ് അധാർമിക അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്കും പോകുന്ന ആളുകളും കാണാൻ കഴിയും. ഇങ്ങനെ പിന്നെ ലഹരിയിലേക്കും മറ്റ് പിന്നെ മോഷണങ്ങളിലേക്കും ഒക്കെ അഡിക്റ്റായി പോകുന്ന അത്തരം വിഷയങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ കൂടുന്ന ഒരവസ്ഥയിലേക്ക് അഞ്ചാമതായിക്കൊണ്ട് ഈ സ്റ്റേജ് നമ്മൾ എത്തിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഞ്ചാമത്തെ ഘട്ടത്തിൽ തന്നെയാണ് പലപ്പോഴും ഇത്തരം പിന്നെ വേശ്യാവൃത്തിയിലേക്കും മറ്റൊക്കെ പോകുന്ന ആളുകൾ പല ലൈംഗിക രോഗങ്ങൾക്കും സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളിലേക്കും അല്ലെങ്കിൽ പിന്നെ പല ദാമ്പത്യമായ പ്രശ്നങ്ങളിലേക്കും പിന്നെ പല ഡൈവോഴ്സിന്റെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണം ഇത്തരം വ്യക്തികൾ ഈ ഒരു സ്റ്റേജിൽ എത്തുന്നു എന്നുള്ളതുകൊണ്ടാണ്. പല കുടുംബങ്ങളിലും പല ശൈഥിലും ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു സ്റ്റേജിൽ അവർ എത്തി എന്നുള്ളതുകൊണ്ടാണ്. റേപ്പ് അടക്കമുള്ള കുടുംബങ്ങളിൽ തന്നെ ഇത്തരം വിഷയങ്ങളിലുള്ള പല അപജയങ്ങൾ ഉണ്ടാവാനുള്ള കാരണമൊക്കെ ഈ ഒരു സ്റ്റേജിൽ എത്തുന്നുള്ളതാണ്. ഇങ്ങനൊരു അഞ്ച് ഘട്ടമായിക്കൊണ്ടാണ് പല പഠനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഒന്നാമത്തെ ഒരു ഘട്ടത്തിലെത്തിയ ഒരു വ്യക്തി രണ്ടാമതായിക്കൊണ്ട് പെട്ടെന്ന് എത്തുന്ന അഡിക്ഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അഡിക്ഷൻ സ്റ്റേജിലേക്ക് രണ്ടാമതെത്തിയ വ്യക്തി പിന്നെ അഞ്ചാമത്തെ ഒരു ഘട്ടത്തിലെത്താൻ വലിയ കാലതാമസം ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ രണ്ടും മൂന്നും നാലൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് എത്തുന്ന ആളുകൾ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അഡിക്ഷൻ എന്നത് പലപ്പോഴും ചർച്ചയാവാത്തൊരു വിഷയമായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. ഒരു തവണ ഇത്തരം വീഡിയോകൾ കാണുന്ന ആളുകൾ പലപ്പോഴും പിന്നെ ഇത്തരം ആളുകൾ പറയുന്ന ഒരു ന്യായം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത്തരം വലിയ വലിയ ഘട്ടത്തിലേക്കും വലിയ സ്റ്റേജുകളിലേക്കും ഞാൻ എത്തിയിട്ടില്ല, ഞാൻ വല്ലപ്പോഴൊക്കെ ഇത്തരം വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് എന്ന് ആശ്വസിക്കുന്ന ഒരു വ്യക്തി ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ ഒരു തവണ ഒരു വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒടുക്കത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. ഒരിക്കലും ഇതൊരു ചെറിയ തുടക്കമാണെന്ന് കണ്ട് നിസ്സാരവൽക്കരിക്കേണ്ടതില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സാരമായി ബാധിക്കുന്ന ഒരവസ്ഥ നമുക്ക് പിന്നീട് കാണേണ്ടി വരും. പലപ്പോഴും ചില ആളുകൾ പറയാറുള്ളത് ഞാനിപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കറിയാം എവിടെയാണ് നിയന്ത്രിക്കേണ്ടത്, എവിടെയാണ് സ്റ്റോപ്പ് ഇടേണ്ടത് എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുന്ന ആളുകളുണ്ടാവാം. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത പലപ്പോഴും പല പഠനങ്ങളും പറയുന്നത് MDMA വളരെ മാരകമായ നമുക്ക് ഒരു ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനത്തെക്കാൾ വലിയ മാരകമായ പ്ലഷറും ഉന്മാദവും നമുക്ക് ഇത്തരം പിന്നെ അവസ്ഥയിലൂടെ ലഭിക്കുന്നു എന്നുള്ളതും പലപ്പോഴും ഇത്തരം പിന്നെ വസ്തുക്കളൊക്കെ ലഭിക്കാൻ ഒരു പിന്നെ ലഹരി വസ്തു ലഭിക്കാൻ നമുക്ക് പണം വേണം, അത് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്, അത്തരം ആളുകൾ നമ്മൾ ബന്ധപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും ആവശ്യമില്ലാതെ നമ്മൾ നമ്മുടെ സെൽഫോണും നമ്മളും ഒറ്റയ്ക്കാവുന്ന ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഇത്തരം വീഡിയോകൾ അതിൻ്റെ ഒരു ലഭ്യത തന്നെ ഈ ഒരു അഡിക്ഷൻ്റെ ഏറ്റവും വലിയ പ്രേരകമാണ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ പരിഹാരം എന്നുള്ളത് എപ്പോഴാണോ നിങ്ങൾക്കിത് തിരിച്ചറിയുന്നത് ആ സ്പോട്ടിൽ തന്നെ ഈ ശീലം ഒഴിവാക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നല്ലോ, വലാ തഖർബുസിന, നിങ്ങൾ വ്യഭിചാരത്തെ അടുക്കുക പോലും ചെയ്യരുത്, അതിനെ സമീപിക്കുക പോലും ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത്തരം വിഷയങ്ങൾ നമ്മൾ കാണിക്കേണ്ട സൂക്ഷ്മതയും ശ്രദ്ധയും നമുക്ക് ഏറെ ഗൗരവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഈ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെയാണ് അവർ ഈ ഒരു വിഷയത്തിലേക്ക് അഡിക്ഷനിലേക്ക് എത്തുന്നത് എന്നും അതിനുള്ള ഏറ്റവും പ്രായോഗികമായ പരിഹാരങ്ങളിലേക്കും നിർദ്ദേശങ്ങളിലേക്കൊക്കെ ഇൻഷാല്ലാ നമുക്ക് വരുന്ന എപ്പിസോഡിലൂടെ നമുക്ക് കടന്നു വരാം. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ വിഷയത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ കരകയറാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഇൻസൈറ്റ്. നിങ്ങൾ പോർണോഗ്രാഫി കാണുന്ന വ്യക്തിയാണോ എങ്കിൽ ഇവ അറിയണം. ആധുനിക സംവിധാനങ്ങളിലെ അപകടങ്ങളെ പരിചയപ്പെടുത്തി സംസാരിച്ചത് ഡോക്ടർ സഹബാസ് കെ അബ്ബാസ്.
4: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
5: തിരുമൊഴികളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്.
6: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർ പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
5: നമ്മളേ മത്സരങ്ങൾ പലതും കേട്ടിട്ടുണ്ടല്ലോ സലാംക്ക, മത്സരങ്ങളെ കുറിച്ച്. നമ്മൾ തമ്മിലുള്ള മത്സരങ്ങളല്ലേ?
7: യെസ്.
5: എന്നാൽ മലക്കുകൾ മത്സരിച്ച, അത് 30-ലധികം മലക്കുകൾ മത്സരിച്ച, അങ്ങനെ മത്സരിച്ച് രേഖപ്പെടുത്തിയ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇൻഷാല്ലാ
7: ഇനി കേൾക്കാൻ
5: കേൾക്കാനിരിക്കുന്നത്. ബഹുമാനായ കെ വി മുഹമ്മദ് അലി, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ്, ഓരോ ഹദീസാണ് ഇൻഷാല്ലാ. ഇന്നത്തെ തിരുമൊഴികളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ ഇവൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ റിഫാഅത്ത് ബിനി റാഫിഇൻ അസ്സുറഖി ഖാല كنا يوما نصلي وراء النبي صلى الله عليه وسلم فلما رفع رأسه من الركعة قال سمع الله لمن حمده قال رجل وراءه ربنا ولك الحمد حمدا كثيرا طيبا مباركا فيه فلما انصرف قال من المتكلم قال أنا قال رأيت بضعة وثلاثين ملكا يبتدرونها أيهم يكتبها أول إمام بخاري تن صحيح نلقيت الله ഒരു ഹദീസാണ് നാം കേട്ടത്. റിഫാഅത്ത് ബിൻ റാഫിഉ അസ്സുറഖി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. റിഫാഅത്ത് ബിൻ റാഫിഉ ബിൻ മാലിക് ബിൻ അജ്ലാൻ എന്നാണ് അൻസാരി സ്വഹാബിയായ ഇദ്ദേഹത്തിൻ്റെ പേര്. മാലിക് ബിൻ റാഫി എന്ന പ്രഗത്ഭനായ സ്വഹാബിയുടെ സഹോദരനും കൂടിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം റിഫാഅ റളിയല്ലാഹു അൻഹും റാഫിഉ പിതാവായ റാഫിഉ ബിൻ മാലിക് റളിയല്ലാഹു അൻഹും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു നബിയോടൊപ്പം. മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹുവിൻ്റെ മരണം. അബു മുആദി എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹുവിന് പറയുന്നത്, കുന്ന യൗമൻ നുസല്ലി വറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊരിക്കൽ നബിയുടെ പിന്നിൽ നമസ്കരിക്കുകയായിരുന്നു. ഫലം മാ റഫഅ റസഹു മിന റക്അ, റുക്ഊഇൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിയപ്പോൾ, ഫലം മാ റഫഅ ഉയർത്തിയപ്പോൾ, റസഹു തൻ്റെ തലയെ, മിന റക്അ റുക്ഊഇൽ നിന്ന്, റുക്ഊഇൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിയപ്പോൾ, കാല നബി പറഞ്ഞു, സമി അല്ലാഹു ലിമൻ ഹമിദ, റുക്ഊഇൽ നിന്ന് എഴുത്തിദാലിലേക്ക് എഴുന്നേൽക്കുമ്പോൾ പറയുന്ന ആ ദിക്ർ, സമി അല്ലാഹു ലിമൻ ഹമിദഹു, തന്നെ സ്തുതിക്കുന്നവരെ, തന്നെ സ്തുതിക്കുന്നവനെ പറ്റി അല്ലാഹു കേട്ടിരിക്കുന്നു, അവൻ കേട്ടിരിക്കുന്നു, അതിനുള്ള കൃത്യമായ ഫലം അവൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കും, അവൻ്റെ ഇഷ്ടം അവന് ലഭിക്കും എന്നർത്ഥത്തിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് നബി പറഞ്ഞു. ഖാല റജുലുൻ വറാഅഹു, അപ്പോൾ നബിക്ക് പിന്നിൽ നമസ്കരിച്ചിരുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു, റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫി, റഹ്മാനായ റബ്ബിനുള്ള സ്തുതി സ്തുതിയുടെ വാക്കുകൾ കൂടുതലായി വളരെ ഇഖ്ലാസോടുകൂടി ഇങ്ങനെ ഒരാൾ പറയുകയുണ്ടായി. റബ്ബനാ വലക്കൽ ഹംദ് അവിടെ നിർത്താതെ, തങ്ങളുടെ റബ്ബെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു നിർത്താതെ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫി എന്ന് കൂടുതലായി കപടതയില്ലാത്ത നിഷ്കളങ്കവും വർദ്ധിച്ച തോതിലുമുള്ള സ്തുതി അവനിലാണ്, അവനിൽ അത് മുറിഞ്ഞുപോകാത്ത അനുഗ്രഹം അവനിലാണുള്ളത് എന്നൊക്കെ ആശയം വരുന്ന ഹംദൻ കസീറൻ, ധാരാളമായ സ്തുതി, തൊയ്യിബൻ ഏറ്റവും വിശിഷ്ടമായ രൂപത്തിൽ, മുബാറക്കൻ അനുഗ്രഹീതമായതും, ഫീഹി അവനിലാണ് മുറിഞ്ഞു പോകാത്ത എല്ലാ അനുഗ്രഹങ്ങളുമുള്ളത്, അനുഗ്രഹങ്ങളെല്ലാം ബർക്കത്തുകളെല്ലാം എനിക്കിനിയും തരണം, ഏറ്റവും കൂടുതലായ സ്തുതി അവൻ അർപ്പിക്കുന്നു എന്നർത്ഥത്തിൽ റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫിഹി എന്ന എഴുത്തിദാലിൽ ആ മഅ്മൂം ഒരാൾ വിളിച്ചു പറഞ്ഞു, കുറച്ച് ഉച്ചത്തിൽ തന്നെ പറഞ്ഞു എന്നാണ്. ഫലം മൻ സറഫ്, അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ, കാല നബി ചോദിച്ചു, മനിൽ മുത്തക്കല്ലിം, ആരാണ് ആ സംസാരിച്ചത്? റബ്ബന വലക്കൽ ഹംദ് എന്നതിനപ്പുറം ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫിഹി എന്നുകൂടി പറഞ്ഞതാരാ? കാല, അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അന, ഞാനാണ് റസൂലെ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മറുപടി പറഞ്ഞു, റഅയ്തു ബിദ്അത്തൻ വസലാസീന മലക്കൻ യബ്തദിറൂനഹ അയ്യുഹും യക്തുബുഹ അവ്വൽ, റഅയ്തു ഞാൻ കാണുകയുണ്ടായി, ബിദ്അത്തൻ വസലാസീന, ബിദ്അത്തൻ വസലാസീന എന്ന് പറഞ്ഞാൽ 30 ചില്ലാനം, ബിദ്അ എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ പിന്നെ 3-9 ഇടയിലുള്ള ഒരു സംഖ്യക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ 30-ലധികം എന്ന് നമുക്ക് പറയാം, 30-ലധികം, വേണമെങ്കിൽ 33-ലധികം വരുന്ന മലക്കുകൾ, യബ്തദിറു യബ്തദിറൂനഹ, അവർ മത്സരിക്കുന്നു, യുസാരിഊൻ എന്നർത്ഥം. എന്തിനാ മത്സരം? അയ്യുഹും യക്തുബുഹ അവ്വലു, അവരിലാരാണ് ആദ്യമായി ആ പുണ്യം, നന്മ രേഖപ്പെടുത്തുക? ആര് ആ വലിയ നന്മ മറ്റൊരുത്തിനു മുമ്പ് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ മത്സരിച്ചുകൊണ്ടാണ് മലക്കുകൾ അവിടെ എത്തിയിട്ടുള്ളത്, ആഗതമായിട്ടുള്ളത് എന്ന. പ്രിയമുള്ളവരെ, 30-ലധികം മലക്കുകൾ മത്സരിച്ച് രേഖപ്പെടുത്താൻ മത്സരിച്ച അതിമനോഹരമായ ഹംദിൻ്റെ ദിക്കറാണ്. റബ്ബനാ വലക്കൽ ഹംദ്, ഹംദൻ കസീർ

0: റിഫാഅത്തുബ്നു റാഫി റളിയല്ലാഹു തന്നെയായിരുന്നു ആ ഹംദിന്റെ വചനം ചൊല്ലിയതും അദ്ദേഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചു പറഞ്ഞതും എന്നൊക്കെയാണ് നമുക്ക് കാണാനാവുക. അപ്പോൾ പ്രിയമുള്ളവരെ, റബ്ബിന് സ്തുതികീർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ മഹത്വമാണ് നാം അറിയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച വചനമാണ്. അതുകൊണ്ട് നാം അത് പതിവാക്കേണ്ടതുണ്ട്. റബ്ബിലേക്ക് അടുക്കാൻ, പ്രതിഫലം വർദ്ധിക്കാൻ, ഇരുലോകത്തും പരിഗണന കിട്ടാൻ സ്തുതിവചനങ്ങൾ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൂടി ഇവിടെ തിരിച്ചറിയണം. അതുക്കാറുകൾ പതിവാക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ ആ പറഞ്ഞ കാര്യത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് നാം തിരിച്ചറിയണം. റബ്ബിൻ്റെ പരിഗണന വളരെ കൂടുതലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മലക്കുകളുടെ തിരക്ക് മത്സരം അവിടെ നമുക്ക് കാണാനായത്. അതുകൊണ്ട് ഈ ഹംദിൻ്റെ ഉന്നതമായ ഈ ദിക്ര് നമ്മുടെ നമസ്കാരത്തിൽ നാം പതിവാക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്. ഇപ്പോൾ തിരുമൊഴികൾ പതിവ് പോലെ വളരെ പ്രസക്തമായൊരു വിഷയം, ആ വിഷയത്തെ ആസ്പദമാക്കി നല്ലൊരു ചിന്ത തിരുമൊഴിയിലൂടെ നമുക്ക് ലഭിച്ചു. മാഷാ അല്ലാഹ്.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 44 മുതൽ 46 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സംസാരം. സ്വന്തത്തെ വിസ്മരിച്ചുകൊണ്ട് പുണ്യം കൽപ്പിക്കുന്ന വ്യക്തികളാവരുത്. നിർബന്ധമായ ആരാധനകൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ തെറ്റുകളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തും. ആരാണ് ഭക്തിയുള്ളവൻ? ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ബഹുമാനനായ സഹൽ അരിപ്ര സൂറ അൽ ബഖറയുടെ 44, 45, 46 വചനങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ വചനങ്ങൾ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന പങ്കതയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇപ്പോൾ നാം അല്പം ക്ലാസ്സുകളിലായിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 2 സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ്. അതിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് 42, 43 വചനങ്ങളാണ്. അതിനുശേഷമുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സംരംഭത്തെ നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. 44, 45, 46 വചനങ്ങളാണ് നമ്മളിന്ന് പാരായണം ചെയ്യുന്നത്. എല്ലാവരും മുസ്ഹഫ് നിവർത്തി വച്ച് ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി പാരായണം ചെയ്യുന്ന ആയത്തുകൾ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നോക്കിയിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. أعوذ بالله من الشيطان الرجيم أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ الَّذِينَ يَظُنُّونَ أَنَّهُم مُّلَاقُو رَبِّهِمْ وَأَنَّهُمْ إِلَيْهِ رَاجِعُونَ. ഇപ്പോൾ കേട്ട ഈ 3 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓതിയ ആ 3 ആയത്തുകൾ അഥവാ 44, 45, 46 വചനങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് പാരായണം ചെയ്യുകയാണ്. പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തിലാവത്തിനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് നമുക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ.

0: أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. أبدا أتأمرون الناس بالبر ബിർറ് എന്നാണ് അത്, ശബ്ദമുള്ള റായിന്, അല്ലെങ്കിൽ അല്ലാതെ കസർ വരുമ്പോൾ രായുടെ ശബ്ദമാണ് വരിക. ആ റായിനെ തർക്കയൊക്കെ ചെയ്ത് രായുടെ ശബ്ദത്തിൽ ഉച്ചരിക്കണമെന്നാണ് നിയമം. അതുപോലെ തന്നെ അ ത മൊറൂന എന്ന് പറയേണ്ടതില്ല. അ ത മൊറൂന, അ ത മൊറൂന നാസ ബിൽ ബിർരി വ തൻസൗന അൻഫുസകും. തൻസൗന അൻഫു, അവിടെയൊക്കെ ഇഖ്ഫാ ഉപയോഗുന്നെയാണ്, മണിച്ച് മറച്ചോതണം. വഅൻതും തത്ലൂനൽ കിതാബ്, തത്ലൂന എന്ന് പറയാൻ പാടില്ല, തത്ലൂനൽ കിതാബ് ബ് എന്ന് ശബ്ദം കനപ്പിച്ച് ഉച്ചരിക്കണം. കാരണം ഈ ബ് ബ എന്നുള്ള അക്ഷരം ഖുതുബു ജദ് ഹുറൂഫുൽ ഖൽഖലത്തിൻ്റെ ഹർഫിൽപ്പെട്ട അക്ഷരമാണ്. 45-ാമത്തെ വചനം നോക്കൂ. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, അവിടെ വഖഫ് ചെയ്യുമ്പോൾ രണ്ട് സ്വാദാണ്. ബിസ്സബ്രി വസ്സലാഹ്, വസ്സലാത്ത് അത് ഹാത്ത ആണ്, അതുകൊണ്ട് ത് എന്ന് പറയൂല, ഹാഇൽ സുക്കൂനുള്ള പോലെയാണ് വഖഫ് ചെയ്യുക. വസ്സലാഹ്. വഇന്നഹ ലകബീറത്തൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖാശിഈൻ അക്ഷരങ്ങളുടെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 46-ാമത്തെ ആയത്ത് ഓതാം. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. അല്ലദീന യളുന്നൂന, യളുന്നൂന അത് ലോ ആണ്, ത്വാഇന് പുള്ളിട്ട ലോ ആണ്, ദാലായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അന്നഹും മുലാഖൂ റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. മുലാഖൂ റബ്ബിഹിം വ, റബ്ബിഹിം വ എന്ന് പറയുമ്പോൾ സാക്കിനായ മീമാണ്. സാക്കിനായ മീമിന് ശേഷം വാവ് വരുമ്പോൾ അവിടെ ഇൽഹാറാണ്. അപ്പോൾ ചുണ്ട് റബ്ബിഹിം എന്നുള്ള മീമ് പറയുമ്പോൾ ചുണ്ട് കൂടിയ ശേഷം പിന്നീട് വ, ആ നിലയ്ക്ക് ഇൽഹാർ അവിടെ വ്യക്തമാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും തിലാവത്തുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് വചനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. ഇനി നമുക്കതിൻ്റെ അർത്ഥതലത്തിലേക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ സൂചിപ്പിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്, നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും അതേപോലെ തന്നെ നമസ്കാരം കൃത്യമായി ജമാഅത്തായി നിർവഹിക്കുന്നവരോടൊപ്പം നിങ്ങളും റുക്ഉ ചെയ്യുന്നവരാവുക എന്ന കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ജൂതന്മാരായ, യഹൂദികളായ, നസറാനികളായ, ക്രിസ്ത്യാനികളായ വേദഗ്രന്ഥത്തിലുള്ളതിനെ തിരുത്തി അവർക്ക് വേണ്ടതിനെ കൂട്ടിച്ചേർത്ത് ചിലത് മാറ്റി തിരുത്തിയ ആളുകൾ നിലക്ക് അവരോട് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന അള്ളാഹു പറഞ്ഞു, നിങ്ങൾ സത്യത്തെ അസത്യവുമായി യഥാർത്ഥത്തെ അയഥാർത്ഥ്യവുമായി കൂട്ടിക്കലർത്തരുത്. സത്യം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ സത്യത്തെ മറച്ചു വെക്കുന്ന, കൽപ്പിച്ചു കൂട്ടി മറച്ചു വെക്കുകയും ചെയ്യരുത് എന്ന കാര്യവും കൂടി ആണ് കഴിഞ്ഞ ആയത്തിലൂടെ പറഞ്ഞത്. ശേഷം അള്ളാഹു ഒരു ചോദ്യവുമായിട്ടാണ് 44-ാമത്തെ ആയത്തിൻ്റെ തുടക്കം. അതമുറൂന നാസ ബിൽ ബിദ്രി വ തൻസൗന അൻഫുസകും വ അൻതും തത്ലൂന കിതാബ്. അതൊരു ചോദ്യമാണ്. അമറ യഅ്മുറാണ് കൽപ്പിക്കുക എന്നാണ്. തഅ്മുറു, തഅ്മുറൂന നിങ്ങൾ കൽപ്പിക്കുന്നു. അതിന് മുമ്പ് എന്ത് ചെയ്തു? ഹംസത്തുൽ ഇസ്തിഫാം എന്ന് പറയാം, ഒരു ഹംസ വന്നു. അതഅ്മുറൂന, അപ്പോൾ ഒരു ചോദ്യമായി മാറി. നിങ്ങൾ കൽപ്പിക്കുകയാണോ? അന്നാസ ജനങ്ങളോട്, അതഅ്മുറൂന നിങ്ങൾ കൽപ്പിക്കുകയാണോ, നിങ്ങൾ കൽപ്പിക്കുകയോ, അന്നാസ ജനങ്ങളോട്, ബിൽ ബിരി, ബിറ് എന്ന് പറഞ്ഞാൽ പുണ്യം. നമ്മൾ സാധാരണ പറയാറുണ്ട് ബറ് കര, ബിറ് പുണ്യം, ബുറ് ഗോതമ്പ്. സാധാരണ നമ്മൾ ലോകത്ത് ഭാഷ പഠിക്കുമ്പോൾ പറയാറുള്ള മൂന്ന് വാചകങ്ങളാണ്. അപ്പോ ആ മൂന്ന് പദങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. എന്തായാലും അതമുറുലന്നാസ നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുകയാണോ, ബിൽ ബിരി പുണ്യം കൊണ്ട്, പുണ്യമായ കാര്യത്തിന് വേണ്ടി ജനങ്ങളോട് കൽപ്പിക്കുകയാണോ. വ തൻസൗന അംഫുസക്കും വ തൻസൗന നസിയ എൻസ തൻസ എന്ന് പറഞ്ഞാൽ മറന്നു കളയാന്ന് വിസ്മരിക്കുക. വ തൻസൗന നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുന്നു, അംഫുസക്കും നിങ്ങളുടെ കാര്യം. നഫ്സിൻ്റെ ജംആണ് ബഹുവചനമാണ് അംഫുസ്, നുഫൂസ് എന്നും ജംഉണ്ട്. ഇവിടെ വന്നിട്ടുള്ള പദം അംഫുസ് എന്നാണ്, അംഫുസ് എന്നും നഫ്സ് എന്ന വാക്കിന് ബഹുവചനമുണ്ട്. വ തൻസൗന, അപ്പോൾ അതമുറുനന്നാസ ബിൽ ബിദ്ദി, നിങ്ങൾ ജനങ്ങളോട് പുണ്യകാര്യത്തിന് കൽപ്പിക്കുകയും, വ തൻസൗന അതോടൊപ്പം തന്നെ നിങ്ങൾ മറന്നു കളയുകയും, അംഫുസക്കും നിങ്ങളുടെ സ്വദേഹങ്ങളെക്കുറിച്ച് നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ. വ അൻതും തത്ലൂനൽ കിതാബ്, വ അൻതും നിങ്ങളായിരിക്കെ, വ അൻതും നിങ്ങളായിരിക്കെ, നിങ്ങളാവട്ടെ, തത്ലൂന തലായത്തിൽ എന്ന പാരായണം ചെയ്തു, തലായത്തിലു തിലാവത്ത്, അതിൻ്റെ മസ്ദറാണ് തിലാവത്ത്. വ അൻതും തത്ലൂന, നിങ്ങൾ പാരായണം ചെയ്തു, നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നു, പാരായണം ചെയ്യുന്നു, അൽ കിതാബ് വേദഗ്രന്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, നിങ്ങൾ മനുഷ്യരോട് പുണ്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ. എന്നിട്ട് ഒരു ഓർമ്മപ്പെടുത്തലാ, വ അൻതും തത്ലൂന കിതാബ, നിങ്ങളാവട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അഫല തഅഖിലൂൻ, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ. അഖല തഅഖിലൂൻ എന്നാൽ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക. അഫല തഅഖിലൂന, നിങ്ങൾ ബുദ്ധി കൊടുത്ത്, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ലേ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ വേദക്കാരായ സമൂഹത്തോടാണ് പറയുന്നത് എങ്കിലും, അല്ലേ, അവർക്ക് ഇറക്കിക്കൊടുത്ത, അവരിലേക്ക് ഇറക്കിക്കൊടുത്ത, നിയോഗിച്ചയച്ച പ്രവാചകന്മാർക്ക്, അവരിൽ ആ പ്രവാചകന്മാർക്ക് ഇറക്കിക്കൊടുത്ത തൗറാത്ത്, അതുപോലെ തന്നെ ഇഞ്ചിൽ, ഇതിലൊക്കെ എന്ത് ചെയ്തു, അവർക്കനുസരിച്ചുള്ള മാറ്റത്തിരുത്തലുകൾ അവർ വരുത്തി എന്നുള്ളതാണ്. അതിലില്ലാത്ത ചിലത് അവർക്കിഷ്ടമുള്ള പോലെ കൂട്ടിച്ചേർത്തു. അപ്പോൾ പടച്ചവൻ ചോദിക്കുന്ന ചോദ്യമാണ്, കൈഫ യലീഖു ബിക്കും യാ മഅശറ അഹ്ലുൽ കിതാബ്, വേദക്കാരായ സമൂഹമേ, നിങ്ങൾക്ക് എങ്ങനെയാണ് യോജിക്കുക ഈ പണി. വ അൻതും തഅ്മുറുന്നാസ ബിൽ ബിദി, നിങ്ങൾ ജനങ്ങളോട് പുണ്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും, അൻ തൻസൗ അൻഫുസകും ഫലാ തഅ്തമിറു ബിമാ തഅ്മുറുന്നാസ ബിഹി, നിങ്ങൾ നിങ്ങളുടെ കാര്യം, ആ കൽപ്പിക്കുന്ന കാര്യം അത് നിങ്ങളിൽ വരുത്താൻ നിങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നു. വ അൻതും മഅദാലിക തത്വങ്ങൾ കിതാബ, അതിൻ്റെ കൂടെ നിങ്ങൾ ഖുറാൻ, ആ വേദഗ്രന്ഥം നിങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്യുന്നു. വ തഅലമൂന മാ ഫീഹി അലാ മൻ ഖസ്സറ ഫീ അവാമിരില്ലാ, നിങ്ങൾക്കറിയുകയും ചെയ്യുക, നിങ്ങൾ അതിൽ നിന്ന് എന്താണ് വെട്ടിച്ചുരുക്കിയത്, അതിൽ നിന്ന് മാറ്റി തിരുത്തൽ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയുകയും ചെയ്യാം. ഇത് ഈ പണി, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി എങ്ങനെ ശരിയാകും. അഫല തഅഖിലൂൻ, മാ അൻതും സ്വാനിഉന ബി അൻഫുസികും, നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയെ സംബന്ധിച്ച് ബുദ്ധി കൊടുത്തുന്ന ആലോചിച്ചു നോക്കുന്നില്ലേ എന്ന് ഉള്ള അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അതായത് ബനൂ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട യഹൂദികളായ നസ്രാണികളായ ആളുകൾ, അവർ ജനങ്ങളോട് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു, അവർ തഖ്‌വ കൊണ്ട് ഉപദേശിക്കുന്നു, പുണ്യം ചെയ്യുവാൻ വേണ്ടി കൽപ്പിക്കുന്നു, അവർ എന്ത് ചെയ്യുന്നു, ആ വേദഗ്രന്ഥത്തെ നേരെ, അത് പറഞ്ഞതിന് നേരെ എതിർ പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട റബ്ബിൻ്റെ ചോദ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ചോദ്യം അവരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് എങ്കിലും, ഇത്തരണത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളോടെല്ലാം ഒന്നടങ്കം നമ്മളോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണിത്. അതായത് തത്രകൂന അൻഫുസക്കും തൻഹൗന അന്നാസ അനിൽ കുഫ്രി ബിമാ ഇൻദകും മിനൽ നബുവതി വൽ അഹ്ദി മിനത് തൗറാത്ത്, വേദക്കാരോട് തൗറാത്തിൽ നിന്നുള്ള കരാറ്, പ്രവാചകത്വം, അതിലുള്ള കാര്യങ്ങളൊക്കെ, ഇനിയൊരു അഹമ്മദ് എന്ന പേരുള്ള പ്രവാചകൻ വരാനുണ്ട് എന്ന് പറഞ്ഞു, അതൊക്കെ അവർക്കറിയാം. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പിന്നീട് ദൂതനായി ഖുർആനുമായി പറഞ്ഞയച്ചപ്പോൾ അവരെന്ത് ചെയ്തു, സമ്മതിക്കാൻ തയ്യാറായില്ല, അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മളൊക്കെ അതിൽ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ചെയ്യുന്നുണ്ടോ? അതിൽ പറഞ്ഞ അതിൻ്റെ ആളുകളാണെന്ന് നമ്മൾ പറയുന്നു, പക്ഷെ അതിലുള്ള ചില കാര്യങ്ങൾക്കെതിരായി ഇവിടെ ദുനിയാവിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല ആളുകളുമുണ്ട്. അവർക്കൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ട ഒരു വചനമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ പറയുന്നു, പടച്ച റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അതല്ലാതെ ചെയ്യുക എന്നുള്ളത് അത് വലിയ ഗൗരവമുള്ള പാപമാണ്, ഏറ്റവും വലിയ തിന്മയാണ്, കൊടും പാതകമാണ് എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു? അതിനെ നേരെ എതിര് ചെയ്യുന്നു. അവരോടൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിക്കൊണ്ട് നമുക്ക് ഈ ആയത്തിനെ മനസ്സിലാക്കാം. തൊട്ട് ശേഷം അള്ളാഹു പറയുന്നു, വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹ ലകബീറതുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനു ഇസ്തഈന എന്ന സഹായം തേടിയെന്നാണ്. വസ്തഈനു വ അതോടൊപ്പം ഇസ്തഈനു നിങ്ങൾ സഹായം തേടുകയും ചെയ്യുമെന്ന്. ബിസ്സബ്രി സ്വബർ കൊണ്ട്, സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമ കൊണ്ട്, വസ്സലാ നമസ്കാരം കൊണ്ടും. അപ്പം ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടിക്കൊള്ളുവിൻ. കാരണം വ ഇന്നഹ ലകബീറതുൻ ഇല്ലാ അലൽ ഖാശിഈന. വ ഇന്നഹ തീർച്ചയായും അത്, അഥവാ ഈ പറഞ്ഞ കാര്യം, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടുക എന്നുള്ള കാര്യം, വ ഇന്നഹ തീർച്ചയായും അത് ലകബീറത്തുൻ, അത് വലിയ ഒരു കാര്യം തന്നെയാണ്, വലിയ കാര്യം തന്നെയാണ്. ഇല്ലാ അലൽ ഖാശിഈന, ആർക്കൊഴികെ? ഖുശൂ ഉള്ളവർക്ക്. ഖാശ എന്നാണ് ഭക്തി കാണിച്ചു, വിനീതനായി എന്നൊക്കെ. ഖാശിഊൻ അലൽ ഖാശിഈന, ഭക്തന്മാരുടെ, ഭക്തന്മാർക്കൊഴികെ. അപ്പം ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുക. നിശ്ചയമായും ഇത് വലിയ അഥവാ ഭാരിച്ച ഒരു കാര്യം തന്നെയാണ് ഭക്തന്മാരായ ആളുകൾക്കൊഴികെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. 46-ാമത്തെ ആയത്തിൽ ആ ഖാശിഈൻ ആരാണ് ഭക്തന്മാർ എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. الذين يظنون انهم ملاقو ربهم وانهم اليه راجعون. الخاشعين على الخاشعين എന്ന് പറഞ്ഞല്ലോ, ഭക്തന്മാരായ ആളുകൾക്ക് മാത്രമേ എന്തിയുള്ളൂ, നമസ്കാരവും ക്ഷമ കൊണ്ട് നമസ്കാരം കൊണ്ട് റബ്ബിനോട് സഹായം തേടാൻ കഴിയുള്ളൂ. ആരാണ് ഭക്തന്മാർ? അല്ലതിന ഒരു കൂട്ടരാണ്. യലുന്നൂന അവർ വിചാരിക്കുന്നു, അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു എന്നാണ്. ഈ ലന്ന എന്ന പദത്തിന് ലന്ന് യഖീനു വേണ്ടി പ്രയോഗിക്കുന്ന പ്രയോഗം, ഉപയോഗം അറബി ഭാഷയിലുണ്ട്. ഇവിടെ ആ നിലക്കാണ്, അല്ലതിന ഒരു കൂട്ടരാണ് യലുന്നൂന, അവർക്ക് ഉറപ്പുണ്ട്, അവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അന്നഹും മുലാഖു, അന്നഹും തീർച്ചയായും അവർ, മുലാഖു ലാഖ യുലാഖ എന്ന കണ്ടുമുട്ടിയെന്ന, അവർ മുലാഖു കണ്ടുമുട്ടുന്നവരാണ് എന്ന്. റബ്ബിഹിം അവരുടെ നാഥന് രക്ഷിതാവിന്. വ അന്നഹും തീർച്ചയായും അവർ, ഇലൈഹി റാജിഊൻ, ഇലൈഹി അവനിലേക്ക്, ആ റബ്ബിങ്കലേക്ക്, റാജിഊന റജഅന മടങ്ങി, റാജിഊൻ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്നും അവർ ഉറപ്പിച്ച് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അവരാണ് ഖാശിഈൻ. അങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്ന, ഉറപ്പുള്ള, ആ റബ്ബിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് ഉറപ്പുള്ള ഭക്തന്മാരായ ആളുകൾക്കൊഴികെ അവർക്കെന്താണ്? നിസ്കാരം, ക്ഷമ, ഇത് രണ്ടും കൊണ്ട് അള്ളാഹുവിന് സഹായം തേടുന്നതൊക്കെ പറഞ്ഞാൽ വലിയ ഭാരിച്ച കാര്യമായി തോന്നുന്നു, അവർക്ക് വളരെ എളുപ്പമാണ്. അല്ലാത്തവർക്ക് അത് വലിയ പ്രയാസകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിലും വിശ്വസിക്കണം. മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന സമുദായം, സമ്പ്രദായം, മനുഷ്യരെ തെറ്റിച്ച് കളയുക എന്നുള്ള സമ്പ്രദായം നിർത്തൽ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? നമസ്കാരവും അതുപോലെ തന്നെ സക്കാത്തും പോലെയുള്ള കാര്യങ്ങൾ നിർവഹിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഉപദേശം അത് സ്വയം പാലിക്കുകയും ആ പാലിക്കാൻ സ്വയം സ്വന്തം ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയും അതിനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സബർ അതുപോലെ തന്നെ സ്വലാത്ത് രണ്ട് കാര്യം കൊണ്ടാണ് അള്ളാഹുവിന് സഹായം തേടാൻ പറഞ്ഞത്. അള്ളാഹു അടിമകളോട് കൽപ്പിക്കുകയാണ്, യുഅമ്മിലൂന മിൻ ഖൈരി ദുനിയാ വൽ ആഖിറ ബിൽ ഇസ്തിആനതി ബിസ്സബ്രി വസ്സല. ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ അവർ ആഗ്രഹിക്കേണ്ടത് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുന്നതിലൂടെയാണ് എന്ന്. അതായത് മുഖാത്തിബ്നു ഹയ്യാൻ തഫ്സീർ പറയുന്നത് കാണാം, ഇസ്തഈനു വലാ തലബിൽ ആഖിറത്തി ബിസ്സബർ അലൽ ഫറായിദ്. നിങ്ങൾ പരലോകത്ത് തേടേണ്ടത് ഫർദുകൾ ചെയ്യുമ്പോൾ നിർബന്ധമായും നാം വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നല്ല ക്ഷമ വേണം. വസ്വല നമസ്കരിക്കാൻ നല്ല ക്ഷമ വേണം. അപ്പോൾ ആ നിലക്കുള്ള വ്യക്തികൾക്ക് മാത്രമാണ് അള്ളാഹുവിനോട് സഹായം തേടാനും അള്ളാഹു പറഞ്ഞ പോലെ ജീവിതത്തിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സബറുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം. അസ്സബറു അൽ കഫു അനിൽ മഅസി, അള്ളാഹു വിരോധിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക, അതൊക്കെ ക്ഷമ കൊണ്ടുള്ള ഉദ്ദേശമാണ്. അതിന് അത് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വലിഹാദ ഖറനഹു ബി അദാ ഇൽ ഇബാദാത്ത്, അള്ളാഹു പറഞ്ഞ നിർബന്ധമായി നിർവഹിക്കാൻ പറഞ്ഞിട്ടുള്ള ആരാധനാകർമ്മങ്ങൾ, നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, മറ്റ് സകാത്ത് പോലുള്ള കർമ്മങ്ങളാവട്ടെ, അതൊക്കെ ചെയ്യുന്ന വ്യക്തികളിലാണ് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവുക എന്നുകൂടി അതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമസ്കാരമെന്ന് പറഞ്ഞാൽ ഫഇന്ന സ്വലാത്ത മിൻ അക്ബരിൽ ഔനി അല സബാത്തി ഫിൽ അംറന, നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരതയും ഒരു ഉറപ്പും ഒരു സ്റ്റെബിലിറ്റിയും കിട്ടാൻ ഏറ്റവും വലിയ സഹായമാണ്, സഹായിക്കുന്ന ഒരു അഭിഭാഗത്താണ് നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറഞ്ഞു, ആ നമസ്കാരത്തിലേക്ക് മടങ്ങാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു. വ ഇന്നഹ ല കബീറത്തുൻ, ആ വ ഇന്നഹ തീർച്ചയായും അത് ആ നമസ്കാരത്തിലേക്കാണ് അത് ആ ലൊമീർ മടങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. അത് വലിയ പ്രയാസകരമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ലാല ഖാഷിഈൻ, അഥവാ ഭക്തിയുള്ള, ഭക്തിയോടുകൂടി റബ്ബിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കല്ലാത്തവർക്ക് അത് അങ്ങേയറ്റം പ്രയാസമുള്ള കാര്യമാണ് എന്നുകൂടി അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ജനങ്ങളോട് കൽപ്പിക്കുന്ന കാര്യം സ്വന്തം ജീവിതത്തിലും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം നമ്മൾ പഠിച്ചും വായിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നാണ്. അതിനെപ്പറ്റി ശരിക്ക് ചിന്തിക്കണം, ഉൾക്കാഴ്ചയോടുകൂടി ആലോചിച്ച് മനസ്സിലാക്കണം. അങ്ങനെ സ്വന്തത്തെ മറന്നു കളഞ്ഞുകൊണ്ട് ജനങ്ങളോട് പുണ്യം കൽപ്പിക്കുന്ന വ്യക്തിയായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ പറഞ്ഞു, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും റബ്ബിനോട് സഹായം തേടണം. അഥവാ നമസ്കാരം, സകാത്ത്, നോമ്പ് പോലെയുള്ള ഇസ്ലാമികമായി അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ആരാധനാകർമ്മങ്ങൾ, അതിൽ നമ്മൾ ആത്മാർത്ഥമായി ഏർപ്പെടുമ്പോൾ അള്ളാഹുവിന് ധിക്കാരം പ്രവർത്തിക്കുന്ന എല്ലാ അനുസരണക്കേട് കാണിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് മാത്രമാണ് സാധിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഉണർത്തി. ആരാണ് ഭക്തന്മാർ?
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നിത്യജീവിതത്തിൽ ഏത് കാര്യവും ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് ഒരുപാട് നന്മകളെ നമുക്ക് നേടിത്തരുന്ന പുണ്യകർമ്മമാണ്. വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം കൊണ്ടാണല്ലോ. എന്തിനു വേണ്ടിയാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കത്തിൽ ബിസ്മില്ലാ എന്ന് മതപരമായി കൊണ്ടത് ചൊല്ലൽ പുണ്യകരമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. മുസ്തഈനൻ ബില്ലാഹി മുൽത്തമിസൻ അൽബറക്ക, ബിസ്മില്ല ഏതൊരു കാര്യത്തിൻ്റെ തുടക്കത്തിൽ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരാശയമാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സഹായം ചോദിച്ചുകൊണ്ടും അവൻ്റെ ബർക്കത്തിന് ആഗ്രഹിച്ചുകൊണ്ടുമാണ് ഞാനിത് ആരംഭിക്കുന്നത് എന്നതാണ് ആ ഒരു ബിസ്മില്ല എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്കുണ്ടായിരിക്കേണ്ടുന്ന ആശയം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത് ഇപ്രകാരം നമുക്ക് കാണാനാകും. കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തറു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് ആരംഭിക്കാത്ത പ്രാധാന്യമുള്ള ഏതൊരു കാര്യവും വാലറ്റതാണ്, അഥവാ ബർക്കത്ത് നഷ്ടപ്പെട്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പാചകം സഹോദരിമാരാരംഭിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഏത് സന്ദർഭത്തിലാണെങ്കിലും ശരി, അതിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ വലിയ ഒരു അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായവും ബർക്കത്തും തൗഫീഖും ഒക്കെ ആ പ്രവർത്തനത്തിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിത്യജീവിതത്തിലെ ഒട്ടനവധി പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. റബ്ബേ, അള്ളാഹു ഞാൻ നിന്നിൽ ഭരമേൽപ്പിക്കുന്നു. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്നാണ്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാനാണ്. അതേപോലെ തന്നെ ശൗചാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിലൊക്കെ നമുക്കത് കാണുവാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നുവല്ലോ, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമ വഹുവ സമീഉൽ അലീം തലാസ മറാത്തിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യമാണ് ആ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും. ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു വസ്തുവും ആരുടെ നാമം കാരണത്താൽ ഉപദ്രവിക്കുകയില്ലയോ ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ പ്രാർത്ഥിച്ചിരുന്നതാണ്. വാഹനത്തിൽ കയറുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാ വൽഹംദുലില്ല വയുക്കബ്ബിറു സലാസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ല ചൊല്ലും അൽഹംദുലില്ല ചൊല്ലും, എന്നിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലാറുണ്ട്. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക്ക അല്ലാഹുമ്മ അമൂത്തു വഹിയ, അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു ജീവിക്കുന്നു എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിലും ഏത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴും അത് നമ്മുടെ ഉപജീവന മാർഗത്തിലുള്ള കാര്യങ്ങളോ അതെന്തു തന്നെ ആയിക്കോട്ടെ, വളരെ നിസ്സാരമായി നമുക്ക് തോന്നുന്ന ചെറുതോ വലുതോ ഏത് കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴും നമ്മൾ അതിൽ തുടക്കത്തിൽ ബിസ്മില്ല ചൊല്ലുന്നത് ഒരു പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വലിയ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും വലിയ ബർക്കത്തിനെയും തൗഫീക്കിനെയും അത് ചെയ്യുവാനുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹായവുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മരണം വരെ ഏതു കാര്യവും ബിസ്മില്ല കൊണ്ട് ആരംഭിക്കുന്ന ആ ഒരു വലിയ പുണ്യം നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മകൻ മാതാവിനെ വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവൻ്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിൻ്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിൻ്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം, വൃക്കകളുടെ സംരക്ഷണം. ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ആരോഗ്യവിചാരം ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണല്ലോ നമ്മുടെ ശരീരം. ആ ശരീരവും അതിലെ അവയവങ്ങളും അതിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ അള്ളാഹു മനുഷ്യന് നൽകിയ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച്